0: ബി എഡിന് പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻ്റർ ഉണ്ട് മലപ്പുറത്ത്. അവിടെയാണ് ബി എഡിന് പഠിച്ചിരുന്നത്. ആ സന്ദർഭത്തിൽ അന്നൊരു 10 ദിവസത്തെ ഇതിനേക്കാൾ മനോഹരമായ യാത്രയായിരുന്നു. കുറച്ചും കൂടി ദിവസങ്ങൾ അധികമുണ്ട്. അപ്പോൾ അന്ന് പോകുമ്പോൾ, അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്നത്തെ ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പാള് ഗോപാലൻ മാഷുണ്ട്, ഗോപാലൻ സാറ്. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ പോകുന്നെങ്കിൽ പോയിക്കോളൂ, പിന്നെ ഇതുപോലൊക്കെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റിക്കോളൊന്നില്ല. അന്ന് എക്സ്പെൻസും ശരിക്ക് വളരെ കുറവായിരുന്നു. ഒന്നിച്ച് എല്ലാ കുട്ടികളും സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒന്നിച്ചൊക്കെ പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് ഗോപാലൻ സാറ് പറഞ്ഞൊരു ആ ഒരു വാചകമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്.
1: അപ്പോൾ അന്ന് ആ സമയത്ത് നമുക്ക് പോകാനൊക്കെ എങ്ങനെ പോകും അല്ലെങ്കിൽ കുറെ ആശയങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇന്നിപ്പോൾ അത് ആ പറഞ്ഞതിൻ്റെ ഒരു യാഥാർത്ഥ്യമായ ഒരു സന്തോഷം കൂടെ മുഖത്തുണ്ട് അല്ലേ. ഓക്കെ, അന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എന്നാലും ഒരുപാട് ആശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഏതായിരുന്നാലും നമ്മുടെ ഈ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
0: അന്നത്തേതാണോ?
1: അതെ അതെ, അന്ന് പങ്കുവെക്കാമോ?
0: അന്ന് വളരെ സന്തോഷമുള്ള, അല്ലെങ്കിൽ ആദ്യം ഒരു അന്നത്തെ യാത്ര ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു നഷ്ടബോധം തോന്നുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അന്നും ഇപ്രാവശ്യം പോയപ്പോഴൊക്കെ പാർലമെൻറ്റ്, ഇപ്രാവശ്യം പോയപ്പോൾ അത് നമ്മുടെ ഇതിലില്ല, പക്ഷേ അന്ന് പോയപ്പോൾ നമ്മുടെ ആ ഒരു യാത്രയിൽ പിന്നെ പാർലമെൻ്റ് ഉണ്ടായിരുന്നു. പാർലമെൻറ്റിൻ്റെ അകത്ത് കയറി കാണാനുള്ള പെർമിഷനും മറ്റൊക്കെ നേരത്തെ നമ്മുടെ അധ്യാപകരെടുത്തിരുന്നു. പക്ഷേ നല്ല ബ്ലോക്കിൽ അകപ്പെട്ടു, അതുകൊണ്ട് അവിടെ ആ നിശ്ചിത സമയത്തിന് എത്തണമല്ലോ, അതെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പാർലമെൻറ്റ് കാണാൻ അത് മിസ്സായി. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയ ഒരു കേന്ദ്രമാണല്ലോ ശരിക്കും പാർലമെൻറ്റ് എന്നുള്ളത്. അത് കാണാനും അതിൻ്റെ അകത്ത് കയറി അതൊക്കെ ഒന്ന് സന്ദർശിക്കാനുള്ള അവസരം അന്ന് നഷ്ടമായി. അതാണ് ഒരു നഷ്ടബോധം അന്നത്തെ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ളത്. പിന്നെ അന്നത്തെ യാത്രയിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു പക്ഷേ അന്ന് പോയ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും മറക്കാൻ കഴിയാത്തൊരു നിമിഷം എന്ന് വെച്ചാൽ, വല്ലാത്തൊരു ഒരു മൊമെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാറ് ബൈജു സാറുണ്ട്, അദ്ദേഹം ഒന്ന് വീണ് അദ്ദേഹത്തിൻ്റെ കാലിനോ മറ്റോ എന്തൊരു ചെറിയ പ്രയാസം വന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരണം, കാരണം ബാക്കി ചികിത്സകളും കാര്യങ്ങളൊക്കെ വേണ്ടൊരു സിറ്റുവേഷനായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ അധ്യാപകരും സ്റ്റുഡൻസൊക്കെ കൂടി ഒരു ചർച്ച നടന്നു. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണമല്ലോ, കാലിന് പ്രയാസം വന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ രണ്ട് അധ്യാപകർ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു കഴിഞ്ഞാൽ, ഇദ്ദേഹം അധ്യാപകനാണ്, കൂടെ രണ്ട് അധ്യാപകരോട് പോകുന്നു കഴിഞ്ഞാൽ നമ്മുടെ എസ്കോർട്ടിങ്ങിന് വേണ്ടത്ര ടീച്ചേഴ്സ് ഇല്ലാതെ വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു അധ്യാപകനും പിന്നെ ഒരു സ്റ്റുഡൻറ്റും എന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാം എന്നൊരു തീരുമാനം വരികയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ആരാണ് ഈ സാറിൻ്റെ കൂടെ, ആരാണ് ഇദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുക എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള സിദ്ദീഖ് സാറുണ്ട്, സിദ്ദീഖ് ഞങ്ങളുടെ സുഹൃത്ത്. അപ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയങ്ങൾ വളരെ മുൻപന്തിയിലുള്ള സുഹൃത്താണ് സിദ്ദീഖ് മാഷ് എന്ന് പറഞ്ഞാൽ. മൂപ്പര് വളരെ പെട്ടെന്ന് വില്ലിംഗ് ആയി. നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കും, നമ്മളവിടെ എത്തിയിട്ടേ ഉള്ളൂ, നമുക്ക് ഇനി അത് കഴിഞ്ഞ് കുളു മണാലി പോകാനുണ്ട്. നമ്മളൊക്കെ അവിടെ പോകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണല്ലോ, പ്രത്യേകിച്ച് ആ പ്രായത്തിൽ. അപ്പോൾ ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ നമ്മളാരും പെട്ടെന്നായിട്ട് വില്ലിംഗ് ആവുന്നില്ല. അപ്പോൾ പക്ഷേ സിദ്ദീഖ് സാറിൻ്റെ സ്വഭാവം അതാണല്ലേ. സിദ്ദീഖ് എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തിൻ്റെ മൂപ്പരുടെ ഒരു ഒരു എന്താ പറയുക, നേച്ചറിലുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവർക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ സിദ്ദീഖ്, അതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാണ് ആബിദ് സാറുണ്ട്, ആബിദ് സാർ, ഇവർ രണ്ടുപേരാണ് പിന്നെ ബൈജു സാറുടെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. യാത്ര തുടങ്ങിയിട്ടുള്ളായിരുന്നു, അവിടെ എത്തിയിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു വലിയ ത്യാഗമായിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ. ഇന്നുള്ള ഒരു വലിയ ത്യാഗത്തിൻ്റെ ഒരു ഓർമ്മകളാണ് ശരിക്ക്.
1: ഇപ്പോൾ സിദ്ദീഖ് സാറും ബൈജു സാറൊക്കെ ഓർമ്മയിലൊന്നും അനുഭവം, ആബിദ് സാറും അങ്ങനത്തെ ഒരു അനുഭവമാണ് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ടീച്ചറാകാനുള്ള പഠന സമയത്ത് ഉണ്ടായൊരു അനുഭവം അല്ലേ. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് ആരാ പോകുന്നതെന്ന് പറഞ്ഞത്? സിദ്ദീഖ് നല്ലൊരു സദീഖ് ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോ മുൻ അനുഭവം വല്ലാത്തൊരു അനുഭവം തന്നെയാണ്, മറക്കാനാകാത്ത ഒരു ഓർമ്മയുണ്ട് അല്ലേ. ഏതായിരുന്നാലും ഇനി ഇപ്പൊ ഈ അടുത്ത് ലാസ്റ്റ് ഫാമിലി ആയിട്ട് പോയ വിശേഷങ്ങളിലേക്ക് പോകാം. അവിടെ ഡൽഹിയിലേക്ക് അപ്പൊ നമ്മള് എത്തി. ആദ്യം എത്തിയത് എവിടെയായിരുന്നു?
0: ആദ്യം ആഗ്രയിലായിരുന്നു. ഞങ്ങളൊരു ശനിയാഴ്ച രാവിലെയാണ് പുറപ്പെടുന്നത്. ശനിയാഴ്ച രാവിലെ കോഴിക്കോട് നിന്നൊരു 5:30 ട്രെയിൻ ഉണ്ട്, അതിനാണ് പുറപ്പെട്ടത്. അങ്ങനെ പുറപ്പെട്ട് ശനിയാഴ്ച ഫുള്ള് ട്രെയിനിൽ, പിന്നെ ഞായറാഴ്ച വൈകിട്ടോടു കൂടിയാണ് ആഗ്രയിലെത്തുന്നത്. പിന്നെ ട്രെയിനിൽ ഈ പറഞ്ഞ പോലെ AC കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കംഫർട്ടാണ്. വൈഫും കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് വളരെ കംഫർട്ടായിട്ട് പോകാൻ പറ്റിയത്. പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമ്മൾ പരമാവധി ഭക്ഷണമൊക്കെ കയ്യിൽ കരുതിയിരുന്നു, കാരണം ട്രെയിനിലെ ഭക്ഷണമൊക്കെ ഒഴിവാക്കാമല്ലോ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ഒരുപാട് യാത്രാ വിഭവങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. പക്ഷെ വിചാരിച്ച പോലെയല്ല, ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം തീർന്നു. ഞങ്ങൾ വിചാരിച്ചിരുന്ന രണ്ടു ദിവസം കഴിഞ്ഞ് കുറച്ച് ബാക്കിയാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ വെറുതെ ഇരിക്കാണല്ലോ, ഒന്നുമില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക.
1: നമ്മൾ തന്നെ കൊണ്ടുപോയ സാധനമാകുമ്പോൾ കഴിക്കാമല്ലോ,
0: നമ്മളങ്ങനെ കഴിക്കുക. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ദിവസം കുറച്ചൊക്കെ ട്രെയിനിൽ നിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നെ ആഗ്രയിലെത്തി, അന്ന് വൈകിട്ടോടെ ആഗ്രയിലെത്തി. ആഗ്രയിലെത്തി ഞങ്ങൾ ഒരു ടീം ഒന്നിച്ചായിരുന്നു, ഒരു മലയാളി യാത്രാ സഹായി എന്ന് പറയുന്ന അവരുടെ കൂടെയായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ അതിലൊരു ശുക്കൂർക്കൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ വല്ലാത്തൊരു പിന്നെ കെയറിങ് ആയിരുന്നു ശരിക്ക്. അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിന്നെ റൂമിലേക്ക്, അന്ന് രാത്രി നേരം റൂമിലേക്ക് പോയി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഞായറാഴ്ച കഴിഞ്ഞു. പിന്നെ തിങ്കളാഴ്ചയാണ് ബാക്കി യാത്രകളിലേക്ക് ഇറങ്ങുന്നത്.
1: അപ്പോൾ ഞായറാഴ്ച അവിടെ എത്തി, എത്തിയതിനു ശേഷം അവിടെ ആഗ്രയിലാണ് എത്തിയ അവസ്ഥ.
0: ആഗ്രയിലെത്തി
1: അല്ലേ. അവിടെ പൊതുവെ ആഗ്രയിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ കാണാനുള്ളത് താജ്മഹലായിരിക്കും.
0: അതെ അതെ, തിങ്കളാഴ്ച നേരത്തെ തന്നെ നമ്മളോട് ഇവർ ചോദിച്ചു, നേരത്തെ പുറപ്പെട്ടാൽ, നേരത്തെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാം, തിരക്ക് കുറവായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 7 മണിയോ ആ ഒരു സമയത്തൊക്കെ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മണിയോടുകൂടിയൊക്കെ അവിടുന്ന് മൊത്തത്തിൽ കണ്ട്. പിന്നെ മുമ്പത്തെ പോലെയല്ല, മുമ്പ് അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കായിരുന്നല്ലോ ടിക്കറ്റ് ഇല്ലാതെ തന്നെ, ആ ഒരു താജ്മഹൽ കോമ്പൗണ്ടിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശിക്കായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അവിടേക്ക് പ്രവേശിക്കാൻ പ്രത്യേകമായ ടിക്കറ്റ് ഒരു 200 രൂപയോ മറ്റോ എക്സ്ട്രാ കൊടുക്കണം.
1: സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ടോ അത്
0: എന്താണെന്നറിയില്ല, പുതിയ ടിക്കറ്റിംഗ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു. അന്നത്തെ കമ്പയർ എന്താണത് വന്നതെന്ന് അറിയില്ല. നമ്മൾ മുമ്പ് പോയ അന്ന് ആ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ചുറ്റുഭാഗമൊക്കെ ഇങ്ങനെ കെട്ടി മറച്ചിട്ട് അവിടേക്ക് കയറണമെങ്കിൽ തന്നെ ഇപ്പോൾ പുതിയൊരു ടിക്കറ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സമയം ഒരു 7 മണിക്ക് കയറിയിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ താജ്മഹലിലാണ് ആദ്യം സ്പെൻഡ് ചെയ്തത്.
1: അവിടെ ആഗ്രയിൽ താജ്മഹൽ അല്ലാതെ,
0: ആ താജ്മഹൽ കഴിഞ്ഞാൽ പിന്നെ ആഗ്ര ഫോർട്ട്, അത് രണ്ടുമാണ് നമ്മൾ കാര്യമായിട്ട് പോയിട്ടുള്ളൂ. പിന്നെ ആഗ്ര ഫോർട്ടിലേക്ക് പോയി. ഇതൊക്കെ സത്യത്തിൽ നമ്മളിങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ കാണുന്നത്, നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ സ്കൂളിൽ SS എടുക്കുന്നുണ്ട്, സോഷ്യൽ സയൻസ് UP ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ സ്മാരകങ്ങളും അല്ലെങ്കിൽ അന്നത്തെ മുഗൾ ഭരണകാലത്തെ ആ ഒരു ഭരണാധികാരികളുടെ, അക്ബർ ആണെങ്കിലും അതുപോലെ ഷാജഹാൻ ആണെങ്കിലും അങ്ങനെയുള്ള ഓരോ ഭരണാധികാരികളുടെ, മുഗൾ എംപയേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാവുന്നുള്ളതാണ്. അത്തരത്തിൽ ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഡൽഹിയിൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണണം, സാധിക്കുന്നവരൊക്കെ കാണണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആഗ്ര ഫോർട്ട് ഇതുപോലെ തന്നെ, അതിൻ്റെയൊക്കെ ഒരു നിർമ്മാണ രീതി എന്നൊക്കെ പറയുന്നത് ഏത് കാലത്ത്, ഏകദേശം ഒരു 2-3 നൂറ്റാണ്ട് മുമ്പാണല്ലോ. അന്നത്തെ കാലത്ത് ഈ പറയുന്ന മെഷീൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ടെക്നോളജി ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടുതലൊരു മനുഷ്യാധ്വാനാണല്ലോ അതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അപ്പോൾ അവരൊക്കെ എത്ര പെർഫെക്റ്റായി, അല്ലെങ്കിൽ ഇത്ര പിന്നെ ഉയരത്തിലും മറ്റുമൊക്കെ ഓരോ കോട്ടകളും മറ്റൊക്കെ പണിത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ വലിയ സംഭവമാണ് ശരിക്ക്.
1: നാച്ചുറൽ സൗന്ദര്യമാണ് അല്ലേ.
0: അതെ അതെ,
1: അതായത് മനുഷ്യരുടെ കൈകൾ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയാം അല്ലേ.
0: അതെ അതെ, ആഗ്ര ഫോർട്ട് ഉണ്ടാക്കിയത് അക്ബർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താജ്മഹൽ പിന്നെ നമുക്കൊക്കെ അറിയാം ഷാജഹാനാണ് എന്നുള്ളത് പറയാലോ.
1: അപ്പോൾ ഏതായിരുന്നാലും ഈ ട്രെയിനിലുള്ളൊരു യാത്രയിൽ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് ഏകദേശമൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മുടെ നാടല്ലാത്തൊരു നാട്ടിലെത്തുമ്പോൾ അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തത് ഡൽഹിയിലൊക്കെ?
0: അതെ, ട്രെയിനിലെ ഭക്ഷണം നമ്മുടെ ഒരു ടേസ്റ്റ് അല്ല, ചെറിയൊരു മാറ്റമുണ്ട്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് വാങ്ങിയിരുന്നല്ലോ, അപ്പോൾ ഒരു ടേസ്റ്റിന് മാറ്റമൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടോളൊന്നും ഇല്ല. നമുക്ക് പിന്നെ എല്ലാം രുചിച്ച് നോക്കുന്നൊരു ശീലം പൊതുവെ മുതിർന്നവർക്കുണ്ടാകും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവിടുത്തെ ഭക്ഷണ രീതി, നമ്മൾ മലയാളി ഹോട്ടലിനായിരുന്നു ഉണ്ടായിരുന്നു ഇവരായിട്ട് ധാരണയുള്ള കരാറുള്ള ഒരു മലയാളി ഹോട്ടലുണ്ടായിരുന്നു. അദ്ദേഹമാണ് നമുക്ക് ഓരോ സമയത്ത് ഫുഡ് ഒന്നുകിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് തരും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ, ആ ഹോട്ടൽ പേര് ഞാൻ ഓർക്കുന്നില്ല, അവിടെയൊക്കെ പോയി കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു മലയാളി ടച്ച് അവിടെ കിട്ടിയിരുന്നു, അതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല.
1: അതെ, അങ്ങനെ ഏതായാലും ആഗ്രയിൽ നിന്ന് താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടതിന് ശേഷം പിന്നെ എങ്ങോട്ടാണ് തിരിച്ചത്?
0: ഞായറാഴ്ച അല്ല, തിങ്കളാഴ്ച വൈകിട്ട് ഡൽഹിയിലേക്ക് തിരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഒരു ബസ്സിലാണ്, അങ്ങനെ തിരിച്ച് ആ ബസ്സിൽ അങ്ങോട്ട് യാത്ര തിരിച്ചു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ എത്താൻ ഉദ്ദേശിച്ച സമയത്തിനേക്കാളും കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഒരു രാത്രിയോടുകൂടിയാണ് എത്തിയത്. എന്നിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ തിങ്കളാഴ്ച ദിവസം അതോടുകൂടി കഴിഞ്ഞ് ഡൽഹിയിലെത്തി.
1: തിങ്കളാഴ്ച അവിടെ വൈകുന്നേരത്തോടു കൂടി ഡൽഹിയിലേക്ക് എത്താനുള്ള പ്ലാനിങ്ങിലാണ് പോകുന്നത് ആഗ്രയിൽ നിന്ന്. അങ്ങനെ പിന്നെ
0: വൈകിട്ടാണ് പുറപ്പെട്ടത്, ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ടത്. വൈകിട്ടെത്തില്ലെങ്കിലും രാത്രി അധികം വൈകാതെ എത്തുന്നായിരുന്നു ഏകദേശ സമയം കണ്ടിരുന്നത്. പക്ഷേ കുറച്ചും കൂടി ഒന്ന് ലേറ്റ് ആയിരുന്നു മാത്രം.
1: ഏതായാലും തിങ്കളാഴ്ച അപ്പോൾ ഒന്നും പിന്നീട് കണ്ടിട്ടില്ല.
0: ഇല്ല, ആഗ്രയിൽ നിന്ന് തിരിച്ച് പുറപ്പെട്ടത്രേയുള്ളു. നല്ല നല്ല മഴയുണ്ടായിരുന്നു
1: യാത്രയിൽ. അവിടെ എങ്ങനെ ഈ ബസ്സിലൊക്കെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഡൽഹി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് മനസ്സിൽ നമുക്ക് കാഴ്ചകൾ ഓർമ്മ വരുന്നു. പക്ഷേ അവിടുത്തെ ചില ചേരികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നോ?
0: യെസ്, ഉണ്ട്. പോകുമ്പോൾ നമ്മളിങ്ങനെ ഇരുവശത്തും കാണുന്ന കാഴ്ചകളാണ്. പക്ഷേ ഈ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര കുറച്ച് സമയമാണ് പകൽ വെളിച്ചത്തിലുള്ളത്, പിന്നെ ബാക്കി ഇരുട്ടായില്ലേ. പിന്നെ അത്തരം കാഴ്ചകളൊന്നും കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല.
1: ഡൽഹിയിൽ ഏതായിരുന്നു നല്ല ഒരുപാട് കാഴ്ചകൾ ഡൽഹിയിലുണ്ട്. ആഗ്രയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചുരുക്കം ചില കാഴ്ചകളാണുള്ളത്. എന്നാൽ ഡൽഹിയിൽ അങ്ങനെയല്ലല്ലോ, തലസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. എന്തൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ?
0: അതെ, ഡൽഹിയിലേക്ക് ഇപ്പറഞ്ഞ പോലെ തിങ്കളാഴ്ച രാത്രി എത്തി, പിന്നെ ചൊവ്വാഴ്ച ഒരു മുഴുവൻ ഡൽഹിയിലാണല്ലോ. അപ്പോൾ അവിടെ ആദ്യം പോയത് ഓർമ്മ ശരിയാണെങ്കിൽ കുത്തുബുദ്ദീൻ, അല്ല കുത്തുബ് മിനാറിലാണ്, കുത്തുബുദ്ദീൻ ഐബക്കാണല്ലോ പണി കഴിപ്പിച്ച്. അപ്പോൾ കുത്തുബ് മിനാറിലേക്ക് പോയി. അതും ഇപ്പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഉയരവും അതിൻ്റെ ഒരു നിർമ്മാണ രീതിയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണല്ലോ സത്യത്തിൽ. അപ്പോൾ അതിപ്പറഞ്ഞ പോലെ കുത്തുബുദ്ദീൻ ഐബക്കാണ് അത് തുടക്കം കുറിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്, അതിൻ്റെ ആദ്യ ഭാഗം. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് ഇൽത്തുമിഷും പിന്നീട് അതിൻ്റെ ഒരു നിർമ്മാണങ്ങളൊക്കെ ഫിറോസ് ഷാ തുഗ്ലക്കും ഒക്കെ പൂർത്തീകരിച്ചു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഏതായാലും അതിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയാണെങ്കിൽ നമ്മൾ എത്രയോ ഹൈറ്റിലാണ്, ശരിക്ക് അതിൻ്റെ ഉയരം എത്രയാണെന്ന് ഓർക്കുന്നില്ല.
1: 72.5 മീറ്റർ.
0: നിങ്ങൾ മുമ്പ് പോയിട്ടുണ്ടല്ലേ?
1: ഞാൻ പോയിട്ടുണ്ട്,
0: പോയിട്ടുണ്ട്, ഡൽഹി പോയിട്ടുണ്ട്.
1: എത്ര വർഷം? ഒരു 3 പ്രാവശ്യം പോയിട്ടുണ്ട്.
0: 3 പ്രാവശ്യം? ആ, പിന്നെ
1: 3 ആവശ്യങ്ങളായിരുന്നു. പിന്നീട് സംസാരിക്കാം. ഏതായിരുന്നാലും നിങ്ങൾ കണ്ട പ്രധാനപ്പെട്ട, നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള അത്ഭുതം വേറെ തന്നെയാണ്. കുത്തുബ് മിനാർ അതും 3 മീറ്റർ എന്ന് പറയുമ്പോൾ
0: അന്നത്തെ കാലത്ത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതൊക്കെ മാൻമെയ്ഡ് ആണല്ലോ. ഇന്നിപ്പോ ക്രെയിനും ഒക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം.
1: തീർച്ചയായിട്ടും. അവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റിയ വേറെ എന്തൊക്കെയായിരുന്നു?
0: കുത്തുബ് മിനാർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോട്ടസ് ടെമ്പിള് പോയി. അതൊരു അതിൻ്റെ പുറത്തുനിന്ന് അതിൻ്റെ ഒരു മനോഹാരിത, ഒരു താമരയുടെ ആകൃതിയിലുള്ള ആ ഒരു സംഗതി കണ്ടു. പിന്നെ ഇന്ത്യാ ഗേറ്റ്, ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ത്യാ ഗേറ്റ് കാണും. ഇന്ത്യാ ഗേറ്റിൽ അതിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാലോ. ആദ്യ 1st സ്വാതന്ത്ര്യസമരത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ സോൾജിയേഴ്സ് പട്ടാളക്കാർ അവർ കൊല്ലപ്പെട്ടതിൻ്റെ ഒരു പ്രതീകം എന്ന നിലക്കാണത് പണി കഴിപ്പിച്ചില്ലെന്നാണ് മനസ്സിലാവുന്നത്. അതേപോലെ റെഡ് ഫോർട്ട്, അതും ഇപ്പറഞ്ഞ പോലെ ഒരു ഇന്നും വളരെ പ്രസക്തമായൊരു മോണ്യുമെൻ്റാണ് ശരിക്ക്. കാരണം ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മുടെ പ്രധാനമന്ത്രി അവിടെ നിന്നാണല്ലോ പതാക ഉയർത്തുന്നത്. അപ്പോൾ ആ ഒരു റെഡ് ഫോർട്ട് കണ്ടു. പിന്നെ അതിൻ്റെ മുന്നേ ആയിട്ട് ഇന്ദിരാഗാന്ധി മ്യൂസിയം, അത് മുന്നേ കണ്ടിട്ടുണ്ട്. എന്നാലും അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു മുന്നേയുള്ള ഒരു കാലം, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ, അതുപോലെ രാജീവ് ഗാന്ധിയുടെ ഒക്കെ അവർ കൊല്ലപ്പെടുന്നതും അവരുടെ ആ ഒരു ബാക്കിയായ വസ്ത്രങ്ങൾ നുരുമ്പിയ, അതൊക്കെ ഒരു ഒരു ചരിത്രത്തിൻ്റെ വല്ലാത്ത ഓർമ്മകളാണ് ശരിക്കും. ഇന്ദിരാഗാന്ധി എന്ന ഒരു ഉരുക്കു വനിതയുടെ, ആ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഒക്കെ ചരിത്രത്തിലുള്ള ശരിക്കും ആ ഒരു ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനുശേഷമാണ് റെഡ് ഫോർട്ടിലേക്ക് വരുന്നത്. റെഡ് ഫോർട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചല്ലേ ഈ ഡൽഹി ജുമാ മസ്ജിദിലേക്കുള്ളൂ. അങ്ങനെ വൈകുന്നേരം ഡൽഹി ജുമാ മസ്ജിദിലേക്ക് എത്തി. ഇന്നാണ് അസർ നമസ്കരിച്ചത്, വൈകുന്നേരമാണ് എത്തിയത്. അപ്പോൾ അവിടുന്ന് അസർ നമസ്കരിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അതിൻ്റെ താഴോട്ട് ഇറങ്ങിയാലാണല്ലോ ചാന്ദിനി ചൗക്കും അതുപോലെ
1: ആ
0: പർച്ചേസിങ് മീന ബസാറൊക്കെ അവിടെയാണല്ലോ. അപ്പോൾ അന്ന് വൈകുന്നേരം ഇപ്പോൾ നമ്മളെ ലാസ്റ്റ് ആണ്, പിന്നെ അന്നത്തോടുകൂടി നമ്മൾ തിരിച്ചു പോരാണ്. അപ്പോൾ അവിടുന്നായിരുന്നു പർച്ചേസിങ്. പക്ഷേ സംഭവിച്ചെന്താ വെച്ചാൽ വൈകിട്ടോടൊരു നല്ല മഴ, നല്ല മഴ വെച്ചാൽ നമ്മളൊരു കുടയൊക്കെ കരുതിയിരുന്നു, പക്ഷെ അതിനെ കവച്ചു വെക്കുന്ന നല്ല മഴയായിരുന്നു. രസമായിരുന്നു യാത്രയിൽ, മഴയൊക്കെ രസമാണല്ലോ. റെഡ് ഫോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നല്ല മഴ തുടങ്ങിയത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ജമാ മസ്ജിദും അതുപോലെ ഈ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം വെള്ളത്തിലായി എന്ന് പറയുന്നതാണ് ശരി. അവിടെ പിന്നെ നമ്മളെ പോക്കറ്റ് അധികം കീറിയില്ല.
1: നമ്മളെവിടെ പോയപ്പോഴും വല്ലാതെ നമ്മൾ സ്ത്രീകളുണ്ട്, പ്രത്യേകിച്ച് ഫാമിലി ആഗ്രഹിക്കുന്ന ഒന്നാണ് പർച്ചേസിംഗ്.
0: അത് വേണ്ടത്ര നടന്നില്ല എന്നത് ഒരു.
1: ഏതായിരുന്നാലും ഈ ഒരു യാത്ര ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളെ ഫാമിലി മാത്രമല്ല മറ്റു പല ഫാമിലീസ് ഒരു ടീം. ആരായിരുന്നു ഇതിന്റെ ഒരു നേതൃത്വം?
0: ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മലയാളി യാത്രാ സഹായി എന്ന് പറയുന്ന, പിന്നെ അതിൽ തന്നെ ശുക്കൂർക്ക എന്ന് പറയുന്ന അദ്ദേഹം വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഈ യാത്രയിൽ മറക്കാൻ പറ്റാത്ത മറ്റൊരു സംഗതി എന്താ വെച്ചാൽ ഒക്കെ സന്തോഷകരമായിരുന്നു, പക്ഷെ തിരിച്ചു വരുന്ന യാത്ര കുറച്ച് ഭയങ്കര
1: പ്രയാസകരമായി.
0: അതിന്റെ കാരണം എന്താ വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ എ സി ആണ്, കംഫേർട്ടാണ്, അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ കുറച്ച് ഏതൊരു സ്റ്റോപ്പ് കഴിഞ്ഞ് തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ, നമ്മളാ ഒരു ബർത്തിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ബർത്തിൽ ഒരു ഹിന്ദിക്കാരൻ, എവിടെ ഉള്ളതെന്ന് അറിയില്ല, ആള് ഭയങ്കര റഫായിരുന്നു. ശരിക്കും റഫ് എന്ന് വെച്ചാൽ ഇദ്ദേഹം ഫുൾ ടൈം കിടന്നുറങ്ങുക, അതേപോലെ കളിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് പറയുകയാണ് നമുക്കുണ്ടായ ഒരു മോശം അനുഭവമാണ്. കാരണം നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും, തട്ടുമുട്ടൊക്കെ ചെയ്യുമല്ലോ. ഇതൊന്നും ഇദ്ദേഹത്തിന് പറ്റില്ല. മാത്രമല്ല ഇദ്ദേഹം ആ ബർത്തിൽ ഫുൾ ടൈം കിടക്കുക, അത് രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ട് അധികം പറയാൻ പോയില്ല. പക്ഷേ നമ്മളെ കൂടെ ഒരു ഒരു മിലിറ്ററി എന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഓണം വെക്കേഷന് നാട്ടിലേക്ക് വരായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു സാധാ പട്ടാളക്കാരനാണ്, മലയാളിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഒരു ക്രിസ്ത്യൻ മിഷനറിയിലോ മറ്റോ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ആളുണ്ടായിരുന്നു. അവരൊക്കെ ഇദ്ദേഹത്തോട് ഇതൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നോക്കുന്നുണ്ട് അവർക്കറിയാവുന്ന ഹിന്ദിയിൽ, പക്ഷെ ഇയാൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള ഒരു ഒട്ടും കോപ്പറേറ്റീവ്
1: അല്ലാത്ത,
0: അതെ അതെ, സഹകരിക്കാൻ ഒരു മനസ്സില്ലാതെ ഫുൾ ടൈം അവിടെ കിടക്കുക, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കുട്ടികൾ തൊടുന്നോ പിടിക്കുന്നോ എടുക്കുന്നോ ഒന്നും പറ്റില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ കുട്ടികളാണെങ്കിൽ രണ്ടു ദിവസമല്ലേ ട്രെയിനിൽ, ഇവരെങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണല്ലോ. അപ്പൊ അതൊരു ഭയങ്കര പ്രയാസമായിരുന്നു തിരിച്ചുള്ള യാത്ര എന്നുള്ളത്. അപ്പൊ ഈ ഒപ്പുള്ള യാത്രക്കാരൊക്കെ കോപ്പറേറ്റീവ് ആയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ടി ടി ആർ ഒക്കെ വന്നു, അവരോടും ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഇയാൾ അത്രത്തോളം ഒരു അറഗന്റ് എന്നൊക്കെ പറയില്ലേ.
1: അപ്പൊ യാത്രകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും കൂടെ നമുക്ക് ഒരുപാട്
0: അനുഭവങ്ങൾ, ഇതൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്,
1: വെല്ലുവിളികളൊക്കെ ഉണ്ടാവും അല്ലേ. എന്നിരുന്നാലും നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും മാറ്റിവെക്കുന്ന ചില സമയങ്ങളാണ് യാത്രകൾ. ഏതായിരുന്നാലും ഈ ഒരു സമയം വരെ നമ്മൾ ഇനിയും വിശേഷങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ആഗ്ര ഡൽഹി യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദൃശ്യം പ്രോഗ്രാമിലൂടെ നമ്മോട് പങ്കുവച്ചത്. ഷമീൽ മഞ്ചേരിയും മുസ്തഫ അൻസാരിയുമാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
3: أعوذ بالله من الشيطان الرجيم.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിലഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه نيانو എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. انك الله مدي اون الاد ارادين الا اونيل نان ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

ഓരോ പ്രഭാതവും ഓരോ പുതിയ അധ്യായമാണ്. പഴയ താളുകളിൽ സംഭവിച്ച തെറ്റുകൾ തിരുത്തി പുതിയ വരികൾ കൂട്ടിച്ചേർക്കാനുള്ള അവസരം. നന്മയുടെ വഴിയിൽ നമുക്ക് മുന്നേറാം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ ലൈവ് സെഷനിൽ ലോകത്തെ ആയിരക്കണക്കിന് ശ്രോതാക്കളോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹോട്ട് സീറ്റിൽ ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെർപ്പുളശ്ശേരി. ഇന്ന് 2026 ജൂലൈ 27 1448 സോഫർ 12 1201 കർക്കിടകം 11.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതത്തിൽ കൂടി നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. കൂടുതൽ നന്മകൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ നന്മകളെ വാരിക്കൂട്ടുവാനുള്ള കഠിനമായ പരിശ്രമം നടത്തണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഞ്ചരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് മധുരം ഖുർആനിൻ്റെ ആ ഒരു മധുരത്തിലേക്ക് പ്രവേശിക്കാം. ഷാദിയ ഒറ്റപ്പാലം, നസീമ ചക്കുംകടവ്, അമ്ര ബിൻത് യാസിർ, റൈഹാന ബാനു തോട്ടശ്ശേരിയറ, നസീമ വളാഞ്ചേരി, ഖദീജ തൊടുപുഴ, സുബൈദ കുഞ്ഞിമംഗലം, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, സമീറ കെ എം താനൂർ, സുലേഹ തിരുവാലി, സീനത്ത് പി ചാലിയം, നബീസത്ത് കൊല്ലം അഞ്ചാലമൂട്, സാബിറ എം പാലക്കാട്, റസിയ ചെങ്ങാണി, സഫിയ വടതല, നജ്മ കെ കെ, സഫിയ കെ തിരൂരങ്ങാടി, നബീസ ഒറ്റപ്പാലം, ജംഷീർ മുട്ടിൽ, റംല ഇടത്തനാട്ടുകര, മുംതാസ് ബേപ്പൂർ, അബ്ദു ഇടത്തനാട്ടുകര, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, അസ്മാബി പെരിന്തൽമണ്ണ, ഉമ്മു കുൽസു ചിറമംഗലം, സലീമ ഉതുക്കുങ്ങൽ, അമീർ ടി ഇടത്തനാട്ടുകര, നാദിറ ഇടിമുഴിക്കൽ, ഷുഹൈബ എം വളപട്ടണം, ആയിഷ അങ്ങാടിപ്പുറം, സമീറ കൊയിലാണ്ടി, സാജിദ ഷംസു കാസർഗോഡ്, സാജിദ കാലിക്കറ്റ്, സുമയ്യ കിനാലൂർ, ഹൈറുനീസ ആലുവ, സബീന തത്തമംഗലം, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര, ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, ഖദീജ സാലിഹ് കൊപ്പം, ജുവൈന എൻ പറവൂർ, സീനത്ത് പാലക്കാട്, സുഫൈറ അനസ് മേപ്പാടി, നഫീസ പി എ താമരശ്ശേരി, ഫസീല മുണ്ടക്കൽ, ജമീല വി കെ, പുനൂർ സഫിയ ഇടപ്പാൾ, ഷംസാദ് തലശ്ശേരി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളുടെ ലൈവിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഇൻഷാ അല്ലാ തീർച്ചയായും നിങ്ങളിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചു വരും. കൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ കമൻറ്റുകളുമായി ഈ ഒരു ലൈവിനെ ധന്യമാക്കണേ എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്.
1: ഇന്നത്തെ ലൈവിൻ്റെ ഏറ്റവും ഹൃദ്യമായ സുന്ദരമായ തുടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم.
3: إن في خلق السماوات

0: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സദീസ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. സൗദി അറേബ്യയിലെ പ്രശസ്ത കാര്യമാണ് അദ്ദേഹം, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ തന്നെയാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ ഖുർആൻ പൂർണ്ണമായി ഹഫിളാക്കുകയും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കീഴിൽ ആഴത്തിലുള്ള വിദ്യാഭ്യാസം നേടുകയും ചെയ്തു. ശറിയ ബിരുദവും മാസ്റ്റർ ബിരുദവും ഡോക്ടറേറ്റും വ്യത്യസ്ത വിഷയങ്ങളിൽ നേടിയ വ്യക്തി കൂടിയാണ് അബ്ദുറഹ്മാൻ സദീസ് ഹഫിളഹുല്ലാ. നിലവിൽ ഹറമൈനുകളിൽ അദ്ദേഹം കാര്യനിർവഹണ ചുമതലകളും ഇമാമും ഖത്തീബും ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമൊക്കെയായി കഴിഞ്ഞുകൂടുകയാണ്. ഹൃദയസ്പർശിയായ അതുല്യമായ അദ്ദേഹത്തിൻ്റെ പാരായണ ശൈലി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയതുമാണ്.
1: വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം 164-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ഊതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു കാര്യം, ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർദ്, നിശ്ചയമായും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിലും, വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, രാവും പകലും മാറി മാറി വ്യത്യാസപ്പെടുന്നതിലും, വൽ ഫുൽക്കില്ലത്തി തജ്രീഫിൽ ബഹരി ബിമാ യൻഫഉന്നാസ്, മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വസ്തുക്കളെയും കൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും, വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാഇൻ, ആകാശത്തുനിന്ന് അള്ളാഹു വെള്ളത്തെ ഇറക്കുകയും, ഫ അഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ, എന്നിട്ടതുമൂലം ഭൂമിയുടെ നിർജീവതയ്ക്ക് ശേഷം അതിനെ സജീവമാക്കി, വബത്ത ഫീഹ മിൻ കുല്ലി ദാബ്ബ, അതിൽ എല്ലാത്തരം ജീവജന്തുക്കളെയും വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിലും, വ തസ്രീഫിർ റിയാഹി, അതേപോലെ തന്നെ കാറ്റുകളുടെയും, വ സഹാബിൽ മുസഖരി ബൈന സമാഇ വൽ അർളി, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കീഴ്പ്പെടുത്തപ്പെട്ട മേഘത്തിൻ്റെ നടത്തിപ്പിലും, ല ആയാത്തിൽ ഖൗമി യഅഖിലൂൻ, ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നതാണ് ഇന്ന് നമ്മൾ ഊതിക്കേട്ട മധുരം ഖുർആനിൻ്റെ ആയത്തിൻ്റെ സാരാംശം. അള്ളാഹുവിൻ്റെ ഏകത്വം, സാർവത്രികമായ കഴിവ്, മഹത്തായ അനുഗ്രഹം, സൃഷ്ടിവൈഭവം ആദിയായവക്ക് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാണ് ഈ വചനത്തിൽ പ്രസ്താവിക്കപ്പെട്ട ഓരോ കാര്യവും. ഓരോന്നിനെക്കുറിച്ചും എത്ര ഗാഢമായും വ്യാപകമായും ചിന്തിക്കുവാൻ മനുഷ്യന് കഴിയുമോ, അല്ലെങ്കിൽ അവൻ അതിന് തയ്യാറാകുമോ, അത്രത്തോളമായിരിക്കും അവയിൽ നിന്ന് അവന് സിദ്ധിക്കുന്ന വിജ്ഞാന സമ്പത്തുക്കൾ. അള്ളാഹു ചൂണ്ടിക്കാണിച്ച ദൃഷ്ടാന്തങ്ങൾ ഇവയാകുന്നു. ഒന്നാമത്തേത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. അനന്തവിശാലമായ ആകാശങ്ങൾ, എണ്ണവും വണ്ണവും അജ്ഞാതങ്ങളായ അവയിലെ നക്ഷത്ര ലോകങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഓരോന്നിൻ്റെയും വ്യവസ്ഥാപിതവും അത്യത്ഭുതകരവുമായ ഗതിവിഗതികൾ, പരസ്പര ബന്ധങ്ങൾ, നാം നിവസിക്കുന്ന ഈ ഭൂമി, അതിൻ്റെ ചലനങ്ങൾ, അതുൾക്കൊള്ളുന്ന വൻകരകൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, മരുഭൂമികൾ, നാടുകൾ, കാടുകൾ, ജീവജാലങ്ങൾ, പദാർത്ഥങ്ങൾ, വ്യത്യസ്തമായ ഭൂപ്രകൃതികൾ, അവയെ കീഴടക്കുവാനും ചൂഷണം ചെയ്യുവാനുമുള്ള മാർഗങ്ങൾ, അങ്ങനെ പലതും പലതും. രണ്ടാമത്, രാപ്പകലുകളുടെ വ്യത്യാസം. ഒന്നിനു പിന്നാലെ മറ്റൊന്നായിക്കൊണ്ട് അവരും മാറി മാറിക്കൊണ്ടിരിക്കുന്നു. ഒന്നിൻ്റെ സമയം വർദ്ധിച്ചാൽ മറ്റേതിൻ്റെ സമയം ചുരുങ്ങുന്നു. ഭൂമിയുടെ ഒരു അർദ്ധഭാഗത്ത് പകൽ വെളിച്ചം വീശുമ്പോൾ മറ്റേ അർദ്ധഭാഗത്ത് രാത്രി ഇരുട്ട് മൂടുന്നു, അങ്ങനെ പലതും. മൂന്നാമത് പറഞ്ഞത്, ജനങ്ങൾക്ക് ഉപകാരപ്രദങ്ങളായ വസ്തുവിഭവങ്ങളെ വഹിച്ചുകൊണ്ടുള്ള സമുദ്രങ്ങളിലൂടെ അങ്ങുമിങ്ങും സഞ്ചരിക്കുന്ന കപ്പലുകൾ, അഥവാ ആഴക്കടലും ദൂരക്കടലും വ്യത്യാസമില്ലാതെ, രാപ്പകൽ വ്യത്യാസം കൂടാതെ, ഓരോ നാട്ടിലെ കയറ്റുമതി ചരക്കുകൾ മറ്റു നാടുകളിൽ എത്തിച്ച് ഇറക്കുമതി ചെയ്യുവാനും സമുദ്രവിഭവങ്ങളെ തേടിപ്പിടിക്കുവാനും കാറ്റും കോളും തിരമാലകളും ഭേദിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ പാറിപ്പറന്നു നടക്കുന്ന പറവകൾ കണക്കെ, അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുന്ന വിവിധ തരത്തിലുള്ള എണ്ണമറ്റ ജലവാഹനങ്ങളും, അവയുടെ സഞ്ചാരത്തിന് ഉപയുക്തമാം വിധം സമുദ്രമാർഗങ്ങൾ ഏർപ്പെടുത്തിയതും മറ്റും. നാലാമത് പറഞ്ഞത്, ആകാശത്തു നിന്ന് ഉപരിഭാഗത്തു നിന്ന് മഴവെള്ളമിറക്കി അതുവഴി നിർജീവമായി കിടന്ന തരിശുഭൂമികൾക്ക് നവജീവൻ നൽകുന്നത്, ഈർപ്പമില്ലാതെ ഉൽപാദനശേഷിയില്ലാതെ വരണ്ടുകിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുന്നതോടുകൂടി അതിൻ്റെ മട്ടുമാറുന്നു, നനവുതട്ടി മണ്ണു ചീർക്കുന്നു, സസ്യലതാദികൾ മുളച്ചുപൊങ്ങുന്നു, കൃഷിയോഗ്യമായിത്തീരുന്നു. അങ്ങനെ ഭൂതലം പച്ചവിധാനമായി മാറുന്നു. അഞ്ചാമത് ഈ ആയത്തിൽ സൂചിപ്പിച്ചത് വിവിധ തരം ജീവജന്തുക്കളെ ഭൂമിയിൽ വിതരണം ചെയ്തത്, ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത വിധം ചെറുതായ പ്രാണികൾ തൊട്ട് ഭീമാകാരികളായ ജീവികൾ വരെ, ഏറ്റവും അപരിഷ്കൃതങ്ങളെന്ന് കരുതപ്പെടുന്ന താഴേക്കിട ജീവികൾ തൊട്ട് ഏറ്റവും പരിഷ്കൃതരും മേലേക്കിടയിലുള്ളവരുമായ മനുഷ്യർ വരെ, കരയിലും കടലിലും നാട്ടിലും കാട്ടിലും അന്തരീക്ഷത്തിലുമായി കഴിഞ്ഞുകൂടുന്ന എണ്ണമറ്റ ജീവജാലങ്ങൾ, അവയുടെ ജാതിവർണ്ണ വർഗ സ്വഭാവ വ്യത്യാസങ്ങൾ, ഒന്നിനൊന്നിന് വ്യത്യസ്തമായ ജീവിത രീതികൾ, ആവശ്യങ്ങൾ, ഉപയോഗങ്ങൾ, ആകൃതികൾ, പ്രകൃതികൾ തുടങ്ങിയവ. ആറാമത് പറഞ്ഞത് കാറ്റുകളുടെ നടത്തിപ്പിനെ കുറിച്ചാണ്. അതിൻ്റെ നിയന്ത്രണവും കാലവർഷക്കാറ്റ്, വാണിജ്യക്കാറ്റ്, ശീതക്കാറ്റ്, ഉഷ്ണക്കാറ്റ്, ഇളങ്കാറ്റ്, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് ആദിയായവയും അവയുടെ ഉത്ഭവം, ഗതി, ഉപകാരം, ഉപദ്രവം ആദിയായവയും. ഏഴാമത് ആകാശത്തു നിന്നും ഭൂമിക്കടിയിൽ വെച്ച് നിയന്ത്രിക്കപ്പെടുന്ന, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ വെച്ച് നിയന്ത്രിക്കപ്പെടുന്ന മേഘത്തിൻ്റെ നടത്തിപ്പ്, ആവശ്യത്തിലധികം മേൽപോട്ട് കയറിപ്പോകാതെ ഉപദ്രവകരമായ വിധം ഭൂമിയിൽ താഴോട്ടിറങ്ങി ഉപദ്രവിക്കാതെ അന്തരീക്ഷത്തിൽ ഒതുങ്ങി നിൽക്കുകയും ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് ഓടി നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാർമേഘങ്ങളുടെ നിയന്ത്രണ നടപടിക്രമങ്ങൾ തുടങ്ങിയവ ഇത്യാദി മഹൽകാര്യങ്ങളെല്ലാം ഒന്നിനൊന്ന് വിരുദ്ധമോ തടസ്സമോ ആകാതെ തികച്ചും വ്യവസ്ഥാപിതമായ രീതിയിൽ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് നടത്തിപ്പോരുന്നവനാരോ അവന് അള്ളാഹുവിന് മാത്രമേ ഇലാഹായിരിക്കുവാൻ, ആരാധിക്കപ്പെടുവാൻ അർഹതയുള്ളൂവെന്നും മറ്റുള്ള ആരാധ്യ വസ്തുക്കളൊന്നും ആരാധനക്കർഹതയില്ലാത്ത മിഥ്യകളാണെന്നും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഏവർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഇവ മാത്രമല്ല, ഇവ പോലെ അനേകം ദൃഷ്ടാന്തങ്ങൾ വേറെയും. പക്ഷേ യഥാർത്ഥ സൃഷ്ടാവിന് നേരത്തെ തന്നെ ചിന്താമണ്ഡലത്തിൽ നിന്ന് വൈരാഗ്യപൂർവം ഒഴിച്ചു നിർത്തി പകരം മറ്റൊരു സൃഷ്ടാവിന് അതിന് പേർ പ്രകൃതിയെന്നോ ഊർജമെന്നോ പരിണാമമെന്നോ വിസ്ഫോടനമെന്നോ എന്തുതന്നെ പറഞ്ഞാലും ശരി, പ്രതിഷ്ഠിച്ചു പൂജിച്ചുകൊണ്ട് അവയെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് അവയിലൂടെ യഥാർത്ഥ സൃഷ്ടാവിനെയും അവൻ്റെ മഹാത്മ്യങ്ങളെയും കണ്ടെത്തുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. മുൻവിധിയും യഥാവിധം ബുദ്ധി ഉപയോഗിക്കാത്തതും ചിലപ്പോൾ അഹന്തയുമായിരിക്കും അതിൻ്റെ കാരണം. എന്നാൽ മുൻവിധി കൂടാതെ സത്യം ദർശിക്കുവാനുള്ള താൽപ്പര്യത്തിൽ ബുദ്ധി ഉപയോഗിക്കുന്നവർ സൃഷ്ടാവിനെയും സൃഷ്ടി മഹാത്മ്യത്തെയും കണ്ടെത്തുകയും സൃഷ്ടാവിനെ വാഴ്ത്തുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊക്കെ നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല, നീ മഹാപരിശുദ്ധൻ, ആകയാൽ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ. ഇതാകട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്തിൻ്റെ അർത്ഥശകലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ വാചകങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ചേർത്തുപിടിക്കലിനെ നമ്മൾ വിധേയമാക്കുക, നമ്മുടെ ഈമാനിനെ നമ്മൾ പുതുക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ആമീൻ. മാഷാ അല്ലാ, വളരെ ഹൃദ്യമായ വിശദീകരണവുമായി ഇന്ന് നമ്മൾ മധുരം ഖുർആൻ ഇതുവരെയും കാതോർത്തു. നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന സെഷനിലേക്ക് നമ്മൾ നീങ്ങുന്നു. പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവർകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രതിഫലം ഇല്ലാത്ത നമസ്കാരം എന്ന വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ആളുകൾക്ക്, ചില ആളുകൾക്ക് ഭയങ്കര വസ്വാസാണ്. ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ അവർ ചിന്തിക്കും, ഞാൻ ഒളു എടുക്കാൻ മറന്നുപോയോ, നിസ്കാരത്തിൽ എനിക്ക് എൻ്റെ ഒളു നഷ്ടപ്പെട്ടു പോയോ, എൻ്റെ ഡ്രസ്സിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഭയങ്കരമായ സംശയം. ഒന്നുമില്ല സംശയം, സംശയങ്ങളാണ് ആളുകൾക്ക്. ഇതൊക്കെ പ്രധാനം തന്നെ കേട്ടോ. ഷുറൂത്തു സിഹത്ത് സ്വലാത്ത്, നമസ്കാരം ശരിയാവാനുള്ള നിബന്ധനകളുണ്ടല്ലോ, അത് നമ്മൾ പാലിക്കണം. ഒന്ന് വേണം, വസ്ത്രശുദ്ധി വേണം, ദേഹം ശുദ്ധി വേണം, നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധി വേണം, എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, സംശയമില്ലാത്ത കാര്യങ്ങൾ. പിന്നെ എൻ്റെ സുജൂത് ശരിയായ റുക്കു ഒക്കെ വേണം, സുജൂത് റുക്കു നമ്മൾ ചെല്ലാളെ പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മൾ നേരെ തന്നെ എന്ത് ചെയ്യണം, നിർവഹിക്കണം. ഇതൊക്കെ നമസ്കാരത്തിൻ്റെ ദാഹിറായ ബാഹ്യമായ വശങ്ങളാണ്. അപ്പം നമ്മൾ ഇതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ബേജാറായി, ഇതൊക്കെ ശരിയാവുണ്ടോ ശരിയാവുണ്ടോ എന്ന് ചിന്തിച്ച് ആകെക്കൂടെ നമ്മൾ ആശങ്കാകുലരാവുന്ന ആ ഒരു ബേജാറ്, സത്യത്തിൽ നമുക്ക് വേണ്ടത് ഏതിലാണെന്നറിയോ, ഞാൻ ഈ നമസ്കാരത്തിൻ്റെ അതിൻ്റെ ബാത്തിനായ ആന്തരികമായ കാര്യങ്ങളിൽ കൂടെ ഈ ശ്രദ്ധ നമുക്ക് വേണം. ഇപ്പം ഈ ഖുറാൻ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ യുഖീമുസ്സല അല്ലെങ്കിൽ യുഖീമൂന സ്വലാത്ത, നിസ്കാരത്തെ അവർ ഈ ഇഖാമത്തുസ്സല എന്ന് പറഞ്ഞാൽ, ഈ പിന്നെ ഖുറാൻ എന്ത് പറയുന്നില്ല അറിയോ, യഫ് അലൂന സ്വലാത്ത, അവർ നമസ്കാരം അനുഷ്ഠിക്കുന്നു, നിങ്ങൾ നമസ്കരിക്കുന്നു എന്നല്ലല്ലോ പറയണത്. അതേപോലെ തന്നെ യഅ്തൂനബി സ്വല, അവർ നിസ്കരിക്കുന്നു, നിസ്കാരം കൊണ്ടുവരുന്നു എന്നൊന്നും പറയണില്ല. മറിച്ച് പിന്നെ ഖുർആൻ പറയുന്നത് എന്താ അറിയുക, എൻ്റെ പ്രയോഗങ്ങൾ ഇഖാമത്തു സ്വല എന്നാണ്. അപ്പോൾ ആ ഇഖാമത്ത്, നമസ്കാരം നേരെ ചൊവ്വയെ നിർവഹിക്കുക എന്നുള്ളതാണ്. ആ ഇഖാമത്ത് രണ്ട് വിധമുണ്ട്. ഒന്ന് എന്താണ്, ഇഖാമത്തുഹ ലാഹിറൻ, ബാഹ്യമായി അത് പൂർത്തിയാക്കണം. അതെങ്ങനെയാണ്, ബീത്തുമാമി അർക്കാനിക വവാജിബാത്തിക വശുറൂത്തിക, അതിൻ്റെ നിബന്ധനകൾ, അതിൻ്റെ നിർബന്ധമായ കാര്യങ്ങൾ, അതൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും പോയി ഇഖാമത്തുഹ ബാത്തിൻ, ആന്തരികമായും നമ്മൾ ആ നമസ്കാരത്തെ എന്ത് ചെയ്യണം, ശരിയാക്കണം. നിസ്കാരത്തിൻ്റെ ഉള്ളും ശരിയാകണം, പുറത്തെ സുജൂദും റുക്കുവും ശുദ്ധിയൊക്കെ ശരിയാകുന്നത് പോലെ തന്നെ ശരിയാകണം. അതെന്താണ്, ഇഖാമത്തു റൂഹിഹ എന്നാണ്, അതിൻ്റെ ആത്മാവിനെ ശരിയാക്കുക എന്നാണ്. ആത്മാവിനെ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, വഹുവ ഹുളൂറുൽ ഖൽബി ഫിഹ എന്നാണ്, നമ്മുടെ ഹൃദയ സാന്നിധ്യം. ആ തക്ബീറത്തുൽ ഇഹ്റാമാണ് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നിസ്കാരം അവസാനിക്കുന്നത് വരെ നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടാകാം. അതേപോലെ തന്നെ വതദബ്ബുറുമാ യഖൂലുഹു വയഫ്അലുഹു മിൻഹ, നമ്മൾ അതിൽ ചെയ്യണ കാര്യങ്ങളും ചൊല്ലണ കാര്യങ്ങളൊക്കെ ശരിക്കും ചിന്തിച്ച് നമ്മൾ പറയാം. ഇങ്ങനെ ആത്മാവുള്ള നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരത്തെക്കുറിച്ചാണ് സൂറത്ത് അങ്കബൂത്തിൽ പറഞ്ഞത്, ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ഷായ് വൽ മുങ്കർ, തിന്മകളിൽ നിന്നും മികച്ച പ്രവൃത്തികളിൽ നിന്നും നമസ്കാരം തടയുമെന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് നമ്മളത് ഗൗരവത്തോടെ കാണണം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തഫ്സീർ നാസിർ സാദ് റഹ്മുള്ള പറഞ്ഞൊരു വാചകമുണ്ട്, ഫല സവാബലിൽ ഇൻസാനി മിൻ സ്വലാത്തിഹി ഇല്ല മ അഖല മിൻഹ എന്നാണ്. അതായത് നമ്മൾ മനസ്സ് കൊടുത്ത് ചിന്തിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ നിസ്കരിച്ച നിസ്കാരത്തിനല്ലാതെ, ഫല സവാബലിൽ ഇൻസാനാണ്, മനുഷ്യന് കൂലിട്ടൂല എന്നാണ്. അതായത് നമ്മുടെ ഹൃദയ സാന്നിധ്യമില്ലാത്ത നമസ്കാരങ്ങൾ കൂലി കിട്ടൂല എന്നാണ്. വയദുഖുലു ഫിസ്വല ഫറായിലുഹ വനവാഫിലുഹ, അതിൻ്റെ സുന്നത്തുകളും ഫർദുകളൊക്കെ പാലിക്കണം എന്ന് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ത്, അതിന് ആത്മാവ് വേണമെന്നുള്ളത്. ഇപ്പം നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുക, നമ്മൾ നിസ്കാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ടെങ്കിലും നമ്മളെ നിസ്കാരത്തിന് കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം, മനസാന്നിധ്യം വേണം, ചെല്ലണതും പറയണതും എന്താന്ന് നമ്മൾ നോക്കണം. അപ്പം നമ്മുടെ നമസ്കാരം കൂടുതൽ നന്നാക്കുവാൻ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു ആശയം പ്രചോദനമാകണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും നമസ്കാരം സ്വീകരിച്ചതിന് പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ആമീൻ. നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും ഗൗരവമുള്ള സംസാരത്തിനാണ് ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് മൗലവി നമ്മോടൊപ്പം ചേർന്നത്.
1: ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മുടെ കൂടെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ നടത്തി കൂടെയുണ്ട്. അവരിലേക്കൊന്ന് പോയി തിരിച്ചു വരാം. ഷമീറ സിദ്ദീഖ് വണ്ടിപ്പെരിയാർ, അതെ, പിന്നെ ഷമീറ സിദ്ദീഖിന്റെ മെസ്സേജ് ഒന്ന് സലഫി നോക്കി നോക്കൂ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നുള്ള അതിൻ്റെ ഒരു ഷോർട്ടാണ് തോന്നുന്നുണ്ട്. AAWW അതിനെ ആയിരിക്കും തോന്നുന്നുണ്ട്, അങ്ങനെയാണ് ഊഹിച്ചെടുത്തതാണ്.
1: ഒന്നും വേണ്ടല്ലോ അല്ലേ, അത് നമുക്ക് നേർക്കുനേരെ അല്ലേ ഒന്നുകൊണ്ട് പറയല്ലേ അതിൻ്റെ ഒരു വൃത്തി. മധുരം ഖുർആൻ ആയത്തിന്റെ വിശദീകരണം അൻസാരി ഉസ്താദിൽ നിന്ന്
0: തലമുറയാണ് അൻസാരി.
1: മാഷാല്ലാ. ജാസ്മിൻ പറളിയുടെ ഒരു കമന്റ് നമ്മൾ വായിച്ചു. റഹ്മത്ത് ബി വി പൂക്കാട്ടിരി, അബ്ദുൽ അഹമ്മദ് സി കഴിയൂർ, ഇന്നും പുലരിവട്ടത്തോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അൽഹംദുലില്ല. ഷെറീന അത്താണിക്കൽ, മുസ്തഫ വള്ളിത്തോട്, സുഹറ നടുവന്നൂർ, ഉമൈബ കല്ലടിക്കോട്, അൻവർ എൻ ടി മുട്ടിൽ വയനാട്. മധുരം ഖുർആൻ നല്ല അവതരണം, മാഷാ അല്ലാ.
0: ജാസ്മിൻ പരളി, മധുരം ഖുർആൻ ആയത്തിൻ്റെ വിശദീകരണം അൻസാരി ഉസ്താദിൽ നിന്നും കേട്ടപ്പോൾ മുമ്പ് ഉസ്താദിൻ്റെ ക്യു എച്ച് എൽ എസ് ക്ലാസ്സിൽ ഇരുന്നൊരു ഫീലിംഗ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്.
1: സമീറ കെ എം താനൂർ, ഓരോ ദിവസത്തെ പരിപാടി ലൈവിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പുതുജീവൻ കിട്ടിയതുപോലെ അൽഹംദുലില്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
0: സീനത്ത് പുളിഞ്ഞാൽ, സ്നാ കടമ്പഴിപ്പുറം, ഹനീന സുൽഫി കൊട്ടാരക്കര, സൈനബ കടമ്പഴിപ്പുറം, റസിയ മാളിയക്കൽ അരീക്കോട്, ജാസ്മിൻ എ കെ പുള്ളിപ്പാടും, ഉമ്മു അമന മക്കരപ്പറമ്പ, സഫിയ തിരങ്ങാടി എന്നിവർ സലാം അറിയിച്ചു നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
1: ഐഷ, അലഹമ്ദില്ല നല്ലൊരു ഉപദേശം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ്. ഹുസൈൻ വി എം ഇടത്തനാട്ടുകര, സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. മനോഹരമായ ഖുർആൻ പാരായണത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നാൽ അലഹമ്ദില്ല, അർത്ഥ സൈദം അള്ളാഹു ഖുർആൻ പഠിക്കുവാൻ എളുപ്പമാക്കി തരട്ടെ എന്നൊരു കമൻറ്റ്. സീനത്ത് ചങ്ങരംകുളം സലാം പറഞ്ഞിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, എത്ര നല്ല അർത്ഥവത്തായ പരിഭാഷയാണ് ഉസ്താദ് പറഞ്ഞു തന്നത്. അള്ളാഹുവിന് മാത്രം ആരാധിച്ച്, അള്ളാഹുവിനോട് മാത്രം സഹായം തേടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ.
0: ബുഷറ പത്തപ്പിരിയം, ഹംസ സി എം മുണ്ട മുണ്ട, ജമീല വി കെ പൂനൂർ, ഷുഹൈബ എം വളപട്ടണം തുടങ്ങിയവരും നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
1: സഫിയ എടപ്പാൾ വളരെ വിശദമായി വിവരിച്ചു തന്നു, അൽഹംദുലില്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹുസൈൻ വി എം എടത്തനാട്ടുകര, ഉപ്പുകുളം സലാം പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബ് കാരാടൻ, അതേപോലെ തന്നെ മുഹമ്മദ് കൈപ്പമംഗലം, ആയിഷ കെ ഇരിക്കൂർ, കെ വി കബീർ പാലക്കാഴി, സാജിദ കരുവാരക്കുണ്ട്,
0: ബിൻത്ത് അബ്ദുള്ള അത്തോളി, സി പി സാജിദ് പൂനൂർ, ഖദീജ, മുംതാസ് തുടങ്ങിയവരും, ബുഷറ പത്തപ്പിരിയം തുടങ്ങിയവരും സലാം അറിയിച്ച് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
1: ഇബിന് മൊയ്തു, സെമീന പത്തപ്പിരിയം, ജാസ്മിൻ സലീം തൊടുപുഴ, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, അമൽ ഹമീദ് നോർത്ത് പറവൂർ, ഹഫ്സ വെള്ളില, ജമീല വി കെ പൂനൂർ, ബഷീർ ഒ കെ മൂവാറ്റുപുഴ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, മുസ്തഫ കടപ്പാടത്ത് ഇളമ്പുലാശ്ശേരി, ഷൈനി നവാസ് മുടിക്കൽ,
0: ജിഹാബ് കൽപ്പറ്റ വയനാട്, മുഹസിന മഞ്ചേശ്വരം, ഷുഹൈബ് കാരാടൻ, നഫീസ കാടാമ്പുഴ, അബ്ദുസത്താർ ടി പി പരിയാരം, ഐഷ പി പത്തപ്പിരിയം തുടങ്ങിയവരും സലാം അറിയിച്ചു.
1: സീന സി ടി ചുള്ളിയോട്, സെമീറ ഷാജി പട്ടാമ്പി, ആയിഷ കരുമ്പിൽ, യൂസുഫ് സെമീജ പാറൽ, മുംതാസ് ഇബ്രാഹിം കോട്ടറ, ഉമ്മു ഫർഹീൻ കരിപ്പോൾ, ഫാത്തിമ പി വി രാമനാട്ടുകര, ജമീല വലിയകൂട്.
0: റജിയത്ത് മാറഞ്ചേരി ഒരു ദുആവസ്യത്ത് നടത്തുന്നുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എല്ലാവരും ഷിഫയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ് റജിയത്ത് മാറഞ്ചേരിയിൽ നിന്ന് നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹു ആ ഉമ്മക്ക് ഏറ്റവും സമാധാനവും റാഹത്തും ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും.
1: ആമീൻ. ഹാജറ റസാഖ് തലപ്പാറ, മറിയം ഷാഫി പട്ടില, ഷാഹിദ വെള്ളാങ്കല്ലൂർ, ബേബി ഷാക്കിറ ഒമാനൂർ, സഹൽ പി എടപ്പലം, മുഹമ്മദ് നിഷാദ് കരുവാരക്കുണ്ട്, ഹലീമ കെ മുഹമ്മദ് പാങ്ങ്, മുഹമ്മദ് കോയ ബേപ്പൂർ, സജിന കാവനൂർ, സെലീന തോട്ടശ്ശേരിയറ, ഇയാദ് പകര, റംല പി സി ചിങ്ങപുരം, മുഹമ്മദ് നിഷാദ്, ഷാജിദ വീട്ടി വല്ലപ്പുഴ, ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂർ, സെറീന വി പി വളാഞ്ചേരി, മുംതാസ് ബീഗം എം സി സി തിരൂർ, സുഹൈല മംഗലശ്ശേരി മഞ്ചേരി, ആയിഷ തോട്ടശ്ശേരിയറ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഇർഫാന ഷജി പൂച്ചാക്കൽ, ഫാസില എ ജി പോത്താങ്കണ്ടം, കുട്ടി അഹമ്മദ് പേരശന്നൂർ, മൊഹ്സിന ചെലവൂർ,
0: അലി പി ടി, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, നദീറ എം പൂനൂർ, പൂനൂരല്ലേ, സഫിയ അടപ്പാൾ തുടങ്ങിയവരും സലാം അറിയിച്ചു നമ്മളൊപ്പം.
1: വഹീദ ആറ്റിക്കോട്ട്, സാജിയ ചിറക്കൽപ്പടി, ഉമ്മ മുജാഹിദ്, ഷീബ സിദ്ദീഖ്, മുഹമ്മദ് സി പി കോളിക്കൽ, സജീന എം കെ കാഞ്ഞിരമറ്റം.
0: പിസ് റേഡിയോയുടെ മോർണിംഗ് ലൈവ് ഷോയിലെ മറ്റൊരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പീസ് ടൈമാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് ടൈം എന്നത് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി മാത്രം നീക്കിവെച്ച അവരുടെ പ്രതികരണങ്ങളിൽ ഏറ്റവും സെലക്റ്റീവായ ഒന്ന് തിരഞ്ഞെടുത്ത് നമ്മളത് എടുത്ത് വായിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ശ്രോതാവിൻ്റേതായ പ്രതികരണമാണ് ഇവിടെ വായിക്കുന്നത്. അതിപ്രകാരമാണ്, ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ നല്ല ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് ഏറ്റവും ആവശ്യമായത്. അത് ദിവസവും നൽകുന്നതാണ് പീസ് റേഡിയോ എന്ന ഒരു ജീവിതഗന്ധിയായി നിലനിൽക്കുന്നതാണ് പീസ് റേഡിയോ എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ്, പ്രതികരണമാണ് ശ്രോതാവിൻ്റേതായി ഇന്നത്തെ പീസ് ടൈമിൽ വായിക്കാനുള്ളത്.
1: മാഷാ അല്ലാ, നമ്മുടെ കൂടെ ധാരാളം ആളുകൾ റുഷ്ദ കാളികാവ് കിസിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഒരു എല്ലാവരും ഒരുങ്ങട്ടല്ലേ സലഫി?
0: തീർച്ചയായും. 6:27 ഒരു ഒരു മിനിറ്റ് അധികം നമ്മളിപ്പോൾ കുറച്ച് വൈകി ഓടുന്നുണ്ട്. എന്നിരുന്നാലും അത് ഏകദേശം എല്ലാവരും ഒരുങ്ങാനുള്ള ഒരു 30 സെക്കൻഡ് സമയം അനുവദിക്കുകയാണ്. എല്ലാവരും കൃത്യമായ ഒരു തയ്യാറെടുപ്പ് നടത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ആ 30 സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ നിയമാവലികൾ കൃത്യമായി ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. 3 തവണയാണ് നമ്മൾ ചോദ്യമുന്നയിക്കുക. 3-ാമത്തെ തവണ ചോദ്യമുന്നയിച്ചതിനു ശേഷം ബീപ് സൗണ്ട് പ്ലേ ചെയ്യും. 25 സെക്കൻഡാണ് ആ ബീപ് സൗണ്ട് ഉണ്ടാവുക. അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടതുണ്ട്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ പേജിൽ ഫീഡ്ബാക്ക് എന്ന വിൻഡോയിലേക്ക് പ്രവേശിക്കുക.

0: ഓപ്ഷൻ ബി സൂറ ആലിമ്രാൻ, ഓപ്ഷൻ സി സൂറ അൻആം, ഓപ്ഷൻ ഡി സൂറ നിസാ.
1: മാഷാല്ലാ, ഒരു അത്രയും ഒരു സ്ട്രിക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്കത് തോന്നുന്നത്.
0: അതെ,
1: ഏറ്റവും വലിയ സൂറത്ത് എന്നല്ല ചോദിച്ചത്, ഏറ്റവും കൂടുതൽ ആയത്തുകളുള്ള സൂറത്ത് എന്നല്ല ചോദിച്ചത്. അപ്പോൾ ചോദ്യം കേട്ടതിന് ശേഷം മാത്രം പ്രതികരിക്കണം ശ്രോതാക്കൾ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിലെ ഏറ്റവും നീളം കൂടിയ സൂറത്ത് ഏതാണ്? ഉത്തരങ്ങളുടെ ഓപ്ഷനുകൾ: ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ, ഓപ്ഷൻ ബി സൂറത്തു ആലി ഇംറാൻ, ഓപ്ഷൻ സി സൂറത്തു അൻആം, ഓപ്ഷൻ ഡി സൂറത്തു നിസാ.
0: മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഖുർആനിലെ ഏറ്റവും നീളം കൂടിയ സൂറത്ത് ഏതാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. നാല് ഓപ്ഷനുകളാണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ സൂറ ബക്കറ, രണ്ടാമത്തെ ഓപ്ഷൻ സൂറ ആലിമ്രാൻ, മൂന്നാമത്തെ ഓപ്ഷൻ സൂറ അൻആം, നാലാമത്തെ ഓപ്ഷൻ സൂറ നിസാ. നമ്മുടെ ബീപ്പ് ശബ്ദം ആരംഭിച്ച്
1: 25 സെക്കൻഡുകൾക്കുള്ളിലാണ് നമ്മൾ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത്.
0: നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾ തെറ്റിച്ച് ഓപ്ഷൻ കൊടുത്ത ഒരു സങ്കടം പറയട്ടെ. സഫ്ന മുഹമ്മദ് പാണക്കാട്, നൗഷിദ നടുവന്നൂർ, അവർ ഓപ്ഷൻ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത്
1: ഓക്കെ, നമ്മുടെ 25 സെക്കൻഡ് ബീപ്പ് സൗണ്ട് അവസാനിച്ചിരിക്കുന്നു.
0: ഹൈറുന്നീസ ആലുവയും ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തത്. ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, അബൂബക്കർ സുലൈമാൻ, ആഷിക കൊപ്പം, മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ, ഉമ്മു കുൽസു കളിയാട്ടമുക്ക്, ബഷേരി അബു തലശ്ശേരി, അൻവർ എൻ ടി മുട്ടിൽ വയനാട്, സീനത്ത് പാലക്കാട്, റുഷ്ത ഫാത്തിമ ഇടവനക്കാട്, അസ്മാബി കെ പാലക്കാഴി, സലീന കരുവാരക്കുണ്ട്, മുഹമ്മദ് നിഷാദ് കരുവാരക്കുണ്ട്, ആരിഫ കുന്നപ്പള്ളി, സാബിറ തിരുപ്പൂർ തമിഴ്നാട്, അലി പി ടി, നദീറ എം പൂനൂർ, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ നസീമ തവനൂരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. ഐഷ പറയുന്നത് ഇതെല്ലാവർക്കും ഈസി ആകുമെന്ന് കരുതുന്നു എന്നാണ്. സഹൽപി അടപ്പല നല്ല ചോദ്യം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഷെമീന കേച്ചേരി, ഐഷ പേരശന്നൂർ, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ
1: വൺ മിനിറ്റ് ടോക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ലിബറലിസം എന്തിന് എതിർക്കണം എന്ന വിഷയത്തിൽ അദ്ദേഹം ചേരുന്നുണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ. നിങ്ങളൊരു മനുഷ്യനാണല്ലേ, ഒരുപാട് തിന്മകളുണ്ടല്ലോ ജീവിതത്തിൽ, അതൊക്കെ ഒന്ന് മായ്ച്ചു കളയണ്ടേ? നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറുണ്ടോ? എങ്കിൽ ഭക്ഷണത്തിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ മുൻ ചെയ്ത തിന്മകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ പ്രാർത്ഥനയെന്നല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി أطعمني هذا ورزقنيه من غير حول مني ولا قوة. ഈ ഒരു പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞാൽ അവൻ മുൻ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മായ്ച്ചു കൊടുക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ദിവസം എത്ര സമയം ഭക്ഷണം കഴിക്കാറുണ്ട്? അതിനുശേഷമെല്ലാം ഈ ഒരു പ്രാർത്ഥന പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: അസ്സലാമു റഹ്മത്തുള്ളാഹി വബറകാത്തു. പാപങ്ങളെല്ലാം മായ്ക്കാൻ ഈ ഒരു പ്രാർത്ഥന മതി എന്ന വിഷയത്തിലെ മുആദ് അൽ ഹിക്കമി നടത്തിയ സംസാരമാണ് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മൾ കാതോർത്തത്.
0: സലഫി, ഇന്ന് നമ്മളുടെ ഒരു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കഥ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
1: ഒരു കഥ
0: നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഒരു സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും. പണ്ട് ഒരു ഗ്രാമത്തിലൊരു കർഷകനുണ്ടായിരുന്നു, കൃഷിക്കാരുണ്ടായിരുന്നു. അയാൾ തൻ്റെ വീട്ടിലൊരു പൂവം കോഴി വളർത്തിയിരുന്നു.
1: ഓ,
0: അപ്പോൾ സാധാരണ കഥയാകുമ്പോൾ പൂവം കോഴിക്ക് ഒരു പേരിടാറുണ്ടല്ലോ. കുട്ടികളല്ലേ ചോദിക്കൂ, നമ്മളിത് കഥ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾ ചോദിക്കും കോഴിൻ്റെ പേരെന്താ വയ്ക്കും. അപ്പോൾ നമുക്ക് കോഴിക്കൊരു പേരിട്ട് കൊടുക്കാം ചെമ്പൻ എന്ന്.

0: ചെമ്പൻ.
1: അതെ, ദിവസവും രാവിലെ കർഷകൻ ചെമ്പന്റെ കൂട് തുറന്നു വിടും. പകൽ മുഴുവൻ പറമ്പിലൂടെ നടന്ന് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കൊത്തി തിന്ന് അവൻ എന്തു ചെയ്യും, വയറു നിറക്കും. വൈകുന്നേരമാകുമ്പോൾ കൃത്യമായി കൂട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാവിലെ പതിവ് പോലെ കൂട്ടിൽ നിന്നിറങ്ങിയ ചെമ്പൻ നല്ല പ്രഭാത ഭക്ഷണം തിരയുന്ന തിരക്കിലായിരുന്നു. അവൻ തൻ്റെ ചിറകുകളൊക്കെ ഒന്ന് കുടഞ്ഞ് ശബ്ദമൊക്കെ ഉണ്ടാക്കി കാലുകൾ കൊണ്ട് മണ്ണ് പതുക്കെ ചിക്കി മാന്തി നോക്കാൻ തുടങ്ങി. അപ്പം മനസ്സിലെന്താണുള്ളത്, ഇന്ന് എനിക്ക് നല്ല ഒന്നാന്തരം ഒരു ധാന്യമണി കിട്ടിയാൽ മതിയായിരുന്നു, വിശന്നിട്ട് വയ്യ. ചെമ്പൻ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് മണ്ണിങ്ങനെ ചിക്കി മാന്തുന്നത്. പെട്ടെന്ന് മണ്ണിലെ കല്ലുകൾക്കിടയിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സൂര്യപ്രകാശം തട്ടിയപ്പോൾ അത് നക്ഷത്രം പോലെ മിന്നുന്നുണ്ടായിരുന്നു. ചെമ്പൻ കൗതുകത്തോടെ പതുക്കെ അടുത്ത് ചെന്ന് അത് തൻ്റെ ചുണ്ടുകൊണ്ട് കൊത്തിയെടുത്തു. അതൊരു വിലപിടിപ്പുള്ള രത്നമായിരുന്നു. അതിൻ്റെ ഭംഗി കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നുപോകും. പക്ഷേ നമ്മുടെ ചെമ്പൻ അതിനെ നോക്കിയിട്ട് ഒരു താല്പര്യമില്ലാതെ പതുക്കെ താഴെ വെച്ചു. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഒന്നായി തന്നെ കണ്ടിട്ടും ഈ കോഴിക്കെന്താണ് ഒരു സന്തോഷമില്ലാത്തത് എന്നോർത്ത് രത്നത്തിന് വല്ലാത്ത അത്ഭുതം തോന്നി. ഒടുവിൽ ആകാംക്ഷ അടക്കാനാവാതെ ആ രത്നം ചോദിച്ചു, അല്ലയോ ചെമ്പൻ കോഴി, നീ എന്തിനാ എന്നെ ഇങ്ങനെ താഴെ വെച്ചത്? നിന്റെ ഭാഗ്യം കൊണ്ടല്ലേ എന്നെ നിനക്ക് കിട്ടിയത്? ഇത്രയും വിലയുള്ള എന്നെ കയ്യിൽ കിട്ടിയിട്ടും നിനക്ക് ഒട്ടും സന്തോഷം തോന്നുന്നില്ലേ എന്ന് ആര് ചോദിച്ചു? ഈ രത്നം ചോദിച്ചു. ചെമ്പൻ ആ രത്നത്തെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഒരു പിന്നെ കഥയുടെ ഒരു ഹൈലൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്,
0: ക്ലൈമാക്സ്.
1: ക്ലൈമാക്സ്: നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന കാര്യത്തിലും നീ വിലപിടിപ്പുള്ളതാണെന്ന കാര്യത്തിലും എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഞാനൊരു മനുഷ്യനായിരുന്നെങ്കിൽ നിന്നെ കിട്ടിയ സന്തോഷത്തിൽ പാട്ടുപാടി നൃത്തം ചെയ്യുമായിരുന്നു. വലിയൊരു നിധി പോലെ ഒരു പെട്ടിക്കുള്ളിൽ നിന്നെ പൂട്ടി സൂക്ഷിച്ചേനെ, അല്ലെങ്കിൽ മാലയിലോ വളയിലോ വെച്ച് പിടിപ്പിച്ച് അതണിഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അഭിമാനത്തോടെ തലയുയർത്തി നടന്നേനെ. ചെമ്പൻ ഒന്ന് നിർത്തി പതുക്കെ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, പക്ഷേ എന്തു ചെയ്യാം, ഞാനൊരു പാവം കോഴിയായിപ്പോയില്ലേ, എനിക്കിപ്പോൾ വല്ലാതെ വിശക്കുന്നുണ്ട്. നീ എത്രയൊക്കെ തിളങ്ങിയാലും അതുകൊണ്ട് എൻ്റെ വയറ് നിറയില്ലല്ലോ. ഈ ലോകത്തിലെ എല്ലാ രത്നങ്ങളെക്കാളും എനിക്കിപ്പോൾ ആവശ്യമുള്ളത് എൻ്റെ വിശപ്പടക്കാൻ പറ്റിയൊരു ചെറിയ ധാന്യമണിയാണ്. വില കൂടിയ നിന്നെ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുക ഒരൊറ്റ അരിമണി കിട്ടുന്നതാണ്. ഇത്രയും പറഞ്ഞ് ആ രത്നം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ചെമ്പൻ കോഴി തൻ്റെ വിശപ്പടക്കാൻ ഒരു ധാന്യമണി തിരഞ്ഞ് പറമ്പിലേക്ക് പതുക്കെ നടന്നുപോയി. പാവം രത്നം തനിക്ക് നേരിട്ട ആ അവഗണനയോർത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ മണ്ണിലങ്ങനെ തിളങ്ങിക്കൊണ്ട് തന്നെ കിടന്നു. അപ്പോൾ ഈ കഥയിൽ നിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ള ഗുണപാഠം എന്താണ്? ഒരു വസ്തുവിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസിലല്ല, അതിൻ്റെ വിലയിലല്ല, മറിച്ച് അത് നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിലാണ് എന്നാണ് ഈ കഥ നമുക്ക് നൽകുന്ന ഒരു ഗുണപാഠം.
0: മാഷാല്ലാ, നല്ല ഒരു കഥ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കാതോർത്തത്. നമുക്ക് നമ്മുടെ കൂടെ ചേരുന്ന ഒരുപാട് ആളുകളുണ്ട്. അൻവറൻറ്റി മുട്ടിൽ പറയുന്നത്, കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കേൾവി എത്തിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പീസ് റേഡിയോയെ പറ്റിയുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്. സൈനബ കരുവാങ്കൽ: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നേർവഴി കേൾക്കാൻ പറ്റിയില്ല, ഹൃദയ വസന്തം കഴിഞ്ഞു, പിന്നെ ഫോൺ മിണ്ടുന്നേ ഇല്ല, സാറെല്ലാരെയും വേണ്ടിൽ കേൾക്കാമെന്നാണ് അവർ പറയുന്നത്. ജസീല തായ്ലക്കടവ്: ഈ ദുആ വേറെ രൂപത്തിൽ വന്നിട്ടുണ്ടോ എന്നവർ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ പറളി, ഇപ്പോഴൊക്കെ ഒരു യാത്ര പോകുമ്പോൾ ചില സ്ഥലപ്പേരുകളുടെ ബോർഡ് വായിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഒരു പീസ് റേഡിയോ ശ്രോതാവിൻ്റെ പേരായിരിക്കുമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. മഷാല്ല, അത്രയും നമുക്ക് ഓരോ സ്ഥലപ്പേരും, കാരണം ആ പേരിനൊപ്പം സ്ഥലം കൂടി ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യം അവിടെ കൃത്യമായി ജാസ്മിൻ പറളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. സിനിജ ആലപ്പുഴയും സലാം പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ അമീദ് സി കെ അഴിയൂർ, ഇനി ഈ കാര്യം ആവർത്തിച്ചാൽ ഫൈൻ അടക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓപ്ഷൻ മാറി അടിച്ചതായിരിക്കാം. ഒരു മിനിറ്റ് വളരെ ഉപകാരപ്രദമായി എന്നാണ് മൈമൂന ചീക്കിലോട് പറയുന്നത്. ഇത്തരം കൺഫ്യൂഷനാക്കി, ഉത്തരം കൺഫ്യൂഷനാക്കി, എന്നാലും നമുക്ക് കാത്തിരിക്കാമെന്ന് ജമീല വി കെ പൂനൂർ പറയുന്നുണ്ട്. സ്വപ്ന മുഹമ്മദ് പാണക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പണിയുടെ ഇടയിൽ ആൻസർ അയച്ചപ്പോൾ പെട്ടെന്ന് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ മറന്നു എന്നാണ് ഹസൻ അൻസാരിയുടെ ആ ഒരു പ്രതികരണത്തോടെ അവർ പ്രതികരിക്കുകയാണ്. അത് പെട്ടെന്ന് അവർ ജോലി തിരക്കിനിടയിൽ ഓപ്ഷൻ മാറ്റിയില്ല. അപ്പോൾ നമ്മൾ വളരെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെ ലൈവ് ക്യൂസിലുള്ളൂ. ഒന്ന്, പേരും സ്ഥലവും, രണ്ട്, ഓപ്ഷൻ മാറ്റുക. അപ്പോൾ ഇതിനെ മറക്കരുത്. എത്ര തിരക്കാണെങ്കിലും പൊറോട്ടക്ക് മാവ് കുഴക്കുകയാണെങ്കിലും അതല്ല ദോശക്കല്ലിൽ ആ ദോശമാവ് ഒഴിച്ചതാണെങ്കിലും അതവിടെ ആ ഒഴിച്ച മാവ് അതവിടെ കിടക്കട്ടെ, അതങ്ങോട്ട് സിമ്മാക്കി വെച്ചാൽ മതി. ഇനി ഒന്ന് കുറച്ചധികം കരിഞ്ഞാലും അത് കറുമുറു പോലെ തിന്നാലോ. എന്നാലും ഓപ്ഷൻ തെറ്റിക്കരുത് എന്നാണ് അല്ലേ അൻസാരി?
1: അല്ലേ, ഒരു ദിവസത്തെ ഓപ്ഷൻ തെറ്റിയാലും പ്രശ്നമല്ല, പക്ഷെ അടുക്കളയിലുള്ള കലാപം നമുക്ക് അങ്ങനെ തീർക്കാൻ കഴിഞ്ഞോളൂ. കറുമുറൊക്കെ പടിരുന്നിട്ട് പറയാം, പക്ഷെ വിശക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു കറുമുറു അവിടെ ആയിക്കൊള്ളുന്നില്ല.
0: ആയിക്കോട്ടെ.
1: നഫീസ പി എ താമരശ്ശേരി, ആർക്കാണെങ്കിലും ആവശ്യമുള്ളത് കിട്ടിയാലേ സന്തോഷമുണ്ടാകും, ഉപകാരമില്ലാത്ത ഒന്ന് കിട്ടിയാൽ ആർക്കും സന്തോഷമുണ്ടാവില്ല. അമീർട്ടി ഇടത്തനാട്ടുകര, ശരീരം കുനിയുന്നു, തല താഴുന്നു, യാന്ത്രികമായി ചലിക്കുന്നു കൈകാലുകൾ, എന്നാൽ മനസ്സോ വെണ്ണിയോ മറ്റെങ്ങോ, തിരക്കുകൾ തീർക്കാൻ വെമ്പുന്ന ഓരോ നിമിഷവും, കണ്ണുകൾ തുറന്നിരിക്കുന്നു, വായുവിൽ നോക്കുന്നു, അർത്ഥമറിയാതെ ചുണ്ടുകൾ മന്ത്രിക്കുന്നു, ആരുടെ മുന്നിലാണ് ഈ നിൽപ്പെന്ന ബോധമില്ലാതെ വെറുമൊരു ചടങ്ങായി മാറുന്നു പ്രാർത്ഥന. കാണിക്കാൻ മാത്രമുള്ള ആചാരങ്ങൾ, മനസ്സിൽ നിറയുന്ന ലൗകിക ചിന്തകൾ, ആത്മാവില്ലാത്ത ഈ യാന്ത്രിക ജൽപ്പനങ്ങൾ, നൽകില്ലൊരു നാളും ആത്മശാന്തിയുടെ അമൃത്. വചനങ്ങൾ വെറുതെ ചൊല്ലിത്തീർക്കുമ്പോൾ കൽപ്പനകൾ തളരുന്നു പാപഭാരത്താൽ. തിന്മകളിൽ നിന്നെങ്ങനെ തടയും ഹൃദയമില്ലാത്ത ജീവൻ്റെ തുടിപ്പറ്റ ഈ നമസ്കാരങ്ങൾ? പൂജ്യമല്ലേ ഭക്തിയില്ലാതെയുള്ള നിസ്കാരം? പ്രാർത്ഥനയല്ല അതൊരു കേവല വ്യായാമം. ഉണരൂ ഹൃദയമേ, അറിഞ്ഞുണരൂ സൃഷ്ടാവിനെ, ആത്മാവുണ്ടെങ്കിലേ സഫലമാകൂ എന്ന മനോഹരമായ ഒരു കവിതയാണ് അമീർട്ടി ഇടത്തനാട്ടുകര നൽകിയിട്ടുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. മൈമുന ചീക്കിലൂടെ മാഷാല്ലാ, നല്ല അർത്ഥവത്തായ കഥ, നല്ല അവതരണവും. ജമീല വി കെ പുനൂർ, നല്ല കഥ, കേട്ടിരുന്നു പോയി. ജമീല വി പി കാളികാവ്, അൽഹംദുലില്ലാ, കഥ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഉമ്മുകുൽസു ചിറമംഗലം, നല്ല ചിന്തിക്കാൻ പറ്റിയ കഥ, മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഫെബിൻ വാഴക്കാട്, വളരെ നല്ല കഥ എന്ന് പറഞ്ഞു.
0: ജാസ്മിൻ പറളി, കഥ സൂപ്പറാണ്. ഇതിലെ മറ്റൊരു ഗുണപാഠം, ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനത്തെത്തുമ്പോഴേ അതിൻ്റെ വില ലഭിക്കൂ എന്നാണ്. കഥ കേട്ടു അൽഹംദുലില്ലാ, നല്ലൊരു കഥാധാരളം ഗുണപാഠമുണ്ട് എന്നാണ് സഫിയ തിരങ്ങാടി പറയുന്നത്. റുക്കിയാപ്പി ചെമ്പങ്കുത്താണോ?
1: ചെമ്പക്കുത്ത്.
0: ചെമ്പക്കുത്ത് സലാം അറിയിക്കുന്നുണ്ട്. ഷംഷാദ് താലിയം കൊണ്ട് നല്ലൊരു കഥ എന്ന് പറയുന്നുണ്ട്. ഹെർനിസ് അഷറഫ് പറയുന്നത് ചോദ്യം ഈസി ആയി പോയി എന്നാണ്. സുഫിയ അടപ്പാൾ, നല്ലൊരു പാഠം ഉൾക്കൊള്ളുന്ന കഥ. സീനത്ത് പാലക്കാടും ഫെബിൻ വാഴക്കാടും ഒക്കെ നല്ലൊരു കഥയാണ് എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ശരി, നമുക്ക് നമ്മുടെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക്.
1: അബ്ദുൽ കരീം തൂമിനാട് സലാം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ.
2: أعوذ بالله من الشيطان الرجيم

0: നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നമ്മുടെ സഫിയ തിരങ്ങാടി, അസ്സലാമു അലൈക്കും ജാസ്മിൻ പറളി, ഡോക്ടർ ഷജില കാരാടൻ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രതികരിക്കട്ടെ.
0: ജംഷീന വി കെ മേപ്പാടി വയനാട്, അസ്സലാമു അലൈക്കും. മഷാല നല്ല കവിത എന്നുള്ളത് അമീർ ക. പിന്നെ ഒരു വിഷയബന്ധിതമായിട്ടാണ് ഹാരിസ് മൗലവിയിലേക്കാണ് കണക്ട് ചെയ്തിട്ടാണ് ആ കവിത രചിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. റെയ്ഹാന ബാനു തോട്ടശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നല്ല കഥ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥ എന്ന് പറയുന്നത്. സഫിന മുഹമ്മദ് പാണക്കാട്, വിലമതിക്കാനാവാത്ത അവസരങ്ങളെയും അറിവിനെയും ചിലപ്പോൾ ആളുകൾ അവയുടെ മൂല്യം അറിയാത്തതിനാൽ നഷ്ടപ്പെടുത്തുന്നു. ഇത് പലപ്പോഴും ഖുർആൻ, അറിവ്, നല്ല ഉപദേശം, സത്യത്തിൻ്റെ മൂല്യം തിരിച്ചറിയാത്തവരെ ഉപമയായി വിവരിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ജീവിതവുമായി നല്ലോണം കണക്ട് ചെയ്യാൻ പറ്റിയ കഥ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വിശദീകരിക്കേണ്ട, ഇപ്പോൾ നമുക്കൊക്കെ അനുഭവങ്ങളിൽ വരാറുള്ളത് ഭർത്താവിൻ്റെ വില അറിയാത്ത ഭാര്യമാർ, അതേപോലെ തന്നെ നേരെ തിരിച്ചു ഭാര്യയുടെ വില അറിയാത്ത ഭർത്താക്കന്മാർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആശയതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ലോണം കണക്റ്റഡ് ആവുന്ന ഓരോന്നിനും നമുക്ക് എത്ര കണ്ട് ഉപകരിക്കുന്നുവോ അത്രയാണ് അതിന് മൂല്യങ്ങളുണ്ടാവുക. ഇത് തിരിച്ചറിയാൻ നമ്മൾ, പിന്നെ നമ്മളത് വ്യക്തിബന്ധങ്ങളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഓരോ ആളുകളും സ്ഥാനം കൊണ്ടല്ല മനസ്സിൽ കയറി പറ്റുന്നത്, പക്ഷേ അവരുടെ ഉപകാരം കൊണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ ഉസ്മാൻ സാഹിബ് കടമ്പഴിപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം. എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളും നമ്മുടെ പ്രോഫ് കോൺ എപ്പോഴും ഹൃദയത്തിലേറ്റുക, രജിസ്ട്രേഷനിലും ഫണ്ട് കളക്ഷനിലും പരമാവധി സഹകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സമീറ കെ എം താനൂർ, ഉത്തരം അൽബക്കറയല്ലേ, പക്ഷേ ഓപ്ഷൻ തെറ്റിച്ചു, അത് സസ്പെൻസാണ്. ഉത്തരം പറഞ്ഞിട്ടില്ലേ നമ്മൾ, അത് അതിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ പറയും ഇൻഷാല്ലാ. കരീംഷാ, നിങ്ങൾ പറയും എന്താ അവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾ സലാം പറഞ്ഞിട്ട് അങ്ങനെ പോവാനുണ്ടായത്. അതേപോലെ തന്നെ പിന്നെ അൽഹംദുലില്ലാ നല്ല കഥ. ഷമീറ സിദ്ദിഖ് വണ്ടിപ്പെരിയാർ, എൻ്റെ മോളെ പഠിക്കുന്നത് ഇസ്ലാമിക് സ്കൂളിലാണ്. അവിടെ എല്ലാ ആവശ്യങ്ങൾക്കും സലാം അയക്കുന്നത് ഇതുപോലെയാണ്. അയച്ചോളൂ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് രാവിലെ എല്ലാ ശ്രോതാക്കളും എത്ര തിരക്കുണ്ടെങ്കിലും ആ ഒരു സലാം പറഞ്ഞു പോകും. അപ്പം നിങ്ങൾ ലൈവിലേക്ക് പൂർണ്ണമായും 8 മണി വരെ വരാൻ പൂർണ്ണമായും സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ സലാം പറയുമ്പോൾ അതിൻ്റെ ഒരു വൃത്തി നമ്മുടെ ശ്രോതാക്കളൊക്കെ പാലിക്കാറുണ്ട്. ഞങ്ങൾക്കിതൊരു ആദ്യത്തെ അനുഭവമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. പക്ഷേ നമ്മൾ പീസ് റേഡിയോയിലേക്ക് നിങ്ങൾ പറയുമ്പോൾ അതൊരു വൃത്തിയും ഒരു ഭംഗിയൊക്കെ അതിനുണ്ടായിക്കോട്ടെ എന്നാണ് പറയാനുള്ളത്. ഹസീന കെ കാസർഗോഡ്, നല്ല കഥ, നല്ല കവി, മാഷാല്ലാ, നല്ല കവി. അമിർട്ടിയുടെ തനാട്ടുകരയിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മാഷാല്ല, അമീർ ഖാൻ്റെ കവിതാ വരികൾ സൂപ്പർ, നിമിഷ കവിയാണ്, ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ തന്നെ പിന്നെ സെമീന മുഹമ്മദ് പെരുമ്പാവൂർ, എല്ലാവർക്കും സുഖമാണോ, സലാം പറഞ്ഞിട്ടുണ്ട്.
1: നമുക്ക്
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
1: നമ്മുടെ പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പേസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന നിരവധി അനവധി പ്രോഗ്രാമുകൾ ഇവിടെ ഈ ഒരു നിമിഷങ്ങളിൽ നമുക്ക് ചില പ്രോഗ്രാമുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഈ ഒരു സ്ലോട്ടിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഖുർആൻ പാഠങ്ങൾ എന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ്. ഖുർആൻ പാഠങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട വ്യക്തമായ ധാരണയും അതിൻ്റെ പാഠങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു എപ്പിസോഡിന് തുടക്കമാകുന്നത്. നേരം മുതൽ വെള്ളി വരെ രാത്രി 8 ഇത് പ്രക്ഷേപണം ചെയ്യുന്നത്. ശനിയാഴ്ച രാത്രി 8:15 തത്സമയ സംപ്രേക്ഷണം. അല്ലാത്ത സമയങ്ങൾ ഡിവൈൻ്റെ ഓപ്ഷൻ ലഭ്യമാകും. ഇന്ന് നമ്മൾ കേൾക്കുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോളുടെ നിരകക്കാരുടെ ഭക്ഷണം എന്ന വിഷയത്തിലുള്ള ഖുർആൻ പാഠങ്ങൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നരകക്കാർക്ക് ലഭിക്കുന്ന പാനീയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നരകക്കാർക്ക് അല്ലാഹു ചില പ്രത്യേകതരം ഭക്ഷണങ്ങളും നരകത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഗാശിയയുടെ 6-7 ആയത്തുകളിൽ പറയുന്നത്, ലൈസ ലഹും ത്വആം ഇല്ലാ മിൻ ളരീഅ്, ളരീഅിൽ നിന്നല്ലാതെ നരകക്കാർക്ക് ഭക്ഷണമില്ല. അഥവാ നരകക്കാർക്ക് ലഭിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ളരീഅ് എന്ന ഭക്ഷണമാണ്. എന്താണ് ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത? അത് വിശപ്പിൽ നിന്ന് ഒരാശ്വാസം നൽകുകയോ പോഷകാഹാരമായി ശരീരത്തിനൊരു പുഷ്ടി നൽകുകയോ ചെയ്യുകയില്ല. ലരിയ ഇബിൻ അബ്ബാസ് റളിയല്ലാഹുഅൻഹുമ പറഞ്ഞതുപോലെ നരകത്തിലെ ഒരു മരമാണ് അത് എന്നാണ്. സാധാരണ നമ്മൾ ഈ മരുഭൂമിയിൽ കാണുന്ന കള്ളിമുൾച്ചെടികൾ ഷബറക്ക് എന്ന് പറയും. ഷബറക്ക് അത് പച്ചയായ അവസ്ഥയിലാണ് ഷബറക്ക് എന്ന് പറയുക. ഒട്ടകങ്ങൾ അത് ഭക്ഷിക്കാറുണ്ട്. എന്നാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അതിന് ലരിയ എന്ന് പറയുക. അത് ഉണങ്ങിയ അവസ്ഥയിൽ ഒട്ടകത്തിന് പോലും അത് ഭക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. ഒട്ടകം നമുക്കറിയാം മുള്ളുകൾ തിന്നുന്ന ജീവിയാണ്. എന്നാൽ അതിനുപോലും ഭക്ഷിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഭക്ഷണമാണ് ലരിയ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നരകക്കാർക്ക് കഴിക്കാൻ സാധിക്കുക? പക്ഷെ അവർക്ക് അവിടെ നൽകുക ആ ഭക്ഷണമായിരിക്കും. അപ്പം എത്ര കഠിനമായിരിക്കും അത് ഭക്ഷിക്കാൻ. ഇനി അത് ഭക്ഷിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമോ? അതുമില്ല. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുക ശരീരം നന്നാവാനും വിശപ്പ് മാറാനും വേണ്ടിയാണല്ലോ. എന്നാൽ ലരിയ കഴിച്ചാൽ ലാ യഹ്സുലു ബിഹി മഖ്സൂദ്, ഭക്ഷണം കൊണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊന്നും അതുകൊണ്ട് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നരകക്കാരുടെ മറ്റൊരു ഭക്ഷണമാണ് സക്കൂം. അള്ളാഹു പറയുന്നു ഇന്ന ശജറത്ത സക്കൂം, തീർച്ചയായും സക്കൂം വൃക്ഷം. ത്വആമുൽ അസീം, കുറ്റവാളികളുടെ ഭക്ഷണമായിരിക്കും അത്. കൽമുഹ്ലി, അത് ഉരുകിയ ലോഹദ്രാവകം പോലെയായിരിക്കും. യഗ്ലി ഫിൽ ബുതൂൻ, വയറുകളിൽ അത് തിളച്ചു മറിയും. കഗലിയിൽ ഹമീം, ചൂടുവെള്ളം തിളച്ചു മറിയുന്നത് പോലെ ഈ സക്കൂം കഴിച്ചു കഴിഞ്ഞാൽ അത് വയറിൽ കടന്ന് തിളച്ചു മറിയും എന്നാണ്. നരകത്തിൻ്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു വൃക്ഷമാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല നരകക്കാർക്കത് ഭക്ഷിക്കുവാൻ നൽകും. എന്നാൽ അത് കഴിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ ചൂട് കാരണം

ഖുർആൻ പാഠങ്ങളാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഇബ്രാഹിം സലഫി പുലാമന്തോളുടെ നരകക്കാരുടെ ഭക്ഷണം എന്ന വിഷയത്തിലുള്ള ഖുർആൻ പാഠങ്ങളാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.

0: ഷക്കില പി എച്ച് കങ്ങൾ അൻവർ എൻ ടി മുട്ടൽ സലാം അറിയിച്ചു കൂടെയുണ്ട്. അൻവർ എൻ ടി മുട്ടിൽ പറയുന്നു, പീസ് റേഡിയോയുടെ ആസ്ഥാന കവിയായി അമീർ അടുത്ത നാട്ടുകാരെ അപ്പോയിന്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ജാസ്മിൻ പറളിയോ, ഷജില കാരാടനെ നന്നായി അറിയാം. സഫിയത്താൻ്റെ അന്നത്തെ ഫീഡ്ബാക്ക് മെസ്സേജിന് ഞങ്ങൾ ശേഷം ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. റുഷ്ദ കാളിയാവ് ഇന്നലെ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് പ്രഖ്യാപിച്ചു എന്നാണ് അവർ പറയുന്നത്. അൻവർ എൻ ടി മുട്ടിൽ, സമൂഹത്തിലെ ഉയർന്ന ജോലിയോ ഉന്നത കുലമഹിമയോ ഉന്നത വിദ്യാഭ്യാസമോ കൊണ്ടൊന്നും മനുഷ്യൻ യഥാർത്ഥ വിജയിയാവില്ല. ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസവും അതനുസരിച്ചുള്ള അമലുകളും പരലോക വിശ്വാസവും അങ്ങനെയെല്ലാം ഒത്തിണങ്ങി ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി വിജയം കൈവരിക്കുന്നത്. ആ വിശ്വാസത്തിലേക്ക് അമലുകളിലേക്ക് വെളിച്ചം വിശുന്ന പീസ് റേഡിയോ എന്ന ഈ സിസ്റ്റത്തെ നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ റേഡിയോക്ക് കൈത്താങ്ങാവണം നാം എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ അഭിപ്രായപ്പെടുന്നത്. സുഹൈല മംഗലശ്ശേരി കഥയെപ്പറ്റി നല്ലൊരു കഥയാണെന്ന് പറയുന്നുണ്ട്. കഥ നല്ലൊരു മുംതാസ് ഇബ്രാഹിം അഭിപ്രായപ്പെടുന്നുണ്ട്. ഷുഹൈബ വള പട്ടണം, എനിക്ക് ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ആ സമയത്തൊരു കോള് വന്നതാണ് കാരണം എന്ന് പറയുന്നുണ്ട്. ഷമീന, എല്ലാവർക്കും സുഖമല്ലേ, സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. ഐഷ, അൽഹംദുലില്ലാ, നല്ല കഥ, എല്ലാം വിശപ്പിനാണല്ലോ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്.
1: നസീഹ തിരുവമ്പാടി സെക്കീല എടപ്പാൾ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ ആയിഷ തോട്ടശ്ശേരി എറ അള്ളാഹുവെ നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ പുലരൂട്ടവുമായി ബന്ധപ്പെട്ട് അല്ല മറ്റേ നമ്മുടെ ഖുർആൻ പാഠങ്ങളുമായി ബന്ധപ്പെട്ട കമൻറ്റിൽ വന്നിട്ടുണ്ട്. ജാസ്മിൻ വയനാട് സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അബ്ദുൽ കരീം തുമിനാട്, അൽഹംദുലില്ലാ, സുഖമാണ്, ഇന്ന് രാവിലെ ക്വിസിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അല്പം വൈകി. ഞാൻ രണ്ട് ദിവസം യാത്രയിലായിരുന്നു, പൊള്ളാച്ചി കോയമ്പത്തൂർ. അപ്പോൾ മനുഷ്യങ്ങൾ ഞങ്ങളെ നാട്ടുകൂടിയല്ലേ പോയിട്ടുണ്ടാവുക, അവിടെ എത്തുമ്പോൾ നമ്മളെ വിളിക്കായിരുന്നില്ലേ.
0: കരുണയുടെ വാതിൽ അടച്ചവർക്ക് തുറക്കുക ശിക്ഷയുടെ കവാടം, അവിടെ വിളമ്പുന്നത് അന്നമല്ല, സക്കൂമിൻ്റെ കയ്പും ദരിയൻ്റെ മുള്ളുകളും, പാപത്തിൻ്റെ വിത്ത് വിളയിച്ചവർക്ക് കൊയ്യാനുള്ള ഫലം അതുതന്നെ. ഷുഹൈബ് കാരാടൻ, ഖുർആൻ പാഠങ്ങളെപ്പറ്റി അവർ അദ്ദേഹം പറയുന്നത്, അവിടെ മേശ നിറയുന്നത് വിഭവങ്ങളാലല്ല, മുന്നറിയിപ്പുകളുടെ യാഥാർത്ഥ്യങ്ങളാലാണ്. സക്കൂമിൻ്റെ കനികൾ സാക്ഷിയാകും, ദരിയൻ്റെ മുള്ളുകൾ വിധി പറയും. റബ്ബിൽ നിന്ന് അകന്നുപോയ യാത്രയുടെ അവസാന അധ്യായം നരകത്തിൻ്റെ വിരുന്ന്. ശരി, നമുക്ക് നമ്മുടെ സ്ലോട്ടിലേക്ക് തന്നെ മടങ്ങി വരാം.
1: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: കെ വി മുഹമ്മദ് അലി മൊഴി നമ്മോടൊപ്പം ചേരുന്നു. വലിയ നന്മകളോടൊപ്പം എത്തുന്ന വചനങ്ങൾ എന്ന, ശരി, കെ വി മുഹമ്മദ് അലി മൊഴിയുടെ തിരുമൊഴികൾ കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. عن عبد الله بن أبي قيس رضي الله عنه قال سألت عائشة رضي الله عنها كيف كانت قراءة النبي صلى الله عليه وسلم بالليل فقالت كل ذلك قد كان يفعل ربما أسر بالقراءة وربما جهر فقلت الحمد لله الذي جعل في الأمر سعة. رحمه الله وراء إمام ترمذي إمام أبو داود إنه وراء الله رأيك بردتر تنغلون حديث قرن تنغل رأيك بردتر الله ഒരു വചനമാണ് നാം കേട്ടത്. അബ്ദുല്ലാഹിബിൻ അബി ഖൈസ് എന്ന പ്രസിദ്ധനായ താബിഈ പണ്ഡിതനാണ് ഇത് നിവേദനം ചെയ്യുന്നത്. അബുൽ അസ്വദ് നസ്രി അൽഹിംസി എന്ന പേരുള്ള അദ്ദേഹം ഷാമുകാരനായ താബിഈ പണ്ഡിതനാണ്. ഹിജ്റ 101-ലോ 110-ലോ ആണ് അദ്ദേഹം മരണപ്പെടുന്നത്. 91-ലാണെന്ന അഭിപ്രായമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു എന്നൊക്കെ അദ്ദേഹം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, സഅൽതു ആയിഷ, ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് നമുക്കറിയാമല്ലോ, വിശദീകരിക്കേണ്ടതില്ല. ഹിജ്റ 58-ലാണ്, അതായത് ക്രിസ്തുമതം 678-ലാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോടുകൂടെ പറയുന്നത് 2210 ഹദീസുകൾ മഹദി നിവേദനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയുണ്ടായി, കൈഫ കാനത്ത് ഖിറാഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലൈൽ, എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി ഖുർആൻ പാരായണം? രാത്രി ഖുർആൻ പാരായണം നബി എങ്ങനെയാണ് നിർവഹിച്ചിരുന്നത്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിലെ ഖുർആൻ പാരായണം അതെങ്ങനെയായിരുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ രാത്രി നബി ഖുർആൻ പാരായണം ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുല്ലു ദാലിക് ഖദ് കാന യഫ്അൽ, എല്ലാം നബി ചെയ്യാറുണ്ട്. അതായത് റുബമാ സർറ ബിൽ ഖിറാഅ വ റുബമാ ജഹറ, ചിലപ്പോൾ നബി പതിയോതും ചിലപ്പോൾ ഉറക്കയോതും. അപ്പോൾ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുമ്പോൾ ഉറക്കയും ഓതാറുണ്ട്, പതുക്കയും ഓതാറുണ്ട്. ഇങ്ങനെ മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നതാണ്. ഫഖുൽതു, അബ്ദുല്ലാഹ് ബിൻ അബി ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലദി ജഅല ഫിൽ അംരി സഅതൻ, കാര്യത്തിൽ ഒരു വിശാലത ഉണ്ടാക്കിയവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദി ജഅല ഫിൽ അംരി സഅതൻ, ഈ വിഷയത്തിൽ വിശാലതയുണ്ടാക്കിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പോൾ ഇവിടെ ഒരേ രൂപത്തിൽ തന്നെ നിർവഹിക്കണമെന്ന് അല്ലാഹുവിൻ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നുവെങ്കിൽ ചിലർക്കെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് പ്രയാസമാകുമായിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ അള്ളാഹു ഒരു വിശാലത നൽകി, അതുകൊണ്ട് ആ വിശാലത ഞാൻ ഇഷ്ടപ്പെടുന്നു, അത് നൽകിയ റബ്ബിനെ ഞാൻ സ്തുതിക്കുകയാണ് എന്നാണ് അബ്ദുല്ലാഹിബ്നു അബി ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്പം വിശദമായ ഈ ഹദീസിൽ മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആയിഷ റളിയല്ലാഹു അൻഹയോട് അദ്ദേഹം ചോദിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്ന് വിത്രിൻ്റെ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ര് ഏത് സമയത്താണ് നമസ്കരിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, രാത്രിയുടെ ആദ്യ ഭാഗത്ത് നമസ്കരിച്ചിട്ടുണ്ട്, അവസാന സമയത്ത് നബി നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹില്ലദി ജഅല ഫിൽ അംരി സഅതൻ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, കാര്യത്തിൽ വിശാല നൽകിയവനായ അല്ലാഹുവിനാകുന്നു സർവ സ്തുതിയും എന്ന്. അതുപ്രകാരം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചോദിച്ചതായിട്ട് നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്ത് കുളി വലിയ ശുദ്ധിയിൽ നിന്നും കുളിച്ചിരുന്നത് എപ്പോഴായിരുന്നു? സുബ്ഹി വരെ കാത്തിരിക്കാറുണ്ടോ അതോ രാത്രി തന്നെ കുളിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നത് രണ്ട് രൂപത്തിൽ നബി നിർവഹിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദി ജഅല ഫിൽ അംരി സഅതൻ, കാര്യത്തിൽ ഈ വിഷയത്തിൽ വിശാല നൽകിയ റബ്ബിനാകുന്നു സർവസ്തുതിയുമെന്ന്. പ്രിയമുള്ളവരെ, നബിയുടെ സുന്നത്ത് അന്വേഷിച്ചറിഞ്ഞിരുന്ന സ്വഹാബത്തിനെ താബി പണ്ഡിതന്മാരെയൊക്കെ നമുക്കിവിടെ മനസ്സിലാകുകയാണ്. ദീനെളുപ്പമാണെന്നും പ്രയാസപ്പെടുത്തുന്നവയല്ലെന്നും റബ്ബ് എളുപ്പമാണ് നൽകിയിട്ടുള്ളതെന്നും ആ വിശാലതയും എളുപ്പവും തിരിച്ചറിയേണ്ടതുണ്ടെന്നുമൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാനാകും. മാത്രവുമല്ല, അങ്ങനെ ഒരു കാര്യം, റഹ്മാനായ റബ്ബ് നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാൻ, അവനോട് നന്ദിയുള്ളവനാകാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതും നമുക്കിവിടെ പഠിക്കാം. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചര്യയിലൂടെ അനവധി കാര്യങ്ങളിലെ വിശാലത പഠിപ്പിച്ചിട്ടുണ്ട്. അത് തൻ്റെ ഉമ്മത്തിന് പ്രയാസകരമാകാതിരിക്കാൻ അനവധി കാര്യങ്ങളാണ് ആ രൂപത്തിൽ പഠിപ്പിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ രാത്രി നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ചാണെങ്കിൽ, മറ്റ് സന്ദർഭത്തിൽ വിത്ര നമസ്കാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ നിർബന്ധ കുളിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാമും മനസ്സറിഞ്ഞ് സ്തുതിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. അള്ളാഹു നൽകിയ ഈ വിശാലതയെക്കുറിച്ച്, അള്ളാഹു നൽകിയ എളുപ്പത്തെ, ദീനിലുള്ള എളുപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഓർക്കുമ്പോൾ ഹംദ് പറയാൻ, നന്ദിയോടുകൂടി അള്ളാഹുവിനെ സ്മരിക്കാൻ ഓരോ വിശ്വാസിക്കുമാകണം. ഇബാദത്തുകളിൽ പ്രത്യേകിച്ച് നമസ്കാരം, അതിൽ ഒരുപാട് വിശാലത നമുക്ക് നൽകിയിട്ടുണ്ട്. ആരോഗ്യമുള്ളവൻ, ഇല്ലാത്തവൻ, യാത്രക്കാരൻ, ഇങ്ങനെ പല ആളുകൾക്കും. അതേപോലെ തന്നെ ഉദുവിൻ്റെ കാര്യത്തിൽ മൂന്ന് വട്ടം ഉദു അവയവങ്ങൾ കഴുകുമ്പോൾ തന്നെ റസൂലുള്ള ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും ഒക്കെ കഴുകി നമുക്കത് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നമസ്കാര ശേഷമുള്ള ദിക്റുകൾ 33 പ്രാവശ്യം ചെയ്ത റസൂൽ 10 വീതം, 25 വീതമൊക്കെ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നോമ്പിൻ്റെ കാര്യത്തിൽ, അങ്ങനെ പല വിഷയങ്ങളിലും, സുന്നത്ത് നമസ്കാരത്തുകൾ ഇരുന്ന് നമസ്കരിക്കുന്ന വിഷയത്തിൽ, ഇങ്ങനെ പല കാര്യങ്ങളിലും അള്ളാഹു നൽകിയ ആ വിശാലതയും എളുപ്പവുമൊക്കെ തിരിച്ചറിഞ്ഞ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണെന്ന് മനസ്സിലാക്കി, അതോടൊപ്പം റഹ്മാനായ റബ്ബ് നൽകിയ ഇവല്ലാത്ത അനുഗ്രഹത്തെ വിശ്വാസികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവന് സ്തുതിവചനങ്ങൾ അർപ്പിക്കാൻ, അതേപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ചര്യകൾ അവ പിന്തുടർന്ന് അവിടെ ഒരു സുന്നത്ത് യഥാർത്ഥത്തിൽ പിൻപറ്റുന്ന ആളായി മാറാനൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബ് നൽകിയ എളുപ്പവും വിശാലതയും തിരിച്ചറിയുക എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മോട് സംവദിച്ചത്.

0: ഇനത്ത് പാലക്കാട്. നെയ്യാർ കുടുംബത്തിൽ നിമിഷ കവികളുടെ എണ്ണം കൂടുന്നു എന്നാണ് അവരഭിപ്രായപ്പെടുന്നത്. മാഷാല്ലാ, നിമിഷ കവികൾ മാത്രമല്ല കവിതാ പാരായകരുടെയും എണ്ണം കൂടുന്നുണ്ട്. ഹസ്സൻ അൻസാരിയൊക്കെ നല്ലൊരു കവിതാ പാരായകനായി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. മുഹമ്മദ് സി പി കോളിക്കൽ, അൽഹംദുലില്ലാ. പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന എല്ലാ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന ഒരു സന്തോഷകരമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്.
1: ഷുഹൈബ എം വളപട്ടണത്തിൽ നിന്ന്, എന്നും നല്ല ഹദീസ് ഓരോ ദിവസവും പഠിപ്പിച്ചു തരുന്ന കെ വി മൊലവിക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയട്ടെ അമീൻ എന്നൊരു പ്രാർത്ഥനയാണ് നടത്തിയിട്ടുള്ളത്.
0: മുഹമ്മദ് നിഷാദ് കരിവാരക്കുണ്ടാണല്ലേ, ഒരു അപകടം സംഭവിച്ചതാണ്. 3 മാസത്തോളം റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. പ്രാർത്ഥന കൊണ്ടും അതല്ലാതെയും ഒക്കെ സഹായിച്ച ഒരുപാട് ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹു ഒരു ഷിഫയും റാഹത്തോടുകൂടിയുള്ളൊരു റിക്കവറിയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഷക്കീല പി എച്ച് കങ്ങള, കോട്ടയത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ദുബായിലാണ്, ഇപ്പോഴാണ് മൊബൈൽ എടുക്കാൻ പറ്റിയത്. ഇൻഷാല്ല മക്കൾ ജോലിക്ക് പോകുമ്പോൾ പീസ് റേഡിയോ കൂട്ടിനുണ്ടാകും എന്ന സന്തോഷത്തിലാണ്. ഇവിടെ 4:47 സുബഹ് ജമാഅത്ത് കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങളിൽ നിന്ന്, എൻ്റെ ഉമ്മ മരിച്ചു, ഉമ്മച്ചി മരണപ്പെട്ടിട്ട് 7 ദിവസമായി. അവിടെ ഓരോ ആചാരങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് മാറി നിന്നു. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള
0: യാക്കൂബ് ചെറുപ്പുളശ്ശേരി, അദ്ദേഹം സലാം അറിയിച്ചു കൂടെ ചേരുന്നുണ്ട്.
1: അലി പി ടി അരീക്കോട്, ചിന്തിക്കാൻ വകയുള്ള കഥ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കൂടെയുള്ളത് തിരുമൊഴികൾ, എന്നും ഓരോ പുതിയ അറിവ് നൽകുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലായി മാറുന്നു എന്നാണ് ജാസ്മിൻ പറളി കമൻ്റ് നടത്തിയിട്ടുള്ളത്. ജസീല തയ്യിലക്കടവ്, 1 മിനിറ്റിൽ വന്ന ദുആ വേറെ രൂപത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഒരു പിന്നെ കോമൺ ആയിട്ട് പറയാനുള്ളത്, ധാരാളക്കണക്കിന് ആളുകൾ ദുആ നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല എന്തൊരു ഹാജത്താണോ ഒരു മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും രോഗികൾക്ക് അള്ളാഹു ശിഫാവിൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, പീസ് റേഡിയോ അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്.
0: നമ്മൾ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ നടത്താറുണ്ട്. നമ്മളും കുടുംബാംഗങ്ങളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. അതിലാദ്യത്തത് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സാണ്. ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഓരോ കാലഘട്ടത്തിൻ്റെയും അനുസരിച്ച് ആ മക്കളുടെ സ്വഭാവ സംസ്കാര രൂപീകരണത്തിൽ രക്ഷിതാക്കൾക്ക് എന്തൊക്കെ പങ്കുവഹിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും,
1: അതിലൊരു വാചകം ആഡ് ചെയ്യാൻ എന്നെ സമ്മതിക്കണം. അതായത് പിന്നെ ഇപ്പം നമ്മൾ പിന്നെ ഇവിടെ ഇപ്പോൾ പല ജോലികൾക്കും അതിന് ട്രെയിനിങ്ങൾ നടക്കാറുണ്ട്. ഇപ്പം അധ്യാപകന്മാരാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും ട്രെയിനിങ് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പോലെ റിട്ടയർഡ് ആവുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ആ ട്രെയിനിങ്ങിൽ നമ്മൾ പങ്കെടുക്കണം. ഇപ്പോൾ നമ്മൾ പിന്നെ ഡ്രൈവിങ്ങിനാണെങ്കിലും അങ്ങനെ എന്ത് ജോലിക്കാണെങ്കിലും ട്രെയിനിങ് വേണം. പക്ഷേ ഏറ്റവും ഭാരിച്ച ഒരു വർക്കാണ് നമ്മുടെ മക്കളെ വളർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ആ വളർത്തുന്ന വിഷയത്തിൽ നമ്മൾ എത്ര കണ്ട് നമുക്ക് പിന്നെ പരിചയം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പരിശീലനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതായത് പലപ്പോഴും നമ്മുടെ ശൈലികളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ മക്കളെ സ്വാധീനിക്കും. പലപ്പോഴും എന്നല്ല, എല്ലായ്പ്പോഴും സ്വാധീനിക്കും. അപ്പം നമ്മൾ കറക്റ്റഡ് അല്ലെങ്കിൽ സ്വാഭാവികമായും മക്കളും കറക്റ്റഡ് ആവാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഈ പാരന്റിങ് കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ആഡിങ് നടത്താനുണ്ട്.
0: നമ്മുടെ മക്കളെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഒരു കോഴ്സ് തന്നെയാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. രണ്ടാമത്തത് അൻസാരി 500 ആണ്. 500 എന്നത് ഖുർആൻ വ്യവസ്ഥാപിതമായി പഠിക്കാനുള്ള ഒരു ബൃഹത്തായ പാഠ്യപദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു അവതരണമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കോഴ്സാണ്. ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിത പഠന സംരംഭമായ 500 പഠന കോഴ്സിൻ്റെ ഏകദേശം അതിൻ്റെ മൊഡ്യൂളിൽ 42 ക്ലാസ്സുകൾ പൂർത്തിയായിട്ടുണ്ട്. പഠിതാക്കൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകളുടെ ടെസ്റ്റിൻ്റെ ഉത്തരം അയക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഓഗസ്റ്റ് 2 വരെ ഇത്തരം അയക്കാനുള്ള അവസരമുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തും. അതുപോലെ തന്നെ ഈ മദ്രസ വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ, ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ, വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വളരെ വ്യവസ്ഥാപിതമായ ഒരു കോഴ്സാണ് ഈ മദ്രസ. അതുപോലെ അറബി ഭാഷ പഠനം, അതിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ്. സലീം സുലൈമാൻ നേതൃത്വത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റ്സുകളാണ് നമുക്ക് പിസ് റേഡിയോയുടെ കോഴ്സ് ഓപ്ഷനുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്.
1: ഓരോ ദിവസവും പി ആർ ഫാമിലിയുടെ ഓരോ ശബ്ദവും കേൾക്കുമ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് പോലെ മനസ്സ് പറയുന്നു, അള്ളാഹു നമ്മളെ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് ജമീല വി കെ പൂനൂർ പറയുന്നത്. സജന കാവന്നൂർ പാരൻറ്റിങ് കോഴ്സ് എന്നാണ് എന്ന് പറയുന്നുണ്ട്.
0: അടുത്തതായി നമുക്ക് സ്വരം കാതൊർക്കാം. ലൈബ മഞ്ചേരി നമ്മോടൊപ്പം ചേരുന്നു.

0: മനോഹരമായ സ്വരത്തിനാണ് നമ്മൾ കാതോർത്തത്. ഇന്നത്തെ സ്വരത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഇൻസാഫ് ഒറ്റപ്പാലം. ശരി, നമുക്ക് നമ്മുടെ ക്വിസിൻ്റെ ഉത്തരം പറയേണ്ട ഒരു സമയത്തിലേക്കാണ് അൻസാരി നമ്മൾ പോകുന്നത്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഖുറാനിലെ ഏറ്റവും നീളം കൂടിയ സൂറത്ത് ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്,
1: അതെ,
0: സൂറത്തുൽ ബഖറ.
1: അതെ,
0: ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, സൂറത്തുൽ ബഖറ. ഇൻഷാല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരെ നമുക്ക് വായിക്കേണ്ടതുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് വായിക്കാം. അതിനു മുമ്പ് നമ്മളിനി അടുത്തതായി കേൾക്കുന്നത് ഇന്നത്തെ വഴിവിളക്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇന്നത്തെ വഴിവിളക്ക് എന്താണ്?
1: ഇന്നത്തെ വഴിവിളക്ക് നമ്മൾ പിന്നെ സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ അതിൻ്റെ ഒരു ഇൻട്രോ പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഭാഷകളിലുള്ള നമുക്ക് പരിചയമുള്ള ആളുകൾക്ക് നമ്മുടെ ദീൻ എത്തിക്കാനുള്ള ഒരു വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമാണ് നമുക്ക് ലഭ്യമാകുന്ന വഴിവിളക്ക്. നമുക്ക് ഇന്നത്തെ വഴിവിളക്കിൽ നമുക്ക് കാണുന്ന ഒരു പിന്നെ ടെക്സ്റ്റ് ഇപ്രകാരമാണ്. അതായത്, കാണുന്നതെല്ലാം ക്യാമറ കണ്ണിനും പരിധി വേണം. ചുറ്റുമുള്ളവരിലേക്ക് ക്യാമറ തിരിക്കുമ്പോൾ വ്യക്തികളുടെ സാഹചര്യവും സ്വകാര്യതയ്ക്കുള്ള അവകാശവും മാനിക്കണം. അനുവാദവും കരുതലും ഔചിത്യവുമാണ് പരിധികൾ. അപ്പോൾ ഇന്ന് 2606-ാമത്തെ വഴിവിളക്കാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ കാഴ്ചകളും പകർത്താനുള്ളതല്ല. പകർത്തുന്ന കാഴ്ചകളൊക്കെയും പങ്കുവെക്കാനുള്ളതുമല്ല. ചുറ്റുമുള്ളവരുടെ സ്വകാര്യതയും വികാരങ്ങളും മാനിച്ച് അനുമതിയോടെയും കരുതലോടെയും ഉത്തരവാദിത്വത്തോടെയും ക്യാമറ ഉപയോഗിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വഴിവിളക്കുമായി ബന്ധപ്പെട്ട ഒരു ആകെ ചുരുക്കം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം ഇതിനോട് നമുക്ക് ചേർത്ത് വെക്കാം എന്നാണ് തോന്നുന്നത്. അതായത്, ഏതൊരു മനുഷ്യൻ മോശക്കാരനാണ് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണെന്ത്? കേട്ടതെല്ലാം വിളിച്ചു പറയുക. നമുക്കത് കണ്ടതും കേട്ടതും വിളിച്ചു പറയാൻ നമുക്ക് അനുവാദമല്ല. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പിന്നെ വളരെ രസകരമായ ഈ പിന്നെ മോട്ടിവേറ്റർമാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയരുതെന്ന്. അപ്പം അതിൽ നമ്മളതിങ്ങനെ ചകഞ്ഞ് പരിശോധിക്കുമ്പോൾ സംഗതി സത്യമാണല്ലോ, പിന്നെന്താ പറഞ്ഞാൽ. അപ്പം അതിലൊരു ഉദാഹരണം ചേർത്ത് വെക്കാനുള്ളത്, മുടന്തരായ കളക്ടറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് ഒരു സ്വാഗത ഭാഷകനും പറയാൻ പാടില്ല എന്നാണ്. അപ്പം കളക്ടർക്ക് മുടന്തില്ലേ? കളക്ടർക്ക് മുടന്തുണ്ട്. അത് സത്യമല്ലേ? അത് സത്യമാണ്. പക്ഷെ അതിനാണ് അപ്രിയ സത്യം എന്ന് പറയുന്നത്. അത് കളക്ടറോ കേൾക്കുന്ന ആളോ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഔചിത്യബോധം എന്ന് അതിനാണ് പറയുക. അതായത് ഒരു പിന്നെ വിഷയത്തിൻ്റെ അത് ഒന്നുകിൽ നമുക്ക് ഉപകരിക്കണം, അതല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് ഉപകരിക്കണം. അതല്ലാതെ കണ്ടതും കേട്ടതും, ഞാൻ കണ്ടതൊക്കെ പറയും, ഞാൻ കേട്ടതൊക്കെ പറയും എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അവജയത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിലെ നമുക്ക് കിട്ടിയിട്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പിന്നെ ഇത് മരണവീടുകളിൽ പൊട്ടിത്തെറിക്കുന്ന മക്കളെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ എന്താ ഈ ഫോട്ടോ എടുക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ സ്വകാര്യതയെ പകർത്തരുത്. അതേപോലെ തന്നെ അപകടം നടക്കുമ്പോൾ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന ആളുകളെ ഫോട്ടോ എടുക്കുന്ന, അവരെ രക്ഷിക്കുന്നതിന് പകരം ഫോട്ടോ എടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് ഇതിൻ്റെ ന്യായവും അന്യായവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ നമുക്കിതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എല്ലാ കാഴ്ചകളും അത് പകർത്താനുള്ളതല്ല, പകർത്തിയ കാഴ്ചകളൊക്കെയും ഷെയർ ചെയ്യാനുള്ളതുമല്ല. അപ്പോൾ അതിലൊക്കെയും നമ്മൾ നമ്മളെ ആ ഒരു കോണിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കണം. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അത് എൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് എപ്പോഴും നമുക്ക് ചിന്ത വേണം. അപ്പോൾ ഇതങ്ങോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ആ ഷെയറിങ്, ഇപ്പോൾ നമുക്കറിയാലോ ഒരു വിരൽത്തുമ്പിൽ നിന്ന് അങ്ങോട്ട് പറന്നു പോയാൽ അത് എവിടൊക്കെ എത്തും? നമ്മൾ വിചാരിക്കാത്ത വ്യക്തികൾ പോലും അത് കാണുന്നിടത്തേക്ക് അത് എത്തും. സംഗതി വളരെ എളുപ്പത്തിൽ നമ്മൾ പകർത്തി, ആരും കാണൂല എന്ന് വിചാരിച്ചൊരു സംഗതി ഞങ്ങളുടെ ഒരു കുടുംബ വലയത്തിലല്ലേ അത് പോളുന്നായിരിക്കും. പക്ഷെ ആ കുടുംബ വലയത്തിലുള്ള എല്ലാ ആളുകളുടെയും മനസ്സ് ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ. അത് പറന്നു പറന്നപ്പോൾ നമുക്കറിയാം മിനിറ്റുകൾക്കുള്ളിൽ എന്ത് ചെയ്യും, അത് ലോകം ചുറ്റി സഞ്ചരിക്കും എന്നുള്ളത്.
0: മില്യൺ കണക്കിന് ആളുകളുടെ വ്യൂസ്.
1: അതിൽ പിന്നെ നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ അഭിമാനമായിരിക്കാം, അല്ലെങ്കിൽ ഓൻ അവനൊരിക്കലും ഇഷ്ടപ്പെടാത്ത കാഴ്ച. അപ്പോൾ നമ്മളൊരു കുടുംബത്തിലാകുമ്പോൾ അത് പ്രശ്നമായിക്കൊള്ളുന്നില്ല, പക്ഷേ അത് അവൻ പിന്നെ അവനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അത് എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് വേദനിക്കുന്ന ഒരു കാഴ്ചകളുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത്തരത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വഴിവിളക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ള ഒരു കാര്യം.
0: നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്.
1: തീർച്ചയായും
0: ഇബ്നു മൈദു, ഇപ്പോൾ ചുമയും തുടങ്ങി എന്ന് ഇബ്നു മൈദു
1: ഉത്തരം ശരിയായി വിജയിച്ചു. ഇനി സിസ്റ്റം സെലക്ട് ചെയ്യുന്ന 13-ൽ പെടുമോ ഇല്ലേ എന്നാണ്
0: അൻവർ എൻ ടി മുട്ടിലിൻ്റെ ആശങ്ക.
1: അതെ,
0: നോക്കാം.
1: റാബിയ മീത്തൽ മങ്ങാട് ഇന്നത്തെ വഴിവിളക്ക് വന്നില്ല എന്ന് പറയുന്നുണ്ട്. മിക്കവാറും നമ്മുടെ പിന്നെ ഫോണുകളിലും പിന്നെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ട്, എന്താണ് സംഭവമെന്നറിയില്ല. ഇന്നത്തെ സ്വരം മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. അലഹമ്മദില്ല, നമ്മളെല്ലാം ഇന്ന് മുസൽമാനായി ജീവിക്കുന്നത് ആ കുഞ്ഞിൻ്റെ അപാര കഴിവ് കൊണ്ടാണല്ലോ.
0: നമ്മൾ ഇബ്നു മൈദു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്താണ് ശബ്ദം മൈക്കിൻ്റെ മുന്നിലിരുന്നാകുമ്പോൾ ചുമക്കുമ്പോഴൊക്കെ നല്ല ബോറുണ്ട് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്, ചുമയാണല്ലോ അത്, സ്വാഭാവികമായും വരുമ്പോൾ ചുമക്ക് തന്നെ വേണം. അപ്പോൾ അത് താൽക്കാലികമായ ഒരു പ്രയാസം നേരിട്ടതിൽ ഖേദിക്കുന്നു. ഇൻഷാല്ലാ ശ്രദ്ധിക്കാം. മനുഷ്യൻ്റെ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് ചുമ വന്നു പോകണം, മനഃപൂർവ്വം ചുമക്കല്ല അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അത് ഇബ്നു മൈദു അങ്ങനെയാണ്, ഇപ്പോൾ ചുമയും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പരാതി നിർത്തിയതാണ് രണ്ടാമത് അദ്ദേഹം മെസ്സേജ് അയക്കുന്നത്. ഇൻഷാല്ലാ അപ്പോൾ ചുമക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഞങ്ങൾ ദുആ ചെയ്യും. ഞങ്ങൾ ചുമക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ജ്വാ ചെയ്യും എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റിപ്പോൾ ഒന്നും അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനില്ല.
1: ഹലീമ കെ മുഹമ്മദ് പാങ്ങ്, അതേപോലെ തന്നെ ജമീല വി കെ പൂനൂർ, 13 പേരിൽ പെട്ടില്ലെങ്കിലും ഉത്തരം ശരിയായി അൽഹംദുലില്ല എന്നുള്ളതാണ്. ആയിഷ കരിമ്പിൽ, എൻ്റെ ഉത്തരം ശരിയാണ് അൽഹംദുലില്ല. ആയിഷ പേരശ്ശന്നൂർ, ഗാനം കേട്ടു കണ്ണു നിറഞ്ഞു എന്ന് പറയുന്നു. മുംതാസ് പാലപ്പുഴ പറയുന്നത്, എൻ്റെ ഉത്തരം ശരിയായി അൽഹംദുലില്ല. സിസ്റ്റം കനിയുമോ, ഏതാനും നിമിഷങ്ങൾ കൂടി കാത്തിരിക്കൂ. അസ്സലാമു അലൈക്കും, ഭയങ്കര ഫീലുള്ള ഒരു പാട്ട്, നബിയുടെ കുട്ടിക്കാലം ഓർത്തു എന്നാണ് അനീസ ചക്കരക്കല്ല് പറയുന്നത്. ഉമ്മുഗുൽസു ചിറമംഗലം, എത്ര കേട്ടാലും മതി വരാത്ത പാട്ട്, മാഷാല്ലാ. ആയിഷ അൽഹംദുലില്ല, ഉത്തരം ശരിയായി എന്ന് പറയുന്നു. നബിയുടെ ബാല്യകാലം ഓർപ്പിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലം ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഗാനം എന്നാണ് സഫി അടപ്പാൾ പറഞ്ഞിട്ടുള്ളത്. ഷുഹൈബ എം വളപട്ടണം, സ്വരം സൂപ്പർ മാഷാല്ല. മാതാപിതാക്കളില്ലാതെ വളർന്ന പ്രവാചകനെ പറ്റിയുള്ള നല്ല അർത്ഥവത്തായ സങ്കടകരമായ ഗാനം ഈ ഇണത്തിൽ പാടിയ മോനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. ആയിഷ അങ്ങാടിപ്പുറ, നമ്മുടെ മുത്തനബി എന്നും സങ്കടക്കടൽ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സീനത്ത് പാലക്കാട്, സ്വരം അതിമനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഷേരി അബു തലശ്ശേരി, നല്ല അർത്ഥവത്തായ സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ. നജ്മുദ്ദീൻ കെ ടി പട്ടർക്കുളം, സ്വരം പറഞ്ഞത് മാറിപ്പോയോ? ലൈബ മഞ്ചേരിയാണ് പറഞ്ഞത്,
0: മാറിപ്പോയിട്ടുണ്ട്.
1: ഇൻസാഫ് ഒറ്റപ്പാലയാണ് അത് പാടിയിട്ടുള്ളത്. ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, ഇത് ലൈബയല്ല, മാഷാല്ലാ അടിപൊളി ഗാനം, ബാറക്കല്ലാഹു ഫീക്ക് എന്ന് കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളോടുമായി ബന്ധപ്പെട്ട് നജ്മുദ്ദീൻ പട്ടർക്കുളം, അപകട സ്ഥലത്ത് പോലും അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ ക്യാമറ ഉപയോഗിച്ച് നിൽക്കുന്ന പുതിയ ജനതയുടെ ശൈലി സങ്കടകരമാണ് എന്ന് പറയുന്നു. നഫീസ കാടാമ്പുഴ, ക്വിസിൻ്റെ ഉത്തരം പറയാമോ എന്നാണ്. ക്വിസിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു, സൂറ ബക്കറ എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ പിന്നെ സംഹാമറൈ മുറയൂർ, അസ്സലാമു അലൈക്കും, എല്ലാ സത്യവും പറയരുത്, പറയുന്നത് സത്യമായാൽ മതി എന്ന് അവർ കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മൈമൂന ചീക്കിലൂടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ റബ്ബ് മാറ്റിത്തരട്ടെ, സീനത്ത് പാലക്കാട് ലൈറ്റിൽ വഴിവിളക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ
0: നമുക്ക് നമ്മുടെ അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുക. അൻസാരി, ഒരു സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ട ഒരു ഒരു ഒരു കഥ പോലത്തെ ഒരു വീഡിയോ, ഒരു അറബി ടെക്സ്റ്റുകൾ ഉൾപ്പെടുന്ന ഒരു കഥയാണത്. ഒരു അജൂസ, വൃദ്ധയായ ഒരു സഹോദരി രാജസന്നിധിയിലെത്തുകയാണ്, രാജകൊട്ടാരത്തിൽ. എന്നിട്ട് അവർ രാജാവിനോട് തൻ്റെ പരാതി ബോധിപ്പിക്കുകയാണ്. തലേ ദിവസം രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ വീട്ടിലൊരു കള്ളൻ കയറി വലുകൂടിയ പലതും മോഷ്ടിച്ചു എന്നവർ പരാതി പറയുകയാണ്, രാജാവിനോട് വന്ന് പരാതി പറയുകയാണ്. അപ്പോൾ രാജാവ് തിരിച്ച് ആ വൃദ്ധയായ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ പാടില്ലായിരുന്നു, നിങ്ങളുടെ മൂല്യമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വീട്ടിൽ വെച്ച് നിങ്ങൾ ഉറങ്ങാൻ പാടില്ലായിരുന്നു, ഉണർന്നിരിക്കണമായിരുന്നു എന്ന് രാജാവ് പ്രതികരിച്ചു. ഉടനെ അവർ കുറച്ച് കർക്കശത്തോടു കൂടി അവർ പറഞ്ഞു, ഞാൻ ഉറങ്ങാതിരിക്കുകയും അങ്ങ് സുഖമായി പട്ടുമെത്തയിൽ ഉറങ്ങുകയും ചെയ്യുമല്ലേ, ഇതെന്ത് ന്യായം എന്ന് തിരിച്ചവർ ചോദിച്ച് മറുപടി എന്താണ് മടങ്ങിപ്പോകുന്ന രംഗം ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു അറബി ടെക്സ്റ്റോടുകൂടി കാണാനിടയായി. ഒരു മനോഹരമായ രംഗം തന്നെയാണത്. ഇവിടെ ആ ഉത്തരവാദിത്വം ഏറ്റ വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം
1: അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങുന്നു,
0: ഉറങ്ങുന്നു, അദ്ദേഹമാണ് ഉറങ്ങാതിരിക്കേണ്ടത്.
1: തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് നിർഭയത്വം നൽകി ഭരണാധിപനാണ് എന്ത് ചെയ്യേണ്ടത്, ബാക്കിയുള്ളവരുടെ വിഷയത്തിൽ പേടിയോടുകൂടി കഴിഞ്ഞുകൂടേണ്ടത് എന്ന ഒരു ഭരണാധികാരികൾക്കുള്ള ഒരു കൃത്യമായ ഒരു വിവരണമാണ് മാഷാല്ലാ ഇന്നത്തെ ഒരു ചിന്തയിൽ നമ്മൾ പങ്കുവച്ചത്.
0: ഫീഡ്ബാക്കിലേക്ക് പോകുമ്പോൾ സൗജ കൊളക്കാട്, അൽഹംദുലില്ല, എൻ്റെ ഉത്തരം ശരിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് ക്വിസ് ഉണ്ടായിട്ടില്ല എന്നാണ്, ക്വിസ് ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ?
1: അല്ല, അതിൻ്റെ പിന്നെ അതൊരു ആലങ്കാരിക ശൈലിയാണ്.
0: ആ
1: അഷ്റഫ്ക പറയുന്നത് അത്രയും പിന്നെ ലളിതമായിരുന്നല്ലോ.
0: യെസ്,
1: അപ്പൊ എന്നാ ഒരു ഫീല് കിട്ടിയിട്ടില്ല എന്നതായിരിക്കാം
0: എന്നാണ് ഞാൻ അതിനെപ്പറ്റി പറയാ
1: പറയാന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം പറയട്ടെ അതെന്തായാലും. അതേപോലെ തന്നെ എൻ്റെ ഉത്തരം ശരിയായി സിസ്റ്റം കാണുമോ എന്നറിയില്ല, ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം പറഞ്ഞിട്ടുണ്ട്.
0: കാണാനുള്ള കഴിവിനേക്കാൾ മഹത്തരം കാണാതിരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സംസ്കാരമാണ്. പകർത്താനുള്ള ശക്തിയേക്കാൾ മനോഹരം പകർത്താതിരിക്കാൻ അറിയുന്ന ഹൃദയമാണ് എന്ന ഒരു ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂരിൽ നിന്നാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച്.
1: സലഫി, നമ്മളുടെ ഹുസൈൻ കെ എൻ കെ വടക്കുംപാട് പറയുന്നത് 13 പേരെ ഒന്ന് വായിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്.
0: ഓ, തീർച്ചയായും, ഇൻഷാല്ലാ
1: അവരെ ഒന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട്.
0: തീർച്ചയായും അവര് റെഡി ആയിട്ടുണ്ട്. സിസ്റ്റം 13 ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ ഇവരാണ്: സിദ്ദീഖ് പട്ടക്കൽ, പട്ടാക്കൽ എന്നാണോ, പട്ടാക്കൽ, റുബിയ അറഫാച്ച്, ഷിബ എ കൊല്ലം, മുഹമ്മദ് നിഷാദ് കരുവാരക്കുണ്ട്, ഹംസ സി എം മുണ്ട.

0: സുഹറ കൽപ്പറ്റ, ജംഷീന വി കെ മേപ്പാടി, വയനാട്. ശിഷ്യം തെരഞ്ഞെടുത്ത 13 പേർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതിൽ സലഫി, സാബിറയും നബീലയും സ്ഥലപ്പേര് വെച്ചിട്ടില്ല.
1: രണ്ടാളുകൾ
0: അവർ കൂടി സ്ഥലപ്പേര് വെച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്.
1: ഐഷ ആശങ്കയുമായി എത്തിയിട്ടുണ്ട്. ഇന്നും സിസ്റ്റം പരിഗണിച്ചില്ല, പ്രതീക്ഷിക്കാം എന്ന ഒരു പോസിറ്റീവ് മൈൻഡോടു കൂടിയാണ് അവർ അവസാനിപ്പിക്കുന്നത്.

0: സീനത്ത് പാലക്കാട്. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ അൽഹംദുലില്ലാ പാലക്കാട് എന്നാണ് സാബിറ എം പാലക്കാട് എന്ന് പറഞ്ഞു. പാലക്കാട്ടുകാർ അതിൽ വന്നിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കാം, ഉത്തരത്തിൽ വന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ ഇന്നും ഇല്ല എന്നാണ് ഹലീമ കെ മുഹമ്മദ് പാങ് പറയുന്നത്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളെന്ന് ജാസ്മിനും സഫിയ അടപ്പാളും പ്രതികരിക്കുന്നുണ്ട്. ഹനീന ഹസീന കെ കാസർകോട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. 13 ആളുകളുടെ പേരുകൾ വായിക്കുമ്പോൾ, പണ്ട് ക്ലാസ്സിൽ പരീക്ഷാ പേപ്പർ തരുന്ന സമയത്ത് വിജയികളുടെ പേര് പറയുന്നത് പോലെ ഒരു അനുഭവപ്പെടുന്നു എന്ന ഒരു ഒരു മഷാള ഒരു ഗൃഹാതുരത്വ ഫീലിങ്ങിലുള്ള ഒരു ഒരു പ്രതികരണമാണ് ഹസീന കാസർഗോഡ് നടത്തുന്നത്. ശരിയാണ് അല്ലേ? അത് അതൊരു ചിന്തയാണ് ശരിക്ക്. പണ്ട് നമ്മുടെ സ്കൂളിലെ പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ ആരൊക്കെയാണ് വിജയിച്ചതെന്ന് മറ്റുള്ള കുട്ടികൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പോലെയാണ് ഈ 13 ആളുകളുടെ പേര് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് എന്നാണ് കാസർഗോഡ് നിന്ന് ഹസീന പ്രതികരിച്ചത്. ഉത്തരം ശരിയാണ്, വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ എന്നാണ് ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ പറയുന്നത്. അലി പി ടി അരീക്കോട്ട് അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാ ആദ്യമായി കിസിൽ പങ്കെടുത്തു എന്നാണ് അദ്ദേഹം സന്തോഷം പങ്കുവെക്കുന്നത്. ഇൻഷാല്ലാ ഇനിയും തുടരണം, താങ്കളിലൂടെ അനേകായിരം ആളുകൾക്ക് ഈ ഒരു ദിവ്യ സന്ദേശം എത്തിക്കുകയും ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അൻവർ എൻ ടി മുട്ടിൽ വയനാട്. ഇൻഷാല്ലാ നാളെയുണ്ടല്ലോ കിസ്, വിടില്ല ഞാൻ, കട്ടൻ ചായം കുടിച്ച് സിസ്റ്റത്തിൻ്റെ പുറകെ തന്നെയുണ്ട് ഞാൻ എന്നാണ് ആ ഒരു പോസിറ്റീവ് എനർജി
1: വൈബ്.
0: മാഷാല്ലാ, ശരിക്കും ദീനീപരമായ കാര്യങ്ങളിലും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട ഒരു മാതൃകയാണ് അവിടെ. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് യസും മറ്റൊന്ന് ഫഅലും. അതൊരല്പം വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു അൻവർ എൻ ടി മുട്ടിൽ വയനാടിൻ്റെ ആ പ്രതികരണത്തിൽ അത് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. യസും ഫഅലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് യസ്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ് ഫഅല്.
1: അതെ,
0: യസ് എന്നത് നിരാശയാണ്.
1: നിരാശ,
0: നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശപ്പെടുക, ഉണ്ടാവരുത് എന്നാണ്. അത് ഏത് രീതിയിലാണെങ്കിലും, ഇപ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മകനെ നഷ്ടപ്പെട്ടപ്പോൾ വിഷമവും പ്രയാസവും ദുഃഖവും തളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിലും, കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുമാറ് അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും നിരാശ ബാധിച്ചിട്ടില്ല, യസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു മക്കളോട്, മറ്റു മക്കളോട്, ലാ തയ്അസു മിർ റൂഹില്ലാ, നിരാശരാവരുത് മക്കളെ, അള്ളാഹു നമുക്ക് നൽകുന്ന ആശ്വാസത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശരായി പോകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ അൻവർ എൻ ടി മുട്ടിലിൻ്റെ ആ ഒരു പ്രതികരണം വായിക്കുമ്പോൾ, കട്ടൻ ചായം കുടിച്ച് ഞാൻ ഇനിയും കാത്തിരിക്കും എന്ന ആ ഒരു പ്രതികരണം ഉണ്ടല്ലോ, അത് മാഷാല്ലാ, അതൊരു പോസിറ്റീവ് വൈബ് നൽകുന്ന, പോസിറ്റീവ് എനർജി നൽകുന്ന നല്ല ഒരു പ്രതികരണമാണ്. ഇന്നത്തെ പ്രതികരണത്തിൽ ഈ ഒരു കമൻറ്റ് ബോക്സ് തൂക്കിയത് ഈ ഒരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത്.
1: പിന്നെ അതിൽ ചേർത്ത് വെക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, അതായത് ഒരു പിന്നെ ഇപ്പോൾ ആലിമിൻ്റെ അടുത്ത് ഒരാൾ ഹിഫ്ള് പഠിക്കാൻ വേണ്ടി പോയി. അപ്പം അയാൾ പിന്നെ ഹിഫ്ള് പഠിയുന്നില്ല എന്ന നിരാശ ബോധത്താൽ മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുന്ന വഴിക്കാണ് അയാളൊരു വെള്ളച്ചാട്ടം കാണുന്നത്.

0: കണ്ടപ്പോൾ അയാള് പിന്നെ ആ കണ്ടൊരു കാഴ്ച, ഈ വെള്ളം തുള്ളി തുള്ളിയായിട്ട് വീണിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാറയിൽ തുള വന്നിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് അതിലൊരു വലിയൊരു പാഠം നിൽക്കുകയാണ്. എന്ത്? ഒരു പാറയെ തുളക്കാൻ മഴത്തുള്ളിക്ക് കഴിയും. എങ്ങനെ? നിരന്തരമായി അത് ഇറ്റി ഇറ്റി വീണിട്ടാണല്ലോ അവിടെ തുള വന്നത്. ഇതേപോലെ നിരന്തരമായ പരിശ്രമം, നമ്മളൊക്കെ ഒരു വട്ടം ശ്രമിച്ചാൽ ഇനി എന്നെ കൊണ്ടൊന്നും കഴിയില്ല, അല്ലെ ഞാനിപ്പോൾ അത് എത്രയായി എന്ന് വിചാരിക്കല. ഒരു മഴത്തുള്ളിക്ക് പാറയെ തുളക്കാൻ കഴിവുണ്ടെങ്കിൽ ആ മഴത്തുള്ളിയേക്കാൾ ശക്തനായും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ അസാധ്യമായത് എന്താ ഉള്ളത്? മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ടല്ലോ, നാളെ ഖിയാമത്താണ് എന്നറിഞ്ഞു വിശ്വാസിയുടെ കയ്യിലൊരു ചെടി കൊടുക്കുന്നു. അപ്പം എന്താ ചെയ്യുക? അവൻ ആ ഫസീലത്ത് നട്ടിരിക്കുന്നതാണ്, ആ ചെടി നടുന്നതാണ്. നാളെ ഇപ്പം എന്താണ്? നാളെ ഖിയാമത്താണല്ലേ, ഇനിയിപ്പം എന്തിനപ്പം നടന്നെന്നല്ല വിചാരിക്കുക. പിന്നെയോ, അവനൊരു ശുഭപ്രതീക്ഷയിൽ, അതാണ് നമുക്ക് വേണ്ട ഒരു ഗുണം.
1: അതോടൊപ്പം ശുഭപ്രതീക്ഷ എന്ന് പറഞ്ഞപ്പോൾ ഫഅല്, യഅസ് പാടില്ല വിശ്വാസികൾക്ക്, ഫഅലാണ് വേണ്ടത്. ഫഅല് എന്നുള്ളത് ശുഭപ്രതീക്ഷയാണ്. ജീവിതത്തിൽ ഒരു ആശ്വാസം കിട്ടും, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ലഭ്യമാകും, പ്രയാസങ്ങൾ മാറി ഒരു ആശ്വാസം ജീവിതത്തിലേക്ക് കടന്നു വരും. യാക്കൂബ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. ഹുസൈൻ അത്ഭുതമെന്ന് പറയട്ടെ, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. അതൊരു വലിയൊരു പ്രതീക്ഷയേറിയ വാക്കാണ്. അതുതന്നെയാണ് ഇന്ന് അൻവർ എൻ ടി മുട്ടിലും പറയുന്നത്. ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂരും പറയുന്നു, ഇന്ന് സിസ്റ്റം മൗനമായി, നാളെ നീതി സംസാരിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു സന്തോഷത്തോടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനും ഇതിലുണ്ടോ എന്ന് കാതോർക്കും, ഇല്ലെങ്കിൽ പുതിയൊരു അറിവ് കിട്ടിയല്ലോ എന്ന് സമാധാനിക്കുമെന്നാണ് നാദിറ ഇടിമുഴിക്കൽ പറയുന്നത്.
0: എല്ലാവർക്കും ഉള്ളൊരു മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്, നമ്മളെ ആ ലിസ്റ്റിൽ വരിക, എൻ്റെ പേരുണ്ടാവുക എന്നുള്ളത്.
1: സിസ്റ്റം ആദ്യമായാണ് എന്നെ തിരഞ്ഞെടുത്തത്, അതിലൊരുപാട് സന്തോഷമെന്ന് ആ ഒരു എന്താണ് അണപൊട്ടി ഒഴുകുന്ന സന്തോഷം നമ്മോടുകൂടി പങ്കുവെച്ച് ഫെബിൻ വാഴക്കാട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഞാനും വിജയിയാണ് എന്നാണ് സുലൈഖ തിരുവാലി പറയുന്നത്. അൽഹംദുലില്ലാ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, സിസ്റ്റം പരിഗണിക്കില്ല എന്ന് ഉറപ്പിച്ചാണ് ആൻസർ അയച്ചത്. പക്ഷെ അൽഹംദുലില്ലാ എന്നെ ഇന്ന് പരിഗണിച്ചു എന്ന് ഷീബ എ കൊല്ലം അവർ പറയുന്നുണ്ട്. മാഷാഅല്ലാ. അസ്സലാമു അലൈക്കും. സഹോദരിയുടെ മെസ്സേജ് വളരെ നന്നായിട്ടുണ്ട്. ഞാനും വിചാരിക്കാറുണ്ട് പരീക്ഷാ പേപ്പർ കിട്ടുമ്പോഴുള്ള ഒരു വേവലാതി, അൽഹംദുലില്ല ഒരു വിജയത്തിന് ഒരു പരാജയവും ഉണ്ടാകും എന്നാണ് തിരുനങ്ങാടിയിൽ നിന്ന് ഒരു ശ്രോതാവ് നമ്മോട് പ്രതികരിച്ചത്.
0: നുസ്രത്ത് പി സി കുഴിപ്പുറം പറഞ്ഞിട്ടുള്ളത് ഉത്തരം ശരിയായി, വിജയിച്ചവരിലില്ല എന്നുള്ള ഒരു കമൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്.
1: ഇൻഷാല്ലാ, അത് നമുക്ക് വീണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് പറഞ്ഞ പോലെ പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്ന് ഉമ്മു കുൽസു ചിറമംഗലം. അപ്പം ഇതെന്താ അറിയോ, ഈ ചോദ്യം എളുപ്പമുള്ള ദിവസമാണ് വല്ലാത്ത വിഷമുണ്ടാവുക.
0: അതായത് ഉത്തരം എല്ലാവരും ശരിയായി,
1: അത് ഇനിയിപ്പോൾ ഉത്തരം നമ്മളിവിടെ നിന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ശരിയാണെന്ന് ഉറപ്പിച്ച ആളുകൾ, എന്നിട്ട് പേര് ഇതിൽ വന്നില്ലല്ലോ എന്ന് പറയുമ്പോഴുള്ള ഒരു ടെൻഷൻ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു കമൻറ്റുകൾ പലപ്പോഴും വരുന്നത്.
0: അപ്പം അതുകൊണ്ട് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സിസ്റ്റം എത്രമാത്രം ഇതിലിപ്പോൾ പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡ് കൊണ്ട് എല്ലാവരും ഉത്തരങ്ങളും ശരിയായി, അതിൽ നിന്ന് 13 പേരെ സെലക്ട് ചെയ്യാന്ന് പറയുന്ന ജിഹാദ്,
1: ആയിരക്കണക്കിന് ആളുകൾ,
0: അതെ ആ ഒരു കഠിനമായൊരു ജിഹാദ് അതിൽ നമ്മൾ കാണണല്ലോ.
1: അപ്പോ അതൊരു വല്ലാത്ത കമന്റ് ആയി.
0: അപ്പൊ എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരു അടുത്തൊരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ള റിമൈൻഡ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ചോദ്യവും ഒരു ഉത്തരവും. ബഹുമാന്യനായ ഹംസ മദീനിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ജോലി സ്ഥലത്തെ ചിലവിൽ ഹജ്ജ് ചെയ്താൽ നിർബന്ധമായ ഹജ്ജ് വീടുമോ എന്നതാണ് ഇന്നത്തെ ചോദ്യം.
1: ക്ഷമിക്കണം, മഅ്മൂം റുക്കൂഉം സുജൂദും ആരംഭിക്കേണ്ടത് എപ്പോൾ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നു ഹംസ ജമാലി.
2: ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാം റുക്കൂഉയിലും സുജൂദിലും എത്തിയതിന് ശേഷമാണോ മഅ്മൂം റുക്കൂഉം സുജൂദും ചെയ്യാൻ ആരംഭിക്കേണ്ടത്?
3: ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ ജുഇലൽ ഇമാമു ലിയുത്തമ ബിഹി, ഒരു ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഇമാമിനെ പിന്തുടരപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഫലാ തഖ്തലിഫു അലൈഹി, അതുകൊണ്ട് ഇമാമിന് നിങ്ങൾ എതിരായി പ്രവർത്തിക്കരുത്, അതിന് ഇമാമിൽ നിന്ന് നിങ്ങൾ വ്യത്യാസപ്പെടരുത്. ഫൈദാ റക്കഅ ഫർക്കഉ, അതുകൊണ്ട് നിങ്ങൾ ഇമാം റുക്കൂ ചെയ്താൽ നിങ്ങൾ റുക്കൂ ചെയ്യുക. വൈദാ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു റബ്ബനാ ലക്കൽ ഹംദ്, നിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക. വഇദ സജദ, ഇമാം സുജൂദ് ചെയ്താൽ ഫസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യുക. ഇത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. മേൽപ്പറഞ്ഞ ഈ ഹദീസിൽ നിന്നും വ്യക്തമാകുന്നത്, ഇമാമു ഒരു റുക്നിൽ പ്രവേശിച്ച ശേഷമാണ് മഅ്മൂം ആ പ്രവൃത്തി ചെയ്തു തുടങ്ങേണ്ടത് എന്നാണ്. ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ, ലം യഹ്നി അഹദും മിന്നാ ലഹ്റഹു ഹത്താ യഖഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴുന്നത് വരെ ഞങ്ങളിൽ ഒരാളും തങ്ങളുടെ മുതുക് വളച്ചിരുന്നില്ല, നൃത്തത്തിൽ നിന്ന് വളയുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ എത്തിയിട്ട് ശേഷമാണ് നമ്മൾ സുജൂദ് ചെയ്യാൻ തുടങ്ങുന്നത്. സുമ്മ നഖഅ സുജൂദം ബാദൌ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ സുജൂദ് ചെയ്യാറുള്ളത് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതും ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാൻ നവവി റഹ്മഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹാദൽ അദബു മിൻ ആദാബി സ്വലാ, നിസ്കാരത്തിൻ്റെ മര്യാദകളിൽ പെട്ടതാണ് ഈ മര്യാദ. വഹുവ അന്ന സുന്നത്ത ലാ യൻഹനിൽ മഅ്മൂം ലിസ്സുജൂദി, നബിചര്യ എന്ന് പറയുന്നത് മഅ്മൂം കുനിയാൻ പാടില്ല, ഹത്ത സുജൂദിന് കുനിയാൻ പാടില്ല, ഹത്ത യലഅൽ ഇമാമു ജബ്ഹതഹു അലൽ, ഇമാമ് അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടം സുജൂദിൻ്റെ സ്ഥാനത്ത് നിലത്ത് വെക്കുന്നത് വരെ മഅ്മൂം കുനിയാൻ പാടില്ല എന്നാണ്. അതേപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്, ഇദാ റക്അ ഫർക്അഉ, ഇമാം റുക്കൂ ചെയ്താൽ നിങ്ങൾ റുക്കൂ ചെയ്യുക എന്ന് പറയുന്നത്, നിസ്കാര റുക്കൂ തുടങ്ങേണ്ടത് ഇമാമ് ആ റുക്കൂയിലേക്ക് എത്തി പൂർണ്ണമായി എത്തിയതിന് ശേഷമാണ് എന്നാണ്. അപ്പോൾ ഇമാം പോകുമ്പോൾ കൂടെ പോകലല്ല, ഇമാമ് പൂർണ്ണമായും ആ പ്രവൃത്തിയിൽ പ്രവേശിച്ച ശേഷമാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: മാഷാ അല്ലാ, ഇന്നത്തെ ചോദ്യത്തോട് പ്രതികരിച്ചത് ബഹുമാന്യനായ ഹംസ ജമാലിയാണ്. മഅ്മൂം റുക്കൂഉം സുജൂദും ആരംഭിക്കേണ്ടത് എപ്പോൾ എന്ന ചോദ്യത്തോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത് പറയുമ്പോൾ പലപ്പോഴും അവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, നിസ്കാരത്തിൽ പലപ്പോഴും പലരും നമുക്ക് കാണാൻ കഴിയും, ഇമാം ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് മഅ്മൂമിനെ അറിയാമെങ്കിൽ, അറിയാവുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ആ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഇന്നതാണ്, സുഹഫ് ഇബ്രാഹീം വ മൂസ എന്ന സൂറത്തുൽ അഅലയിൽ ആ ആയത്ത് എത്താനാകുമ്പോൾ മഅ്മൂം എന്ത് ചെയ്യും, കൈയൊക്കെ കെട്ടഴിച്ച് റെഡിയായിട്ടിങ്ങ് നിൽക്കും, എവിടേക്ക് പോകാൻ, റുക്കോയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കും. ശരിക്കും ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് അദ്ദേഹം ഹംസ ജമാലി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, ഇമാമിനെ മറികടക്കാൻ പാടില്ല, വലാ തഖ്തലിഫു അലൈഹി, ഇമാമിനെ മറികടക്കാൻ വിശ്വാസിക്ക് ഒരു മഅ്മൂമിനും പാടില്ല. ഇമാം തക്ബീർ കെട്ടിയാൽ നിങ്ങളും തക്ബീർ കെട്ടുക, ഇമാം റുക്കുഇൽ പോയാൽ നിങ്ങളും റുക്കുഇൽ പോകുക എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. മറ്റൊരു ഹദീസമായ യഖ്ഷല്ലദി യർഫഉ റൗസഹു ഖബ്ലൽ ഇമാമി അൻ യുഹവ്വിലല്ലാഹു റൗസഹു റൗസ ഹിമാരിൻ ഔ യജ്അലല്ലാഹു സൂറതഹു സൂറത ഹിമാരിൻ. ഇമാം തല ഉയർത്തുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇമാം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തക്ബീർ ചൊല്ലുകയോ അല്ലെങ്കിൽ റുക്കുഇൽ പോവുകയോ ഇഅ്തിദാലിലേക്ക് വരികയോ ഒക്കെ ചെയ്യുന്ന മഅ്മൂമുകൾ, അവർ പേടിക്കുന്നില്ലയോ, അവരുടെ ശരീരം അവരുടെ തല കഴുതയുടെ തലയും ശരീരവുമാക്കി മാറ്റുമെന്ന് അവർ ഭയപ്പെടുന്നില്ലയോ എന്ന ഒരു ഗൗരവകരമായൊരു ചോദ്യം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിക്കുന്നുമുണ്ട്. അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടത് തന്നെയാണ്.
0: അതേപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പിന്നെ ഇത് മാലിക് സലഫി അല്ലേ പേര് പറഞ്ഞത് മാറിപ്പോയോ എന്നാണ് നാദിറ ഇടിമുഴിക്കൽ ചോദിച്ചിട്ടുള്ളത്. അല്ല, ഇത് മാലിക് സലഫി അല്ല, ഇത്
1: ഹംസ
0: ജമാലി തന്നെയാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ യു പി ഹാരിസ് ബഹ്റൈൻ, അസ്സലാമു അലൈക്കും. സുബ്ഹിൻ്റെ സമയമായതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി ക്വിസിൽ പങ്കെടുക്കാൻ പറ്റാറില്ല, എന്നാലും 8 മണി വരെ കേൾക്കാറുണ്ട് എന്നൊരു കമൻറ്റ് യു പി ഹാരിസ് ബഹ്റൈനിൽ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ സജിന ആറാമിൽ വയനാടിൽ നിന്ന്, നേരം വെളുത്തപ്പോൾ ഖുർആൻ കേൾക്കാൻ വലിയ ആഗ്രഹം, അതുകൊണ്ട് ഇതുവരെ ഖുർആൻ സ്റ്റേഷനിലായിരുന്നു, ലൈവ് ഒന്നും കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. സഫി അടപ്പാൾ, എനിക്ക് വലിയ വിഷമം ഒന്നും തോന്നാറില്ല, എന്നെ 15 തവണ സിസ്റ്റം തിരഞ്ഞെടുത്തിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഇനി തീരെ വിജയികളാകാത്തവരെയും സിസ്റ്റം തിരഞ്ഞെടുക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അൻവർ എൻ ടി മുട്ടിൽ, വയനാട്ടിൽ നിന്ന്, സിസ്റ്റത്തിൻ്റെ അവസ്ഥയും നമ്മൾ നോക്കണം. വലിയൊരു കൂട്ടം ആളുകൾ ശരിയുത്തരം അയച്ചിട്ട് 13 പേരെ തിരഞ്ഞെടുപ്പ് ഏറെ പഴി കേൾക്കുന്ന ഏർപ്പാട് തന്നെയാണ് പാവം സിസ്റ്റം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെൽവ അബ്ദുൽ ഖാദർ നന്ദി, പി എസ് സി ലിസ്റ്റിൽ വരുന്നതിലും ബുദ്ധിമുട്ടാണ് ഈ ലിസ്റ്റിൽ വരാൻ എന്നൊരു കമൻറ്റ്.
1: സജിന വായിച്ചൊരു മെസ്സേജ് ഉണ്ടല്ലോ, സജിന 6th mile വയനാടിൻ്റെ, ഇന്ന് നേരം വെളുത്തപ്പോൾ ഖുർആൻ കേൾക്കാൻ വലിയ ആഗ്രഹം, അതുകൊണ്ട് ഇതുവരെ ഖുർആൻ സ്റ്റേഷനിലായിരുന്നു എന്നുള്ളത്. നമ്മൾ പീസ് റേഡിയോയുടെ ഖുർആൻ സ്റ്റേഷനെ പറ്റിയാണ് അവർ പറയുന്നത്. അതും ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 24 മണിക്കൂറും 2 സ്റ്റേഷനുകളാണ് പീസ് റേഡിയോക്കായി നടന്നുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ മെയിൻ സ്റ്റേഷനും പീസ് റേഡിയോ ഖുർആൻ
0: സ്റ്റേഷൻ.
1: അപ്പോൾ ഖുർആനിൽ അതിൻ്റെതായ ഖുർആൻ പാരായണങ്ങളും ഖുർആനുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും മറ്റുമൊക്കെയാണ് അതിൽ നടക്കുന്നത്. അതിലായിരുന്നു ഇന്ന്, അതുകൊണ്ടാണ് ക്വിസിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞു. മറ്റൊരു മെസ്സേജ്, എനിക്കത് മനസ്സിലായില്ല. ഒരു ആള് പറയുന്നത്, സുബഹിൻ്റെ, സ്സലാമു അലൈക്കും, സുബഹിൻ്റെ സമയമായതുകൊണ്ട് കുറച്ച് ദിവസമായി ക്വിസിൽ പങ്കെടുക്കാൻ പറ്റാറില്ല, എന്നാലും 8 മണി വരെ കേൾക്കാറുണ്ട് എന്നവർ.
0: നമ്മുടെ നാട്ടിലോ അതോ വിദേശത്താണോ എന്നുള്ളതാണ് അതിലിപ്പോൾ നമുക്കൊരു വ്യക്തത
1: ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും യു പി പി ഹാരിസ് ബഹ്റൈൻ,
0: അതെ,
1: ബഹ്റൈനിൽ നിന്നാണ് അദ്ദേഹം അത് പറയുന്നത്.
0: അത് അവിടെ സമയക്രമം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല.
1: അപ്പോൾ
0: അതാവാനാണ് വഴി. അനുവാദമില്ലാതെ പകർത്തി, സമൂഹ മാധ്യമങ്ങളിൽ ചിരി ഉണർത്താനോ അപഹാസ്യരാക്കാനോ വേണ്ടി പങ്കുവെക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ ഒരാളുടെ മാനസികാവസ്ഥയെ എത്രത്തോളം തകർക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി മറ്റുള്ളവരുടെ അന്തസ്സ് ഹനിക്കുന്നത് ഒരു വിനോദമല്ല, വലിയൊരു ക്രൂരതയാണ്. ദയവായി മറ്റുള്ളവരുടെ സ്വകാര്യതയെയും വ്യക്തിത്വത്തെയും ബഹുമാനിക്കുക എന്നാണ് അമീർ ടി എടുത്ത നാട്ടുകര നമ്മുടെ വഴിവിളക്കുമായി ബന്ധപ്പെട്ട ഒരു ആഡിങ്ങിൽ ചേർത്തിയിട്ടുള്ളത്.
1: ഉത്തരം ഒന്നുകൂടി പറയുമോ, വിജയികളെ പറയുമോ എന്നൊരു ശ്രോതാവ് ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ ഏറ്റവും നീളം കൂടിയ സൂറത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഇ ആണ്, സൂറത്തുൽ ബഖറ. അതിൽ വിജയികളായ ആളുകൾ 13 പേര്, സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേർ ഇവരാണ്. സിദ്ദീഖ് പട്ടാക്കൽ, ഈ പട്ടാക്കൽ എന്നുള്ള ഞാൻ നേരത്തെ വായിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നത്, എവിടെയാണല്ലേ സ്ഥലം?
0: അത് വീട്ടുപേരായിരിക്കാനാണ് സത്യം, പട്ടക്കൽ എന്നോ അങ്ങനെ എന്തെങ്കിലും അതോ സ്ഥലപ്പേരനെയാണെന്നോ അറിയില്ല.
1: റൂബിയ അറഫാത്ത്, ഷീബായെ കൊല്ലം, കണ്ണനലു മുഹമ്മദ് നിഷാദ് കരുവാരക്കുണ്ട്, ഹംസ സി എം മുണ്ട, ആസിയ കോട്ടക്കൽ, നബീല, അലി പി ടി അരീക്കോട്ട്, ആയിഷ പേരശനൂർ, ഫെബിൻ വാഴക്കാട്, സാബിറ സുഹറ കൽപ്പറ്റ, ജംഷീന വി കെ മേപ്പാടി വയനാട്.
0: ഇപ്പം നമ്മൾ സലഫി, നമ്മളെ പിന്നെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നു പോയിരുന്നത്. നമ്മുടെ ഭരണകൂടവും അവരുണ്ടാക്കുന്ന വർഗീയതയും നമ്മുടെ ജീവിതവും താമസവും തന്നെ അതീവ പ്രയാസത്തിലാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയല്ലേ തീർച്ചയായും ജന്തർ മന്ദറിൽ ഉണ്ടായത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നോക്കൂ, ആ പിന്നെ സമരത്തിൻ്റെ ഒരു തുടക്കം അങ്ങേയറ്റം പേടിപ്പെടുത്തുന്നതായിരുന്നു. സമരത്തെ ഭരണകൂടം ചെയ്ത് എന്തായിരുന്നു പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു.
1: അടിച്ചമർത്തുക
0: എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അല്ലേ, നമ്മള് ഇപ്പൊ ഒരു പിന്നെ ഒരു പിന്നെ
1: യൂണിഫോം ധരിച്ചവരും യൂണിഫോം ധരിക്കാത്തവരും സിവിലുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ മറ്റു പലരും അതിൻ്റെ ഇടയിലൂടെ കയറി ചെന്ന് ഒക്കെ വളരെ നിഷ്ഠൂരമായി കുട്ടികളെ ഉപദ്രവിക്കുന്ന ആക്രമിക്കുന്ന രംഗം നമ്മൾ കണ്ടു.
0: പിന്നീട് അതിനുശേഷം ചിത്രം മാറുകയാണ്, അതായത് മൊത്തം അത് സമൂഹം ഏറ്റെടുക്കുകയാണ്. സമൂഹം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ 80 ദിവസത്തിൻ്റെ അടുത്തായി, പിന്നെ അതിൻ്റെ ആദ്യ നാളുകളിൽ ആരാരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു സമരം പിന്നീട് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന തരത്തിലേക്ക് അത് മാറി. അതിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ അതിലേക്ക് ഹദിയ ചെയ്യുന്നവരെ, അതായത് ഭക്ഷണമായിട്ടും, അപ്പോൾ അത് എവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നത്, ഞങ്ങൾ കേരളത്തിൽ നിന്നാണ്, ഇവിടെ ആർക്കെങ്കിലും വിശപ്പുള്ളവർക്ക് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അവിടെ ഭക്ഷണങ്ങളുടെ കൂമ്പാരമാണ്. അപ്പോൾ നമുക്കറിയാം ഒരു വിദ്യാർത്ഥി വിചാരിച്ചാൽ എങ്ങനെ സാധ്യമാവും, പക്ഷേ അതവിടെ ഭക്ഷണമായും വെള്ളമായും അതേപോലെ തന്നെ ഉറങ്ങാനുള്ള സൗകര്യമായിട്ടും വിശറിവായിട്ട് വരുന്ന ആളുകൾ അല്ലേ, അതായത് ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായ ആളുകൾ വരെ പങ്കെടുക്കുന്ന രൂപത്തിലേക്ക് പിന്നീട് അതിൻ്റെ ചിത്രം മാറും.
1: ഒരുപാട് സമൂഹത്തിൽ പല സ്ഥാനങ്ങളും അലങ്കരിക്കുന്ന പലരും, രാഷ്ട്രീയ സാംസ്കാരിക നിലകളിലൊക്കെ ജോലി ചെയ്യുന്ന പലരും അവിടെ എത്തി
0: ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൽ പൊളിഞ്ഞു വീണ കുറേ സംഗതികളുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഈ മൈക്കിലൂടെ പറയാൻ കഴിയില്ലെങ്കിലും തീവ്രവാദി എന്നതിന് കൊടുത്ത മറുപടിയുണ്ട്. അതിൽ രസകരമായിട്ട് പിന്നെ ഇപ്പോൾ ചോദിക്കുകയാണ്, തുമാരാനാം ക്യാ ഹേ മേരാനാം, പിന്നെ മുഹമ്മദ് ഒരു ഹിന്ദു പേരിനോട് ചേർത്ത് ആദ്യം മുഹമ്മദ് പറയണം. അപ്പോൾ അവരൊക്കെ ചിരിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ വരുമ്പോൾ പിന്നെ പറയണെന്ത്, പിന്നെ നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഫണ്ട് കിട്ടാറുണ്ടോ? ആ, അമേരിക്കയിൽ നിന്ന് കിട്ടി, 40 രൂപ കിട്ടി, അതിൽ 20 രൂപ ഞങ്ങൾ ഓട്ടോറിക്ഷ കൊടുത്ത്, ബാക്കി 20 കയ്യിലുണ്ട്. പിന്നെ പറയുന്നത് എന്താ വെച്ചെങ്കിൽ, പിന്നെ ചായപ്പീടി കയറിയിട്ട് പിന്നെ ഷീപ്പിൻ അല്ലേ, നമ്മളെ ചൈനയുടെ ഭരണാധികാരിയുടെ പേരെന്താണ്, അപ്പോൾ അദ്ദേഹത്തെ പിന്നെ ഫോണിൽ വിളിക്കുകയാണ്. അതായത് ഒരു തമാശയാക്കുകയാണ്, ഇത് ഞങ്ങൾ ഇതാ 3 പേര് ഇവിടെ ചായ കുടിച്ചിട്ടുണ്ട്, അതിൻ്റെ മറ്റേ സ്കാനർ ഇതാണ്, നിങ്ങൾ ഇതിൽക്ക് ഈ ചായൻ്റെ പൈസ ഒന്ന് അയച്ചു കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതുവരെ ഇവർ ഭയങ്കര സ്ട്രെയിൻ എടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ചീട്ട് കൊട്ടാരം. ബംഗ്ലാദേശിൽ നിന്നുള്ളവർ തീവ്രവാദികൾ, രാജ്യത്തെ പറയുന്നവർ തീവ്രവാദികൾ, വർഗീയവാദികൾ, പാകിസ്ഥാനികൾ എന്നൊക്കെ പറയുന്നത് നിമിഷാർദ്ധം കൊണ്ട് പൊട്ടിച്ചിന്നി ചിതറിപ്പോകുന്ന അതിമനോഹരമായൊരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയായത്.
1: എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത് ഒരു ഒരു ബഹുസ്വര രാഷ്ട്രീയ പാർട്ടി വിളിച്ചു ചേർത്ത ഒരു സമരമല്ല,
0: അതെ,
1: കേവലം വിദ്യാർത്ഥികൾ,
0: അതെ,
1: അതും സോഷ്യൽ മീഡിയയിലൂടെ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു CJP എന്നുള്ള പേരിലൊക്കെ ഉണ്ടാക്കി. അതൊന്നൊരു എനിക്ക് തോന്നുന്നു അതൊന്നും രജിസ്റ്റേർഡ് സംഘടന ഒന്നും അല്ല, അങ്ങനെ ഒരു ആ ഒരു പ്രസ്താവനയുടെ പേരിൽ ഉണ്ടാക്കി അങ്ങനെ ഒരു ഇത് വന്നതാണ് ശരിക്ക് പാറ്റകൾ എന്നുള്ള പേരിലൊക്കെ വന്നത്. അപ്പോൾ ഇത് ഈ കുട്ടികളെല്ലാവരും കൂടി എങ്ങനെ സംഘടിച്ചു എന്നുള്ളത് ഏറെ അത്ഭുതപ്പെടുത്തുന്നു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, പരിചയപ്പെട്ടിട്ടില്ലാത്ത, കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അവരുടെ പഠനവും അവരുടെ കലാലയവും ക്യാമ്പസും മറ്റുമൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് വഴിത്തിരിവുണ്ടാക്കാൻ ഈ കുട്ടികൾക്ക് കഴിഞ്ഞു.
0: അത് ആ ആള് എന്ന് പറയുന്നത് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യനായ വ്യക്തിയാണ്. അവരുടെ ആദർശങ്ങളുടെ കറകളഞ്ഞ 24 കാരറ്റ് 24 കാരറ്റ് സംശുദ്ധനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ മാറ്റുക എന്നുള്ളത് 2 ചർച്ചയിലും അതല്ലാത്തതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറയുകയും, മൂന്നാമത്തെ ചർച്ചയുടെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞങ്ങളത് മാറ്റി എന്ന് പറയുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഒരു തിരുത്തൽ ശക്തിയായിട്ട് നമ്മുടെ വളർന്നു വരുന്ന ഒരു തലമുറക്ക് കഴിഞ്ഞുവെങ്കിൽ നമ്മളൊരിക്കലും ഒരു അരക്ഷിതാവസ്ഥയിലല്ല. ഇപ്പോൾ എനിക്കത് പിന്നെ കണ്ടപ്പോൾ തോന്നിയൊരു കാഴ്ച, നമ്മളൊക്കെ ഭയങ്കര ഭയപിഞ്ഞെന്തായിരിക്കും കാലം എന്നൊക്കെ പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു തആല ഇപ്പോൾ പിന്നെ നമ്മൾ ആ ചരിത്രം മൂസാ നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയല്ലേ, അതായത് മായാജാലക്കാരിലൂടെ അള്ളാഹു ദീനിനെ എത്തിച്ച കഥ. അതായത് മായാജാലക്കാരെ എല്ലാവരും വിളിച്ചുകൂട്ടി, എന്നിട്ട് പിന്നെ മൂസാ നബി അലൈഹിസ്സലാം ഒരു ഭാഗത്തും പ്രതിപക്ഷത്തോ എല്ലോ സന്നാഹങ്ങളുണ്ടല്ലോ. അതായത് പിന്നെ ഫൈസൽ മൗലവിയുടെ ഒരു സംസാരത്തിൽ കേട്ടതുപോലെ തോന്നുന്നു, ഇന്ത്യയിൽ നിന്നടക്കം സാഹിറന്മാരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അവിടേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരിൽ നിന്നാണല്ലോ പറയുന്നത് ആമന്നാബി റബ്ബി ഹാറൂൻ വമൂസ അല്ലേ, ഞങ്ങൾ വിശ്വാസികളായി. അപ്പോൾ അള്ളാഹു ഒറ്റയായി അതുവരെ പൊരുതിയിരുന്ന മൂസാ നബി അലൈഹിസ്സലാമക്ക്
1: വലിയൊരു സപ്പോർട്ട്,
0: ആ അത് ആരിലൂടെ, ശത്രുക്കളിലൂടെ നൽകിയതാണ്. ഇപ്പോൾ ഇവിടെ ഭക്ഷണം വിതരണം ചെയ്തത് മുസ്ലിങ്ങളായ മറ്റേ പിന്നെ തൊപ്പി ധരിച്ച ആളുകൾ, അതേപോലെ തന്നെ സ്ത്രീകൾ നിക്കാബും പർദയൊക്കെ ധരിച്ച സ്ത്രീകൾ ഭക്ഷണ വിതരണങ്ങൾ നടത്തിയിട്ടുണ്ട്.
1: ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. ആ കൂട്ടത്തിൽ ഒരു സഹോദരൻ, അദ്ദേഹം മുസ്ലിമാനാണ്, അപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിൽ നിന്നൊരു മുസ്ലിമായ ഒരു സഹോദരി വന്ന് അവർ തമ്മിലുള്ളൊരു സംഭാഷണമൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നുണ്ട്. അപ്പം എന്തും നമുക്കൊരു സന്തോഷം നൽകുന്ന, നമ്മളെന്നും ഒറ്റക്കെട്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾ. അവിടെ മതമെന്നോ വർണ്ണമെന്നോ രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങളെന്നോ ഒന്നും രാഷ്ട്രീയ പാർട്ടിയെന്നോ ഒരു വ്യത്യാസമില്ല. നേരെ മറിച്ച് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ആവശ്യത്തിന്, കാരണം അവർ ഉന്നയിച്ച ആവശ്യം അത് അത്രയും ഗൗരവമായിരുന്നു. ഈ നീറ്റ് പരീക്ഷയ്ക്കൊക്കെ 10-14 മണിക്കൂർ ഡെയിലി ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണ്, അവർക്കത് അത്രയും വിഷമുണ്ടാക്കുന്നതാണ് ഇത് ചോദ്യപേപ്പർ ചോരുമ്പോൾ. അപ്പോൾ അത് ശക്തമായ അന്വേഷണം അതിലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് മാഷാ അല്ലാ നന്നായി അതിൽ ഇടപെട്ട നമ്മുടെ മക്കൾ. അപ്പം അത് ഏറെ സന്തോഷവും പ്രതീക്ഷയും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് നൽകുന്ന ഒന്ന് തന്നെയാണ്.
0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പിന്നെ ആ ഒരു സംഗതി കൂടി ഇവിടെ ഷെയർ ചെയ്തത് നമുക്ക് ഒന്നുകൂടി, നമ്മൾ പിന്നെ തുടക്കത്തിൽ മധുരം ഖുർആനിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരാൻ അള്ളാഹു അത് കടപ്പെട്ടവനാണ്. അതായത് വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായിട്ട് ഏറ്റെടുത്തതാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് പാറ്റകളുടെ വിജയം. അതായത് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ബഹുമാന്യ കോടതിയിലെ ഒരു ജഡ്ജി പറഞ്ഞൊരു വാക്കാണ് ഈ പാറ്റകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് കുറേ ന്യായീകരണങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് അവിടെ നിന്നാണ് ഈ ഒരു സമരം തുടങ്ങി വരുന്നത്. എന്നാൽ ഈ പാറ്റകൾ എന്തു ചെയ്യും എന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സംഘടിത ശക്തിയായിട്ട് വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു വഴിയിലും നമ്മൾ ഒറ്റക്കല്ല. നമുക്ക് അള്ളാഹു അവൻ്റെ നസ്റു തരും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അനുഭവങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ കൂടുതൽ അതിന് വിശദീകരണം വേണ്ടല്ലോ. പാറ്റകളുടെ വിജയം എന്ന് പറയുന്നത് നമുക്കറിയാം. എല്ലോ പിന്നെ നേരത്തെ സലഫി ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറഞ്ഞൊരു സംഗതിയുണ്ട്, എന്ത് പിന്നെ എല്ലാ പിന്നെ ജലപീരങ്കികളും നിശബ്ദമാകും. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, അങ്ങനെ ഒരു രണ്ടു മൂന്നാല് വാക്ക് പ്രാസോപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ആ സംഗതിയാണ് പറയുന്നത്, എന്ത് എല്ലാ ശബ്ദങ്ങളും നിലക്കും, എല്ലാ ജലപീരങ്കികളും നിശബ്ദമാകും, പക്ഷെ അവിടെ നമുക്കെന്ത് ചെയ്യും, സഹായം കിട്ടും. അതിനുള്ള ഏറ്റവും പ്രത്യക്ഷമായൊരു തെളിവാണ് നമുക്ക് അനുഭവത്തിലൂടെ അള്ളാഹു കാണിച്ചത്. ഇനി വേറൊന്നും വേണ്ടല്ലോ, നമ്മൾ കണ്ണുകൊണ്ട് കണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വഞ്ചിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഈമാനിക ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് സഹായമാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. നമ്മുടെ വൈകി വന്ന സഹോദരൻ നെജ്മോൻ ഇക്ബാലിൻ്റെ ഒരു മെസ്സേജ് കൂടി വായിച്ചിട്ട് നമുക്ക് പരിസമാപ്തിയിലേക്ക് പോകാം. ഓരോ പരിപാടികളും വളരെ മനോഹരമായി മനസ്സിലാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ്, അത് നല്ല രീതിയിൽ മനസ്സിലേക്ക് പകർത്തുവാൻ സാധിക്കുന്നുമുണ്ട്. അൽഹംദുലില്ല, ചില പള്ളികളിൽ ഇമാമന്മാർ വളരെ ഭയങ്കര സ്പീഡാണ്. നമ്മൾ റുക്കു സുജൂദ് ദിക്റുകൾ ചൊല്ലുന്നതിന് മുമ്പ് ഇമാമന്മാർ സ്പീഡായിട്ട് പോകും. ഇൻഷാല്ലാ നമ്മുടെ സ്വാലിഹായ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അടുക്കളയിൽ കാണുന്ന ചെറുജീവിയായ പാറ്റ നമ്മുടെ ഭരണകൂടത്തെ പിന്നെ പിടിച്ച് വറപ്പിച്ച ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. ഇൻഷാല്ലാ എല്ലാത്തിനും ഒരു മാറ്റം വരും, എല്ലാം ശരിയാകും, നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ഇവിടെയുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ഒരു ലൈവ് സെഷൻ അവസാനിപ്പിക്കേണ്ടെന്ന അലർട്ട് വന്നിരിക്കുകയാണ്. ഇൻഷാല്ലാ ഒരുപാട് നന്മകൾ നമുക്ക് ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ കരസ്ഥമാക്കാനും പങ്കുവെക്കാനും കഴിഞ്ഞു. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ലൈവിൽ നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നുണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ല ഇനി വീണ്ടും മറ്റൊരു ലൈവിൽ നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി
0: വബറകാത്തു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞു. ഇനി നാം പ്രവേശിച്ചത് പീസ് റേഡിയോ വൈബ്സിലാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ അനൂസ് മഞ്ചേരി. എന്നത്തെയും പോലെ ഇന്ന് നാം ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് ആദ്യമായി പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് അജ്മൽ ഫൗസാനാണ്.
2: ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരോ മുസ്ലിങ്ങൾ
1: എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്. നമുക്ക് കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹാബതിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇസ്ലാമിനെ എപ്പോഴും ഒരു സമൂഹത്തിലൊരു കരിവാരി തേക്കാൻ, അതിനൊരു ആളുകളൊക്കെ ഒരു പിന്തിരിപ്പനായി ഗണിക്കാൻ, മുസ്ലിങ്ങളൊക്കെ ഒരു അപരിഷ്കൃതരും ഏതോ ഒരു നൂറ്റാണ്ടിൻ്റെ ആളുകളും ഒരു തരത്തിലുള്ള പരിഷ്കരണങ്ങളോടും അല്ലെങ്കിൽ പുരോഗമനത്തോടൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളും, അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളും ഒക്കെയായി അവതരിപ്പിക്കുന്നത് സമൂഹത്തിൽ നിന്നൊരു സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ, ഇസ്ലാമിൻ്റെ മതങ്ങൾ, ഇസ്ലാമിൻ്റെ മത അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, അവരുടെ ആരാധനകൾ, അവരുടെ സംസ്കാരം, ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ ഈ കാലത്തിന് യോജിക്കാത്തത്, അല്ലെങ്കിൽ ഒരു നമ്മൾ മനസ്സിൽ വിഭാവനം ചെയ്യുന്ന ഒരു പുരോഗമന, ഒരു കിനാശ്ശേരി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സംഗതിക്ക് യോജിക്കാത്തതായതുകൊണ്ട് തന്നെ അതൊക്കെയും പ്രാകൃതമാണ്, അപരിഷ്കൃതമാണ് എന്ന് പറയുന്ന ആളുകൾ. നമ്മൾ ആലോചിച്ച് നോക്കും, ഇസ്ലാം ആളുകൾ ഇങ്ങനെ വിമർശിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാം എന്താണ് ഈ ലോകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ, എന്താണ് ലോകത്തോട് ഇസ്ലാം പറയാൻ ശ്രമിക്കുന്നത്, എന്താണ് ഇസ്ലാം പറയാൻ ശ്രമിച്ചത്, ഇസ്ലാമിൻ്റെ ചരിത്രവും അതിൻ്റെ ബീജാവാപം മുതൽ അത് വളർന്നു വന്ന സാഹചര്യങ്ങളും, ഇസ്ലാം എന്നൊരു മതം ഇന്ന് ലോകത്ത് ഏറ്റവും പ്രബലമായ മതങ്ങളിലൊന്നായി മാറാനും, ഇത്രയധികം ആളുകളത് ഉൾക്കൊള്ളാനും, സമൂഹത്തിൽ തന്നെയും വിശിഷ്യ അധിസ്ഥിതരായ ഗണിക്കപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി ദുർബലരായ ഒരുപാട് ആളുകൾ, കറുത്ത വർഗ്ഗക്കാരായ ആളുകൾ, ഇങ്ങനെയുള്ള സമൂഹത്തിൽ പലപ്പോഴും ആളുകൾ ചില വാർപ്പ് മാതൃകകളിൽ സൃഷ്ടിച്ച് മനസ്സിലാക്കുന്ന പലരും ഇസ്ലാമിലേക്ക് അഭൂതപൂർവമായി ആകർഷിക്കപ്പെടാനുള്ള കാരണം എന്താണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം, ഇസ്ലാം ഈ ലോകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ, വിമർശകർ ആരോപിക്കുന്ന പോലെ ഇസ്ലാം ഒരു പ്രാകൃതമായ അപരിഷ്കൃതമായ ഒരു കാടത്തമൊക്കെ നിറഞ്ഞൊരു മതമായിരുന്നെങ്കിൽ എന്തുവരാണ് ആധുനിക ലോകത്തും ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഇത്രയധികം ഒഴുക്കുണ്ടാകുന്നത്. മുസ്ലിം ആകാൻ വേണ്ടി നിരവധി ആളുകൾ, സെലിബ്രിറ്റികളും അതുപോലെ തന്നെ ഇന്ന് ലിബറലിസത്തിൻ്റെയും അതുപോലെ തന്നെ ജീവിതാസ്വാദനത്തിൻ്റെയും ഒക്കെ കളിത്തൊട്ടിലുകളായി അറിയപ്പെടുന്ന, ഏതൊരു തരത്തിലുള്ള വഴിവിട്ട ജീവിതത്തിനും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള പാശ്ചാത്യ നാടുകളിൽ നിന്ന്, അല്ലെങ്കിൽ അമേരിക്കൻ നാടുകളിൽ നിന്ന് അനവധി ആളുകൾ, സെലിബ്രിറ്റികൾ, സമൂഹത്തിലെ ഇൻഫ്ലുവൻസർമാർ യൂട്യൂബിലൂടെ ഇസ്ലാമിനെതിരെയുള്ള വിഷം തുപ്പിയിരുന്ന ആളുകൾ, ഇവരൊക്കെയും ഇസ്ലാം സ്വീകരിക്കാനും മുസ്ലിമായി ജീവിക്കാനുമുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും സ്വന്തം കാഴ്ച നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാം ഇങ്ങനെ ഒരു പ്രാകൃതമാണോ? വിമർശകർ പറയുന്നത് പോലെ ഒരു കാടത്തം നിറഞ്ഞൊരു മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ ആദ്യമായ ബാലപാഠങ്ങൾ പഠിച്ച്, പിന്നീട് ആദ്യമായി അറേബ്യയ്ക്ക് പുറത്തേക്ക് പലായനം ചെയ്ത ഒരു കൂട്ടം ആളുകളുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക കാലഘട്ടമാണ് ആ ഒരു ചരിത്ര സന്ദർഭം. അഥവാ ഇസ്ലാമിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നൊരവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വന്ന ആളുകൾ. ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യാൻ തുടങ്ങി വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങൾക്കുള്ളിൽ. ആദ്യത്തെ 3 കൊല്ലം പ്രവാചകൻ്റെ രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം ചെയ്തിരുന്നത്. പിന്നീട് പരസ്യമായി പ്രബോധനം ചെയ്യാൻ തുടങ്ങി 1-2 വർഷങ്ങൾ കഴിഞ്ഞില്ല. അതിനു മുൻപേ ആദ്യത്തെ മുസ്ലിം സമൂഹത്തിലെ ആദ്യത്തെ ആ അംഗങ്ങളായ ആളുകൾക്ക് ആ നാട് വിടേണ്ടി വന്നു. സ്വന്തം മാതാപിതാക്കൾ കെട്ടിയിട്ട് ഉപദ്രവിച്ച ആളുകളുണ്ടായിരുന്നു. സ്വന്തം കുടുംബക്കാർ, അതുവരെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ, അറേബ്യൻ സമൂഹത്തിലെ വളരെ ആഴമേറിയ ബന്ധുത്വങ്ങൾ പരിഗണിക്കാതെ സ്വന്തം അടുത്ത ബന്ധുക്കളെയും ഗോത്രത്തിലെ അംഗങ്ങളെയും ഒക്കെ നിഷ്കരുണം കൊല്ലാൻ തന്നെ തീരുമാനിച്ചുറച്ച, പീഡിപ്പിച്ചുകൊണ്ട് ശാരീരിക പീഡ നടത്തി അവരെ തിരിച്ച് പഴയ ബഹുദൈവ ആരാധനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ കാരണം അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവരങ്ങനെ ഇസ്ലാമിൽ ആദ്യമായ ആളുകൾ പലായനം ചെയ്യുന്നത് എത്യോപ്യയിലേക്കാണ്. ഇന്നത്തെ എത്യോപ്യ എന്നറിയപ്പെടുന്ന അന്ന് ഹബഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആഫ്രിക്കയിലെ രാജ്യം, ഉത്തരാഫ്രിക്കയിലെ അബിസീനിയ എന്നും അറിയപ്പെടാറുണ്ട്. അവിടെ നിന്ന് ഭരിച്ചിരുന്നത് നജ്ജാശി എന്നുള്ള രാജാവായിരുന്നു, നേഗസ് രാജാവ്. ക്രിസ്തു മതമായിരുന്നു അവിടുത്തെ ഒരു ഔദ്യോഗിക മതം. ആ രാജാവ് ക്രിസ്ത്യാനിയായിരുന്നു. ആ രാജാവിന് മുമ്പിൽ ഈ സംഘത്തിലെ, ആദ്യം പോയ ഈ പലായന സംഘത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രൻ ജാഫർ ബിനു അബി താലിബ്, പ്രവാചകൻ്റെ പിതൃവ്യ അബു താലിബിൻ്റെ മകൻ കൂടിയ ജാഫർ, അദ്ദേഹം ആ രാജാവിന് മുമ്പിൽ നടത്തിയ തങ്ങളുടെ ജാഹിലിയ കാലത്തെക്കുറിച്ച്, പ്രാകൃതമായിരുന്ന, യഥാർത്ഥത്തിൽ പ്രാകൃതവും അപരിഷ്കൃതവും ഒക്കെ ആയിരുന്ന, കാടത്തം നിറഞ്ഞ തങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെയും, ഇസ്ലാം വന്നപ്പോൾ പ്രവാചകൻ നിയോഗിതനായപ്പോൾ ആ പ്രവാചകൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെയും ഒക്കെ അദ്ദേഹം ഒന്ന് വിശകലനം ചെയ്ത് ആ രാജാവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ ഒരൊറ്റ ചരിത്ര സന്ദർഭം തന്നെ എന്താണ് ഇസ്ലാം ഈ ലോകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന്, ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടമാണല്ലോ ഇത്. ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ ആളുകൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ അന്നത്തെ കാലത്ത് പോലും ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഉയർന്നമായ കാഴ്ചപ്പാടുകൾ, ഉയർന്ന മൂല്യങ്ങൾ, ചിന്താഗതികൾ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിലോ 20-ാം നൂറ്റാണ്ടിൽ പോലുമോ ഒരു പക്ഷേ ചിന്തിച്ചാൽ നമുക്ക് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇസ്ലാം അന്ന് നടപ്പിലാക്കി. മനുഷ്യരുടെ ഹൃദയങ്ങളോട് ഇസ്ലാം സംവദിച്ചു. ബാഹ്യമായി തൊലിപ്പുറത്തുള്ള ചികിത്സകൾക്ക് പകരം ഇസ്ലാം മനുഷ്യൻ്റെ ആന്തരികമായി മനുഷ്യൻ്റെ ഹൃദയത്തെ തന്നെ പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ചു. അത് വിജയകരമായി നടക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മദ്യനിരോധനം ഇന്ന് ലോകത്ത് വലിയ വലിയ സാമ്രാജ്യങ്ങൾക്ക് പോലും അവരുടെ സേനയോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തരമായ മറ്റേതെങ്കിലും സംവിധാനങ്ങളോ നിയമക്കുരുക്കുകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പൗരന്മാരിൽ നിന്ന് തടഞ്ഞു നിർത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ വളരെ വിജയകരമായി പരാജയപ്പെടുന്ന സന്ദർഭങ്ങൾ നമ്മൾ കാണുമ്പോഴും, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു സമൂഹത്തെ വെറും കൽപ്പനകൾക്ക് മുമ്പിൽ മാത്രം, വെറും കൽപ്പനകൾ കൊണ്ട് ശാരീരികമായ മറ്റേതെങ്കിലും ശിക്ഷകളോ തടവറകളോ അല്ലെങ്കിൽ വലിയ പിഴകളോ സാമ്പത്തികമായ ഫൈനുകളോ ഒന്നുമില്ലാതെ തന്നെ വാചകങ്ങൾ കൊണ്ടൊരു ഒരു സമൂഹത്തെ മുഴുവൻ വരുതിയിൽ നിർത്താൻ ഇസ്ലാമിന് സാധിച്ചത് അതുകൊണ്ടാണ്. ഇസ്ലാം മനുഷ്യരുടെ രോഗങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് മനുഷ്യന് ശരിയായ പുരോഗമനത്തിലേക്ക് നയിക്കുന്ന മതമാണ്. ജഅഫർ റളിയല്ലാഹു അൻഹു അന്ന് ആ രാജാവിന് മുമ്പിൽ പറയുന്നത് ചരിത്രത്തിൽ വളരെ വ്യക്തമായും കൃത്യമായും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അയ്യുഹൽ മലിക്, അലിയോ നേഗസ് രാജാവ്, അലിയോ നജാഷി രാജാവ് എന്ന് അഭിസംബോധിച്ചു അദ്ദേഹം പറയുന്നു, കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങൾ ഒരു പ്രാകൃതമായ ഒരു കാലഘട്ടത്തിൽ ഉള്ള ആളുകളായി, ജാഹിലിയത്തിൻ്റെ ആളുകൾ, അവിവേകവും അജ്ഞതയും നിറഞ്ഞു നിന്ന, അതിൻ്റെ അന്ധകാരം നിറഞ്ഞു നിന്ന ഒരു സമൂഹത്തിൻ്റെ ആളുകളായിരുന്നു ഞങ്ങൾ. നഅബുദുൽ അസ്നാം എന്നിട്ട് അദ്ദേഹം ആ കാലഘട്ടത്തിലെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ അദ്ദേഹം രാജാവിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളോട് എത്തിപ്പെടാൻ കാരണമായത്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, 6-ാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഉത്തരം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. പലരും ഇന്ന് ചോദിക്കാറുണ്ടല്ലോ, 6-ാം നൂറ്റാണ്ടുകാരായ ആളുകൾ, 6-ാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്ത ആളുകൾ, 7-ാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്ത ആളുകൾ, പ്രാകൃത് എന്നൊക്കെ കളിയാക്കാറുണ്ടല്ലോ. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വിമർശകരുടെ ഭാഷയിൽ പ്രാകൃതനായ ഒരു മനുഷ്യനിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്നു, നഅബുദുൽ അസ്നാം, ഞങ്ങൾ സ്രഷ്ടാവിനെ അല്ലായിരുന്നു ആരാധിച്ചിരുന്നത്, ഞങ്ങൾ സൃഷ്ടികളെയായിരുന്നു, നമ്മൾ തന്നെ ഉണ്ടാക്കിയ കല്ലുകളും മരങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ പണിതീർത്ത വിഗ്രഹങ്ങൾക്ക് മുമ്പിലാണ് ഞങ്ങൾ ആരാധനകൾ അർപ്പിച്ചിരുന്നത്. വനഅക്കുലുൽ മൈത, ഞങ്ങൾ ശവം ഭുജിക്കാൻ ഒരു മടിയുമില്ലാത്ത ജനതയായിരുന്നു, ഞങ്ങൾ ശവം കഴിക്കുമായിരുന്നു. വനഅത്തിൽ ഫവാഹിഷ്, തിന്മകളിൽ ഏർപ്പെടാൻ, മ്ലേച്ഛവൃത്തികൾ ചെയ്യാൻ നമുക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. വനഖതഉൽ അർഹാം, കുടുംബബന്ധങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ വിലയുണ്ടായിരുന്നില്ല, കുടുംബ ബന്ധങ്ങളെ നമ്മൾ ശരിയാവണ്ണം പരിഗണിച്ചിരുന്നില്ല. വനുസി ഉൽ ജിവാർ, അയൽവാസ ബന്ധം, ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകേണ്ട കുടുംബം, ബന്ധങ്ങൾ, ബന്ധുത്വങ്ങൾ, അതുപോലെ തന്നെ അയൽപ്പക്ക ബന്ധം, ഇതൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. മനുഷ്യന്മാരെ, മറ്റുള്ളവരെ അങ്ങനെ പരിഗണിക്കണം എന്നൊരു ചിന്ത നമുക്കറിയില്ലായിരുന്നു. നമ്മുടെ സമൂഹം അങ്ങനെ അല്ലായിരുന്നു. വയക്കുലു മിന്ന അൽ ഖവിയു അൽ ലൈഫ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്നു ഞങ്ങളുടെ സമൂഹത്തിൽ. നല്ല പണവും അതുപോലെ തന്നെ സ്വാധീനവും പദവിയുമൊക്കെ ഉള്ള കുറേശ്ശികളിലെ വലിയ വലിയ ആളുകൾ, അവരെക്കാൾ താഴ്ന്ന ആളുകളെ, അടിമകളെ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയൊക്കെ നിന്ദരായി ഗണിച്ചിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സമ്പന്നൻ ദരിദ്രനെ തിന്നുന്ന, അല്ലെങ്കിൽ ശക്തിയുള്ളവൻ ദുർബലനെ ആക്രമിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ സമൂഹത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്. ഫകുന്ന അല ദാലിക്, നമ്മൾ അങ്ങനെ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹത്ത ബഅസല്ലാഹു ഇലൈന റസൂല മിന്ന, ഈ പറഞ്ഞ ഇതേ സമൂഹത്തിൽ നിന്ന് തന്നെ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അള്ളാഹു നമ്മളിലേക്കൊരു പ്രവാചകൻ നിയോഗിക്കുന്നത്. നമ്മുടെ തന്നെ സമൂഹത്തിലൊരു അംഗമാണ് അദ്ദേഹം. ഇതുവരെയും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചയാൾ, നമ്മുടെ നമുക്കെല്ലാവർക്കും നമ്മുടെ ആ സമൂഹത്തിലെ എല്ലാവർക്കും വളരെ കൃത്യമായി അറിയുന്നയാൾ. സത്യതയിലും വിശ്വസ്തതയിലും സത്യസന്ധതയിലും ജീവിത വിശുദ്ധിയിലും ഒക്കെ കൃത്യമായി എല്ലാവർക്കും എന്താണ് അദ്ദേഹം എന്ന് എല്ലാവർക്കും അറിയുന്നയാൾ. നാരിഫു നസബഹു വസിദ്ഖ, അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം എന്തെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. വസിദ്ഖ, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത നമുക്കറിയാം. അമാനത്ത്, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും നമുക്ക് മുമ്പേ അറിയാം. വഫാഫ, അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും നമുക്ക് മുമ്പേ തന്നെ അറിയാം. അങ്ങനെ ഒരു മനുഷ്യനാണ്, നമുക്കെല്ലാവർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത, എല്ലാവർക്കും സുസമ്മതനായ ഒരു മനുഷ്യനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബഹുജന അഭിനന്ദനത്തിന് പാത്രമായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ തന്നെയാണ് അല്ലാഹു പ്രവാചകനായി നമ്മളിലേക്ക് നിയോഗിക്കുന്നത്. ഇനി അദ്ദേഹം നമ്മൾ എന്താണ് പഠിപ്പിച്ചത്? ഫദഅന ഇലല്ലാഹി ലിനുവഹിദഹു വനഅബുദ, സൃഷ്ടികളെയല്ല, നമ്മൾ തന്നെ പണിതീർത്ത വിഗ്രഹങ്ങളുടെ മുന്നിലല്ല നമ്മൾ പ്രണാമം ചെയ്യേണ്ടത് എന്ന്, അവരുടെ മുമ്പിലല്ല നമ്മൾ ആരാധന അർപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം നമ്മൾ പഠിപ്പിച്ചു. സ്രഷ്ടാവായ റബ്ബിനെ ആരാധിക്കാൻ, ഏകനായ ആ ആരാധ്യനെ മാത്രം പൂജിക്കാനും ആരാധിക്കാനും അദ്ദേഹം നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളെയും വികല ആചാരങ്ങളെയും ഒക്കെ, കല്ലുകളെയും മരങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ ആരാധിക്കുന്നത് നമ്മൾ നിർത്തി, നമ്മൾ ഏകനായ ഇവിടെയൊക്കെ സൃഷ്ടാവായ സ്രഷ്ടാവിനെ ആരാധിക്കുന്ന ആ വിശ്വാസം നമുക്ക് അദ്ദേഹം പഠിപ്പിച്ചു. വാമറന ബിസ്ദഖിൽ ഹദീസ്, അതുമാത്രമല്ല കള്ളമല്ല, സത്യം പറയാൻ അദ്ദേഹം നമ്മളോട് പറഞ്ഞു. സത്യം പറയാൻ, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ സത്യസന്ധത പുലർത്തണം എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. വസീലത്തിൽ റഹീം, ബന്ധങ്ങൾക്ക് വിലയുണ്ട് എന്നും ബന്ധങ്ങൾ ചേർക്കണമെന്നും അത് പൊട്ടിച്ചു കളയാനുള്ളതല്ല എന്നും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. വഹുസ്നിൽ ജിവാർ, അയൽവാസിയെ പരിഗണിക്കണമെന്നും നല്ല അയൽക്കാരനാകണമെന്നും അദ്ദേഹം നമ്മളോട് പഠിപ്പിച്ചു. വൽകഫ്യാനിൽ മഹാരിമി വദ്ദിമ, അന്യായമായി അനീതിയോടുകൂടി മറ്റുള്ളവരുടെ രക്തം ചിന്തരുത് എന്ന്, ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തരുത് എന്ന്, കുടിപ്പകകളും രക്തപ്പകകളും കാത്തു സൂക്ഷിക്കരുത് എന്ന്, അന്യോന്യം സംഘട്ടനത്തിൽ ഏർപ്പെടരുത് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. വനഹാന അനിൽ ഫവാഹിഷ്, എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും തിന്മകളിൽ നിന്നും അദ്ദേഹം നമ്മളെ തടഞ്ഞു. വഖൗലി സൂർ, കള്ളം പറയരുത്, കള്ളസാക്ഷ്യം നിൽക്കരുത്, അനീതിക്ക് കൂട്ടു നിൽക്കരുത് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. വാക്ലി മാലിൽ യതീം, അനാഥകളുടെ സമ്പത്ത് അവരെ സമൂഹത്തിലുണ്ട് എങ്കിൽ അവരുടെ സമ്പത്ത് അന്യായമായി ഭുജിക്കരുത് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. അനാഥകളെ ആക്രമിക്കരുത്, അവരെ പരിഗണിക്കണമെന്ന്, അവരെ വളർത്തി വലുതാക്കണമെന്ന്, അവരെ സ്വന്തം മക്കളെപ്പോലെ ഗണിച്ച് അവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. വഖദ്ഫിൽ മുഹ്സനാത്ത്, നല്ലതുപോലെ ജീവിക്കുന്ന സമൂഹത്തിൽ നല്ല പതിവ്രതകളായി വിശുദ്ധകളായി ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച്, അന്യായമായി അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തും വിധം അവരുടെ മേൽ വ്യഭിചാര ആരോപണം നടത്തരുത് എന്ന്, അതാരുടെ മേലായിരുന്നാലും. അന്നത്തെ കാലത്ത് ഒരു പക്ഷേ സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്നത് ഒരു സമൂഹത്തിലൊരു പതിവായിരുന്നിരിക്കാം ജാഹിലിയ കാലത്ത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വഖദ്ഫിൽ മുഹ്സനാത്ത്, സ്ത്രീകളെക്കുറിച്ച്, നല്ല സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിക്കരുത് എന്ന്, അവരെക്കുറിച്ച് ദുരാരോപണങ്ങൾ നടത്തരുത് എന്ന്, അവരുടെ അഭിമാനം പിച്ച് ചീന്തരുത് എന്ന് ഇസ്ലാം തുടക്കത്തിൽ തന്നെ അതിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ആ സമയത്ത് തന്നെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നാലിച്ചൊക്കെ ഒരു പ്രാകൃതമായൊരു ജീവിത രീതിയായിരുന്നു ഇസ്ലാമെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ മാറ്റം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ കഴിയുക? ഇതിൻ്റെ വക്താക്കളായ ആളുകൾക്ക് മറ്റൊരു നാട്ടിൽ ചെന്ന് എങ്ങനെയാണ് ഒരു രാജാവിനോട് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ പ്രകടമായ മാറ്റം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക? ഇതാണ് ഇന്നത്തെയും ആളുകളുടെ മുമ്പിൽ ഇസ്ലാം പ്രാകൃതമാകാനുള്ള കാരണം. ഇസ്ലാം എല്ലാ തിന്മകളെയും എതിർക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം മനുഷ്യനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്നുള്ളതാണ്. ഇസ്ലാം ഒരു മനുഷ്യനും യാതൊരു തരത്തിലുള്ള അക്രമത്തിനും അനീതിക്കും മർദ്ദനത്തിനുമുള്ള ചൂഷണങ്ങൾക്കുമുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നില്ല എന്നതാണ്. ഇസ്ലാം പെണ്ണുടലുകളെ കച്ചവടച്ചരക്കാക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ്. ഇസ്ലാം മനുഷ്യ സമൂഹത്തിന് തന്നെ അതിൻ്റെ സമൂലമായ നാശത്തിന് പകവയ്ക്കുന്ന ലഹരി പദാർത്ഥങ്ങളെ അനുവദിക്കുന്നില്ല എന്നതാണ്. വ്യഭിചാരത്തെയും അതുപോലെ തന്നെ ചൂതിനെയും പലിശയെയും സാമ്പത്തികമായി മനുഷ്യൻ്റെ സമൂഹത്തിൽ വലിയ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കുന്ന പലിശ പോലുള്ള സാമ്പത്തിക സമ്പ്രദായങ്ങളെയും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് തന്നെയാണ് വിമർശകർക്ക് മുന്നിൽ ഇസ്ലാം പ്രാകൃതമാകാനുള്ള കാരണം. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകളിൽ മുഖം മൂടി അണിഞ്ഞ ഈ പുരോഗമനത്തിന് ലേബലൊട്ടിച്ച പല കാര്യങ്ങളും ആ പൊതി അഴിച്ചു നോക്കുമ്പോൾ പുരോഗമനം എന്ന ലേബലല്ലാതെ, അതിൻ്റെ പുറത്തുള്ള പുറമോടിയല്ലാതെ ഉള്ള് പൊള്ളയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്, ആ ശൂന്യത അനുഭവപ്പെടുമ്പോഴാണ് ഇന്ന് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുന്നത്. ഇന്ന് മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന ഇസ്ലാം ആളുകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കാനുള്ള കാരണവും അത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാമിനെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ സ്രഷ്ടാവ് സൃഷ്ടികൾക്കായി നൽകിയ ഈ വലിയ സന്ദേശത്തെ ഉൾക്കൊള്ളാനും ഒരല്പം സമയം നമ്മൾ മാറ്റിവെക്കുക തന്നെ വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത് അജ്മൽ ഫൗസാനായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്തവരോ മുസ്ലിങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു നാം കേട്ടത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
2: അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് സ്വരം.
1: നിസ്കാരപ്പായയിൽ നിൽക്കുമ്പോൾ എന്ന വരികളിലൂടെ ഇന്നത്തെ സ്വരം കേൾക്കുന്നു.

0: മാഷല്ല, നമ്മൾ നല്ല ഒരു ഉഷാറായിട്ടുള്ള ഈണമാർന്നിട്ടുള്ള ഒരു സ്വരമാണ് കേട്ടിട്ടുള്ളത്. മുബീൻ പട്ടാണിയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു സ്വരത്തിൽ നമ്മോടൊപ്പം ഇതുവരെയും നമ്മൾ കേട്ടിട്ടുള്ള ഈ ഒരു പാട്ട് ആലപിച്ചിട്ടുണ്ടായിരുന്നത്.
1: ഇനി നമുക്ക് ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ കിഡ്നിയും അനുബന്ധ രോഗങ്ങളും ചെറിയ അവയവത്തിൻ്റെ വലിയ ധർമ്മങ്ങൾ എന്ന വിഷയമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം കൈകാര്യം ചെയ്യുന്നത്.
0: നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ വിനു ഗോപാൽ, അതുപോലെ തന്നെ ഡോക്ടർ പി പി അബ്ദുൽ മാലിക്.
1: കേട്ടുവരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പി സി റേഡിയോ ആരോഗ്യ വിചാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതമോതുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് വൃക്ക അസുഖങ്ങളെ കുറിച്ചാണ്. വൃക്ക അഥവാ കിഡ്നി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നാം ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മളൊപ്പം എത്തിയിരിക്കുന്നത് കോഴിക്കോട്ടെ പ്രമുഖ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വിനു ഗോപാലാണ്. ചെമ്മാടുള്ള കാരുണ്യ പാലിയേറ്റീവ് സെൻ്ററിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. നമുക്കറിയാം ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കിഡ്നി അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ തന്നെ ഓരോ പഞ്ചായത്തിലും എന്ന തോതിൽ ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററുകൾ വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ റീനൽ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യമായി പല വാട്സപ്പ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു സഹായാഭ്യർത്ഥനയുമായി പലപ്പോഴും നാം ന്യൂസുകൾ കാണും ചെയ്യാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എന്താണ് ഇത്തരം അസുഖങ്ങൾ ഈ ഒരു കാലത്ത് കൂടാനുള്ള കാരണം എന്നും അത് എങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറെ ആരോഗ്യചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം.
2: ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നമുക്ക് കിഡ്നിയുടെ ഒരു ബേസിക് കാര്യങ്ങൾ, അതായത് കിഡ്നി ശരീരത്തിൽ എവിടെയാണ് ഉള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്താണ് എന്നുള്ള ചർച്ചയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. കിഡ്നി വയറിനകത്താണ് എന്നുള്ളത് ഒരു ഇതെല്ലാവർക്കും അറിയാം, പക്ഷേ വയറിൻ്റെ ഏത് ഭാഗത്താണ്, എത്ര സൈസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക് നോളജ് ഒന്ന് പറയാൻ ശ്രമിക്കാം.
3: കിഡ്നി നമ്മുടെ ദേഹത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം ചെയ്യുന്ന ഓർഗൻ അവയവമാണ് കിഡ്നി. പ്രധാനമായിട്ടും സാധാരണ ആളുകളിൽ രണ്ട് കിഡ്നിയാണ് ഉണ്ടാവുക, രണ്ട് കിഡ്നികളാണ് ഉണ്ടാവുക. രണ്ട് കിഡ്നികളും നമ്മുടെ നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ട് ഏകദേശം പുറകു ഭാഗത്താണ് കാണുക.
2: വയറിൻ്റെ പുറകുവശത്ത്,
3: വയറിൻ്റെ പുറകുവശത്തായി നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് കാണുക. സാധാരണ ഒരു 8 മുതൽ 10 സെന്റിമീറ്റർ വരെ അതിൻ്റെ സൈസ് ഉണ്ടാവും. പിന്നെ കിഡ്നിയിൽ നിന്ന് രണ്ട് മൂത്രം വരാനുള്ള രണ്ട് ട്യൂബുകളുണ്ട്. അത് മൂത്രസഞ്ചിയിലേക്ക് ഘടിപ്പിച്ച് മൂത്രം സാധാരണയായി യൂറിത്ര വഴി പുറത്തേക്ക് പോകുന്നതാണ്.
2: പിന്നെ അപ്പൊ ഏകദേശം ഒരാളുടെ ഒരു കൈ മുഷ്ടി ചുരുട്ടിയാൽ ഉള്ള ഒരു സൈസ് ഒരാളുടെ കിഡ്നിക്ക് ഉണ്ടാവും എന്ന് ഏകദേശം നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു കിഡ്നിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം.
3: നമ്മുടെ ദേഹത്തിൽ ഡേ ടു ഡേ ആയിട്ട് സ്ഥിരമായിട്ട് ഒരുപാട് മെറ്റബോളിസം, അതായത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: അതിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ,
3: അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് വേസ്റ്റ് പ്രൊഡക്ട്സ് നമ്മുടെ ദേഹത്തുണ്ടാകുന്നു. അതായത് ആസിഡ്, നമ്മുടെ കുറേ ക്രിയാറ്റിൻ, യൂറിയ, അങ്ങനെ ദേഹത്ത് ഒരുപാട് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റുകളെ റിമൂവ് ചെയ്യുകയാണ് കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം തന്നെ. അത് അല്ലാതെ കിഡ്നിക്ക് കുറേ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ, നമ്മുടെ രക്താണുക്കൾ ഉണ്ടാക്കാനുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കിഡ്നി സഹായിക്കുന്നുണ്ട്. ദേഹത്തിലെ ആസിഡിന്റെ ലെവൽ നിലനിർത്താൻ, സന്തുലനാവസ്ഥ നിലനിർത്താൻ കിഡ്നി സഹായിക്കുന്നു.
2: ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് രക്തത്തിലെ ശുചീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
3: രക്തത്തിലെ ശുചീകരണവും അതുപോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് കിഡ്നിയാണ്.
2: ഓക്കെ,
3: അതായത് നമ്മൾ ടെക്നിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ പ്രഷർ നാട്രിയോറിസിസ് എന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് രക്തസമ്മർദ്ദം, അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്.
2: രക്തസമ്മർദ്ദം
3: നിയന്ത്രിക്കുന്നതിൽ കിഡ്നി നോർമലായി, രക്തസമ്മർദ്ദം നോർമലായി നിയന്ത്രിക്കുന്നതിൽ കിഡ്നിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്.
2: ഓക്കെ, മറ്റൊന്ന് രക്തം ഉണ്ടാകാനുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്, പിന്നെ ആസിഡ് ബേസ് ബാലൻസ് കീപ്പ് ചെയ്യാൻ, ഇതിന് വളരെ വളരെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ തന്നെയാണ്. ഒരു ശരീരത്തിന്റെ, ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു അവയവം തന്നെയാണ് കിഡ്നി.
3: അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ വ്യതിയാനങ്ങൾ, ഈ ആസിഡ് ബേസ് ബാലൻസിലൊക്കെ ഉണ്ടാകുന്ന വളരെ ചെറിയ വ്യതിയാനങ്ങൾ പോലും നമ്മുടെ ജീവന് തന്നെ ഹാനികരമാവുന്ന ലെവലിലേക്ക് മാറുകയും ചെയ്യുന്നു.
2: ഓക്കെ, ഇന്ന് കിഡ്നി അസുഖങ്ങൾ വളരെ ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് വളരെയധികം കൂടി വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ ഇന്ന് നമുക്ക്
3: കിഡ്നി അസുഖങ്ങൾ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഓവർ ഒരു ലാസ്റ്റ് 20 വർഷം 2 ഡെക്കേഡ് കൂടി വളരെയധികം ക്രമാതീതമായി കൂടി വരികയാണ് ചെയ്യുന്നത്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിൻ്റെ കാരണം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ പണ്ടത്തെക്കാട്ടും സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതുണ്ട്, രണ്ടാമത്തെ കാര്യം. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 60 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളിൽ ഏകദേശം 30% അധികം, 30 മുതൽ 33% ഈ വൃക്ക രോഗികളായിട്ട് നമ്മൾ പറയുന്നത്. 60 വയസ്സിൻ്റെ മുകളിൽ, 60 വയസ്സ് താഴെയാണെങ്കിൽ ഏകദേശം 12%. ഇപ്പം ഈ എല്ലാ രോഗികളെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 75% അമിത രക്തസമ്മർദ്ദവും നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് എല്ലാ സ്ഥലങ്ങളിലും വേൾഡ് ഓവർ ആവട്ടെ, ഏഷ്യയിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, കേരളത്തിലാവട്ടെ, മലബാറിലാവട്ടെ, പ്രമേഹ അമിത കൺട്രോൾ ചെയ്യാത്ത പ്രമേഹവും രക്താതിമർദ്ദവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥായിയായ വൃക്കസ്തംഭനത്തിന്റെ കാരണം.
2: ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനമായി ജീവിതശൈലി തന്നെയാണ് ഇതിന്റെ
3: ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതലായി കാണിക്കുന്നത്. പിന്നെ വേറെ പുതിയതായിട്ട് വരുന്ന കാരണമറിയാത്ത അനവധി കിഡ്നി അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചൂട് കൂടുതലുള്ള ഏരിയകൾ, പണ്ട് മിഡിൽ ഈസ്റ്റ് മാറ്റ സ്ഥലങ്ങളിലായിരുന്നു കൂടുതൽ കണ്ടിരുന്നത്. അതിന് CKDU എന്ന് പറയും, അൺനോൺ, നമുക്കറിയാത്ത കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ കിഡ്നി അസുഖങ്ങൾ നമ്മുടെ നാട്ടിലും കൂടുതലായി വരുന്നത് കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ മിക്കവാറും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അവർക്ക് രക്താതിമർദ്ദമുണ്ടാവും, കിഡ്നി ചുരുങ്ങിയിരിക്കും, കാലിൽ നീര് കാണണമെന്നില്ല, കിഡ്നിയുടെ പ്രവർത്തനം ഏകദേശം ഒരു 30-40% ഉണ്ടാവുള്ളൂ. വളരെയധികം പുറത്തോട്ട് കാണിക്കാതെ വളരെ മാസ്ക് ചെയ്ത് പെട്ടെന്ന് ഒരു അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഇത് കുറേ മുമ്പേ തന്നെ തുടങ്ങിയ ഒരു അസുഖമാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പുറം പ്രദേശത്ത് ഒരുപാട് ചൂടും വേർപ്പും ഒക്കെ ഉള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളിലാണ് ഇത് വളരെ കൂടുതലായി കാണുന്നത്.
2: അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണം എന്ന് പറയുന്നത് ഈ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. അപ്പം അതിൽ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് സർ പറഞ്ഞത് രക്താതി സമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ്. അത് ഹൈപ്പർ ടെൻഷൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാവുമോ അതോ വർഷങ്ങളിലെ ഹൈപ്പർ ടെൻഷൻ കാരണം ഉണ്ടാകുന്നതാണോ, അതിൻ്റെ നിയന്ത്രണം എങ്ങനെയാണ്, എത്രമാത്രം നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് ചുരുക്കി
3: പറയാം. അതായത് രക്തസമ്മർദ്ദം, അമിത രക്തസമ്മർദ്ദം അപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് അസുഖമായി കണക്കാക്കുന്നത്. അത് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പ്രകാരം 130-180 മുകളിൽ അമിത രക്തസമ്മർദ്ദമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ കൊല്ലം കഴിയുന്തോറും രക്തസമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ 30 വയസ്സുള്ള ഒരാളിൽ 30 വയസ്സുള്ള 100 പേരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 25% ആളുകൾക്ക് അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും. നിങ്ങൾ 70 വയസ്സുള്ള 100 പേരെ എടുക്കുകയാണെങ്കിൽ 75% ആളുകൾക്കും അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും. വയസ്സ് ചെല്ലുന്തോറും ഇത് വളരെയധികം കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ രക്തസമ്മർദ്ദത്തിൻ്റെ, അമിത രക്തസമ്മർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് സാധാരണ വളരെ കൂടുതൽ രക്തസമ്മർദ്ദം ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല രോഗികളെയും കാണുന്നത് ആദ്യമായിട്ട് നോക്കുമ്പോൾ 190-100 പ്രഷർ ഉണ്ടാവും. രോഗി ചോദിക്കും, അയ്യോ സാറേ എനിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ ചോദിക്കും. അതിൻ്റെ മെയിൻ കാരണം തന്നെ ഈ വളരെ കൂടുതലുള്ള രക്തസമ്മർദ്ദം മെല്ലെ മെല്ലെ കൂടി ആ സ്റ്റേറ്റിൽ എത്തിയതാണ്. അപ്പൊ രോഗി അതിനോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. പൊരുത്തപ്പെട്ട്

0: അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കിഡ്നീന്റെ അസുഖം കാരണം അമിത രക്തസമ്മർദ്ദം തിരിച്ചുണ്ടാകും.
1: കിഡ്നി അസുഖം കൊണ്ടും
0: രക്തസമ്മർദ്ദം
1: രക്തസമ്മർദ്ദം കൂടാം,
0: കൂടാം.
1: അതേമാതിരി തന്നെ അമിത രക്തസമ്മർദ്ദം കൊണ്ടും കിഡ്നി അസുഖങ്ങൾ വരാം. അപ്പം ഒരു മാസം നമ്മുടെ രക്തസമ്മർദ്ദം വളരെ പെട്ടെന്ന് നിയന്ത്രണ വിധേയമല്ലാതെ നിൽക്കുകയാണെങ്കിൽ തന്നെ കിഡ്നിയുടെ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
0: ഓക്കെ. ഈ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ അസുഖങ്ങളും ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ കൂടുതൽ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ, കൂടുതൽ ഇളം പ്രായത്തിൽ തന്നെ രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ കാണുന്നതായിട്ട് റിപ്പോർട്ട് കാണാറുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ?
1: സാധാരണ നമ്മൾ 30 വയസ്സിൻ്റെ മുകളിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ സാധാരണ രക്തസമ്മർദ്ദം, അമിത രക്തസമ്മർദ്ദം, അതായത് ഇഡിയോപതിക് ഹൈപ്പർ ടെൻഷൻ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ ആ ഏജ് കുറച്ച് 20 ലേക്കാക്കി. ഇനി കുറച്ച് കഴിഞ്ഞാൽ 15 ലോ 10 ലോ ആയിക്കൊണ്ടിരിക്കാം. കാരണം വെച്ചാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിൻ്റെ അതേ സ്പീഡിൽ തന്നെ ഈ തരത്തിലുള്ള എല്ലാ അസുഖങ്ങളും കൂടുന്നുണ്ട്. പണ്ട് ചെറുപ്പക്കാർ 25 വയസ്സുള്ള ആള് ഒരു നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ അസുഖമാണെന്ന് ആരും പറയില്ല. ഇപ്പം അതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേ പറഞ്ഞ മാതിരി തന്നെ രക്തസമ്മർദ്ദം വളരെ ചെറിയ ഏജിൽ തന്നെ തുടങ്ങുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ, ഇപ്പൊ വളരെ തടിയുള്ള കുട്ടികൾ, ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലവരെയും നമ്മുടെ രക്തസമ്മർദ്ദം നോക്കാൻ മടിയുള്ളതാണ്. ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് അവന് പ്രഷർ ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ തന്നെ വിചാരിക്കും, ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് വിചാരിക്കുക, കുട്ടികളല്ല കുഴപ്പമില്ല. പക്ഷെ അവരൊക്കെയാണ് ഭാവിയിലേക്ക് ഒരു വലിയൊരു തോതിൽ ഈ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ള ആളുകൾ.
0: അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത്. അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുടെ?
1: ഹൈപ്പർ ടെൻഷൻ്റെ ഏർലി സ്റ്റേജിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് 140-90 താഴെ കിടക്കുന്ന ഒരു ഒരു ആൾ വരികയാണ്, അപ്പം തന്നെ നമ്മൾ അയാളുടെ മറ്റ് അവയവങ്ങൾ കേട് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. അതായത് ഹാർട്ടിൻ്റെ വ്യത്യാസങ്ങൾ, കിഡ്നിയിലൂടെ പ്രോട്ടീൻ്റെ ലീക്ക് അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇതൊന്നും എഫക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ ജീവിത ശൈലി കാര്യങ്ങൾ പറഞ്ഞ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മുതൽ 6 മാസം കൊണ്ട് നമ്മളെ പ്രഷറെല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുമോ എന്ന് നോക്കും. പക്ഷേ അവർക്ക് ആദ്യം തന്നെ മറ്റവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ജീവിതശൈലി വ്യത്യാസങ്ങൾക്കൊപ്പം തന്നെ മരുന്നും ചികിത്സയ്ക്ക് ഉപയോഗിക്കണം. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ മിക്കവാറും രോഗികൾ മരുന്ന് നിർത്തും. ഇപ്പൊ പ്രഷർ ഇല്ല അതുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് പറയും. അതിലുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാല് ബാക്കി നമ്മൾ അസ്വസ്ഥതയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി സമയങ്ങളൊക്കെ പ്രഷർ ഉയർന്നു നിൽക്കുകയും ഈ ഉയർന്ന പ്രഷർ നേരെ കിഡ്നിയിലേക്ക് ചെല്ലുകയും കിഡ്നീനെ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അത് വളരെ മെല്ലെ ഡാമേജ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വളരെ നമ്മളൊന്നും അറിയില്ല, ഒരു ഒരു വാതിൽ ചെതില് പിടിക്കുന്ന മാതിരി ഇരിക്കും. വാതിൽ കണ്ടാൽ നല്ല ഭംഗി ഉണ്ടാവും, പുറത്ത് നല്ല പെയിന്റൊക്കെ അടിച്ചിട്ടുണ്ടാവും, ഒന്ന് പിടിക്കുമ്പോൾ ഒന്നായിട്ട് പൊടിഞ്ഞു വീഴും. അപ്പൊ അതേമാതിരിയാണ്
0: പിടിക്കണവരെ
1: നല്ല ഭംഗി ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. പിന്നെ മരുന്ന് സ്ഥിരമായി കഴിക്കുക എന്നത് പറയുന്നത് തന്നെ കിഡ്നി അസുഖങ്ങൾക്ക് കാരണമാവും എന്ന് ഉള്ളൊരു മിഥ്യാധാരണ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിലും സോഷ്യൽ മീഡിയയും വളരെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ കൂടുന്നുണ്ട്.
0: ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാല് അത് കാരണം കിഡ്നി
1: രക്തസമ്മർദ്ദത്തിന് കഴിക്കുന്ന മരുന്നോ ഷുഗറിന് കഴിക്കുന്ന മരുന്നോ കൊണ്ട് കിഡ്നി ഡാമേജ് ആവുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ വളരെ നമ്മൾ 10 പേരെ കണ്ട 8 പേരും ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പൊ തന്നെ അറിയാം നമ്മൾ എഴുതി കൊടുത്താലും മരുന്ന് കഴിക്കാനുള്ള പ്രവണത എല്ലാവരിലും കുറവാണ്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗങ്ങളിൽ കിഡ്നി അസുഖം ക്രമാതീതമായിട്ട് കൂടുന്നത്. നേരാവണ്ണം ചികിത്സ കണ്ടുപിടിച്ചിട്ടും ചികിത്സ എടുക്കാത്ത വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ കണ്ടുപിടിക്കാത്ത ആൾക്കാരെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തും പിടിയും കിട്ടില്ല.
0: അടുത്ത റിസ്ക് ഫാക്ടർ പറഞ്ഞത് ഡയബറ്റീസ് ആണ്. ഡയബറ്റീസിനെ കുറിച്ച് പി സി റേഡിയോ അറിയ വിചാരത്തിൽ തന്നെ പല തവണ പല കൺസൾട്ടൻസും പല രീതിയിലും വിശദീകരിച്ചിട്ടുണ്ട്. ഹാർട്ട് ഡിസീസിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഡയബറ്റീസ് മാത്രമായിട്ട് പല തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് വേൾഡ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളത് മലബാറിലാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി ഒന്നുകൂടി ഒരു അവയർനെസ്
1: ഉണ്ടാക്കുന്നതല്ലിപ്പോ ലാസ്റ്റ് ഒരു 10-15 കൊല്ലമായിട്ട് നമ്മൾ രോഗികളെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രമേഹമുള്ള രോഗികളെ കാണുന്ന ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചാല് പ്രമേഹമുണ്ട് എന്നല്ലാതെ അത് കൺട്രോൾ ചെയ്യണം എന്ന് ആർക്കും ഒരു ഒരു താല്പര്യക്കുറവ്, അതല്ലേ അവയർനെസ് ഇല്ല. അവര് പറഞ്ഞ ഡോക്ടറെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം എന്നാണ് അവർ ചോദിക്കുന്നത്. മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, മരുന്ന് കഴിച്ച് ഷുഗർ കൺട്രോൾ ആവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കിഡ്നി അസുഖങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യത വരുള്ളൂ. അപ്പോൾ പ്രമേഹം റെഗുലറായിട്ട് ചെക്ക് ചെയ്യണമെന്നും അത് കൺട്രോൾ ചെയ്യണമെന്നും

0: എല്ലാ 3 മാസവും നമ്മൾ HbA1c ടെസ്റ്റുകൾ ചെയ്ത് അത് നോർമൽ ലെവലിൽ 7 ഏകദേശം 7 ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള അറിവ് ചെറിയ കുട്ടികളിൽ ലെവലിൽ പോലും നമ്മൾ ഉണ്ടാക്കിയെടുത്താലേ ഈ പ്രമേഹം കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രമേഹം കൊണ്ട് ഒരു ഒരു രോഗി, പ്രമേഹ രോഗി ഒരു 35-40 പണ്ടാണെങ്കിൽ 50 വയസ്സ് കാണുന്നത് ഇപ്പോൾ 25-30 വയസ്സിൽ കാണാൻ തുടങ്ങി. ആ 30 വയസ്സ് കാണുന്ന പ്രമേഹ രോഗി എന്തായാലും 35-38 വയസ്സാകുമ്പോഴേക്ക് കിഡ്നീനെ ബാധിച്ചിട്ടുണ്ടാവും. ഒരു 45 വയസ്സ് അയാളുടെ ഏറ്റവും നല്ലൊരു സമയം എത്തുമ്പോഴേക്ക് അയാൾ എന്തായി, അയാൾ ഏകദേശം ഡയാലിസിസിലെത്തി. മിക്കവാറും ഒരു 1-2 കൊല്ലം കൊണ്ട് അയാളുടെ ഹാർട്ടിന് കേടായ 5+. അപ്പോൾ ഒരു പ്രമേഹം നിയന്ത്രിക്കുന്നത് വഴി ഒരു മൊത്തം ഒരു ഫാമിലി ആണ് ബേസിക്കലി രക്ഷപ്പെടുന്നത്.
1: തീർച്ചയായിട്ടും അപ്പോഴും അടുത്ത ഒരു ആക്ഷേപം കേൾക്കാറുള്ളത് പ്രമേഹം മുൻകാലങ്ങളിൽ മൂത്രത്തിലെ പ്രമേഹം നോക്കി അതിൻ്റെ കളർ നോക്കിയാണ് പ്രമേഹം നിർണയിച്ചിരുന്നത്. പിന്നീട് അത് രക്തത്തിലെ ടെസ്റ്റ് ചെയ്യലായി. ആദ്യം 200 മില്ലിൻ്റെ മുകളിൽ ഷുഗറുള്ള ആളുകൾക്കേ മരുന്ന് കൊടുത്തിരുന്നുള്ളൂ. പിന്നീട് കട്ട് ഓഫ് 150 ആക്കി, പിന്നെ 126 ആക്കി, 110 ആക്കി. അതൊക്കെ മരുന്ന് രോഗികൾക്ക് കൂടുതൽ മരുന്ന് വിറ്റഴിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്?
0: അതിന് പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മുടെ ഈ എല്ലാ മരുന്നുകളുടെയും ടാർജറ്റ് കുറയ്ക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, 10 കൊല്ലം 8 കൊല്ലമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്റർനാഷണലി വേൾഡ് ഓവർ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ ചെറിയ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, അതായത് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. അതായത് കിഡ്നീനെ എഫക്റ്റ് ചെയ്യുക, കണ്ണിനെ എഫക്റ്റ് ചെയ്യുക, കാലിലെ തരിപ്പ്, ഈ ഞരമ്പിനെ എഫക്റ്റ് ചെയ്യുക, ഇത്രയും സാധനങ്ങൾ, എല്ലാ കോംപ്ലിക്കേഷൻസും ബ്ലഡ് ഷുഗർ വളരെ ഇൻറ്റൻസീവ്ലി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ 126 താഴെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും വന്നവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവും എന്ന് ഒരു നിസ്സംശയമായിട്ട് പ്രൂവ് ചെയ്തതാണ്. അതാണ് ഈ മെയിൻലി ഇതിന്റെ കട്ട് ഓഫ് താഴത്തേക്ക് വരാൻ കാരണം.
1: അപ്പോൾ അത് കൂടുതൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം ആയിട്ട്
0: നമുക്ക് മെയിൻ ഇതിന്റെ എല്ലാത്തിന്റെ ഉദ്ദേശം എന്താ വെച്ചാല്, നമ്മളിപ്പോ 100 രൂപ കൊടുത്തിട്ട് ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യണോ, 50,000 ഉറുപ്പ്യ കൊടുത്തിട്ട് കിഡ്നി ഫെയിലർ ട്രീറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയും 100 ഉറുപ്പ്യ കൊടുത്തിട്ട്. ആ കൺസെപ്റ്റ് ആണ് നമുക്ക് വരാത്തത്. നമ്മളിപ്പോ ചിലപ്പോ പലപ്പോഴും നമ്മൾ പല ട്രീറ്റ്മെന്റ് എടുക്കുന്ന പല ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടാവാം. അപ്പോൾ അതുകൊണ്ട് അതിന് ചെലവില്ലാന്നില്ല. അപ്പോൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് മാത്രമുണ്ട്. അത് ഓരോരോ വീട്ടിലെയും ആളുകളെ ചെന്ന് പഠിപ്പിക്കുക എന്നല്ലാതെ ഇതിനൊരു പ്രതിവിധി പലപ്പോഴും നമ്മൾ പല ക്ലാസ്സുകൾ പല സ്ഥലത്തൊക്കെ നടത്തിക്കഴിഞ്ഞാലും പിന്നെ കഴിഞ്ഞ് അതേ പേഷ്യൻ്റ് തന്നെ പിന്നെ വരുമ്പോൾ, ആ ഷുഗർ ഇന്നലെ 400 ആയപ്പോൾ ഞാൻ ഒരു ഇൻസുലിൻ എടുത്തു, ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് നോക്കാം, അപ്പം 400 എത്തുമ്പോൾ എടുത്താൽ പോരെയെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ അറിവില്ലായ്മയും പിന്നെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും വഴി ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ട്.
1: തീർച്ചയായിട്ടും പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കാൻ എങ്ങനെയെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ 100 രൂപക്ക് മരുന്ന് കുടിക്കുന്ന അവസ്ഥ പോലും ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ മാർഗമുണ്ടോ എന്നുള്ളതാണ് പീസ് റേഡിയോ അന്വേഷിക്കുന്നത്.
0: നമുക്കെന്താ വെച്ചാൽ, പ്രമേഹത്തിൻ്റെ പ്രത്യേകത, ഒരു വീട്ടിൽ അച്ഛന് പ്രമേഹം അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത 15%.
1: അതെ,
0: അച്ഛനും അമ്മയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 35% നിങ്ങൾക്ക് 65% മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ. പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ മോശമായ ഭക്ഷണ രീതികളൊക്കെ ആയിട്ട് ഒരുവിധ ആൾക്കാർ ഇപ്പൊ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികളൊക്കെ ആയി പോയാൽ നിങ്ങൾ മിക്കവാറും 70% ചാടും. അതിന് കണക്കില്ല ഞാൻ പറയാണ്. അപ്പൊ നമ്മള് ഓൾറെഡി വീട്ടിൽ നമ്മൾ ഡയബറ്റീസ് റിസ്ക് ഉണ്ട്, നമ്മള് തടിയുള്ള ആളാണ്, ഇത്തരത്തിലുള്ള ആൾക്കാരാകുമ്പോൾ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് അസുഖം വരുന്നുണ്ടോ നോക്കാം. എല്ലാ 3 മാസം ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ അതേമാതിരി നമ്മളെ തുടർച്ചയായിട്ടുള്ള എല്ലാ ദിവസവും 20 മിനിറ്റ് എങ്കിലും ഉള്ളൊരു നടത്തം, വ്യായാമം. ഇപ്പോൾ ഈ വേൾഡ് ആരോഗ്യ സംഘടന പറയുന്ന എക്സസൈസിന്റെ ക്രൈറ്റീരിയ 150 മിനിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പറയുന്നു. അപ്പം നമ്മുടെ ജീവിത ശൈലി വരുത്തുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ ഇത് വരുന്നതിൻ്റെ എന്താണ് വരുന്നത് കുറച്ചും കൂടി ലേറ്റ് ആക്കി വെക്കാൻ പറ്റും,
1: കുറച്ചുകൂടി വൈകിപ്പിക്കാനെങ്കിലും
0: പറ്റും.
1: ഓക്കെ, അപ്പോൾ ജീവിതശൈലിയിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും നാം വരുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ ഈ ഒരു സാഹചര്യത്തിൽ അത് കൂടുതൽ പുതുതലമുറ പ്രത്യേകിച്ചും അത് മുഖവിലക്കെടുക്കണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് തൻ്റെ തിരക്കിട്ട ഷെഡ്യൂളിനിടയിൽ കുറച്ച് സമയം പി സി റേഡിയോയ്ക്ക് വേണ്ടി ശ്രോതാക്കളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായ ഡോക്ടർ വിനുഗോപാലിന് ഹൃദ്യമായി നന്ദിയറിയിക്കുകയാണ്. തുടർ എപ്പിസോഡിൽ ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രമിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം പ്രോഗ്രാമായിരുന്നു. കിഡ്നിയും അനുബന്ധ രോഗങ്ങളും ചെറിയ അവയവത്തിൻ്റെ വലിയ ധർമ്മങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ വിനുഗോപാലും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ പി പി അബ്ദുൽ മാലിക്കുമാണ് നമ്മോടൊപ്പം ചേർന്നത്.
3: അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാമിലേക്കാണ്. ദീനിൽ ഉറച്ചു നിൽക്കുവാൻ
2: നമ്മോടൊപ്പം അമീൻ പാദാരി ചേരുന്നു, കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം എപ്പോഴും നല്ലതായ കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനും ഏറെ പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ദീനിൽ നിന്ന് മാറിപ്പോകുന്ന അല്ലെങ്കിൽ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മളിൽ നിന്ന് കടന്നു പോകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മളിൽ നിന്നത് സംഭവിച്ചു പോയിട്ടുണ്ടാകും. എന്നാൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിൽ നിന്ന് വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ദീനിനെ പോലും നഷ്ടപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. എന്നാൽ അത്തരത്തിൽ ഒരു സമയത്ത് നമ്മുടെ സ്വർഗം ലഭിക്കുവാനും അതേപോലെ നമ്മുടെ ദീനിനെ മുറുകെ പിടിക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ മുസജ്ജിഫൽ ഖുലൂബ് സജ്ജിഫ് ഖുലൂബന അലാ തഅതിക്. ഒരിക്കൽ കൂടി, അല്ലാഹുമ്മ മുസജ്ജിഫൽ ഖുലൂബ് സജ്ജിഫ് ഖുലൂബന അലാ തഅതിക്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ, നീ എൻ്റെ ഹൃദയത്തെ നിനക്കുള്ള അനുസരണത്തിൽ ഉറപ്പിക്കണമേ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അല്ലാഹുമ്മ മുസജ്ജിഫൽ ഖുലൂബ് സ്വജ്ജിഫ് ഖുലൂബന അലാ ദീനിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാനും സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാനും നമ്മെ എല്ലാവരെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാ അല്ലാഹ്, നാം ഇതുവരെ കേട്ടിട്ടുള്ളത് പ്രാർത്ഥനാ പഠനം, ദീനിൽ ഉറച്ചു നിൽക്കുവാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇതുവരെ നമ്മോട് സംസാരിച്ചത് അമീൻ പാദാരി.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് കുട്ടികളുടെ പ്രോഗ്രാമായ പൂമരത്തണലിൽ എന്ന പരിപാടിയിലേക്കാണ്. ഇന്നത്തെ പൂമരത്തണലിൽ കാരുണ്യവാനായ അള്ളാഹു എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ.
3: നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സുബൈർ സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله പ്രിയ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ പൂമരത്തണലിൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പല സന്ദർഭങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് നല്ല കുറേ ഗാനങ്ങളും കവിതകളും കഥകളുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. പലപ്പോഴും സിനിമയുടെയും അതുപോലെയുള്ള മ്യൂസിക്കിൻ്റെയുമൊക്കെ അതിപ്രസരം കാരണം കൊണ്ട് കേവലം ചില ശബ്ദങ്ങളും ഒച്ചപ്പാടുകളും മാത്രമാണ് നമ്മുടെ കുട്ടികളൊക്കെ കേൾക്കാറുള്ളത്. അതിനപ്പുറത്ത് നല്ല ആശയങ്ങളും ചിന്തകളും നന്മകളും നിറഞ്ഞ ഒട്ടനേകം കലകൾ നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത്. ഇന്നൊരു പാട്ടിലൂടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. എല്ലാവരും ഈ പാട്ടൊന്ന് ആദ്യം ശ്രദ്ധിക്കുക, എല്ലാവരും കേട്ടു പരിചയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു പാട്ട്.

രണ്ടു വരിയാണ് ഞാൻ ആകെ പാടിയുള്ളൂ. പക്ഷെ ആ പാട്ടിനിടയിൽ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് പല പേരുകൾ നമ്മൾ വിളിച്ചു. നമ്മൾ മുമ്പ് പഠിച്ച റബ്ബ് എന്ന് നമ്മൾ വിളിക്കേണ്ടായി, റഹ്മാൻ, റഹീം, ഗഫൂർ, റസാഖ്, ഇങ്ങനെ പല പേരുകൾ ആ ഒരു പാട്ടിലൂടെ തന്നെ വരികയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകളിലൂടെ അള്ളാഹുവിനെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് എത്രമാത്രം സ്നേഹവും കാരുണ്യവും കാണിക്കുന്നു എന്നറിയാൻ സൂറത്തുൽ ഫാത്തിഹ തന്നെ നമ്മൾ നോക്കി. ആദ്യം നമ്മൾ ഔദു ഓതി ബിസ്മി ഓതുമ്പോൾ തന്നെ പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഒന്ന് രണ്ട് ആയത്ത് കഴിയുന്നതോടെ ഫാത്തിഹയിൽ തന്നെ അർറഹ്മാനി റഹീം വീണ്ടും നമ്മളോട് ഒന്നുകൂടിയും പറയുന്നു, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു. ഓരോ സൂറത്തുകൾ ഓതുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു. അപ്പൊ നമ്മളെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കാൻ അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണ തരുന്നവനാണ്, അള്ളാഹു അങ്ങേറ്റത്തെ കാരുണ്യത്തിൻ്റെ ഉടമയാണ്. അതവൻ്റെ പേരിൽ തന്നെയും ഇരിക്കുന്നു, അള്ളാഹുവിൻ്റെ പേരിൽ റഹ്മാൻ റഹീം. ഈ റഹ്മാൻ എന്ന് നമ്മൾ പറയാൻ കാരണം അള്ളാഹു എല്ലാവരോടും കരുണ കാണിക്കും. അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനോട് പോലും, ലോകത്ത് ഒരു ഇലാഹില്ല, ദൈവമില്ല എന്ന് പറയുന്ന ആളോട് പോലും അള്ളാഹു ചില സന്ദർഭങ്ങളിൽ കാരുണ്യം കാണിക്കും. ഈ ലോകത്തെ മുഴുവൻ ജീവികളോടും അള്ളാഹു കാരുണ്യം കാണിക്കും. അത് റഹ്മാൻ. എന്നാൽ റഹീം എന്ന് പറഞ്ഞാലോ, നല്ലവരായ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ സ്വർഗാവകാശികളായ ആളുകളോട് മാത്രം കാണിക്കുന്ന പ്രത്യേക കാരുണ്യം, അതിനാണ് റഹീം. അല്ല പറയണേ, വക്കാന ബിൽ മുഅ്മിനീന റഹീമാ, വക്കാന ബിൽ മുഅ്മിനീന റഹീമാ. അല്ലാഹു മുഅ്മിനീങ്ങളോട് പ്രത്യേകം ഒരു റഹീമായവനാണ്. ഖുർആനിൽ 114 സ്ഥലത്താണ് അർറഹീം എന്ന് വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ 114 സൂറത്തുണ്ട്, അതേപോലെ 114 സ്ഥലത്ത് അർറഹീം എന്ന നാമം. അത് ബിസ്മി കൂട്ടില്ല കേട്ടോ, ബിസ്മി കൂട്ടുകയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയെത്ര കാരുണ്യമാണ് മനുഷ്യരോട് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, പല പേരുകളും പലതിനോടും ചേർത്താ പറയാ, റബ്ബിർറഹീം, റഹ്മാനിർ റഹീം, ഗഫൂറുർ റഹീം, തവ്വാബുർ റഹീം, അങ്ങനെ ഓരോന്നും പറയും. പക്ഷെ ആ ഒരു പേരുകൾക്കൊക്കെ ഓരോ അർത്ഥമുണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കണം. എല്ലാതും ഒരുപോലെയല്ല. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ച് നന്നായി ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ കൊടുക്കുന്ന 99 കാരുണ്യം. അള്ളാഹുവേ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, 99 ഭാഗം നിറഞ്ഞ കാരുണ്യം. ഇവിടെ ദുനിയാവിൽ നമുക്കാകെ ലഭിച്ചിരിക്കുന്നത് 1% അല്ലെങ്കിൽ 1% മാത്രമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ. അതിന് എത്ര ധാരാളമായി പുഴകളും അരുവികളും വലിയ വലിയ അനുഗ്രഹങ്ങളും പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും വീടും സൗകര്യം എല്ലാം അടങ്ങുന്നതൊക്കെ ആ ഒരു ഭാഗത്തിൽ പെട്ടു. ബാക്കി 99 ഭാഗം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 100-ൽ 99 സ്വർഗത്തിൽ റഹീം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം സ്വർഗത്തിലാണ് കൊടുക്കുക. സൂറത്ത് തൗബ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്, തൗബയെപ്പറ്റി പറയുന്ന ആയത്ത്. അതിൽ 99 ആയത്തിൽ സയുദ്ഖിലുഹുമുല്ലാഹു ഫീ റഹ്മതി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, സയുദ്ഖിലുഹുമുല്ലാഹു ഫീ റഹ്മതി, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ അവൻ പ്രവേശിപ്പിക്കുന്നതായിരിക്കും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ് കരുണാനിധിയുമാണ്.
അള്ളാഹൻ്റെ കാരുണ്യമാണത്. അള്ളാഹ് പാപം പുറത്തു തരും, അള്ളാഹ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതൊക്കെ വിശാലമായ ഒരു കാരുണ്യമാണ്. അത് എല്ലാവരോടും അങ്ങനെ കൊടുത്തോളണമെന്നില്ല. അതാണ് പ്രത്യേകത. ഈ റഹീം എന്ന പേരിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആ സ്വർഗീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ സക്കാത്ത് കൊടുക്കുക, നമസ്കരിക്കുക, തഖ്‌വ കാണിക്കുക, നല്ല ഈമാനോടുകൂടെ ജീവിക്കുക, അങ്ങനത്തെ ഒക്കെയാണ് അള്ളാഹുവിൻ്റെ റഹീം എന്ന കാരുണ്യം കിട്ടുക എന്നർത്ഥം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്താ അറിയോ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ എവിടെയെങ്കിലുമൊക്കെ വിവേകമില്ലാതെ, അറിവില്ലായ്മ ഇല്ല, പക്വത ഇല്ലായ്മ, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെരുമാറ്റ ദുസ്വഭാവങ്ങൾ വരും. അങ്ങനെ മനുഷ്യന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വരുന്ന പാപങ്ങൾ എത്രയുണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കുന്ന തന്നെ വലിയ കാരുണ്യല്ലേ. അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നു എന്നത് തന്നെയും വലിയ ഒരു കാരുണ്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ ദുനിയാവിലും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അതെന്തൊക്കെയാ? അള്ളാഹുവിനും റസൂലിനെയും അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അള്ളാഹു റസൂൽ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. വഅത്തിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. കണ്ടോ, ഖുർആൻ പറയാ, അള്ളാഹിനെ അനുസരിച്ച്, റസൂലിനെ അനുസരിച്ച് ജീവിച്ചോ നിങ്ങളോട് അള്ളാഹു കരുണ കാണിക്കും. അതുപോലെ ഖുർആൻ ഓതി അതിലുള്ള ആശയങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത്, ഓതുമ്പോൾ തന്നെ ഒരു റഹ്മത്ത് ലഭിക്കാനുണ്ട്. അത് ഖുർആൻ ഓതുന്നൊരു സദസ്സിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ നമ്മെ വന്ന് ആശ്വസിപ്പിക്കുന്ന പറഞ്ഞ്, ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്ന പറഞ്ഞ്.

ദാ ഈ അനുഗ്രഹീത ഗ്രന്ഥമിതാ നിങ്ങൾക്ക്. ഫത്തവിഊ, അത് നിങ്ങൾ പിൻപറ്റി ജീവിച്ചോളീം. വത്തഖൂ, സൂക്ഷ്മതയോടെ ജീവിച്ചോളൂ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും. റഹ്മത്ത് കിട്ടും. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലും അതിൽ പെട്ടു എന്നാ പറഞ്ഞ്. ഖുർആൻ ഇങ്ങനെ ഓതുക, അത് നമ്മൾ ഒരാൾ ഓതുന്നത് ഇങ്ങനെ ഉസ്താദ് ഓതുകയാണ്, അല്ലെങ്കിൽ ഒരാളൊരു ടി വിയിലോ ഫോണിലോ ഒക്കെ ഇങ്ങനെ ഒരു ഓത്ത് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് പോലും നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് കിട്ടുന്നു. وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. നിങ്ങൾ ഖുർആൻ ഓതി കേൾക്കുന്ന സമയത്ത് മൗനം പാലിച്ച് ശ്രദ്ധയോടെ ഇരിക്കൂ, നിങ്ങളോട് അള്ളാഹു കരുണ കാണിച്ചേക്കാം. ഇതൊക്കെ ഖുർആനിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നില്ല, അഞ്ചു നേരം നമസ്കരിക്കുന്ന ആ കാര്യം പോലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക റഹ്മത്ത് നമുക്ക് ലഭിക്കും. നമസ്കരിക്കാതെ പോകുന്നൊരു വ്യക്തിക്ക് അത് ലഭിക്കില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളുള്ള നമസ്കാരത്തോടെ സക്കാത്ത് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയൊക്കെ പറഞ്ഞിടത്തും നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും. ഇസ്തിഗ്ഫാർ നടത്തുന്നവരെ പറ്റി പറഞ്ഞു, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വല്ലാത്തൊരു കഴിവ. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ അടുത്തുണ്ടായിരിക്കും. വളരെ അടുത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സദഖ ചെയ്യുന്നു, നമ്മൾ നന്മ ചെയ്യുന്നു, നമ്മൾ പുഞ്ചിരിക്കുന്നു, തസ്ബീഹ് ചെയ്യുന്നു, മാതാപിതാക്കൾ അനുസരിക്കുന്നു, അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കിങ്ങനെ വന്നു കിട്ടിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. അപ്പോൾ അള്ളാഹു നമ്മളോട് എത്ര കരുണ കാണിക്കുന്നില്ലേ. പക്ഷെ അള്ളാഹു പറയാണ്, ദുനിയാവിലുള്ള മനുഷ്യരോട് ജീവികളോട് കരുണ കാണിക്കാത്തവർക്ക് അള്ളാഹു പ്രവാചകനിലൂടെ പഠിപ്പിക്കുക, അവരോട് അള്ളാഹു കരുണ കാണിക്കൂല. മനുഷ്യരോടും ജീവികളോടും മൃഗങ്ങളോടും മിണ്ടാപ്രാണികളോടൊന്നും അലിവ് തോന്നാത്ത, ദയ തോന്നാത്ത, കരുണ തോന്നാത്ത മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടൂല. ഹദീസാണ്, ഒറ്റ വരികയുള്ളു, പഠിക്കാൻ കഴിയും പെട്ടെന്ന്. മല്ലായർഹമു, കരുണ കാണിക്കാത്തവർക്ക് ലായുർഹമു, കരുണ നൽകപ്പെടുകയില്ല. മനുഷ്യരോടും ജീവികളോടും നമ്മൾ കരുണ കാണിക്കൂല, അങ്ങനത്തോരോട് അള്ളാഹു കരുണ കാണിച്ചു കൊടുക്കൂല. നമ്മളോട് പറഞ്ഞെന്തറിയോ, ഭൂമിയിലുള്ള ജീവികളോടും മനുഷ്യരോടും ജന്തുക്കളോടൊക്കെ നിങ്ങൾ കരുണ കാണിക്കുകയാണെങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ആരാ ആകാശത്തുള്ളവൻ? നമ്മുടെ അല്ലാഹ്, നമ്മുടെ റബ്ബ്, നമ്മുടെ റഹീമെന്ന് നമ്മൾ വിളിക്കുന്ന അല്ലാഹു ആകാശത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തുന്നു. ആകാശത്തിലുള്ളവൻ എന്ന് അല്ലാഹു പറയുന്നു. ആകാശത്തിലേക്ക് പ്രാർത്ഥനകൾ എത്തുകയില്ല എന്ന് പറയുന്ന ഹദീസ്, അതൊക്കെ അർത്ഥം എന്താ? അള്ളാഹു ആകാശത്തുള്ളവനാണ്, അള്ളാഹു ആകാശത്തിലുള്ളവനാണ്. അവൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കാൻ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കൂ എന്നർത്ഥം. അതേപോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കുക, അള്ളാഹു റഹീമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ അത് പ്രാർത്ഥനയിലൊക്കെ അങ്ങനത്തെ പേരൊക്കെ വരണം. ഇപ്പോൾ ഒരു ദിവസം അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹുവനു, എല്ലാവരും ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി ജീവിച്ച ആളാണ് അബൂബക്ർ റളിയല്ലാഹു അൻഹു. ഹിജറ പോകുമ്പോൾ കൂടെ വന്ന ആളായിരുന്നു. പ്രവാചകന് അസുഖങ്ങളും മറ്റൊക്കെ വന്നപ്പോൾ ഇമാമായി നിന്ന് ഏൽപ്പിച്ച ആളായിരുന്നു അബൂബക്ർ റളിയല്ലാഹു അൻഹു. പ്രവാചകന് സ്വന്തം മകളായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ധാരാളം ഒരു ഖലീഫ എന്നതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരു ദിവസം പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നബിയെ, ഞമ്മളിങ്ങനെ നമസ്കരിക്കാനിരിക്കുമ്പോൾ അത്തഹിയാത്തിൽ കുറച്ചു സമയം കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത്തഹിയാത്ത് പറയണം, സ്വലാത്തു ചൊല്ലണം, പ്രാർത്ഥനകളുണ്ട്, എന്നിട്ട് അവസാനം സമയം കിട്ടുകയാണെങ്കിൽ എന്തു പ്രാർത്ഥിക്കണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വല യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത فاغفر لي مغفرة من عندك وارحمني وارحمني انك انت الغفور الرحيم. അടോ
അവിടെയും റഹീം എന്ന പേര് വന്നു. അൻതൽ ഗഫൂറു റഹീം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറു റഹീം. ഇങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ പഠിക്കണം നമ്മൾ. എന്നിട്ടത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങൾ അറിയിക്കണം. ഇന്ന ക്ലാസ്സിലൂടെ എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന ലഭിച്ചു, ഞാനത് പഠിച്ചു എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കണം. നമുക്ക് ഉസ്താദുമാർക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഈ ഓരോ സദസ്സുകളിലൊക്കെ പോയിരിക്കുമല്ലോ, കുട്ടി ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നാട്ടിലെ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഏതെങ്കിലും സദസ്സിലൊക്കെ പോയിരുന്ന, അപ്പോഴും നബി പറയുക, അള്ളാഹുവേ കരുണ കാണിക്കണം, നീ കാരുണ്യവാനാണ്, പാപങ്ങൾ പുറത്തു തരണം. റബ്ബി ഗഫിർലി വതുബ അലയ്യ ഇന്നക തത്തവാബുർ റഹീം. സ്വഹാബിമാർ പറയാ, നമ്മൾ ആ നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിങ്ങനെ എണ്ണാൻ തുടങ്ങിയാണ്ടല്ലോ, ഒരു 100 തവണയൊക്കെ പറഞ്ഞിണ്ടാകും കുറച്ച് സമയം ഒരു സദസ്സിൽ പോയി ഇരിക്കുകയാണെങ്കിൽ. റബ്ബി ഗഫിർലി വതുബ അലയ്യ ഇന്നക അൻതത്തവാബുർ റഹീം. അപ്പോൾ ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു ചെറിയ പേരിനെ പറ്റി ഇങ്ങനെ ഒരു ചെറിയ വിശദീകരണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പാട്ട് നമ്മൾ പഠിക്കേണ്ടായി. ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടല്ലോ എല്ലാവർക്കും. റഹ്മ

0: അപ്പൊ ആ പാട്ടിലൂടെ കുറെ പേരെന്നെ നമുക്കതിലൂടെ പഠിക്കാൻ പറ്റും. കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പേരിനെക്കുറിച്ച്, അള്ളാഹു നമുക്ക് മാപ്പ് തരുന്നവൻ എന്ന അർത്ഥം വരുന്ന പല വിശേഷണങ്ങൾ അടങ്ങിയ പേരുകൾ അള്ളാഹുവിനുണ്ട്. അതൊക്കെ നമ്മളും പഠിച്ചും മനസ്സിലാക്കിയിട്ടും പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാവുക. അതിൻ്റെ നേരെ വിപരീതമാണ് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ കിട്ടുക, അതിൽ നമ്മൾ പങ്കാളികളാവാനും പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മളൊക്കെ നമ്മുടെ സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരത്തിൽ നല്ല വിവരങ്ങൾ ലഭിക്കുന്ന പ്രോഗ്രാമുകൾ കേൾക്കുക, പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക, നല്ല സദസ്സുകളിൽ പോയി ഇരിക്കുക, അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ സംശയങ്ങൾ ഉള്ളതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെ പഠിക്കുക. നമ്മുടെ കൂട്ടുകാരോട്, ക്ലാസ്സിലെ നമ്മുടെ സ്കൂളിലും മദ്രസയിലും കളിക്കാൻ പോകുന്നിടത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് പറയാനുള്ളത് സിനിമയെക്കുറിച്ചല്ല, മ്യൂസിക്കിനെക്കുറിച്ചല്ല, വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല, നമുക്ക് പൂമരത്തണലിനെ പോലെ, പീസ് റേഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ മദ്രസയെ പോലെ, ടെലിവിഷനെ പോലെ, സ്റ്റാർകുസ്റ്റിനെ പോലെയുള്ള പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തി കൊടുത്ത് നമ്മൾ അവരെയും ഈ നന്മയിലേക്ക് ക്ഷണിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറകല്ലാഹു ഫീക്കും. കാരുണ്യവനായ അള്ളാഹു എന്ന വിഷയത്തിൽ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേർന്നത് സുബൈർ സലഫിയായിരുന്നു.

0: അടുത്തതായി നാം പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്ന.
1: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നു ബഹുമാനനായ പണ്ഡിതൻ ഷമീർ മദീനി.
0: അൽ വാരിസ് അൽ വാസി അൽ വദൂദ്,
1: അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഈ നാമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കി സദാസമയവും അവനെ പ്രകീർത്തിക്കുവാനും ഓർക്കുവാനും അവൻ്റെ സ്തുതികീർത്തനങ്ങൾ പ്രകീർത്തിക്കുവാനുമൊക്കെ ഒരു വിശ്വാസി ശ്രമിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് ഈമാനികമായ കരുത്തും പടച്ചറബിനോടുള്ള അടുപ്പവും സാമീപ്യവും വർദ്ധിക്കുമെന്നതാണ് വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിനോടുള്ള ആദരവും ബഹുമാനവും അവൻ്റെ ഗാംഭീര്യവും ഒക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് ആവുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചർച്ച ചെയ്യുന്ന, അവൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഇത്തരം പഠന സംരംഭങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അൽ വാരിസ് എന്നതാണ്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടങ്ങളായ നാമങ്ങൾ അൽ അസ്മാ ഉൽ ഹുസ്ന, അതിൽപ്പെട്ട ഒരു ഉത്തമ നാമമാണ്, സവിശേഷ നാമമാണ് അൽ വാരിസ് എന്നത്. അനന്തരമെടുക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സർവചരാചരങ്ങളും നശിച്ചതിന് ശേഷം ശേഷിക്കുന്നവനാണ് അള്ളാഹു. എല്ലാം അള്ളാഹുവിൻ്റേതാണ്, ബാക്കി എല്ലാവരും താൽക്കാലികമായ ഉടമസ്ഥർ മാത്രമാണ്. സമ്പത്തുള്ളവർ, വീടുകളുള്ളവർ, തോട്ടങ്ങളുള്ളവർ, അങ്ങനെ പലതിൻ്റെയും ഉടമകളും അധികാരികളും അവകാശികളുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരും ഇന്നുണ്ട്. പക്ഷേ അവരൊക്കെ താൽക്കാലികമായ ഉടമസ്ഥാവകാശം ഉള്ളവർ മാത്രമാണ്. അവരുടെ കൈകളിലുള്ളതൊക്കെ അവർ വിട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത് പോകേണ്ടുന്നൊരു സാഹചര്യം. ഇന്ന് വരെയും ലോകത്തിൻ്റെ രാജാവും അതിസമ്പന്നനുമായൊരു വ്യക്തി, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആധിപത്യവും അധികാരവും ഉടമസ്ഥാവകാശവുമൊക്കെ ഇല്ലാതെയായി. ഇങ്ങനെ എല്ലാറ്റിൻ്റെയും, ലോകത്തെ മുഴുക്കം സർവ്വതിൻ്റെയും സർവ്വ സൗകര്യങ്ങളുടെയും എല്ലാറ്റിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥനും അവകാശിയുമായ അള്ളാഹുവിലേക്ക് തന്നെ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം തിരിച്ചു ചെല്ലും. എല്ലാറ്റിനെയും അനന്തരമെടുക്കുന്നവനാണ് അള്ളാഹു. വനഹ്നുൽ വാരിസൂൻ, സൂറത്ത് ഹിജറിലെ 23-ാമത്തെ ആയത്തിൽ ബഹുവചന രൂപത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നാം ആണ് എല്ലാറ്റിനെയും അനന്തരമെടുക്കുന്നവൻ എന്നല്ലാഹു അവിടെ പറഞ്ഞത് കാണാം. നമ്മളാരും ശാശ്വതരല്ല എന്ന ഒരു കൃത്യമായ ബോധ്യമാണ് വാസ്തവത്തിൽ ആ നാമം നമ്മെ അറിയിക്കുന്നത്. യഥാർത്ഥ ഉടമസ്ഥത അള്ളാഹുവിൻ്റേതാണ്. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, തീർച്ചയായും നാമാണ് ഭൂമിയെ അനന്തരമെടുക്കുന്നത്. ഭൂമിക്ക് മുകളിലുള്ള എല്ലാവരെയും അവരെല്ലാം വഇലൈനാ യുർജഊൻ, നമ്മുടെ അടുക്കിലേക്ക് മടക്കപ്പെടുന്നവരുമാണ്. സൂറത്ത് മറിയമിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. അപ്പോൾ എത്ര തന്നെ അധികാരവും സ്വാധീനവും സമ്പത്തും സൗകര്യങ്ങളുമുള്ളവരായിരുന്നാലും അവരൊക്കെ ഇത് വിട്ടേച്ച് പോകേണ്ടി വരും. അവരെല്ലാം ഒരു താൽക്കാലികമായ അവകാശികളും ഉടമസ്ഥരും മാത്രമാണ്. എല്ലാവരുടെയും മടക്കം അള്ളാഹുവിലേക്കാണ് താനും. മനുഷ്യൻ്റെ എത്ര വലിയ ആധിപത്യവും അധികാരവും ഉണ്ടെങ്കിലും അവയെല്ലാം ഒരു നാൾ നഷ്ടമാകും എന്നൊരു തിരിച്ചറിവുണ്ടായാൽ ഒരാൾക്കും എത്ര ഔന്നത്യത്തിലെത്തിയാലും എത്ര വലിയ അധികാരത്തിലെത്തിയാലും എത്ര സമ്പത്തിൻ്റെ ഉടമയായാലും അഹങ്കാരിയാകാൻ സാധിക്കില്ല. താൻ ഏത് സമയവും ദരിദ്രനാകാം, ഇല്ലാത്തവനാകാം എന്നൊരു തിരിച്ചറിവ് അയാളെ നന്ദിയുള്ളവനും വിനയാന്വിതനുമാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ. എല്ലാറ്റിൻ്റെയും യഥാർത്ഥ ആധിപത്യവും അധികാരവും നിയന്ത്രണവും അവൻ്റെ കൈകളിലാണ്. അപ്പോൾ ഒരാളും അഹങ്കരിക്കേണ്ടതില്ല, മറിച്ച് വിനയവും അനുസരണയുമാണ് ഏതൊരു മനുഷ്യനെയും ധന്യനാക്കുന്നത്. സമ്പത്തും മറ്റും നന്മയിൽ വിനിയോഗിക്കുവാനുള്ള പ്രേരണ കൂടി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാമം അറിയിക്കുന്നുണ്ട്. എൻ്റെ കൈകളിലുള്ളത് എനിക്ക് ചെലവഴിക്കാൻ സാധിക്കുന്ന സമയത്ത് മാത്രമേ എൻ്റേതാകുന്നുള്ളൂ. അത് ഞാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ സമ്പത്ത് എനിക്ക് നൽകിയ അതിൻ്റെ സാക്ഷാൽ ഉടമസ്ഥൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗിച്ചാൽ ഞാൻ വിജയിച്ചു എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അവിടെ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അൽ വാരിസ്, എല്ലാറ്റിനെയും അനന്തരമെടുക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ അറിയുക. അബ്ദുൽ വാരിസ്, അള്ളാഹുവിൻ്റെ അനന്തരാവകാശിയായ, എല്ലാം അനന്തരമെടുക്കുന്ന അള്ളാഹുവിൻ്റെ ദാസനാണ് നാം ഓരോരുത്തരും എന്നത് നാം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ വാസിഅ എന്ന മറ്റൊരു നാമമാണ് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഇന്നത്തെ പുതിയ ഒരു നാമം. ഏറെ വിശാലമായവൻ എന്നതാണ് വാസിഅ എന്നതിൻ്റെ അർത്ഥം. ഇന്നല്ലാഹ വാസിഉൻ അലീം, തീർച്ചയായും അല്ലാഹു വിശാലമായി അറിയുന്നവനാണ്, ഏറെ അറിവുള്ളവനും വിശാലമായവനുമാണ്. അതിരുകളില്ലാത്ത, അറ്റങ്ങളില്ലാത്തവനാണ് അല്ലാഹു. അവൻ്റെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും അറ്റങ്ങളില്ല. അവൻ്റെ ആധിപത്യത്തിനും അധികാരത്തിനും അറ്റമില്ല, ഒടുക്കമില്ല. അവൻ്റെ നന്മകൾക്കും അവസാനമില്ല, എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. വാസിഉൽ അത്വാഇ വൽ മഗ്ഫിറത്തി വർറഹ്മ, വിശാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്നവനാണ്, വിശാലമായി പൊറുത്തുകൊണ്ടിരിക്കുന്നവനാണ്, വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമയാണ് അല്ലാഹു. അവൻ്റെ അറിവും അവൻ്റെ കഴിവും അവൻ്റെ മഹത്വവും എല്ലാം വിശാലമാണ്. അവൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, വലവ് അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ, ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനകളായി മാറിയാൽ, വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അത്തു അബ്ഹുരിൻ, ഭൂമിയിലുള്ള കടലുകളെല്ലാം മഷിയാവുകയും അതിന് പുറമെ പിന്നെയും ഏഴ് കടലുകൾ മഷിയാക്കി ഉപയോഗിക്കുകയും ചെയ്താൽ പോലും, മാ നഫിദത് കലിമാത്തുല്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ തീർന്നു പോവുകയില്ല, അവസാനിക്കുന്നില്ല. അപ്പോൾ അറ്റമില്ലാത്തവൻ, അന്ത്യമില്ലാത്തവൻ, അവൻ്റെ ഗുണങ്ങളും വിശേഷണങ്ങളും അധികാരവും ആധിപത്യവും എല്ലാം പരിമിതികളില്ലാത്ത വിശാലമായതാണ്. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, തീർച്ചയായും അല്ലാഹു അജയ്യനും പ്രതാപവാനും യുക്തിപൂർണനുമാണ് എന്ന് സൂറത്തുൽ ലുഖ്മാനിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. അതേപോലെ സൂറത്തുൽ കഹഫിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിത്ലിഹി മദദ. ഖുൽ, പറയൂ പ്രവാചകരെ, ലൗ കാനൽ ബഹ്റു മിദാദൻ, കടലുകൾ മഷിയായി, ലിക്കലിമാത്തി റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ എഴുതാനുള്ള മഷിയായി കടലിലെ വെള്ളം ഉപയോഗിച്ചാൽ, ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ അവൻ്റെ വാക്കുകൾ എഴുതിത്തീരുന്നതിന് മുമ്പ് കടലിലെ വെള്ളം, ആ മഷി തീർന്നു പോയിട്ടുണ്ടാകും. വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ, അതേപോലെയുള്ള കടലുകളെ വീണ്ടും മഷിയാക്കി കൊണ്ടുവന്നാൽ പോലും. അപ്പോൾ എത്രമാത്രം വിശാലമാണവൻ്റെ അറിവും അവൻ്റെ വചനങ്ങളും. ഇതേപോലെ തന്നെയാണ് അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ആധിപത്യവും അധികാരവും. ഒന്നും അറ്റമില്ലാത്ത, ഒടുങ്ങാത്ത, വിശാലമായതാണ്. അവൻ്റെ നന്മകൾ, അവൻ്റെ ഔദാര്യം, അവൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ പടച്ചറബിനെ സംബന്ധിച്ച് നമ്മൾ പ്രകീർത്തിക്കാൻ, അവനെ പുകഴ്ത്താൻ നമ്മൾ അശക്തരാണ്. ശരിയായ വിധത്തിൽ പറഞ്ഞാൽ ലാ യുഹ്സി അഹദുൻ സനാഅൻ അലൈഹി, അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ അവനെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും മനുഷ്യൻ അശക്തരാണ്. അള്ളാഹു എങ്ങനെയാണോ അവനെ സംബന്ധിച്ച് വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും പ്രകീർത്തിക്കുവാനും പഠിപ്പിച്ചു തന്നത്, അതുപോലെ നമ്മൾ പ്രകീർത്തിക്കുക എന്നല്ലാതെ നമുക്കായി കണ്ടുപിടിച്ച് കണ്ടെത്തി പറയാൻ നമ്മൾ അശക്തരാണെന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന വിശാലമായതാണ് എൻ്റെ കാരുണ്യം, അനുഗ്രഹം. അതേപോലെ പടച്ചറബിൻ്റെ അർശിനെ സംബന്ധിച്ചും കുർസിയിനെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ ആയത്തുൽ കുർസിയിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കുർസി അർശിൻ്റെ വളരെ ചെറിയൊരു ഭാഗം, താരതമ്യേന പറഞ്ഞാൽ മൗളിഉൽ ഖദമൈൻ, ഒരു വലിയ സിംഹാസനത്തിൻ്റെ അപേക്ഷിച്ച് എത്രയോ ചെറുതാണ് കുർസി, കാലുവെക്കുന്ന ഭാഗം. അതിനെപ്പോലും അള്ളാഹു പറഞ്ഞത് വസിഅ കുർസിയുഹു സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും ഉൾക്കൊള്ളുവാൻ മാത്രം വിശാലമാണ് പടച്ചറബിൻ്റെ അർശിലെ കുർസി എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വിശാലതയുള്ള, അറ്റമില്ലാത്ത ആ വിശേഷണത്തിൻ്റെ ഉടമയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. മറ്റൊരു നാമമാണ് അൽ വദൂദ്, അള്ളാഹു നമ്മെ അറിയിച്ച അവൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ വദൂദ്, ഏറെ സ്നേഹിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും ഏറെ സ്നേഹിക്കുന്നവനുമാണ്. സൂറത്തുൽ ബുറൂജിൽ 14-ാമത്തായത്തിൽ അള്ളാഹു അറിയിച്ചതുപോലെ ആരെയാണ് അള്ളാഹു സ്നേഹിക്കുക? അല്ലദീ യവദ്ദു ഇബാദഹു സ്വാലിഹീന വയുഹിബ്ബുഹും, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ, സജ്ജനങ്ങളെ, സത്യവിശ്വാസികളെ ഏറെ സ്നേഹിക്കുന്നവനാണ്. വസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, സൂറത്ത് ഹൂദിലെ 90-ാമത്തായത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകൾ കാണാം. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പൊറുക്കലിനെ തേടുക, എന്നിട്ട് അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ കരുണ കാണിക്കുന്നവനും വളരെയേറെ സ്നേഹമുള്ളവനുമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച്, അവൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ സത്യവിശ്വാസി പടച്ചറബിനോടും അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കും. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ്. അതിൻ്റെ ഭാഗമാണ് പടച്ചറബിനോടുള്ള അനുസരണം, പടച്ചറബിൻ്റെ മാർഗത്തിലുള്ള സമർപ്പണം, സദാസമയവും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ, ഓർമ്മ വിശ്വാസിയുടെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിനോടുള്ള സ്നേഹം ആത്മാർത്ഥമാകുമ്പോൾ ഏത് വിലപ്പെട്ടതും അവൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ, ത്യജിക്കാൻ, ബലി കഴിക്കാൻ വിശ്വാസിക്ക് സാധിക്കും. അവൻ്റെ കർമ്മങ്ങളും അവൻ്റെ ഇടപെടലുകളുമെല്ലാം ഇഖലാസോടുകൂടി, നിഷ്കളങ്കമായി, കറയില്ലാതെ പടച്ചറബിന് മാത്രമായി സമർപ്പിക്കുവാനും സാധിക്കും. അവരെ മറ്റുള്ളവർക്കും അള്ളാഹു ഇഷ്ടപ്പെട്ടവരാക്കി മാറ്റുമെന്നതാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തിരിച്ചിഷ്ടപ്പെടുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലുള്ള നല്ല ആളുകൾക്കൊക്കെ അവരോട് താല്പര്യവും സ്നേഹവും എല്ലാം അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയ്യജ, അംഗീകാരം, ഏറ്റവും വലിയ സ്വീകാര്യത. മലക്കുകളുടെ ലോകത്ത് നമുക്ക് വലിയ സ്വീകാര്യത കിട്ടും അള്ളാഹുവിൻ്റെ ആ അറിയിപ്പ് കിട്ടുന്നതോടുകൂടി. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലായിക്കത്തുകളുടെ ലോകത്ത് വിളിച്ചു പറയും, ഇന്നാലിന്ന വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനാൽ ഞാനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക. അപ്പോൾ മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം സ്വീകാര്യനായി. അതിനുശേഷം വിശ്വാസികൾക്കിടയിൽ അയാൾക്കുള്ള സ്വീകാര്യത കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സലഫു സ്വാലിഹീങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ അത്ഭുതകരമായ രീതിയിൽ ത്യാഗങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതും പടച്ചറബിനോടുള്ള ഒടുങ്ങാത്ത സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഏറ്റവും വിലപ്പെട്ടത് ത്യജിക്കാൻ, സമർപ്പിക്കാൻ, ജീവൻ വരെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലികഴിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ കൃത്യമായ അറിവാണ്. അതുകൊണ്ട് പരമകാരുണ്യകനായ അൽ വദൂദ്, ഏറെ സ്നേഹിക്കുന്നവനായ അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കാൻ ഉള്ള നന്മയുടെ വഴികൾ നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്നേഹിക്കുകയും നമ്മുടെ വീഴ്ചകളെല്ലാം പുറത്ത് മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഷമീർ മദീനി.
1: ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
0: ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടി.
1: ഒന്നാം ഖലീഫ അബൂബക്ക്
3: എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇനി ഞാനൊരു കഥ പറയട്ടെ. സഹാബിമാർ അവരുടെ സമ്പത്തിൽ നിന്ന് എത്രയാണെങ്കിൽ ഇതുപോലെയുള്ള സന്ദർഭത്തിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ആ കഥയിലേക്ക് പോവാം. ശത്രുക്കളുടെ കൈകളിൽ പെടാതെ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മദീനയുടെ പരിസരത്തുള്ള ഖുബ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പിന്നീട് അവർ അവിടെ ഒരു പള്ളിയുണ്ടാക്കി. ഈ പള്ളിയാണ് മസ്ജിദ് ഖുബ. ശേഷം മദീനയിലേക്കുള്ള യാത്ര തുടർന്നു. മദീനയിൽ ആദ്യമെത്തിയ മുസ്ലിങ്ങൾക്കും പിന്നീടെത്തിയ നബിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഒക്കെ വലിയ ആദരവും സ്വീകരണവും ലഭിച്ചിരുന്നു. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മദീനയിലെത്തിയ ശേഷം ആദ്യം അവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. സ്ഥലം നൽകിയത് മദീനയിലെ രണ്ട് അനാഥ ബാലന്മാരായിരുന്നു. അവർ പള്ളിക്കുള്ള സ്ഥലം വെറുതെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. ഈ കഥ കേട്ടിട്ടില്ലേ? വില കൊടുത്ത് നബി വാങ്ങാൻ തീരുമാനിച്ചു. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം ധനം ചെലവഴിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ ഒരു പള്ളി പണിതു. മദീനയിലെ ഈ പള്ളിയാണ് മസ്ജിദുൻ നബവി, നബിയുടെ പള്ളി എന്നറിയപ്പെടുന്നത്. മദീനയിലെത്തി കുറച്ചു കാലത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൾ ആയിഷയെ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടുതൽ അടുപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ റോമിലെ കൈസർ രാജാവ് മദീനയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ലഭിച്ചു. പെട്ടെന്ന് മുസ്ലിങ്ങൾ സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്നൊരു സമയം കൂടിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും സാമ്പത്തികമായി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10,000 ഒട്ടകത്തെ നൽകി. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതിയും കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വിഹിതവുമായി വന്നു. വന്നപ്പോ നബി ചോദിച്ചു, അബൂബക്കർ, ഇനി താങ്കളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് ബാക്കി? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലേ, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ബാക്കിയാക്കിയിട്ടുണ്ട്. വേറൊന്നും ഇനി അവിടെ അല്ല. അള്ളി റസൂലും മാത്രമേ ബാക്കിയുള്ളൂ എനിക്ക്. ബാക്കിയെല്ലാം ഞാൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. തൻ്റെ സ്വത്ത് മുഴുവനും അദ്ദേഹം കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഖുതൈല, ഉമ്മുറുമാൻ, അസ്മ, ഹബീബ എന്നിവരായിരുന്നു അവർ. 4 ഭാര്യമാരിലായി അബ്ദുള്ള, അബ്ദുറഹ്മാൻ, മുഹമ്മദ് എന്നിങ്ങനെ 3 ആൺമക്കളും അസ്മ, ആയിഷ, ഉമ്മു കുൽസൂം എന്നിങ്ങനെ 3 പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ, ഈ കഥയിൽ എനിക്കിനി വീട്ടിലൊന്നും ബാക്കിയില്ല എന്ന് പറയുമ്പോൾ എല്ലാ സ്വത്തും ദീനിനു വേണ്ടി കൊടുത്ത കഥയിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാനുണ്ട്?

0: ഫസ്റ്റ് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, നമുക്ക് നമ്മുടെ ഉമ്മ നമ്മുടെ കയ്യിലൊരു സമ്മാനം തന്നു, പെരുന്നാൾ സമ്മാനമായ ഒരു 100 രൂപ തന്നു. എന്നിട്ട് സുഹൃത്തിൻ്റെ ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു സംഖ്യ ആവശ്യമുണ്ടെന്നും നിങ്ങളുടെ കയ്യിൽ അവർക്ക് നൽകാനുള്ള പണം തന്നിട്ട് കയ്യിലുള്ള 100 രൂപയിൽ ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കാനും പറയുമ്പം നമ്മൾ എത്ര കൊടുക്കും എന്ന് ചോദിച്ചില്ലേ? ഇതേ അവസ്ഥയാണ് അബൂബക്കർ റളിയല്ലാഹുവിനോട്. ഇതേ അവസ്ഥയല്ല, ഇതിനേക്കാൾ കൂടുതൽ അല്ലേ ഇസ്ലാമിന് ആവശ്യമുള്ള ധനത്തിൻ്റെ ആവശ്യമുള്ളൊരു സന്ദർഭത്തിൽ എല്ലാം കയ്യിലുള്ളതെല്ലാം കൊടുത്ത അബൂബക്കർ റളിയല്ലാഹുവിനോ. ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ ഉന്നത സ്ഥാനം അപ്പം ആർക്കായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക കാര്യങ്ങൾക്കും നേതാവായി നിശ്ചയിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജ്റ 9-ാം വർഷം ഇസ്ലാമിലെ ആദ്യത്തെ ഹജ്ജിന് 300 മുസ്ലിങ്ങളാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടത്. ആ സംഘത്തിന്റെ നേതാവായി നബി നിയോഗിച്ചത് ആരെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വദാ നടന്നില്ലേ, വിടവാങ്ങൽ ഹജ്ജ്, അത് നടത്തിയ ശേഷം പ്രവാചകൻ രോഗിയായി കിടപ്പിലായപ്പോ നിസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കാൻ നബി ആരോടാണ് ആവശ്യപ്പെട്ടത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. ഉപ്പ ഖുർആൻ പാരായണത്തിനിടെ കരയാറുള്ള വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് ഇമാമായി നിൽക്കാൻ കഴിയില്ലെന്നും ഐഷബിയു പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു തന്നെ ഇമാമായി നിൽക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. രോഗിയായി കിടക്കുന്ന പ്രവാചകന് പകരമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഇമാമായി നിന്ന് നിസ്കാരം നിർവഹിച്ച കഥയും ഒക്കെ ഒരു നേതൃത്വ ഗുണമെന്നർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വത്തിനെ ബി അംഗീകരിച്ചതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്ര കഥയിലൂടെ നമ്മളിങ്ങനെ പ്രയാണം തുടരുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് ഏവർക്കും ഇഷ്ടമുള്ള കഥ പറയാം എന്നുള്ളൊരു പ്രോഗ്രാമാണ്. അബ്ദുസലാം വീട്ടിയാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: ഇനി ജനക്ഷേമം, ഹജ്ജ് മുൻകരുതലുകൾ, രേഖകൾ.
1: നമ്മോടൊപ്പം ചേരുന്നത് ജാഫർ വിളയൂർ ഇബ്നു അലി എടത്തനാട്ടുകാരാ.
2: കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജനക്ഷേമ പരിപാടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹാജിമാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ജാഫർ വിളയൂർ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. പാലക്കാട് ജില്ലയിലെ ഹജ്ജ് ഡിസ്ട്രിക്ട് ട്രെയിനറാണ് അദ്ദേഹം, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. കുലുക്കരല്ലൂരിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങൾ ഏതാനും വർഷങ്ങളായി അദ്ദേഹം ഈ ഫീൽഡിലുണ്ട്. സാർ, നമുക്ക് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ലഗേജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ക്യാമ്പിലെത്തുന്ന ആ കാര്യങ്ങളാണ്. രേഖകൾ എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത് ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് പറയാം. അതിൻ്റെ പ്രത്യേക ഫയൽ അവരോട് കീപ്പ് ചെയ്യാനും പറയണം അല്ലേ?
4: തീർച്ചയായിട്ടും. പ്രധാനമായിട്ടും നേരത്തെ നമ്മളെ കയ്യിൽ പാസ്പോർട്ട് കിട്ടിയിരുന്നില്ല. നമ്മൾ പാസ്പോർട്ട് അപേക്ഷ സെലക്റ്റീവായ ഹജ്ജുമാർക്ക് ഫസ്റ്റിലെ അപേക്ഷയുടെ കോപ്പിയും പൈസ
3: ഒറിജിനലും പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ നമ്മുടെ ഹാജിമാര് പാസ്പോർട്ട് കൊടുത്തിട്ടില്ല.
4: ഇല്ല,
3: നിർദ്ദേശം കിട്ടിയിട്ടില്ല.
4: അതെ അതെ. അപ്പോൾ പ്രധാനമായിട്ടും ഒറിജിനൽ പാസ്പോർട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് അത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ പാസ്പോർട്ട് അലസമായി എടുത്തു വെക്കുക, പിന്നെ അത് എപ്പോഴും നമ്മൾ പാസ്പോർട്ട് എടുത്ത് നോക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത കാരണത്താൽ അതൊക്കെ പൂപ്പിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ചില പാസ്പോർട്ടുകളെ ഫസ്റ്റിൽ എനിക്ക് ഞങ്ങളത് കേട്ടപ്പോൾ ശരിയാണ് വന്നതെങ്കിൽ പോലും പൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കേണ്ട രീതിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. തുടക്കരുത്, നനഞ്ഞത് കൊണ്ടോ മറ്റോ കാര്യങ്ങൾ തുടക്കരുത് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു.
3: അതേപോലെ രണ്ട് ബ്ലാങ്ക് ഷീറ്റുകൾ,
4: ലാസ്റ്റ് രണ്ട് ബ്ലാങ്ക് കാല് ഷീറ്റുകൾ അതിലെന്തായാലും വേണം. എനിവേ അതിലിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്തുകാലത്താണ് പാസ്പോർട്ട് പുതുക്കിയതെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള പാസ്പോർട്ടും കൂടി കയ്യിൽ കരുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
3: പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും
4: തീർച്ചയായിട്ടും കരുതണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾക്ക് കൊണ്ടുപോകേണ്ട, കയ്യിൽ വെക്കേണ്ടത് ഫ്ലൈറ്റ് ബുക്കിംഗ് കൺഫർമേഷൻ അപ്ഡേറ്റ് ചെയ്ത പ്രിൻ്റൗട്ട് എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈയിടെ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ അത് നമ്മുടെ യൂസർ നെയിമും അതുപോലെ എം പിന്നും അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് സൈറ്റിൽ നിന്ന് വളരെ ഈസി ആയിട്ട് എടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഓരോന്നും 2 കോപ്പി കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
3: പാസ്പോർട്ടിൻ്റെ കോപ്പികളും
4: പിന്നെ വിസ കോപ്പിയും.
3: വിസയും വിസ ഓൺലൈനിൽ
4: തീർച്ചയായിട്ടും, അത് ഓൺലൈനിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും.
3: പിന്നെ പണമടച്ച രസീതി,
4: പണയടച്ച റെസീറ്റ്, നമ്മൾ അപേക്ഷാ ഫോംസ് ഒക്കെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി.
3: ഓരോ ഹാജിയും ബന്ധപ്പെട്ട രേഖകൾ വെച്ചിട്ട്

0: ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് അത് ഭദ്രമായി ബാഗിൽ
1: തീർച്ചയായിട്ടും അതെ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഡോക്യുമെൻറ്റ്സ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ഒരു ഫയൽ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി അതിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
0: ഇത്തവണത്തെ ഹജ്ജിലുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് മക്കയിൽ ജിദ്ദയിൽ താമസിക്കുന്ന സ്ഥലത്ത് പാചകത്തിനുള്ള സൗകര്യം ഇല്ല.
1: അതെ അതെ അതെ.
0: നേരത്തെ തുടക്കത്തിലൊക്കെ എനിക്ക് തോന്നുന്നത് 1500 റിയാല് ഒരു ഹാജി കൊണ്ടുപോകണം മിനിമം ചെലവിന് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഹാജി 3000 റിയാല് കയ്യിൽ കരുതേണ്ടി വരും എന്നാണ് ഒരു കണക്കുകളും നിർദ്ദേശങ്ങളും സൂചിപ്പിക്കുന്നത്.
1: അതെ അതെ.
0: ഭക്ഷണകാര്യമായി ബന്ധപ്പെട്ട് ഒന്ന് പറയണം. അതേപോലെ റിയാല് എങ്ങനെയൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും അറിയാവുന്നതാണ് എങ്കിലും ഹജ്ജ് കമ്മിറ്റി ബന്ധപ്പെട്ടിട്ട് എന്ത് സൗകര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് കൂടി പറയണം.
1: കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നു, ഗ്രീൻ കാറ്റഗറിയും അസീസിയ കാറ്റഗറിയും. ഈ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് ഗ്രീൻ കാറ്റഗറി മാറി അസീസിയ കാറ്റഗറി മാത്രമായിരുന്നു. അസീസിയ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹറമിൽ നിന്ന് നിശ്ചിത കിലോമീറ്ററുകൾ ദൂരമാണെങ്കിലും വളരെ വിശാലമായതും സൗകര്യമുള്ളതുമായ കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള വിഭവങ്ങൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് കിട്ടുകയുമായിരുന്നു. വളരെ നല്ല സന്തോഷത്തിലായിരുന്നു ആ പോക്കുണ്ടായിരുന്നത്. പക്ഷേ സൗദി ഗവൺമെൻറ് ഈ വർഷം മുതൽ ഹജ്ജ് വേളയിൽ അസീസിയയിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ, ഒന്ന് മക്കത്ത്, പിന്നെ അത് കഴിഞ്ഞ മദീനയിൽ നമ്മൾ നേരത്തെ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ പുറത്തുനിന്നുള്ള കാറ്ററിംഗ് സർവീസിനെ ആശ്രയിക്കുക അല്ലാണ്ട് വേറെ മാർഗ്ഗമുണ്ടല്ല. പക്ഷേ ഇപ്രാവശ്യം മക്കയിലും നമുക്കൊന്നുമില്ല പാചകം ചെയ്യാനുള്ള അനുമതി കിട്ടിയിട്ടില്ല. നാളെ ഇതുവരെ കുറച്ച് വളരെ അവസാനം വരെ എന്ത് ചെയ്തു നമ്മുടെ ഹജ്ജ് കമ്മിറ്റി, അതിനുള്ള നല്ല നല്ല ശ്രമങ്ങൾ നടത്തി ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഹജ്ജുമാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം വയസ്സായ ആളുകളും രോഗികളും ഒക്കെ ഉള്ള ഒരു ടീമായിരിക്കുമല്ലോ നമ്മളെ കൂടെ. അപ്പോൾ അവർക്ക് കേരളീയ മുഴുക്കെ വിദേശ ഭക്ഷണം കിട്ടിയാൽ പോലും കുറച്ചൊക്കെ കേരളീയ ഭക്ഷണവും അതുപോലെ കഞ്ഞി പോലെയുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ, വളരെ പാചകം ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ നല്ല ഗുണം ചെയ്യുന്നുള്ളൊരു മുൻകരുതലിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ
0: നമ്മുടെ പിന്നെ പ്രായമുള്ള ആൾക്കാർക്ക് കുറച്ച് ചെറിയരി കഞ്ഞി ആദ്യം കിട്ടിയാൽ
1: ഹാപ്പിയാണ് അവരത്. അപ്പോൾ ഇപ്രാവശ്യം അതിനില്ല, അനുമതി ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് കുറച്ച്, ഇപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 1500 ദിർഹംസ് 1500 റിയാലൊക്കെ ആയിരുന്നു നമ്മൾ കയ്യിൽ കരുതിയിരുന്നത്. അത് അതിൻ്റെ 10 മടങ്ങ്, അതിൽ 3000 റിയാൽ വരെ കയ്യിൽ കരുതാനാണ് ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അതേസമയം ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ഈ സമയം വരെ, നമ്മൾ ഈ സമയം സംസാരിക്കണ വരെ ഹജ്ജ് കമ്മിറ്റി ഒരു കാറ്ററിംഗ് സർവീസിൻ്റെ ഒരു ടൈപ്പോ മറ്റു കാര്യങ്ങളൊന്നും നാളെ ഇതുവരെ ചെയ്തിട്ടില്ല, ഏർപ്പാട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അതിനുള്ള സൗകര്യം പ്രതീക്ഷിക്കാം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നമ്മൾ തൊട്ട് താമസിക്കുന്ന ഭാഗത്ത് മലയാളി ഭക്ഷണം കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം, അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ പരമാവധി ഹജ്ജ് കമ്മിറ്റി സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാം, പുറത്തുനിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹറമിലാവുമ്പോൾ ഹറമിൽ നിന്ന് നമ്മളുടെ നിസ്കാരങ്ങൾ തോഫ് സഹി ഉംറയൊക്കെ

0: അതുപോലെ SBI പോലെയുള്ള സ്ഥാപനങ്ങൾ അവരെ അവിടെ നേരിട്ട് വന്നിട്ട് ഹാജിമാർക്ക് ക്യാഷ് മാറാനുള്ള സൗകര്യങ്ങളും അതിൻ്റെ പിന്നെ ഡോക്യുമെൻസുകളൊക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്.
1: അപ്പോൾ നമുക്ക് ഹജ്ജ് ക്യാമ്പിലെത്തി ഒന്ന് വിശ്രമിച്ച് നിർദ്ദേശങ്ങൾ കിട്ടി, അങ്ങനെ അവരെ വാഹനത്തിൽ കയറ്റിയിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും.
0: തീർച്ചയായിട്ടും
1: അവിടുന്ന് ബാക്കി കാര്യങ്ങളൊന്ന് പറയാം.
0: ആ എയർപോർട്ട് എല്ലാ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് ചെയ്തിട്ടാണ് നേരിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നത്.
1: ലഗേജും നേരത്തെ വാങ്ങി,
0: നേരത്തെ ലഗേജും. അപ്പോൾ നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞു.
1: അതേപോലെ അവരുടെ മക്കയിലെ ജിദ്ദയിലെ താമസം എവിടെയൊക്കെയാണ്, ബിൽഡിംഗ് ഏതാണ്, കാര്യങ്ങൾ കൂടി ക്യാമ്പിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും.
0: ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് കിട്ടുന്ന, നമുക്ക് നമ്മളുടെ കവർ നമ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പാസ്വേഡ് യൂസർ നെയിമും ഉപയോഗിച്ച് പിന്നെ സുവിധ ആപ്പിൽ കയറിയാൽ തന്നെ നമുക്ക് നമ്മളുടെ ബിൽഡിംഗ് നമ്പർ, റൂം നമ്പറുകൾ ഏറെക്കുറെയൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ലഭ്യമായി വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് പൂർണ്ണമായും അപ്ഡേറ്റ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ നമ്മളെ
1: ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറിയിട്ട് ഈ കവർ നമ്പർ അടിച്ചു കൊടുത്താലും അത് ലഭിക്കും.
0: നമുക്കിതിനു വേണ്ടി ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സുവിധ ആപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കവറിൽ ഒരാൾ എത്ര പേരാണെങ്കിലും കവർ ഹെഡിൻ്റെ യൂസർ നെയിമും MPIN വെച്ച് അതിൽ കയറിക്കഴിഞ്ഞാൽ നമ്മളെ കൂടെ പോരുന്ന സ്റ്റേറ്റ് ഇൻസ്പെക്ടറുടെ, ഹജ്ജ് ഇൻസ്പെക്ടറുടെ ഫോൺ നമ്പർ, പേര്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എന്തുണ്ടാവും അതിലൂടെ നമുക്ക് ഇപ്പോൾ കിട്ടും. ഇനി അത് നമ്മൾ ക്യാമ്പിൽ നിന്ന് ചെന്ന് അത് ഹജ്ജിൻ്റെ സ്ഥലത്തേക്ക് മക്കത്തെത്തി ജിദ്ദയിലേക്ക് എത്തുന്നതോടുകൂടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ അതിലെന്തുണ്ടാവും അപ്ഡേറ്റ് ചെയ്ത്
1: കൊണ്ടിരിക്കും.
0: തീർച്ചയായിട്ടും അത് അപ്പോൾ ഉദാഹരണം പറയാം, വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെക്കുറിച്ച് എത്ര ബോധവാനാണെങ്കിലും എങ്കിൽ പോലും വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരാനും ഇല്ല സംവിധാനങ്ങൾ ഹജ്ജ് കമ്മിറ്റി ഒരു
1: ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന.
0: തീർച്ചയായിട്ടും
1: സ്മാർട്ട് വാച്ച് കൊടുക്കും,
0: സ്മാർട്ട് വാച്ച്, അതുപോലെ ഈ സുവിധ ലുസ്ക് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഹജ്ജ് കമ്മിറ്റി വളരെ അഡ്വാൻസ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്.
1: നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എത്തിയില്ല, നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ.
0: ആ അപ്പം നമ്മൾ ഹജ്ജ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി ഞാൻ തിരിച്ച് ബാക്കിലോട്ട് പോരുകയാണ്. ഹജ്ജ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ ലഗേജ് നമ്മളെ കയ്യിൽ നിന്ന് കിട്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 12 മണിക്കൂറാണെങ്കിൽ അതിൽ വളരെയേറെ നല്ല നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് എന്തുണ്ട് നമുക്ക് കിട്ടാണ്ട്, നല്ലൊരു ക്ലാസ് അവിടെ നിന്ന് കിട്ടും. നമ്മൾ ഒരുപാട് ക്ലാസ്, ആത്മീയമായിട്ടുള്ള ക്ലാസ്സുകൾ, ടെക്നിക്കൽ ക്ലാസ്സുകളൊക്കെ ഇതിൻ്റെ മുന്നേ ഹജ്ജ് കമ്മിറ്റി ക്രമീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള സാങ്കേതിക ക്ലാസ്സിന് പുറമെ ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ആ അത് അതിൽ ആത്മീയമായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ ടെക്നിക്കൽ ക്ലാസ്സുകളൊക്കെ അതിൽ ഇൻക്ലൂഡായിട്ട് 1-2 ദിവസങ്ങളിലൊക്കെ വെച്ച് നടത്തുന്നുണ്ട്. അതൊക്കെ ആളുകൾ ആർജിച്ചെടുത്തിട്ട് ഒക്കെ സൂക്ഷിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. എങ്കിൽ പോലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്, ഞാൻ ഒരുപാട് തവണ സെല്ലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കൊച്ചിൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വല്ലാതെ കൊതിച്ചു പോയിട്ടുണ്ട്. കാരണം അവിടുത്തെ ഈ വ്യത്യസ്ത ദിവസങ്ങളിൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പണ്ഡിത ആളുകൾ, പണ്ഡിത കേസരികൾ വന്നിട്ട് ഈ ഹാജിമാരെ, ഒരു ഫ്ലൈറ്റിന് പോകേണ്ട ഹാജിമാരെ നിസ്കാരത്തിന് ശേഷം അവർക്ക് ഹജ്ജിന് കൊടുക്കുന്ന കുറച്ച് വിവരങ്ങളുണ്ട്. അവിടെ ചെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മക്കത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മദീനത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഓരോ പോയിൻ്റുകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ടൊരു കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നേരെ പിന്നെ അവരെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ അവർ മക്കത്തിലേക്ക് വേറൊരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യം.
1: പിന്നെ എയർപോർട്ടിൽ എത്തുന്നു, അവർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന് നമ്മുടെ സ്റ്റാഫ് അതേപോലെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച്, എയർപോർട്ട് അതോറിറ്റിയുടെ സ്റ്റാഫുകൾ അടക്കം, എയർ ഇന്ത്യ അല്ലെങ്കിൽ ഏതാണ് വിമാന കമ്പനികളുടെ അടക്കമുള്ളത്, അങ്ങനെ ഫ്ലൈറ്റിൽ അവർ കയറുന്നു. ജിദ്ദയിലാവും മിക്കവാറും കേരളത്തിലുള്ള ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്?
0: ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജിദ്ദയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ജിദ്ദയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഹജ്ജ് കമ്മിറ്റിയുടെ ആളുകൾ അവിടെ ഉണ്ടാവും, നമ്മളെ സ്വീകരിക്കാൻ ആളുകളുണ്ടാവും. അവിടെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ ഒരുപാട് അനേക രാഷ്ട്രങ്ങളിൽ നിന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ഹാജിമാർ വരും. സ്വാഭാവികമായിട്ടും കുറച്ച് തിരക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ക്ഷമ നന്നായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം വരി നിന്നിട്ടും ഒത്തിരി പ്രയാസങ്ങളൊന്നുമില്ല അത് ഈ ഒരു തിരക്കുണ്ടാവുന്ന മാത്രം. എല്ലാ സൗകര്യങ്ങളും ഒതു കൊടുക്കാനും നിസ്കരിക്കാനും പിന്നെ അതുപോലെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ അവിടെ വിശാലമാണ്. എങ്കിൽ പോലും അതെല്ലാ നടപടികൾ ക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ്

0: നമ്മളുടെ ഹജ്ജ് കമ്മിറ്റീൻ്റെ ആളുകൾ വന്ന് നമ്മുടെ മക്കയിലേക്ക് കൊണ്ടുപോകും. അവിടെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഫ്ലാറ്റുകളിൽ റൂമുകളിൽ അവരെത്തിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ ലഗേജുകളും അവിടെ എത്തും. എത്തിക്കഴിഞ്ഞതിന് ശേഷം, വിശ്രമിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, നമ്മളിവിടുന്ന് ഇഹ്റാമിലെ ഇക്കാരം പോവുക. അപ്പോൾ അതിനുശേഷം ഇൻഷാല്ലാ അവിടുന്ന് വിശ്രമത്തിന് ശേഷം നേരെ ഉംറയിലേക്ക് പോകും.
1: താമസം സ്ത്രീകൾ വേറെയും പുരുഷന്മാർ വേറെയും അങ്ങനെയാണ്
0: അത് പറഞ്ഞ് അത് അങ്ങനെ തന്നെയാണ്. അതേസമയം അത് ഫ്ലാറ്റുകളോ റൂമുകളോ, ഇപ്പം നമുക്കൊരു ഷുഗ ഒരു വില്ല കിട്ടിക്കഴിഞ്ഞാൽ ഒരു റൂമിൽ നമ്മളെ കൂടെ പോരുന്ന പുരുഷന്മാരും തൊട്ട റൂമിൽ നമ്മളെ കൂടെ പോരുന്ന വനിതകളായിരിക്കും. അതുപോലെ വേറെ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ തൊട്ട അപ്പുറത്തെ റൂമിൻ്റെ നിലയിലെ റൂമിലേക്കൊന്നും മാറ്റില്ല. നമ്മളൊക്കെ എല്ലാ അടുത്തടുത്ത റൂമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാക്കുകയില്ല.
1: വിശ്രമിച്ചതിന് ശേഷം ഒരു ലഘു ഭക്ഷണമൊക്കെ
0: കഴിച്ചതിന് ശേഷം ഈ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ ഉംറയിലേക്ക് കൊണ്ടുപോയി തിരിച്ച് റൂമിലേക്ക് തന്നെ കൊണ്ടുവരും.
1: എങ്ങനെയാണ് അവർ റൂമിൽ നിന്ന് ഹറമിലേക്ക് പോക്കും അതുപോലെ തിരിച്ച് വരവും, എന്ത് സൗകര്യങ്ങളാണ് ഹജ്ജ് കമ്മിറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക?
0: ഹജ്ജ് കമ്മിറ്റി നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെ നമുക്കൊക്കെ ഇവിടുന്ന് ഒത്തിരി രേഖകൾ ഇവിടുന്ന് പോരുമ്പോൾ തരുന്നുണ്ട്. ഇവിടുന്ന് നമ്മുടെ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് അതിന് പുറമെ അവിടെ ചെന്നതിന് ശേഷവും നമുക്ക് എന്തുണ്ട്, ഒരുപാട് രേഖകൾ അടങ്ങുന്ന ടാഗുകൾ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോ ഫ്ലാറ്റിനും ഹറമിലേക്ക് പോകാൻ അനുവദിച്ചിരിക്കുന്ന ബസ്സിൻ്റെ നമ്പർ തരും നമുക്ക്. ആ നമ്പർ നമ്മൾ കാണിച്ചു കൊടുത്താൽ ആ ബസ്സിൽ 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ബസ്സുകളുണ്ടാവും. ഓരോ ബസ്സിലും ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുന്നു, അടുത്ത ബസ് അപ്പോഴേക്കും അവിടെ വന്ന് നിൽക്കുന്നു, അതും നിറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ എപ്പോഴും ബസ്സുകൾ പോകുക വരിക ഒന്നും കൊണ്ടിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമ്മളുടെ കുടുംബങ്ങളോടൊപ്പം അല്ലെങ്കിൽ നമ്മളെ കൂടെ ആരാണോ അവരെ കൂടെ ഇതിൽ ഒരുമിച്ച് പോകാം, തിരിച്ച് വന്ന് പോകാം. തിരിച്ച് നമ്മൾ പള്ളിയിൽ ഇഹ്റാം എവിടേക്കാണോ നമ്മൾ പോകുന്നത്, നമ്മൾ മിക്കവാറും ഹർമയിലേക്കാണല്ലോ പോകുക, ഉംറയ്ക്കാകും പോവുക, അതല്ലെങ്കിൽ പിന്നെ തവാഫിനായിരിക്കും പോവുക. എങ്ങനെ ആയാലും അത് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇതേ ബസ്സിൽ അവിടുന്ന് കയറിയിട്ട് ഈ നമ്പറിൽ ബസ്സിൽ അതേ കയറിയിട്ട് തിരിച്ച് ഇതേ സ്ഥലത്ത് തന്നെ അവർ കൊടുന്ന് നമ്മളെ ഇറക്കിത്തരും.
1: അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്, ഈ കാലാവസ്ഥയിലുള്ള മാറ്റം, അതുപോലെ ചൂട്. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാണല്ലേ?
0: തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ മിഷൻ നമ്മൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്ന വളരെ വളരെ വളരെ ഹൈടെക് രീതിയിലുള്ള മെഡിക്കൽ സംവിധാനമാണ് ജിദ്ദയിലും മദീനത്തും മീനായിലും എല്ലാ മേഖലകളിലും, ഹജ്ജിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് വേണ്ടിയിട്ട് വിപുലമായ രീതിയിൽ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ കേരളീയ ആളുകൾക്ക്, കേരളത്തിൽ നമ്മളെ ഭാഷാ പരിജ്ഞാനമുള്ള ഡോക്ടേഴ്സ് നഴ്സ് പോലെയുള്ള ആളുകളെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ ഹജ്മാൽ പിൽഗ്രിംസ് പോകുന്നതിൻ്റെ മുമ്പേ അവിടെ എത്തും. നമ്മളൊക്കെ പോകുന്നതിന് ശേഷമാണ് അവർ ഓരോരും അവിടുന്ന് തിരിച്ചു പോരും.
1: മെഡിക്കൽ സൗകര്യം സേവന സൗജന്യമാണോ?
0: തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും സൗജന്യമാണ്.
1: ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉംറ ചെയ്യുന്നു, വിശ്രമിക്കുന്നു, പിന്നെ സമയത്തിനനുസരിച്ചിട്ട് ഹറമിൽ പോകുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളികളിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ നടത്തുന്നു. ലക്ഷ്യം ഹജ്ജാണ്.
0: അതെ അതെ.
1: അപ്പോൾ അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുണ്ട്. അതിൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്പെക്ടർ എന്നുള്ള നിലക്ക് സാറിന് പ്രത്യേകിച്ച് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മൾ തുടക്കം മുതൽ തന്നെ ഹജ്ജ് കമ്മിറ്റി അവരോട് പറയുന്നുണ്ട് എന്ത്, നമ്മൾക്ക് ഹജ്ജിന് പോകുമ്പോൾ കുറേ നടക്കേണ്ടതുണ്ട്. നമ്മളുടെ കാലാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടും വേറെ ഒരു കാലാവസ്ഥ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാം കൊണ്ടും. അപ്പോൾ അതിന് പ്രധാനമായിട്ട് നടത്തം എന്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേർക്ക് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിന്ന് ആർക്കും നടത്തമില്ല, നടത്തമുണ്ട് എന്ന് പറയാൻ ആളുകളോട് പറയുന്ന ആളുകൾ പോലും ഇന്ന് ഇതിൽ നിന്ന് നടക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ബൈക്കായിട്ടും കാറായിട്ടും നമ്മൾ നടക്കുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് പോരുന്ന ആളുകളോട് പ്രത്യേകം നമ്മൾ ഒരു വർഷം മുമ്പേ അല്ലെങ്കിൽ ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്ന മുമ്പ് ആ സമയത്തേ പറഞ്ഞു പോരുന്നുണ്ട്, ദിവസവും നന്നായിട്ട് നടക്കണം, വ്യായാമം ചെയ്യണം, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളായ ബ്ലഡ് പ്രഷർ അതുപോലെ പ്രമേഹം ഉള്ള ആളുകൾ വ്യായാമത്തോടൊപ്പം തന്നെ ഭക്ഷണ നിയന്ത്രണം, സമയത്തിനുള്ള മരുന്ന് കഴിക്കൽ, അതിൻ്റെ തുടർ ഫോളോ അപ്പുകളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതേസമയം ഇതൊന്നും കേട്ടിട്ടും പറഞ്ഞിട്ടൊന്നും അനുസരിക്കാത്ത ആളുകൾ ശരിക്കും അവിടെ ചെന്നായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്.
1: കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അതേപോലെ എസ്കലേറ്ററുകൾ ഉപയോഗിക്കൽ, യന്ത്രക്കോണി, ലിഫ്റ്റുകൾ, അതേപോലെ ചിലരെങ്കിലും യൂറോപ്യൻ ക്ലോസറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്,
0: അതെ അതെ,
1: അതും ശ്രദ്ധിക്കണം.
0: അത് നമ്മൾ ഇവിടുന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എസ്കുലേറ്ററൊക്കെ നമുക്ക് ദൂരെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത എല്ലാ മാളുകളിലും അത് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താൻ പറയുന്നുണ്ട്. പിന്നെ ലിഫ്റ്റ് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ആളുകൾ ഇപ്പോൾ പേടിക്കാനൊന്നും ഇല്ല. എങ്കിലും പോലും അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ, ലിഫ്റ്റിലൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ഓപ്പൺ ആകുന്നതോട് കൂടെ തന്നെ ആളുകൾ ഓടിക്കയറുന്നൊരു സംവിധാനമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അജിനാണോ എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഹജ്ജ് വേളയിലാണോ എന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജ് കമ്മിറ്റിയുടെ ക്ലാസ്സിൽ ഇത് പറയുകയുണ്ടായി, ലിഫ്റ്റ് ഓപ്പൺ ആയ ഉടനെ ആളുകൾ കയറി, പക്ഷേ ലിഫ്റ്റിൻ്റെ സ്റ്റെയർ എത്തിയിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ അതിൽ കയറി, ഇയാൾ താഴെ വീണു. പിന്നെ രണ്ട് മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്ര ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന ആളുകളാണ് ഇത്ര ഈ ബോഡി കണ്ടിരുന്നത്, അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു, മരിച്ചിരുന്നു ആളെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഒന്ന് വളരെയേറെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
1: ജിദ്ദയിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് മിനയിലേക്കുള്ള യാത്ര, അതിൻ്റെ സൗകര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, അതേപോലെ പരിമിതമായ സൗകര്യം അവിടെ ഉണ്ടാവുള്ളൂ, അവിടെയും ലഗേജിനൊരു പ്രാധാന്യമുണ്ട്.
0: മക്കയിൽ നിന്ന് നമുക്ക് മിനയിലേക്ക് പോകാനുള്ള നിർദ്ദേശം നമുക്ക് നേരത്തെ ഹജ്ജ് കമ്മിറ്റി മുത്തവഫ് നമുക്ക് അവിടുന്ന് തരും. അത് കഴിഞ്ഞ് അതായി കഴിഞ്ഞാൽ നമുക്ക് ബസ് വരും. ആ ബസ്സിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള ടെൻറ്റിലേക്ക്, മിനയിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ താമസിപ്പിക്കും. യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഈ ടെൻറ്റ് നമുക്ക് പോകുന്നതിന് മുമ്പേ പോയി, നേരത്തെ പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ പോയി കാണാനുള്ള സാഹചര്യം ഉണ്ടാവും. നമ്മൾ പോകുന്ന ടെൻറ്റ് അല്ലെങ്കിൽ ആ പ്രദേശത്തെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഒന്ന് പോയി കാണാനൊക്കെ ഒരു സാഹചര്യം കുറച്ച് നേരത്തെ പോകുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും. കുറച്ച് വേഗി പോകുന്ന ആളുകൾക്ക് പിന്നെ തിരക്കൊക്കെ ആയ കാരണത്താൽ ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല. എങ്ങനെതായാലും വളരെ സുരക്ഷിതമായി നല്ല രീതിയിൽ ബസ്സിൽ നമ്മളെ അവിടെ എത്തിക്കും ഹജ്ജ് കമ്മിറ്റി.
1: അതായത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല,
0: തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള പ്രയാസം.
1: നിർദ്ദേശം തരും, ഇന്ന സമയത്ത് റെഡി ആയിരിക്കുക.
0: അതെ അതെ.
1: അപ്പോൾ പരിമിതമായ ലഗേജൊക്കെ ആയിട്ട് റെഡി ആയിരിക്കുക, ബസ്സിൽ കയറ്റും, അവിടെ കൃത്യമായിട്ട് ഏത് ടെൻറ്റിലാണോ അവിടെ കൊണ്ടിട്ട് ഇറക്കും.
0: അതെ അതെ. നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ തലേ ദിവസം തന്നെ നമുക്ക് SHI തരും. ആ നിർദ്ദേശം അനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫ്ലൈറ്റിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയാൽ മതി. അല്ലാത്ത സമയത്ത് ഒരു കാരണവശാലും നമ്മൾ അതായത് ഇറങ്ങി വെയിറ്റ് ചെയ്യരുത്. തരുന്ന നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കാൻ വേണ്ടി നമ്മൾ ഹജ്ജുമാർ ബാധ്യസ്ഥരാണ്.
1: നമ്മൾ ഹജ്ജിലിൻ്റെ കുറേ കാര്യങ്ങളിൽ മുന്നോട്ട് പോയി, ഏതാണ്ട് മിനയിലെ ടെൻറ്റുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. മുസ്തലിഫ, അറഫ, കല്ലേർ, മടക്കം, മദീന, കുറച്ച് കാര്യം കൂടിയും ബാക്കിയുണ്ട്. പക്ഷേ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ തീരുകയാണ്.
0: തീർച്ചയായിട്ടും
1: നമുക്ക് അടുത്തതിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം.
0: ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും.
1: അസ്സലാമു അലൈക്കും.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം എന്ന പ്രോഗ്രാമായിരുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നാം കേൾക്കുകയുണ്ടായി. ഹജ്ജ് മുൻകരുതലുകൾ രേഖകൾ. നമ്മോടൊപ്പം ചേർന്നത് ജാഫർ വിളയൂരും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയുമായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. പീസ് റേഡിയോ ദൃശ്യം.
3: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ലബീദ് നാലകത്താണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ദൃശ്യം പരിപാടിയിൽ മറ്റൊരു യാത്രാ വിശേഷങ്ങളുമായിട്ടാണ് ഡോക്ടർ ലബീദ് നാലകത്ത് നമ്മുടെ കൂടെയുള്ളത്. സർ, ഈ ദൃശ്യം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
4: ഓക്കെ.
3: നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ യാത്രയിലെ ഏറ്റവും ഹൃദ്യമായിട്ട് എടുത്തു പറയാവുന്ന ഒരു രാജ്യമായിട്ട് പറഞ്ഞ അസർബൈജാനായിരുന്നു. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അസർബൈജാനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഈ സമയത്തിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു.
4: ഞങ്ങൾ അസർബൈജാനിലേക്ക് പോകുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് തന്നെ പോക്കിനെ കുറിച്ചുള്ളൊരു ധാരണ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, അസർബൈജാൻ എന്ന് പറയുന്നത് USSR ഭാഗമായിരുന്നു, റഷ്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ റഷ്യയിലേക്ക് പോവുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. വേറൊരു പ്രദേശം അല്ലെങ്കിൽ അങ്ങേയറ്റത്തുള്ള വലിയ അന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകത്തിനെ തന്നെ കീഴടക്കുന്ന രീതിയിലുള്ള ഒരു സൈന്യവും എല്ലാ രീതിയിലും ലോക ശക്തിയായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു റഷ്യ. അപ്പോൾ ആ റഷ്യയുടെ ഒരു ഭാഗം, എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. അപ്പോൾ അത്രയും അങ്ങനെയുള്ള ഒരു ഒരു ധാരണയാണ് ആദ്യത്തെ ഒരു
3: അസർബൈജാനെ
4: കുറിച്ചുള്ള.
3: ഇത് പോയത് ഇപ്പോൾ എത്ര വർഷം മുമ്പാണ്?
4: ഇപ്പോൾ കഴിഞ്ഞ വർഷം.
3: കഴിഞ്ഞ വർഷം?
4: കഴിഞ്ഞ വർഷം. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ഇങ്ങനെ 6 മാസം മുമ്പ് പ്ലാൻ ചെയ്തു. അതിൻ്റെ പണം സ്വരൂപിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഒരു പൈസ കൊടുക്കുന്ന രീതിയല്ല, പല ട്രാവൽസുകളും പല രീതിയിലും യാത്ര തന്നെ പ്രൊമോട്ട്
3: ചെയ്യുന്നുണ്ട്.
4: അപ്പോൾ 1 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു ട്രാവൽസിലേക്കൊക്കെ കൊടുത്താൽ 1 വർഷം കഴിഞ്ഞാൽ ആ 1 ലക്ഷം രൂപ നമുക്ക് തരും. ഒരു വിദേശ രാജ്യത്തേക്ക് പോവാം. അപ്പോൾ മലേഷ്യ, കൊളംബോ, തായ്ലാൻഡ് ഇതിലൊക്കെ പോകാവുന്ന രീതിയിലുള്ള ഗോൾഡൻ സ്കീമുകളുണ്ട്. അപ്പോൾ ആ സ്കീമുകളിൽ കുറച്ച് പൈസ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യും. 1 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ അത് വാങ്ങും. അതിൻ്റെ ഒരു ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വിദേശ യാത്ര കിട്ടുകയാണ്. അപ്പോൾ അസർബൈജാൻ എന്നുള്ളത് 6 മാസം മുമ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള പണം സ്വരൂപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് തന്നെ പണം ഇട്ടിട്ടുള്ളതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ള നിലക്കാണ് ഒരു അസർബൈജാൻ യാത്ര നോക്ക്. പക്ഷേ 65,000 രൂപയോളം എനിക്ക് അതിൽ കിട്ടി. 1 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ അതിൻ്റെ ചിലവായിട്ട് വന്നത്. അപ്പോൾ 35,000 രൂപയാണ് എൻ്റെ സ്വന്തമായ പൈസ എന്നുള്ള നിലക്ക് ഞാൻ എടുത്ത്. അങ്ങനെയാണ് ഈ യാത്രകൾ പ്ലാൻ ചെയ്യുക. അല്ല, 1 ലക്ഷം രൂപ ചിലവാക്കിയാൽ എത്രങ്ങാനും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാന്നുള്ള ആലോചന നടത്തുന്ന ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടിലുള്ള ആ ഫണ്ടിങ് അല്ലെങ്കിൽ ആ രീതി ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യും. അപ്പോൾ റഷ്യയുടെ ഭാഗമായിട്ടുള്ള ഈ അസർബൈജാൻ കാണുക എന്നുള്ളത് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു ധാരണ ഉണ്ട്. പിന്നെ കിട്ടാവുന്ന രീതിയിലൊക്കെയുള്ള മാഗസീനുകളിലും യൂട്യൂബുകളിലും ഒക്കെ അങ്ങനെ കണ്ടു. അപ്പോൾ ചില പ്ലാൻ ചെയ്യുന്നതൊരു ഒരു ടീമിൻ്റെ കൂടെയാണെങ്കിലും 10-40 ആൾക്കാരുള്ള ടീമിൻ്റെ കൂടെയാണെങ്കിലും നമ്മൾ പറയുന്ന ഭാഗത്തേക്ക്, പഠിച്ച ഭാഗത്തേക്ക്, അനുഭവങ്ങളുള്ള ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കാറിൻ്റെ മ്യൂസിയം ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ കാർ മ്യൂസിയം ഉള്ളത് അസർബൈജാനിലാണ്. അതുപോലെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറുകളുള്ള ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്നത് അസർബൈജാനിലാണ്. അമേരിക്കയിലോ മറ്റു പ്രദേശങ്ങളിലോ ഒന്നല്ല, അസർബൈജാനിലാണ്. അതുപോലെ ആളുകളുടെ യൂറോപ്യൻ സ്റ്റൈലാണെങ്കിലും കൃത്യമായ രീതിയിൽ ദീന് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി നല്ല മറവോടുകൂടി എന്നാൽ യൂറോപ്യൻ കൾച്ചറും കൂടെ കൂടിയിട്ടുള്ള രീതിയിലുള്ള ഒരു സംസ്കാരമാണ് അസർബൈജാനികളുടെ.
3: ശരിക്കും അവിടെ മുസ്ലിംസാണോ ഭൂരിപക്ഷം?
4: ഭൂരിപക്ഷം മുസ്ലിംസാണ്.
3: അസർബൈജാൻ ഇസ്ലാമിക രാജ്യം, പഴയ ആ ചരിത്രവുമായിട്ടൊക്കെ പലരും ഒരുപാട്
4: നല്ല ബന്ധമുണ്ട്. കാരണം അവിടെ 100 ആണ്ടുകൾ പഴക്കമുള്ള പള്ളികളുണ്ട്. അതുപോലെ സംസ്കാരങ്ങൾ നിലനിർത്തുന്ന രീതിയിലുള്ള പള്ളികളും മറ്റ് രീതികളൊക്കെ ഉണ്ട്. മഹല്ല അടിസ്ഥാനത്തിലുള്ള സംഗതികൾ അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അവിടെ ഉണ്ട്. ഞങ്ങളൊരു ഒരു പള്ളിയിലേക്ക് കയറി നോക്കിയ സമയത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഇല്ലാതാണ്. പക്ഷേ റഷ്യയുടെ ഭാഗമായിരുന്നു, അവിടെ റഷ്യൻ ഭരണകൂടം നടത്തിയിട്ടുള്ള സംഗതിയാണെങ്കിലും പിന്നീട് അസർബൈജാൻ വന്നതോടുകൂടി ഒരു രാജ്യമായി മാറിയതോടുകൂടി ആ സംസ്കാരവും യൂറോപ്യൻ സംസ്കാരം കൂടെ ഒരു സമ്മിശ്ര രീതിയിലുള്ള
3: രീതിയാണ്.
4: ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പും മറ്റു സംഗതികളൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ
3: മുസ്ലിം ഭരണ പ്രദേശമല്ല, പക്ഷേ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉണ്ട്.
4: മുസ്ലിം ഭരണ പ്രദേശമാണ് ഇപ്പോ അവിടെയുള്ള. ഹുസൈൻ എന്ന് പറയുന്ന ഒരു രാജാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ മ്യൂസിയങ്ങളാണ്. അദ്ദേഹം വലിയ വിദേശ രാജ്യങ്ങളിൽ 100 രാജ്യങ്ങളിൽ പോയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി അവിടുന്ന് കിട്ടിയിട്ടുള്ള മൊമെന്റോകളൊക്കെ വളരെ കൃത്യമായിട്ട് ആ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്.
3: ഇത് അസർബൈജാന് ഒരു യൂറോപ്പുമായിട്ടുള്ള ഒരു കണക്ക് അല്ല, പിന്നെ റഷ്യയുടെ ഒരു ഭാഗം. പക്ഷെ ഈ അറബ് കൺട്രീസ് ആയിട്ടുള്ള അയൽപക്ക രാജ്യങ്ങൾ ഏതൊക്കെ വരുന്നത്?
4: നല്ല വന്നത് ഇപ്പം ഖസാക്കിസ്ഥാന്, താജിക്കിസ്ഥാൻ, പിന്നെ കിർഗിസ്ഥാൻ, ഇങ്ങനെയുള്ള സ്ഥാൻ വരുന്ന കുറെ പ്രദേശങ്ങളുണ്ട്. ഒരു 7 രാജ്യങ്ങൾ അതിന്റെ അയൽപക്കങ്ങളായിട്ടുണ്ട്. എന്നാൽ സൗദിയായിട്ടുള്ള നല്ല ബന്ധമുണ്ട്.
5: റഷ്യയിൽ തന്നെ ബുഖാരി
4: ബുഖാറ ഉണ്ട്. അതെ, അത് വേറെ ഒരു പ്രദേശമാണ്. ഈ ഈ രാജ്യത്തെല്ലാം വേറൊരു ഒരു വേറെ റഷ്യയിൽ നിന്ന് തന്നെ പിരിഞ്ഞിട്ടുള്ള വേറൊരു രാജ്യമായിട്ട് ബുഖാറ.
5: ഭാഷ ഏതായിരിക്കും?
4: അസർബൈജാനിയാണ് ഭാഷ. എന്നാൽ കോമൺ ആയിട്ട് മലയാളവും ഇംഗ്ലീഷും ഉണ്ട്.
5: മലയാളം,
4: സോറി, അറബിക്കും
5: ഇംഗ്ലീഷും,
4: അറബിക്കും ഇംഗ്ലീഷും. എന്നാൽ കൂടുതൽ മലയാളികൾ പോലുള്ള പ്രദേശം,
5: മലയാളി
4: ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ഗ്രാമത്തിലേക്ക് പോയ സമയത്ത് അവിടെ മുഴുവൻ മലയാളികളുണ്ട്. അപ്പൊ ഞങ്ങള് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി ഞങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും വരുന്ന പ്രത്യേകം ആളുകൾക്ക് അവരുടെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മലയാളികളുണ്ട്.
5: അവിടുത്തെ ആളുകളുടെ ഒരു ആതിഥ്യ മര്യാദ അങ്ങനെ
4: ഭയങ്കരമാണ്. അത് അതുകൊണ്ടാണ് അസർബൈജാനിലേക്ക് ഇനി എത്ര തവണ പോയാലും മടുക്കൂല. ഒരു ചാൻസ് അടുത്ത വർഷത്തേക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ട്, ഒരു ടീമിനായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ നൌഷാ സാറ് എന്റെ അധ്യാപകനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര കണ്ടാലും മടുക്കാത്തൊരു സംഗതി പറഞ്ഞാൽ, ഒന്ന് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ചുറ്റുഭാഗത്തും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയൊക്കെയാണോ ഇതിന് മനോഹാരിത കൊടുക്കാൻ പറ്റുക അത്രയും കൊടുത്തിട്ടുണ്ട്.
5: ശരി,
4: അത് ഇപ്പോഴും ഇങ്ങനെ പോയ സമയത്ത് രണ്ട് സിറ്റികളാണ്. ഒന്ന് ബാക്കു എന്ന് പറയുന്ന ഒരു പ്രദേശവും മറ്റൊന്ന് കപാല. രണ്ടും നല്ല എന്നാൽ നല്ല 90% കടൽ കൊണ്ട് ചുറ്റപ്പെട്ട രീതിയിൽ, എന്നാൽ ബാക്കി 10% മാത്രം ബാക്കിയുള്ളത്. എല്ലാ സമയത്തും ഉച്ച സമയത്താണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഒക്കെ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കടലിൻ്റെ എല്ലാ സംഗതികളും സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റുന്ന പ്രദേശമാണ്.
5: പുൽമേടുകളാണ്,
4: പുൽമേടുണ്ട്, കടലാണ് ബാക്കി ഒരു ഒരു ഏരിയ മുഴുവൻ.
5: പിന്നെ മലപ്രദേശങ്ങൾ
4: അതുണ്ട്. ചുറ്റപ്പെട്ട ഒന്ന് മലകളാൽ ചുറ്റപ്പെട്ടതുണ്ട്, മറ്റൊരു ഭാഗം കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അത്രയും ഭംഗിയുള്ള പ്രദേശങ്ങൾ ആയതുകൊണ്ടായിരിക്കണം അത് സൗന്ദര്യമാണ്. പിന്നെ പ്രകൃതിദത്താണ്, ആർട്ടിഫിഷ്യലാണ്, നമ്മൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയില ആ ഉള്ളതിനെ അതിന്റെ തനിമയോട് കൂടി ഉണ്ടാക്കി അത് നിലനിർത്തി അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഇപ്പോഴും ആ കാഴ്ച ഇങ്ങനെ ഒരു 6 മണിയുടെ സമയം അല്ലെങ്കിൽ 5 മണിയുടെ സമയത്ത് പോയിട്ട് രാത്രി 8 മണി അവിടെ മുകളിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ അത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് ഇങ്ങനെ കാണാം, അതിന്റെ ഭംഗിയുണ്ട്. ഓരോ ലൈറ്റ് ഇങ്ങനെ മാറി വരുന്ന അത് ഇപ്പോഴും മനസ്സിൽ അല്ലെങ്കിൽ കണ്ണിൽ ഇങ്ങനെ കാണാവുന്ന രീതിയിൽ.
5: ഗ്രാമീണ പ്രദേശങ്ങളിലൂടെയാണ് പോയത്? അത് പട്ടണങ്ങളാണോ?
4: പട്ടണമുണ്ട്, ഗ്രാമമുണ്ട്. പട്ടണം എന്ന് പറഞ്ഞാൽ തനി പട്ടണ രീതിയിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ഗ്രാമങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഉൾഭാഗത്തുണ്ട്. അവരെ സാധാരണ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ അവർ കൃഷി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു ഇവിടുത്തെ ഒരു തക്കാളി, വലിയൊരു തക്കാളി പോലുള്ള ഒരു ഒരു മാങ്ങയുടെ രീതിയിലും തക്കാളിയുടെ രീതിയിലുള്ള നല്ല ഒരു പിന്നെ ഫലമാണ് അവിടുത്തെ ഏറ്റവും വിഭവസമൃദ്ധമായിട്ടുള്ള സംഗതി. അപ്പം അത് ഇങ്ങനെ റോഡിൽ കപാലയിൽ നിന്ന് ഏകദേശം ഒരു 5 മണിക്കൂർ യാത്ര, ബാക്കൂരിൽ നിന്ന് കപാലയിലേക്ക് 5 മണിക്കൂർ യാത്ര ഉണ്ട്. ആ 5 മണിക്കൂർ യാത്രയിൽ ഞങ്ങൾ ഗ്രാമങ്ങളിൽ ചില ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഞങ്ങളൊന്ന് ഇറങ്ങും. ഒരു ഗ്രാമങ്ങൾ കൃഷിയൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ ആ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ആ പഴം നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി തിന്നാം എന്നുള്ള നിലക്ക് അവർ നമ്മളെ ആ തോട്ടത്തിലേക്ക് കയറ്റും. എന്നിട്ട് ആർക്ക് എത്ര വേണമെങ്കിലും അവിടുന്ന് തിന്നാം. അപ്പോൾ തിന്ന അവസാന സമയത്ത് പൈസ കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഡോളർ എടുത്താണ് ഇങ്ങനെ സ്വരൂപിച്ച് അദ്ദേഹം വാങ്ങിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഒരു കൂട്ടായിട്ട് പൈസ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അള്ളാഹിന്റെ ഒരു സാധനമാണ്, ഫീസബിലില്ലാണ്. ഫീസബിലില്ലാന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, ഞങ്ങളെ വണ്ടിയിലേക്ക് യാത്ര അയക്കുമ്പോൾ വണ്ടിയിൽ കയറ്റി അയക്കുന്ന വരെ അവർ നമ്മളെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, അവർക്ക് ആ പഴം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏകദേശം 1 കിലോ 2 കിലോ വീതമുള്ളത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എത്തും.
5: നല്ല
4: മധുരമുള്ള അവസാനം വരെ മധുരമുള്ള ഒരു പഴം, ഒരു പ്രത്യേക, ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് 4 കിലോ പഴം വാങ്ങിപ്പോന്നു. നാട്ടിലെത്തിയിട്ട് ഒരു മാസത്തിന് ശേഷമാണ് അത് പഴുപ്പായത്. എന്നാലും അതിന് അത്ര ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അവിടുത്തെ ഒരു പ്രദേശത്തിന്റെ കൂടിയാണ് ആ ടേസ്റ്റ്.
5: അവിടെ ഫുള്ള് എങ്ങനെ തണുപ്പ് പ്രദേശമാണോ അതോ അതിങ്ങനെ മാറി മാറി വരുന്ന സീസണാണോ?
4: ചൂടുണ്ട് മഴയുണ്ട്, ഒരേ ദിവസം തന്നെ ചൂടുണ്ട് മഴ. പൊതുവേ ഒരു തണുത്ത പ്രദേശമാണ്. എന്നാൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ അസഹ്യമായ തണുപ്പില്ല, ഒരു സാധാരണ നോർമൽ തണുപ്പാണുള്ളത്. എന്നാൽ മഴയുണ്ട്, ഇടക്ക് വെച്ചിട്ട് മഴ പെയ്യും. ഒന്നോ രണ്ടോ മണിക്കൂറുകളൊക്കെ ഉണ്ടാവുള്ളൂ, 1-2 മണിക്കൂറുകൾ ഈ കൃഷിക്കാവശ്യമുള്ള രീതിയിൽ മഴയുണ്ട്. എന്നാൽ നല്ല ചൂടുള്ള പ്രദേശമുണ്ട്. ഒരു ഒരു പ്രദേശം മൗണ്ട് പിന്നെ ഫയർ മൗണ്ടൈൻ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഏകദേശം 50 വർഷമായിട്ട് ആ മല ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഫയർ മൗണ്ടൈൻ. ഭയങ്കര സംഭവം, കാരണം ഒരു അതിൻ്റെ ഉള്ളിൽ ഗ്യാസാണ് ഉള്ളത്. ഭൂമിയിൽ ഇങ്ങനെ ഗ്യാസ് ഉണ്ടാവുന്നു, അതിങ്ങനെ കത്തുന്നു, കത്തല് നിൽക്കുന്നില്ല. നല്ല കോരിച്ചൊരുന്ന മഴ പെയ്യുമ്പോഴും
5: അത് കത്തും,
4: ആ കത്തും. അതുപോലെ മഞ്ഞുള്ള പ്രദേശം വെള്ള ഭാഗമാണെങ്കിൽ പോലും ആ ഭാഗം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും.
5: അവിടെ പൊട്ടിത്തെറിക്കൊന്നുമില്ല,
4: പൊട്ടിത്തെറിക്കൂല. ഫയർ മൗണ്ടൈൻ ഒരു ഒരു വല്ലാത്തൊരു ആസ്വാദനം. ഞങ്ങൾ നേരത്തെ വയനയിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ഫയർ മൗണ്ടൈൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ യാത്രയിൽ ഫയർ മൗണ്ടൈൻ ചിലപ്പം കട്ടാക്കിയിരുന്നു, കാരണം ട്രാഫിക് ജാമും മറ്റു സംഗതികളും. ഞങ്ങൾ പറഞ്ഞ് നിർബന്ധമായിട്ടും അസർബൈജാനിൽ ഞങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ ഫയർ മൗണ്ടൈനിൽ പോകണം. അപ്പം അങ്ങനെ നിർബന്ധം പിടിച്ച സമയത്ത് അത് കാണാൻ പറ്റി. അതുപോലെ പിന്നെ വോൾക്കാനോ, മഡ് വോൾക്കാനോ, ഭയങ്കര, അതായത് ഇന്ത്യ ലോകത്തിലെ വോൾക്കാനോകളിലെ 65% ഉള്ളത് അസർബൈജാനിലാണ്. വോൾക്കാനോ ഇങ്ങനെ മണ്ണിങ്ങനെ വലിയ കൂമ്പാറായിട്ട് മണ്ണിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് 24 hours അതിങ്ങനെ നടന്നു കൊടുക്കുക.
5: ശരി,
4: അത് വല്ലാത്ത ഒരു സംഗതിയാണ്. അത് മാത്രമല്ല, ആ ചളി എടുത്തിട്ട് കൈക്ക് മരുന്നും കൂടിയാണ്.
5: കൈ
4: തൊലിക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ബെസ്റ്റ് സാധനം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചൊക്കെ.
5: പിന്നെ അസർബൈജാനിന്റെ ഒരു വിഭവം, ആ രാജ്യത്തിന്റെ ഒരു വിഭവം, അതിന്റെ ഇതെന്താണ്?
4: ഭക്ഷണ രീതിയിൽ റൊട്ടി അങ്ങനത്തെ സംഗതികളാണ് അവർ ഉപയോഗിക്കുന്നത്. ചിക്കനാണ് പൊതുവെ, ചിക്കനും മട്ടനുമാണ് സാധാരണ അവർ ഉപയോഗിക്കുന്നത്.
5: ഡോക്യുമെന്ററികളൊക്കെ കാണാം, അവരിങ്ങനെ ഈ താഴ്വാരങ്ങോട്ട് പോകുന്നു, മട്ടൻ അവിടുന്ന്,
4: മട്ടന്റെ പല രീതിയിലുള്ള വിഭവങ്ങളാണ്. അപ്പൊ ഞാൻ അവിടെ പോയ സമയത്ത് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ, എറണാകുളത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ അതിന്റെ പരസ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അസർബൈജാനി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത ടേസ്റ്റാണ്. നല്ല വിലയുണ്ട്, നല്ല അത്യാവശ്യം വിലയുള്ള സാധനമാണ്. അപ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അപ്പം ഈ ഒരു പരസ്യത്തിൽ വന്നിട്ടുള്ള ഒരു ഭാഗം തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ പോയി. ഒരു ഒരു 1-2 കിലോമീറ്ററുകളുടെ ദൂരത്ത് എത്തിയ സമയത്ത് ഇത് കണ്ടു. ആ അത് അതിൻ്റെ ഫുൾ സോഴ്സ് തന്നെ നമുക്ക് ഉണ്ടാക്കൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ എടുത്തു, ഇൻ്റർവ്യൂ നടത്തി. അതുപോലെ അതിൻ്റെ ടേസ്റ്റ് നോക്കി, ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. ഇപ്പോഴും ഇങ്ങനെ നാവിലിങ്ങനെ ആ ടേസ്റ്റ് ഉണ്ട്, അത്രയും. അതുകൊണ്ട് തന്നെയാണ് അസർബൈജാനിലേക്ക് ഇനി എത്ര യാത്ര പോയാലും മടുക്കില്ല എന്നുള്ള തോന്നലുണ്ടായത്.
5: അവിടുത്തെ ആ രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് എന്താണ്?
4: കൃഷിയാണ്.
5: കൃഷി തന്നെയാണ്,
4: കൃഷിയും ടൂറിസവും. അതുപോലെ അവിടെ എല്ലാവരും അധ്വാനികളാണ്. ഒരാളും കൃഷി ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യാത്ത. പിന്നെ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് രീതിയിലുള്ള സാധനങ്ങളാണ് മാർക്കറ്റിംഗിൽ കൂടുതൽ കാണുന്നത്. ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഇതിൽ ഇപ്പം മുൻപന്തിയിലാണ്, ടൂറിസത്തിൽ മുൻപന്തിയിലാണ്, അതുപോലെ കൃഷിയിലും. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പഴം പോകുന്നുണ്ട്. നല്ല, ഇവിടെ എനിക്ക് തോന്നുന്നത് ലുലുമാളിലൊക്കെ വിൽപ്പനക്ക് ഉണ്ടായിരുന്നു. അതിന് 1 കിലോക്ക് 1000-2000 ഒക്കെ വിലയുള്ള, അത്രയും ടേസ്റ്റുള്ള, അത്രയും വില പിടിപ്പുള്ള സാധനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നു. അതാണ് അതിന്റെ ഏറ്റവും ഒരു സോഴ്സ് ആയിട്ട്.
5: അതവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്.
4: അവരുടെ സാധാരണ ഒരു കൃഷി നെല്ലുണ്ട്, ചോളമുണ്ട്, ഗോതമ്പുണ്ട്, ഇതിന്റെ പുറമെ ഈ കൃഷിയും കൂടെ ഉണ്ട്.
5: അവിടുത്തെ വീടുകളുടെ ഒരു വീടുകളുടെ ചിലപ്പോൾ പോകും വഴിയിലൊക്കെ കണ്ടിരിക്കുമല്ലോ, നമ്മളെ നാട്ടിലെ കേരളത്തിലെ ഒരു വീടിന്റെ ഒരു രീതിയാണ് അത്. അവിടുത്തെ വീടുകളുടെ അവസ്ഥ എന്താ?
4: വീട് വളരെ ചെറുതാണെങ്കിലും ഭംഗിയുള്ളതാണ്, കളർഫുൾ ആണ്. പെയിന്റ് ആണെങ്കിലും ഒരു വെറൈറ്റി പെയിന്റിങ് ആണ്, ഭയങ്കര കണ്ണിന് ഇങ്ങനെ അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള പെയിന്റിങ് ആണ്. സിമ്പിൾ മനുഷ്യന്മാരാണ്, ആ സിമ്പിൾ ലൈഫ് അവരുടെ രീതിയിലും കാണാം. എന്നാൽ അത് ഏറ്റവും ഭംഗിയുള്ളതാണ്. ഇപ്പൊ നമ്മളെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ആ രീതിയിലുള്ള വീടല്ല, കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്നാൽ ഭംഗിയുള്ള ഒരു വീടായിട്ട് ആണ് ഫീൽ ചെയ്തത്.
5: ഗ്രാമീണ പ്രദേശങ്ങളുണ്ടോ, ഒരു പട്ടിണി പാവങ്ങളായിട്ട് ജീവിക്കുന്ന പ്രദേശങ്ങൾ അങ്ങനെ ഉണ്ടോ?
4: പിന്നെ ഉണ്ട്, അങ്ങനെ ഡ്രസ്സിലാണെങ്കിലും ഒരു കേറി പറഞ്ഞിട്ടുള്ള ഡ്രസ് ഇട്ട ആൾക്കാർ, ആരോടെങ്കിലും ഒക്കെ പണം ചോദിക്കണം അങ്ങനെ ചോദിക്കണ ആൾക്കാർ, അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. എന്നാൽ കൂടുതൽ എല്ലാം സമ്മിശ്രമായ രീതിയിലാണ് അവിടെ ഉള്ളത്. എല്ലാ ആളുകളും ജീവിക്കുന്നു, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ കൃഷിയും മറ്റു സംഗതികളൊക്കെ വെച്ചുകൊണ്ട് ആണ് പോണത്. നല്ല രീതിയിലുള്ള പിന്നെ ജീവിത നിലവാരം ഉണ്ടെങ്കിൽ പോലും കപാല, ബാക്കു കപാല, ഈ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണല്ലേ
5: അസർബൈജാന്റെ.
4: ബാക്കു ആണ് തലസ്ഥാനം. ആ തലസ്ഥാനത്താണ് നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങുക. അത് കഴിഞ്ഞിട്ട് ബാക്കുയിൽ നിന്ന് കപാലയിലേക്ക് പോവാ. കപാലയിലാണ് ഉയരമുള്ള അല്ലെങ്കിൽ മലകളൊക്കെ ഉള്ള പ്രദേശങ്ങൾ. ഒരു ഭാഗം ഈ ബാക്കു എന്ന് പറയുന്നത് കടൽ ഭാഗവും, അതേസമയത്ത് കപാല എന്ന് പറയുന്നത് മലപ്രദേശങ്ങളുമാണ്. രണ്ട് രീതി, രണ്ട് കൾച്ചറുണ്ട്. നല്ല തണുപ്പുള്ള രീതിയാണ് അവിടെ കാണുന്നത്. അതേസമയത്ത് ഉച്ച സമയമൊക്കെ ആവുന്ന സമയത്ത് നല്ല ചൂടും ഉള്ള പ്രദേശമായിട്ടാണ്, രണ്ടും രണ്ട് രീതിയായിട്ടാണ് തോന്നിയത്.
5: ഓക്കെ സാർ, നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം ഏതായിരുന്നാലും ഈ ഒരു ദൃശ്യം ഇന്നത്തെ എപ്പിസോഡിൽ അസർബൈജാൻ ഏറ്റവും മനോഹരമായൊരു പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു വിവരണമായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടത്. നമ്മുടെ കൂടെ പങ്കെടുത്തത് വിവരണം നമുക്ക് തന്നിട്ടുള്ള ഡോക്ടർ ലബീദ് നാലകത്ത്, സുലംസലം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്, പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ട്രെയിനറാണ്, അതുപോലെ തന്നെ ധാരാളമായ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രാനുഭവങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ അസർബൈജാൻ യാത്രയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. താങ്ക് യു സാർ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് ദൃശ്യം എന്ന പ്രോഗ്രാമായിരുന്നു. കേൾക്കുന്നത് സ്നേഹക്കൂട്. കൗമാരക്കാരുടെ വിഷാദം പ്രതികൾ ആര്?
6: അതെ, ബഹുമാനനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹിയുമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ആദരണീയനായ ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ഇന്നും ചേരുകയാണ്. അള്ളാഹു ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ആസൂത്രണം ചെയ്യാനും മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പലപ്പോഴും വളരെ ആവേശത്തോടെ നമ്മുടെ കളിമുറ്റങ്ങളിൽ ഓടി നടക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ കളിചിരികളിലും തമാശകളിലും നിർണായകമായ റോള് വഹിക്കുകയും നമ്മുടെ ഊണിലും ഉറക്കത്തിലുമൊക്കെ നമ്മളൊരുപാട് സ്വപ്നങ്ങൾ കാണുകയും ചെയ്ത നമ്മുടെ മക്കൾ പെട്ടെന്നൊരു ദിവസം അവരിങ്ങനെ ഒരു മൂലയിലേക്ക് മാറുന്നതും അവർ തലകുനിച്ചിരിക്കുന്നതും അവർ റൂമിൽ വാതിലടക്കുന്നതും അവരുടെ പഠനരംഗത്ത് നിന്ന് അവർ പിൻവാങ്ങുന്നതും ഒരുപക്ഷെ ചിലരെങ്കിലും ആത്മഹത്യാ മുനമ്പുകളിലേക്ക് പതിയെ നടക്കുന്നതും ഒക്കെ നാം കാണുന്നുണ്ട്. ഈ കുട്ടിക്കെന്തേ പറ്റി എന്ന് അസ്വസ്ഥരാകുന്ന പല മാതാപിതാക്കളും കാരണങ്ങളെ മനസ്സിലാക്കുന്നില്ല. പല ടീച്ചേഴ്സും കുട്ടിക്കെന്ത് പറ്റി എന്നത് വിലയിരുത്തുന്നിടത്ത് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടെയാണ് കൗമാരത്തിൻ്റെ വിഷാദം പ്രതികൾ ആര് എന്നൊരു ചോദ്യവുമായി ഇന്നത്തെ ദിവസം സ്നേഹക്കൂട് വളരെ ഗൗരവമുള്ളൊരു ചർച്ചയിലേക്ക് കടക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും അതോടൊപ്പം കേട്ടതിന് ശേഷമുള്ള നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലും പ്രതികരണങ്ങളുമാണ് ഈ ദിവസം അഭ്യർത്ഥിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു വിഷയമായ ഹാരിസ് മോലിലേക്ക് ചേരുകയാണ്. ഹാരിസ് ഇപ്പോൾ ഇതൊരു ഈ വിഷയത്തെ വീട്ടിൽ അനുഭവിച്ച ആളുകൾ നമ്മൾ ഈ പറയുമ്പോൾ അതിൻ്റെ ഫുൾ സെൻസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ നാളെ അനുഭവിക്കേണ്ട ആളുകൾ ഇത് അത്ര തന്നെ ഒരു ഗൗരവതരമായ വിഷയമായിട്ട് പരിഗണിച്ചിട്ടില്ല. അങ്ങനെ തന്നെ വേണം കരുതാൻ. അപ്പം ഒരു വിഷാദരോഗം ബാധിച്ച, ഡിപ്രഷൻ ബാധിച്ച ഒരു കൗമാരക്കാരൻ വീട്ടിലുണ്ടാകുമ്പോൾ ആ കൗമാരക്കാരനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ ദിവസം തുടങ്ങാം.
8: വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണത്. കാരണം നമ്മൾ ഒരു വിഷാദം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ മരണത്തിലേക്ക് നയിക്കാമല്ലോ. അപ്പോൾ കൈവിട്ടു പോയതിന് ശേഷം നമ്മൾ ആലോചിക്കുന്നതുകൊണ്ട് കാര്യമില്ല.
7: അപ്പോൾ
8: ഏത് സന്ദർഭത്തിലും നടക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കൗമാരത്തിലെ അടുത്ത കാലത്ത് നടന്ന ആത്മഹത്യകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ നിമിഷങ്ങളെ കൊണ്ടാണ്. ഒരു ഉമ്മ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുടെ റൂമിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ, തിരിച്ചു കയറുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന കാരണം വളരെ സെക്കൻഡുകളേ ഉള്ളൂ. എന്തേ അവൾ അങ്ങനെ ചെയ്യാൻ എന്നതിന് ഉത്തരം ഇന്നും അവരുടെ മനസ്സിൽ
7: കിട്ടിയിട്ട്
8: അവർ കിട്ടിയില്ല. ഈ കഴിഞ്ഞ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഒരു 12-വയസ്സുകാരി പെൺകുട്ടിയുടെ ആത്മഹത്യ, അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ വിഷയത്തിലേക്ക് നമ്മളെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നൊരു കാര്യം. കാരണം അവള് മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ പരലോകത്ത് അവരുടെ പാപങ്ങൾ പുറത്ത് സ്വർഗം നൽകട്ടെ, പ്രാർത്ഥിക്കാം. പക്ഷെ ആ ഉമ്മൻ്റെ വിഷാദം അത് ഭയങ്കരമാണ്. അപ്പോൾ അവിടെ ഉമ്മയുടെ എപ്പോഴുമുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വല്ല പെരുമാറ്റങ്ങളും എൻ്റെ വല്ല സമീപനങ്ങളും മോളുടെ മരണത്തിന് ഉത്തരവാദിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ സാധാരണ ഉമ്മമാരാണ് കുട്ടികളായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെടുക. അതുകൊണ്ട് അവരെ ശാസിക്കുന്നുണ്ടാകും, അവരെ സ്നേഹിക്കുന്നുണ്ടാകും, എല്ലാം ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഏതൊരു ഉമ്മക്കും ഉണ്ടാകാവുന്നൊരു സംശയമാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഒരു ആത്മഹത്യയിലേക്കൊരു കുട്ടിയെ നയിക്കുമ്പോൾ തീർച്ചയായും ആ ചിന്തക്ക് കുറച്ചും കൂടിയും പ്രസക്തിയുണ്ട്. അപ്പോൾ സത്യത്തിൽ ഒരു വിഷാദത്തിലേക്ക് കുട്ടി പോകുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ മരണങ്ങളിൽ ബഹുഭൂരിപക്ഷം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ, ആമുഖത്തിൽ പറഞ്ഞ പോലെ, രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ പോലും എന്ത് ചെയ്യുന്നില്ല, ഈ കുട്ടി ഇത്രയും കടുത്ത ഒരു വിഷാദത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല. കാരണം ഒരു കുട്ടിക്ക് വിഷാദമുണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പെട്ടെന്ന് മാറും. കാരണം ആ കുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സജീവമായ ഒരു ജീവിത സമയമാണല്ലോ. ഒരു വെറുതെ നിൽക്കണില്ലല്ലോ. പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പഠനം, അവർ കളിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കളിക്കും, എല്ലാം സജീവമാണ്. ഒരു നല്ല കാലഘട്ടമാണ് കൗമാരം. അപ്പോൾ ഈ സമയത്ത് കുട്ടി എന്ത് ചെയ്യാണ്, എല്ലാം സ്കൂൾക്ക് പോലും ഞാൻ പോകുന്നില്ല, എനിക്ക് സ്കൂൾക്ക് പോകാൻ തോന്നുന്നില്ല, എനിക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ല, ഭക്ഷണം വേണ്ട, എല്ലാ ഭക്ഷണങ്ങൾക്ക് വേണ്ടി മത്സരിച്ചിരുന്ന മാതാപിതാക്കളിൽ വാശി പിടിച്ചിരുന്ന കുട്ടി എന്ത് ചെയ്യാണ്, ക്രമേണ ഭക്ഷണം കഴിക്കാതാവുകയാണ്. അപ്പോൾ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പോലും ആ കുട്ടി ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഇത് അവൻ്റെ എന്തെങ്കിലും മാനസികമായൊരു സ്ട്രെസ്സിൻ്റെ ഭാഗമാകും എന്ന് പലപ്പോഴും ചിന്ത വരുന്നില്ല. ക്ലാസ്സിൽ വളരെ ആബ്സെൻ്റ് മൈൻഡായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടി, ഒന്നും ശ്രദ്ധിക്കണില്ല, എന്ത് പറഞ്ഞാലും അവനൊരു പ്രശ്നമില്ല, അങ്ങനത്തെ കുറത്തിൽ കുട്ടിയാകുമ്പോൾ അങ്ങനെ അല്ലല്ലോ അവൻ ഉണ്ടായിരുന്നത്. അതിന് മുമ്പത്തെ പരീക്ഷയിൽ അവൻ ടോപ്പ് മാർക്കാണ്, ക്ലാസ്സിൽ ഏറ്റവും ബ്രൈറ്റ് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല അവസ്ഥയിൽ പോയിരുന്ന കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ നിന്ന് എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഒരു കുട്ടിക്ക് വിഷാദമൊന്നും ഇല്ലാന്ന് വിചാരിക്കാം, എങ്കിൽ പോലും അവൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അവനോടൊന്ന് നന്നായി സംസാരിച്ച് അവൻ്റെയോ അവളുടെയോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതുകൊണ്ട് അപാകതയൊന്നും ഇല്ലല്ലോ. നമ്മളൊരു സൈക്യാട്രിക് ചികിത്സയിലേക്കൊക്കെയാണ് പെട്ടെന്ന് പോകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ പലപ്പോഴും എന്താണ്, ഇത്തരം ചില സംശയങ്ങളും ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളും കാണുമ്പോൾ രക്ഷിതാക്കൾ അതിനെ തിരിച്ചറിയുകയും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും അവരോട് ചേർന്ന് നിൽക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും എന്ത് ചെയ്യും, സംഭവിക്കുമെന്നാണ് മനസ്സിലായി.
7: ഈ ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം ക്യാപ്റ്റനായിരുന്ന ധോണിയുടെ ജീവിതം ബിഗ് സ്ക്രീനിൽ കൊണ്ടുവന്ന ഒരു താരം, അയാളുടെ മരണം കൊലപാതകമാണ് എന്നുള്ള നിലക്ക് വലിയ അന്വേഷണങ്ങൾ നടന്നു. അവസാനം എത്തിപ്പെട്ടത് അയാള് ഡിപ്രഷനായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റും ഇങ്ങനത്തെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നു. അപ്പൊ ശരിക്കും ഈ ഡിപ്രഷൻ വിഷാദം എന്നൊക്കെ പറയണത് ഒന്നുകൂടി ഒന്ന് നിർവചിക്കാൻ പറ്റുമോ?
8: അല്ല, നമ്മൾ നിർവചിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് അയാളുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ എന്നൊക്കെ ഉണ്ടാവുന്ന മാനസികമായ സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ അയാളുടെ ആഗ്രഹങ്ങൾ, ആശകൾ, സ്വപ്നങ്ങൾ, ഇതിനൊക്കെ വരുന്ന തടസ്സങ്ങൾ, ഇങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികൾ, ഇത്തരം തടസ്സങ്ങൾ അവരെന്ത് ചെയ്യും, ഒരു മുന്നിലൊരു ചെറിയൊരു പരിഹാരം എന്തെന്നറിയാത്ത ഒരവസ്ഥയിൽ അവരുടെ ജീവിതം നിന്നു പോവുകയാണ്. ശരിക്കും എല്ലാം നിലച്ചു പോവുകയാണ് അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായും അവരുടെ ആ ജീവിത മാറ്റത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അവരെന്ത് ചെയ്യും, ഇപ്പോൾ ശരീരത്തിന് രോഗം വരുന്ന പോലെ തന്നെ എന്ത് ചെയ്യാണ്, മനസ്സിന് രോഗം വരികയാണ്. ശരീരത്തിന് രോഗം വന്നാൽ അതിൻ്റെ പരിണിതി എന്താണ്, വേണ്ട ചികിത്സയിൽ മരണമാണ്. അതിനേക്കാളും വേഗമാണെന്ത്, മനസ്സിന് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മരണത്തിലേക്ക് എത്താനുള്ളത്. മനസ്സിൻ്റെ രോഗം ശരീരത്തെ കൂടെ ബാധിക്കുന്ന പോലെ ശരീരത്തിൻ്റെ രോഗം മനസ്സിനെ ബാധിക്കുന്ന പോലെയാണ്. പക്ഷേ മനസ്സിൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ശരീരത്തിൻ്റെ രോഗം പോലെയല്ല, പലപ്പോഴും ശരീരത്തിൻ്റെ പല കാര്യങ്ങൾ നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റും. മനസ്സിൻ്റെ നമുക്ക് അന്വേഷിക്കുകയും അതേപോലെ തന്നെ അറിയാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലതും മരണം കഴിഞ്ഞിട്ട് നമ്മൾ അറിയണത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയാനുള്ള കാരണം അതാണ്.
7: ഇതിലിപ്പം കുട്ടികൾ കൂടുതൽ വിഷാദരോഗികളാകുന്നതും ഇത്തരം ഒരവസ്ഥയ്ക്ക് എത്തുന്നതും പൊതുവെ പാരന്റ്സ് ആണ് അതിന്റെ ഒരു പാർട്ടിൽ വരുന്നത് എന്നാണ്. അങ്ങനെയാണല്ലോ അല്ലെ ഒരു വിലയിരുത്തൽ.
8: അതെ അതെ.
7: അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പാരന്റ്സിനോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
8: അതാണ് ഇതിൽ പ്രധാനമായും നമ്മുടെ ഈ ഒരു സംസാരം കേൾക്കേണ്ടത് പാരന്റ്സ് തന്നെയാണ്. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സുമായി ബന്ധപ്പെട്ടാണ് എല്ലാം കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ കോമൺ ആയിട്ട് കുട്ടികൾക്ക് വിഷാദരോഗം വരുന്ന ചില കാരണങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ സാധാരണ അവർ നല്ല ഉയർന്ന മത്സര പരീക്ഷകൾ, ഉയർന്ന റാങ്ക് നേടി, അവർ നല്ല മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉയർന്ന സ്ഥലത്ത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണ്ടല്ലോ. അപ്പം നമ്മൾ അത്തരം കുട്ടികളിൽ എന്താണ് അവർ റിപ്പീറ്റിൻ്റെ സമയം അല്ലെങ്കിൽ പ്ലസ് ടുൻ്റെ സമയം, ഈ സമയത്തൊക്കെ ധാരാളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വിഷാദരോഗികളാകുന്നുണ്ട് നാട്ടിൽ. ഇതിനൊരു കാരണം എന്താ വെച്ചാൽ, സാധാരണ നമ്മളൊരു പ്ലസ് ടുവിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഉള്ളൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ കഴിയുന്ന ഒരു സിലബസ് ഉണ്ടാവുള്ളൂ. എന്നാൽ മത്സര പരീക്ഷ അങ്ങനെയല്ല, 200,000 ആൾ എഴുതിയിട്ട് 2,000 ആളെ തിരഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ 2,000 വരുന്ന ഏറ്റവും ബ്രൈറ്റ് ആയ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള സിലബസാണ് ഈ 200,000 കുട്ടികളെ എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഓൺലൈനിൽ ഇതിൻ്റെ കോച്ച് നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കേസാണ് വരുന്നത്. ഈ ഓൺലൈനിൽ പറഞ്ഞാൽ ഒരു ദിവസം 8 മണിക്കൂർ ക്ലാസ്, അതിൻ്റെ പരീക്ഷ, അതിൻ്റെ വർക്ക്. കാരണം അതവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവരതിൽ നിർബന്ധിതരാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ പാരൻസിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പൊതുവെ കുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, കഴിയാത്തൊരു പ്രവൃത്തിയിലേക്ക് വരികയാണ്. ഇപ്പം ഞാനൊരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ കിട്ടിയ ഫോണുകളിൽ തന്നെ പല കുട്ടികളും എന്ത് ചെയ്യും, റിപ്പീറ്റിനിരിക്കുന്ന കുട്ടികൾ, ഈ ഓൺലൈൻ ക്ലാസ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവസാനം എന്താ അറിയോ, വായന നിന്നു, പഠനം നിന്നു, നമസ്കാരം നിന്നു, ഭക്ഷണം നിന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടീൻ്റെ ചിത്രം കേൾക്കുമ്പോൾ നമുക്കതൊരു മാരകമായ ചിത്രമാണ്. അപ്പോൾ എന്താ ഇവർ പറയണേയില്ല, എന്ത് ഈ കുട്ടി റിപ്പീറ്റിനാണ്, അതാണ് അവരുടെ പ്രശ്നമെന്ന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പം നമ്മൾ ചോദിക്കുകയാണ് എന്തിനാ പഠിക്കണത്, എന്താ പ്രശ്നം. അപ്പോൾ വിഷയം ചോദിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അവൾക്ക് ഈ ഒരു സിലബസിൻ്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സത്യത്തിൽ നമ്മുടെ കുട്ടിക്ക് സാധിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആ കുട്ടിയെ പ്രഷർ ചെയ്യുമ്പോൾ കുട്ടി നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടി ഡോക്ടറാവല്ല ചെയ്യണത്, കുട്ടി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അവിടെ പാരൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവളുടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് മറ്റുള്ള കോഴ്സുകൾ മാത്രം മോശം കോഴ്സൊന്നുമല്ല, അവളുടെ പ്രകൃതിക്ക് പറ്റിയൊരു കോഴ്സാണ് ഈ ഡിഗ്രി പറ്റും, ഇൻ്റഗ്രേറ്റഡ് പി ജി ഉണ്ട്, പല കോഴ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിലേക്കും അവളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒന്നിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ അവളുടെ അധ്യാപകന്മാരാരും ഉപയോഗിച്ച് ശ്രമിക്കാതെ അവൾക്ക് കഴിയാത്തൊരു സംഗതിക്ക്, എന്നിട്ട് അവൾക്കൊരു ഡിപ്രഷനിലേക്ക് പോയിട്ടും അതിന് മരുന്ന് കൊടുത്തിട്ട് വീണ്ടും എങ്ങനെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയണത് അവൾ റിലാക്സ് ചെയ്യട്ടെ, അവൾ വായിക്കട്ടെ, പഠിക്കട്ടെ, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു നല്ല ഡിഗ്രി എന്ത് ചെയ്യുക, നോക്കി വെച്ചിട്ട് ആ സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ ആ ഡിഗ്രിക്ക് പോകാം, അതൊരു വിഷയമല്ല എന്ന നിലക്ക് ചെയ്യാതെ, ഇപ്രാവശ്യമെങ്കിലും നിനക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആളുകളോട് എന്താ പറയുക, ഒരു കൊല്ലം നീ ലീവ് എടുത്തിട്ട് ഡിഗ്രിക്ക് പോവാതെ നിന്നു, നിൻ്റെ ഒപ്പളൊക്കെ പോയി, അവരോടൊക്കെ നീ എന്താ പറയുക, വീണ്ടും നീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ ഒരു കൊല്ലം വൈകി നീ ഡിഗ്രിക്ക് എത്തണം. അപ്പോൾ അവർ ചോദിക്കില്ല ഒരു കൊല്ലം വൈകി, ഒരു കൊല്ലം വെറുതെ കളഞ്ഞിട്ട് എന്തെന്ന് ചോദിക്കില്ല, എനിക്ക് എന്താ പറയുക. ഇങ്ങനത്തെ 100 questions ഈ കുട്ടിയോട് ചോദിച്ചിട്ടാണ് ഈ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യണത്. സത്യത്തിൽ ഇതൊക്കെ കഴിയാത്തൊരു കാര്യത്തിന് മുന്നിൽ ഈ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ കുട്ടി തകർന്നു പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തിൽ കൂട്ടി എടുക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അഫെയറും ഇപ്പോൾ ഡിപ്രഷൻ, ഒരു 10, 15, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വളരെ ആഴമായ പ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യുമ്പോൾ ഡിപ്രഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. അത് കടുത്ത ഡിപ്രഷനാണ്, അതിലും സൂയിസൈഡും ഒക്കെ നടക്കും. പക്ഷെ അവിടെ എന്താണ്, ആ വിഡ്രോ ചെയ്യുന്നത് പാരൻസ് എന്തേ ചിന്തിക്കുള്ളൂ, ഈ പ്രേമം പറ്റൂല, ഈ പ്രായത്തിലുള്ള കല്യാണം കഴിക്കാൻ പറ്റില്ല, ഈ പയ്യൻ എന്തായാലും പറ്റൂല, അതുകൊണ്ട് വേറിട്ടേ പറ്റൂ. അതുകൊണ്ട് അവരെ വേറെ താമസിപ്പിച്ച് കൗൺസിലിംഗ് കൊടുത്ത് അത് അവളുടെ ആ പ്രതീക്ഷ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് പിന്നെ അവസാനിപ്പിക്കുമ്പോൾ പിന്നെ അവൾ നേരെ എടുക്കാൻ പോണത് ഡിപ്രഷനിലേക്കാണ് പോണത്. അപ്പം അത് വിഡ്രോ ചെയ്യിക്കുന്നിടത്ത് എന്ത് ചെയ്യണം, പാരൻസ് ഒരു അവധാനത കാണിക്കണ്ടേ? ആ അവധാനത കുറവാണ് എന്ത് ചെയ്യണത്, അവരെ ഡിപ്രഷനിലേക്ക് എത്തിക്കണത്. അപ്പം നമ്മൾ എന്ത് കാരണങ്ങൾ എടുത്താലും പാരൻസാണ് കാരണം എന്നില്ല, പക്ഷെ പാരൻസ് അത് മനസ്സിലാക്കി പരിഹരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത് സങ്കീർണമാകുന്നത് നമ്മൾ പറയേണ്ടി വരും. ഏത് കാരണങ്ങൾ എടുത്താലും അങ്ങനെയാണ് മനസ്സിലാവണം.
7: അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ഉപചോദ്യങ്ങളിലേക്ക് പോകണം.
8: അതെ,
7: അതൊന്ന് ഇപ്പം പഠനം തന്നെ എടുക്കാം. പഠനത്തിൽ രണ്ട് തരം സംഗതികളുണ്ട്. ഒന്ന്, കുട്ടിക്ക് താല്പര്യമല്ല, പാരൻസിന് ഭയങ്കര താല്പര്യമുണ്ട്.
8: അതെ അതെ.
7: രണ്ട്, കുട്ടിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, പാരൻസിനൊട്ടും താല്പര്യമില്ല.
8: അതെ അതെ.
7: അപ്പൊ ഇതിൽ രണ്ടിലും പ്രശ്നങ്ങളുണ്ടല്ലോ.
8: അതെ അതെ.
7: കുട്ടിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു സാധനത്തെ കുട്ടിക്ക് അടിച്ചേൽപ്പിച്ച് പോകുന്നത്, അങ്ങനെ ഡിപ്രഷനിലേക്ക് പോണ ഒരു കുട്ടീനെ ഒരുപക്ഷെ നമുക്ക് മോളെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കോഴ്സ് ഒഴിവാക്കി കൊടുത്താൽ ചിലപ്പോൾ ശരിയായി വരുന്നുണ്ടാവും. പക്ഷേ സ്വപ്നത്തിൽ ഏതോ ഒരു ഇൻസ്പയറിംഗ് ടോക്ക് നടത്തിയ ഒരാളുടെ ടോക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ അധ്യാപകന്റെ ഇൻസ്പിറേഷൻ കേട്ടിട്ട് ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ചൊരു കുട്ടിക്ക് കപ്പാസിറ്റി ഇല്ല, അങ്ങനത്തെ ഒരു കുട്ടീനെ കൈകാര്യം ചെയ്യുന്ന പാരൻസിനോട് എന്താ പറയുള്ളൂ?
8: അതെ, ഈ പിന്നെ നമ്മൾ എന്തായിരുന്നാലും പാരൻസും കുട്ടിയും തമ്മിൽ ഒരു യോജിപ്പിൽ പോകണം. കാരണം പാരൻസ് സപ്പോർട്ടാണല്ലോ. അപ്പൊ ഈ കുട്ടിയുടെ ഒരു ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക വേണ്ടത്. ഇനി പാരൻസിനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ആഗ്രഹം ആരുടെ ആഗ്രഹമായി മാറണം?
7: കുട്ടിയുടെ
8: ആഗ്രഹമായി മാറണം. അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യണം, ഈ കുട്ടി ഒരു ഡിസിഷൻ, അതാണ് ഏറ്റവും പ്രധാനം. ഈ മാനസിക സംഘർഷങ്ങൾക്കൊരു കാരണം തീരുമാനമില്ല എന്നുള്ളതാണ്. എന്താണ് തീരുമാനം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ സാധാരണഗതിയിൽ ഈ കുട്ടി എന്ത് പഠിക്കണം, ആ കുട്ടിക്ക് എന്ത് കഴിയും എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ഡിസ്കഷൻ എന്ത് ചെയ്യണം, കുട്ടിയും പാരൻസും വേണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വിദഗ്ധനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ആ കുട്ടിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളൊരു കാര്യം തീരുമാനിക്കണം. അതല്ലാതെ നമ്മുടെ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തിയോ, കുട്ടിയുടെ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തിയോ നമുക്കൊരു ചോയ്സ് നമ്മൾ കണ്ടെത്തുമ്പോൾ പലപ്പോഴും അത് ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നുള്ളതാണ് മനസ്സിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ചെയ്ത് അത് ബോധ്യപ്പെടുത്തി അത് സാധിക്കുമെന്ന് ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുത്ത് അതിനുള്ള സപ്പോർട്ടും സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. കുട്ടിക്ക് കഴിയാത്ത ഒന്നിനെ പാരൻസ് നിർബന്ധിച്ചാലും പാരൻസിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യത്തിന് കുട്ടി നിർബന്ധിക്കപ്പെട്ടാലും ഒക്കെ എന്ത് ചെയ്യും, സ്വാഭാവികമായും അതൊക്കെ ഈ വിഷാദത്തിലേക്ക് പോകുന്ന കാരണങ്ങളാണ്.
7: കുട്ടിക്ക് ഇതിനൊട്ടും കപ്പാസിറ്റി ഇല്ല എന്നത് എന്ത് ചെയ്തു, പാരൻസിന് ബോധ്യമുണ്ട്. പക്ഷെ കുട്ടി അതിൽ നിന്ന് വിടണമില്ല, എന്ത് വില കൊടുത്തും അത് കിട്ടണം എന്നുള്ളിടത്താണ് കുട്ടിയുള്ളത്. അപ്പൊ എന്ത് ചെയ്യും?
8: ഞാൻ പറഞ്ഞത്, കുട്ടി ഒരു വലിയൊരു താല്പര്യത്തിലാണ് നിൽക്കണത് എന്നുണ്ടെങ്കിൽ എന്തായിക്കോട്ടെ, ആ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. നമ്മളെന്താ ചാൻസ് കൊടുത്തില്ലെങ്കിൽ എന്താ വെച്ചാൽ ഭാവിയിൽ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടി പറയും അന്ന് എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നീ കഷ്ടപ്പെടും. അത് കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഡിപ്രഷനൊന്നും വരില്ല. കുട്ടിക്ക് ആഗ്രഹമുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് തന്നെ പറയണത്. നേരെ മറിച്ച് കുട്ടിക്ക് ആഗ്രഹമില്ലാതെ പാരൻസിന് ആഗ്രഹം ഉണ്ടാവുമ്പോൾ അത് ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് വഴി വരും.
7: അപ്പൊ ഞാൻ ഇങ്ങനെ വായിക്കണതിനെ, നല്ല ആഗ്രഹമുള്ളൊരു കുട്ടി, ആ കുട്ടിക്ക് കപ്പാസിറ്റി ഇല്ല എന്ന് പാരൻസിന് 100% ഉറപ്പാണ്. ആ പാരൻസിനോട് നമ്മൾ പറയണത് അവളുടെ ലൈഫ് മുഴുവൻ കളയണതിന് പകരം ഒരു കൊല്ലം പോയിക്കോട്ടെ,
8: അല്ലേ?
7: ഒരു കൊല്ലം പോയിക്കോട്ടെ. പിന്നെ ഇവിടെ ആരിസ്ക പറഞ്ഞ ഒരു വലിയ വിഷയമുണ്ട്, അതായത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥര്, ടീച്ചേഴ്സ്, സമ്പന്നര്, ഇവരൊക്കെ ഇടയിലുള്ളൊരു വിഷയം, കുട്ടി ഒരു ഇങ്ങനൊരു ലെവലിൽ എത്തണം എന്നൊരു നിർബന്ധ ബുദ്ധി അവർക്ക് ഉണ്ടാകും. പിന്നെ ആൾക്കാരോട് എന്താ പറയാ എന്നുള്ള ആ പോയിന്റ് വളരെ പ്രധാനമാണ്. ആൾക്കാരോട് എന്താ പറയാ, അപ്പൊ അതും നമ്മളൊന്നും കൂടി വൃത്തിയിൽ പറയേണ്ട ഒരു കാര്യമാണ്.
8: അതെ, ഇത് സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ സമൂഹത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ടെൻഷന്റെ ഏറ്റവും വലിയൊരു കാരണം ജനങ്ങളോട് മറുപടി പറയണതാണ്. പൊതുവെ നമ്മൾ ഈ ആളുകളുടെ ഒരു സൈക്കോളജി എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു തടിച്ച ഒരാളോട് ഒരിക്കലും അയാളെ തടിയെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ നമ്മൾ അതല്ലേ ചോദിക്കുള്ളൂ, ഇന്നാള് കണ്ടതിനേക്കാളും തടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാം. അതേമാതിരി മെലിഞ്ഞ ഒരാളോട് അതേ പറയുള്ളൂ ആളുകൾ, ഏ ഇപ്പോ വിവാഹം കഴിക്കാത്ത ഒരുത്തരോട് എന്തപ്പോ എന്റെ പ്രായം, ഇത്രയും വിവാഹം കഴിച്ചില്ലേ എന്ന് ചോദിക്കുള്ളൂ. അവൻ്റെ ടെൻഷൻ അതാണ്. അവൻ ഒരിക്കലും ചോദിക്കാൻ ആഗ്രഹിക്കാത്ത ചോദ്യമാണ് ചോദിക്കുക. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കണം. ഇത്തരം ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കലും കഴിയില്ല. മനസ്സിലായി? ഈ ചോദ്യം കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കും. ഇപ്പോൾ MBBS കഴിഞ്ഞാൽ എന്താ ചോദിക്കുക, ഒരു PG ഇതുവരെയും കിട്ടില്ലേ ചോദിക്കും. ആ ചോദ്യം അടുത്ത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളെയോ വരുത. ആദ്യം ചെയ്യേണ്ടത് നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ പറയാം, എൻ്റെ മോള് +2 ആണ്, എന്തായാലും ഇപ്രാവശ്യം എൻട്രൻസ് കിട്ടും, അവൾ നല്ലോണം പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ തന്നെ ചോദ്യത്തിന് അവസരം ഉണ്ടാക്കുകയാണ്. പിന്നെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പിന്നെ ഓഫീസിൽ പോകാൻ തോന്നില്ല, കാരണം മോൾക്ക് കിട്ടിയിട്ടില്ല, ഇനി എന്താ പറയാൻ. അപ്പോൾ നമ്മളെന്താ അറിയോ, സത്യത്തിൽ ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ പോകുന്ന പെൺകുട്ടികളൊക്കെ പറയാൻ തരും, ഞാൻ എൻട്രൻസ് ചെയ്തതിനെ നിങ്ങൾ ആരോടും പറയരുത്, ഞാനിപ്പോൾ +2 നിങ്ങൾ ആരോടും പറയരുത്. കാരണം എന്ത് സമൂഹം അറിഞ്ഞാലും അവരൊരു നെഗറ്റീവ് ചോദ്യം എന്തെയും ചോദ്യവുമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കഴിവും സാഹചര്യവും ചുറ്റുപാടൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകലേ നമുക്ക് പറ്റുള്ളൂ. മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരം തേടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളതിന് പകരം നൽകേണ്ടി വരുന്നുണ്ട്.
7: പിന്നെ ഈ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ പ്രണയം ഒന്ന് പ്രത്യേകം ചർച്ചയ്ക്ക് എടുത്തല്ലോ.
8: അതെ അതെ അതെ.
7: ഇപ്പോൾ 7-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ വ്യാപകമാണ്.
8: അതെ അതെ അതെ.
7: കോവിഡിന്റെ മുമ്പുള്ളത് അതൊരു സീരിയസ് ആയിരുന്നില്ല, ഇപ്പൊ നല്ല സീരിയസ് ആണ്. വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളൊക്കെ ഇടപെട്ടിട്ടും പക്ഷെ എനിക്ക് ഒഴിവാകാൻ പറ്റണില്ല എന്ന് പറഞ്ഞ കുട്ടികളെ എനിക്കറിയാം, ഒരിക്കലും എനിക്ക് ഒഴിവാകാൻ പറ്റണില്ല. അപ്പോൾ നമ്മള് എന്നെ ഡിപ്രഷനിലേക്ക് പോണ ഓരോരോ വിഷയങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് വിദ്യാഭ്യാസമാണെങ്കിൽ ഒന്ന് പ്രണയമാണ്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിനെ അതിൽ നിന്നിങ്ങോട്ട് മാറ്റുമ്പോൾ ആ കുട്ടി ഡിപ്രഷനിൽ വരാതെ ആ കുട്ടിയെ ഒരു സേഫായി സുരക്ഷിതമായി അംഗീകാരം എത്തിക്കാൻ,
8: അതെ അതെ,
7: പാരൻസിനോട് എന്താ പറയുള്ളത്?
8: അതായത് ഇങ്ങനത്തെ കേസിൽ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ നമ്മൾ വിവരം അറിയുന്നതോടുകൂടെ ഒന്നില്ലെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കും. നമ്മളാ ഒരു ഒരു ഒരു നമ്മളൊരിക്കലും വിചാരിക്കാത്ത ഒരു അപമാനം നമുക്ക് വരുത്തി വെക്കുന്ന അപ്രതീക്ഷിതമായ ഒരു സംഗതി കാണുമ്പോൾ അപ്പോൾ ചില ആളുകൾ ഷോക്കായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ കുട്ടികളെ അടിക്കും, ചിലപ്പോൾ അവരുടെ കോഴ്സുകൾ നിർത്തും, പിന്നെ ഫോൺ വാങ്ങി വെക്കും എന്ന് പറഞ്ഞാൽ വളരെ കർശനവും ശക്തവുമായ വളരെ പെട്ടെന്നുള്ള നടപടികളാണ്. ഈ പെട്ടെന്നുള്ള നടപടികളിൽ എനിക്കിനി ഒരിക്കലും അവനെ കിട്ടൂല, എൻ്റെ എല്ലാ ബന്ധവും അവസാനിച്ചു എന്നൊരു നിമിഷം പറയുമ്പോൾ, പ്രേമം എന്ന് എല്ലാവർക്കും അറിയാലോ, പ്രേമം എന്നത് ആണും പെണ്ണും തമ്മിലുള്ള ഈ പ്രേമം എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് മനസ്സങ്ങ് അടുത്ത് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. മനസ്സിലെ? അപ്പം ആ അവസ്ഥയെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, പാരൻസിന് മനസ്സിലാക്കാൻ പറ്റൂല. പാരൻസ് എന്തെങ്കിലും എന്താണ്, ഇതൊരു അവിഹിത ബന്ധമല്ലേ, ഒരു വേറിടല്ലേ വേണ്ടത് എന്ന്. അപ്പോൾ അതുകൊണ്ട് അവരെ വേർപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ വേർപ്പെടുത്തുന്നത് എന്തിനെയാണ്, ഇവരേതൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊന്നും ചിന്തിക്കാതെ ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാവകാശം അതിനെ പിടിച്ചല്ലോ. അപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഫോണൊക്കെ നിൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് വല്ല ഫോൺ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക എന്നൊക്കെ അവരുടെ ഒരു സമ്മതപ്രകാരം തന്നെ നമ്മൾ ക്രമേണ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വല്ലാതെ ഒന്നും അവരെ കുറ്റപ്പെടുത്തൊന്നും ചെയ്യാതെ ആരെങ്കിലുമൊക്കെ നമ്മൾ അവരേറ്റവും ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരാളെ കൊണ്ടൊക്കെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ക്രമേണ എന്താണെന്ന് വിചാരിച്ചാൽ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യാം, എന്തായാലും നിനക്കിപ്പോൾ 14 വയസ്സല്ലേ ഉള്ളൂ, ഒരു 21 വയസ്സാകാതെ ഇവിടുത്തെ അല്ലെങ്കിൽ 18 വയസ്സാകാതെ ഇവിടുത്തെ പിന്നെ വിവാഹം നടക്കില്ല. അപ്പോൾ എന്തായാലും ഇപ്പം വിവാഹം നടക്കാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ, സമയമുണ്ടല്ലോ, നമുക്കതിനെപ്പറ്റി ആലോചിക്കാം ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അത് അവിടെ നിർത്തി ഒരു ചെറിയ സാവകാശം കിട്ടുമ്പോൾ നമ്മൾ അവൾക്ക് സാന്ദർഭികമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉമ്മൻ്റെ ഒരു വിഷമവും ഒക്കെ കാണുമ്പോൾ കുട്ടികൾ മാറും. കുട്ടികൾ മാറും, ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പെട്ടെന്ന് മാറും. പക്ഷെ എന്ത് വേണം, ഒരു സാവകാശവും സമയവും എടുത്ത് ബുദ്ധിപരമായി എന്ത് ചെയ്യണം, അതിനെ കൈകാര്യം ചെയ്യണം. ആ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളതാണ് അത്. ആത്മഹത്യ ഉറപ്പിക്കാവുന്നൊരു സംഗതിയാണ്, കാരണം കുട്ടികളെ മുന്നിൽ വേറെ വഴി ഉണ്ടാവില്ല. അതാണ് മിക്കവാറും സംഭവിക്കുക.
7: പൊതുവേ ബ്ലേഡാണ് ഇപ്പോൾ.
8: അതെ അതെ അതെ അതെ,
7: ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ബ്ലേഡാണ്.
8: അതെ അതെ അതെ.
7: പിന്നെ ഇതിലുള്ളൊരു ഭാഗം പാരൻസിന്റെ വഴക്കാണ്.
8: അതെ അതെ
7: അല്ലേ, വഴക്ക് വലിയൊരളവോളം പ്രശ്നകാരണല്ലേ, അതിനെങ്ങനെ നമ്മൾ കാണും?
8: ഈ വഴക്കിൻ്റെ കാര്യത്തിൽ ഈ മുതിർന്ന കുട്ടികളെ, നമ്മൾ ഈ കൗമാര കുട്ടികളെ കാണുമ്പോൾ അതിൽ കാണണം എന്താ വെച്ചാൽ, പൊതുവേ ഈ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ ഈ ഒരു ചെറുപ്പം മുതൽ തന്നെ വാപ്പൻ്റെ ഉമ്മൻ്റെ അടി കണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരെന്ത് ചെയ്യുന്നത്, ഇത് ഉമ്മൻ്റെ പ്രശ്നമാണ്, ഇത് വാപ്പൻ്റെ പ്രശ്നമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് അവർ വരും. ഈ തിരിച്ചറിവിലേക്ക് വന്ന് എപ്പോഴെങ്കിലും അവരത് പ്രകടിപ്പിച്ചാൽ, നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് ഒറ്റയ്ക്കലും ഒരാളുടെ ഭാഗം പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു പോയാൽ, അപ്പോൾ വാപ്പൻ്റെ ഭാഗം പറഞ്ഞാൽ ഉമ്മ പിന്നെ കേസ് വിട്ട്, ഉമ്മക്ക് പിന്നെ ഇവരെ മക്കളായി പിന്നെ ഫൈറ്റാണ്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഉമ്മൻ്റെ ആ ബന്ധം പോവാണ്, അപ്പം പിന്നെ അവർക്ക് ഷെയർ ചെയ്യാനോ പറയാനൊന്നും ആരുമില്ലാത്ത ഒരവസ്ഥയിൽ എന്ത് ചെയ്യും ഈ കൗമാരത്തിലെ, അതാണ് നമ്മൾ ചർച്ച ചെയ്യണത്, ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വാപ്പിമി വഴക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. ഈ പ്രായത്തിലെ കുട്ടികൾക്ക് പ്രധാനമായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഇവരെ എന്ത് ചെയ്യും പൂർണ്ണമായും രണ്ടിലൊരാൾ അവോയ്ഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യും, കുറച്ച് മുതിർന്ന് വരുമ്പോൾ ഇവർക്കിതൊക്കെ കാണുമ്പോൾ ഇത് ചോദിക്കാനും ഇതിങ്ങനെയല്ല വേണ്ടതെന്ന് ഉപദേശിക്കാനൊക്കെ അവർക്ക് തോന്നും. അങ്ങനെ അവർ ഇടപെടാൻ തുടങ്ങുന്നതോടുകൂടെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും പോകും. പിന്നെ മറ്റൊന്ന് നമുക്കറിയാം, എപ്പോഴും ഷെയർ ചെയ്യാൻ നമുക്കൊരാൾ വേണം. വിവാഹം കഴിച്ചാൽ ഭാര്യ ഭർത്താവ് ഉണ്ടാവും, വിവാഹം വരെ കുട്ടികൾക്ക് പാരൻസാണ്. ഈ പാരൻസിലേക്കുള്ള ആക്സസ് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ എന്താണ്, പിന്നെ ആരോടും പറയാനില്ലല്ലോ, പിന്നെ ഇവർ സ്വയം രോഗികളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പാരൻസിൻ്റെ ഫൈറ്റിൽ ഉണ്ടാകാവുന്ന കൗമാരക്കാർക്ക് വിഷാദം വരാവുന്ന കാരണങ്ങളാണിതൊക്കെ.
7: ഇതിൽ എന്നെ ഇപ്പം രണ്ടു മൂന്നാല് നിലക്ക് നമുക്ക് ഈ വഴക്കുകളെ കാണാം.
8: അതെ,
7: ഒന്ന് വളരെ പെട്ടെന്ന് വഴക്കുണ്ടാവും, അത് വളരെ രൂക്ഷമായിരിക്കും, അതപ്പോൾ അവസാനിക്കും, ഒരു നോർമലി നല്ല ആളുകളായിട്ട് ജീവിക്കും.
8: അതെ അതെ.
7: രണ്ട്, വഴക്കായി ഒരേ വീട്ടിൽ തന്നെ രണ്ടായി ജീവിക്കണ ധാരാളം ആൾക്കാരുണ്ട്.
8: അതെ അതെ.
7: മൂന്ന്, സെപ്പറേറ്റ് ചെയ്ത് പോയവരുണ്ട്. ഇതിൽ നമ്മൾ ഈ മൂന്ന് വിഭാഗത്തോടും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതല്ല, എല്ലാവരും അവരോട് ഒറ്റ മെസ്സേജാണോ?
8: നമുക്കെന്ന് വെച്ചാൽ ഈ സെപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊരു രണ്ട് ഭാഗത്തും മധ്യസ്ഥന്മാരൊക്കെ ഇടപെട്ടിട്ടാണല്ലോ ഒരു തൊലാക്കിലേക്ക് വരിക. അപ്പോൾ ഏറ്റവും പ്രധാനമായി അവിടെ രണ്ട് കൂട്ടരും ചർച്ച ചെയ്യേണ്ടത് കുട്ടികളുടെ കാര്യമാണ്. അതവിടെ ചർച്ച ചെയ്തിട്ട് വാപ്പനി ഉമ്മനി അവർക്ക് ലഭ്യമാകുന്ന ഒരു മസ്ലഹത്ത് വേണം. കാരണം അത് ഇസ്ലാമിക ചർച്ചയിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ വാപ്പക്കാണല്ലോ കുട്ടികൾക്കുള്ള റിസ്കിൻ്റെ ചുമതല. അപ്പോൾ അത് വാപ്പയിൽ നിന്ന് സ്മൂത്തായിട്ട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള, അവർക്കത് കൊടുക്കാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാവണമല്ലോ, അതുണ്ടാവണം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഉമ്മയുടെ സാന്നിധ്യം ജീവിതത്തിൽ വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. അത് കുട്ടികൾക്ക് അവൈലബിൾ ആകണം. വാപ്പൻ്റെ അടുത്തായി കഴിഞ്ഞാൽ ഉമ്മനെ കിട്ടൂല. അപ്പോൾ അതൊക്കെ ആ ചർച്ചയിലൂടെ പരിഹരിച്ച് പോയില്ലെങ്കിൽ ഈ കുട്ടികളെ തീർത്തും അനാഥരായിപ്പോവും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, ഈ പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി പാരൻസിൻ്റെ വഴക്ക് എന്നുള്ളത് അത് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്ന് കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഒരു പരിധിവരെയുള്ള വഴക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾ കാണാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അധികം പാരൻസും ചെയ്യണം അതാണ്, അവർ തമ്മിലുള്ള വഴക്കുകൾ കുട്ടികൾ
7: കാണാതെ,
8: അത് പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. കുട്ടികളുടെ മുന്നിൽ അവരേറ്റവും നല്ലൊരു ആൾക്കാരായി നിന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ്. പക്ഷെ പലപ്പോഴും അത് അങ്ങനെ ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു ഇമോഷണലായിട്ട് വരുന്ന സംഗതി ആവുന്നതുകൊണ്ട് സന്ദർഭവും സമയവും നോക്കില്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഉമ്മനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഈ ഉമ്മനങ്ങനെ വാപ്പ എപ്പോഴും പറയുമ്പോൾ അത് വാപ്പയോടുള്ള ഒരു പ്രതികാരമായി, വാപ്പയോടുള്ള ഒരു വെറുപ്പായി അതിങ്ങനെ രൂപപ്പെട്ട് വരും. അതിൻ്റെ ഒരു അപകടം എന്താ വെച്ചാൽ, ഈ ആൺകുട്ടികളൊക്കെ മുതിർന്നു വന്നാൽ അവർ വാപ്പമാരെ കൈകാര്യം ചെയ്യും, ഭയങ്കര മാരകമായി കൈകാര്യം ചെയ്യും. കാരണം അവർക്ക് പ്രതികരണ ശേഷി വരും. എൻ്റെ ഉമ്മനെ ഇത്ര കാലം കാണിച്ചതിന് ഉള്ളൊരു പ്രതികാരം ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതവർ ആലോചിക്കണം. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ശത്രുവായി മാറുന്ന ഒരവസ്ഥ. കാരണം ഉമ്മനെങ്ങനെ പറയണത് കേട്ട് സഹിക്ക വയ്യാതെ അത് വാപ്പനുള്ള പ്രതികാരമായി വരും. വാപ്പനെ റെസ്പെക്റ്റ് ചെയ്യാതെ എപ്പോഴും വാപ്പനെങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് വാപ്പൊരു പാവമാണ്, ഉമ്മ അങ്ങനെ വെറുതെ എട്ടങ്ങേറാക്കാണ് വാപ്പനെ എന്നൊരു ചിന്താഗതിയിലേക്ക് വരുമ്പോൾ അത് ഉമ്മനോടുള്ള ഒരു വെറുപ്പായിട്ടും വാപ്പനോടുള്ള ഒരു താല്പര്യമായിട്ടും വരും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രശ്നങ്ങളായി നിൽക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികളിൽ തികച്ചും നമുക്കെതിരായ ശത്രുതയോ അല്ലെങ്കിൽ വൈരാഗ്യമോ പ്രതികാര ബുദ്ധിയോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ കിട്ടുമ്പോൾ നമ്മളാകെ തകർന്നു പോകും. ഇപ്പോൾ വാപ്പനിട്ടിട്ട് മോൻ തല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ലാത്തതാണ്. പക്ഷേ അനേക വർഷങ്ങളിൽ അവൻ്റെ മനസ്സിലുണ്ടായ ഒരു വികാരത്തെയാണ് അവനൊരു സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതേ ചെറിയ കുട്ടികളിൽ പോലും ഇത് കാണുന്നുണ്ട്. നിരന്തരമായിട്ട് ഉമ്മനെ വഴക്ക് പറയുമ്പോൾ എന്ത് ചെയ്യും, വാപ്പനോടൊരു ദേഷ്യവും ഒരു പ്രതികാരവും ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നാലും വഴക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനം.
7: പിന്നെ ഈ രക്ഷിതാക്കളെടുത്തുനിന്നും അതേപോലെ വീട്ടിലെ വല്യപ്പ വല്യമ്മ പോലെ മുതിർന്ന ആളുകളുടെ അടുത്തൊക്കെ കുട്ടികൾ തുടർച്ചയായ ടോർച്ചറിങ്, തുടർച്ചയായ ഒരു അരുതുകൾ വരുന്നത് ഈ കുട്ടി അവൻ്റെ ഒരു പ്രായത്തിൽ അവൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു ദീനി നിലവാരവും നിലപാടും അവനുണ്ടാവുള്ളൂ. പാരൻസിന് ഭയങ്കര ദീനും ഉണ്ടാവും. അപ്പോൾ മതപരമായി അത്രയൊന്നും സജീവമല്ലാത്തൊരു കുട്ടീനെ കൈകാര്യം ചെയ്യുന്നിടത്ത് വരുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരാറുണ്ടല്ലോ.
8: തീർച്ചയായും ഉണ്ട്. അത് ഒരു പ്രധാന സംഗതി. അതായത് നമ്മളെപ്പോഴും പിന്നെ നമ്മളുടെ പ്രായവും കുട്ടികളുടെ പ്രായവും ഒന്നല്ലല്ലോ.
7: അതെ.
8: അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടികളോട് പറയുന്ന കാര്യം നമ്മൾ അവൻ്റെ പ്രായത്തിൽ ഉൾക്കൊള്ളുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാലോ. അതിനർത്ഥം ഈ പ്രായത്തിൽ അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നല്ല. പക്ഷെ അവൻ്റെ സാഹചര്യവും ചുറ്റുപാടും അനുസരിച്ചുകൊണ്ട്

0: ആ കുട്ടികൾ ക്രമേണ ഇപ്പോൾ എന്താണ് ഒരു മതവിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരുടെ ജീവിതാവസ്ഥക്ക് അനുസരിച്ച് കൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ളൊരു ഗൈഡൻസ് അവർക്ക് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ സംഘർഷത്തിലാവും, ചില ആൾക്കാർ മതത്തിൽ നിന്ന് പുറത്താവും, ചില ആൾക്കാർ ഇതേപോലെ വിഷാദരോഗികളായി മാറും. എന്തായിരുന്നാലും മാനസികമായ ഒരു ഭയങ്കരമായ പ്രയാസത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട്.
1: ഒരു എക്സാമ്പിൾ എടുക്കാം.
0: അതെ,
1: ഇപ്പം സ്കൂളിൽ ചെന്നാൽ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ഇടവേളയിലും ഇപ്പോഴത്തെ ചർച്ച ഫുട്ബോളാണ്.
0: അതെ അതെ.
1: ഇപ്പോൾ ഫുട്ബോൾ കളി കാണുക, ഈ വിഷയത്തിൽ 100% ഒരു കുട്ടിനെ വിലക്കുന്നതോടുകൂടെ ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുറേ സീസണൽ വിഷയങ്ങളുണ്ടാകും, ഓരോ സമയത്തും കാലത്തും വരുന്ന വിഷയങ്ങൾ. ഇതിലൊക്കെ ഒരു ഒരു പാരൻസിൻ്റെ ഒരു ഒരു സമീപനം എന്താവണം?
0: ഇതിലൊക്കെ ഒരു പ്ലാനിങ് വേണം. ഞാൻ പറഞ്ഞു, നമ്മുടെ കുട്ടികളെ കുട്ടികൾ ഓരോ വിഷയങ്ങളുമായിട്ടും താല്പര്യങ്ങളായിട്ടും വരുമ്പോൾ നമ്മൾ നോ പറയാനായിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളിത് ഫുട്ബോൾ വരികയാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടി വി ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മളെ ഫോണിലുണ്ട്. അത്യാവശ്യമുള്ള കളികളൊക്കെ നമ്മളും കാണുമല്ലോ, കാണാം കളികളും. പക്ഷെ എന്താണ്, ഉറക്കം വയ്ക്കാൻ പാടില്ല, നിസ്കാരം പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചില നിബന്ധനകൾ വെക്കുമ്പോൾ, എന്തായാലും ലഹരിയോട് കൂടെ നിങ്ങൾ പിന്നെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കളി കുടിക്കാൻ ടൈം കുറഞ്ഞല്ലോ. നബി സാസ്മിൻ്റെ കാലത്ത് കളരി നിരോധിക്കുന്ന സമയത്ത് ഹത്താലവും മാത്തക്കുലും എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെന്ന് വെച്ചാൽ ഈ രാവും പകലും മുഴുവനും കളി കാണുന്ന ഒരു ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കളികളെ നിയന്ത്രിക്കാൻ പറ്റും. സ്കൂൾ ടൈം കാണാൻ പറ്റില്ല, പിന്നെ രാത്രി ഉറക്കം വെച്ച് കാണാൻ പറ്റില്ല. 9 മണിൻ്റെയും രാവിലെ 5 മണിൻ്റെയും ഇടയ്ക്കുള്ള കളികൾ കാണാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും നമുക്ക്? അത് നമ്മൾ മുൻകൂട്ടി പറയുമ്പോൾ അത് നടപ്പിലാവും. നേരെ മറിച്ച് കളിയൊക്കെ തുടങ്ങി എല്ലാ കളിയും 4 കളി ഒരു ദിവസം കാണാൻ കണ്ടി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ കളി കണ്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രശ്നമായിത്തീരും. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചോദിക്കും, എന്ത് ആവശ്യപ്പെടും, എന്ത് പറയുമെന്നൊക്കെ അല്പനേരത്തെ കാണാനും അതിനനുസരിച്ചുള്ള ചില പ്ലാനുകൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാനും നമുക്ക് പറ്റിയാൽ തീർച്ചയായും നമ്മൾ വിചാരിച്ച രൂപത്തിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റും.
1: സജഷൻ പറയട്ടെ, ഇപ്പം 40 കളി ഉണ്ടെന്ന് വിചാരിക്കും.
0: അതെ അതെ.
1: അതിൽ അവൻ്റെ അടുത്ത് ചോദിക്കാം, നിനക്ക് കാണേണ്ട കളികൾ ഏതാണ് അല്ലേ? അത് അവന്റെ ഒരു ടീമിന്റെ കളി, ഒരു 4 കളി ഉണ്ടാവും. പിന്നെ എല്ലാ കളിന്റെയും ഹൈലൈറ്റ്സ് 2 മിനിറ്റിന്റെ, 5 മിനിറ്റിന്റെ, 8 മിനിറ്റിന്റെ ഒക്കെ ഉണ്ട്. അത് കണ്ടാൽ തന്നെ അവന് എല്ലാം കാണാൻ പറ്റും അല്ല? അങ്ങനത്തെ ചില പ്രായോഗിക പരിഹാരങ്ങൾ കൂടി ആയിക്കൂടെ?
0: തീർച്ചയായും പറ്റും. അങ്ങനെ അതെ, പാരന്റ്സ് ശരിക്കും എന്ത് ചെയ്യണം, ഈ നമ്മളിപ്പോ പാരന്റ്സ് തമ്മിലൊരു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഡിസ്കഷൻ നടക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിലോ സൗകര്യങ്ങളിലോ ഒരു സ്റ്റാഫ് റൂമിലൊക്കെ ആണെങ്കിൽ കളി വരാൻ പോകാൻ, കുട്ടികൾ കളിക്ക് പോകാന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കഷൻ നടത്തുക. അതിന് ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും.
1: ഇനി മറ്റൊരു മേഖല, കുട്ടികൾ പൊതുവെ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു ഏരിയ അവരുടെ നിറം, ആരോഗ്യം, സൗന്ദര്യം, ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
0: അതെ അതെ. തീർച്ചയായും നമ്മളിപ്പോൾ എത്ര തന്നെ ബോധവൽക്കരിച്ചിട്ടും എത്ര തന്നെ ആളുകൾ വിദ്യാഭ്യാസപരമായി ഉയർന്നിട്ടും ആളുകളുടെ മനസ്സിൽ നിന്ന് പോവാത്താണ് ഈ ഉച്ചനീത്വങ്ങളുണ്ടല്ലോ, അത് തീരെ ആളുകളിൽ നിന്ന് പോകണില്ല. അതിപ്പോൾ ഈ എന്തിൻ്റെ പേരിലാണെങ്കിലും, ഈ നിറത്തിൻ്റെ പേരിലാണെങ്കിലും, രൂപത്തിൻ്റെ പേരിലാണെങ്കിലും, ഇത് ധാരാളം കുട്ടികൾ ഈ സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ന് വെച്ചപ്പോൾ നമ്മൾ കോളേജുകളൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാ നിലക്കും വളരെ സൗന്ദര്യമുള്ള നല്ല എല്ലാ ഒത്ത രൂപത്തിലുള്ള ആൾക്കാരെങ്ങനെ കാണുമ്പോൾ അവരുമായി സ്വാഭാവികമായൊരു താരതമ്യം ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യും, ആളുകളിത് പേരായിട്ട് തന്നെ വിളിക്കും. മനസ്സിലായി? നമ്മൾ നമ്മുടെ നിറത്തെയും നമ്മുടെ വലുപ്പത്തെയും ആകാരത്തെയും ഒക്കെ അതൊക്കെ ഭയങ്കരമായി കുട്ടികളുടെ മനസ്സിനെ തകർത്ത് കളയും. എത്രയോ കുട്ടികളുണ്ട്, ഈ തടിയൊക്കെ ഉള്ള, ഓർ തടിയൊക്കെ ഉള്ള കുട്ടികൾ, പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും, അവരെത്ര വലിയ മാനസിക പ്രയാസമാണ് അനുഭവിക്കുന്നത് അറിയൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭയങ്കരമായൊരു മാറ്റം ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്തത് മാത്രം ചോദിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യണം, മറ്റുള്ളവൻ്റെ മനസ്സറിയാനും മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ അറിയാനും നമുക്ക് പറ്റണം. ഇപ്പം നമ്മുടെ ഒരു കുട്ടിയാണ് അങ്ങനെയെന്ന് ആലോചിച്ചിരിക്കുന്നത്, നമ്മുടെ ഒരാളെ പറയുമ്പോൾ നമ്മുടെ ഒരു കുട്ടിയാണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാലോ. ഈ ആളുകളെ ഈ ഒരു സഹതാപത്തിൻ്റെ നോട്ടം, ഒരാശ്ചര്യത്തിൻ്റെ നോട്ടം, ഒരപരിചിതത്തിൻ്റെ നോട്ടം, ഈ നോട്ടങ്ങൾ പോലും എന്ത് ചെയ്യാണ്, ഭയങ്കര മാറുകയാണ്. അവസാനം ഈ കുട്ടികൾ പുറത്തിറങ്ങാതെയാവും, ആരെയും ഫേസ് ചെയ്യാതെയാവും, അങ്ങനെയുള്ളൊരു ജീവിതാവസ്ഥയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെന്താ അറിയുക, ഇതിപ്പോൾ അധ്യാപകന്മാരാണെങ്കിലും എല്ലാവരാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൊന്നും വേണ്ട, നമ്മളിപ്പോൾ ക്ലാസ്സിൽ കുറച്ചൊരു ഭംഗിയുള്ള കുറച്ച് കുട്ടികളോട് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ, പെരുമാറുന്നുള്ളൂ എന്ന് വരുമ്പോൾ കുട്ടികൾ ഭയങ്കര പ്രയാസത്തിലായിരിക്കില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ കുട്ടികളെ പ്രത്യേകം പരിഗണിക്കാനും അവരെ പ്രത്യേകം അവരോട് ബന്ധപ്പെടാനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും

0: സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഒരാളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ രൂപം ഇതൊക്കെ നോക്കി മാത്രം ആളുകളെ റെസ്പെക്റ്റ് ചെയ്യണ, ആളുകളെ പരിഗണിക്കുന്ന ഒരു മാനസികാവസ്ഥ, ഒരു സവർണ മനസ്സാണ് എന്ത് ചെയ്യണത്, എല്ലാവർക്കും ഉണ്ടായിത്തീരുന്നത്. ഇതിനൊന്നും ഈ ഒരു പുതിയ കാലമോ അല്ലെങ്കിൽ പുതിയ അവസ്ഥയോ ഒന്നും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊതുവെ ആളുകൾ കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ കുറച്ച് ആളുകൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത് ബോധവൽക്കരണങ്ങൾ നടത്തുന്നത് കൊണ്ട് അങ്ങനെ ചില ആളുകൾ പരിഗണിക്കപ്പെടുന്നു എന്ന് മാത്രം. പക്ഷെ പൊതുവെ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ മാറേണ്ടതുണ്ട് എന്നാണ് ഇതിനകത്ത് മനസ്സിലായത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കോളേജിലെ ഒരു കുട്ടിയെ കസബ എന്ന് വിളിച്ച് നമ്മളെ ഒരു തീവ്രവാദി നിലനിൽക്കുന്ന ഒരു മുസ്ലിം പേര് ക്ലാസ്സിൽ പ്രൊഫസർ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം പേര് പറഞ്ഞാണ്. അപ്പോൾ ഉടനെ എന്തു ചെയ്യും, കസബിനെ പറ്റി പറഞ്ഞത് പിന്നെ തീവ്രവാദി എന്നതിനെ പ്രതീകമായിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, ചോദ്യം ചെയ്തു, അദ്ദേഹം ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞാണ്, സോറി പറഞ്ഞാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഇത് നിങ്ങളൊരു സോറി പറഞ്ഞാൽ തീരൂല. അതായത് ഒരു മുസ്ലിം പേര് കേൾക്കുമ്പോഴേക്കും ആ ഇസ്ലാമോഫോബിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളുടെ ഒരു രോഗമാണ്. അത് നിങ്ങൾ എന്നോടൊരു സോറി പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല, നിങ്ങളുടെ ആ മാനസിക കാഴ്ചപ്പാട് മാറാതെ എന്തെങ്കിലും ഒരിക്കലും ഇത് മാറുന്നത്. ഇങ്ങനത്തെ ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അതേപോലെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എന്ത് ഈ ഈ വ്യത്യാസങ്ങൾ. അപ്പോൾ അത് നമ്മുടെ മനസ്ഥിതികളെ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കാതെ ഇത്തരം ആളുകൾക്കൊന്നും ഒരു രക്ഷയില്ല എന്നുള്ളതാണ്.
1: ഈ ശരിക്കും വിദ്യാഭ്യാസം കൂടിയ ആളുകളുടെ ഇടയിലാണ്. ഇപ്പൊ NITകളിലൊക്കെ ഉള്ള ആത്മഹത്യകളുടെ വലിയൊരു കാരണം വെമുല മരിച്ചു. ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തു, നമുക്ക് അറിയുന്ന പേരറിയുന്ന ആളുകൾ തന്നെ മരിച്ചു. അപ്പൊ ശരിക്ക് പാരിസ് ഗവർണറുള്ളൊരു വലിയ ബോധവൽക്കരണം, ശരിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളും ചർച്ച കേൾക്കുന്നവരൊക്കെ ഒരു വലിയ പ്രതിജ്ഞ എടുത്താൽ. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ 40 ആളുള്ള ക്ലാസ് റൂമിൽ വളരെ വൈബ്രന്റായി സംസാരിക്കുന്ന ഒരു കുട്ടിനെയാണ് പൊതുവെ അധ്യാപകൻ ശ്രദ്ധിക്കുക. ശരിക്കൊരു അജണ്ട ഉള്ളിൽ വേണം. പ്രത്യേകം ഇന്ന് പരിഗണിക്കേണ്ട 3 കുട്ടികൾ അല്ലെ, അങ്ങനെയുള്ള ചില പ്രായോഗിക കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ കഴിയും തോന്നുന്നുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു മേഖലയ്ക്ക് പോകണം നമ്മൾ. ഇപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാങ്ങിയപ്പോൾ ഫേസ്ബുക്കിന്റെ ഇന്നർ ഉള്ളിലുള്ള ഒരു അന്വേഷണ സമിതി കൊടുത്ത റിപ്പോർട്ടിലുള്ളത് ഇൻസ്റ്റഗ്രാം ലോകത്ത് 10,000 കുട്ടികൾക്ക് ഡിപ്രഷൻ കൊടുക്കുന്നു. സോഷ്യൽ മീഡിയ ഒരു വലിയ ആയുധമാണ്. ആ നിലക്ക് നമുക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത്?
0: അതെ, എന്താ വെച്ചാല് പിന്നെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാല് എല്ലാം ലൈവായി ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ എന്താ വെച്ചാൽ ലോകത്തിന്റെ മുഴുവൻ ഈ കൗമാരപ്രായത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരേ ആഗ്രഹം, ഒരേ സ്വപ്നം, ഒരേ താല്പര്യം ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന എന്താ വെച്ചാൽ പലപ്പോഴും ഇതിനൊക്കെ അഡിക്റ്റായി പോകുന്ന കുട്ടികൾ ഇതിലൂടെ കിട്ടുന്ന പല ബോധങ്ങളും പല വിവരങ്ങളും പല കാഴ്ചപ്പാടുകളും അവരെന്ത് ചെയ്യുന്നു, നിരാശപ്പെടുത്തി കളയുന്നു. ഈ ഒരു പിന്നെ ഈ ഒരു പ്രായക്കാരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനും ഈ ഫോട്ടോ ഷെയറിങ്ങും വീഡിയോ ഷെയറിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, വിഷാദങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ് അങ്ങനെ കാണാൻ.
1: അപ്പോൾ നമ്മൾ ഇതിൽ ഇതിപ്പോൾ ഈ ഒരു നമ്മൾ ടൈം അവസാനിക്കുകയാണ്.
0: അതെ,
1: ഇതിൽ എത്തിപ്പെട്ട
0: അതെ
1: ആളുകൾ ഇപ്പം പാരൻസ് അനുഭവിക്കേണ്ട പാരൻസ് ഉണ്ട്.
0: അതെ അതെ,
1: അവരോട് നമുക്ക് എന്താണ് പറയുന്നത്?
0: അല്ല, ഒന്നല്ലേ, നമ്മൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ എപ്പോഴും നമ്മൾ അവരുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ചിട്ട് അവരുടെ എല്ലാ രഹസ്യങ്ങളും സ്വകാര്യങ്ങളും നമ്മൾ പറയുന്നൊരവസ്ഥ ഉണ്ടാവണം. ഇനി അതില്ലെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം, ബോധപൂർവം അവരോട് സംസാരിച്ചിട്ട് അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ചിലത് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചില കുട്ടികളൊക്കെ പീഡിപ്പിക്കുന്നുണ്ടായിരിക്കും, അവർക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കും, അത് പറയാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് അത് കേട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രായോഗിക പരിഹാരങ്ങളിലേക്ക് പോകണം. കാരണം വിഷാദം എന്നത് നമ്മൾ അത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല. അത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക തന്നെയാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ പാരൻസ്, അധ്യാപകന്മാർ, കുട്ടികളുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത കാണിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്.
1: ഈ കുട്ടികൾക്കൊരു തവക്കുലിൻ്റെ പാഠങ്ങൾ.
0: അതെ അതെ അതെ അതെ, തീർച്ചയായും അത് നമ്മൾ പ്രധാനം തന്നെയാണ്. നമ്മൾക്ക് എന്താ വെച്ചാൽ കുട്ടികളുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട്, അതേപോലെ തന്നെ നമ്മളെന്താ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, പ്രതീക്ഷകൾ, തവക്കുല്, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനത്തെ ഈ ബേസ് ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ എല്ലാ വിഷാദങ്ങളെയും അതിജീവിക്കുവാനുള്ള ഏറ്റവും വലിയ മരുന്ന് അത് തന്നെയാണ്.
1: തീർച്ചയായും.
0: അപ്പോൾ അതെന്ത് ചെയ്യണം, നമുക്ക് അടിസ്ഥാനപരമായൊരു ബോധം കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിരിക്കണം, ഒരു സംശയമല്ല.
1: ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മളെത്തുന്ന ഉത്തരം, ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രതിസന്ധിയിൽ പല കുട്ടികളും പെട്ടിട്ടുണ്ട്, കുടുംബങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആ ഒരു വലിയ പ്രതിസന്ധിയുടെ ആ ആഴക്കയത്തിനരികിലൂടെ യാത്ര ചെയ്യുകയാണ്. ആരും എപ്പോഴും ഇതിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും ഉറങ്ങാനുള്ള തലയിണയും പുതപ്പും കളിപ്പാട്ടവും സൗകര്യവും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലേക്ക് നോക്കുന്ന, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിരന്തരം അവരെ നിരീക്ഷിക്കുന്ന, അവരോട് നിരന്തരം സംവദിക്കുന്ന, അവർക്ക് എന്തും തുറന്നു പറയാനുള്ളൊരു അവസ്ഥയും സാഹചര്യവും സൃഷ്ടിക്കുന്ന ഒരു പുതിയ കുടുംബാന്തരീക്ഷം ഉണ്ടാകണം. അതിന് സാധ്യമാകാത്ത നമ്മുടെ ജോലിയുടെ മറ്റു തിരക്കുകളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും കുട്ടികളോട് കൂടെ ചേർന്നിരിക്കുന്ന സാഹചര്യം ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകണം, ടീച്ചേഴ്സിന് പൊതുവായിട്ടുണ്ടാകണം. എല്ലാവരും ഒത്തുപിടിച്ചൊന്നിച്ചു പോയാൽ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് സുരക്ഷിതമായൊരു ഭാവി നൽകാൻ കഴിയും. ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ലോകത്തെ മുഴുവൻ ആളുകളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് എന്ന പരിശുദ്ധ ഖുർആന്റെ വചനം അതാകണം നമുക്കുള്ള പ്രേരകം എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഫീസറിയുടെ ഫീഡ്ബാക്ക് വഴി അയക്കാൻ ശ്രമിക്കുക, നമുക്ക് ചർച്ചക്കെടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂടായിരുന്നു. കൗമാരക്കാരുടെ വിഷാദം, പ്രതികൾ ആര് എന്ന ടൈറ്റിലിൽ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, താജുദ്ദീൻ സുലാഹിയാണ് നമ്മോടൊപ്പം ചേർന്നത്. നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
3: അൽ ഉസൂൽ, എറിഞ്ഞുകൊല്ലൽ വിധി ഖുർആനെതിരോ.
2: ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശുദ്ധ ഖുർആനിന് എതിരാകും എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവയിൽ വിശുദ്ധ ഖുർആനിന് എതിരായ പല കാര്യങ്ങളുമുണ്ട് എന്നു സമൂഹത്തിൽ വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾ, സർവസാധാരണയായി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരു വ്യഭിചരിച്ച പുരുഷനും സ്ത്രീയും അവർ വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിധി. അതേസമയത്ത് സൂറത്തു നൂറിൻ്റെ ആദ്യ ഭാഗത്ത് അസാനിയത്ത് വസാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമാ മിഅത്ത ജൽദ, വ്യഭിചരിച്ച സ്ത്രീയെയും പുരുഷനെയും നിങ്ങൾ 100 അടി അടിക്കുക എന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു 100 അടി അടിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറയുന്നു അവരെ എറിഞ്ഞു കൊല്ലണമെന്ന്. അങ്ങനെ വരുമ്പോൾ ഇത് വിശുദ്ധ ഖുർആനിന് എതിരാവുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു അധ്യാപനം സൂറത്തു നൂറിൻ്റെ ഈ ഒരു ആയത്തിന് എതിരല്ലേ എന്നുള്ളതാണ് സാധാരണക്കാർക്കിടയിൽ പറയാറുള്ള ഒരു വസ്വാസ്. മറ്റൊരു കാര്യം ഇതേ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അഥവാ റജിമിൻ്റെ ആയത്ത്, വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും നിങ്ങൾ ഫർജ്മൂഹ അൽബത്ത, നിങ്ങൾ എറിഞ്ഞുകൊല്ലുക എന്ന് പറയുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടു, എടുത്തു മാറ്റപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുമോ? അത് വിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്തിനും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ആധികാരികതയ്ക്ക് എതിരാവുകയില്ലേ എന്നുള്ളതുമാണ് ഈ വിഷയത്തിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേഹം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു പറഞ്ഞാലും പ്രവാചകൻ പറഞ്ഞാലും പൂർണ്ണമായി സ്വീകരിക്കുക എന്നുള്ളതാണ് അവൻ സ്വീകരിക്കേണ്ട നിലപാട്. ഫല വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما سوره النساء 65 ആയത്. فلا وربك لا يؤمنون نبيه ان الرشيدാവനെ തന്നെയാണ് സത്യം അവർ വിശ്വാസികളാവുകയില്ല. നിങ്ങളെ അവർ വിധികർത്താവായി സ്വീകരിക്കുകയും അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസവും വന്ന വിഷയത്തിൽ നിങ്ങളവർ ഹാക്കിയമായി സ്വീകരിക്കണം. നിങ്ങൾ വിധിച്ച വിഷയത്തിൽ അവരുടെ മനസ്സുകളിൽ ഒന്നും തോന്നാൻ പാടില്ല. പൂർണ്ണമായിക്കൊണ്ടും അതിനെ അതിനവർ കീഴൊതുങ്ങുകയും വേണം. അപ്പോൾ ഇവിടെ വിഷയം, വ്യഭിചരിച്ച ഒരു വ്യക്തി, അയാൾ ഇസ്ലാമിക രാജ്യമുള്ളിടത്താണ് ഈ വിധി നടപ്പിലാക്കപ്പെടുന്നത്. ഇസ്ലാമിക ഭരണാധികാരിയും അതുപോലെ തന്നെ ഇസ്ലാമിക കോടതികളും നിലവിലുള്ള ഒരു രാജ്യത്ത് ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, അവൻ വിവാഹിതനാണ് എന്ന്, വിവാഹിതനായൊരു മനുഷ്യൻ വ്യഭിചരിച്ചു എന്ന് തെളിയിക്കപ്പെട്ടാലുള്ള വിധിയാണ്. അത് എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ്. എറിഞ്ഞുകൊല്ലുക എന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടും മൻസൂഖായക്കപ്പെട്ട ആയത്തുകൾ കൊണ്ടും, ഇനി അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൊണ്ടും, വളരെ പ്രസിദ്ധമായ സുന്നത്തുകൾ കൊണ്ടും തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഒരിക്കലും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഈ ആയത്തിന് എതിരാവുകയില്ല. അസാനിയത്തു വസാനി ഫജ്രിദു കുല്ല വാഹിദി മിൻഹുമാ മിഅത്ത ജൽദ എന്ന ആയത്തിൽ വ്യഭിചരിച്ച പുരുഷനെയും വ്യഭിചരിച്ച സ്ത്രീയെയും നിങ്ങൾ എറിഞ്ഞുകൊല്ലുക എന്ന് പറഞ്ഞത് ഒരിക്കലും വിവാഹിതനായ വ്യഭിചാരിയെക്കുറിച്ചോ വ്യഭിചാരണിയെക്കുറിച്ചോ അല്ല. വിവാഹിതനല്ലാത്ത അവിവാഹിതനായിട്ടുള്ള പുരുഷനെയും സ്ത്രീയെയുമാണെങ്കിൽ, വിവാഹത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ നിങ്ങൾ ഫജ്ലിദൂഹും, അവരെ നിങ്ങൾ അടിക്കേണ്ടത് 100 അടിയാണ്. അപ്പോൾ വിവാഹിതനാകാത്ത വ്യക്തി, അവിവാഹിതനായ വ്യക്തി വ്യഭിചരിച്ചാൽ നടത്തേണ്ട പ്രതിക്രിയയാണ് അള്ളാഹു സൂറത്തു നൂറിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിവാഹിതനാണെങ്കിൽ അവനുള്ള ശിക്ഷ എന്താണ്? അത് എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹിതനായ വ്യക്തിയുടെ ശിക്ഷ ഖുർആനിൽ ഇല്ല, അത് ഹദീസിലാണുള്ളത്. അപ്പോൾ ഹദീസിലുള്ള ശിക്ഷ എങ്ങനെയാണ് ഖുർആനെതിരാവുക? ഖുർആനിൽ പറഞ്ഞത് മറ്റൊരു വിഷയമാണ്, ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വിഷയമാണ്. ഇനി ഈ ആളുകൾ പറയാറുള്ള മറ്റൊരു ഈ വിഷയത്തിൽ കാണിക്കാറുള്ള സന്ദേഹമാണ്, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ തന്നെ അടിമ സ്ത്രീയുടെ വിഷയം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അടിമ സ്ത്രീയുടെ വിഷയം പറയുമ്പോൾ അവിടെ ഫൈദ ഉഹ്സിന്ന ഫൈൻ അതൈന ബിഫാഹിഷത്തിൻ ഫഅലൈഹിന്ന നിസ്ഫുമാ അലൽ മുഹ്സനാത്തി മിനൽ അദാബി ദാലിക് എന്ന് പറയുന്നുണ്ട്. അഥവാ അടിമ സ്ത്രീകളായ ആളുകൾ, അവർ വിവാഹിതരായ ശേഷവും വിഭജിക്കുകയാണെങ്കിൽ സ്വതന്ത്രകളായ ആളുകൾക്കുള്ള ശിക്ഷയുടെ പകുതി ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഫഅലൈഹിന്ന നിസ്ഫുമാ അലൽ മുഹ്സനാത്ത് സ്വതന്ത്ര സ്ത്രീകൾക്കുള്ള ശിക്ഷയുടെ പകുതി ശിക്ഷയാണ്. അപ്പോൾ ഇവർ പ്രചരിപ്പിക്കാറുള്ളത്, അപ്പോൾ സ്വതന്ത്ര സ്ത്രീകളായ വിവാഹിതകളായ സ്വതന്ത്ര സ്ത്രീകൾക്ക് എറിഞ്ഞുകൊല്ലലാണ് വിധിയെങ്കിൽ ഇതിനെങ്ങനെയാണ് നമുക്ക് പകുതിയാക്കാൻ കഴിയുക? അപ്പോൾ എറിഞ്ഞുകൊല്ലൽ പകുതിയാക്കാൻ കഴിയുകയില്ലല്ലോ എന്നതാണ്. അപ്പോൾ ഈ ആയത്ത്, ഇവിടെയും ചില കൃത്രിമങ്ങൾ അവർ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ ഈ ആയത്തിനും എതിരല്ല. കാരണം ആ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം, അടിമ സ്ത്രീകൾ അവർ വിവാഹിതരായിക്കഴിഞ്ഞാൽ സ്വതന്ത്രരായ സ്ത്രീകൾ അവർക്ക് അടിസ്ഥാനപരമായി കൊണ്ടുള്ള ശിക്ഷ എന്താണ്, അഥവാ വിവാഹിതല്ലാത്ത സ്ത്രീകൾ, അവിവാഹിതകളായിട്ടുള്ള സ്ത്രീകളുടെ അടിസ്ഥാനപരമായ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എന്നുള്ളത് 100 അടിയാണ്. അതിൽ വിവാഹം എന്നുള്ളത് അധികരിച്ചു വന്നാലാണ് ഈ ശിക്ഷയുടെ ഏറ്റവും വ്യത്യാസമുണ്ടാവുക. വിചാരത്തിൻ്റെ അടിസ്ഥാന ശിക്ഷ 100 അടിയാണ്. ആ 100 അടിയുടെ പകുതിയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്, അതാണ് 50 അടി. എന്നാൽ ആ വിഭജിച്ച മനുഷ്യൻ വിവാഹിതനാവുക എന്നൊരു കാര്യം കൂടി അതിലേക്ക് വർദ്ധിച്ചു വരുമ്പോൾ അവൻ്റെ ശിക്ഷ മാറും. അപ്പോൾ അത് കല്ലെറിയതിലേക്ക് വരും. പക്ഷേ ഒരു അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. അവൾക്ക് സ്വതന്ത്രയായ സ്ത്രീയുടെ ശിക്ഷയുടെ പകുതി എന്താണോ ആ ശിക്ഷയാണ് കൊടുക്കേണ്ടത്, അഥവാ 50 അടിയാണ് കൊടുക്കേണ്ടത്. ഇതിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിൽ യാതൊരു ഇഷ്കാലുമില്ല. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് ഖുർആനെതിരായതുകൊണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഹദീസുകൾ നിഷേധിക്കൽ. അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തിൽ വന്നിട്ടുള്ള വ്യഭിചാരി എറിഞ്ഞുകൊല്ലുക എന്നുള്ള രീതി, വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതരാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ആയത്തുകൾക്ക് എതിരല്ല എന്നു മാത്രമല്ല, ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇറക്കപ്പെട്ടിരുന്നു, പിന്നീട് അത് നസ്ഖ് ചെയ്യപ്പെട്ട് ആ വിധിയെ നിലനിർത്തുകയും ആയത്തിനെ നസ്ഖ് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇന്ന അല്ലാഹ ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഹഖ്ഖുമായി കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. വാൻസല അലൈഹിൽ കിതാബ്, ആ പ്രവാചകന്റെ മേൽ അല്ലാഹു കിതാബ് ഇറക്കിയിട്ടുണ്ട്. ഫകാന മിമ്മ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതിൽ ഉണ്ടായിരുന്നു ആയത്തുറജും, എറിഞ്ഞുകൊല്ലതിനെ പറ്റിയുള്ള ആയത്തുകൾ അല്ലാഹു ഇറക്കിയ വിശുദ്ധ ഖുറാനിൽ ഉണ്ടായിരുന്നു. ഫഖറഅനാഹ വഅഖൽനാഹ വവഅയ്നാഹ, ഞങ്ങളത് ഓതിയിട്ടുണ്ട്, ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്, ഞങ്ങളത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. മാത്രമല്ല റജമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ എറിഞ്ഞുകൊന്നിട്ടുണ്ട്. വറജംന ബഅദഹു, റസൂലുള്ളാഹിന്റെ കാലശേഷം ഞങ്ങളും എറിഞ്ഞുകൊന്നിട്ടുണ്ട്. എന്നാൽ ഫഅഖ്ഷ ഇൻ ത്വാല ബിന്നാസി സമാനുൻ അൻ യഖൂല ഖായിലുൻ, ഞാൻ ഭയപ്പെടുന്നു കാലം അധികം ചെല്ലുമ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞേക്കും, വല്ലാഹി മാ നജിദു ആയത്ത് റജ്മ ഫീ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ ആയത്തിൽ റജ്മിൻ്റെ, അള്ളാഹുവിൻ്റെ കിതാബിൽ, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ എറിഞ്ഞുകൊല്ലുന്ന ആയത്ത് ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നു പറഞ്ഞ് ഫയളില്ലു ബിതർക്കി ഫരീദത്തിൻ അൻസലഹല്ലാഹു, അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നിർബന്ധമായ ഫർളിനെ ഒഴിവാക്കിക്കൊണ്ടവർ വഴിതെറ്റിപ്പോകുന്നവരായിരിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് പേടിയുണ്ട്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, വർറജ്മു ഫീ കിതാബില്ലാഹി ഹഖ്ഖുൻ, വിശുദ്ധ ഖുർആൻ കൊണ്ടുതന്നെ സ്ഥാപിക്കപ്പെട്ട ഹക്കായ കാര്യമാണ്, വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്. അലാമൻസന ഇദാ ഹസ്സിന, വ്യഭിചരിച്ചു അവൻ വിവാഹിതനാണെങ്കിൽ, മിന റിജാലി വന്നിസ, സ്ത്രീകളിൽ നിന്നാകട്ടെ പുരുഷന്മാരിൽ നിന്നാകട്ടെ, ഇതാ കാനത്തിൽ ബയ്യന, തെളിവ് വ്യക്തമായി കഴിഞ്ഞാൽ എന്ന് കൃത്യമായിക്കൊണ്ട് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ചര്യ, ഈ ഒരു രീതി ഒരിക്കലും വിശുദ്ധ ഖുർആനെതിരല്ല. പ്രവാചകൻ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഖുദു അന്നി, ഖുദു അന്നി, നിങ്ങളെല്ലെന്ന് സ്വീകരിക്കുക, എന്നിലെന്ന് സ്വീകരിക്കുക. ഖദ ജഅല അല്ലാഹു ലഹുന്ന സബീല, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കിതാ ഒരു വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് പറയാനുള്ള ഒരു കാരണമെന്താണ്? സൂറത്തു നിസായിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിരുന്നു, വല്ലാത്തി യഅതീന അൽ ഫാഹിഷ മിൻ നിസായിക്കും ഫസ്തഷ്ഹിദു അലൈഹിന്ന അർബഅത്തൻ മിൻകും ഫഇൻ ഷഹിദു ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്തി ഹത്താ യതവഫാഹുന്ന അൽ മൗതു ഔ യജ്അല അല്ലാഹു ലഹുന്ന സബീല. നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും വല്ല വൃത്തികേടുകൾ അഥവാ വ്യഭിചാരം നടത്തിയെന്ന് നിങ്ങൾക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ, 4 സാക്ഷികളെ നിങ്ങൾക്ക് അതിന് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളെന്തു ചെയ്യണം? അവരെ വീട്ടിൽ തടഞ്ഞു നിർത്തണം. ഒന്നുകിൽ അവർക്ക് മരണം, അതല്ലെങ്കിൽ അള്ളാഹു അവരുടെ വിഷയത്തിൽ ഒരു വഴി കാണിച്ചു തരുന്നതുവരെ നിങ്ങളവരെ വീട്ടിൽ തടഞ്ഞു നിർത്തണം. ഇതായിരുന്നു ആദ്യത്തെ വിധി. അപ്പോൾ ആ വിധിയെ നസ്ഖ് ചെയ്തുകൊണ്ട് ഇന്നങ്ങനെയല്ല, അതിൻ്റെ ആയത്തുകൾ അവതരിച്ചു. അവതരിച്ചതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, ഇതാ നിങ്ങൾ സ്വീകരിച്ചോളൂ, സ്വീകരിച്ചോളൂ. അള്ളാഹു അവർക്കൊരു വിധി, ഒരു സബീൽ, ഒരു മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. അൽ ബിക്റു ബിൽ ബിക്രി, കന്യക കന്യകയാണെങ്കിൽ ജിൽദു മിഅത്തിൻ വനഫിയു സന, ഒരു വർഷത്തെ നാടുകടത്തലും 100 അടിയും. വസ്സയ്യിബു ബിസ്സയ്യിബ്, വിഭജിച്ച മനുഷ്യൻ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കന്യകയില്ല വിവാഹിതനാണെങ്കിൽ ജൽദും എത്തിയും വറജ്, 100 അടിയും. അതുപോലെ തന്നെ അവനെ എറിഞ്ഞുകൊല്ലുക എന്നതും എന്ന് കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരിക്കലും ഇതിനെതിരല്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ഹൽ റജം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞു കൊന്നിട്ടുണ്ടോ? ഫഖാല നഅം, അദ്ദേഹം പറഞ്ഞു, അതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു കൊന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ സൂറത്തു നൂറിൻ്റെ അവതരണത്തിന് ശേഷവും ഒക്കെ തന്നെയും എറിഞ്ഞുകൊല്ലൽ നടന്നിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, വഖദ് ഖാമത് ദലീലു അലാ അന്ന റജ്മ വഖഅ ബഅദ സൂറത്തു നൂർ, സൂറത്തു നൂറിന് ശേഷവും റസൂലുള്ളാഹി എറിഞ്ഞു കൊന്നിട്ടുണ്ട്. ലിഅന്ന നുസൂലഹ കാന ഫീ ഖിസ്സത്തുൽ ഇഫ്കി, ഇഫ്കുമായിക്കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യയായ ആയിഷ ബീവിയുടേതുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ആരോപണത്തിലാണ് ആ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. വഖ്തുലിഫ ഹൽ കാന സനത്ത് അർബഇൻ ഔ ഖംസ ഔ സിത്ത, 5-ലാണോ 4-ലാണോ 6-ലാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വറജ്മ കാന ബഅദ ദാലിക്, അതിനുശേഷമാണ് റസൂലുള്ളാഹി എറിഞ്ഞു കൊന്നിട്ടുള്ളത്. ഫഖദ് ഹളറഹു അബൂ ഹുറൈറ, അബൂ ഹുറൈറ അതിന് സാക്ഷിയാണ്. കാരണം അന്നഹു അസ്ലമ സനത്ത് സബഇൻ, 7-ാം വർഷത്തിലാണ് അബൂ ഹുറൈറ മുസ്ലിമായിക്കൊണ്ട് കടന്നു വരുന്നത്. അബൂ ഹുറൈറ അതിന് സാക്ഷിയാകണമെങ്കിൽ സൂറത്തു നൂറ് 6-ലാണ് അല്ലെങ്കിൽ 5-ലാണ് എന്ന് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വച്ചാൽ പോലും 7-ൽ മുസ്ലിമായിട്ടുള്ള അബൂ ഹുറൈറ റസൂലുള്ളാഹി എറിഞ്ഞു കൊന്നതിന് സാക്ഷിയാണ്. വബ്ന അബ്ബാസ് അദ്ദേഹവും സാക്ഷിയാണ്. ഇന്നമാ ജഅ മഅ ഉമ്മിഹി ഇലൽ മദീന സനത്ത് 99, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുഅൻഹു മദീനയിലേക്ക് തൻ്റെ മാതാവുമായിക്കൊണ്ട് ഒപ്പം മാതാവിൻ്റെ കൂടെ മദീനയിലേക്ക് എത്തിയത് ഹിജ്റ 9-ാമത്തെ വർഷത്തിലാണ്. അദ്ദേഹവും അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞു കൊന്നു സൂറത്തു നൂറിന് ശേഷവും അതിന് മുമ്പും മുമ്പും പിമ്പും ഒക്കെ പ്രവാചകൻ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരല്ല എന്നുള്ളത് കൃത്യമായിക്കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നു പറയപ്പെടുന്ന ഹദീസുകളുടെ ഒക്കെ അവസ്ഥ ഇതാണ്. അത് ഖുർആനോട് യോജിക്കുന്നതായിരിക്കും. ഒരിക്കലും റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ, സുന്നത്തുകൾ, സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ഖുർആനെതിരാവുകയില്ല. അപ്പോൾ ഖുർആനെതിരാണ് എന്നു പറയപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് വിശദീകരിച്ചത്. വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായി അത് ഖുർആനെതിരല്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിവാഹിതനല്ലാത്തവരുടെ വിഷയത്തിലാണ്, ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിവാഹിതരായ വിഷയത്തിലാണ്. രണ്ടും എതിരല്ല. അടിമ സ്ത്രീയുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വിവാഹിതരല്ലാത്ത സ്വതന്ത്രയായ സ്ത്രീകൾ അടിസ്ഥാനപരമായി അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ 100 അടിയാണെങ്കിൽ അതിൻ്റെ പകുതിയാണ് 50 അടി എന്നതാണ്. അതല്ലാതെ എറിഞ്ഞുകൊല്ലൽ പകുതിയാക്കൽ എന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ, എറിഞ്ഞുകൊല്ലൽ വിധി ഖുർആനെതിരോ. ബഹുമാനപ്പെട്ട പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മോട് ഇതുവരെയും സംസാരിച്ചിട്ടുള്ളത്.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തുൽ ഹിജറിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ ഹിജർ നമ്മൾ ആരംഭിക്കുകയാണ്. അതിലെ 1-2 ആയത്തുകൾ നമുക്ക് മനഃപ്പാഠമാക്കാം.
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام

ഇത് ഹുറൂഫുൽ മുഖത്താത്ത് എന്ന് പറയുന്ന അക്ഷരങ്ങളാണ്. ഇത് മദ്ദുൽ ലാസിമാണ്. അലിഫ് ലാം, നമുക്കറിയാം ആറ് ഹറക്കത്ത് നിർബന്ധമായും നീട്ടേണ്ട ഭാഗമാണ്. അതുകൊണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക.

0: ഇൻഷാല്ലാ ഇതിൻ്റെ അടുത്ത, അതായത് 3-4 ആയത്തുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പഠിക്കുക, ആവർത്തിച്ച് കേൾക്കുക, മനഃപ്പാഠം നിലനിർത്തുന്നതിന് വേണ്ടി പഠിച്ച ഓരോ ഭാഗവും, നാം ഇതുവരെ പഠിച്ച ഓരോ ആയത്തുകളും മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാ തബാറകല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൈഫുദുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 1-2 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: قد كفاني علم ربي من سؤالي.
4: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
5: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
4: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
5: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നവോദയ അപേക്ഷ 31 വരെ. ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ അടുത്ത വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. അപേക്ഷകൾ ഈ മാസം 31 വരെ നൽകാം. നവംബർ 28 ജെ എൻ വി എസ് ടി എന്ന പ്രവേശന പരീക്ഷ. ഫലം അടുത്ത വർഷം മാർച്ചിൽ പ്രഖ്യാപിക്കും. അപേക്ഷിക്കുന്ന ജില്ലയിലെ സ്ഥിരതാമസക്കാർ ആകണമെന്ന വ്യവസ്ഥ ഇക്കുറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള അയൽ ജില്ലക്കാർക്കും അപേക്ഷിക്കാം. ഈ അധ്യയന വർഷം 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണ് അർഹത. നേരത്തെ ജെ എൻ വി എസ് ടി എഴുതിയവർ ആയിരിക്കരുത്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. ഷിയയികളുടെ ഉത്ഭവം. രചന നിർവഹിച്ചത് ഡോക്ടർ ടി കെ യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഷിയ എന്ന അറബി പദത്തിന്റെ അർത്ഥം അനുയായികൾ അല്ലെങ്കിൽ സഹായികൾ എന്നാണ്. സഹായി അല്ലെങ്കിൽ അനുയായി എന്ന അർത്ഥത്തിൽ ഒരാൾക്കും രണ്ടാൾക്കും കൂടുതൽ ആളുകൾക്കും സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനുമെല്ലാം ഷിയ എന്ന പദം തന്നെയാണ് പ്രയോഗിക്കുന്നത്. ഒരു കാര്യത്തിൽ ഒരു ജനത ഒരുമിച്ചുകൂടിയാൽ അവരും ഷിയയാണ്. ഒരാളെ സഹായിക്കുകയോ അയാളുടെ പക്ഷം ചേരുകയോ ചെയ്താൽ അവനെക്കുറിച്ച് അയാളുടെ ഷിയ എന്നാണ് പറയുക. ഷിയാക്കളുടെ സാങ്കേതിക പ്രയോഗമനുസരിച്ച് അമീറുൽ മുഅ്മിനീൻ അലിയുടെ ഖിലാഫത്ത് അംഗീകരിക്കുന്നവർക്കാണ് ഷിയ എന്ന് പറയുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് മുമ്പുള്ളവരുടെ ഖിലാഫത്ത് നിഷേധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രസ്തുത നിർവചനത്തിൽ അലിക്ക് ശേഷമുള്ള ഇമാമുകൾ ഉൾക്കൊള്ളാത്തതുകൊണ്ട് വേറെയും അനവധി നിർവചനങ്ങൾ ഈ പദത്തിന് ഷിയകൾ നൽകുന്നുണ്ട്. അലിയുടെ അനുയായിയായി മാറുകയും മറ്റു സഹാബികളെക്കാൾ അദ്ദേഹത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്നവർ എന്ന് സാമാന്യമായി പറയാറുണ്ടെങ്കിലും ഈ നിർവചനം അലിയുടെ കാലത്തുള്ളവർക്ക് അനുയോജ്യമാണെങ്കിലും പിന്നീടുള്ളവർ അവരുടെ ഇമാമുമാരെയും അവരുടെ വിശ്വാസകാര്യങ്ങളും അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ പേരിന് അർഹത നേടാനാവുകയുള്ളൂ. ചില റാഫിദികളുടെ വാദപ്രകാരം ഷിയാസത്തിന്റെ വിത്തുകൾ പാകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നബിയുടെ കാലത്ത് ഷിയാ സുന്നി വിഭാഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഖുർആൻ തന്നെ അക്കാര്യം വെളിപ്പെടുത്തുമായിരുന്നു. എല്ലാവരും നബിയുടെ ഷിയാ അനുയായികളായിരുന്നു. ഇബ്നു തൈമിയ പറയുന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെയും കാലത്ത് ഷിയ എന്ന പ്രയോഗമുണ്ടായിരുന്നില്ല. അവരിൽ ആരുടെയെങ്കിലും ഷിയ എന്ന് പറയപ്പെട്ടിരുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം അലിക്കാണ് ഖിലാഫത്ത് ഏറ്റവും അർഹത എന്ന വാദഗതിക്കാരാണ് ഷിയാഇസത്തിന് ബീജാവാപം നൽകിയത്. താനാണ് ഖിലാഫത്തിന് അർഹൻ എന്ന വാദം അലിക്കുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അബൂബക്കറിന് ബൈഅത്ത് ചെയ്യുമായിരുന്നില്ല. അബൂബക്കറും ഉമറുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും ഉത്തമർ എന്ന് കൂഫയിലെ മിമ്പറിൽ നിന്ന് പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിക്കുമായിരുന്നില്ല. എന്നാൽ ഖിലാഫത്ത് വാദം ചിലർ അദ്ദേഹത്തിന്റെ മേൽ കെട്ടിച്ചമച്ചതാണ്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തിന്റെ അവസാനഘട്ടത്തിൽ ജൂതനായിരുന്ന അബ്ദുല്ലാഹിബിന് സബ ആണ് മുസ്ലിം സമുദായത്തിൽ ഷിയാ വിശ്വാസത്തിന്റെ വിത്തുപാകിയത്. ഷിയായിസത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് അവർക്ക് പോലും ഏകാഭിപ്രായമില്ല. ജമൽ യുദ്ധ ദിവസമാണ് ഷിയായിസത്തിന് ആരംഭം കുറിച്ചതെന്ന് പറയുന്നവർ അവരിലുണ്ട്. മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായപ്രകാരം അലി സുഫീനിൽ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് ഷിയായിസം രൂപം കൊണ്ടത്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ രക്തമാണ് ഷിയായിസത്തിന് വിത്തുപാകിയത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷിയകളുടെ ഉത്ഭവം. രചന നിർവഹിച്ചത് ഡോക്ടർ ടി കെ യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഐ ടി ജാലകം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇനി നിങ്ങളുടെ സ്ക്രീൻ ഗാർഡ് പൊട്ടില്ല, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പലപ്പോഴും നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രയാസമാണ്, ഫോണിൻ്റെ മുകളിൽ സ്ക്രീൻ ഗാർഡ് കൊടുക്കും, പക്ഷേ ആ സ്ക്രീൻ ഗാർഡ് ഇടക്കിടക്ക് വീണ്ടും എന്ത് ചെയ്യും, ഒരു കടിയുന്ന അവസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ പൊട്ടൊക്കെ ചെയ്യും. അപ്പോൾ ചാടിയിട്ടാവില്ല, നമ്മൾ പോക്കറ്റിൽ ഇപ്പോൾ താക്കോലിൻ്റെ കൂടെ കിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെറ്റൽ സംഗതികളൊക്കെ കൂടെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടും, അങ്ങനെ നമ്മൾ വീണ്ടും മാറ്റും. അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ മുകളിൽ കവറിൽ എന്ത് ചെയ്യാം വാങ്ങിക്കാം, ഫ്ലിപ്പ് കവർ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഒരു എക്സ്ട്രാ ഒരു അടപ്പും കൂടി ഉണ്ടാവും. ഓക്കെ, ഇതാകുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, നമുക്ക് ലോങ് ലൈഫ് പൊതുവെ എന്തെങ്കിലും കിട്ടും. പല ആളുകളത് നല്ലൊരു യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. റഫ് യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു കവർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊതുവെ നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു പിന്നെ ഉപകാരപ്രദമായിട്ട് തോന്നും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക അറിയിക്കുക. അസ്സലാമു അലൈക്കും.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. ഇനി നിങ്ങളുടെ സ്ക്രീൻ ഗാർഡ് പൊട്ടില്ല, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലയിൽ.

0: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിൻ്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലർ ആവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ട് അത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്കിട്ട് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഒന്നുകൂടി അതൊന്ന്
1: കാണണം,
0: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ടീച്ചർ അതുപോലെ വീണ്ടും
1: റിപ്ലൈ ചെയ്തു,
0: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളിങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നില്ല, കുറേ ഒന്ന് പൗതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിലൊരാളൊരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു,
1: കയറി കൊടുത്തു,
0: ഒന്നിട്ട് കീറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്ക് ചാടി ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട്
1: ചാടിയത്,
0: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പം കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റയായില്ല, അത് പുഴുവായിട്ട് തന്നെയുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പം അതെന്തേ സംഭവിച്ചാൽ അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തരം പറഞ്ഞാൽ അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തേതാണ് അതങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരൻറ്റിൻ്റെ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കുന്നതിന് പകരം ചെറുപ്പത്തിലെ പാരൻസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടി കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികൾ ഒരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിത ചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: യെസ്,
0: അത് പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
1: ഓവർ കെയർ വേണ്ട,
0: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമല്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമല്ല. ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ പറഞ്ഞാൽ 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിന്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ ജനനത്തിലെ 6-12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് ജനിക്കണേ. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾവ് ആണ് സ്കില്ല്. പക്ഷെ മനുഷ്യന്റെ കുട്ടിന്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് പാരന്റ്സ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും മനസ്സുമാണ് സ്കില്ല് വളരാൻ. കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാല് ഓന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
1: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തില് ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ രണ്ടാമത്തെ കുട്ടിയായിരിക്കും. അപ്പോൾ അവനെ ഈ അംഗൻവാടി കൊണ്ടാക്കലും അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് കൊണ്ട് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും, കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലും. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
0: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്തിൽ ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കിട്ടിയ കുട്ടിയൊക്കെ ആയിരിക്കും. അപ്പം അതിൻ വീടുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമ്മതിക്കും. അതിന്റെ മുന്നേ കുട്ടിക്ക് എന്തേ പറ്റിയതോ ചെന്നെടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരന്റ്സ്
1: ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
0: അതെ,
1: ഒരു രക്ഷയുണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറേ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം, തട്ടി തടയണം, അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാൽ മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ സാഹചര്യങ്ങൾ അവന്റെ മുട്ടുകുത്തേണ്ട വണ്ടികളുണ്ട്, ഇപ്പോ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടിയൊക്കെ നിന്നും അവന്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
0: കീറിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരല്ല. അപ്പോഴൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുട്ടി എഴുതി തുടങ്ങി. കുട്ടി ഇപ്പം ഉദാഹരണത്തിൽ രണ്ട് മൂന്ന് വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ്, ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്.
1: ഇട്ട്
0: കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കും. അത് ഉണ്ടാവുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും. കാരണം ഈ കുട്ടിയെ കഴിയുകൊണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡർ ആവണില്ല.
1: പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കൾ എപ്പോഴും,
0: അതെ,
1: പത്താം ക്ലാസ്സിൽ. ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തെയ്യൂല, അവർ കഴിക്കൂല,
0: കഴിക്കൂല.
1: അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പം സ്വാഭാവികമായിട്ടും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും കുട്ടീനെ കഴിക്കുന്നാണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണപ്പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവൻ്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷെ ടീച്ചർ എന്ത് ചെയ്യണം, അതെടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പയാക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
2: പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. പീസ് റേഡിയോ നേർരേഖ, ഭാര്യയെ പരിഗണിക്കാത്തവർ. അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാഅദ്, മനസ്സിനേറെ വിഷമം തോന്നിയ ഒരു കാര്യമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. 10 വർഷത്തിലേറെ വിവാഹ ജീവിതം നയിച്ച ഒരു സുഹൃത്ത് ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് നിർബന്ധപൂർവം പറഞ്ഞ് ഒഴിവാകുകയാണ് ഭാര്യ. അപ്പം എങ്ങനെയെങ്കിലും അവളെ കൂടെ നിർത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായ ഒരു സുഹൃത്ത്. അപ്പം അദ്ദേഹത്തോട് ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്ക് നിങ്ങളുടെ

ഒരു തീരുമാനം ആ സഹോദരി പറയുന്നു. ഒരു ആണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളമുള്ള അയാളുടെ വൈകാരികമായ ആവശ്യങ്ങൾ അയാൾ സ്വകാര്യമായി നിർവഹിക്കുന്നു. സ്വന്തം നിലക്ക് ചില വഴികൾ അതിന് കണ്ടെത്തുന്നു. അതെന്തായിരുന്നാലും അനുവദനീയമായ വഴികളല്ലല്ലോ. ഇവിടെ പ്രകൃതിപരമായി അള്ളാഹു തനിക്ക് നിശ്ചയിച്ചു തന്ന തൻ്റെ ഭാര്യ അവളെ മാറ്റി നിർത്തുകയും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ കാര്യങ്ങളും സ്വാർത്ഥമായി പൂർത്തിയാക്കിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരതയായി നമുക്കതിനെ കാണാതിരിക്കാൻ വയ്യ. കയറില്ലാതെ കെട്ടിടുക എന്ന് പറയാലോ, ഒരാളുടെ ജീവിതത്തെ അനാവശ്യമായി തടഞ്ഞുവെക്കുകയും ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്തവരോ ആഗ്രഹമില്ലാത്തവരൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ അതിനൊക്കെ സാധ്യതയുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ മനഃപൂർവ്വം ഹോമിക്കുക എന്നത് എത്ര ഗുരുതരമായ തെറ്റാണ്. ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാണല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ഉണ്ടെന്നറിയുമ്പോഴാണ് വല്ലാതെ മനസ്സ് വേദനിച്ചു പോകുന്നത്. നാം എത്ര വലിയ സ്വാർത്ഥതയാണ് കാണിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ പാടെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുക. ഏതുപോലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയെ അപ്പുറത്ത് നിർത്തി നമ്മുടെ സമൃദ്ധമായി ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം, രുചികരമായ ഭക്ഷണങ്ങളെല്ലാം നാം നന്നായി കഴിക്കുന്നു. നമ്മുടെ ജീവിത പങ്കാളിയായ ഭാര്യ അപ്പുറത്ത് പട്ടിണി കിടക്കുന്നു. എത്ര ക്രൂരമാണ് ആ മനസ്സ്! അതുപോലെ ക്രൂരമാണല്ലോ അവിഹിത ബന്ധങ്ങളിലൂടെ, സ്വവർഗരതിയിലൂടെ, സ്വയംഭോഗത്തിലൂടെ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ഭാര്യയെ അനാഥമാക്കിയിടുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതിലെ ക്രൂരത എന്ന് പറയാൻ കാരണം ഇതൊരു സ്വകാര്യ വരികയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം സ്വാർത്ഥരാവരുത്. ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും നമ്മളനുഭവിക്കുന്നൊരു സുഖം നമ്മുടെ ഭാര്യ

0: പത്തു വർഷം കൂടെ ജീവിച്ചിട്ടും തൻ്റെ ആവശ്യങ്ങളെല്ലാം സ്വാർത്ഥമായി നിർവഹിക്കുകയും എന്നാൽ തൻ്റെ ഭാര്യ ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ പച്ചയായി ഒരാളിൽ നിന്ന് അനുഭവപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാശയം പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ ബോധപൂർവമാവില്ലെന്ന് നമ്മൾ വിചാരിക്കുക. മാറാൻ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്, മാറാൻ അയാൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ സ്വാർത്ഥത മറ്റുള്ളവൻ്റെ വേദനയായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നാം പരിശ്രമിക്കണം. അള്ളാഹു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഭാര്യയെ പരിഗണിക്കാത്തവർ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനുസലീം.

0: അല്ലേ? ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
1: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. ആരോഗ്യം മാത്രമല്ല, രോഗവും രോഗരഹിത ജീവിതവുമാണ് ആധുനിക മനുഷ്യന്റെ ഇന്നത്തെ സങ്കീർണതകളിൽ ഒന്ന്. രോഗവും വിശ്വാസികളും ഭാഗം രണ്ട്, അവതരണം ഷമീർ മുണ്ടേരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വസ്സലാത്തു വസ്സലാമു

സംസമിനെ കുറിച്ച് നമ്മൾ അറിയുകയും അതൊരു ശിഫയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലമ പറയുകയാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലമ പറഞ്ഞു, മാഉ സംസം ലിമശുരിബ ലഹു, സംസം വെള്ളം അത് എന്തിനാണോ കുടിക്കുന്നത് അതിനുള്ളതാണ്. വല്ലാത്തൊരു വാചകമാണത്. എന്തിനു വേണ്ടിയാണോ സംസം നമ്മൾ കുടിക്കുന്നത്, ആ കാര്യം സംസം കുടിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സംസം കുടിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വരിസഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാഇൻ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഇനി അസ്അലുക ഇൽമൻ നാഫിഅൻ, ഉപകാരപ്പെടുന്ന അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം സംസം കുടിച്ചുകൊണ്ട് ഇത് പ്രാർത്ഥിച്ചത്? അദ്ദേഹത്തിനറിയാം, സംസം കുടിച്ചുകൊണ്ട് എന്തൊന്ന് അള്ളാഹുവിനോട് ചോദിച്ചാലും അത് അള്ളാഹു നൽകുമെന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവേ ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു. വരിസഖൻ വാസിഅൻ, വിശാലമായ റിസഖ്, റിസഖിൽ വിശാലതയുണ്ടാകണം, ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാകണം, മറ്റുള്ള സൗകര്യങ്ങൾ വേണം. അത് അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് സംസം കുടിച്ചുകൊണ്ട്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, വശിഫാഅൻ മിൻ കുല്ലി ദാഇൻ, എല്ലാ രോഗത്തിൽ നിന്നുമുള്ള ശിഫ റബ്ബേ, അല്ലാഹു സുബ്ഹാനഹു വതാലയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ബാഗ്ദാദിൽ വെച്ച് ബാഗ്ദാദിൻ്റെ ചരിത്രം പറയുവാനുള്ള അവസരം നൽകണേ എന്ന് അദ്ദേഹം സംസം കുടിച്ചുകൊണ്ട് അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനറിയാം ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന്. സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ബാഗ്ദാദിൽ വെച്ച് ബാഗ്ദാദിൻ്റെ ചരിത്രം പറയുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതേപോലെ തന്നെ ജാമിഉ മൻസൂറിൽ വെച്ച് ഹദീസ് പഠിപ്പിക്കുവാൻ, ദർസ് എടുക്കുവാൻ അവസരമുണ്ടാകണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു.

കരിഞ്ജീരകത്തെ സംബന്ധിച്ച്, ഹബ്ബത്തി സൗദാഇനെ സംബന്ധിച്ച് റസൂൽ പറയുകയാണ്, ഷിഫാഉൻ മിൻ കുല്ലി ദാഇൻ. ഹബ്ബത്തു സൗദ, കരിഞ്ജീരകം, അത് എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സയാണ്, എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്നാണ്. ഇല്ല സാം, സാം ഒഴികെ. എന്താണ് സാം എന്ന് പറഞ്ഞാൽ? വസ്സാം അൽ മൗത്ത്. സാം എന്ന് പറഞ്ഞാൽ മരണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച ആളുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ കരിഞ്ജീരകം എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്നാണ്, മരണമൊഴികെ. ഇവിടെയൊരു ചോദ്യം, നമ്മളിൽ ആരിത് ഗൗരവമായി കണ്ടു? നമ്മളിത് ഉപയോഗിക്കാറുണ്ടോ? ഇതിനെ ഒരു പഴഞ്ചനായി, ഇതൊക്കെ ഒരു പ്രാകൃതമായ ചികിത്സാരീതിയായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിൽ പ്രമാണങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മുടെ പ്രവാചകന്റെ വാക്ക് നമ്മൾ കേട്ടിട്ടില്ല. രോഗമുണ്ടാകുമ്പോൾ ചികിത്സിക്കണം, സംശയമില്ല. അതിൻ്റെ കൂടെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള മാർഗങ്ങൾ കൂടെ നാം ഉപയോഗിക്കുക. ഇത് രോഗമുള്ളപ്പോൾ മാത്രമല്ല, നമ്മുടെ വീടുകളിൽ ഇതുണ്ടാകണം. കരിഞ്ജീരകമുണ്ടാകണം, തേനുണ്ടാകണം, സംസമുണ്ടാകണം. ദിനേനെ ഇത് നമ്മൾ ഉപയോഗിക്കുക. അല്പാൽപ്പം നാം ഉപയോഗിച്ചാൽ രോഗത്തിൽ നിന്നുള്ള ശിഫയാണ്. രോഗം വരുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യമുള്ള അവസ്ഥ വിശ്വാസികൾക്ക് അനിവാര്യമാണ്. ആരോഗ്യമുള്ള ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നൊക്കെ ഹദീസുകൾ ധാരാളം നമ്മൾ കേട്ട ആളുകളാണ്. അതുകൊണ്ട് കരിഞ്ജീരകം ഔഷധമാണ് എന്ന് മനസ്സിലാക്കുക. നാലാമതായി കൊമ്പുവക്കലാണ്. കൊമ്പുവക്കൽ എന്ന് പറഞ്ഞാൽ ഹിജാമ. നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമാണ്, പല ആളുകളും ഹിജാമ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത രക്തം ഒഴിവാക്കുന്ന രീതിയാണ് കൊമ്പുവെക്കുക എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഹിജാമ ചെയ്യൽ സുന്നത്തായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചികിത്സയായി പഠിപ്പിച്ച മാർഗമാണ് ഹിജാമ ചെയ്യുക എന്നുള്ളത്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ രക്തം കൊടുക്കാറുണ്ട്, രക്തം കൊടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഹിജാമ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശരിയല്ല. നമ്മൾ മറ്റൊരാൾക്ക് രക്തം ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നല്ല രക്തമാണ് എടുക്കുന്നത്, മോശമായ രക്തമല്ല. ഹിജാമയിലൂടെ പുറത്ത് കളയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത മോശമായ രക്തമാണ്. അപ്പൊ ഹിജാമ എന്ന് പറയുന്ന ചികിത്സാരീതിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പല അസുഖങ്ങൾക്കും ആധുനിക കാലഘട്ടത്തിലെ ഡോക്ടർമാർ ശാസ്ത്രീയമായി അവർ കണ്ടെത്തിയ പല കാര്യങ്ങളുമുണ്ട്. പല രോഗങ്ങൾക്കുമുള്ള ശമനമായി, മരുന്നായി, പല രോഗമുള്ള ആളുകൾക്കുള്ള ചികിത്സയായി ഹിജാമയെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച ചികിത്സാരീതികളാണ്. സംസം, അതേപോലെ തന്നെ തേൻ, കരിഞ്ജീരകം, കൊമ്പുവക്കൽ, ഹിജാമ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നമുക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവാണ് രോഗം ശിഫയാക്കുന്നവൻ, രോഗം ശമിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ നമുക്കുറച്ച വിശ്വാസമുണ്ടാകണം. ഈ മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് പുണ്യപ്രവാചകനാണ്, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ രോഗങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കും. യൂനുസ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻ സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബിയുടെ പ്രാർത്ഥനയായിരുന്നു അത്. ലാ ഇലാഹ ഇല്ലാ അൻത, അള്ളാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ആ പ്രാർത്ഥനയെ അദ്ദേഹം നിർവഹിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, യൂനുസ് നബി അലൈഹിസ്സലാം നിർവഹിച്ച പ്രാർത്ഥന ആരെങ്കിലും നിർവഹിക്കുകയാണ് എങ്കിൽ അവന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നു. പ്രിയപ്പെട്ടവരെ, രോഗമുണ്ടാകുമ്പോൾ, രോഗം ബാധിച്ച വേദനയനുഭവിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കൈവെക്കുകയും 3 തവണ ബിസ്മില്ലാ എന്ന് പറയുകയും അതിനുശേഷം അഊദു ബിഇസ്സതില്ലാ വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 തവണ പറയുകയാണ് എങ്കിൽ അവനെ ബാധിച്ച പ്രയാസം അവനിൽ നിന്ന് നീങ്ങിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ രോഗമെന്ന് പറയുന്നത് അനുഗ്രഹമാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ചികിത്സിക്കുക. രോഗമുള്ള ആളുകൾക്ക് ശിഫയാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, രോഗം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. രോഗികളായ ആളുകളെ നമ്മൾ സന്ദർശിക്കുകയും അവർക്ക് സമാധാനമേകുന്ന ആശ്വാസവാക്കുകൾ പറയാൻ നാം ശ്രദ്ധിക്കുകയും ചെയ്യുക. അതിലൂടെയൊക്കെ നമുക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. രോഗം വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ നാം സ്വീകരിക്കണം. ശുദ്ധിയുണ്ടാകണം. ശുദ്ധിയെ പ്രോത്സാഹിപ്പിച്ച മതമാണ്

വിശുദ്ധ ഇസ്ലാം അത്തഹൂറു ഷത്തുറുൽ ഈമാൻ. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് രോഗം വരുന്നതിന്റെ കാരണം ശുദ്ധിയില്ലായ്മയാണ്. അവിടെ ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ദിവസം 5 നേരം അവന്റെ മുഖവും കൈകളും കാലുകളുമൊക്കെ കഴുകേണ്ടവനാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസി അവൻ ശുദ്ധിയോടുകൂടെ ജീവിക്കേണ്ടവനാണ്. അവൻ വുദു ചെയ്യുമ്പോൾ അവന്റെ മുഖം കഴുകണം, അവന്റെ കൈ കഴുകണം, അവന്റെ കാലുകൾ കഴുകണം. അതേപോലെ തന്നെ കുളിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയായിക്കൊണ്ട് പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വായും പല്ലും വൃത്തിയാക്കുക എന്നുള്ളത് റസൂലുള്ളാഹി പ്രബലമായി സുന്നത്തായി വിശദീകരിച്ചു. എന്റെ സമുദായത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ എല്ലാ വുദുവിന്റെ സന്ദർഭങ്ങളിലും പല്ല് തേക്കാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. രോഗം വരാതിരിക്കുവാൻ വേണ്ടി ആളുകൾ ശുദ്ധീകരിക്കാനാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ആ മേഖലയിലെ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാത്രങ്ങൾ മൂടിവെക്കാൻ 100 ആണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ പാത്രങ്ങൾ മൂടിവെക്കണം, അതിനെ നിങ്ങൾ അടച്ചു വെക്കണം, അതേപോലെ തന്നെ വിളക്കണക്കണം, വാതിലുകൾ അടക്കണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. അപ്പോൾ രോഗമുണ്ടാകുന്നതിൻ്റെ മുൻപ് നാം ശ്രദ്ധിക്കും.

0: സ്വർഗം
1: മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ്
1: വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ട് അല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണ

എന്തൊക്കെ സംവിധാനങ്ങൾ വന്നാലും അതിനോടെല്ലാം സംവദിക്കാൻ, അതിനു മുമ്പിലെല്ലാം കൃത്യമായി പിടിച്ചു നിൽക്കാൻ, ഏതൊരു പ്രശ്നങ്ങൾക്കും ഉത്തരം പറയാൻ

ലോകത്തിന്റെ സട്ടാവില്ലെന്ന് പ്രവാചകരാകുന്ന ദൈവദാസന് അവതരിപ്പിക്കപ്പെട്ട ആശയമാണ് ഇസ്ലാം എന്ന ഒരു സൂചന കൂടി ആ പദപ്രയോഗങ്ങളെല്ലാം ഉണ്ട് എന്നത് കൂട്ടത്തിൽ നമ്മൾ വായിക്കുക. ഇത് കേവലം ഒരു അവകാശവാദമല്ല, ചരിത്രം സാക്ഷിയാണ്, വർത്തമാനം സാക്ഷിയാണ്, മുമ്പ് നടന്ന

പൂർണ്ണമായും ദൈവികമാണ് എന്നു മാത്രമല്ല, ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളെയും കൃത്യമായ ചില ലക്ഷ്യങ്ങളിലാണ്, ഉദ്ദേശങ്ങളിലാണ് ആ നിയമങ്ങളെല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചത്. മഖാസിദുൽ ശരീഅ, ശരീഅത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. എന്തിനാ കുറെ നിയമങ്ങൾ, കുറെ ഹറാമുകൾ, കുറെ കറാഹത്തുകൾ, കുറെ ജായിസുകൾ, കുറെ നിഷിദ്ധങ്ങൾ, കുറെ പാടില്ലാതെ വിലക്കപ്പെട്ടവ, അനുവദനീയമായവ, നിർബന്ധമായവ, സുന്നത്തായവ, ഐച്ഛികമായവ. ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല, ചില ഭക്ഷണം കഴിക്കാൻ പറ്റും, ചില വസ്ത്രം പാടില്ല, ചില വസ്ത്രം പാടുണ്ട്, ചില പാനീയങ്ങൾ ഹറാമാണ് നിഷിദ്ധമാണ്, ചില പാനീയങ്ങൾ അനുവദനീയമാണ്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ നിയമങ്ങൾ എന്തിനാ ഇസ്ലാം വെച്ചത്? അത് വെറുതെ അങ്ങ് ലക്ഷ്യമില്ലാതെ വെച്ചതല്ല, ഓരോന്നിനും കൃത്യമായ ലക്ഷ്യമുണ്ട്. മഖാസിദുൽ ശരീഅ, ശരീഅത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ശരീഅത്തിൽ എന്തൊക്കെ നിയമമുണ്ടോ, ഏത് നിയമമാവട്ടെ, ആ നിയമത്തിൽ മുഴുവനും കൃത്യമായ ലക്ഷ്യമുണ്ട്. വളരെ വ്യക്തമായ, വളരെ ക്ലിയറായ ലക്ഷ്യത്തിലല്ലാതെ ഇസ്ലാമിൽ ഒരു നിയമമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ ലക്ഷ്യം മസാലിഹുൽ ഇബാദ് അൽ ആജില വൽ അജില എന്നാണ്. അഥവാ അടിമകൾക്ക്, മനുഷ്യർക്ക് ഇഹത്തിലും പരത്തിലുമുള്ള നേട്ടങ്ങളാണ്, ഗുണങ്ങളാണ് ഇസ്ലാം നിയമങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത്. അവൻ ജീവിക്കുന്ന ഈ ഭൂമി അവനിൽ തിരിച്ചു പോകാനുള്ള പരത്രികമായ ജീവിതം. ഈ രണ്ട് ലോകത്ത്, ഐഹികവും പാരത്രികവുമായ ലോകത്ത്, ദുനിയാവിലും ആഹ്ലത്തിലുമായി കൊണ്ട് അവർക്ക് നന്മയുണ്ടാവാൻ എന്തൊക്കെ നിയമങ്ങൾ വേണമോ ആ നിയമങ്ങളെല്ലാം ഇസ്ലാം നിശ്ചയിച്ചു. ഈ രണ്ട് ലോകത്ത് മനുഷ്യന് ദോഷകരമായി ബാധിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ പാടില്ലെന്ന് പറഞ്ഞു. അഞ്ചുകാരും സംരക്ഷിച്ചു, നേരത്തെ വിശദീകരിക്കപ്പെട്ടു. ഇവിടെ ഈ അഞ്ചു കാര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമേ ഇസ്ലാമിൽ നിയമങ്ങളുള്ളൂ. മതം സംരക്ഷിക്കാൻ, അതേപോലെ ശരീരം സംരക്ഷിക്കാൻ, സമ്പത്ത് സംരക്ഷിക്കാൻ, അവൻ്റെ വംശ പരമ്പരയെ സംരക്ഷിക്കാൻ, മനുഷ്യ ബുദ്ധിയെ സംരക്ഷിക്കാൻ, ഈ അഞ്ചു കാര്യങ്ങൾ സംരക്ഷിക്കാനും ഈ അഞ്ചു കാര്യങ്ങൾ ദോഷമായി ബാധിക്കുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കുവാനുമല്ലാത്ത ഒരു നിയമം ഇസ്ലാമിലില്ല. ഈ നിയമങ്ങളെല്ലാം കൃത്യമായ ഒരു കോർവയിൽ അല്ലാഹു തആല കോർത്തിണക്കി, കൃത്യമായ നിയമങ്ങളിൽ, കൃത്യമായ ലക്ഷ്യങ്ങളിൽ എല്ലാം സംവിധാനിച്ചു. അതുകൊണ്ടാണ് ഗവേഷണത്തിന് പഴുതുണ്ടായത് എന്ന് ആ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കി. 100 കൊല്ലങ്ങൾക്ക് മുമ്പില്ലാത്ത എത്രയോ വിഷയങ്ങൾ ഇന്നുണ്ട്. ഒന്നിനു പോലും ഉത്തരം പറയാതെ പ്രയാസപ്പെടേണ്ടി വന്നില്ല. കാരണം ഈ ബേസിലാണ് മതം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, കൃത്യമായ നിയമങ്ങളിലാണ് മതം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അൽ ഖവാഇദുൽ കുല്യ എന്ന് പറയുന്ന 5 അടിസ്ഥാന അഞ്ചടിസ്ഥാന നിയമങ്ങൾ, ആ നിയമങ്ങളിലാണ് കോടാനുകോടി നിയമങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ചത്. ഇസ്ലാമിൽ കോടിക്കണക്കായ നിയമങ്ങൾ ഉണ്ടെങ്കിലും ആ നിയമങ്ങൾ മുഴുവനും ബേസിക്കലായി 5 നിയമങ്ങളിലേക്ക്, അൽ ഖവാഇദുൽ കുല്ലിയ, അൽ ഖവാഇദുൽ ഫിഖഹിയ എന്ന് വിളിക്കപ്പെടുന്ന 5 നിയമങ്ങളിലേക്ക് അതിനെ എല്ലാം നമുക്ക് ചുരുക്കി കൊണ്ടുവരാൻ കഴിയും. ആ ബേസിൽ നിന്നുകൊണ്ടാണ് ലോകത്ത് വന്ന പണ്ഡിതന്മാർക്ക് ഏതേത് വിഷയത്തിലും ഇസ്ലാമിന് എന്തു പറയാനുണ്ട് എന്ന് കൃത്യമായി തെറ്റാതെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞത്. ഇനി അല്ലാത്തത് പറഞ്ഞാലോ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്നതും ഈ കൃത്യമായ ഒരു വളയമുണ്ടായത് കൊണ്ട് തന്നെയാണ്. പണ്ഡിതന്മാർ അല്ലാത്തവർ, ഗവേഷണത്തിന് പഴുതില്ലാത്തവർ, അവരൊക്കെ കയറി വന്ന് എന്തും പറഞ്ഞു പോകുമ്പോൾ അത് മതമല്ല എന്ന് അല്ലാത്തവർക്ക് പറയാൻ സാധിക്കുന്നതും ഒരു കൃത്യമായ വളയം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതിനാൽ ആധുനികമായി ഏത് വിഷയം വരുമ്പോഴും അവിടെയൊന്നും ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി മാറി നിന്നിട്ടില്ല. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം അങ്ങ് എന്തെങ്കിലും നിയമങ്ങൾ ഒപ്പിച്ചു പറഞ്ഞ് രക്ഷപ്പെട്ടു പോകേണ്ട ഒരു ആവശ്യം ഇസ്ലാമിനൊട്ട് ഉണ്ടായിട്ടുമില്ല. ഏത് വിഷയത്തിനും കൃത്യമായ നിലപാട് പറയാൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. 1-2 ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് പരിശോധിക്കാം. ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയ പുതിയ ഒരുപാട് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ കുറെ സംവിധാനങ്ങൾ മെഡിക്കൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ആ രംഗത്ത് ഇസ്ലാം വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് വളരെ കൃത്യമായി പഠിച്ച സമൂഹത്തിൽ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ ലോകവ്യാപകമായി തന്നെ കാണാൻ കഴിയും. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു രോഗിയുടെ ചില പ്രത്യേകമായ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ, അതല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ വരുമ്പോൾ, അവിടെ അവരൊരു പക്ഷേ ആദ്യം ICU വരുന്നു, അത് കഴിഞ്ഞ് അതിനുമപ്പുറത്തേക്ക് അവന് ചില സംവിധാനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരേണ്ടി വരുന്നു. അവിടെ പോലും കൃത്യമായ നിലപാട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അവനെ അത്തരം സംവിധാനം കൊണ്ടുവരുമ്പോൾ അവിടെ എന്താണ് പാലിക്കേണ്ടത്, അവന് ചില മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് അവിടെ പാലിക്കേണ്ടത് തുടങ്ങിയ വ്യത്യസ്തമായ നിയമങ്ങൾ കേവലമായി സ്വന്തമായി ഉണ്ടാക്കി പറയുകയില്ല. ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നത് മുതൽ, അവന് ആവശ്യമായ മയക്കം നൽകുന്നത് മുതൽ തുടങ്ങി അവൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും എവിടെയാണ് അതൊക്കെ പാലിക്കാൻ നിയമമുള്ളത്, എന്താണ് ഇസ്ലാം അത് നൽകുന്ന കാഴ്ചപ്പാട് എന്ന് കൃത്യമായ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ് ഇത്തരം ഉപകരണങ്ങളെ അവന് വെച്ചുകൊടുക്കാൻ, ഘടിപ്പിക്കാൻ അനുവാദമുണ്ടാവുക, എപ്പോഴാണ് അവനെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കാൻ

എപ്പോഴാണ് വെന്റിലേറ്ററിൽ നിന്ന് അവനെ മാറ്റാൻ പറ്റുക? കൃത്യമായ ചർച്ചകളുണ്ട്. ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര സമിതികൾ ആ രംഗത്ത് നടത്തിയ ചർച്ചകളെ നാം വായിച്ചെടുത്താൽ അത്ഭുതപ്പെട്ടു പോകും. അത്രയേറെ സൂക്ഷ്മമായി ഓരോ തത്വങ്ങളെയും അപ്ലൈ ചെയ്തുകൊണ്ട് ഓരോന്നിനും ആയത്തുകളെയും ഹദീസുകളെയും വെച്ചുകൊണ്ടാണ് അവരെല്ലാം ആ രംഗത്ത് കൃത്യമായ ചർച്ചകൾ വെച്ചത്. അതല്ലാതെ തൽക്കാലം എന്താ ചെയ്യുക, നിർവാഹമില്ലല്ലോ, നായിക്കോട്ടെ കയറ്റിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണോ നിയമങ്ങൾ വെച്ചത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച്, എപ്പോഴാണ് അവന് ഇത്തരം ചികിത്സാ രീതികളെ അവന് വെച്ചു കൊടുക്കാൻ കഴിയുക? അത് ഇസ്ലാമികമായി വാജിബാകുന്ന നിർബന്ധമാകുന്ന സന്ദർഭങ്ങളുണ്ട്. നിർബന്ധമാകുന്ന സന്ദർഭങ്ങൾ, വെന്റിലേറ്ററിലേക്ക് രോഗിയെ കയറ്റൽ വാജിബാണ്, ശരഈയായി മതപരമായി നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച സന്ദർഭങ്ങളുണ്ട്. നബി തങ്ങളുടെ കാലത്ത് വെന്റിലേറ്റർ സംവിധാനമുണ്ടോ? ഇല്ല. പക്ഷേ ഇന്ന് ഈ സംവിധാനം ഉണ്ടായപ്പോഴും ആ സംവിധാനത്തിൽ ഒരു രോഗിയെ എപ്പോൾ കയറ്റണം, അത് എപ്പോഴാണ് വാജിബായി മാറുക, കൃത്യമായ നിയമങ്ങൾ വെച്ചു. പണ്ഡിതന്മാർ മുൻഗാമികൾ എഴുതി വെച്ച ആ തത്വങ്ങളെ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് അവരെ പറഞ്ഞത് എന്നാണ്. വെന്റിലേറ്ററിലേക്ക് ഒരു രോഗിയെ പ്രവേശിപ്പിക്കുക എന്നത് വുജൂബാണ്, വാജിബാണ്. അപകടമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവന് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നത് അവന് അനിവാര്യമായ ളറൂറിയായ കാര്യമാണ്. അവന്റെ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ, അവന്റെ പാനീയം ആവശ്യമുള്ളതുപോലെ ആവശ്യമായ ഘട്ടങ്ങളാണ്. അത്തരം വെന്റിലേറ്റർ സംവിധാനം വേണ്ടെന്ന് വെച്ചാൽ ഒരുപക്ഷെ നാശത്തിനാണ് അത് നിമിത്തമായി മാറുക, കാരണമായി മാറുക. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ എന്നാണ്, ശരഈയായ വാജിബായി പരിഗണിക്കപ്പെടുമെന്നാണ്, ശരീഅത്ത് പഠിപ്പിച്ച വാജിബായി അത് കണക്കാക്കപ്പെടുമെന്നാണ്. അത് അഥവാ വേണ്ടെന്ന് വെക്കുന്നവൻ കുറ്റക്കാരനായി മാറുമെന്ന് ആധുനിക കാലത്തെ പണ്ഡിതന്മാർ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് അവിടെ നിയമങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അക്കാലത്ത് എഴുതി വെച്ച ചില അടിസ്ഥാന തത്വങ്ങളെ ഇതിലേക്ക് ഉപോത്ബലകമായി പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തുന്നു. വഖദീയകൂനു മിൻഹു മാ ഹുവ വാജിബുൻ വഹുവ മാ യുഅലമു അന്നഹു യഹ്സുലുഹു ബഖാഉ നഫ്സി ലാ ബിഗൈരിഹി. ചികിത്സാരംഗത്ത് എല്ലാ ചികിത്സക്കും ഒരേ നിയമമല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അന്ന് രേഖപ്പെടുത്തി വെച്ചു ചില ചികിത്സകൾ നിർബന്ധമായി മാറുമെന്നാണ്, ചില ചികിത്സകൾ ഐച്ഛികമാണ്, ചിലത് അനുവദനീയമാണ്, ചിലത് നിഷിദ്ധമാണ്, ചിലതാവട്ടെ വാജിബാണ്. ഏതാ വാജിബാവുക? അവൻ്റെ ജീവൻ നിലനിൽക്കാൻ ഇത്തരം ചികിത്സകൾ നടത്തിയേ പറ്റൂ, ഇതല്ലാത്ത മറ്റു പരിഹാര മാർഗങ്ങളില്ല എന്നറിയുന്നിടത്ത് അത്തരം ഘട്ടത്തിലാണെങ്കിൽ അത് വാജിബായി കണക്കാക്കുമെന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള അന്ന് രേഖപ്പെടുത്തി വെച്ചതാണ് ഈ ഒരു സംവിധാനത്തിന് തെളിവായി പണ്ഡിതന്മാർ ഉപോത്ബലമായി കണ്ടത്. നബിയുടെ ഹദീസിൽ വന്ന ചില സൂചനകൾ, ഖുർആനിൽ വന്ന ചില അധ്യാപനങ്ങൾ അതിലേക്ക് അടിസ്ഥാന തെളിവുകളായി പണ്ഡിതന്മാർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇനി അതേപോലെ ഒരു രോഗിക്ക് ഇത്തരം ഒരു സംവിധാനം, ഒരു വെന്റിലേറ്റർ ഘടിപ്പിച്ചു, ഇനി ആ വെന്റിലേറ്ററിൽ നിന്ന് രോഗിയെ മാറ്റാൻ പറ്റുമോ? എപ്പോഴാണ് മാറ്റാൻ പറ്റുക? എപ്പോഴാണ് ആ രോഗിക്ക് നിന്ന് അതിന് മാറ്റിക്കൊടുക്കാൻ കഴിയുക? വളരെ വിശദമായ ചർച്ചകൾ പണ്ട് ലോകത്ത് കാണാൻ കഴിയും. എല്ലാ രോഗിക്കും ഒരേ നിയമമാണോ? അല്ല. ചിലരുടെ വെന്റിലേറ്റർ മാറ്റൽ അനുവദനീയമാണെങ്കിൽ വേറെ ചിലരുടെ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ട് ലോകത്ത് ചർച്ചകൾ കാണാം, രണ്ട് രോഗികൾ വരുന്നു, ആകെ ഒരു വെന്റിലേറ്ററേ ഉള്ളൂ, രണ്ടാൾ ഒരാൾക്ക് മാത്രമേ ഇത് ഘടിപ്പിക്കാൻ കഴിയുള്ളൂ, എങ്കിൽ എന്തു ചെയ്യണം, ആരെ മുന്തിക്കണം, ആർക്കാണ് ഇത് ആദ്യം നൽകേണ്ടത്, ആർക്കാണ് വേണ്ടെന്ന് വെക്കേണ്ടത്? ഇനി ഒരാൾക്ക് ഘടിപ്പിച്ചു, അയാൾ അത് ഉപയോഗിച്ചുകൊണ്ടെങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ കഴിയുമ്പോഴാണ് മറ്റൊരു രോഗി വന്നത് എങ്കിൽ ഇയാളുടെ വെന്റിലേഷൻ ഒഴിവാക്കിക്കൊണ്ട് മറ്റയാൾക്ക് നൽകാൻ പറ്റുമോ? ഇയാൾക്ക് ഏതായാലും പ്രതീക്ഷയില്ല, ഇയാളുടെ വ്യത്യസ്തമായ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ നിലച്ചുകൊണ്ടിരിക്കുന്നു, അയാളുടെ ബ്രെയിൻ അടക്കം ഡെത്തായിട്ടുണ്ട് എങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആ രോഗിയിൽ നിന്ന് പോലും ആ വെന്റിലേറ്റർ ഒഴിവാക്കി അതല്ലാതെ വന്ന രോഗിക്ക് അത് ഘടിപ്പിക്കാൻ പറ്റുമോ എന്ന ചർച്ചകൾ പോലും ഓരോ കായിതകൾ വെച്ചുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ വന്ന ചർച്ചകളെ എല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് വളരെ വിശദമായ ചർച്ചകൾ കാണാൻ കഴിയും. ദർ ഉൽ മഫ്സദി ഔലാ മിൻ ജൽബിൽ മസാലിഹി, അഥവാ മഫാസിദുകളെ, പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ ഇല്ലാതാക്കുക, ദർ ഉൽ മഫാസിദ്, പ്രയാസങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്
നന്മകൾ ഉണ്ടാക്കുന്നതിനേക്കാളും മുന്തിക്കേണ്ടത് എന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. നേരത്തെ പറഞ്ഞ അഞ്ച് കായിതകളിൽ ഒരു കായിതയാണത്. ഈ വെന്റിലേറ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ അയാൾക്കൊരു മഫ്സദത്തുണ്ട്, ഒരു നഷ്ടമുണ്ട്, ദോഷമുണ്ട്. മറ്റാൾക്ക് എടുപ്പിച്ചു കൊടുത്താലോ കുറെ ഗുണവുമുണ്ട്. ഒരു ഗുണമപ്പുറത്ത് ഒരു ദോഷമിപ്പുറത്ത്. ദോഷമില്ലാതാക്കണോ ഗുണമുണ്ടാക്കണോ? ഏതിന് മുന്തിക്കണം? ദോഷമില്ലാതാക്കുക. ഒരു മസ്നേഹത്ത് നൽകുന്നതിനേക്കാളും മുന്തിക്കേണ്ടത് ഒരു മഫ്സദത്തിനെ ഇല്ലാതാക്കാനാ. അതുകൊണ്ട് അയാളുടെ വെന്റിലേറ്റർ എടുത്തിട്ട് മറ്റൊരാൾക്ക് വെക്കേണ്ടതില്ല. അതിൽ എന്ത് സംഭവിച്ചാലും ഇയാൾ തുടരുകയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ അവിടെ നിയമങ്ങൾ പറയുന്നു. വ്യത്യസ്തമായ മസ്നകൾ ഓരോ കാലഘട്ടങ്ങളിൽ. ഒരു ഗർഭിണിയായ സ്ത്രീ, അവൾ മരിച്ചു, അവളുടെ ഗർഭത്തിലെ ശിശു ജീവിച്ചിരിപ്പുണ്ട്, ജീവനുണ്ട് എങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തേക്കെടുക്കാൻ ഈ ഗർഭിണിയുടെ വയറ് കീറി മുറിക്കാൻ പറ്റുമോ എന്ന ചർച്ച ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള കാലഘട്ടം മുതൽ ആ വിഷയം ചർച്ചയുണ്ട്. ഇന്നാണല്ലോ ഇത്രയും സംവിധാനം വന്നത്. ആ സംവിധാനമില്ലാത്ത കാലത്ത് അബൂ ഹനീഫ ഇമാമ് ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള, അദ്ദേഹം അന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഘട്ടത്തിന് ആ വയറ് മുറിക്കാൻ പറ്റുമെന്ന്. കുട്ടിക്ക് ജീവനുണ്ട്, ഉമ്മാക്ക് ജീവനില്ല എങ്കിൽ മുറിക്കാൻ പറ്റുമോ? ഉമ്മാക്ക് ജീവനുണ്ട്, കുട്ടിക്ക് ജീവനില്ല എങ്കിൽ മുറിച്ചെടുത്ത് ഒഴിവാക്കി നശിപ്പിക്കാൻ പറ്റുമോ? തുടങ്ങിയ വ്യത്യസ്തമായ ചർച്ചകൾ. അഥവാ കുട്ടിയെ പുറത്തേക്ക് എടുത്തില്ലെങ്കിൽ ഒന്നുകിൽ ഉമ്മ അല്ലെങ്കിൽ കുട്ടി രണ്ടൊരാൾ മയ്യത്താകും. അതുകൊണ്ട് തൽക്കാലം സർജറി ചെയ്ത് കുഞ്ഞിനെ ഒഴിവാക്കി ഉമ്മയെ രക്ഷിക്കാമെന്ന് പറയുന്നവരുണ്ട്. പാടില്ല എന്ന് അബൂ ഹനീഫ ഇമാം റഹിമഹുള്ള അന്ന് ഫത്വ നൽകുന്നു. കാരണം ഒരു ശരീരത്തെ കൊന്നിട്ട് മറ്റൊരു ശരീരത്തെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യതയില്ല എന്നാണ്. കപ്പൽ യാത്രക്കാർക്ക് ഉണ്ടായ സംഭവത്തെ പറ്റി ഇസ്ലാം റഹിമഹുള്ള 630-ലാണ് ഇസ്ലാം റഹിമഹുള്ള വഫാത്താകുന്നത്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം അന്ന് നൽകുന്ന ചർച്ചകൾ കാണാം. ഒരു കപ്പൽ സംഘം യാത്ര ചെയ്യുന്നു, ആ കപ്പലിന് തീപിടിക്കുന്നു. അങ്ങനെ തീപിടുത്തമുണ്ടായി, കപ്പൽ യാത്രക്കാരെല്ലാവരും മരിക്കുമെന്ന് ഉറപ്പായി. രക്ഷപ്പെടാൻ സംവിധാനമൊന്നുമില്ല. ഇനി വെള്ളത്തിലേക്ക് എടുത്തു ചാടാം, എടുത്തു ചാടിയാലോ അപ്പോഴും മരണം തന്നെയാണ്. ഒന്നുകിൽ തീപ്പൊള്ളേറ്റ് മരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് വീണ് അതിലവർ മരിക്കും. എങ്കിൽ അവർക്കവിടെ ചാടാൻ പറ്റുമോ ഇല്ലേ? ചാടാൻ പറ്റുമെങ്കിൽ അത് വാജിബാണോ അല്ലേ, അതോ ജായിസാണോ അല്ലേ, തുടങ്ങിയ വ്യത്യസ്തമായ ചർച്ചകൾ. ഞാൻ സൂചിപ്പിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും അന്നത്തെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ ചർച്ചകളെ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്നത് ഈ ബേസിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അതിന് പുറത്തേക്ക് അവരാരും പോയിട്ടില്ല. വ്യത്യസ്തമായ പ്രശ്നങ്ങൾ വരുമ്പോഴും അവിടെയെല്ലാം ഈ പറയപ്പെട്ട ഇസ്ലാമിന് വന്ന വിഷയങ്ങളെ, അടിസ്ഥാന നിയമങ്ങളെ ബേസാക്കിക്കൊണ്ട് മാത്രമേ ആ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളൂ. അവരൊക്കെ ചർച്ച ചെയ്ത് പോവുക മാത്രമല്ല ചെയ്തത്, ആ നിയമങ്ങളെ മുഴുവൻ ക്രോഡീകരിക്കാനായി വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ പോലും അവർ രചിക്കുകയും ചെയ്തുവെന്നാണ്. ഓരോ വിഷയത്തിലേക്കും ആവശ്യമായ വെളിച്ചം നൽകുന്ന ഗ്രന്ഥങ്ങൾ തന്നെ പ്രചരിച്ചു. അറിയപ്പെട്ടിടത്തോളം ഇത്തരം കായിതകളെ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് അതൊരു ഗ്രന്ഥമാക്കി സമൂഹത്തിന് നൽകിയത് ചൈത്ര ഒന്നാമതായി ആണ് കിതാബ് എഴുതിയത്. ഹിജ്റ 340-ൽ മരണപ്പെട്ട ഇമാം അബുൽ ഹസൻ അൽ ഖർഖി റഹിമഹുള്ളവരാണ്. 4-ാം നൂറ്റാണ്ടിൽ, ആയിരത്തിലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, 340-ൽ മരണപ്പെട്ട ഇമാം ഖർഖി റഹിമഹുള്ള അദ്ദേഹമാണ് ഇത്തരം ഈ അടിസ്ഥാന നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥം എഴുതിയത്. അതിനുശേഷം പിന്നെ ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്തമായ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലും അല്ലാതെ സ്വതന്ത്രമായുമൊക്കെ ധാരാളം പണ്ഡിതന്മാർ ആ രംഗത്ത് എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് ഈ സമുദായത്തിന് അവർ കൈമാറി നൽകിയത്. അൽ ഖവാഇദുൽ ഉസൂലിയ എന്ന പേരിൽ, അൽ ഫുറൂഖുൽ ഫിഖ്ഹിയ എന്ന പേരിൽ, അൽ അഷ്ബാഹു വന്നദായിർ എന്ന പേരിൽ, ഖവാഇദ് അതേപോലെ ഖവാഇദുൽ അഹ്കാം എന്ന പേരിലൊക്കെ ഓരോ നൂറ്റാണ്ടിൽ ജീവിച്ചു പോന്ന പണ്ഡിതന്മാർ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വെച്ച ധാരാളം ഗ്രന്ഥങ്ങൾ, ഡസൻ കണക്കിനല്ല, അതിലേറെ കിതാബുകൾ ഈ വിഷയത്തിൽ മാത്രം. അതിൽ ചട്ടകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇങ്ങനെ എഴുതപ്പെട്ട ഇത്തരം അടിസ്ഥാന നിയമങ്ങളെ മാത്രം എങ്ങനെയാണ് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ഇസ്ലാമിൻ്റെ നിയമം അതിൽ കണ്ടെത്താൻ കഴിയുക എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന, പണ്ഡിതന്മാർക്ക് ദിശാബോധം നൽകുന്ന, ഗവേഷകന്മാർക്ക് ദിശാബോധം നൽകുന്ന, ഗവേഷക സംഘങ്ങൾക്ക് ദിശാബോധം നൽകുന്ന ലോക പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ. ആരെങ്കിലും വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്യൂ വന്നപ്പോൾ തൽക്കാലം ഇസ്ലാം പ്രതിക്കൂട്ടിലാകുമല്ലോ എന്ന് പേടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് പോവുകയല്ല ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇവിടെ ചെയ്യുന്നത്. വളരെ കൃത്യമായ നിയമങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെ സ്വന്തമായി പറഞ്ഞാലോ ആ നിയമങ്ങളൊട്ട് ദൈവികമല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്നേക്കും പര്യാപ്തമാവുകയുമില്ല. അതാണ് അല്യവും അക്മൽത്തുലക്കും ദീനക്കും, ദീന് പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞത്. അത് പറഞ്ഞ സമയത്ത് എല്ലാ വ്യത്യസ്തമായ മസലകളും അന്ന് പൂർത്തിയായി പഠിപ്പിച്ചിട്ടില്ല.
ഇല്ലെങ്കിലും അതിനെല്ലാം ബേസുകൾ അന്ന് പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ഇനി ഖിയാമത്ത് വരെ എന്തൊക്കെ വന്നാലും അതിനെല്ലാം ആവശ്യമുള്ള അടിസ്ഥാനം, ഉസൂല്, അതിൻ്റെ ബേസ് അന്ന് പഠിപ്പിച്ചു കഴിഞ്ഞു. അതാണ് ആ ആയത്തിൻ്റെ ആശയമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്നല്ല എന്നാണെങ്കിലും ശരി, ഇനിയും 100 കൊല്ലം പിന്നിട്ടാലും ഇനിയും കാലങ്ങൾ മുന്നോട്ട് പോയാലും എത്ര ആധുനികമായ സംവിധാനങ്ങൾ ലോകത്ത് പുതുതായി വന്നാലും ശരി, അവിടെയെല്ലാം മതത്തിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയും. കാരണം ഇത് ലോകത്തിൻ്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച മതമാണ്, ഇത് മനുഷ്യൻ്റെ സൃഷ്ടാവ് മനുഷ്യനിറക്കി കൊടുത്ത നിയമങ്ങളാണ്. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുത്താലും ആ പ്രശ്നങ്ങളെല്ലാം ലോക സൃഷ്ടാവിൻ്റെ അറിവോടുകൂടിയാണ്, ആ ലോക സൃഷ്ടാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ

വിജ്ഞാനം നൽകുന്ന പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചവർക്ക് അതിനെ ശരിക്ക് ബോധ്യമാകുന്ന രൂപത്തിലാണ് ഡയലോഗ് പ്രോഗ്രാമുകളുള്ളത്. ഡയലോഗ് പ്രോഗ്രാമുകൾ സ്ഥിരം കേൾക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: പുസ്തകങ്ങൾ ഡിസ്കൗണ്ടിൽ. കേരള സംസ്ഥാന സർവവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച സാമൂഹ്യശാസ്ത്ര ചിന്തകർ അടിസ്ഥാന ചലച്ചിത്ര സിദ്ധാന്തങ്ങൾ, ഹസ്തലിഖിത വിജ്ഞാനിയും ഇലക്ട്രോണിക്സ് മാധ്യമ വിജ്ഞാന കോശം, സാമൂഹികക്ഷേമവും വികസനവും താരതമ്യ സാഹിത്യ വിജ്ഞാന കോശം, ചലച്ചിത്ര നിർമ്മാണവും സാങ്കേതികതയും, കാലഘട്ടത്തെ അതിജീവിച്ച ചലച്ചിത്രങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനവും മാതൃകകളും, റോബോട്ടിക്സ്, ഉഭയജീവികൾ, സമുദ്രവിജ്ഞാനിയും എന്നിങ്ങനെ നിരവധി ബാലവിജ്ഞാന കോശങ്ങളും മുഖവിലയിൽ നിന്നും 25% പ്രത്യേക ഡിസ്കൗണ്ടിൽ തന്നെ ലഭ്യമാകും. പുസ്തകങ്ങൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതിനായി കേരള സീപ് സെയിൽസ് @gmail.com എന്ന ഇമെയിൽ നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ വിളിക്കാം 0471-232-3303.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം.

0: ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനെ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിൽ ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്ഹിലെ 5-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം പഠിക്കുന്നത്. അതിനു മുമ്പ് ആദ്യ വചനം മുതൽ നമുക്ക് പാരായണം ചെയ്യാം.

وَيُكَفِّرَ عَنْهُمْ سَيِّئَاتِهِمْ

ويكفر عنهم سيئاتهم وكان ذلك عند الله

ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما ويكفر

0: ആറാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിരിക്കുന്നു. ജീവിതം ക്രമീകരിക്കുവാൻ 6 വഴികൾ, ഭാഗം 2. നമ്മോടൊപ്പം അനൂസ് മഞ്ചേരി ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി ഇഫ്ഖഹു ഖൗലി. ജീവിതത്തിൽ പരലോകമാകുന്ന ലക്ഷ്യം നമ്മൾ നേടിയെടുക്കാൻ, നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നിസ്കാരത്തിൽ നിഷ്കർഷത പുലർത്തുക എന്നുള്ളത്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എന്നതൊരു കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ആ കണക്ഷൻ തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനവും തകരും എന്നുള്ളതാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സൂറത്തു നിസായിലെ 103-ാമത്തെ വചനം അല്ലേ. സമയനിഷ്ഠയില്ലാത്ത നിസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താണ്, വലിയൊരു കുറവാണെന്നുള്ളതാണ്. അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ, അടിമ തൻ്റെ നാഥനോട് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതിനാൽ നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പടച്ച റബ്ബിനോട് പറയാൻ ഏറ്റവും യോജിച്ച സമയം എന്ന് പറയുന്നത് അത് സുജൂദിലാകുന്ന, അതല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്താണ്. ലോകം മുഴുവൻ അടച്ചുപൂട്ടിയാലും അള്ളാഹുമായിട്ടുള്ള ഈ സംഭാഷണത്തിൻ്റെ വാതിൽ എപ്പോഴും തുറന്നു തന്നെ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാരത്തിൽ നിഷ്കർഷത പുലർത്തുന്നവന് അവൻ്റെ ജീവിതത്തിൽ അവന് ക്രമീകരിക്കാൻ പറ്റും, അവൻ്റെ ജീവിതം നന്നാക്കാൻ പറ്റും, അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ അടുക്കാൻ പറ്റും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1-ാമത്തെ വിഷയം, നിസ്കാരത്തെ മുൻഗണനാ പട്ടികയിൽ 1-ാമതാക്കുക എന്നുള്ളത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മറ്റു ജോലികളൊക്കെ മാറ്റിവെച്ചിട്ട് എനിക്ക് നിസ്കരിക്കാൻ സമയമില്ല എന്നല്ല, മറിച്ച് എൻ്റെ നിസ്കാരത്തിന് ശേഷമേ മറ്റുള്ള ജോലികൾ ഞാൻ ചെയ്യുള്ളൂ എന്ന നിലപാടിലേക്ക് നമ്മൾ മാറണം. യഥാർത്ഥത്തിൽ ഉണ്ടാവാന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ചില തിരക്കുകൾ കാരണം നമ്മളെന്താക്കും, നമ്മൾ നിസ്കാരത്തെ പലപ്പോഴും മാറ്റിവെക്കാറുണ്ട്. ആ സമയത്ത് ചെയ്യുന്നതിൽ നമ്മൾ അലംഭാവം കാണിക്കാറുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന് ജമാഅത്ത് സംഘടിത നിസ്കാരമാണ്. ഇത് നമ്മൾ ശീലാക്കണം. പ്രത്യേകിച്ചും പുരുഷന്മാർ പള്ളിയിൽ ജമാഅത്തായിട്ട് പങ്കെടുക്കാൻ എന്താക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യമായിട്ടുള്ള, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നുള്ളതാണ്. നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ സമയത്ത് ഒരു 10-15 മിനിറ്റുള്ള ഒരു ജമാഅത്ത് നിസ്കാരം, അല്ലെങ്കിൽ കൂടിയാൽ 20 മിനിറ്റ്. ആ 20 മിനിറ്റ് നമ്മൾ 5 വക്തും നമ്മൾ പള്ളിയിലാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം കൊണ്ടുവരും. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫർദ് നിസ്കാരങ്ങളെ പോലെ തന്നെ, എന്നാൽ നിർബന്ധമല്ലാത്ത എന്നാൽ ധാരാളം പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ലറവാത്തിബ് സുന്നത്തുകൾ എന്താക്കണം, നമ്മൾ ശീലിക്കണം. നമ്മുടെ ഫർദിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് റവാത്തിബ് നിസ്കാരങ്ങൾ. അപ്പോൾ ജീവിതം എത്രയൊക്കെ അലങ്കോലപ്പെട്ടാലും നിസ്കാരം കൃത്യമായി ചെയ്യുന്നതിലൂടെ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ എന്താകും, അതൊന്നും കൂടി ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധ്യമാകുന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാനുള്ള മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം തന്നെയാണ്. നമ്മൾ എവിടൊക്കെ ഒരു തസ്കിയത്ത് ക്ലാസ് ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ ഒരു തെർബിയ ക്ലാസ് ഉണ്ടാകുന്ന സമയത്തും, നമ്മൾ ഊന്നിപ്പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഖുർആനിൻ്റെ അമാനുഷികതയും ഖുർആനിൻ്റെ ആ ഒരു ഭംഗിയും ആസ്വാദനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വാതോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ ആ വിശുദ്ധ ഖുർആനുമായിട്ട് എത്രത്തോളം ബന്ധം പുതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള സൗഹാർദ്ദമാണ് അള്ളാഹുമായിട്ട് ബന്ധം പുതുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതാണ്. ഖുർആൻ എന്നുള്ളത് എന്തല്ല, വെറും ഒരു പുസ്തകമൊന്നുമല്ല അല്ലേ. അത് അള്ളാഹു നമ്മോട് നടത്തുന്ന സംസാരമാണ്. നാം ഖുർആൻ ഓതുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങളെയാണ് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അത് നമ്മുടെ റബ്ബുമായിട്ടുള്ള അല്ലേ, ഖുർആൻ ഓതുന്ന സമയത്ത് കേവലം പുണ്യത്തിന് വേണ്ടി മാത്രമല്ല, അത് പടച്ച റബ്ബിനുമായിട്ടുള്ള ആ മുബാറക്കാണ്, അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ചിട്ട് വേണം നമ്മൾ എന്താക്കാൻ, അത് പാരായണം ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുകൾ മാറ്റാനുള്ള ഒരു പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലേ. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബി. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, തീർച്ചയായും അത് അന്ത്യനാളിൽ അതിൻ്റെ ആളുകൾക്ക്, അത് ഓതിയവർക്ക് ശുപാർശകനായി വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മെ സഹായിക്കാൻ ആരുമില്ലാത്ത ആ വിചാരണ വേളയിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഖുർആൻ ഉണ്ടാകുമെന്നത് എത്ര വലിയ ആശ്വാസമാണ്. പ്രായോഗികമായിട്ട് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ദിവസവും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമെന്ന് ഉറപ്പിക്കുക. ഒരു പേജെങ്കിലും എന്താക്കണം, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. പാരായണം ചെയ്യുന്ന വരികളുടെ അർത്ഥം ചുരുങ്ങിയ പക്ഷം മലയാളത്തിലെങ്കിലും നമ്മൾ എന്താക്കണം, ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ആ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ നമുക്കതൊരു ആസ്വാദനം അതിലുണ്ടാവും എന്നുള്ളതാണ്. മറ്റൊന്ന്, സുബഹിക്ക് ശേഷമുള്ള സമയം ഖുർആനിനായിട്ട് നമ്മൾ എന്താക്കണം, മാറ്റിവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആ ദിവസം മുഴുവൻ അത് നൽകുന്ന ഒരു എനർജി ഉണ്ട്, അത് വല്ലാത്തൊരു ഊർജം തന്നെയാണ്, ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആന് സുബഹിക്ക് ശേഷം നമ്മൾ ഒരല്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അല്പം കുറച്ചെങ്കിലും നമുക്ക് ഓതാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആ ഒരു ദിവസം നമുക്ക് വല്ലാത്തൊരു ഊർജം നൽകുന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ഉതകുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാനുള്ള അഞ്ചാമത്തെ വഴിയാണെന്ത്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. നമ്മുടെ കണ്ണുകൾ കാണുന്നതും കാതുകൾ കേൾക്കുന്നതും കൈകൾ പ്രവർത്തിക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ടെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പാപങ്ങൾ ഹൃദയത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നത് കാണാൻ പറ്റും. ഇന്നല അബ്ദ ഇദാ അഖ്തഅ ഖതീഅത നുക്തത ഫീ ഖൽബിഹി നുക്തതുൻ സൗദ. തീർച്ചയായും ഒരു അടിമ ഒരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. അവൻ അത് ഉപേക്ഷിക്കുകയും മാപ്പപേക്ഷിക്കുകയും മടങ്ങുകയും ചെയ്താൽ അവന്റെ ഹൃദയം മിനുസപ്പെടും. എന്നാൽ അവൻ പാപം ആവർത്തിച്ചാൽ ആ കറുപ്പ് വർദ്ധിപ്പിച്ചു വരികയും ഹൃദയത്തെ മുഴുവൻ പൊതിയുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ പാപങ്ങൾ ജീവിതത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ റബ്ബുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്നാലേ നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാൻ കഴിയുള്ളൂ. പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. തിന്മക്കുള്ള സാഹചര്യങ്ങൾ പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രധാനമായിട്ടുള്ള തിന്മയുടെ സ്രോതസ്സായിട്ടുള്ള മൊബൈൽ ഫോൺ നമ്മൾ എന്താക്കണം, നിയന്ത്രിക്കണം. മറ്റൊന്ന്, പാപങ്ങൾ കുറക്കാനുള്ള തിന്മകളെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മരണത്തെ ധാരാളമായിട്ട് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. അങ്ങനെ ആ ഒരു ശീലങ്ങൾ, ഒരു ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കാനും നമ്മുടെ ലക്ഷ്യം കൈവരിക്കാനും സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ജീവിതം ക്രമീകരിക്കുവാൻ 6 വഴികൾ, ഭാഗം 2. നമ്മോട് സംസാരിച്ചത് അനൂസ് മഞ്ചേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം. രോഗിയെ കാണാൻ പോകുന്നവർ തീർച്ചയായും കേട്ടിരിക്കേണ്ട വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ് ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഫവാസ് ആലിയം, കൂടെ സുഹേർ പാണ്ടിക്കാട്.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ക്യാൻസർ എന്ന രോഗം അത് വ്യത്യസ്ത ആളുകളിൽ പുതിയ ഒരു സാഹചര്യത്തിൽ കണ്ടു ക്യാൻസറിനെ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ പൂർണ്ണമായും അത് മാറുന്ന ഒരു സാധ്യത ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മളുള്ളത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും ഇതിന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഫവാസ് തന്നെയാണ്. ഫവാസ് ഡോക്ടർ, അസ്സലാമു അലൈക്കും.
4: വഅലൈക്കും അസ്സലാം.
3: ക്യാൻസർ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറുകൾ ഏതൊക്കെയെന്ന് ഡോക്ടർ ഒന്ന് പറയുമോ?
4: കോമൺ ആയിട്ട് ക്യാൻസർ കാണുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്ത്രീകളിൽ കാണുന്നത് സ്തനാർബുദമാണ്. അത് കഴിഞ്ഞാൽ സെർവൈക്കൽ ക്യാൻസർ, അതിപ്പോൾ കുറഞ്ഞു വരികയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗർഭാശയ, കേരളത്തിൽ കാണുന്നത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയത്തിൻ്റെ ക്യാൻസർ. പിന്നെ ഓവറിയുടെയും കോളറക്റ്റൽ, അതായത് വൻകുടലിൻ്റെ ക്യാൻസറുമാണ്. ആണുങ്ങളിൽ ഇന്ത്യയിൽ ലങ് ക്യാൻസറും ഓറൽ, വായ, തൊണ്ടയുടെയും വായുടെയും ക്യാൻസറും ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളറക്റ്റൽ, അതായത് ആമാശയത്തിൻ്റെ ക്യാൻസറും വൻകുടലിൻ്റെ ക്യാൻസറുകളും ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യാൻസർ ഇപ്പോഴും വരാൻ ഏറ്റവും കൂടുതൽ കാരണം നമ്മുടെ ദുശീലങ്ങൾ തന്നെയാണ്. അതായത് പുരുഷന്മാരിൽ പുകവലി തന്നെയാണ് ലങ് ക്യാൻസറിനുള്ള ഒരു വലിയ കാരണം. അതേപോലെ തന്നെ വായിലുള്ള തൊണ്ടയിലെയും വായിലെയും ക്യാൻസറിന് ഏറ്റവും വലിയ കാര്യം നമ്മുടെ പാൻ, ടൊബാക്കോ, വായിൽ ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വഴി തന്നെയാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഇൻഫെക്ഷനുകൾ മൂലവും ക്യാൻസറുകൾ വരാം. അതിൽ ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടും തൊണ്ടയിലും വായിലെയും തൊണ്ടയിലും ക്യാൻസറിൻ്റെ 1% വരെ, കുറച്ച് ശതമാനം, കൂടുതലല്ല എന്നാലും അത് HPV വൈറസ് മൂലം ഉണ്ടാവാം. അതിനിപ്പോൾ നമുക്കിന്ന് വാക്സിൻ അവൈലബിൾ ആണ്. അതേപോലെ ലിവർ ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ നമുക്ക് വാക്സിൻ മുഖാന്തരം മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വരാതെ നോക്കാൻ പറ്റും. അപ്പോൾ ക്യാൻസറുകളിൽ നമുക്ക് ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിങ് പ്രോട്ടോക്കോൾസ് ഒന്നും വളരെ എളുപ്പത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി വയബിൾ ആയിട്ടുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. ആയതിനാൽ തന്നെ നമ്മൾ ക്യാൻസറുകൾ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ലേറ്റ് സ്റ്റേജുകളിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻസർ കാരണമുള്ള സർവൈവൽ, അതായത് ക്യാൻസർ കൊണ്ട് ഒരാൾ ജീവിക്കാനുള്ള സാധ്യത 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ജീവിക്കാനുള്ള സാധ്യതകൾ പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ, ബ്രസ്റ്റ് ക്യാൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. ഈവൻ കൈകൊണ്ട് തടവിയാൽ തന്നെ 2 സെൻറ്റിമീറ്റർ വരെയുള്ള ക്യാൻസറുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ എങ്കിലും ഇത് വേദനയില്ലാത്തതായതുകൊണ്ടും പിന്നെ സ്ത്രീകൾ സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ ബാക്കിയുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ആകുലരാവുന്നതുകൊണ്ട്, കാരണം ചിലവർക്ക് മക്കളുടെ ജോലി, പഠനം, കല്യാണം ഇതെല്ലാം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഭർത്താവിൻ്റെ ആരോഗ്യം, സ്വന്തം ആരോഗ്യത്തിനെ കുറിച്ച് അവർ വളരെ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമാണ്. കാരണം വെച്ചാൽ അവർക്ക് ബാക്കിയുള്ളവരാണെല്ലാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഈ ഒരു തടിപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ ഇപ്പം 6 മാസം കഴിഞ്ഞാൽ മുകളിലെ കല്യാണം, അത് കഴിഞ്ഞിട്ടേ ബാക്കി ഒരു പരിപാടിയുള്ളൂ. അപ്പോൾ അതുവഴി അത് സ്റ്റേജ് മാറുകയാണ്. അതവർ അവരറിയാത്തത് കൊണ്ടും അറിഞ്ഞാലും കൂടിയും ഇതിൻ്റെ ഇതിപ്പോൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് പറയും എന്നുള്ള മടി കാരണവും പലപ്പോഴും നീട്ടിവെക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവണത നമ്മൾ മാറ്റിയെടുക്കണം. തുടക്ക ദിശയിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് അസുഖം, ഇപ്പോൾ അറ്റാക്ക് ആണെന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോവും. സ്ട്രോക്ക് ആണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു തളർച്ച വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പോവും. അപ്പോൾ നാളെ കല്യാണമാണെന്ന് മറ്റൊന്നും ആലോചിക്കില്ല. പക്ഷേ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രശ്നം പെട്ടെന്ന് ഉണ്ടാക്കാത്തതുകൊണ്ടും അതാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് വൈകുന്നതുകൊണ്ടും ആൾക്കാരത് നീക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ക്യാൻസറുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്രായക്കാരിൽ പോലും അത് വരുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ താഴെ ഗ്യാസാണെന്ന് വിചാരിച്ച് തള്ളുന്ന പ്രശ്നങ്ങൾ വരെ ചിലപ്പോൾ ക്യാൻസറായി മാറാറുണ്ട്. പക്ഷേ അത് കുറവാണ്. എന്നാൽ കൂടെ എപ്പോഴും വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി ടെസ്റ്റുകൾ ചെയ്ത് പ്രശ്നമുള്ളതല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ പേടിയല്ല വേണ്ടത്, മുൻകരുതൽ മാത്രമാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ IBS, അതായത് മനസ്സിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടുവരുന്ന വയറിലുണ്ടാകുന്ന ചേഞ്ചസാണ്. അത് വളരെ കോമൺ ആണ് ഇന്നത്തെ കാലത്ത്. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ മൊബൈൽ യൂസും നമ്മുടെ ഉറക്കക്കുറവും കാരണം എല്ലാം നമ്മുടെ IBSൻ്റെയും സ്ട്രെസ് ലെവൽസിൻ്റെ അളവൊക്കെ കൂടുതലായതുകൊണ്ട് ചിലപ്പം 98% കേസുകളിലും അതൊക്കെ നോർമലായിരിക്കും. പക്ഷേ 2% കേസുകൾ നമ്മൾ മിസ് ചെയ്ത് പോവുമല്ലോ എന്നുള്ള ഒരു ഭയത്താൽ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ കൂടെ ഭയക്കാതെ ടെസ്റ്റുകൾ മറ്റേതും ആവശ്യമുള്ളത് ചെയ്തു പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിപ്പോൾ ചില ക്യാൻസറുകൾക്ക് നമുക്ക് ഏർലി സ്ക്രീനിങ്, അതായത് തുടക്ക തന്നെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ തൊട്ട് നോക്കിയാൽ കണ്ടതിനേക്കാളും മുമ്പ് മാമോഗ്രാം വഴി കണ്ടുപിടിക്കാൻ പറ്റും. 40 വയസ്സിന് ശേഷമുള്ളവർക്ക് എന്തായാലും റിസ്ക് കൂടുതലുള്ളവർക്ക്, അതായത് നമ്മൾ റിസ്ക് കാൽക്കുലേറ്റർ സിസ്റ്റം ഉണ്ട്, അതുവഴി നേരത്തെ റിസ്ക് കൂടുതലുള്ളവർക്ക് കുറച്ചും കൂടി നേരത്തെ 29 മുതൽ 30 വയസ്സ് മുതൽ ചെക്ക് ചെയ്യപ്പെടാവുന്ന സ്ക്രീനിങ് പരിപാടികളുണ്ട്. അതിൽ ഏറ്റവും 40 വയസ്സ് ശേഷം ചെയ്യുന്ന മാമോഗ്രാമാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. 65 വയസ്സ് വരെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അത് 1-2 വർഷത്തിൽ വരെയൊക്കെ മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ അത് 1 വർഷം തന്നെ നിർബന്ധമില്ല, 2 വർഷത്തിൽ ചെയ്താലും മതിയാവും. വേറൊരു കാര്യം, പുകവലി ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ അത് പുകവലിച്ച് പോയല്ലോ എന്ന് വിചാരിച്ച് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് മുതൽ നിർത്താൻ റെഡിയാണെങ്കിൽ നിർത്താതെ സ്കാനിങ് സ്ക്രീനിങ്ങും ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ റിസ്ക് കൂട്ടുന്നേ ഉള്ളൂ. അതായത് ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ടയറിൻ്റെ പഞ്ചർ അടയ്ക്കാതെ ആക്സിഡൻ്റ് ഒഴിവാക്കാൻ നോക്കുന്ന ഒരു കാര്യമില്ല. പഞ്ചർ എന്തായാലും അടച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ പുകവലി നിർത്താൻ സന്നദ്ധരാണെങ്കിൽ അത് കഴിഞ്ഞ് 50 വയസ്സിന് ശേഷം CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏർലി ആയിട്ടുള്ള ലങ്സിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അതുവഴി നമുക്കത് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറാനും പറ്റും. അതേപോലെ കോളൻ ക്യാൻസർ, നമ്മളിപ്പോൾ 50 വയസ്സിന് ശേഷമാണ് ഒരു 5 അല്ലെങ്കിൽ 10 വർഷത്തിന് ഉള്ളിൽ ഒരു കൊളനോസ്കോപ്പി ചെയ്യാമെന്ന് പറയുന്നത്, 10 വർഷത്തിലാണ് പറയാറ്. അതിപ്പോൾ 45 വയസ്സിൽ ചെയ്യുന്നതും നല്ലതാണെന്നുള്ള രീതിയിലാണ്. കാരണം നമ്മുടെ കോളോറക്റ്റൽ ക്യാൻസർ, അതായത് വൻകുടലിലുള്ള ക്യാൻസറുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ കൃത്യമായ വ്യക്തമല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ സ്ട്രെസ് ലെവൽസും നമ്മുടെ ഭക്ഷണ രീതികളും തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ. അപ്പോൾ അത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചും ഫാമിലിയിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഈ വൻകുടലിലെ ക്യാൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വന്നതിനേക്കാൾ 5 വർഷം മുമ്പെങ്കിലും കൊളനോസ്കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. 5 മുതൽ 10 വർഷം
3: കൊളനോസ്കോപ്പിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ യുവാക്കളോട് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
4: യുവാക്കളോട് പറയാനുള്ളത് വ്യായാമവും ഭക്ഷണരീതിയും മാറ്റാതെ നമ്മൾ ഏത് രീതിയിലും, നമുക്ക് ക്യാൻസർ മാത്രമല്ല ഹാർട്ട് അറ്റാക്ക് ഈ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മളെ ജീവിതശൈലി കൊണ്ട് നമ്മൾ വരുത്തി വെക്കാൻ പോകുന്നുണ്ട്. ഭക്ഷണം ഇപ്പം ഞാനും എല്ലാവരും, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ്. പക്ഷേ ഭക്ഷണം അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന, എപ്പോഴും കഴിക്കാൻ പോകുമ്പോൾ 5-6 ആൾക്കാർ പോവാം, 2 ആൾക്കാർ പോകരുത്. മിനിമം ഒരാൾ എന്തായാലും പോകരുത്. നമുക്ക് 2 കിട്ടും, കൂലിയും കിട്ടും. കുറച്ച് അമിതമായിട്ടുള്ള ഭക്ഷണ സ്വഭാവവും കുറഞ്ഞു കിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഫുൾ പോർഷൻ ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത്. പക്ഷേ പലപ്പോഴും നമ്മൾ എൻഡപ്പ് ചെയ്യുന്നത് അതൊരാൾ മാത്രം കഴിക്കുന്ന രീതിയിലേക്കാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അതിൻ്റെയൊക്കെ കലറി കണക്കുകളും അതിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ അത് വളരെ അധികമാണ്. അപ്പോൾ പണ്ട് നമുക്ക് സുഭിക്ഷത ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വളരെയധികം നാടൻ വിഭവങ്ങളൊക്കെ വന്നിരുന്നു. ഇന്ന് നാടൻ കുറഞ്ഞ്
3: അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇതിന് സാധ്യതകൾ കൂടുതൽ കാണുന്നു.
4: പ്രോസസ്ഡ് മീറ്റുകൾ ഈ എന്തുകൊണ്ടും, അതായത് പ്രോസസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോർ ചെയ്യാൻ പാകപ്പെട്ടിട്ടുള്ള ഫ്രോസൺ മീറ്റുകൾ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തപ്പോൾ സലാമി അങ്ങനത്തെ സാധനങ്ങൾ, ഈ ഹോട്ട് ഡോഗ് അങ്ങനത്തെ ഭക്ഷണ രീതികളെല്ലാം അമിതമായി കഴിക്കുന്നത് എന്തായാലും വൻകുടലിനുള്ള ക്യാൻസറിന് റിസ്ക് കൂടുതലാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഈ ഗ്യാസ്ട്രോ ഇസഫേഗൽ, അതായത് ആമാശയത്തിൻ്റെ തുടക്കഭാഗത്തിലുള്ള ക്യാൻസറുകൾക്കും റിസ്ക്. അതേപോലെ പിക്കിൾസ്, അതായത് നമ്മൾ കൂടുതലായിട്ടുള്ള ഈ അച്ചാറുകൾ, ഏറ്റവും കൂടുതൽ ഈ നോൺ വെജിറ്റേറിയൻ അടങ്ങുന്ന പിക്കിൾസ് നൈട്രോസമിൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് പിന്നെ അതേപോലെ പ്രോസസ്സ് ചെയ്യപ്പെട്ട ഫിഷുകളും മറ്റേതൊക്കെ കഴിക്കുന്നത് അസുഖത്തിൻ്റെ കുറേ ഒരു പരിധി വരെ കൂട്ടാനുള്ള റിസ്ക് ഉണ്ട്. കൂടെ നമുക്ക് റെഡ് മീറ്റ് കരിച്ച് കഴിക്കുന്നതും കാർബണിൻ്റെ ഈ കരിക്കുന്നത് അത്ര നല്ല ഒരു പ്രവണതയല്ല. ഒരു വേവിച്ച് കറക്റ്റ് പാകത്തിൽ ദഹിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കുമ്പോഴാണ് നോൺ വെജിറ്റേറിയന് അതിൻ്റെ ഗുണവും അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഉപയോഗവും നടക്കുള്ളൂ. പലപ്പോഴും നമുക്ക് അത് ടേസ്റ്റ് നമുക്ക് വായിക്ക് പിടിക്കാത്തത് കൊണ്ട് നമ്മൾ ആ രീതിയിലല്ല അത് കഴിക്കുന്നത്. അത് നല്ലൊരു പ്രവണതയല്ല. അത് ഒരു പരിധിവരെ നമ്മുടെ റിസ്കുകൾ വളരെയധികം കൂട്ടുന്നുണ്ട്. ഭക്ഷണം ഏതും കഴിക്കാം. ഭക്ഷണം എല്ലാം ഒരു ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ കൂടത്തൊന്നുമില്ല. പക്ഷേ അത് സ്ഥിരമാക്കുന്നതും അതിൻ്റെ അളവ് വളരെയധികം ക്രമാതീതമായിട്ട് കൂടുന്നതും ഫൈബറുകളുടെ അളവ്, അതായത് നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ, അതായത് സസ്യജാലങ്ങളിൽ നിന്നുള്ള ഫൈബർ വരുന്ന അളവ് കുറയുമ്പോഴും ഒക്കെയാണ് ക്യാൻസർ. കാരണം എന്തിനും ഒരു പ്രതിവിധി ഉണ്ടല്ലോ. ലോകത്തെല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്, നല്ലതിൻ്റെ കൂടെ ചീത്തതും. എപ്പോഴും നല്ലതും ചീത്തതും ഒരുമിച്ചാവുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് ചീത്തത് മാത്രമാകുമ്പോൾ ഉണ്ടാവുന്ന കൂടെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ മദ്യപാനവും ഈ ഹൈ കാർബോഹൈഡ്രേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളും മറ്റേതൊക്കെ ഇതിൻ്റേത്. പിന്നെ വ്യായാമക്കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം ഒരാൾ 30 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യണം എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതില്ലെങ്കിൽ അതിനുള്ള റിസ്ക് കൂടും. അത് പല ക്യാൻസറുകൾക്ക് പല രീതിയിലാണ്. പ്രോസ്റ്റേറ്റ്, എൻഡോമെട്രിയം, അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ വ്യായാമക്കുറവ് ഒരു കാരണമാണ്. അപ്പോൾ ഒബീസിറ്റി, അതായത് വയറിന് തടി കൂടുന്ന പുണ്ണത്തടിയെല്ലാം ക്യാൻസറിൻ്റെ ഹോർമോണുകളുടെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ക്യാൻസറിന് റിസ്ക് കൂട്ടുന്നുണ്ട്. ഇൻസുലിൻ ലൈ ഗ്രോത്ത് ഫാക്ടർ, അതായത് ശരീരത്തിൽ ഇൻസുലിൻ്റെ അപന്നായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ക്യാൻസറിനുകൾക്കും വളരാനുള്ള സാധ്യത കൊടുക്കും. അപ്പോൾ സന്തുലിതാവസ്ഥ, അതായത് ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശേഷി. ഇപ്പം നമ്മളിപ്പോൾ തടി വെച്ചതുകൊണ്ട് ഇന്നു മുതൽ അയ്യോ ഞാൻ നാളെ റിസ്ക് ഉണ്ട് എന്നുള്ള, തടി പിടിച്ചുകൊണ്ട് മാത്രം ഒരു റിസ്ക്കും കൂടാൻ പോകുന്നില്ല. പക്ഷേ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും വ്യായാമവും ഒക്കെ കൊണ്ടുവരുന്നത് വഴി നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പരിധിവരെ ഏത് രോഗത്തെയും തടയുന്ന പോലെ ക്യാൻസറിനെയും തടയാൻ പറ്റും. കാരണം വെച്ചാൽ ക്യാൻസർ മാത്രമല്ല ലോകത്തുള്ളൊരു രോഗം, എല്ലാം രോഗങ്ങളാണ്. അപ്പോൾ
3: ഇത്രയും മാറ്റുള്ളൂ, ക്യാൻസർ കുറച്ച് സമയമെടുത്തിട്ടേ മാറുള്ളൂ, മറ്റുള്ള രോഗങ്ങൾ ഒരു പക്ഷേ പെട്ടെന്ന്.
4: പക്ഷേ എന്നാലും മനസ്സിലാക്കേണ്ടത് മാറും,
3: മാറും,
4: മാറില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. മാറില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ തോൽവി. പക്ഷേ എല്ലാ രോഗത്തെയും പോലെ പരാജയങ്ങൾ എല്ലാ ഫീൽഡിലും നടക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കാം. പക്ഷേ ജയപരാജയങ്ങളുടെ ഒരു മൊത്തം കണക്ക് കൂട്ടലാണല്ലോ ജീവിതം. ആരും ഈ ലോകത്ത് സ്ഥിരമായിട്ട് ഇല്ല. പക്ഷേ സ്ഥിരമായിട്ട് ഇല്ല അത്രയും കാലം ഭയക്കാതെ എല്ലാവരുടെയും സന്തോഷം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കാനുള്ള കഴിവല്ല നൽകുമാറാവട്ടെ.
3: ഡോക്ടർ, അതേപോലെ നമ്മൾ ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ അയാൾ സ്റ്റെൻഡിട്ട്, ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ സ്റ്റെൻഡിട്ട്, എല്ലാ സ്റ്റെൻഡിട്ട ആളുകളും പൂർണ്ണമായും മറ്റ് ഹൃദ്രോഗങ്ങളിൽ നിന്ന് മുക്തരല്ലല്ലോ.
4: അതെ, അതെ, ഏത് രോഗത്തെയും പോലെ തന്നെയാണ് അത്. പക്ഷേ നമുക്ക് ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്രതീക്ഷയുടെ അളവും ഇതിനെക്കുറിച്ച് കാര്യമായി അറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ രോഗങ്ങളെല്ലാം മാറുന്നതെന്നൊന്നും ആരും പറയുന്നില്ല. അത് നമുക്കൊരിക്കലും ആർക്കും ഒരു ഫോൾസ് ഹോപ്സ് ഒന്നും കൊടുക്കാനല്ല നമ്മൾ ആരും ഇരിക്കുന്നത്. പക്ഷേ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മളെല്ലാം ഓരോരുത്തരെ ഓരോ പർപ്പസിനാക്കിയിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഡോക്ടർ എന്തിനാണ് പ്രതീക്ഷ വെക്കുന്നത് എന്നോട് പലരും ചോദിക്കുന്നത്. ഞാൻ പ്രതീക്ഷ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് പ്രതീക്ഷ വെക്കുന്നു ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് തിരിച്ച്. അല്ല, കാരണം എൻ്റെ ജോലി അതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അയാളെ ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കാനാണ് ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ രക്ഷിക്കലായിരിക്കില്ല, ചിലപ്പോൾ അയാൾക്ക് അയാളുടെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൊടുക്കലായിരിക്കും. എന്നാലും ഞാനതിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഒരു മുൻവ്യതിയോടുകൂടി ഒന്നിനെയും കാണാമല്ലോ. അങ്ങനെ പലപ്പോഴും പലരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരൊന്നും ഈ ലോകത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ ഒരാ ഹോപ്പും ഇല്ലാന്ന് പല ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷെ ഹോപ്പ് ഇല്ലാന്ന് ആരും പറയുന്നതല്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണകളായിരിക്കാം. അപ്പം അത് ആ രീതിയിലല്ല, നമ്മൾ ആ ആൾക്ക് ഈ സമയത്ത് അയാൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു നാളെ മറ്റന്നാൾ നാളെ നമ്മൾ തന്നെ ഉണ്ടാവും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമുക്ക് ഇല്ല. പക്ഷേ അയാളെ നമ്മൾ ഇന്ന് ബുദ്ധിമുട്ടിച്ചോ നാളെ ബുദ്ധിമുട്ടിച്ചോ, ഈ ചോദ്യം അത് ലോങ്ങർ ഗുഡിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്തത്, ഇത്രയേ നമ്മൾ ആലോചിക്കേണ്ടുള്ളൂ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിചാരിക്കും അയ്യോ ഇയാൾ എന്തിനിപ്പോൾ ചെയ്യുന്നത്, പക്ഷെ പിന്നീട് അവർക്കത് മനസ്സിലാവും അത് അതായിരുന്നു അന്നത്തെ ശരി. ആ സമയത്ത് നമുക്ക് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും തോണിയിൽ, ബാക്കി എല്ലാവരും പുറത്തായിരിക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് അവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ ഉല്ലാസയാത്ര തന്നെ അതാക്കാൻ പറ്റും.
3: യെസ്,
4: പിന്നെ ബാക്കിയുള്ളവരെ സന്തോഷം കാണുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്.
3: ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു രോഗി ഡോക്ടർ ക്യാബിനിൽ ഒരു 5-10 or 15 minutes ഉണ്ടാവുള്ളൂ. പിന്നീട് അയാൾ ഒറ്റക്കാണ്. അപ്പോൾ ഈ ഡോക്ടറിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷകളും ഒരുപാട് ആശ്വസിപ്പിക്കലാണ് ആ രോഗിക്കൂടെ നീളം. പല രോഗികളെ കാണുമ്പോഴേ അവരിങ്ങനെ പറയും, ഡോക്ടർ പ്രാവശ്യം പോയിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഫുൾ ആ ഒരു അടുത്ത ഡോക്ടറെ കാണുന്ന ദിവസം വരെ ആ ഒരു എനർജിയിലാണ്.
4: സത്യമാണ്, അതിലുള്ള എനർജി നമ്മൾ അവരെ പാക്ക് ചെയ്ത് വിടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.
3: ഇത് തന്നെയാണ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളോടും ആൾക്കാരോടും പറയാനുള്ളത്.
4: കറക്റ്റ്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് രോഗിയെ ശുശ്രൂഷിക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പല തിരക്കുകളും ചിലപ്പോൾ നമ്മളെ ശുശ്രൂഷയെ ബാധിക്കാം. പക്ഷേ അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളെക്കാളും വലിയൊരു പ്രശ്നത്തിലുള്ള ആളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പ്രശ്നത്തെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അവരെ തഴയാൻ പാടില്ല. കാരണം വെച്ചാൽ അവരത്രയും പ്രശ്നത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം വെച്ചാൽ നമുക്ക് ലീവുകളോ മറ്റേതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും. അപ്പോൾ ഡോക്ടർമാരുടെ ജീവിതം അത്ര സുഖകരമല്ല. പക്ഷെ അത് ഞങ്ങൾക്ക് അവസാനം തോന്നുമ്പോൾ അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ ഞങ്ങളും ഹാപ്പിയാണ്.
3: യെസ്, ഓക്കെ. ഇൻഷാല്ലാ ഇനി കൂടുതൽ ആളുകൾക്ക് ഒരാശ്വാസം കിട്ടുന്ന രീതിയിൽ ഡോക്ടറുടെ ബാക്കിയുള്ള ലൈഫിൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഡോക്ടർ, നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ അത് പല ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ കണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെറുപ്പം ഇപ്പം നേരത്തെ തിരിച്ചറിഞ്ഞാൽ പലതും അറിയാം ക്യൂറബിളാണെന്ന് പറഞ്ഞു.
4: സ്ക്രീനിങ് പ്രോഗ്രാം ഇപ്പോഴും ഒരു നേരത്തെ തിരിച്ചറിയുന്നതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് ഓവറോൾ ലൈഫ് സ്പാനിനെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യും. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ പലപ്പോഴും അതൊരു സ്ലോലി ഗ്രോയിങ് ട്യൂമറാണ്. വളരെ റെയറായിട്ട് മാത്രമേ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ട്യൂമറായി. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറച്ചും കൂടിയും അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ ചെറുപ്പത്തിൽ വരുമ്പോൾ അത് നമ്മൾ ജനിതകമായിട്ടുള്ള കാരണമാണ്. നമ്മൾ ഫാമിലിയിൽ ഉണ്ടായതാണോ, അത് ചില ജനിതകമായിട്ടുള്ള മ്യൂട്ടേഷൻ വരുന്നത് വഴി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് റിസ്ക് കൂടാം. ഇപ്പോൾ ഫാമിലിയിൽ കുറേ ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു ബ്രാക്കാജീൻ മ്യൂട്ടേഷൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വഴി വെച്ചേക്കാം. അങ്ങനെയുള്ളവർ യൂഷ്വലി ഹൈ ഗ്രേഡ് ക്യാൻസേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ അത് ഒരു 50 years താഴെയുള്ളവർക്ക് വരെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് പിടിച്ചേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ഫാമിലിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻസറുകളുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നോക്കുകയും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ, നമുക്ക് അതിൻ്റെ എലിവേഷൻ എത്രത്തോളം സീക്വൻസിങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് വളരെ ഏർലി തന്നെ കണ്ടുപിടിക്കാനും, MRI സ്കാൻ പോലുള്ള സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഏർലി 1 centimeter താഴെ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ കണ്ടുപിടിച്ച് സർജറി പോലെയോ അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ മരുന്നുകൾ വെച്ച് നമുക്കതിനെ പൂർണ്ണമായും ക്യൂർ ചെയ്ത് പോകാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും മാറുന്ന ഒരു രോഗം തന്നെയാണ്.
3: അപ്പം പേടിയല്ല വേണ്ടത്, നേരത്തെ തിരിച്ചറിയാനുള്ളൊരു മനസ്സും, എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സംശയം പറയേണ്ട ആളുകളടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ഉടനീളം എനിക്ക് മനസ്സിലായത്.
4: ശരിയാണ്.
3: ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഡോക്ടർക്കും തന്നെ ഇന്ന് ഇതുവരെ ഒരു ഒരു ക്യാബിനിലിരുന്ന് പേഷ്യൻസിൻ്റെ കൂടെ ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊപ്പം ഒരുപാട് നമ്മൾ ചർച്ചയിലുടനീളം ഒരു അക്കാഡമിക് ലെവലിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് മറിച്ച് കുറേ പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ കുറേ ആശ്വസിപ്പിക്കലും അതുപോലെ തന്നെ ആശങ്കകളകറ്റ തെറ്റിദ്ധാരണകളകറ്റ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു രണ്ട് എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്.
4: എനിക്ക് തോന്നാൻ ഞാൻ സംസാരിക്കാൻ അങ്ങനെയുള്ള കാരണം ഇപ്പോൾ ഇന്ന് നമുക്ക് ഈ അക്കാഡമിക് ലെവലിലുള്ളത് പല രീതിയിലും കിട്ടും.
3: അതെ, യൂട്യൂബിൽ
4: ഇഷ്ടം പോലെയുണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടും, പലതും നമുക്ക് അറിയുന്നതാണ്. പക്ഷേ എന്നാൽ കൂടെ നമ്മളത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഓർക്കുന്നില്ല. ഈ ജീവിതശൈലിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം ഇതൊക്കെ മോശമാണ്. പക്ഷെ എന്നാലും അടുത്ത ബോർഡ് കാണുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ മെല്ലെ. അപ്പോൾ അത് എന്താ പ്രശ്നം? പിന്നെ ലൈഫിലെ സ്ട്രെസ്സാണ് ഇതിനൊക്കെ കാരണം, സമയക്കുറവ്. സന്തോഷം എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു റീസൺ, ഒരു എളുപ്പ വഴി ഇപ്പം ഞാനടക്കം കഴിക്കലാണ്, ഭക്ഷണം കഴിക്കലാണ്. കാരണം വെച്ചാൽ മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് സന്തോഷം, എക്സസൈസ് ചെയ്യുമ്പോഴേ കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ഇത് ഒരു ചെന്നിരുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിയാവും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിലേക്കാണ് എല്ലാവരുടെയും ശ്രമം. അപ്പോൾ അത് വേറെ കുറച്ചുകൂടി കഷ്ടപ്പെട്ട് നേടുന്നതാണ് നല്ലത്. കൂടുതൽ ഭക്ഷണം കഴിക്കരുത് എന്നല്ല, കഴിക്കണം, എല്ലാവരും ഒരുമിച്ച് പോയി കഴിക്കണം, ഒരാൾ മാത്രമായിട്ട് കഴിക്കരുത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവും ബാക്കിയുള്ളവരുടെ സന്തോഷവും കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യാനുള്ളൊരു വഴിയും കൂടി കാണണം. അത് കഴിക്കുന്നത് തെറ്റല്ല, കാരണം ഓൾ ടുഗദർ ലൈഫ് ഈസ് ഓൾ അബൌട്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും. അപ്പം തെറ്റായ കാര്യങ്ങളല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് തെറ്റൊന്നുമല്ല. പക്ഷേ ഹാപ്പിനെസ് ആവാൻ വേണ്ടി എന്നും രാത്രി ഇത് പോയി കഴിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറി ഇപ്പം വീണ്ടും നമ്മളെ ടർഫ് ഗ്രൗണ്ടുകളൊക്കെ കാലിയായി തുടങ്ങി, നമുക്ക് വ്യായാമങ്ങൾ കുറഞ്ഞു തുടങ്ങി. ഒരു പരിധിവരെ നമ്മുടെ ഇൻഫെക്ഷനും മറ്റേതൊക്കെ കാരണങ്ങളായിരുന്നു. കോവിഡൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്ന് ഉൾവലിഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ വ്യായാമത്തിന് കൂടുതൽ ശ്രദ്ധയൂന്നി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണം അത്യാവശ്യമൊക്കെ കഴിക്കാം. കഴിക്കാതെ പറഞ്ഞാണ്, പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പരിധി വിട്ട് നമ്മൾ മുമ്പൊന്നും കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കില്ല.
3: യെസ്, അപ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ കൂടി ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് ആയിരുന്നു. അദ്ദേഹം പെരിന്തൽമണ്ണ ആർഷിഫ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയാണ്. ജസാകല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാതുഹു. മഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം. ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് അലി എം, കൂടെ സുഹേർ പാണ്ടിക്കാട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: قبل منامي مر ببالي وحي سؤال
0: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. Tune to reality.

0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെ സ്വഹാബത്തിനോട് പറയാണ്, ആരുണ്ട് ഞാൻ പറയുന്ന ഈ ഒരു അഞ്ചു കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ?
1: അഞ്ചു കാര്യങ്ങൾ
0: എന്നിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ഓർമ്മപ്പെടുത്തണം. ഒന്നാമത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തഖിൽ മഹാരിമ തക്കുന്ന അബദന്നാസ്, നീ എന്ത് ചെയ്യുക, ഹറാമിനെ സൂക്ഷിക്കുക, ജനങ്ങളിൽ ഏറ്റവും നല്ല ആബിദായി നീ മാറുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വർല ബിമാ കസമല്ലാ തക്കുന്നാകനന്നാസ്, അള്ളാഹു നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടുക, ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നൻ നീയായിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അയൽവാസിക്ക് നീ നന്മ ചെയ്യുക, നീ മുഅ്മിനായി മാറുന്ന നാലാമത്തെ ഒരു കാര്യം, നീ എന്തൊന്നും ഇഷ്ടപ്പെടുന്നുവോ അത് മറ്റുള്ളവർക്കും നീ ഇഷ്ടപ്പെടുക, അപ്പോൾ നീ ഒരു മുസ്ലിമായി മാറുമെന്നതാണ്. അവസാനത്തെ കാര്യം, ചിരിക്കുന്നത് നീ അധികരിപ്പിക്കരുത്, അതെന്ത് ചെയ്യും, കൽബിനെ മരിപ്പിച്ച് കളയുമെന്നുള്ളതാണ്.
1: മാഷാഅല്ലാ, ഹൃദ്യമായ അഞ്ചു കാര്യങ്ങൾ, മനോഹരമായി ജീവിതത്തിൽ പകർത്താവുന്ന, വിജയം സുനിശ്ചിതമാക്കപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഞ്ചു കാര്യങ്ങൾ പകർത്താം, പകരാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ അടുത്തതായി റിയാളു സ്വാലിഹീൻ, സമ്പന്നർക്ക് മുമ്പേ ദരിദ്രർ. ഹദീസ് നമ്പർ 485, 486. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാളു സ്വാലിഹീനിൽ ദുനിയാവിനോടുള്ള വിരക്തിയുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ ഇമാം നബവി റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ള 485-ാമത്തെ ഹദീസ്, وعن عبد الله بن مسعود رضي الله عنه قال نام رسول الله صلى الله عليه وسلم على حصير فقام وقد أثر في جنبه قلنا يا رسول الله لو اتخذنا لك وطاء فقال ما لي وللدنيا ما أنا في الدنيا إلا كراكب استظل تحت شجرة ثم راح وتركها رواه الترمذي وقال حديث حسن صحيح. عبد الله بن مسعود رضي الله عنه ഇന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുന്നു, നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി, അല ഹസീരിൻ, ഹസീർ എന്ന് പറഞ്ഞാൽ ഒരു ഈത്തപ്പനയോല, അതുകൊണ്ടുള്ള ഒരു പായയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങി. ഫഖാമ, ഉറങ്ങിയെഴുന്നേറ്റു, വഖദ് അസ്സറ ഫി ജംബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ, ആ ഒരു പാർശ്വങ്ങളിൽ, ശരീരഭാഗങ്ങളിൽ, ആ പായയുടെ പാടുകളിങ്ങനെ അടയാളങ്ങൾ കണ്ടു. ഖുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ലവിത്തഖദിനാലക വിത്താഅൻ, ഞങ്ങൾ നിങ്ങൾക്കൊരു നല്ല ഒരു ഫിറാഷ്, ഒരു വിരിപ്പ് ഉണ്ടാക്കിത്തരട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി വലിദ്ദുന്യ, ഞാനും ഈ ദുനിയാവുമായിട്ട് എന്താണ്, എന്തു ബന്ധമാണ്? മാ അനഫി ദുന്യ, ഞാൻ ഈ ദുനിയാവിലല്ല, ഇല്ല കറാഖിബിൻ, ഒരു റൈഡർ, ഒരു യാത്രക്കാരൻ. ഇസ്തദല്ല തഹത്ത ഷജറത്തിൻ, ഒരു മരച്ചുവട്ടിൽ അയാൾ വിശ്രമിക്കാനിരുന്നു. സുമ്മത് റാഹ, പിന്നെ അയാൾ യാത്ര തുടരുന്നു. വതറക്കഹ, ആ ഒരു തണൽ മരം വിട്ടുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് അയാൾ പോകുന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും ദുനിയാവിനോട് വിരക്തിയുള്ളവരായിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ ഇൽമോടുകൂടി, ദുനിയാവെന്നത് ദാറു ഫനാ, വലൈസത്ത് ബാക്കിയ, ഒന്നും ബാക്കിയാവാത്ത, നശിക്കുന്നതായ ലോകമാണ് ഈ ദുനിയാവ് എന്നത്. വൈന്നമാ ഹിയ മർഹലത്തുൻ യതസവ്വദു ഫിഹൽ മുസ്ലിമു മിനൽ അമാലി സ്വാലിഹ, ഈ ഐഹിക ജീവിതത്തിലെ യാത്രയിൽ ഒരു മുസ്ലിം അവൻ സൽക്കർമ്മങ്ങളുടെ പാതയമാണ് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ സമ്പാദിക്കേണ്ടത്. ഹത്തായ ഐഷൽ ഹയാത്തൽ ബാക്കിയ ഫി ജന്നത്തില്ലാഹി അസവജൽ, അവന് ബാക്കിയുള്ള ജീവിതം അവൻ ആസ്വദിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ അവൻ പരിശ്രമിക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു അറിയിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പനയെ ഓലയിൽ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ആ ഉറക്കിൽ നിന്നുള്ള ഒരു അടയാളങ്ങൾ, കാനത്ത് അവാദുൽ ഹസീരി വ ഖുയൂതുഹു മുഅസ്സിറത്തും ഫി ജംബിഹി വക്കാനൽ ഹസീറു യുൻസജു മിൻ വറഖിൻ നഖീൽ, ഈത്തപ്പനയുടെ ഓല കൊണ്ട് നെയ്തെടുത്തിട്ടുള്ള ആ ഒരു പായയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നത്. അപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ കണ്ടു. അപ്പോഴാണ് ചോദിച്ചത്, ലവിത്തഖദനാലൊക്കെ വിത്വാൻ, വിത്വാൻ എന്ന് പറഞ്ഞാൽ ഫിറാഷൻ, അൻഅമ വ അബുസത്ത് മിൻ ഹാദൽ ഹസീർ, പരുക്കനായ ഈയൊരു ഈത്തപ്പനയോലയേക്കാൾ കുറച്ച് സോഫ്റ്റായിട്ടുള്ള, മുലോലമായ, മൃദുലമായ ഒരു വിരിപ്പ് നിങ്ങൾക്ക് നൽകട്ടെയോ എന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസലി ഉൽഫത്തുൻ വ മഹബ്ബത്തുൻ മഅ ദുനിയ, ഈ ദുനിയാവുമായി വലിയ ഇണക്കമോ വലിയ ബന്ധമോ സ്നേഹമോ എനിക്കില്ല. ഞാനൊരു മിസില റാഖിബ്, ഒരു യാത്രക്കാരൻ, യസീറു ഫീ തുരിഖിൻ ഫതഈബ, അയാൾ ഒരു വഴിയിൽ യാത്ര ചെയ്യുന്നു, അയാൾ ക്ഷീണിച്ചു. ഫനസല, അവരെ ഇറങ്ങിയിട്ട്, ഇസ്തദല്ല തഹത്ത ഷജറ, ഒരു മരങ്ങളുള്ള, ഒരു മരച്ചില്ലകളുള്ള, ഇലകളുള്ളതായ, തണൽ നൽകുന്ന ഒരു മരച്ചുവട്ടിൽ സൂര്യൻ്റെ ചൂടേൽക്കാതെ കുറച്ചു നേരം വിശ്രമിക്കുന്നു. സുമ്മ റാഹ വ തറക്കഹ, പിന്നെ ആ യസ്തരീഹു ഖലീലൻ സുമ്മ യുക്മിലു സീറഹു, പിന്നെ അയാൾ ആ റെസ്റ്റ് വിട്ടുകൊണ്ട്, വിശ്രമം ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചു പറഞ്ഞത്, ഒരു സാദൃശ്യപ്പെടുത്തിയത്, ഈ ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥത്തിലുള്ള ജീവിതം ദുനിയാവിൽ എങ്ങനെയാവണം എന്നുള്ള ഒരു ചിത്രീകരണമാണ്. ഒരു ആബിർ സബീറിനെ പോലെ, ഒരു വഴിയാത്രക്കാരൻ, ഒരു റൈഡർ, ഒരു യാത്രക്കാരനെ പോലെ, ഒരു ട്രാവലറെ പോലെ, ഒരു യാത്രക്കാരനെ പോലെയാവണം തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി യാത്ര തിരിക്കുന്ന സഹോദരങ്ങളെ. ദുനിയാവിൻ്റെ ആസ്വാദനങ്ങൾ എല്ലാം നേടിയെടുക്കുകയല്ല, മറിച്ച് ആഖിറത്തിലേക്ക് അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി കാണിച്ചു കൊടുക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ നൽകുന്നത്, ദുനിയാവിൽ കൂടുതൽ ശുഖലാവേണ്ട, അതിൻ്റെ ആസ്വാദനങ്ങളിൽ മതിമറന്ന് ജീവിക്കേണ്ട മനുഷ്യ എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആഖിറത്തിന് വേണ്ടി നീ ശുഖലാകണം, അതാണ് ശാശ്വതമായ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന്. ദുനിയാവിൻ്റെ തമാശകളും കളികളും ആസ്വാദനങ്ങളിലും മാത്രം ഇമ്പോർട്ടൻ്റ് നൽകി ജീവിക്കുന്ന എത്രയോ ആളുകൾ, അവർക്ക് മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ആഖിറത്തിനെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബിന് പ്രോത്സാഹനം നൽകിയത് ദുനിയാവിൻ്റെ വിഭവങ്ങളല്ല, അതിൻ്റെ തമാശകളല്ല, അതിൻ്റെ ലഹവുകളും ലഅബുകളുമല്ല, അതിൻ്റെ മതാഅുകളല്ല, മറിച്ച് ആഖിറത്തിനു വേണ്ടി പരിശ്രമിക്കാനാണ്. സഹോദരങ്ങളെ, അതൊരു വിശ്വാസി തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എത്രയെത്ര ആളുകളാണ് ഈ ഒരു ഹക്ക് അത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അതിന് അശ്രദ്ധമായി ഗഫലത്തിലായിക്കൊണ്ട് തിന്നുകയും കുടിക്കുകയും രമിക്കുകയും, യഅ്കുലൂന കമാ തഅ്കുലുൽ അൻആം, നാൽക്കാലികളെ പോലെ തിന്ന് കുടിച്ച് രമിച്ച് അങ്ങനെ മണ്ണോട് മണ്ണു ചേരാനുള്ളതാണോ മനുഷ്യൻ്റെ ജീവിതം? അതുമാത്രമേ ഉള്ളൂ. രാത്രികളിൽ അവർ ഉറക്കമൊഴിക്കുന്നത് കളികൾക്ക് വേണ്ടിയാണ്, തമാശകൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ പകലുകളിൽ അവർ അധ്വാനിക്കുന്നത് വെറും ഹറാമുകളും ഹലാലുകളും നോക്കാതെ തെറ്റായ വഴിയിലൂടെ അവർ ഉണ്ടാക്കുന്നത് നമസ്കാരത്തിന് സമയമില്ല. അള്ളാഹുവിനെ ദിക്ര ചെയ്യാനോ വിശുദ്ധ ഖുർആൻ പഠിക്കാനോ ദീനിൻ്റെ വിജ്ഞാനത്തിനോ ഒന്നും സമ്പാദനത്തിനൊന്നും ഇല്ല. അവൻ്റെ അധ്വാനം അത് നശിപ്പിക്കുന്നത് ദുനിയാവിന് വേണ്ടി മാത്രം. ഖസിറ ദുനിയാവ് ലാഖിറ, ദുനിയാവും ആഖിറവും എല്ലാം നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്താണ് അവരെക്കുറിച്ച് പറയുന്നത്? അടുത്ത ഹദീസിൽ 486-ാമത്തെ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലുൽ ഫുഖറാഉ, പാവങ്ങളായിരിക്കും പ്രവേശിക്കുക അൽ ജന്നത്ത, സ്വർഗത്തിൽ, ഖബ്ലൽ അഗ്നിയാഇ, സമ്പന്നന്മാർക്ക് മുമ്പേ, ഖംസിമിഅത്തി ആമിൻ, 500 വർഷങ്ങൾക്ക് മുമ്പേ, സമ്പന്നർക്ക് മുമ്പേ പാവപ്പെട്ടവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. റവാഹു തിർമിദിയു വഖാല ഹദീസുൻ സഹീഹുൻ, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മഅശറൽ ഫുഖറാ, അല്ലയോ പാവങ്ങളെ, അല ഉബശ്ശിർക്കും, ഞാൻ നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ, ഇന്ന ഫുഖറാ അൽ മുഅ്മിനീന, നിശ്ചയമായും സത്യവിശ്വാസികളായ പാവങ്ങളായ ആളുകൾ, യദ്ഖുലൂന അൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അവർ, ഖബ്ല അഗ്നിയാഇഹിം, അവരിലെ സമ്പന്നർ മുമ്പേ, ബിനിസ്ഫി യൗമിൻ, ഒരു അര ദിവസം, അതായത് ഖംസുമിഅത്തി ആമിൻ, 500 വർഷങ്ങൾക്ക് മുമ്പേ. യഥാർത്ഥത്തിൽ ഫഖർ എന്നുള്ളത്, ദാരിദ്ര്യം എന്നുള്ളത്, ദരിദ്രത എന്നുള്ളത് മനുഷ്യന്മാർ ദുനിയാവിൽ ഓടിയളിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഇഷ്ടപ്പെടുന്നില്ല. അതിൽ ക്ഷമിക്കാനും ഫഖറിൽ ഇല്ലായ്മയിൽ സ്വബറെടുക്കാനോ പ്രതിഫലം ആഗ്രഹിക്കാനോ അധികം ആളുകൾക്കും സാധ്യമല്ല, സാധിക്കുന്നില്ല. എന്നാൽ വിശ്വാസിക്ക് ആഖിറത്തിൽ ഒരു മുസ്ലിമിന് അതിന് ധാരാളം ഖൈറുകളുണ്ട് എന്നാണ്. സമ്പന്നതയിലേക്ക് നോക്കേണ്ടതില്ല. പക്ഷേ വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുഖറാ ആയ പാവങ്ങളായ ആളുകൾ, അവരോട് സന്തോഷവാർത്ത അറിയിക്കുന്നു, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും സമ്പന്നർ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ, ദീർഘമായ നാളുകൾക്ക് മുമ്പേ. നോക്കൂ നിങ്ങൾ, ഇത് ഫുഖറാകളായ ആളുകൾക്ക് അവരുടെ ഹിസാബിന് എളുപ്പമാക്കുന്നതും, കാരണം അവർക്ക് ദുനിയാവിൽ കണക്കു പറയാൻ കൂടുതലായൊന്നുമില്ല, ഒന്നും അവർ സമ്പാദിച്ചിട്ടില്ല. എത്ര സമ്പാദിച്ചോ കൃത്യമായി, മിന്നൈനക്തസബഹു വഫീമ അംഫഖഹു, എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിൽ ചെലവഴിച്ചു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ, നിൽക്കുന്നിടത്ത് നിന്ന് ലാ തസൂലു ഖദമ അബദിൻ, ഒരടിമയുടെ കാൽപാദം ചലിപ്പിക്കാൻ സാധ്യമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സന്തോഷ വാർത്തയാണ്, വേഗത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമല്ലോ. അതെ, അതുപോലെ തന്നെ സമ്പന്നരായ ആളുകൾ അവർ സമ്പാദിക്കുന്നതിൽ നല്ലത് സമ്പാദിക്കാനും കൃത്യമായി അതിന് കണക്ക് ബോധിപ്പിക്കാനും അവരുടെ സമയം. വൈന്ന യോമൻ ഐന്ദ റബ്ബിക്ക അൽഫിസനത്തി മിമ്മ തഉദ്ദു, നിങ്ങൾ കണക്ക് കൂട്ടുന്ന പ്രകാരം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നുള്ളത് 1000 വർഷമാണ്. ഈ നിലക്ക് ഹദീസിൽ ഇബ്നു അംറിൻ്റെ ഹദീസിൽ ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിൽ കൊണ്ടുവന്ന റിവായത്തിൽ അന്ന ഫുഖറ അൽ മുഹാജിരീൻ അല്ലദീന യസ്ബിഖൂന അൽഅഗനിയ യൗമൽ ഖിയാമത്തി ബിഅർബഈന ഖരീഫ, 40 വർഷങ്ങൾക്ക് മുമ്പ് ഖിയാമത്ത് നാളിൽ സമ്പന്നരായ മുഹാജിറുകൾപ്പെട്ട പാവങ്ങൾ മുൻകടക്കുമെന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇവിടെ ഫുഖറാകൾ, അഗനിയാക്കളെ, പാവപ്പെട്ടവരായ ദരിദ്രരായ ആളുകൾ സമ്പന്നരെ അപേക്ഷിച്ചുകൊണ്ട് അവർക്ക് മുന്നിലെത്താൻ സാധിക്കും എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ കാരണം അവരുടെ ഹിസാബിന് അവർ സ്വബറെടുത്തു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു, പാപങ്ങളായിരുന്നു. അതുകൊണ്ട് ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുലനം ചെയ്ത ഫുഖറാഉകളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ നിലക്ക് കാര്യങ്ങൾ നോക്കിക്കാണാനും ദുനിയാവിന് എന്താണോ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്, മിസ്കീനായി അള്ളാഹു മഹീനി മിസ്കീന വാമിത്തിനി മിസ്കീന വഹ്ഷുർനി ഫി സുംറത്തിൽ മസാക്കീൻ, പാവങ്ങളോടൊപ്പം ചേർക്കാൻ, പാവങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായിക്കൊണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സമ്പന്നത എന്നത് ഒരിക്കലും ജീവിതത്തിൻ്റെ ഐശ്വര്യമായിക്കൊണ്ട് കാണേണ്ടതില്ല, മറിച്ച് അതിന് കൃത്യമായി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതും, സ്വർഗീയ ലോകത്തെത്താൻ നമ്മുടെ അങ്ങേയറ്റത്തെ ത്യാഗങ്ങൾ സഹിക്കണമെന്നും എല്ലാം നമ്മൾ ഇതിൽ നിന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സ്ഥാനങ്ങൾ നൽകുന്നത്, സമ്പത്ത് നൽകുന്നത്, അവന് ഒരു പരീക്ഷണമായി കൊണ്ടാണ് ഇത് നൽകുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് ഇതിലൂടെ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹദീസുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ വിശുദ്ധമാക്കാൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുനിയാവിനെ ഒരു റെസ്റ്റ് എടുക്കുന്ന വിശ്രമസ്ഥലമായി മാത്രം കാണാനും ആഖിറത്തിൽ സ്വർഗത്തിലെ ഫിർദൗസുകളിൽ ഉന്നതങ്ങളിൽ സ്ഥാനം ലഭിക്കാനും പരിശ്രമിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ, സമ്പന്നർക്ക് മുമ്പേ ദരിദ്രർ, ഹദീസ് നമ്പർ 485, 486. ഈ വിഷയത്തിൽ ഇതുവരെ ക്ലാസ് എടുത്തത് അഷഫ് സലഫി വാണിയമ്പലം.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെടുന്നു.

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇപ്പോ നമ്മള് മധുരം ഖുർആനൊന്ന് കേട്ടാലോ?
3: യെസ്.
2: മഷാല്ല, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, ഷമീൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്കും എന്താ നമുക്ക് എവിടുന്നൊക്കെയോ ഒരു ഒരു പൊതിക്കിട്ട് സമ്മാനം കൊണ്ടു തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്കതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവിൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവിൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവിൻ എന്നു പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവിൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഒരു കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതുകൊണ്ട് ഒഴിവാക്കി വേറെ ആൾക്കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഇരുത്തത്തിൽ മാത്രമല്ല വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന
1: ഒരു
0: ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണിത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു വിശ്വാസിയെ സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ. എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനം ഇതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അൽ അഫാസി കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അൽ അഫാസി എന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ് അല്ല. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്നു ബസ് അല്ലേ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവും കേട്ടോ.
2: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നത് അലർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഈ അലർജി എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയാലേ അലർജിയെ ചികിത്സിക്കേണ്ട പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ അലർജി എന്ന അവസ്ഥ കൂടിക്കൂടി വന്ന് ശരീരത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മൂക്കിലുണ്ടാക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് പോളിപ്പ് അല്ലെങ്കിൽ ദശ എന്ന് പറയുന്നത്. മൂക്കിലെ ദശ പലപ്പോഴും പല ആളുകളെയും ബുദ്ധിമുട്ടിക്കാറുണ്ട്. പൊതുവേ മൂക്കടപ്പാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. മൂക്കിലെ ദശയിലെ പ്രധാനപ്പെട്ട ലക്ഷണം, രണ്ട് മൂക്കിലും പ്രത്യേകിച്ച് ദശയുണ്ടെങ്കിൽ മൂക്ക് അടഞ്ഞ് എപ്പോഴും കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുക. അത് അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലികളൊക്കെ ബാധിക്കുന്നൊരവസ്ഥയാണ്. ചിലപ്പോഴൊക്കെ ഈ മൂക്കിലെ ദശ വളരെ വലുതാവുകയും മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും കാണാറുണ്ട്. അതുപോലെ മൂക്കിലെ ദശ വളർന്ന് വലുതായി മൂക്കിൻ്റെ സ്മെല്ല്, നമുക്ക് അനുഭവിക്കുന്ന ആ മണം അറിയാനുള്ള ആ കഴിവ് ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ കൂർക്കം വലി, വായ തുറന്ന് ഉറങ്ങുക, ഇത്തരം ലക്ഷണങ്ങളാണ് മൂക്കിലെ ദശയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുള്ളത്. പ്രത്യേകിച്ച് ഇത് അലർജിയുമായി ബന്ധപ്പെട്ട ദശയാവുമ്പോഴാണ് ഇത്തരം ലക്ഷണങ്ങൾ. മറ്റ് ദശകൾ, അതായത് കുട്ടികളിലുണ്ടാവുന്ന ദശകളൊക്കെ വ്യത്യസ്ത രീതികളാണ് ഉണ്ടാവാറുള്ളത്. എന്നിരുന്നാലും ഈ മൂക്കിലെ ദശ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് തരം മാർഗങ്ങളാണ്. ഒന്ന്, നമുക്ക് ഡോക്ടറെടുത്ത് നേരിട്ട് ചെന്ന് മൂക്കിൽ ടോർച്ച് അടിച്ച് അല്ലെങ്കിൽ ലൈറ്റ് വെച്ചിട്ട് ലൈറ്റിൻ്റെ സഹായത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂക്കിൽ ദശയുണ്ടോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ചികിത്സ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്താണോ കാരണം, അലർജിയാണ് കാരണം എന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ചാൽ ആ മൂക്കിലെ ദശ കൃത്യമായി മാറ്റാവുന്നതാണ്. അതുപോലെ ഈ മൂക്കിലെ ദശയിൽ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് എൻഡോസ്കോപ്പി, മൂക്കിൽ ക്യാമറ വെച്ച് നോക്കുന്ന ഒരു രീതി. ഈ ക്യാമറ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂക്കിലെ ദശ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അത് എവിടേക്ക് ഭാഗത്തേക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂക്കിലെ ദശയുടെ ചികിത്സ എപ്പോഴും ഓപ്പറേഷനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ആളുകൾക്കിടയിലുണ്ട്. ഈ മൂക്കിലെ ദശയുടെ ചികിത്സ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മരുന്നുകൊണ്ടാണ് ആദ്യം ഇതിനെ ചികിത്സിക്കുന്നത്. മരുന്ന് കൊണ്ടുള്ള ചികിത്സയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ദശ ചുരുക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. ഗുളിക രൂപത്തിൽ തുടക്കത്തിൽ കൊടുത്തതിന് ശേഷം നമ്മൾ സ്പ്രേ പോലുള്ള മരുന്നുകൾ ഈ വ്യക്തിയുടെ അലർജി നിയന്ത്രിക്കാൻ വേണ്ടി കൂടെ കൊടുക്കുന്നതാണ്. അങ്ങനെ ദശ കൺട്രോളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദശയുടെ വളർച്ച ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ ഭാവി ജീവിതത്തിൽ ദശ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ സ്പ്രേ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ സീസൺ വരുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. ചില ഘട്ടങ്ങളിൽ ദശ സ്പ്രേ അടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാലും ചുരുങ്ങിപ്പോവാറില്ല. അതുപോലെ ഈ രോഗിയുടെ ലക്ഷണങ്ങൾ, മൂക്കടപ്പ്, ഇത്തരം ലക്ഷണങ്ങൾ വീണ്ടും നിലനിൽക്കുന്ന രീതി കാണാറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ ഓപ്പറേഷനാണ് രോഗിയോട് അഡ്വൈസ് ചെയ്യാറുള്ളത്. ഓപ്പറേഷൻ നമ്മൾ സാധാരണഗതിയിൽ മൂക്കിലൂടെ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു ഓപ്പറേഷനാണ്. ഇത് പുറമേ പാടുകളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ക്യാമറ വെച്ച് എൻഡോസ്കോപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ഈ ഓപ്പറേഷൻ പ്രത്യേകിച്ച് റെസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലും ഈ രോഗി എന്ത് ചെയ്യണം, ഈ സ്പ്രേ പോലുള്ള മരുന്നുകൾ അലർജി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇല്ലെങ്കിൽ ഈ ദശ അലർജി കൺട്രോൾ ആവാത്തത് കാരണം വീണ്ടും രണ്ടാമത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ മൂക്കിലെ ദശയുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: ദഅൂനി ഉനാജി മൗലൻജലി.
4: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
5: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി നമുക്ക് നമ്മൾ സാധാരണ ശ്രോതാക്കളോട് പറയാറില്ല, അതായത് ഒരു അനുഭവം, അതായത് റേഡിയോയിലൂടെ ഉണ്ടായ ഒരു ശ്രോതാവിൻ്റെ ഒരു അനുഭവം നമ്മൾ വായിക്കാറുണ്ട്.
1: യെസ്.
0: അപ്പോൾ ഇന്ന് നമ്മൾ പീസ് ടൈമിൽ എന്താണ് ആരാ ആരായി ഇന്ന് ശ്രോതാവിൻ്റെ പേരില്ല,
1: ഇല്ല, പക്ഷെ നമുക്ക് എന്താണെന്ന് നോക്കല്ലേ.
0: അതെ, പീസ് റേഡിയോ കേട്ട ശേഷം പല കാര്യങ്ങളിലും കൂടുതൽ ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടാക്കിയിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് അറിവ് നൽകുന്നതിലുപരി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പീസ് റേഡിയോയുടെ പ്രത്യേകത. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ.
1: അതെ,
0: പീസ് റേഡിയോ കേട്ടാൽ എന്തുണ്ടാവണം, ജീവിതത്തിൽ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നല്ല സ്വഭാവങ്ങളിലേക്ക് വരണം, നന്മകൾ എന്ത് ചെയ്യണം ചെയ്യണം, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങണം, അറിവ് വർദ്ധിപ്പിക്കണം. അപ്പോൾ പീസ് റേഡിയോ വിജയിച്ചു എന്നുള്ളതാണ് ഈ ശ്രോതാവിൻ്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാണ്.
1: അയാളുടെ കാര്യത്തിൽ എന്തായാലും അയാൾക്കൊരു വിജയം ഫീൽ ചെയ്യുന്നുണ്ട്.
0: അതല്ലേ,
1: എല്ലാവർക്കും അങ്ങനെ ആവട്ടെ.
0: അപ്പോൾ ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങളും എന്ത് ചെയ്യാം, ഇങ്ങനത്തെ അനുഭവങ്ങൾ പങ്കുവച്ചാൽ, റേഡിയോയിലുണ്ടായ മാറ്റങ്ങൾ, റേഡിയോ ഇപ്പോൾ ഒന്നാളൊരു ശ്രോതാവ് എഴുതിയിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോ അനിയനോ സഹോദരി ആരോ ഒരാൾ പരിചയപ്പെടുത്തി കൊടുത്തു, അതിനുശേഷം ഇന്ന് വരെ ഞാനത് മുടങ്ങാതെ കേൾക്കുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അതൊരു വലിയ നന്മയാണ്. അപ്പോൾ അതുപോലെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ശ്രോതാക്കൾ പേര് വെച്ച് എഴുതുന്നത് അത് എന്താണ്, നമുക്ക് ആ പേര് കൂടി വായിക്കുമ്പോൾ അവർക്കും തന്നെ കേൾക്കുമ്പോൾ ഒരു ഒരു ഉന്മേഷമാണ് ആ വിഷയത്തിൽ.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം. ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, വുളു എടുക്കാതെ ഖുർആൻ തൊടാൻ പറ്റുമോ എന്നാണ്.
2: ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വുളു ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഖുർആൻ സ്പർശിക്കുവാൻ പാടുള്ളൂ, വുളു ഇല്ലാതെ ഖുർആൻ തൊടരുത് എന്ന അഭിപ്രായമാണ് ഉള്ളത്. എന്നാൽ ഇബ്നു ഹസം, ആധുനികരായ പല പണ്ഡിതന്മാരും അവരുടെ വീക്ഷണപ്രകാരം വുളു ഉണ്ടാകൽ തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരാൾക്ക് വുളു ഇല്ല എങ്കിൽ ഖുർആൻ തുടരുത് എന്ന് പറഞ്ഞുകൂടെ ഹറാം ആയ കാര്യമല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. വുളു വേണം എന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നത് വളരെ വിശാലമായൊരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ പീസ് റേഡിയോയിലൂടെ പറഞ്ഞതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറു ഇബ്നു ഹസം റളിയല്ലാഹു അൻഹുവിന് എഴുതിയ ഒരു കത്താണ് യമനികാർക്ക്. അതിൽ കാണാം, അല്ലാ യമസ്സ അൽ ഖുർആന ഇല്ലാ ത്വാഹിറുൻ, ഖുർആനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കുവാൻ പാടില്ല. ഇമാം മാലിക്കും ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് നേർക്കുനേരെ നോക്കുമ്പോൾ ചില ന്യൂനതകളും ദുർബലതകളും കാണാമെങ്കിലും ധാരാളം റിപ്പോർട്ടുകളിലൂടെ വന്നു എന്നതുകൊണ്ട് ഈ ഒരു ഹദീസ് സ്വീകരിക്കാം എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും ആ വിഷയത്തിലുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ വുളു വേണം എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ തെളിവായി ഉദ്ധരിക്കാറുണ്ട്. മാത്രമല്ല, ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ ഇമാം അഹ്മദ് പറഞ്ഞിരിക്കുന്നു, ഈ ഒരു അഭിപ്രായം സൽമാൻ അൽ ഫാരിസി, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിങ്ങനെയുള്ള സഹായിമാർക്കുമുണ്ട്, അതിനെതിരായി സഹായിമാർക്ക് ഒരു മറുവാക്ക് ഇല്ല എന്നതൊക്കെ. അപ്രകാരം തന്നെ അലി, സയ്യിദ് ബിൻ അബി വഖാസ് പോലുള്ള സഹായിമാരും ഈ അഭിപ്രായക്കാരാണ്. രണ്ടാമത്, സൂറത്ത് വാക്കിയായുള്ള ആയത്താൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറുൻ, പരിശുദ്ധവാന്മാരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്നത്. ഇവിടെ അതിനെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് ഖുർആനെയാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഈ രണ്ട് തെളിവുകളെയും രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. ഒന്ന്, ഹദീസ് ദുർബലമാണ്, എത്ര പരമ്പരയിലോടുകൂടി വന്നാലും അത് ദുർബലമാണ്. രണ്ടാമത്, ആ ഹദീസിൽ തന്നെ വന്നത് അല്ലാ യമസ്സ അൽ ഖുർആൻ ഇല്ലാ ത്വാഹിർ, ത്വാഹിർ അല്ലാതെ ഖുർആനെ സ്പർശിക്കുകയില്ല അല്ലെങ്കിൽ സ്പർശിക്കരുത് എന്നാണ്. ത്വാഹിർ എന്നത് വുദു ഉള്ള ആളിന് മാത്രമല്ല പറയുന്നത്, കുളിച്ച് കഴിഞ്ഞാൽ ത്വാഹിറായിത്തീരും, വുദു എടുത്തു കഴിഞ്ഞാൽ ത്വാഹിറായിത്തീരും. ഇതൊന്നുമല്ലാതെ ഒരു വിശ്വാസി എപ്പോഴും താഹിറാണ്. മാനവീയായ ആശയപരമായ തുഹൂറുണ്ട്, എന്നാലും ഒരു മുശ്രിക്ക് അവൻ എത്രമാത്രം കുളിച്ചാലും ശരി, അവൻ നജസാണ്. ഖുർആൻ പറയുന്നവൽ മുശ്രിക്കു നജസൻ, മുശ്രിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അന്തരാളങ്ങളൊക്കെ ഷിർക്കിനാലും മറ്റും മരീമസമാണ് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിശ്വാസി അവൻ ഹയാത്തിലാകട്ടെ മമാത്തിലാകട്ടെ എപ്പോഴും അവന് ശുദ്ധിയുള്ളവനാണ്. ഇങ്ങനെ പല അർത്ഥതലങ്ങളും തഹൂർ എന്നതിനുണ്ട്. എന്നിരിക്കെ ഖുർആൻ സ്പർശിക്കുവാൻ പാടില്ല, തഹൂറുള്ള ആളുകൾ മാത്രമേ സ്പർശിക്കുവാൻ പാടുള്ളൂ എന്ന് ഈ ഹദീസ് കൊണ്ട് തെളിവുപിടിക്കാൻ പാടില്ല എന്നാണ്. രണ്ടാമത്, തെളിവ് പിടിച്ച ഖുർആന്റെ ആയത്തിനെയും അപ്രകാരം പണ്ഡിതന്മാർ ഗണ്ണിച്ചിരിക്കുന്നു. അതായത് ഇന്നഹു ലഖുർആൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറുൻ. ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് വാക്കിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറുൻ, ഇന്നഹു ലഖുർആൻ കരീം, തീർച്ചയായും അത് മാന്യമായ ഖുർആനാണ്. ഫീ കിതാബിൻ മക്നൂൻ, അത് വളരെ ഭദ്രമായ ഒരു രേഖയിലാണ്, ഏടിലാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഖുർആനെയും ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അറബി ഭാഷ അനുസരിച്ച് ഏറ്റവും അടുത്തുള്ളതിലേക്കാണ് ദമീർ മടങ്ങുക. അങ്ങനെ നോക്കുമ്പോൾ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഖുർആനെ സ്പർശിക്കുകയില്ല എന്നല്ല, മറിച്ച് ലൗഹുൽ മഹ്ഫൂദിനെ സ്പർശിക്കുകയില്ല ശുദ്ധിയുള്ളവരല്ലാതെ. അവിടെ ശുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്. മലക്കുകളാണ് ശുദ്ധിയുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. കാരണം സൂറത്ത് അബസയിൽ ഇതിന് സമാനമായി അള്ളാഹു പറഞ്ഞു, കല്ല ഇന്നാത്ത ദിക്ര ഫമൻഷാ അദക്ര ഫീ സുഹഫി മുക്കറമ, ആദരണീയമായ ചില ഗ്രന്ഥങ്ങളിലാണ്, ഏടുകളിലാണ്. മർഫൂഅത്തിൻ മുത്തഖറ ബി ഐദി സഫറ, കിറാമിംബറമാന്യന്മാരായ പുണ്യവാന്മാരായ സന്ദേശവാഹകരായ മലക്കുകളുടെ കൈകളിലാണ്. അവർ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞു. ആ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞ അതേ ആശയം തന്നെയാണ് സൂറത്ത് വാക്കിയയിലും പറഞ്ഞിരിക്കുന്നത്. ലൗഹൽ മഹ്ഫൂദിനെ പരിശുദ്ധവാന്മാരായ മലക്കുകളല്ലാതെ സ്പർശിക്കുകയില്ല എന്നാണ്. അതോടൊപ്പം തന്നെ സ്പർശിക്കരുത് എന്നർത്ഥമില്ല, സ്പർശിക്കുകയില്ല എന്നാണ്. ബൽഹുവ ഖുർആനും മജീദ് ഫി ലൗഹി മഹ്ഫൂദ് എന്ന് ഖുർആൻ സൂറത്ത് ബുറൂജിലും പറയുന്നുണ്ട്. രണ്ടാമത്, അള്ളാഹു നൽകുന്ന ശുദ്ധിക്കാണ് മുത്തഹറൂൻ എന്ന് പറയുന്നത്, ശുദ്ധിയുള്ളവർ. എന്നാൽ ഉദു മുഖേനയോ കുളി മുഖേനയോ ശുദ്ധീകരിക്കേണ്ട ആളുകൾക്ക് മുത്തഹിർ എന്നാണ് പറയുക. സൂറത്ത് തൗബ 108 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അൻസാരികളെ പുകഴ്ത്തി പറയുന്നുണ്ട്, ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അള്ളാഹു മുത്തഹിരീൻ എന്ന് പറഞ്ഞാൽ മുത്തഹിരീൻ, ശുദ്ധിയുള്ളവരെ, കുളിച്ചുകൊണ്ടും ഉദു എടുത്തുകൊണ്ടും ശുദ്ധിയുണ്ടാകുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ജൂതന്മാരുടെ നിന്നും ചര്യ സ്വീകരിച്ച് മുമ്പ് തന്നെ അൻസാരികളായ ആളുകൾ മലമൂത്ര വിസർജന ശേഷം അവർ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയിരുന്നു എന്നതിനെ അള്ളാഹു പുകഴ്ത്തുകയാണ്. അവിടെ മലക്കുകൾ ശുദ്ധിയുള്ളവരാണ് എന്നതിന് മുത്തഹറൂൻ എന്നും, എന്നാൽ ശുദ്ധീകരിക്കുക എന്നതിന് യത്തഹറു എന്ന പദവുമാണ് ഉപയോഗിക്കുക. മുത്തഹിർ മുത്തഹിർ ഏതുവ തമ്മിലുള്ള വ്യത്യാസമാണ് അത്. ഇവിടെ ആയത്തിൽ ഉദ്ദേശിച്ചത് മലക്കുകളെ സംബന്ധിച്ചാണ് എന്നതാണ് അതിൻ്റെ ശരിയായ വിലയിരുത്തൽ. എന്തായിരുന്നാലും ശരി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ അള്ളാഹുവിൻ്റെ കലാമാവുന്ന വിശുദ്ധ ഖുർആൻ സ്പർശിക്കുവാൻ ഉദു ഉണ്ടാകലാണ് ഏറ്റവും നല്ലത് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഉദു വേണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ചെറിയ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ സ്പർശിക്കുവാൻ ഉദു വേണം എന്ന നിബന്ധന വെക്കേണ്ടതില്ല, അങ്ങനെ അത്തരം ഒരു നിബന്ധനയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം പരിഗണിച്ച് പരമാവധി ഉദുവോടുകൂടി തന്നെ ഖുർആൻ സ്പർശിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്രകാരമാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളായിത്തീരുക.
1: അറഫ നോമ്പ് എന്നാണ് എടുക്കേണ്ടത് എന്ന്?
2: സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ചോദ്യം, അതിന്റെ കേന്ദ്ര ബിന്ദു, ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ്, പെരുന്നാൾ, അതേപോലെ തന്നെ അറഫ നോമ്പ് ഇതൊക്കെ നിർവഹിക്കേണ്ടതുണ്ടോ? അതല്ല, ഓരോ ദേശത്തുകാരും ഓരോ മത്താലിയ അതിന്റെ ഉടമകളും അവർ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നോമ്പും പെരുന്നാളും അറഫാ നോമ്പും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് അറഫാ നോമ്പിനായിരുന്നാലും പെരുന്നാളുകൾക്കായിരുന്നാലും റംദാൻ നോമ്പിനായിരുന്നാലും ഒക്കെ സമം തന്നെയാണ്. ആ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഏറ്റവും ശരിയായ വീക്ഷണം ഓരോ നാട്ടുകാരും, ഇപ്പോൾ കേരളക്കാർ കേരളത്തിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, സൗദി അറേബ്യയിൽ അവിടെ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അതുതന്നെയാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ പറഞ്ഞ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. എന്നാൽ അറഫ നോമ്പ്, അത് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യലാണല്ലോ, അതുകൊണ്ട് അവര് അറഫയിൽ നിൽക്കുന്ന വേളയിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അതും പ്രായോഗികമല്ല. കാരണം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതേ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്നും കിഴക്കോട്ട് പോകുമ്പോൾ ഏറ്റവും കിഴക്കായി ഭൂപടത്തിൽ നമ്മൾ കാണുന്നത് ഫിലിപ്പീൻസാണ്. അവരും സൗദി അറേബ്യ 5 മണിക്കൂറിലധികം വ്യത്യാസമുണ്ട്. ഏറ്റവും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യമാണ്. അവരും സൗദി അറേബ്യയും തമ്മിൽ അഥവാ ധാരാളം മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമാര് അറഫയിൽ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഓരോ നാട്ടുകാരും അല്ലെങ്കിൽ ഓരോ മത്താലയിന്റെ ഉടമകളും ആ നാട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദയസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് നോമ്പ് പെരുന്നാൾ അർഫ നോമ്പ് എല്ലാം നിർവഹിക്കേണ്ടത്.
1: ചെരുപ്പ് അതല്ലെങ്കിൽ മറ്റൊരു വസ്തു നായ കടിച്ചാൽ ചുവന്ന മണ്ണ് കൊണ്ട് കഴുകണോ എന്നാണ്.
3: നാം ഉപയോഗിക്കുന്ന പാത്രത്തിൽ നായ തലയിട്ടാൽ, അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ വസ്തുക്കളോ വെള്ളം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കളഞ്ഞതിന് ശേഷം ആ പാത്രം 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് ആദ്യ തവണ, ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ കഴുകുമ്പോൾ മണ്ണ് കൂട്ടി കഴുകണം എന്ന് പറഞ്ഞത്. മണ്ണും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടത് ഈ പറഞ്ഞ വിഷയത്തിലാണ്. അതല്ലാതെ നായ കടിച്ചു അല്ലെങ്കിൽ തൊട്ടു എന്നുള്ളത് കൊണ്ട് എല്ലാ സ്ഥലത്തും അത് വേണ്ടതില്ല. ഷൂ ആയിരുന്നാലും അതേപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടുകളിൽ അല്ലെങ്കിൽ നമ്മൾ വിരിക്കുന്ന കാർപ്പറ്റിലോ മറ്റേതെങ്കിലും സംഗതികളിലൊക്കെ നായ കയറി കിടക്കാറുണ്ട്, ചിലപ്പോൾ കടിക്കാറുണ്ട്. അവിടെ സ്വാഭാവികമായ ഒരു കഴുകലും വൃത്തിയാക്കലും മതിയാകുന്നതാണ്. കാരണം ഹദീസിൽ വന്നത് ഇദാ വലഗൽ കൽബു ഫി ഇനാഇ അഹദികും, നിങ്ങളിൽ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ടാൽ, ആ വിഷയത്തിലാണ് ഹദീസിൽ പറഞ്ഞത് 7 പ്രാവശ്യം നിങ്ങൾ കഴുകണം, അതിലൊന്നാമത്തെ തവണ മണ്ണും വെള്ളവും കൂട്ടി കഴുകണമെന്ന് പറഞ്ഞത്.
1: പെൺകുട്ടികൾക്ക് ജീൻസ് ധരിക്കാമോ എന്നാണ്.
2: പുരുഷന്മാരോട് സാദൃശ്യം പുലർത്തുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷന്മാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. അതായത് ഒരു പുരുഷനെപ്പോലെ മനഃപൂർവ്വം പുരുഷൻ്റെതായ സംസാരങ്ങളും പുരുഷൻ്റെതായ പ്രവർത്തനങ്ങളും അതൊരു സ്ത്രീ ആ രൂപത്തിൽ അഭിനയിക്കുക, ആ രൂപത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രൈണ സ്വഭാവത്തോടുകൂടി മനഃപൂർവ്വം പെരുമാറുക, അതിൽപ്പെട്ടതാണ് സ്ത്രീ പുരുഷൻ്റെയും പുരുഷൻ സ്ത്രീയുടെയും വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് രാജ്യത്തായിരുന്നാലും ശരി, ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകുവാൻ പാടില്ല, ഇസ്ലാം വിരോധിച്ച രൂപത്തിലാകുവാൻ പാടില്ല. പുരുഷന്മാർക്ക് പട്ട് ധരിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ നെരിയാണിക്ക് കീഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. അവറത്ത് വെളിവാകുന്ന രൂപത്തിൽ സ്ത്രീയും പുരുഷനും വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അവറത്ത് ഇറുകിയ രൂപത്തിലുള്ള വസ്ത്രം സ്ത്രീയും പുരുഷനും ധരിക്കുവാൻ പാടില്ല. പുരുഷന്മാരുടേത് എന്ന് സമൂഹം അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീയോ, സ്ത്രീകളുടേത് എന്ന് പുരുഷന്മാർ അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീകളും, തിരിച്ചും മറിച്ചും ഒന്നും പാടില്ല എന്ന് ചുരുക്കം. അതൊക്കെ ഈ ഒരു ഹദീസിൻ്റെ വിശദീകരണത്തിൽ വരുന്നതാണ്, നമുക്ക് മനസ്സിലാകുന്നതുമാണ്. എന്നാൽ വസ്ത്രധാരണം ഓരോ നാട്ടിലും വ്യത്യസ്ത രീതികളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ സ്ത്രീകൾ ധരിക്കുന്നത് പോലുള്ള ഒരു വസ്ത്രം മറ്റ് രാജ്യങ്ങളിൽ പുരുഷന്മാർ ധരിച്ചു എന്നിരിക്കും. ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ മാക്സി സ്ത്രീകൾ ധരിക്കാറുണ്ട്. എന്നാൽ മാക്സി അല്ലെങ്കിലോ അതിനോട് സാദൃശ്യമായ വസ്ത്രമാണ് പലപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പുരുഷന്മാർ ധരിക്കാറുള്ളത്, കളറും രൂപവും ഒക്കെ. അപ്പോൾ ഒരു നാട്ടിൽ സ്ത്രീകളുടെ വസ്ത്രമായി അംഗീകരിക്കപ്പെടുന്നത് ആ നാട്ടിലുള്ള പുരുഷന്മാർ ധരിക്കരുത്, അതേപോലെ തന്നെ തിരിച്ചും ചെയ്യുവാൻ പാടില്ല എന്നാണ്. സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നുവെങ്കിൽ ഒന്ന്, പുരുഷന്മാർ ധരിക്കുന്ന ജീൻസ് ആകുവാൻ പാടില്ല. രണ്ട്, അത് ശരീരത്തിൽ ഇറുകിയ രൂപത്തിൽ ആകുവാൻ പാടില്ല. ഒരു പൗരുഷം തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും വസ്ത്രവും ആകരുത് എന്നാണ് സൂചിപ്പിച്ചത്.
1: ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉള്ള നമ്മുടെ വാഹനത്തിന് അപകടത്തിൽ കേടുപാട് സംഭവിച്ചു, അതിൻ്റെ നഷ്ടപരിഹാരത്തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കൈപ്പറ്റുന്നത് അനുവദനീയമാണോ? വാഹന ഇൻഷുറൻസുമായി ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തെല്ലാം എന്നാണ്.
2: ഇൻഷുറൻസ് അടിസ്ഥാനപരമായി ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. കാരണം വ്യക്തിയാകട്ടെ കമ്പനിയാകട്ടെ അതിലൂടെ നിഷിദ്ധമാണ് സമ്പാദിക്കുന്നത്. ഇൻഷുറൻസായി കൊടുക്കുന്ന വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഇൻഷുറൻസ് വാങ്ങേണ്ട ഒരു അവസരം വന്നിട്ടില്ല എങ്കിൽ, കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ തനിക്ക് നഷ്ടവും കമ്പനിക്ക് ലാഭവുമാണ്. അപകടം സംഭവിച്ചാൽ കമ്പനിക്ക് നഷ്ടവും ഇൻഷുറൻസ് ചെയ്ത വ്യക്തിക്ക് ലാഭവുമാണ്. അതുകൊണ്ട് ഒരു മൈസ്യർ ചൂതാട്ട സമാനമായ പ്രവർത്തനമാണ് ഇൻഷുറൻസിൽ തഅ്മീനിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അവ നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ആ വിഷയമായി മതവിധി നൽകിയിരിക്കുന്നത്. ഇവിടെ ഓരോ രാജ്യത്തും ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടി വരും. ഇസ്ലാമിന് അനുസരിച്ച നിയമങ്ങളാണിയെങ്കിൽ ആ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയോടും പ്രീതിയോടും കൂടി നാം അനുസരിക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ രൂപത്തിലാണ് എങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ പരമാവധി അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടാതിരിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്, ഏറ്റവും ഖൈർ. ഇവിടെ സ്വാഭാവികമായും വാഹനം എടുക്കേണ്ട നിർബന്ധ സാഹചര്യങ്ങളുണ്ടാവും. ആ സന്ദർഭത്തിൽ പല രാജ്യങ്ങളിലുമുള്ള വ്യവസ്ഥ, നിയമം, ഇൻഷുറൻസ് നിർബന്ധമാകും എന്നതാണ്. അങ്ങനെ തെറ്റ്, ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യം നിർബന്ധ സാഹചര്യത്തിൽ എടുക്കേണ്ടി വരുമ്പോൾ അവിടെ നാം ചെയ്യേണ്ടത് പരമാവധി ലഘുവായ ഒരു കാര്യമാണ്. ഏറ്റവും അഹഫുള്ളറൈൻ, രണ്ട് തിന്മകൾ ഒരുമിച്ച് വരുമ്പോൾ അതിൽ ഏറ്റവും ലഘുവായ തിന്മ സ്വീകരിക്കുക എന്ന കായിതയാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ പലതരത്തിലുള്ള ഇൻഷുറൻസുകളാണുള്ളത്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തേർഡ് പാർട്ട് എന്നുള്ള രൂപത്തിലുണ്ട്. താൽക്കാലികമായി ഈ നിയമം, ഗവൺമെൻറ് പ്രഖ്യാപിച്ച നിയമത്തിൽ നിന്നും എതിരല്ലാതെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ഏതൊരു ഇൻഷുറൻസാണോ എടുക്കേണ്ടത്, അത് ആ ഒരു നയമാണ് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ മനസംതൃപ്തിയോടുകൂടി ഏതായിരുന്നാലും ഇൻഷുറൻസ് അല്ലേ, അതുകൊണ്ട് ഒരു ഫുൾ കവർ തന്നെ എടുക്കട്ടെ എന്ന രൂപത്തിലല്ല. തൽക്കാലം ഈ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആവശ്യമായ ഇൻഷുറൻസ് മാത്രമാണ് അവിടെ സ്വീകരിക്കേണ്ടത്, അതും മനസംതൃപ്തിയോടുകൂടിയല്ല. ഇല്ലാ മൻ ഉക്രിയ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഒരാൾ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും വാദത്തിലേക്ക് അത് ഉച്ചരിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടാൽ, വധഭീഷണിയോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ, മനസ്സിൽ ഈമാൻ നിറഞ്ഞു നിൽക്കെ നാവുകൊണ്ട് രക്ഷയ്ക്കു വേണ്ടി കുഫറിൻ്റെ വാക്ക് ഉച്ചരിക്കുന്നത് ആ ആളുകളെ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞപ്പോൾ, അഥവാ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, തൽക്കാലം അവർ നാവുകൊണ്ട് മൊഴിഞ്ഞതാണ്, എന്നാൽ മനസ്സിൽ നിറയെ ഈമാനാണ്. ഇതുപോലെ തൽക്കാലം ഈ ഇൻഷുറൻസിൽ നിന്നും ഒന്ന് രക്ഷപ്രാപിക്കുവാൻ വേണ്ടി ഏറ്റവും ചെറിയ ഇൻഷുറൻസ് സ്വീകരിക്കുക എന്ന സമീപനമാണ് നാം എടുക്കേണ്ടത്. അല്ലാഹു തആല ആലം.
1: വുദു എടുക്കുമ്പോൾ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ വലിയ അശുദ്ധിയുടെ കുളിയിലെ വുദുവിൽ ഡ്രസ്സ് ഇടാറില്ല എന്നാണ്.
2: വുദുവിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ എണ്ണിയ കൂട്ടത്തിൽ ഔറത്ത് മറക്കുക എന്ന ഒരു നിബന്ധനയില്ല. അഥവാ ഒരാൾ ഔറത്ത് മറക്കാതെ വുദു എടുത്തു കഴിഞ്ഞാൽ അയാളുടെ വുദു സ്വീകാര്യയോഗ്യമാണ്. അതേപോലെ തന്നെ സ്ത്രീകളും, അവർ ഔറത്ത് മറക്കാതെയാണ് വുദു എടുത്തതെങ്കിൽ ആ വുദു സ്വീകാര്യമല്ല എന്ന് പറയുവാനുള്ള തെളിവുകളൊന്നുമില്ല. നമസ്കാരത്തിന് ഔറത്ത് മറക്കൽ അനിവാര്യമാണ്, എങ്കിലേ ആ ആരാധന സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ വുദുവിനാ രൂപത്തിൽ ഔറത്ത് മറക്കണം എന്ന ഒരു നിബന്ധനയില്ല. പലപ്പോഴും വുദു എടുക്കുന്ന വേളയിൽ സ്ത്രീകൾക്ക് തലയിൽ തട്ടം മാറ്റാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ ഒരു അന്യപുരുഷന്മാർ ഉണ്ട് എങ്കിൽ അവർ കൃത്യമായും ഔറത്ത് മറച്ചിരിക്കണം. അതല്ല എങ്കിൽ ഒരു സ്ത്രീ ഔറത്ത് മറക്കാതെ, എന്നാൽ മറ്റൊരാൾ കാണുവാനുള്ള സാഹചര്യവുമില്ല, ആ ഒരു രൂപത്തിൽ വുദു എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ആ ഒരു വുദു സ്വീകാര്യയോഗ്യമായിത്തീരുന്നതാണ്.
1: വെള്ളിയാഴ്ച ജുമാക്ക് രണ്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ വിധി എന്ത്? ശരിയായ നിലപാട് എന്താണെന്ന്?
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാക്ക് വേണ്ടി ഒരു ബാങ്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് രണ്ട് ബാങ്ക് എന്നുള്ള സംവിധാനം വരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവരുടെ ജോലി തിരക്കുകളും എല്ലാം കൂടുകയും ചെയ്തപ്പോൾ ജുമയുടെ സമയമാകുന്നതിന് മുമ്പ് അങ്ങാടിയിൽ പോയിക്കൊണ്ട് ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച് ജുമയുടെ സമയമായി എന്ന് അറിയിക്കുവാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു. അത് ബാങ്കിൻ്റെ ലഫ്തുകൾ തന്നെയാണോ എന്നുപോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതിനെയാണ് പിന്നീട് രണ്ട് ബാങ്കുകളായിക്കൊണ്ട് ചിത്രീകരിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയൊരു സുന്നത്തി എന്നുള്ള നിലക്ക് ഒരാളത് എടുക്കുന്നുവെങ്കിൽ സുന്നത്ത് ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന നിലക്ക് അതൊരു ബിദഅത്താണെന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ അതിന് പ്രത്യേകം ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിൽ അഥവാ ഇന്ന് സമയമറിയുവാനുള്ള സൗകര്യവും ബാങ്കുകൾ അത് ഉച്ചത്തിൽ ആളുകളിലേക്ക് എത്തുവാൻ ആവശ്യമായ മൈക്രോഫോണുകളും ഒക്കെയുള്ള കാലഘട്ടത്തിൽ അതൊരാൾ ഉപയോഗപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലഘട്ടത്തിലെ ആ സുന്നത്തിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ അതും തെറ്റാണെന്ന് പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ രണ്ട് ബാങ്കുകൾ ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിൽ, അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
4: ആ സുന്നത്തിനെ മുറുകെ പിടിക്കൽ തന്നെയാണ് ഏറ്റവും അഫ്ദലായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ട് ബാങ്കുകൾ വിളിക്കേണ്ട ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിനെയും തെളിവായിക്കൊണ്ട് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് സലഫികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്ക് മാത്രം വിളിക്കുന്നത്. അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്, എനിക്ക് ചുരുണ്ട മുടിയാണ്, എനിക്കത് സ്ട്രെയ്റ്റൻ ചെയ്യാൻ പറ്റുമോ? ഭർത്താവോ സ്ത്രീകളോ അല്ലാതെ എൻ്റെ മുടി കാണില്ല, അപ്പോൾ അതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: ഭാര്യയിൽ ഭംഗി ദർശിക്കുവാൻ വേണ്ടി ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം ഒരു സ്ത്രീ അവളുടെ ഹെയർ സ്റ്റൈൽ മാറ്റുന്നുവെങ്കിൽ, അത് മുടി അല്പം വെട്ടിക്കൊണ്ടാകട്ടെ അല്ലെങ്കിൽ നീളമുള്ള മുടി ചുരുണ്ട രൂപത്തിലാക്കട്ടെ, ചുരുണ്ട രൂപത്തിലുള്ള മുടി താൽക്കാലികമായോ സ്ഥിരമായോ നീണ്ട രൂപത്തിലാകട്ടെ, ഇതൊക്കെ തന്നെയും ഒരു ഹറാമ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഭർത്താവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടിയായിരിക്കണം എന്ന് മാത്രം. അതിൽ ഒരു നിഷിദ്ധം എന്ന് പറയാവുന്നത് കാണുന്നില്ല. അല്ലാഹു തആല ആലം.
1: കുട്ടി ജനിച്ച ഉടനെ ബാങ്ക് വിളിക്കുന്നത് സുന്നത്താണോ? അതിൻ്റെ വിധി എന്താണെന്ന്?
2: ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ വിശ്വാസി സമൂഹം ആ കുഞ്ഞിന് നൽകേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല പേര് വിളിക്കുക, ഏഴാം ദിവസം കുഞ്ഞിനു വേണ്ടി അഖീഖ അറക്കുക, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും വിളിക്കുന്ന ഒരു സമ്പ്രദായം പൊതുവെ നിലനിൽക്കുന്നു. ആ വിഷയത്തിൽ, അഥവാ പ്രത്യേകിച്ച് ഇഖാമത്ത് വിളിക്കുന്ന വിഷയത്തിൽ വന്ന ഹദീസുകൾ ദുർബലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചപ്പോൾ ചെവിയിൽ ബാങ്ക് വിളിച്ചു എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിൽ ആസ് ഇബ്നു ഉബൈദില്ല എന്ന് പറയുന്നൊരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹദീസ് അസ്വീകാര്യമാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വലത് ചെവിയിൽ ബാങ്കോ ഇടത് ചെവിയിൽ ഇഖാമത്തോ വിളിക്കേണ്ടതില്ല. മറ്റ് അവകാശങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണ് വേണ്ടത്. ഇസ്ലാമികമായ തർബിയത്ത് നൽകുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അല്ലാഹു സഹായിക്കുമാറാട്ടെ.
1: തത്തയെ നമുക്ക് കൂട്ടിലിട്ട് വീടുകളിൽ വളർത്താൻ പറ്റുമോ എന്നാണ്.
2: പൊതുവെ വീട്ടിൽ പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ വളർത്താറുണ്ട്. ഇണങ്ങി നിൽക്കുന്ന ജീവികളാണ് മിക്കപ്പോഴും. കാവൽ എന്ന ലക്ഷ്യത്തിനോ വേട്ട എന്ന ലക്ഷ്യത്തിനോ കന്നുകാലികളെയും മറ്റും മേക്കുമ്പോൾ അതിനുവേണ്ടി എന്നീ ലക്ഷ്യത്തിലാണ് എങ്കിൽ നായകളെ വളർത്തുന്നതിനും കുഴപ്പമില്ല. എന്നാൽ ലൗബേഴ്സ് പോലുള്ള പക്ഷികളെ വളർത്തുന്നതിൻ്റെ വിധിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായും ലൗബേഴ്സ്

0: പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ സ്ത്രീ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ, അവിടെ പൂച്ചയെ വളർത്തൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ വളർത്തുമ്പോൾ അതിനാവശ്യമായ പരിചരണങ്ങളും ഭക്ഷണങ്ങളും നൽകണം എന്നാണ്. മാത്രമല്ല, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ചെറിയ കുട്ടി നുഖൈർ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയെ വളർത്തിയിരുന്നു. ഒരിക്കൽ ആ പക്ഷി ചത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ചരിത്രം ഹദീസുകൾ കാണാൻ സാധിക്കും. യാ ഉമൈർ മാ ഫഅല നുഖൈർ, ഉമൈറെ നിന്റെ കൊച്ചു പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, പക്ഷികളെ വളർത്താൻ തെളിവുണ്ട് എന്ന് ഈ ഹദീസ് രേഖയാണ്. കാരണം ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ആശ്വസിപ്പിച്ചു എന്നല്ലാതെ എന്തുകൊണ്ടാണ്, എന്തിനാണ് അങ്ങനെ വളർത്തുന്നത്, അത് തെറ്റാണ്, അതിനെ പറത്തിവിടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്.
1: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. നമുക്കപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഷബീബ് സലാഹി എന്നിവർ. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം. ഇന്നത്തെ സ്വരത്തിൽ ഓമനെ മുഹമ്മദിനെ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് സാജിദ് പുതുനഗരം.

0: മഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് സ്വരം ഓമന മുഹമ്മദിനെ എന്നാരംഭിക്കുന്ന ഗാനം. ആലപിച്ചത് സാജിദ് പുതുനഗരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Bismillahir Rahmanir Rahim.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. മാ ബഅദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലോടുകൂടി പീസ് റേഡിയോ ഒരുക്കുന്ന സ്റ്റാർ കോസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒത്തിരി പ്രോഗ്രാമുകളുമായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പാട്ടും പ്രസംഗവും അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകളുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ സ്റ്റാർ കോസ്റ്റിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം.
1: നമ്മൾ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ സ്റ്റാർ കോസ്റ്റുകൾ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ധാരാളം ആളുകൾ പാട്ടായിട്ട് നമുക്ക് വരുന്നുണ്ട്. പാട്ടുണ്ട്, സ്പീച്ചുണ്ട്, അങ്ങനെ പല മേഖലയിൽ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു നോക്കാം അല്ലേ. ഇൻഷാല്ലാ.
0: അതെ. ഹാദിയ ഷെഫീഖ്, ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി, എടവനക്കാട്,
1: എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹാദിയ ഷെഫീഖ് എന്നുള്ള.
0: അതെ, ആറാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഹാദിയ ഷെഫീഖ്. ഹാദിയ ഷെഫീഖിന്റെ ആദ്യത്തെ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം.
2: അഹദിന്റെ നൂറായി പതിമക്ക തുതിക്കുന്നു, നബി തുതർ പിറക്കുന്നു, അജബിന്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു, പരിഹാരം അരുളുന്നു, ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോനിൽ സ്തുതിച്ച് മനമുള്ളിൽ ചുറുറ

0: നിധിയോരുടെ പാതയിൽ ചേർത്തിടടേ നബിയോരിൽ സലാമത്തേ കണിത്തോനെ അൽഹംദിന്നുടയോനേ ആ റഹ്മാനേ അഹദിൻ്റെ നൂറായി പതിമക്ക തുതിക്കുന്നു നബി ദുദർ പിറക്കുന്നു അജബിൻ്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു പരിഹാരം അരുളുന്നു ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോലിൽ സ്തുതിച്ച് മനമുള്ളി സുറുറാകുന്നേ മുത്തിൻ വജഹവർ നളർത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്താലെ ഒരുത്തൻ വാഴ്ത്തി അൽഹംദിന്നുടയോനേ യാ റഹ്മാനേ.
1: പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ അൽഹംദുലില്ലാ മാഷാല്ലാ ഹാദിയ ഷെഫീഖിൻ്റെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ശ്രവിച്ചത്.
2: ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഐറ്റംസ് അല്ലേ നമ്മൾ കേട്ടത്.
1: ഈ പാട്ടിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് കുറച്ചൊരു സ്പീഡ്
2: പാട്ടാണ്,
1: സ്പീഡിൽ പാട്ട്. അതായത് ഇതേ രീതിയിൽ മറ്റൊരു മാപ്പിളപ്പാട്ടിന് ലബ്ബൈക പാടുന്നു എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ അതേ രീതിയിലുള്ള ഒരു ഗാനമാണ്, അതേ ഇനത്തിലുള്ള ഒരു പാട്ടാണ്. അത്യാവശ്യം സ്പീഡിൽ പാടേണ്ട ഒരു പാട്ട്, വളരെ മനോഹരമായിട്ട് തന്നെ ഹാദിയ ഷെഫീഖ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മാഷാല്ലാ, ഇനിയും കൂടുതൽ കൂടുതൽ പാട്ടുകളും പ്രസംഗങ്ങളുമായിട്ട് റേഡിയോയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്?
2: നെക്സ്റ്റ് നമുക്ക് ഐറിൻ സൈനബാണ്, കരിങ്ങനാട് നിന്നാണ്. കരിങ്ങനാട് എന്നുള്ള ഐറിൻ സൈനബിൻ്റെ ഒരു പാട്ട് കേൾക്കാം.
1: ഓക്കെ.
3: അസ്സലാമു അലൈക്കും, ഞാൻ ഐറിൻ സൈനബ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്നത്. ഞാൻ ഒരു പാട്ട് പാടാം.

0: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച ഐറിൻ സൈനബ്, കൊച്ചു കൂട്ടുകാരിയാണ് സ്കൈ ത്രീ, നമ്മളെ എൽ കെ ജിയിലും താഴെ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. മാഷാല്ല, വളരെ മനോഹരമായിട്ട്, കുറച്ചാണെങ്കിലും വളരെ രസകരമായിട്ട് ഐറിൻ സൈനബ് അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കൂടുതൽ കൂടുതൽ പാഠമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് അയച്ചുകൊണ്ടേ ഇരിക്കണം ഐറിൻ സൈനബ്.
1: ഐറിൻ സൈനബിൽ ഞാനൊരു പോസിറ്റീവ് കണ്ടത് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്.
0: അതെ അതെ, ഈ ഒരു ചെറിയ പ്രായത്തിലും അത് പാടി അവതരിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ കൂടെ ആരാണ്?
1: അടുത്തതായിട്ട് നമുക്ക് ഫാത്തിമ സൻഹ കെ.
0: ഫാത്തിമ സൻഹ ഏഴാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഫാത്തിമ സൻഹ. എസ് എ യു പി എസ് ചേലോട്, അല്ലെ, മലപ്പുറം ജില്ലയിലെ എസ് എ യു പി എസ് ചേലോടിൽ നിന്നും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ സൻഹ കെ ഒരു മനോഹരമായ ഗാനവുമായി നമ്മോടൊപ്പമുണ്ട്. നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മഷാല്ല, മലപ്പുറം ജില്ലയിലെ ചേലോട് SA UPS സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സൻഹക്കയുടെ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഈ സ്റ്റാർ ക്വസ്റ്റി എപ്പിസോഡിൽ നമുക്കിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം.
1: അത് അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയണ്ടേ, നമ്മുടെ ഫാത്തിമ സൻഹയുടെ പാട്ട് കേട്ടപ്പോഴേ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ റസൂലിൻ്റെ ജനിച്ച ദിവസമാണ് കൂടുതലായിട്ട് എല്ലാവരും ഓർക്കാറുള്ളത്. ആ ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഓർക്കുന്നത് ജനിച്ച റബീലവൽ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ജനിച്ച ദിവസമാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതും റബീലവൽ 12-നാണ്. റബീലവൽ മാസത്തിലെ 12-നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അപ്പോൾ ഈ ഈ ഈ നബിദിനാഘോഷമൊക്കെ ആഘോഷിക്കുന്ന ആളുകൾ ശരിക്കും എന്താണ് ആഘോഷിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിലേക്കാണ് ഈ പാട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൽ മനം നൊന്ത് ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോകുന്നതും
0: ആ
1: ഒരു സന്ദർഭം, ഈ പാട്ടിങ്ങനെ കേട്ടപ്പോൾ നമ്മൾ ആ പാട്ടിൻ്റെ കൂടെ ബിലാലിൻ്റെ കൂടെ മദീന വിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു ഫീല് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത്ര മനോഹരമായിട്ട് നമ്മുടെ ഫാത്തിമ സൻഹ ആ ഒരു ഗാനം ആലപിച്ചു എന്നുള്ളതാണ്. മാഷാല്ലാ, വളരെ മനോഹരമായിട്ട് മോള് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 3 പാട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഹെഡിങ്ങിൽ പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൽ അടുത്തായിട്ട് നമുക്കൊരു ഒരു പ്രസംഗം കേട്ടിട്ട് തിരിച്ചു വരാം. മുഹമ്മദ് അജ്സൽ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അജ്സൽ GMUPS BP അങ്ങാടിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജിസലിന്റെ പ്രസംഗം കേട്ടിട്ട് എന്താണ് ആ പ്രസംഗത്തിൽ ഉള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഗീറുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈക് വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الأخوان والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رحمن الرايا സത്യ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. വിശ്വാസികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് കാണുന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ജീവനേക്കാൾ സ്വന്തം ദേഹത്തേക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടതാണ്. സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിക്കുമ്പോഴാണ് ഒരാളുടെ ഈമാൻ പൂർത്തീകരിക്കുന്നത് എന്നാണ് വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത്രമാത്രം ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങിയിട്ടുള്ള ലോകത്തിലെ അതുല്യ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ഏഴ് അയലത്തി എത്താൻ സാധിക്കാത്ത ആളുകൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലും ഉച്ചരിക്കാൻ അർഹതയില്ലാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും അതിനേക്കാൾ വലിയ പരിഹാസ്യത വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബിയോട് ഒരാൾക്ക് സ്നേഹമുണ്ടായാൽ അയാൾക്ക് എന്തൊക്കെ അടയാളങ്ങൾ കാണാൻ കഴിയും? ഒന്ന്, ഒരു പ്രവാചക സ്നേഹിയായ മനുഷ്യനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നമുക്ക് കാണാൻ പറ്റും. രണ്ട്, നബി വിലക്കിയ കാര്യങ്ങൾ അയാളുടെ വീട്ടിൽ വസ്ത്രത്തിൽ വേഷത്തിൽ എവിടെയും അയാൾ വിലക്കുന്നതായി നിനക്ക് കാണാൻ പറ്റും. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദാബ് അയാൾ പാലിക്കാൻ തുടങ്ങും. ചിരിക്കും, കൈകൊടുക്കും, സലാം പറയും, ദേഷ്യം നിയന്ത്രിക്കും, ഭാര്യയോട് നന്നായി പെരുമാറും, മക്കളോടുള്ള ബാധ്യത നിർവഹിക്കും, വഞ്ചനകൾ ഒഴിവാക്കും, കാപട്യങ്ങൾ ഒഴിവാക്കും. എല്ലാ അദബുകളും അയാളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. നാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായി സ്മരിക്കാനും പറയാനും അയാൾ സന്നദ്ധനാവും. എപ്പോഴെങ്കിലും ഒരു ദിവസമല്ല, എപ്പോഴും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും. അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ധാരാളം നബി പഠിപ്പിച്ച സ്വലാത്തുകൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കും. ആറ്, നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ കുടിക്കാൻ നേരത്ത്, നാളെ പരലോകത്ത് വിചാരണയുടെ സമയത്ത്, സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുന്ന സമയത്ത് എന്റെ നേതാവിനെ കണ്ടുമുട്ടണേ എന്ന വല്ലാത്ത അടങ്ങാത്ത കൊതി ഉള്ളിലുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും വിചിത്ര അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ സെലിബ്രേറ്റുകളാകുന്ന ആളുകളെ ഒക്കെ കാണാൻ വേണ്ടി എന്ത് തിക്കും തിരക്കുമാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളിൽ കാണാനുള്ള മനസ്സിന്റെ അങ്ങേയറ്റത്ത് അണങ്ങാത്ത മോഹം അയാളുടെ മനസ്സിനുള്ളിൽ പ്രാർത്ഥനയായിട്ട് വരാൻ തുടങ്ങും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായിട്ട് മഹത്വപ്പെടുത്തുകയും ബഹുമാന ആദരവുകളോടുകൂടി സംസാരിക്കുകയുള്ളൂ. ഇത്രയും ഗുണങ്ങൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും ഗുണങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്നർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാൻ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
0: മാഷാഅല്ലാ, നമ്മൾ ആദിൽ മുഹമ്മദ് അജ്സിൻ്റെ ഒരു സ്പീച്ചാണ് നമ്മൾ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് സ്പീച്ചിലൂടെ പറഞ്ഞു തന്നതല്ലേ. ആ ഒരു സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുധാവനം ചെയ്യേണ്ടതിൻ്റെ രീതിയൊക്കെ സ്പീച്ചിൽ ഉൾപ്പെടുത്തി. ആദ്യ മുഹമ്മദ് അജ്സിൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ നിന്ന് ബി പി അങ്ങാടി
1: ജി എം യു പി എസ്
0: സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.
1: അപ്പോൾ അജിസലിൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പോഴേ ഇത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് പ്രവാചകനെ പിൻപറ്റേണ്ടത്. അതോടൊപ്പം തന്നെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച ആ ദീനിൽ പുതിയൊരു കാര്യം ഉണ്ടാക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ഭയാനകത, അതിൻ്റെ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടും. ആ രൂപത്തിൽ തന്നെ മുഹമ്മദ് അജ്സിൽ അത് അവതരിപ്പിച്ചു. മാഷാല്ല, വരും കാലങ്ങളിൽ ഇൻഷാല്ല വലിയ വലിയ പ്രസംഗങ്ങൾ അവതരിപ്പിക്കാനും അതുമൂലം ആളുകൾക്ക് സത്യത്തിൻ്റെ വെളിച്ചം നേടാനും ഒക്കെ അജസലിൻ്റെ സംസാരങ്ങൾക്ക് ഇടയാവട്ടെ.
0: ഭാവിയിൽ കൂടുതൽ ശോഭിക്കാൻ ഈ ഒരു മേഖലയല്ലേ, ജനങ്ങളുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കട്ടെ
1: എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല. ഏതായിരുന്നാലും നമ്മളിപ്പോൾ പീസ് റേഡിയോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിൽ മൂന്ന് ഗാനങ്ങളും വളരെ മനോഹരമായ ഒരു പ്രസംഗവുമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോക്ക് കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിലെങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാന തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റെഡിയിലേക്ക് എത്തുന്നത്. ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻ്റ് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അൽ മിമ്പർ, രോഗവും മരണവും നമ്മോട് പറയുന്നത്. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് മൂസ സലാഹി കാര, സലഫി മസ്ജിദ്, പാണ്ടിക്കാട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും രോഗമുള്ളവരെ പരിചരിക്കാനും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാനും അവസരമുള്ളവരായി ആ കാര്യങ്ങളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നവരായി കുടുംബത്തിലും മറ്റു പലയിടങ്ങളിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ മരണപ്പെട്ടവരെ പരിപാലിക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നതും ഉറപ്പാണ്. ഈ രണ്ട് വിഷയങ്ങളിലും ഇടപെടേണ്ടി വരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നിമിഷം രോഗിയുടെ സ്ഥാനത്ത്, മയ്യത്തിൻ്റെ സ്ഥാനത്ത് ഞാനാണ് എന്ന് സങ്കൽപ്പിക്കാൻ, അങ്ങനെ വിചാരിക്കാൻ എത്രത്തോളം നമുക്ക് സാധിക്കാറുണ്ട്? വളരെ കണിശതയോടെ ആലോചിക്കേണ്ട വിഷയമാണ്. രോഗിയായി കിടക്കുന്ന വ്യക്തിയും അയാളെ ബാധിച്ച രോഗവും രോഗകാരണങ്ങളുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട് എന്നത് വസ്തുതയാണ്. മരണവും മയ്യത്തും മരണകാരണങ്ങളും എന്തൊക്കെയോ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, നല്ലൊരു ശതമാനം കാര്യങ്ങളെ കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ രോഗം എന്ന പരീക്ഷണത്തെ സംബന്ധിച്ചും മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും വേണ്ടുവോളം പഠിപ്പിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളെ കേൾക്കുക എന്നതിലുപരി ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രോഗിയെയും മയ്യത്തിനെയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പരിപാലിക്കാനും പരിചരിക്കാനും തയ്യാറായാൽ നമ്മുടെ മനസ്സിന് അതിലൂടെ ഉണ്ടാകുന്ന ഈമാനികമായ മാറ്റം നിസാരമായി നമ്മൾ കാണേണ്ട വിഷയമല്ല, വളരെ കനപ്പെട്ട വിഷയമാണ്. ഈ കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യവും ആ അവസ്ഥയും അത് കണ്ടുകൊണ്ടിരിക്കുന്ന അതിന് സാക്ഷികളാകുന്ന ആളുകളോട് വിളിച്ചു പറയുന്ന അവരെ മനസ്സിനെ ഉണർത്തുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്നവർക്കും ബാധകമാണ്. മരണം വിധിക്കപ്പെട്ട ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന വിഷയങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തിന്റെ ആസ്വാദനം അറിയും എന്നാണ്. മരണനേരം അനുഭവിക്കാത്തവരായി അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ഏത് കാരണം മുഖേന മരണം വിധിക്കപ്പെട്ടാലും ദായിഖത്ത് എന്നത്, അതിൻ്റെ രുചി അറിയുക എന്നത് സഹോദരങ്ങളെ യാഥാർത്ഥ്യമാണ്, ഉറപ്പാക്കപ്പെട്ട വിഷയമാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും എന്നാണ്, നിങ്ങളെ തേടി വരും എന്നാണ്. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടയുടെ ഉള്ളിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച മരണം എന്ന യാഥാർത്ഥ്യം നിങ്ങളെ തേടി വരും എന്നാണ്. ഏതൊരു മരണവും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. എത്രത്തോളം നമ്മൾ കേൾക്കുന്നുണ്ട്? പരിശോധനയ്ക്ക് വിധേയമാകേണ്ടവർ നമ്മളാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിക്കുന്നു, കുൽ പ്രവാചകരെ പറയുക, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ കുറഞ്ഞ നിമിഷത്തേക്ക് നമ്മൾ അമ്പരന്ന് പോവുകയാണ്, നിശ്ചലമായി പോവുകയാണ്. വല്ലാത്ത ഒരു പേടി, ഒരു ബേജാർ നമ്മുടെ ശരീരം ആസകലം ഓടുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ചോദിക്കുക, എങ്ങനെയാണ്, എപ്പോഴാണ്, മയ്യത്തെവിടെയാണുള്ളത്? ഈ ചോദ്യങ്ങളൊക്കെ പിന്നെയാണ് സഹോദരങ്ങളെ. ഈ നിലക്കുള്ള മരണത്തിൽ നിന്ന് എത്ര അകലേക്ക് നമ്മൾ പോയാലും ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടും എന്നാണ്, കണ്ടുമുട്ടും എന്നാണ്. എവിടെ വെച്ചാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കണക്കാക്കിയത്, അവിടെ എത്തി മരണം നമ്മെ പിടികൂടും എന്നാണ്. ആർക്കും തടുക്കാൻ കഴിയില്ല. മരിക്കുന്ന വ്യക്തി എത്ര പിടഞ്ഞാലും മരണത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. അത്രത്തോളം ഉറപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ രണ്ടായത്തിലൂടെ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഒരാൾക്ക് മരണം അയാളെ തൊണ്ടക്കുഴിയിലെത്തിയാൽ, തൊണ്ടക്കുഴിയിലെത്തി ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളിൽ നിന്നും ആത്മാവ് വലിച്ചെടുക്കപ്പെട്ട് അവസാന പിടുത്തത്തിനു വേണ്ടി തൊണ്ടക്കുഴിയിൽ ഹാജരാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കാണ് രക്ഷപ്പെടുത്താൻ കഴിയുക? ആർക്കാണ് അതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുക? നമ്മുടെ മുമ്പിൽ മരണം വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ മരണം അതിന്റെ കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മോട് സംസാരിക്കുന്ന ഒരു വിഷയമാണിത്. ആർക്കാണ് രക്ഷപ്പെടുത്താൻ കഴിയുക? ഖുർആൻ പറഞ്ഞു, വാൻതും ഹീനൈദി തൻദുറൂൻ, നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും. ബാപ്പ മരിക്കുന്നത്, ഉമ്മ മരിക്കുന്നത്, മക്കൾ മരിക്കുന്നത്, ഭർത്താവ് മരിക്കുന്നത്, ഭാര്യ മരിക്കുന്നത്, നോക്കി നിൽക്കുക എന്നല്ലാതെ നിങ്ങളിൽ ആർക്കാണ് അതിൽ നിന്ന് തടയാനും അതിനെ പിടിച്ചു വെക്കാനും സാധിക്കുക? ഖുർആന്റെ ചോദ്യമാണ്. ഒരാൾക്കും കഴിയില്ല എന്നത് ഉറപ്പാക്കപ്പെട്ട വിഷയമാണ്. എത്രത്തോളം ഒരു സെക്കൻഡ് നേരം മരിക്കുന്ന വ്യക്തി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, എന്റെ മകനിതാ കിലോമീറ്ററുകൾ അകലെയാണ്, അവനൊന്ന് വന്നിട്ട് ഞാൻ നിന്റെ വിളിക്കുത്തരം തരാം, എന്റെ ഭാര്യ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, എന്റെ ഭർത്താവ് അടുത്തുണ്ട്, ഒന്ന് സംസാരിക്കട്ടെ, എനിക്ക് പറയാനുള്ള വിഷയം പങ്കുവെക്കട്ടെ. സഹോദരങ്ങളെ, അതിന് കാത്തു നിൽക്കൂല എന്നാണ്. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ, അല്ലാഹുവിന്റെ വാക്കാണ്. ഒരു സെക്കൻഡ് മുന്നോട്ടില്ല, ഒരു സെക്കൻഡ് പിറകോട്ടില്ല. ഒരു പക്ഷേ ഒരു വീട്ടിൽ നിന്ന് ആത്മാവിനെ പിടിക്കപ്പെടുന്ന സമയം ആ വീട്ടിലുള്ള മൊബൈൽ ഫോണുകളിൽ, ആ വീട്ടിലുള്ള ക്ലോക്കുകളിൽ, സമയം നോക്കാനുള്ള സൗകര്യങ്ങളിൽ സെക്കൻഡുകൾ വ്യത്യാസപ്പെട്ടേക്കാം, സെക്കൻഡുകൾ വ്യത്യാസപ്പെട്ടേക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച സമയം ഒരു സെക്കൻഡ് മുന്നോട്ടോ ഒരു സെക്കൻഡ് പിറകോട്ടോ മാറ്റപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യം മരണത്തിന്റെ വിഷയത്തിൽ ഉറപ്പാക്കപ്പെട്ടതാണ്. ഒരു മയ്യത്ത് പറയുന്ന കാര്യമാണ്, ഒരു മരണം നമ്മോട് സംസാരിക്കുന്ന വിഷയമാണ്. എത്രത്തോളം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് ഉൾക്കൊള്ളാൻ, ഇതിനെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസാന നിമിഷങ്ങളെ ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ കലാമിലൂടെ പഠിപ്പിച്ചു. കല്ലാ ഇദാ ബലഗത്തി തറാഖി, ഇദാ ബലഗത്തി തറാഖി, ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിയാൽ, വഖീല മൻ റാഖ്, ആരാണ് മന്ത്രിക്കാനുള്ളത്, ആരാണ് തടയാനുള്ളത്, ഏത് കാരണങ്ങൾ കൊണ്ടാണ് മലക്കുൽ മൗത്തിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുക? ഒരു ICU സംവിധാനത്തിന് കഴിയില്ല, ഒരു വെന്റിലേറ്റർ സൗകര്യത്തിന് കഴിയില്ല, അതിവിദഗ്ധനായ ഡോക്ടറുടെ പരിചരണം പ്രിയപ്പെട്ടവരെ പരിഹാരമല്ല. കൂട്ടമായ പ്രാർത്ഥന മരണത്തിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. അത് റബ്ബ് കണക്കാക്കിയിട്ടുണ്ടോ? ഉറപ്പായും നടക്കും, ഉറപ്പായും നടക്കും. നമുക്ക് സമാധാനിക്കാൻ പല കാര്യങ്ങളും ചെയ്യാം. മരിക്കുന്നവൻ ഉറപ്പിച്ചു, ഞാൻ വേർപിരിയുകയാണ്, കുടുംബത്തെ വിട്ടുപോവുകയാണ്, കൂട്ടുകാരെ വിട്ടുപോവുകയാണ്, നാട്ടുകാരെ വിട്ട്, ബന്ധുക്കളെ വിട്ട് ഞാൻ യാത്രയാവുകയാണ്. അതിന്റെ അവസാനത്തെ അടയാളം കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന, കൂട്ടിയിടിക്കുന്ന ആ കണങ്കാലുകളെ അമർത്തിപ്പിടിക്കുന്നവൻ മനസ്സിലാക്കണം, എനിക്കൊരു നിമിഷം ഇതുപോലെ വരാനുണ്ട്, ഇതുപോലെ വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ മരണങ്ങൾക്ക്, എത്രയോ മയ്യത്തുകൾക്ക്, എത്രയോ മരണ കാരണങ്ങൾക്ക് നമ്മളൊക്കെ സാക്ഷികളായിട്ടുണ്ട്. ഈ ആയത്തുകൾ നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ശ്രദ്ധയിൽ കടന്നു വരാറുണ്ടോ? വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹേ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ആയിഷ, മരണത്തിനൊരു വേദനയുണ്ട്, അതുറപ്പാണ്, അതുറപ്പാണ്. ഓരോരുത്തരുടെയും ദറജകൾക്ക്, പദവികൾക്ക് അനുസരിച്ച് ആ വേദന അറിയേണ്ടി വരും. സഹോദരങ്ങളെ, ഭാര്യമാർ മരണപ്പെട്ടപ്പോൾ ഭർത്താക്കന്മാരോട് വിളിച്ചു പറഞ്ഞോ? ഇല്ല. ഭർത്താക്കന്മാർ യാത്രയായപ്പോൾ ഭാര്യമാരോട് വിളിച്ചു പറഞ്ഞോ? മക്കൾ യാത്രയായപ്പോൾ മാതാപിതാക്കളോട് വിളിച്ചു പറഞ്ഞോ? രക്തബന്ധങ്ങൾ വിട പറഞ്ഞപ്പോൾ നമ്മളോട് വിളിച്ചു പറഞ്ഞോ?
3: ഒരു വേദനയുണ്ട് കേട്ടോ മരണത്തിന്, ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെല്ലാവർക്കും വേണ്ടി ആ കാര്യം പറഞ്ഞു, മരണത്തിന് ഒരു വേദനയുണ്ട്, നമ്മളെല്ലാവരും അറിയേണ്ടതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ, എല്ലാ ശറിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എന്റെ മരണ നേരത്ത് എനിക്ക് ആശ്വാസം നൽകണേ നാഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയം റാഹത്തുള്ളതായി ആശ്വാസമുള്ളതായി കിട്ടാൻ അവിടുന്ന് പഠിപ്പിച്ച, അവിടുന്ന് പ്രാവർത്തികമാക്കിയ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിനെ ചേർത്ത് വെക്കണം, ഇതിനെ ചേർത്ത് വെക്കണം. ഇത് വിശ്വാസികൾ മുറുകെ പിടിക്കേണ്ടതായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. നോക്കൂ, നിങ്ങൾ മരണത്തിലേക്ക് എത്തിക്കപ്പെടുന്ന ഒരു രോഗം, ആ രോഗവും രോഗിയും നമ്മോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം വേദനകൾ നമ്മളുമായി പങ്കുവെക്കുന്നവരുണ്ട്. അവരെ ആശ്വസിപ്പിക്കുക, അവരെ സമാധാനിപ്പിക്കുക, അവർക്ക് നഷ്ടപ്പെട്ട ആഫിയത്തോർത്ത് സൗഖ്യമോർത്ത് കണ്ണീർ വാർക്കുക എന്നല്ലാതെ, ഇതുപോലെ ഒരു വേദന, ഇതുപോലെ ഒരു ക്ഷീണം, ഇതുപോലെ ഒരു തളർച്ച എന്റെ ജീവിതത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ, ഈ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്തായിരിക്കും എന്റെ ഗതി എന്നാലോചിക്കുന്ന ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ, രോഗികളെ പരിചരിക്കുമ്പോൾ, അവർക്കാവശ്യമായ കാര്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത ഒരു പ്രതിരോധ മരുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മരുന്നിനെ കുറിച്ച് നാം ബോധവാന്മാരാകണം. ഏതെങ്കിലും ഒരു ഡോക്ടർ നിർദ്ദേശിച്ച പ്രതിരോധ മരുന്നല്ല, വൈദ്യശാസ്ത്രം കണ്ടെത്തി സമൂഹത്തിന്റെ മുമ്പിൽ വിള

ഭക്ഷണം, അതിനെ തൊട്ട് എനിക്ക് സൗഖ്യം നൽകിയ, എനിക്ക് സുഖം നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഫള്ളലനീ അലാ കസീരിൻ മിമ്മൻ ഖൽഖ തഫ്ലീല, ഒരുപാട് സൃഷ്ടികളെക്കാൾ എന്നെ അല്ലാഹു ശ്രേഷ്ഠനാക്കി അനുഗ്രഹം എനിക്ക് തന്നു. അങ്ങനെയുള്ള അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ആത്മാർത്ഥമായി വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ലം യുസിബുഹു ദാലികൽ ബലാൽ, ഏതൊരു പരീക്ഷണം കണ്ടപ്പോഴാണോ നാം ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ആ പരീക്ഷണം നമ്മെ ബാധിക്കുകയില്ല എന്ന് അല്ലാഹു അറിയിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കളവല്ല കൂട്ടരെ, തമാശയല്ല, തമാശയല്ല, അങ്ങനെ നമ്മൾ കാണേണ്ട ഒരു വിഷയമല്ല, പരിഹാസത്തോടെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല, പുച്ഛിക്കേണ്ട വിഷയമല്ല. വിശ്വാസമുണ്ടോ, ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ്, മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്, പ്രാവർത്തികമാക്കേണ്ടതാണ്. തുല്യതയില്ലാത്ത പ്രതിരോധ മരുന്നായി വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. മാത്രവുമല്ല, രോഗം ഇല്ലാതിരിക്കാൻ, നമുക്കുള്ള ആഫിയത്ത് ചോർന്നു പോകാതിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മരുന്ന് കൂടി പഠിപ്പിച്ചു. ആ മരുന്നിന്റെ പ്രത്യേകത, മൂന്ന് വീതം രണ്ട് നേരമായി നമ്മൾ കഴിക്കണം എന്നാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ, ഏതെങ്കിലും അസുഖത്തിന് ഡോക്ടർമാർ തരുന്ന മൂന്ന് സമയത്ത് എണ്ണമറ്റ മരുന്നുകൾ വാങ്ങുന്നവരും കഴിക്കുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്ര പണവും പ്രശ്നമല്ല, മരുന്ന് സമയത്തിന് കഴിക്കാൻ നമുക്ക് തടസ്സമില്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥനയായി നമ്മളെ പഠിപ്പിക്കുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അബി ബക്ര താബിഈങ്ങളിൽ പ്രധാനിയാണ്. അദ്ദേഹം തന്റെ പിതാവിനെ വിളിച്ചു, യാ ബത്തി, എന്റെ പൊന്നു ബാപ്പ, വളരെ സ്നേഹത്തോടെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നി അസ്മഉക തദഊ കുല്ല ഗദാതിൻ, എല്ലാ ദിവസവും രാവിലെ ഞാൻ നിങ്ങളിൽ നിന്ന് കേൾക്കുന്നു. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ എന്റെ ശരീരത്തിന് സൗഖ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, എന്റെ കേൾവിക്ക് സൗഖ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കാഴ്ചക്ക് സൗഖ്യം നൽകണേ. ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധ്യനായി നീയല്ലാതെ ആരുമില്ല. പൊന്നു ബാപ്പ, എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, തുഈദുഹാ സലാസൻ, മൂന്ന് തവണയാണല്ലോ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരവും ഇതേ കാര്യം നിങ്ങൾ മൂന്ന് തവണ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ബാപ്പയുടെ മറുപടി നോക്കൂ നിങ്ങൾ, ആ മറുപടി നമ്മെ ചിന്തിപ്പിക്കേണ്ട മറുപടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീര അനുധാവനം ചെയ്യാൻ വല്ലാതെ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന മറുപടിയാണ്. ബാപ്പ പറഞ്ഞു, ഇന്നി യദഉ ബിഹിന്ന, ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഫാന ഉഹിബ്ബു അൻ അസ്തന്ന ബിസുന്നതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുക എന്നത്, നബിചര്യ പിൻപറ്റുന്ന ഒരാളായി മാറുക എന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഒരു പ്രാർത്ഥന കേട്ടപ്പോൾ അതിന് കൊടുത്ത ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് ഇതെന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ഇതിനെപ്പറ്റി ആലോചിക്കുക. ശേഷം ആ പ്രാർത്ഥനയുടെ ബാക്കി നോക്കൂ നിങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. നമുക്ക് ആഫിയത്ത് പോയാൽ പിന്നീട് കുഫർ വരാം, ദാരിദ്ര്യം വരാം, എന്തും വരാം. മനസ്സിന്റെ ആഫിയത്ത് പോയാൽ കാപട്യം പിടികൂടാം, ശിർക്ക് പിടികൂടാം, അനാചാരങ്ങൾ പിടികൂടാം, അന്ധവിശ്വാസങ്ങൾ പിടികൂടാം, നമ്മെ ബാധിക്കും. ശരീരത്തിന്റെ ആഫിയത്ത് പോയാൽ പല കാര്യങ്ങളും ബാധിച്ച്, ഇതൊന്നും വേണ്ട, വിശ്വാസം വേണ്ട, ക്ലാസുകൾ വേണ്ട, മതം വേണ്ട എന്ന ചിന്തയിലേക്ക് പൈശാചികമായി മാറ്റപ്പെട്ടേക്കാം. ആ കുഫറും ഫഖറും നമ്മെ ബാധിക്കാതിരിക്കാൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ നരക ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല. ചെറിയൊരു പ്രാർത്ഥനയാണ്, മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത്, രണ്ട് നേരങ്ങളിലായി ചൊല്ലണം. പ്രിയപ്പെട്ടവരെ, ആഫിയത്തിന് സൗഖ്യത്തിന് നാം വില കൊടുക്കുന്നുവെങ്കിൽ ആ വിലയേക്കാൾ
നാം വില കൊടുക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു.

0: ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ. അതിനാൽ ഒരു രോഗവും രോഗകാരണങ്ങളും രോഗിയും നമ്മോട് സംസാരിക്കുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരവസ്ഥ നിനക്ക് വന്നെത്തിയാൽ എന്തായിരിക്കും നിന്റെ ഗതി, എന്തായിരിക്കും നിന്റെ സ്ഥിതി എന്നാണ്. അതിനാൽ പ്രാർത്ഥനകൾ മുറുകെ പിടിച്ച് ഇത്തരം കാര്യങ്ങളെ തരണം ചെയ്യാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളായ ഓരോരുത്തരും സഫർ മാസത്തിലാണ് എത്തിയിട്ടുള്ളത്. ഈ മാസത്തിന് പ്രത്യേകതയുള്ളതായി വിശുദ്ധ ഇസ്ലാം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മാസങ്ങളിലും ചെയ്തു വരുന്ന കാര്യങ്ങൾ ഈ മാസത്തിലും ശ്രദ്ധിച്ചു പോകണം എന്ന നിർദ്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ ഉള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ എണ്ണം വെച്ചും സമയം വെച്ചുമൊക്കെ പള്ളികളിലും വീടുകളിലും സദസ്സുകളിലും നടത്തപ്പെടുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ മുഴുവനായും ഉണ്ട്. സോഷ്യൽ മീഡിയ വഴി സാധാരണക്കാരെ പറ്റിക്കാൻ, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ചൊല്ലാനുള്ള പതിവായി കൊണ്ടു നടക്കാനുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ദിക്റുകളും എന്താണോ അത് കൃത്യമായി ശ്രദ്ധിച്ച് തെറ്റാതെ ഒഴിവാക്കാതെ കൊണ്ടുപോവുക എന്ന സുന്നത്തിനെ പരിഗണിക്കാനും അനാചാരങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ കരുതിയിരിക്കാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ പല ദിവസങ്ങൾക്കും ശകുനമുള്ളതായി ഈ മാസവും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ദിവസവും ഒരു നന്മ ചെയ്യാൻ പറ്റാത്തതായി വിശുദ്ധ ഇസ്ലാമിലില്ല. പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ട നന്മകളെ ആ രൂപത്തിൽ നമ്മൾ ചെയ്യുക. അല്ലാതെ ഏത് ദിവസങ്ങളിലും നമുക്ക് നല്ലതായ കാര്യങ്ങൾ ചെയ്യാം. അതിന് യാതൊരു തടസ്സവും വിശുദ്ധ ഇസ്ലാം വെച്ചിട്ടില്ല. അതുപോലെ ഏറ്റവും വലിയ വിപത്തുകൾ, കുഴപ്പങ്ങൾ, പരീക്ഷണങ്ങൾ ഇറങ്ങുന്ന ദിവസങ്ങൾ ഈ സഫറിലാണ് എന്ന നിലക്ക് സമൂഹം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് നമ്മൾ തലവെച്ചു കൊടുക്കുന്ന, അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഇല്ലാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും വളരെ വലിയ കണിശത, ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു തന്ന അനുഗ്രഹമാകുന്ന അല്ലാഹുവിന്റെ തൃപ്തി അടങ്ങിയിട്ടുള്ള, അല്ലാഹുവിന്റെ റഹ്മത്ത് അടങ്ങിയിട്ടുള്ള, അല്ലാഹു സ്വീകരിക്കും എന്ന് ഉറപ്പ് തന്നിട്ടുള്ള, വിശുദ്ധ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങളോ ആചാരങ്ങളോ വിചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ തീരുമാനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരവസ്ഥയിൽ പെട്ടുപോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങാനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين
1: جزاك الله خير بيس راديو شوداكل بول കേട്ടത് بيس راديو المنبر രോഗവും മരണവും നമ്മോട് പറയുന്നത്. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് മൂസ സുലഹി കാര, സലഫി മസ്ജിദ്, പാണ്ടിക്കാട്.

0: പീസ് റേഡിയോ കൂടിക്കാഴ്ച. വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ജംഷീർ സുലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ഒക്കെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ അതിഥിയായി നമ്മോടൊപ്പമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാക്കിർ അവർകളാണ്. പഴയ കാലത്തു തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ പല അധ്യായങ്ങളിലും ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ ദൗത്യം നിർവഹിക്കേണ്ട കാലഘട്ടത്തിൽ ആ ഇടപെടലുകൾ നടത്തിയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവെക്കാനാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം വന്നു ചേർന്നിട്ടുള്ളത്. MSM സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ISM സംസ്ഥാന പ്രസിഡൻ്റായും പിന്നീട് മദീനത്തുലും അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പലായും ഒക്കെ വർക്ക് ചെയ്ത എമ്പാടും അനുഭവങ്ങളുള്ള പ്രസ്ഥാനിക ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പ്രിയപ്പെട്ട അതിഥിയാണ് നമ്മുടെ ഷാക്കിർക്കയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഷാക്കിർക്ക, എന്താ സുഖല്ലേ?
2: അൽഹംദുലില്ലാഹ്.
1: നീ വീട്ടിൽ തന്നെ അല്ലേ പോകുന്നത്?
2: രാവിലെ
1: കൂടെ മോനുണ്ടായിരുന്നു അല്ലേ?
2: മോനുണ്ടായിരുന്നു.
1: ഓക്കെ. നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്, കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു തറവാട്ടിൽ നിന്നാണ് ഷാക്കിർക്ക ജനിച്ചു വളർന്നതും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തലമുറകളോട് പുതിയ ജനറേഷനോട് ചരിത്രത്തിനോട് ഒക്കെ പറയാനുണ്ട്. ഏതായാലും നമുക്ക് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഷാക്കിർ ഖാൻ്റെ ചെറിയ ആ കാലത്തു തന്നെയുള്ള പ്രാസ്ഥാനികമായ ഒരു ചിന്തയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഒരു ചെറിയൊരു ഓർമ്മയിൽ നിന്ന്, പ്രാസ്ഥാനികമായ ചെറുപ്പത്തിലെ ഓർമ്മയിൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ട്.
2: നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രാസ്ഥാനികമായ അന്തരീക്ഷത്തിൽ വളരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം എൻ്റെ പിതാവ് KSK തങ്ങൾ, അദ്ദേഹം പിന്നെ ISM ഒക്കെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു. 1967 ISM രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്ന് അലി അബ്ദുറസാഖ് മദനിയായിരുന്നു എൻ്റെ ജനറൽ സെക്രട്ടറി. പിന്നീട് വീണ്ടും 78 മുതൽ 81 വരെ വീണ്ടും ഒരു ടേം ഇപ്പോൾ പ്രസിഡൻ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്തെയാണ് നമ്മളിങ്ങനെ, ഞാൻ 1970 എൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ സജീവമായി പ്രസ്ഥാന രംഗത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം കണ്ടുകൊണ്ടാണ് വളരാൻ കഴിഞ്ഞിട്ടുള്ളത്.
1: പുളിക്കൽ, പുളിക്കലല്ലേ?
2: പുളിക്കൽ, പുളിക്കലിനടുത്ത് സിയാങ്കണ്ടത്താണ്
1: ഞങ്ങളുടെ
2: പ്രദേശം. അപ്പം അന്നൊക്കെ വീട്ടിൽ പലപ്പോഴും ഉപ്പയെ അങ്ങനെ കാണാൻ കഴിയാറില്ല. എപ്പോഴും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മറ്റു പ്രോഗ്രാം അല്ലെങ്കിൽ സംഘടനാപരമായ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഉപ്പ. അപ്പം എന്നാലും പലപ്പോഴും വീട്ടിൽ പനെ കാണാൻ വേണ്ടി ആളുകൾ വരും, അതുപോലെ സംഘടനാ ചർച്ചകൾ നടക്കും. ഇന്നത്തെ പോലെ ഒരുപാട് വലിയ ഓഫീസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ വീട്ടിൽ വെച്ച് നടക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ട് വളർന്നതുകൊണ്ട് തന്നെ പ്രാസ്ഥാനികമായ ഒരു ചിത്രം ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ 1979 നമ്മുടെ ഒന്നാമത്തെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം, ഇന്ന് കാണുന്ന രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള ആദ്യത്തെ പ്രഥമ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അത് പുളിക്കൽ വെച്ചാണ് നടന്നത്. 1979 അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ അത് ആ ഒരു 9 വയസ്സുള്ള കാലത്ത് തന്നെ അതൊക്കെ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കങ്ങൾ, അതുപോലെ സമ്മേളനം, 4 സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ട്. ഒരുപാട് അതിഥികളൊക്കെ, വിദേശത്തു നിന്നുള്ള അതിഥികൾ, അതുപോലെ ആദ്യമായി ഈ അറബികളെ ഒക്കെ നേരിൽ കാണാൻ കഴിഞ്ഞത് ആ സമ്മേളനത്തിൽ വെച്ചാണ്. അതുപോലെ നമ്മളെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞത്.
1: അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ, ജനിച്ചത് മുതൽ തന്നെ കാണുന്നത് ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്.
2: അങ്ങനത്തെ ഒരു അന്തരീക്ഷം അൽഹംദുലില്ലാഹ് അതിനുള്ള, അതിലൂടെ കടന്നു പോകാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്.
1: ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് ആ പുസ്തകത്തിൽ ഉപ്പയെ പറ്റി, ഷാക്കിർ ഖാനെ പറ്റിയും പറയുന്ന ഒരു വരി പണ്ട് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഉപ്പയുടെ നല്ല മോൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഉമർ മൗലവി എഴുതുന്നത്. KSK തങ്ങൾ ഉപ്പാനെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഉപ്പാനെ സംഘടനാ രംഗത്തുള്ള ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടുക എന്നുള്ളത് വളരെ പരിമിതമായിരിക്കും അല്ലേ?
2: അതെ അതെ.
1: എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത്?
2: അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ പലപ്പോഴും നിരന്തരമായ യാത്രകളും പരിപാടികളും സംഘാടനങ്ങളുമായിട്ട് നടക്കുകയാണെങ്കിലും ഒരു ഉപ്പ എന്നുള്ള നിലയിൽ വലിയ സ്നേഹവും വാത്സല്യവും ഇപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പലപ്പോഴും ഉപ്പാൻ്റെ കൂടെ ഒരുപാട് പരിപാടികൾക്ക് പോയ ഓർമ്മയുണ്ട്. അന്നത്തെ ഒരു സ്വഭാവം അനുസരിച്ച് പല പരിപാടികൾക്കും പോകുമ്പോൾ ഉപ്പ എന്നെ കൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വലിയ ഓർമ്മകളാണ്. അതിലൂടെ മാത്രമല്ല, ഉപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നത് നമ്മളെ ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തി തരാം, പണ്ഡിതന്മാരായിട്ടൊക്കെ പരിചയപ്പെടുത്തി തരാം. ഉപ്പാൻ്റെ കൂടെ പാലക്കാട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പിന്നെ KNM-ൻ്റെ ഒക്കെ ഒരു പഴയകാല ഭാരവാഹിയൊക്കെ ആയിരുന്ന EK അബ്ദുൽ അലി മൗലവീൻ്റെ ഒക്കെ വീട്ടിൽ പോയി, അതുപോലെ KNM പ്രസിഡൻ്റായിരുന്ന K സുലൈമാൻ സാഹിബിൻ്റെ വീട്ടിലൊക്കെ പോയി അവരൊക്കെ സംസാരിച്ചതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മറ്റു പല സ്ഥലത്തും സുൽത്താൻ ബത്തേരിയിലൊക്കെ പ്രോഗ്രാമിന് പോയിട്ട് അവിടെയുള്ള അന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായ ആളുകൾ വീട്ടിലൊക്കെ പോയി സംസാരിച്ചതും അതൊക്കെ ഒരു ഇപ്പോഴും ഓർമ്മയായി മനസ്സിൽ നിൽക്കുന്നുണ്ട്.
1: അപ്പോൾ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുമായും നേതാക്കന്മാരുമായും ഒക്കെ ബന്ധപ്പെടാൻ ചെറുപ്പം മുതലേ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടൊരു താല്പര്യം നേരത്തെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായി. ഉപ്പ അതിന് സത്യത്തിൽ ഉപ്പ ഒരു പല ശ്രദ്ധയും കൂടി ആയിരിക്കും അത് കൂടെ കൊണ്ടുപോയതും അനുഭവങ്ങളിലൂടെ കുറെ. എത്ര മക്കളായിരുന്നു നിങ്ങൾ ശരിക്ക്?
2: ഞങ്ങള് 6 മക്കളാണ്.
1: 6 മക്കള്,
2: 3 ആണും 3 പെണ്ണും. മൂത്ത പെങ്ങള് പിന്നീട് മോങ്ങം വനിതാ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയി റിട്ടയർ ചെയ്തു, ഡോക്ടർ ഉമ്മുൽ ഹസനാത്ത്. 2-ാമത്തെ പെങ്ങള് പിന്നെ ജൗഹറ എന്നാണ് പേര്. അവര് കല്യാണം കഴിച്ച് പുളിക്കലിനടുത്ത് അരൂരിലേക്കാണ്. ഭർത്താവ് ഇവിടെ വാഴക്കാട് കോളേജിൽ അധ്യാപകനായിരുന്നു, KK അബൂബക്കർ മദനി. മൂത്തമങ്ങളുടെ ഭർത്താവ് പിന്നെ ബിസിനസ്സൊക്കെ ആയിട്ട് കോഴിക്കോട്ട് സ്വദേശി CP മുസ്തഫയാണ്. പിന്നുള്ളത് ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ വർഷങ്ങളായിട്ട് സൗദിയിലാണുള്ളത്. ജിദ്ദയിലായിരുന്നു ആദ്യം, ഇപ്പം ദമ്മാമിലാണ്. ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ആണ് കഴിയുന്നത്. മക്കളൊക്കെ അവിടെ തന്നെ സൗദി സ്കൂളുകളിലൊക്കെ പഠിച്ച് അങ്ങനെ ഖുർആൻ ഹിഫ്ളൊക്കെ ആക്കിയ അങ്ങനെയുള്ള അവിടെ മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച മക്കളാണ് ജ്യേഷ്ഠനുള്ളത്. പിന്നെ 4-ാമത്താളാണ് ഞാൻ. പിന്നെ എൻ്റെ താഴെ ഒരു അനിയത്തി നജ്മ. ജ്യേഷ്ഠൻ്റെ പേര് ഹബീബ് അസ്ലം എന്നാണ്. പിന്നെ ഏറ്റവും ചെറുത് അനിയൻ അൻവറാണ്. അൻവറും റിയാദിലാണുള്ളത്. നജ്മ കുടുംബസമേതം ജിദ്ദയിലായിരുന്നു, പിന്നെ റിയാദിലാണ്. അങ്ങനെയാണ്. നജ്മയുടെ ഭർത്താവ് മുഹമ്മദ് കുട്ടി സൗദിയിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അവിടുത്തെ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റാണ്, PK മുഹമ്മദ് കുട്ടി.
1: ഷാക്കിർ ഖാൻ്റെ കുടുംബം?
2: എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ പേര് യാസ്മീൻ എന്നാണ്, യാസ്മീൻ ഹംസ. ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. സ്വദേശം ചാവക്കാടിനടുത്ത വെങ്കിടങ്ങ് തൊയക്കാവാണ്. എനിക്ക് 5 മക്കളാണ്. മൂത്ത മകളാണ് മകള് ഷാദിയ. അവള് കുറ്റിപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചത്. 2 മക്കളുണ്ട്. താഴെ 4 ആൺകുട്ടികളാണ്. മൂത്ത മകന് ഷാമിൽ ഷാക്കിർ, അവനിപ്പം ദുബായിലുണ്ട്. അവന് BTech ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. പിന്നെ ഹാഫിലാണ്. അതുപോലെ പിന്നുള്ള ജമീൽ ഷാക്കിർ, അവനും ദുബായിലുണ്ടായിരുന്നു. ഇപ്പം ഒരു ഉപരിപഠനാർത്ഥം ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് മക്കളിൽ 4-ാമത്താള് ഹാസിം ഷാക്കിർ. അവനിപ്പം കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. പിന്നെ ചെറിയൊരു മോണ്ട് ഈസ ഷാക്കിർ, 9 വയസ്സ്. അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വിവരങ്ങൾ.
1: പിന്നെ ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇപ്പം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടല്ലേ, അതിൻ്റെ ഒരു ഓർമ്മ എന്താണ്?
2: അത് ഉപ്പ ആ സമയത്ത് എനിക്ക് 16 വയസ്സുള്ള സമയമാണ്. കുറ്റിപ്പുറം ജായ സംസ്ഥാന സമ്മേളനം, 3-ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഉപ്പൻ്റെ മരണം. അപ്പോൾ അതിൻ്റെ ദക്ഷിണ മേഖല സമ്മേളന, അതിൻ്റെ സമ്മേളനത്തിൻ്റെ ദക്ഷിണ മേഖല ജനറൽ കൺവീനറായിരുന്നു ഉപ്പ. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ഇപ്പം മരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 10-20 ദിവസം മുമ്പാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ PK മുസാമലിയുടെ ഭാര്യ മരണപ്പെട്ടത്. അപ്പോൾ അവർ മരിച്ച സമയത്ത് ഉപ്പ വന്നിരുന്നു, കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമ്മേളന തിരക്കൊക്കെ ആയപ്പോൾ തിരിച്ചുപോയി. അപ്പോൾ ആലുവയിൽ വെച്ചിട്ട് ദക്ഷിണ മേഖല പ്രചാരണത്തിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു ഉപ്പ. അതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ഒരു ഹൃദയസ്തംഭനം, വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പിന്നെ ആശുപത്രി കടന്നു. 10 ദിവസം അവിടെ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. പക്ഷേ പിന്നെ 30 ഡിസംബർ ഉപ്പ മരണപ്പെട്ടു.
1: 1 ഡിസംബർ 30 ജനിച്ചു. 1 ഡിസംബർ 30
2: ആ 1936 ഡിസംബർ 30 ഉപ്പാൻ്റെ ജനനം. 86 ഡിസംബർ 30 മരണം. അതത്ര കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉപ്പാൻ്റെ വളരെ അടുത്ത ആളായിരുന്നു മദീനത്തുലൂമിൻ്റെ പ്രിൻസിപ്പാളും കേരള ജമിയത്തുലൂമിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റൊക്കെ ആയിരുന്ന കെ എൻ ഇബ്രാഹിം മൗലവി. ഉപ്പാൻ്റെ വളരെ അടുത്ത ഒരാളായിരുന്നു കെ എൻ. അദ്ദേഹമാണ് ഉപ്പ മരിച്ചതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ, ഉപ്പാൻ്റെ ജനനം മരണം ഒരേ ദിവസമാണല്ലോ, 36 ഡിസംബർ 30 ജനനം, 86 ഡിസംബർ 30 മരണം എന്നുള്ള വിഷയം, ആ കാര്യം ഓർമ്മിപ്പിച്ചത് കാനിയാണ്. കാരണം കാനിയുടെ അടുത്ത് ഉപ്പൻ്റെ എല്ലാ ഡോക്യുമെൻസും കാനിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ആ നിലക്ക് ആണ് അദ്ദേഹമാണത് ഓർമ്മപ്പെടുത്തിയത്.
1: പനെ കുറിച്ച് കേസ് കഥങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നല്ല പ്രഗത്ഭനായ അറിവുള്ള ഒരു പണ്ഡിതനായിട്ടാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഠനകാലം കഴിഞ്ഞ ഉടനെ പിന്നെ ഉപ്പ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ എറണാകുളത്ത് നിന്നാണല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞത് അവിടെയാണ് പിന്നെ ജോലി. അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു അങ്ങനെ എത്തിപ്പെട്ടത്?
2: ഉപ്പ പിന്നെ നല്ല രീതിയിൽ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു ഉപ്പ. നല്ല ബുദ്ധിശാലിയായിരുന്നു. SSLC അന്നത്തെ ഒരു നല്ല മാർക്ക് നേടിയിട്ട് പുളിക്കൽ മദീനത്തുലും അറബിക്കുളയിൽ അഫ്സലുമൊക്കെ ചേർന്ന ആളാണ്. ആ കാലത്തൊക്കെ എല്ലാവരും SSLC പൂർത്തീകരിച്ച ആൾക്കാരൊന്നും ആയിരുന്നില്ല അന്ന് അറബിക്കോളേജിൽ പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് SSLC നല്ലൊരു മാർക്ക് കിട്ടിയിട്ടും അറബിക്കോളേജ് ചേർന്നു. അവിടെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി. പാസ്സായതിന് ശേഷം കുറച്ച് കാലപ്പോൾ പുളിക്കൽ മദീനത്തുലുമിൽ അധ്യാപനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് PSC പരീക്ഷ എഴുതിയപ്പോൾ PSC പരീക്ഷയിൽ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു.
1: ഒന്നാം റാങ്ക്, ഫസ്റ്റ് റാങ്ക്, മാഷാല്ലാ.
2: അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫറോക്കിലും കോട്ടക്കലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടക്കൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ദക്ഷിണ കേരളത്തിൽ പ്രത്യേകിച്ചും പിന്നെ കൊച്ചി കേന്ദ്രമായി നമുക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനൊക്കെ നല്ല സംഘാടന ശേഷിയൊക്കെ ആളുകൾ വേണം, പണ്ഡിതന്മാർ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ പോയിട്ട് പനയപ്പള്ളി MMOHS എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചേർന്നത്. എയ്ഡഡ് സ്കൂളായിരുന്നു, പക്ഷേ നേരത്തെ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവിടെ ഈ ബാബുസേട്ടൊക്കെ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവാക്കൾ അവരൊക്കെ സജ്ജരാക്കുന്നതിനും ആ മേഖലയിൽ കൊച്ചിയിലും ആലപ്പുഴയിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള കപ്പലണ്ടി മുക്കിലെ മസ്ജിദുൽ മുജാഹിദീനിൽ ഇപ്പോൾ ദീർഘകാലം ഖത്തീബായിട്ടും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു.
1: അപ്പോൾ ഇപ്പോൾ ഉമർ മലയുടെ ഓർമ്മയുടെ തീരത്ത് നമുക്ക് വായിക്കുമ്പോൾ പിന്നെ അതിൽ എറണാകുളം കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പിന്നെ ഭാഗം അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഉപ്പാക്ക് അവിടെ നല്ല റോളുണ്ടായിട്ടുണ്ടാവും.
2: തീർച്ചയായിട്ടും
1: സർക്കാർ സർവീസ് ഇന്ന് സർക്കാർ സർവീസിലിരിക്കെ ഒരു പ്രസ്ഥാനം പറയുകയാണ് ഇന്ന സ്ഥലത്ത് ദഴവാ പ്രവർത്തനത്തിനും അതിൻ്റെ കോർഡിനേഷനൊക്കെ പിന്നെ ആൾ വേണമെന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമതൊരു ചിന്തയാലോചന ഒന്നുമില്ല. ജോലി രാജിവെച്ചിട്ടായാലും ദീനും ദഴവത്തും പ്രസ്ഥാനവും പരലോകം തന്നെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് അല്ലേ ഉപ്പാക്കൊക്കെ ഉണ്ടായിരുന്നുള്ള തീർച്ചയായും നമുക്ക് ബോധ്യമാണ്. അപ്പോൾ എറണാകുളത്ത് ഉള്ള ആ ഇടപെടൽ വളരെ ഓർക്കാൻ പറ്റിയ തന്നെയാണ്.
2: തീർച്ചയായിട്ടും അവിടെ ഉമർ മൗലവീൻ്റെ വലിയൊരു സ്വാധീനം കൊച്ചി പ്രദേശങ്ങളുണ്ടായിരുന്നു. കൊച്ചി പ്രദേശം മാത്രമല്ല കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ പ്രത്യേകിച്ചും ഉമർ മൗലവി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ഉമർ മൗലവിയുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ,
1: അതെ,
2: അതിൻ്റെ സ്വാധീനം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ള പണ്ഡിതന്മാർ KC അബൂക്കർ മൗലവി, അദ്ദേഹം കൊച്ചിയിൽ ഇങ്ങനെ വലിയ സ്വാധീനം ഉണ്ടാക്കിയ പണ്ഡിതനാണ്. NP അബ്ദുൽ ഖാദർ മൗലവിയും ആ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ പോയി ജോലി സ്വീകരിച്ചു. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവിടെ ഒരു സംഘാടകനായി കൂടി കുറേ യുവാക്കളെ ഒക്കെ നമ്മുടെ പ്രവർത്തന പാതയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഇവിടെ അധ്യാപകൻ എന്നുള്ള നിലയിലും ഇപ്പോൾ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാണ്. കാരണം ആ കാലത്തൊക്കെ പഠിച്ച ഉപ്പാൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ അവരൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരായി, പ്രായമുള്ളവരൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ പോലും അവരൊക്കെ നമ്മൾ പല സ്ഥലത്തും വെച്ച് വളരെ യാദൃച്ഛികമായി കണ്ടുമുട്ടുമ്പോഴൊക്കെ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയിലുള്ള ഉപ്പാൻ്റെ സ്വാധീനത്തെക്കുറിച്ച് അവർ പറയാറുണ്ട്. കൊച്ചിയിലൊക്കെ ഉള്ള ഈ അടുത്തുപോലും ഞാനിങ്ങനെ ദുബായിലൊക്കെ പോയപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളെ കാണാൻ സാധിച്ചു.
1: അപ്പോൾ പിന്നെ കുറച്ച് കാലമാണ് ജീവിച്ചതെങ്കിലും സമൂഹത്തിലും പ്രസ്ഥാനത്തിനൊക്കെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ശരിക്ക് ഇപ്പോഴുടെ ചരിത്രം ഓർക്കുമ്പോൾ നമുക്ക് അതേപോലെ ഓർമ്മ വരുന്ന ഒരു വിഷയമാണ്, കേട്ടതാണ്, കായികമില്ലത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു വിഷയം കേട്ടിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു?
2: അത് ഉപ്പ മദീനത്തുലൂമിൽ പഠിക്കുന്ന സമയത്ത് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് മദീനത്തുലൂം സന്ദർശിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം മനോഹരമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഉപ്പയായിരുന്നു എന്ന് ചരിത്രകാരനായ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ മരണശേഷം അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു SSLC നല്ല മികവുള്ളൊരു വിദ്യാർത്ഥി, ആ നിലക്ക് പാസ്സായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഷാപരമായ കഴിവുണ്ടാവുക, അത് പ്രത്യേകിച്ച് ഉപ്പക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപോലെ അറബി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ വളരെ നല്ല രീതിയിൽ മൂന്ന് ഭാഷകളും കൈകാര്യം ചെയ്യാൻ ഉപ്പക്ക് കഴിയുമായിരുന്നു, പ്രസംഗ പരിഭാഷകളൊക്കെ. അപ്പോൾ ആ പ്രസംഗ പരിഭാഷ നടത്തിയത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് അതിനെപ്പറ്റി എഴുതപ്പെട്ട ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ അതേപോലെ ഉപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ISM പ്രഥമ പ്രസിഡൻ്റായിരുന്നു അല്ലേ? അപ്പൻ്റെ കൂടെ അന്ന് ആരൊക്കെയായിരുന്നു ഭാരവാഹികളായിട്ടുണ്ടായിരുന്നത്?
2: അന്ന് പ്രഥമ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി അലിദ് റസാഖ് മദനി ആയിരുന്നു. പിന്നീട് ആ ടീമിലുണ്ടായിരുന്ന ആളുകളാണ് M. മുഹമ്മദ് മദനി, അതുപോലെ KK മുഹമ്മദ് സുല്ലമി, അതുപോലെ ഡോക്ടർ കുഞ്ഞഹമ്മദ് കുട്ടി എന്നൊക്കെ പറഞ്ഞ വലിയ പ്രഗത്ഭരായ ആളുകൾ. പിന്നെ അതിനൊക്കെ ശേഷമുള്ള കമ്മിറ്റിയിൽ പിന്നെ TP അബ്ദുൽഖാദർ മദനിയൊക്കെ പ്രസിഡൻ്റായി വന്നിട്ടുണ്ട്. ആ പ്രഥമ കമ്മിറ്റിയിൽ എനിക്ക് ഓർമ്മയുള്ളത് ഇവരൊക്കെയാണ്.
1: സമ്മേളനത്തിൻ്റെ, പുളിക്കൽ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പോലെ നിങ്ങളെ വീട് വർക്ക് ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
2: അതെ, അന്നൊക്കെ ആ കാലത്ത് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളും അപേക്ഷികമായിട്ട് കുറവായിരുന്നു. അപ്പോൾ സ്വാഗത സംഘം ഓഫീസുണ്ട്, മദീനത്തുലൂമിൽ ഓഫീസായിട്ട് വർക്ക് ചെയ്തിരുന്നു. എന്നാൽ അതിന് പുറമെ വീടും വളരെ സജീവമായിരുന്നു. വീട്ടിൽ നമ്മളെ വീട്ടിലുള്ളൊരു ഓഫീസ് റൂം പ്രധാനമായും അന്ന് സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ടത്. കുറേ ആളുകൾ നമ്മുടെ സംഘടനാ രംഗത്തൊക്കെയുള്ള കുറേ ആൾക്കാർ അവിടെ വരികയും കുറേ വർക്കൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത്.
1: അന്ന് കുറേ വന്ന് അവിടെ താമസിക്കും, രണ്ട് മൂന്ന് ദിവസമൊക്കെ താമസിച്ച് അങ്ങനെയാണെന്ന്.
2: അതെ അതെ, തീർച്ചയായിട്ടും
1: തീർച്ചയായും നമ്മളെ പ്രസ്ഥാനം സത്യത്തിൽ വളർന്നു വന്നത് ഇങ്ങനെ കുറേ ആളുകൾ അവരുടെ കുടുംബവും മക്കളെയൊക്കെ മറന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ യാത്ര ചെയ്തും താമസിച്ചും ഒക്കെയാണ്. ഏതായാലും പിന്നെ നമ്മുടെ മുൻഗാമികൾ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പിന്നെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അതേപോലെ നമ്മുടെ പിന്നെ പീസ് റേഡിയോ ശ്രോതാക്കളോടൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവിടെ പ്രിയപ്പെട്ട ഷാക്കിർ ഖാൻ്റെ ഉപ്പ KSK തങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന വലിയ സംഭാവനകൾ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച, ചെറിയ പ്രായത്തിൽ ഈ ലോകത്തിന് വിട പറഞ്ഞെങ്കിലും വലിയ ദൗത്യം നിർവഹിച്ച അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതും അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: ആമീൻ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൂടിക്കാഴ്ച. അവതരണം ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, കൂടെ ജംഷീർ സൊലാഹി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, വഅസ്സല്ലി വഅസ്ലിമു അലാ മൻ അർസലഹുല്ലാഹു റഹ്മത്തൻ ലിൽആലമീൻ, ബല്ലഗ റിസാല വഅദ്ദ അമാന ونصح الأمة وكشف الغمة وجاهد في الله حق جهاده حتى أتاه اليقين والصلوات ربي وسلامه عليه وعلى آله وصحبه أجمعين. أما بعد, പ്രിയ ശ്രോതാക്കളെ, ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് മനുഷ്യർ പൊതുവെ ചെയ്തു വരുന്ന, എന്നാൽ കർമ്മശാസ്ത്രം വളരെ വിശദമായി പ്രതിപാദിച്ച ളമാനിനെക്കുറിച്ചും കഫാലത്തിനെക്കുറിച്ചുമുള്ള ചില വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ളമാൻ, കഫാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ആ അറബി വാക്കിൽ തന്നെ നമ്മളതിൻ്റെ അർത്ഥവും ആശയവും അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടെ നാട്ടിൽ മറ്റു ചില പേരുകളിലും മറ്റു ചില രൂപത്തിലുമൊക്കെയാണ് അത് അറിയപ്പെടുക. പ്രസ്തുത വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം മനുഷ്യൻ പൊതുവെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കൊണ്ടും കൊടുത്തും ക്രയവിക്രയങ്ങൾ നടത്തി ജീവിക്കുന്ന ആളുകളാണ്. ഈ പരസ്പരമുള്ള പൂരകമായ ഇടപാടുകളും ക്രയവിക്രയങ്ങളും സഹകരണങ്ങളും ഇല്ല എങ്കിൽ മനുഷ്യജീവിതം അതിന് താളം തെറ്റുകയും മുന്നോട്ടുള്ള ഗമനം നിലക്കുകയും ചെയ്യും. സാമ്പത്തിക വിഷയത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കച്ചവടം വലിയ സാമ്പത്തിക സ്രോതസ്സാണല്ലോ. പ്രസ്തുത കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ തന്നെയും അത് കച്ചവടം ചെയ്യുന്ന വേളയിൽ തന്നെ കാശ് കൈപ്പറ്റുന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല. കച്ചവടം നടത്തി ഒന്നുകിൽ അപ്പോൾ അതിൻ്റെ കാശ് വാങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും നിശ്ചിത അവധി വെച്ചുകൊണ്ടോ നിശ്ചിത അവധി വെക്കാതെയോ കാശ് വാങ്ങും. കടത്തിന് കച്ചവടം നടത്തുന്നുണ്ട്. ഇങ്ങനെ കച്ചവടം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് കടത്തിന് കച്ചവടം നടത്തുമ്പോൾ ചില ആളുകൾക്ക് ചില അവകാശങ്ങൾ ലഭിക്കാനുണ്ട്. കച്ചവടക്കാരന് ആ കടം തനിക്ക് ലഭിക്കേണ്ട അവകാശമാണ്. കടമായി വാങ്ങിക്കൊണ്ടുപോയ വ്യക്തിയാകട്ടെ, അയാൾ പ്രസ്തുത കച്ചവടക്കാരന് കൊടുക്കേണ്ട ബാധ്യതയുമാണ്. അപ്പോൾ ബാധ്യതയും അവകാശങ്ങളും സ്വാഭാവികമാണ്. ഇത് കേവലം ഒരു കച്ചവടത്തിൽ മാത്രമല്ല, പല വിഷയത്തിലും ഉണ്ടാകും. സാമ്പത്തിക രംഗത്ത് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വാടക എടുത്തു നോക്കുക. വാടക അത് കൃത്യമായും കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഒരു തരത്തിലുള്ള കടമാണ്, അതോടൊപ്പം വാടകയുമാണ്. അപ്പോൾ വാടകയ്ക്ക് കൊടുത്ത ആളിന് അവകാശം ലഭിക്കാനുണ്ട്, വാടകയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് കാശ് കൊടുക്കാത്ത വ്യക്തിക്ക് അവൻ്റെ മേൽ ബാധ്യതയുമുണ്ട്. ഇതേപോലെ തന്നെ പണയവസ്തു, അതിൽ ബാധ്യതയും അവകാശവുമുണ്ട്. ഇനി ഒരാൾ മഹർ പറഞ്ഞു, വിവാഹം കഴിച്ചു, പക്ഷെ മഹർ കൊടുത്തിട്ടില്ല, വർഷങ്ങളായി മഹർ കൊടുത്തിട്ടില്ല എങ്കിലോ അത് തീർച്ചയായും അയാൾ കൊടുക്കേണ്ട ബാധ്യതയാണ്, അയാൾക്കതിൽ ബാധ്യതയുണ്ട്. ഭാര്യക്കാണെങ്കിൽ അത് ലഭിക്കേണ്ട അവകാശവുമുണ്ട്. പ്രസ്തുത അവകാശങ്ങളും ബാധ്യതകളും ലഭിക്കുവാൻ എന്താണ് മാർഗം, അല്ലെങ്കിൽ അവകാശം തനിക്ക് ലഭിക്കുവാൻ എന്തുണ്ട് മാർഗം? ഇസ്ലാമിക ശരീഅത്ത് പ്രസ്തുത അവകാശങ്ങൾ അവകാശികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഉപാധികളും ചില മാർഗങ്ങളും നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അഥവാ തനിക്ക് ലഭിക്കേണ്ട ആ അവകാശം തീർച്ചയായും ലഭിക്കും, ലഭിക്കണം എന്നതിന് ആവശ്യമായ ചില മാർഗങ്ങൾ. അതിലൊന്ന് പണയമാണ്. പണയത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഒരാളിൽ നിന്ന് കടം വാങ്ങിയെങ്കിൽ, ഒരു 10,000 രൂപ കടം വാങ്ങിയാൽ, തീർച്ചയായും ഞാൻ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കും എന്നതിന് എന്താണ് രേഖ? ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കും എന്ന് എന്താണ് ഉറപ്പ്? എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ എനിക്ക് പ്രസ്തുത സംഖ്യ കടമായി തരുക? തിരിച്ചു തരും എന്നതിന് ഉറപ്പായി ഇസ്ലാം അവിടെ വെക്കുന്ന ഒന്ന് പണയമാണ്. 10,000 രൂപയാണ് ഞാൻ അയാളിന് കടം വാങ്ങിയത് എങ്കിൽ ഏകദേശം ആ രൂപയ്ക്ക് തുല്യമായൊരു വസ്തു, ഒന്നുകിൽ എൻ്റെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പാത്രങ്ങളായിരിക്കും, ഫർണിച്ചറുകളായിരിക്കും, അല്ലെങ്കിൽ ആധാരമായിരിക്കും. ഇതൊക്കെ അയാൾക്ക് പണയമായി കൊടുക്കുന്നു. ഇങ്ങനെ പണയമായി കൊടുക്കുമ്പോൾ ഉള്ള ഇരുഭാഗത്തിനുമുള്ള ഒരു സൗകര്യം, കടം വാങ്ങിയ ആളിന് അയാൾക്ക് 10,000 രൂപ കടമായി ലഭിക്കുന്നു. പണം കടം കൊടുത്ത വ്യക്തിയാകട്ടെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു തബറു, ഒരു സഹായമാണ്. നിശ്ചിത അവധി എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ കാശ് തിരിച്ചു കിട്ടണം. എന്നാൽ കടം വാങ്ങിയ വ്യക്തി തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഉറപ്പായും തനിക്കത് ലഭിക്കും എന്നതിന് അയാളുടെ കയ്യിൽ പണയവസ്തുണ്ട്. തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ പണയവസ്തു വിറ്റ് അയാൾക്ക് ആ കാശ് എടുക്കാവുന്നതാണ്. ഇതിന് വസീഖത്ത്, അഥവാ ഒരു ഉറപ്പ് എന്ന് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള ഉറപ്പാണ് നമ്മുടെ വിഷയം. ളമാനും കഫാലത്തുമാണ്. ളമാൻ എന്ന് പറയുമ്പോൾ ജാമ്യം, കഫാലത്ത് എന്ന് പറയുമ്പോഴും ഏകദേശം ഒരു ജാമ്യം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കഫാലത്തും ളമാനും ഇത്തരത്തിൽ അവകാശങ്ങൾ അതിൻ്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുവാനുള്ള ഒരു മാർഗവും ഉപാധിയുമാണ്. നമ്മുടെ നാട്ടിലുള്ള ഭാഷയനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചില ആളുകൾ ളമാൻ കൊടുക്കാറുണ്ട്, ചില ആളുകൾ കഫാലത്ത് കൊടുക്കാറുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ളമാനും കഫാലത്തും? ആൾ ജാമ്യത്തിനാണ് കഫാലത്ത് എന്ന് പറയുക. ഒരു പ്രതിയെ പിടികൂടി പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊണ്ടുപോയി കൊണ്ടുപോകപ്പെട്ടാൽ അയാളെ ജാമ്യത്തിലിറക്കുന്നു. രണ്ട് തരത്തിലുള്ള ജാമ്യമായിരിക്കും. ഒന്ന്, അയാൾക്ക് പകരം, അഥവാ അയാൾ ഇനി എങ്ങനെ പിന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ, എങ്ങോട്ടെങ്കിലും മുങ്ങുകയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുക്കുന്നു. ആൾ ജാമ്യം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. ആൾ ജാമ്യം എന്നതിനാണ് സത്യത്തിൽ കഫാലത്ത് എന്ന് പറയുക. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അവിടെ കഫാലത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ പൊതുവെ സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് കഫാലത്ത്, കഫീൽ എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു അർത്ഥത്തിനാണ്. ആ ഒരു അർത്ഥത്തിനല്ല ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇവിടെ കഫാലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾ ജാമ്യം എന്നതിനാണ് കഫാലത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് ളമാൻ. ളമാൻ എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി, വാറണ്ടി എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും കർമ്മശാസ്ത്രത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് കാശ് കൊടുത്തുള്ള ജാമ്യമാണ്. കാശ് കൊടുത്തുള്ള ജാമ്യമാണ്. അപ്പോൾ കാശ് കൊടുത്ത ജാമ്യം, ആൾ ജാമ്യം, ഇവക്കാണ് കഫാലത്ത്, ളമാൻ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം ഇവ രണ്ടും അനുവദിച്ചു? അത് മനുഷ്യരുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ മതമാണല്ലോ, അള്ളാഹു തൃപ്തിപ്പെട്ട ഏക മതമാണ് ഇസ്ലാം. ലോകത്തുള്ള സർവമാന ആളുകൾക്കും നന്മയാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ളമാനിലൂടെയും കഫാലത്തിലൂടെയും മനുഷ്യന് സുരക്ഷിതത്വവും സുരക്ഷയുമുണ്ട്. ഒരാൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സംഖ്യ കടം വാങ്ങിയെന്നിരിക്കട്ടെ, അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടും അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കടം വാങ്ങിയവനും കടം കൊടുത്ത വ്യക്തിയും, ഇവരുടെ ഇടയിൽ മൂന്നാമത്തെ ഒരു കക്ഷി ഇറങ്ങിച്ചെല്ലുകയും അയാൾ പറയുന്നു ഞാൻ അതിന് ളാമിനാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്, ഞാനത് തിരിച്ചു തന്നുകൊള്ളാം എന്ന് ഉറപ്പ് നൽകുന്നു, ഇതിനാണ് ളമാൻ എന്ന് പറയുക. ഇനി കഫാലത്ത് എന്ന് പറയുമ്പോഴോ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ വ്യക്തി അയാളുടെ വിഷയത്തിൽ ഞാൻ കഫീലാണ്, അഥവാ ഈ വിഷയത്തിൽ അയാൾ മുങ്ങുകയില്ല, അയാൾ രക്ഷപ്പെടുകയില്ല, അഥവാ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്, അയാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു തരാം, അയാളുടെ ശരീരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു തരാം, ഇതാണ് കഫാലത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് തങ്ങൾ നൽകിയ വസ്തുക്കൾ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഒരു ഉറപ്പാണ് ളമാനും കഫാലത്തും. സൗകര്യവും സുഖവുമാണ്, തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയില്ല എന്ന ഉറപ്പാണ് ഇതിലൂടെ വരുന്നത്. ഇനി മാത്രമല്ല, ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ ആധാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലുള്ളൊരായത്താണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരെ എത്തി. ആ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി വരികയും പിന്നീട് തന്റെ സ്വന്തം സഹോദരനെ കൊണ്ടുവരുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ഭക്ഷണ വസ്തുക്കൾ അളന്നുകൊടുക്കുന്നതിന്റെ ഇടയിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വന്തം സഹോദരന്റെ കിഴിയിൽ, അല്ലെങ്കിൽ ആ ഭക്ഷണ ചാക്കിൽ, ആ പാത്രത്തിൽ അവിടുത്തെ അളവ് പാത്രം നിക്ഷേപിക്കപ്പെടുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരിൻ വ അന ബിഹി സഈം. ഇതാ രാജാവിന്റെ അളവ് പാത്രം മോഷണം പോയിരിക്കുന്നു. ആരാണോ വലിമൻ ജാഅ ബിഹി ഹിംലു ബഈർ, ആരാണോ അത് കൊണ്ടുവന്നു തരിക, അവന് ഹിംലു ബഈർ ഒരു ഒട്ടകം നിറയെ ഭക്ഷണ സാധനങ്ങൾ തരുന്നതാണ്. ഇത് പറഞ്ഞതിന് ശേഷം വ അന ബിഹി സഈം, ഞാനിതാ അത് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഞാനത് നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു, ഒരു ഒട്ടകം നിറയെ ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾക്ക് നൽകാം എന്നതിന് ഞാൻ ളാമിനാണ്, ഞാൻ കഫീലാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കർമ്മശാസ്ത്ര വിഷയത്തിൽ മുആമലത്തിൽ ഇടപാടിൽപ്പെട്ട മൂന്ന് വളരെ സുപ്രധാനമായ ഹുക്മുകൾ പറയുന്നു. ആരാണോ അളവ് പാത്രം കൊണ്ടുവന്ന് തരുന്നത്, അതിനാണ് ജുആല എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട ഒരു വസ്തു ആരാണോ കൊണ്ടുവന്ന് തരുക, അതിന് കർമ്മശാസ്ത്രത്തിൽ ജുഅല, ജുആല എന്നൊക്കെ പറയും. അപ്പൊ ആയത്തിന്റെ ആ ഭാഗത്ത് ജുഅലയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. വ അന ബിഹി സഈം, ഞാനിതാ അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു, ഒരു ഒട്ടകം നിറയെ ഭക്ഷണം തരാം എന്നതിന് ഞാൻ ളാമിനാണ്, കഫീലാണ്. ഇവിടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മിൻബാബിൽ ളമാനി വൽ കഫാല. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് വ അന ബിഹി സഈം എന്ന് പറയുന്ന ഭാഗത്ത് ളമാനിനെ കുറിച്ചും, അഥവാ ക്യാഷ് ഗ്യാരണ്ടി, കഫാല ആൾ ജാമ്യം, ഇത് ഈ ആയത്തിൽ പരാമർശമുണ്ട് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പോ ളമാനിലാട്ടെ കഫാലത്തിനാട്ടെ ഉള്ള ദലീൽ, തെളിവാണ് ഈ ആയത്ത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഒരു ഹദീസിന്റെ അവസാന ഭാഗത്ത്, വസ്സഈമു ഗാരിം അൽ ആരിയത്ത് മുഅദ്ദ, വായ്പ വാങ്ങിയ വസ്തു അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, അതേപോലെ കടം വാങ്ങിയ വസ്തു അത് അടച്ചു കിട്ടേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞു, വസ്സഈമു ഗാരിം യാനി അൽ കഫീലു ളാമിൻ, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തി, ഒരു കഫാ കഫീൽ, അയാൾ ളാമിനാണ്, അയാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാണ്, തീർച്ചയായും അത് നിർവഹിക്കണം എന്ന് ഈ ഹദീസിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാൾ ളമാനത്തെ ഏറ്റെടുത്താൽ ക്യാഷ് ഗ്യാരണ്ടിയോ ആൾ ജാമ്യമോ ഒരാൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയായി കൊടുക്കണം എന്ന് പറയുന്നു. അതേപോലെ തന്നെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ആദ്യകാലത്ത് ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടാൽ പ്രസ്തുത മയ്യത്തിന് കടമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാറുണ്ടായിരുന്നു. കടമുണ്ട് എന്ന് പറയപ്പെട്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക, ഞാൻ കടമുള്ള ഒരാൾക്ക് മയ്യത്ത് നമസ്കരിക്കുകയില്ല. കടത്തിന്റെ ഗൗരവമാണ്, ഇത്രമാത്രം ഗൗരവമാണ്. ആദ്യകാലത്ത് കടമുള്ള ആളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് വരെ നമസ്കരിച്ചിരുന്നില്ല, സല്ലു അലാ സാഹിബിക്കും എന്ന് പറയും. അങ്ങനെ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതായി വല്ല കടവുമുണ്ട്? അതെ, അവർ ചെറിയ ഒരു കടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പറയുന്നത് പോലെ, എങ്കിൽ നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ വിഷമം കണ്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധ സഹാബിയാണ്, അദ്ദേഹം പറഞ്ഞു, സല്ലി അലൈഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചാലും, വഅലയ്യ ദൈനു, ഞാൻ അയാളുടെ ദൈൻ, കടം ഏറ്റെടുത്തിരിക്കുന്നു. അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല അലൈ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് നമസ്കരിച്ചു, ആ മയ്യത്തിനോട് നമസ്കരിച്ചു. ഇവിടെ വിഷയം, അബൂ ഖത്താദ ഏറ്റെടുത്ത ആ ദൗത്യം എന്താണ്? അതാണ് ളമാൻ, മറ്റൊരാളുടെ കടം അത് സ്വയം ഏറ്റെടുത്തു, അതിനാണ് ളമാൻ എന്ന് പറയുക. അപ്പോൾ ഈ ഹദീത്തിൽ ളമാനിന് തെളിവുണ്ട്. ഇനി ളമാനും കഫാലത്തുമായി ബന്ധപ്പെട്ട് ചില കർമ്മശാസ്ത്ര വിഷയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. ഒരുപക്ഷേ ഇതിൻ്റെ ഈ കർമ്മശാസ്ത്രപരമായ വിഷയത്തിൻ്റെ ഗൗരവമോ അല്ലെ കൃത്യമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കാണിച്ചു തന്ന രൂപത്തിലോ ഒക്കെ അല്ലെങ്കിലും, ഇങ്ങനെയുള്ള ആൾജാമ്യവും ക്യാഷ് ജാമ്യവും ഒക്കെ നമ്മൾക്കിടയിൽ പൊതുവെ നടത്തപ്പെടുന്നതാണ്. പക്ഷേ അതിൽ ഇസ്ലാമികമായ മാർഗദർശനം എന്ത് എന്ന് നമ്മൾ അറിയൽ അനിവാര്യവുമാണ്. സ്വാഭാവികമായും അഞ്ച് ഘടകങ്ങളാണ് ളമാൻ ഉണ്ടാകുക. അതിലൊന്ന് ജാമ്യം നിൽക്കുന്ന ആൾ, ക്യാഷ് ജാമ്യത്തിനാണ് ഇവിടെ ളമാൻ എന്ന് പറയുന്നത്, ജാമ്യം നിൽക്കുന്ന ഒരാൾ. രണ്ട്, എപ്പോഴാണ് ഒരാൾ ളമാൻ, ജാമ്യം നിൽക്കേണ്ടി വരിക? മറ്റു രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരാൾ മറ്റൊരാളിൽ കടം വാങ്ങി. ഇപ്പോ മുഹമ്മദ് എന്നൊരു വ്യക്തി അബൂബക്കർ എന്ന വ്യക്തിയിൽ നിന്നും 1000 രൂപ കടം വാങ്ങി, ഒരു നിശ്ചിത സംഖ്യ, ഒരു മാസത്തെ അവധി നിശ്ചയിച്ചുകൊണ്ട്. മുഹമ്മദ് അബൂബക്കർ എന്ന വ്യക്തിയിൽ നിന്നും 1 മാസത്തെ അവധി നിശ്ചയിച്ചുകൊണ്ട് 1000 രൂപ കടം വാങ്ങി. ഇവിടെ കടം കൊടുത്ത വ്യക്തി അബൂബക്കറാണ്, കടം വാങ്ങിയ വ്യക്തി മുഹമ്മദുമാണ്. എന്നാൽ അബൂബക്കറിന് ആ ക്യാഷ് കൃത്യസമയത്തും ലഭിക്കണം എന്ന ഉറപ്പിനു വേണ്ടി അനസ് എന്ന് പറയുന്ന മറ്റൊരാൾ, അയാൾ ജാമ്യം നിൽക്കുന്നു. ആൾ ജാമ്യമല്ല, ക്യാഷ് ജാമ്യം, ളമാൻ. ഇവിടെ അനസ് ആണ് ളാമിൻ. അഥവാ 1 മാസം കഴിഞ്ഞ് മുഹമ്മദ് അബൂബക്കറിന് 1000 രൂപ കൊടുത്തിട്ടില്ല എങ്കിൽ അബൂബക്കറിന് 2 ആളുകളോട് ആവശ്യപ്പെടാം. ഒന്ന്, മുഹമ്മദിനോട് ആവശ്യപ്പെടാം, കാരണം അയാളാണ് കടം വാങ്ങിയത്, അയാളാണ് അടിസ്ഥാനപരമായി കടം വാങ്ങിയ ആൾ, അതുകൊണ്ട് അയാളോട് ആവശ്യപ്പെടാം. അതല്ല എങ്കിൽ ജാമ്യം നിന്ന് അനസിനോട് ആവശ്യപ്പെടാം, രണ്ടു പേരോടും ആവശ്യപ്പെടാം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ടത്, ഇതിലൂടെ ജാമ്യം നിന്ന വ്യക്തിക്ക് ഭൗതികമായി എന്തെങ്കിലും ലാഭം ഉണ്ടാകാൻ പാടില്ല. അനസ് ജാമ്യം നിന്നപ്പോൾ പിന്നീട് ആ ഒരു ജാമ്യം നിന്നു എന്നതിൻ്റെ പേരിൽ ഭൗതികമായ എന്തെങ്കിലും മുഹമ്മദിൽ നിന്ന് സ്വീകരിക്കുക, അതിൻ്റെ 2.5% എനിക്ക് തരണം, അല്ലെ 10% എനിക്ക് തരണം, അല്ലെ എനിക്ക് മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ നീ ജാമ്യം നിൽക്കണം എന്നിത്യാദി മറ്റ് ഉപാധികളൊന്നും ഇതിൻ്റെ പിന്നിലുണ്ടാകാൻ പാടില്ല. റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ജാമ്യം നിൽക്കേണ്ടത്. അതേപോലെ തന്നെ ജാമ്യം നിൽക്കുന്ന ആൾ കൈകാര്യം നടത്തുവാൻ അനുവാദമുള്ള ആളായിരിക്കണം. അതെപ്പോഴും നമ്മൾ ഈ കച്ചവടത്തിൻ്റെ വിഷയം പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, കൈകാര്യം ചെയ്യൽ അനുവാദമുള്ള വ്യക്തിയായിരിക്കണം. അതാരാണ്? ചെറിയ കുട്ടി, ഒരു 4 വയസ്സുള്ള കുട്ടി, അവൻ ജാമ്യക്കാരനായി വരിക, ളാമിനായി വരിക പാടില്ല. കാരണം ചെറിയ കുട്ടികൾക്ക് അവരെത്ര കാശികാരായിരുന്നാലും ശരി, അവർക്ക് അവരുടെ സ്വത്ത് തന്നെ കൈകാര്യം ചെയ്യാൻ പാടില്ല. മെഹജൂറിൻ അലൈഹി എന്നാണ് അവരെ കുറിച്ച് പറയുക. അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യൽ അവർക്ക് തടസ്സമാണ്, പാടില്ലാത്ത കാര്യമാണ്. കാരണം അതൊരു പക്ഷേ നാശത്തിലേക്ക് അവരുടെ സമ്പത്തിനെ അവർ കൊണ്ടു ചെന്നെത്തിക്കും. അതുപോലെ ഭ്രാന്തനാകാൻ പാടില്ല, പരമവിഡ്ഢിയും ബോഷനുമായ ആളുകളാകാൻ പാടില്ല. ഇങ്ങനെ സ്വന്തം കൈകാര്യം ചെയ്യാൻ പാടില്ല, സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത ആളുകളാകരുത് ളമാൻ നിൽക്കുന്നത്, ക്യാഷ് ജാമ്യം നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ, ഒരാളെയും നിർബന്ധത്തിന് വഴങ്ങിയാകരുത് ഇവിടെ ജാമ്യം നിൽക്കുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജാമ്യം നിൽക്കുന്ന ആൾ സ്വയം ഇഷ്ടപ്രകാരമായിരിക്കണം എന്ന് പറഞ്ഞു, മറ്റൊരാൾ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി എന്നാൽ ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിൽക്കുന്നത് അവന്റെ പ്രീതിയും അവന്റെ ഇഷ്ടവും ഇതിൽ നോക്കേണ്ടതുണ്ടോ? മുഹമ്മദ് അബൂബക്കറിൽ നിന്ന് 1000 രൂപ വാങ്ങിയപ്പോൾ അനസ് ജാമ്യം നിന്നു. അനസ് ആരുടെയും നിർബന്ധത്തിന് വേണ്ടിയല്ല ജാമ്യം നിന്നു, മറിച്ച് അള്ളാഹുവിന് പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. എങ്കിൽ അനസ് ഇവിടെ മുഹമ്മദിനോട് പോയി ചോദിക്കണോ, ഞാൻ നിന്റെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു, നിശ്ചിത ദിവസത്തിന് അകം നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമായിരിക്കും എന്ന് പറയേണ്ടതുണ്ടോ? അവൻ്റെ മുഹമ്മദിൻ്റെ ഇഷ്ടവും അനിഷ്ടവും നോക്കേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് ബഹുഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞിരിക്കും. നേരത്തെ പറഞ്ഞ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മയ്യിത്ത് കൊണ്ടുവരപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചുകൊള്ളുക എന്ന് പറയുന്ന വേളയിൽ അനസ് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു രണ്ട് വിഷയം നോക്കിയിട്ടില്ല. ഒന്ന്, എത്രയാണ് ആ കടം, എത്രയാണ് അയാളുടെ മേലുള്ള കടം എന്ന് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടില്ല. രണ്ടാമതായി, മരണപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളോടോ അനുവാദം ചോദിച്ച് അവരെ ഇഷ്ടം ലഭിച്ചതിന് ശേഷമല്ല അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആ ബാധ്യത ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ആരുടെ ബാധ്യതയാണോ ഏറ്റെടുക്കുന്നത് അവരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കേണ്ടതില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ നിബന്ധനകളോടുകൂടി ഒരാൾ ളമാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അയാൾ അത് വമ്പിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് കൃത്യമായും ഭംഗിയായും ആ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്യണം. കടം വാങ്ങിയവനും കടം കൊടുത്തവനും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കടം കൊടുത്ത വ്യക്തിക്ക് കടം വാങ്ങിയ വ്യക്തി നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല എങ്കിൽ അത് തീർച്ചയായും ളമാൻ നിന്ന വ്യക്തി അയാൾ കൊടുക്കൽ അനിവാര്യവും നിർബന്ധവുമായിരിക്കും. അതേപോലെ തന്നെ ഒരു പക്ഷേ ജാമ്യം നിന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ തരിക്കത്ത് വിട്ടേച്ചു പോയ സമ്പത്തിൽ നിന്ന് വരെ അതിനാവശ്യമായ കാശ് എത്രയാണോ ആ സംഖ്യ അത് എടുക്കാവുന്നതാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ കഫാലത്താകുമ്പോൾ, കഫാലത്ത് നമ്മൾ പറഞ്ഞു, കഫാലത്ത് എന്ന് പറഞ്ഞാൽ ആൾ ജാമ്യമാണ്. അപ്പോൾ ഒരു കിസാസ്, കൊലക്കേസിൽ ഒരാളെ പിടിക്കപ്പെട്ടു, ആ വ്യക്തിയെ പിടിച്ചുകൊണ്ടുവരാൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അതിനാണ് കഫാലത്ത് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾ കടം കൊടുക്കാനുണ്ട്, അപ്പോൾ മൂന്നാമത്തെ ഒരാൾ വന്ന് പറയുന്നു ഞാൻ അത് അടച്ചു തീർക്കില്ല, പക്ഷേ എന്നെ കൊണ്ട് കഴിയും, ആ വ്യക്തി എവിടെയുണ്ട് എന്ന് എനിക്കറിയാം, അവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അതാണ് കഫാലത്ത്, അവനാണ് കഫീൽ. ഇങ്ങനെ കഫാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം അനുവദിച്ച കാര്യം തന്നെയാണ്. ളമാനെ പോലെ തന്നെ കഫാലത്തും ളമാനും തമ്മിലുള്ള വ്യത്യാസം, ളമാൻ അത് സമ്പത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പറയും, കഫാലത്താകുമ്പോൾ ആ വ്യക്തിയെ ഞാൻ കൊണ്ടുവന്നു തരാം, അഥവാ അവൻ്റെ തടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അവനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിക്കൊള്ളാം എന്നാണ് അതിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. കഫാലത്ത് ഏറ്റെടുത്ത വ്യക്തി ഒരിക്കലും അയാൾ കാശ് കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് തന്നെ മുഹമ്മദ് അബൂബക്കറിൽ നിന്ന് കാശ് വാങ്ങിയപ്പോൾ അനസ് വന്ന് ളമാനല്ല കഫാലത്ത് ഏറ്റെടുത്തു. എന്താ കഫാലത്ത്? അവിടെ അബൂബക്കറിനോട് പറഞ്ഞു മുഹമ്മദ് അവൻ കാശ് തിരിച്ചു തരും, ഇനി തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ അവനെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാം, അവൻ്റെ കാശല്ല, അവനെ ഞാൻ നിന്റെ മുമ്പിൽ പ്രസന്റ് ആക്കി കൊള്ളാം. അങ്ങനെ അവർക്ക് തമ്മിൽ ഇടയിൽ വിഷയമുണ്ടാകുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത, കഫാലത്ത് ഏറ്റെടുത്ത അനസ് മുഹമ്മദിനെ അബൂബക്കറിന്റെ അടുക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു, അല്ലാതെ അവന്റെ സംഖ്യ അടച്ചു തീർക്കുക എന്നുള്ളത് അവന്റെ ഉത്തരവാദിത്വമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, കഫാലത്തും ളമാനുമൊക്കെ നമ്മുടെ ഇടയിൽ പൊതുവെ നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഈ ഒരു ഇസ്ലാം അനുവദിച്ച ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭൗതികമായ മറ്റ് ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നും കൃത്യമായി സൂചിപ്പിക്കണം. ഒരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് വിസ അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, അതേപോലെ തന്നെ കഫാലത്ത് കാശ് കൊടുക്കുക. ഒരിക്കലും കഫാലത്ത്, അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു കമ്പനിയിലേക്ക് ആ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നു എങ്കിൽ അവിടുത്തെ സ്വദേശിയായ വ്യക്തി താൻ കൊണ്ടുവന്ന ജോലിക്കാരനിൽ നിന്നും ഒരിക്കലും കഫാലത്തിൻ്റെ കാശ് വാങ്ങാൻ പാടില്ല. അത് നിഷിദ്ധവും ഹറാമുമാണ്. സൗദി അറേബ്യയിൽ തന്നെ ലജ്നദ്ദായി മൽഫ്ത പോലുള്ള പണ്ഡിത സഭകൾ അത് ഹറാമാണ്, നിഷിദ്ധമാണ്, നിഷിദ്ധമായത് ഭക്ഷിക്കലാണ് എന്ന് വളരെ ഭംഗിയായി അതിന് ഫത്വകൾ പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഇസ്ലാം അനുവദിച്ച ഹലാലായ സമ്പാദ്യ മാർഗത്തിൽ പെട്ടതല്ല കഫാലത്തിൻ്റെ കാശ്. അതേപോലെ തന്നെയാണ് വിസയൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും മനസ്സിലാക്കണം, ഒന്ന് ആ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ്, അതേപോലെ തന്നെ ഈ കഫാൽ ഈ വിസ വിൽക്കുക അത് ഒരിക്കലും അനുവദനീയമായ സമ്പത്തിൻ്റെ മാർഗത്തിൽ പെട്ടതല്ല. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കഫാല അത് ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയാകാൻ പാടില്ല, ദമാൻ ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയാകാൻ പാടില്ല എന്ന് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഹലാലായ രൂപത്തിൽ കാര്യങ്ങളൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ഇസ്ലാമിൻ്റെ വിശാലമായ കർമ്മശാസ്ത്ര മേഖലകൾ അറിയുവാനും മനസ്സിലാക്കുവാനുമൊക്കെയുള്ള തൗഫീഖ് അവൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാട്ടെ. ഹാദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: കച്ചവടവുമായി ബന്ധപ്പെട്ട് ആൾജാമ്യവും ക്യാഷ് ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ഇന്നത്തെ പ്രകാശതീരത്തിൽ സാദിഖ് മദീനി

അൻഫുസിഹിം വഖുൽ ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗാ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നിസായിലെ 63-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഉലായിക അക്കൂട്ടർ, അല്ലദീന, യാതൊരുവരാണ്, യഅലമുല്ലാഹു, അല്ലാഹു അറിയുന്നു, മാഫി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത്, ഫഅഅരിദ്, അതിനാൽ നീ തിരിഞ്ഞു കളയുക, അവഗണിക്കുക, അൻഹും, അവരെപ്പറ്റി, വഇദ്ഹും, അവർക്ക് സദുപദേശവും ചെയ്യുക, വഖുല്ലഹും, അവരോട് പറയുകയും ചെയ്യുക, ഫീ അൻഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിൽ, ഖൗലൻ, വാക്ക്, ബലീഗ, മനസ്സിൽ തട്ടുന്ന, സാരവത്തായ അല്ലെങ്കിൽ അർത്ഥവത്തായ. ഇതാണ് 63-ാമത്തെ വചനം. അവരുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന് അള്ളാഹുവിന് അറിയാവുന്നവരത്രേ അക്കൂട്ടർ. ആകയാൽ അവരെ വിട്ടുതിരിഞ്ഞു കളയുക, അവർക്ക് സദുപദേശം നൽകുകയും ചെയ്യുക, അവരുടെ സ്വന്തങ്ങളിൽ തട്ടുന്ന വാക്ക് അവരോട് പറയുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ ആളുകളെക്കുറിച്ച് അള്ളാഹു അവന് നന്നായി അറിയാമെന്ന് വ്യക്തമാക്കുകയാണ്. അവരുടെ മനസ്സിലുള്ളത് അള്ളാഹുവിന് കൃത്യമായി അറിയാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആളുകളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ഈ വചനത്തിലൂടെ ചെയ്യുന്നത്. അത്തരം ആളുകൾ, അവരുടെ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കണം താങ്കൾ സ്വീകരിക്കുന്നത് എന്ന കാര്യം കൂടി അള്ളാഹു വ്യക്തമാക്കുന്നു. ആ വചനവുമായി ബന്ധപ്പെട്ട് കാണാം. ഉലായിക്കല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം. ഉലായിക്കല്ലദീന, അക്കൂട്ടർ, യഅലമുല്ലാഹു, അള്ളാഹു അറിയുന്നു, മാ യുളമിറൂന ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അവർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യം, മിനൻ നിഫാഖി, കാപട്യത്തിൽ നിന്ന്, വൽ ഖസ്ദിർ റദീഇ, വളരെ മോശമായ ഉദ്ദേശ്യം, ഫത്തുറുക്കുഹും, അയ്യുഹർ റസൂൽ, പ്രവാചകരെ അവരെ താങ്കൾ ഉപേക്ഷിക്കുക, വിട്ടേക്കുക, വഅരിൽ അൻഹും, അവരെ അവഗണിക്കുക, വബയ്യിൻ ലഹും ഹുക്മല്ലാഹി മുറഗിബൻ വ മുറഹിബൻ, അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് താങ്കൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക, അവർക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന രൂപത്തിലും അവരെ ഭയപ്പെടുത്തുന്ന രൂപത്തിലും, വഖുല്ലഹും ഖൗലൻ ബാലിഗൻ ബുലൂഗൻ ശദീദ, അവർക്ക് അവരുടെ മനസ്സുകളിൽ തട്ടുന്ന തരത്തിലുള്ള സംസാരം താങ്കൾ സംസാരിക്കുകയും ചെയ്യുക. ഇതാണ് അള്ളാഹു പ്രവാചകനോട് ആ ആളുകളെക്കുറിച്ച് പറയുന്ന കാര്യം. ഉലായിക്കല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം ഐ മിനൻ നിഫാഖി വൽ ഖസ്ദി സയ്യിഇ, അവരുടെ കാപട്യത്തെക്കുറിച്ചും അവരുടെ ദുരുദ്ദേശത്തെക്കുറിച്ചും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഫഅഅരിൽ അൻഹും ഐ ലാ തബാല ബിഹിം വലാ തുഖാബിലുഹും അലാ മാ ഫഅലൂഹു വഖ്തറഫൂഹു, അവരുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ താങ്കൾ അവരെ പരിഗണിക്കേണ്ടതില്ല, അവരെ വിട്ടേക്കുക. വഇദ്ഹും ഐ ബയ്യിൻ ലഹും ഹുക്മല്ലാഹി തആല, അല്ലാഹുവിൻ്റെ ഹുക്മിനെക്കുറിച്ച് അവർക്ക് താങ്കൾ വ്യക്തമാക്കി കൊടുക്കുക. മഅ തർഗീബി ഫിൽ ഇൻഖിയാദിലില്ലാ, അതിന് കീഴ്പ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ, അവർക്ക് ആഗ്രഹമുണ്ടാകുന്ന രൂപത്തിൽ, വത്തർഹീബി മിൻ തർക്കിഹി, അത് ഉപേക്ഷിക്കുന്നതിൽ അവർക്ക് ഭയമുണ്ടാകുന്ന രൂപത്തിലും അവരെ താങ്കൾ ഉപദേശിക്കുക, അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. വഖുല്ലഹും ഫി അൻഫുസിഹിം ഖൗലൻ ബലീഗ ഐ ഉൻസുഹുഹും, താങ്കൾ അവരെ ഉപദേശിക്കുക, സിർറൻ ബൈനക വബൈനഹും, താങ്കളും അവരും മാത്രം അറിയുന്ന രൂപത്തിൽ, ഫഇന്നഹു അൻജഹു ലിഹുസൂലിൽ മഖ്സൂദി, അതാണ് കൂടുതൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുക. വബാലിഗ ഫി സജ്രിഹിം വഖംഇഹിം അമ്മാ കാനു അലൈഹി, അതേപോലെ തന്നെ അവർക്ക് ആ വിഷയം കൈയൊഴിക്കാൻ, അവരുടെ നിലപാട് നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുമാറ് താങ്കൾ അവരെ ഉപദേശിക്കുക. വഹാദ ദലീലുൻ അല അന്ന മുഖത്തരിഫൽ മഅസി വ ഇൻ അഅറള അൻഹു ഫഇന്നഹു യൻസഹു സിർറൻ വ യുബാലിഗു ഫീ വഅദിഹി ബിമാ യദുന്നു ഹുസൂല മഖ്സൂദി ബിഹി. ഈ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, തെറ്റായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളോട് സ്വകാര്യമായ ഗുണകാംക്ഷയോടുള്ള ഉപദേശമാണ് അവർക്ക് ഗുണം ചെയ്യുക എന്ന് ഈ ആയത്ത് അറിയിക്കുന്നു എന്നുകൂടി മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അതാണ് ഉലായികല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുൽ

0: ബിഹിം ഫഅഅരിദ് അൻഹും വഅലുഹും വഖുല്ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗാ ഹാദൽ ദർബു മിനൽ നാസിഹുമുൽ അൽമുനാഫിഖൂൻ. ഇവിടെ അക്കൂട്ടർ എന്നുള്ള വിശേഷിപ്പിച്ചത് കപടവിശ്വാസികളെക്കുറിച്ചാണ്. വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ള കാര്യം അല്ലാഹുവിനറിയാം. വസ യജസീഹിം അലാ ദാലിക്, അതിനനുസരിച്ച് അവൻ അവർക്ക് പ്രതിഫലം നൽകും. ഫ ഇന്നഹു ലാ തഖ്ഫ അലൈഹി ഖാഫിയ, ഒരു കാര്യം അല്ലാഹുവിന് മറഞ്ഞതായിട്ടില്ല. ഫക്തഫി ബിഹി യാ മുഹമ്മദ് ഫീഹിം ഫ ഇന്നല്ലാഹ ആലിമുൻ ബി ളവാഹിരിഹിം വ ബവാത്തിനിഹിം, അവരുടെ കാര്യത്തിൽ അവരുടെ ആന്തരികവും ബാഹ്യവുമായ അവസ്ഥകൾ അല്ലാഹുവിന് നന്നായിട്ടറിയാം. വലിഹാദ ഖാല ലഹു ഫ അഅരിദ് അൻഹും, നബിയെ നിങ്ങൾ അവരെ വിട്ടേക്കുക. ഐ ലാ തുഅന്നിഫുഹും അലാ മാ ഫീ ഖുലൂബിഹിം, താങ്കൾ അവരോട് പരുഷമായി പെരുമാറേണ്ടതില്ല. വഅലുഹും ഐ വൻഹഹും അലാ മാ ഫീ ഖുലൂബിഹിം മിനൻ നിഫാഖി വസറായിരി ശരി, അവരുടെ ആ തെറ്റായ കാര്യം താങ്കൾ വിലക്കുകയും ചെയ്യുക. വഖുല്ലഹും ഫീ അൻഫുസിഹിം ഖൗലം ബലീഗ ഐ വൻസഹും ഫീ മാ ബൈനക വബൈനഹും ബികലാമിൻ ബലീഗിൻ റാദിഇൻ ലഹും, അതേപോലെ തന്നെ വളരെ സ്വകാര്യമായി അവരെ താങ്കൾ ഉപദേശിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു പ്രവാചകനോട് ഉപദേശിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. തുടർന്ന് 64-ാമത്തെ വചനത്തിൽ
1: വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما وما أرسلنا
0: نام أيتتلا من رسول أور رسول نيم ഇല്ലാ ലിയുത്താഅ, അദ്ദേഹം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ. ബി ഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, ഉത്തരവ് പ്രകാരം. വലൗ അന്നഹും, അവർ ആയിരുന്നെങ്കിൽ, ഇല്ലമു, അവർ അക്രമം ചെയ്തപ്പോൾ, അൻഫുസഹും തങ്ങളോട്, തങ്ങളുടെ സ്വന്തങ്ങളോട്, ജാഊക നിന്റെ അടുക്കൽ വന്നു എങ്കിൽ, ഫസ്തഗ്ഫറു, എന്നിട്ട് അവർ പാപമോചനം തേടുകയും ചെയ്തു അല്ലാഹ അല്ലാഹുവിനോട്. വസ്തഗ്ഫറ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്തു അർ റസൂലു റസൂൽ, ലവജദു അവർ കണ്ടെത്തുക തന്നെ ചെയ്തിരിക്കുന്നു അല്ലാഹ അല്ലാഹുവിനെ, തൗവാബൻ വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, റഹീമ കരുണാനിധിയായി. ഒരു റസൂലിനെയും അല്ലാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ നാം അയച്ചിട്ടില്ല. അവർ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ, അവർ നിന്റെ അടുക്കൽ വന്നിരുന്നെങ്കിൽ, എന്നിട്ട് അവർ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും അവർക്ക് വേണ്ടി റസൂലും പാപമോചനം തേടുകയും ചെയ്തിരുന്നെങ്കിൽ, അല്ലാഹുവിനെ വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായും കരുണാനിധിയായും അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു. ഇതാണ് 64-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രവാചകനോട് അക്രമം ചെയ്ത ആളുകളെക്കുറിച്ച്, അതായത് പ്രവാചകൻ്റെ അടുക്കൽ വന്നുകൊണ്ട് വിധി തേടുന്നതിന് പകരം ദുർമൂർത്തികളെ സമീപിച്ചുകൊണ്ട് വിധി തേടിയ ആളുകൾ, അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ, അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടി അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലി അജലി അൻ യുതാഅ ഫീമാ യഅ്മുറു ബിഹി ബിമശീഅത്തില്ലാഹി വതഖ്ദീരിഹി, അല്ലാഹു ഒരു പ്രവാചകൻ അയക്കുമ്പോൾ അല്ലാ പറഞ്ഞയച്ച ആ അധ്യാപനങ്ങളെ, ആ വഹയിനെ പിന്തുടരാൻ, അത് സ്വീകരിക്കാൻ ആ അയക്കപ്പെട്ട ആളുകൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു കൗമിലേക്കാണോ അയക്കപ്പെട്ടത് അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലൗ അന്നഹും ഹൈന ളലമു അൻഫുസഹും ബിർത്തിക്കാബിൽ മഅസി ജാഊക, അവർ ആ ആളുകൾ സ്വന്തത്തോട് അക്രമം ചെയ്തിട്ട് താങ്കളുടെ അടുക്കൽ വന്നാൽ, അയ്യുഹർ റസൂൽ, ഹേ പ്രവാചകരെ, ഫി ഹയാത്തിക്ക താങ്കളുടെ ജീവിതകാലത്ത്, മുഖിറീന ബിമാ ഇർത്തകബൂഹു നാദിമീന തായിബീന, മുഖിറീന ബിമ ഇർത്തകബൂഹു നാദിമീന തായിബീന, തങ്ങൾ ചെയ്ത ആ തെറ്റിൽ ഖേദിച്ചു മടങ്ങിയവരായ നിലയിൽ, പശ്ചാത്തപിച്ചവരായ നിലയിൽ, വ തലബുൽ മഗ്ഫിറത്ത മിനല്ലാ, അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന അവസ്ഥയിൽ, വ തലബുത്ത അൽ മഗ്ഫിറത്ത ലഹും, താങ്കൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുന്നുവെങ്കിൽ, ലവജദുല്ലാഹ തവ്വാബൻ അലൈഹിം റഹീമൻ ബിഹിം, അള്ളാഹുവിനെ അവർക്ക് അവരുടെ കരുണ കാണിക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമായും കാണാം. ഇത് പലപ്പോഴും തെറ്റായി ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. അഥവാ ഒരാളൊരു പാപം ചെയ്താൽ, ഒരു തെറ്റ് ചെയ്താൽ ആദ്യം റസൂലിനോട് പാപമോചനം തേടണം, എന്നിട്ടാണ് അള്ളാഹുവോട് പാപമോചനം തേടേണ്ടത് എന്ന് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകനോട് ചെയ്ത ഏതെങ്കിലും അപരാധത്തിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായും പ്രവാചകനോട് പൊരുത്തപ്പെടിയിക്കണം. അതുമാത്രമല്ല, നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പുറത്തു വരണമെന്നല്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന്, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണം എന്നതല്ലാതെ, അവിടുത്തെ വഫാത്തിന് ശേഷം തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ പ്രവാചകൻ്റെ ഖബറിങ്കൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്ന, ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നു മാത്രമല്ല, ഈ ആയത്തിലെ ചില പദങ്ങൾ പോലും, വലൗ അന്നഹും ഇള്ളലമു അംഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫർ ലഹുമുർ റസൂലു, സ്വന്തത്തോട് അക്രമം വർദ്ധിക്കുകയും ജാഊക, എന്നിട്ടവർ താങ്കടുക്കൽ വരുന്നു, ഫസ്തഗ്ഫറുല്ലാഹ, അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നു, വസ്തഗ്ഫർ ലഹുമുർ റസൂല, റസൂലിനോടും അവർ ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നു എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ റസൂൽ അവർക്ക് വേണ്ടി, അള്ളാഹുവെ അവർക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് പറയുക എന്നതിന് പകരം, റസൂലിനോട് അവർ ഇസ്തിഗ്ഫാറിന് ചോദിച്ചാലെന്ന് ആയത്തിനെ പോലും ദുർവ്യാഖ്യാനിക്കാറുണ്ട്. പദങ്ങളിൽ പോലും തിരുമലി നടത്തുന്ന പുരോഹിതന്മാരുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഇത്തരത്തിൽ കൈക്രിയകൾ നടത്തുന്ന ആളുകൾ അത് വേദക്കാരാണെന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ, നാശം, സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് ഇത് അള്ളാഹുവിങ്കിൽ നിന്നാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശം. ഫവൈലുൻ ലഹും മിമ്മാ കത്തബത് ഐദീഹിം വവൈലുൻ ലഹും മിമ്മാ യക്സിബൂൻ, അവർ സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയത് കൊണ്ട് അവർക്ക് നാശം, അവർ ആ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവർക്ക് നാശം എന്ന് അള്ളാഹു സൂറത്തുൽ ബഖറയിൽ ആവർത്തിച്ച് പറഞ്ഞ് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇവിടെ പ്രവാചകൻ, ഏതൊരു പ്രവാചകനാകട്ടെ, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുത്താഅ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. പിന്നെ സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ, വലൗ അന്നഹും ഇള്ളലമു അംഫുസഹും ജാഊക, എന്നിട്ടവർ താങ്കടുക്കൽ വരുന്നു, എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ, അള്ളാഹുവിനോടവർ ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നു, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തഗ്ഫർ ലഹും റസൂലു, റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ, അള്ളാഹുവിനെ അങ്ങേയറ്റം പൊറുക്കുന്നവനായി, പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, കരുണ ചെയ്യുന്നവനായിട്ട് അവർക്ക് കാണാമായിരുന്നു. അതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തുടർന്ന് 65-ാമത്തായത്ത്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا ثم لا يجدوا في أنفسهم حرجا في أنفسهم حرجا مما قضيت مما قضيت مما قضيت ويسلموا تسليما. نبيه എന്നാൽ നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ഇല്ല അവർ വിശ്വസിക്കുകയില്ല, അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുന്നതുവരേക്കും, പിന്നെ അതിനു പുറമെ നീ തീരുമാനിച്ചതിനെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഒരു വിഷമവും അവർക്ക് അനുഭവപ്പെടാതിരിക്കുകയും ഒരു കീഴൊതുക്കം അവർ ഒതുങ്ങുകയും ചെയ്യുന്നതുവരേക്കും. ഇതാണ് 65-ാമത്തെ വചനം. അഥവാ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമ ഷജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മ ഖദൈത വയുസല്ലിമു തസ്ലീമ.
1: എന്നാൽ ഇല്ല, കേട്ടോ, നിഷേധിക്കുകയാണ്. വറബ്ബിക, രണ്ടാമത്തെ കാര്യം അവിടെ ശക്തിപ്പെടുത്തി ഉറപ്പിച്ച് പറയുന്ന രൂപമാണ്,
0: നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല തന്നെ.
1: ഏതുവരെ? ഹത്ത യുഹക്കിമൂക്ക ഫീമാ ഷജറ ബൈനഹും,
0: അവർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ടായിരിക്കുന്ന വിഷയത്തിൽ താങ്കളെ അവർ വിധികർത്താവായി നിശ്ചയിക്കാത്ത കാലത്തോളം, തീരുമാനിക്കാത്ത കാലത്തോളം.
1: അതുമാത്രമല്ല, സുമ്മ പിന്നെ ലാ യജിദു ഫീ അൻഫുസിഹിം,
0: അവരുടെ മനസ്സുകളിൽ അവർ കണ്ടെത്തുകയും ഇല്ല,
1: അവർക്കുണ്ടാകാൻ പാടില്ല.
0: സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ, ഒരു വിഷമവും.
1: മിമ്മ ഖദൈത, നബിയെ നിങ്ങൾ വിധിച്ച കാര്യത്തിൽ.
0: വയുസല്ലിമു തസ്ലീമ,
1: സമ്പൂർണമായ ഒരു കീഴൊതുങ്ങൽ അവർ ഒതുങ്ങുകയും വേണം.
0: വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അള്ളാഹു ഈ വചനത്തിൽ ഇവിടെ നമ്മൾ അറിയിക്കുന്ന കാര്യം.
1: പലപ്പോഴും ഖുർആനിൽ പറഞ്ഞ കാര്യത്തെ സ്വീകരിക്കുകയും ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും.
0: അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഹദീസിലല്ലേ വന്നിട്ടുള്ളൂ,
1: ഹദീസിൽ അങ്ങനെ പലതും ഉണ്ടാകും, അത് സ്വഹീഹുണ്ട് ദഈഫുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന പ്രവാചക വചനങ്ങളെക്കുറിച്ച് അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ആളുകൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന ചില സംസാരങ്ങൾ കാണാൻ സാധിക്കും.
0: യഥാർത്ഥത്തിൽ ഈ ആയത്ത് കടുത്ത താക്കീതാണ് അത്തരം ആളുകൾക്ക് നൽകുന്നത്.
1: നിന്റെ റബ്ബാണ് സത്യം,
0: ഇല്ല, നിന്റെ റബ്ബാണ് സത്യം,
1: അവർ വിശ്വാസികളാവുകയില്ല.
0: ഏതുവരെ?
1: അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായ കാര്യത്തിൽ താങ്കളെ അവർ വിധികർത്താവായി സ്വീകരിക്കാത്ത കാലത്തോളം.
0: അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യം
1: അത് അറിഞ്ഞിട്ട്, അത് സ്വഹീഹാണെന്ന് സ്ഥിരപ്പെട്ട് മനസ്സിലായിട്ട്,
0: അത് പ്രമാണത്തിലുള്ളതാണെന്ന് അറിഞ്ഞിട്ടും
1: എനിക്കത് സ്വീകാര്യമല്ല,
0: എൻ്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്നവരെ കാണാം.
1: എങ്കിൽ അവർക്ക് വിശ്വാസികളാകാൻ സാധിക്കുകയില്ല.
0: അവസാനം എന്താ പറഞ്ഞത്?
1: പിന്നെ അവരുടെ മനസ്സിൽ ഒരു ഹറജും ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ല.
0: മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ വിധിക്ക്, അവിടുത്തെ അധ്യാപനത്തിന് സമ്പൂർണമായൊരു കീഴ്പ്പെടൽ അവർ കീഴ്പ്പെടുകയും ചെയ്യണം.
1: എന്നാൽ മാത്രമേ അവർക്ക് യഥാർത്ഥ വിശ്വാസികളാകാൻ സാധിക്കൂ എന്നാണ് അള്ളാഹുവിൻ്റെ ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം.
0: അതീവ പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഒരു വചനമായിട്ട് തന്നെ ഈ വചനത്തെ സത്യവിശ്വാസികൾ മനസ്സിലാക്കണമെന്നാണ് ഈ കൂട്ടത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട കാര്യം.
1: ധാരാളം ഹദീസുകൾ പ്രവാചകന്റെ അധ്യാപനങ്ങളെ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്ന ധാരാളം ഹദീസുകൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് തഫ്സീറുകൾ കാണാൻ സാധിക്കും.
0: തീർച്ചയായും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനങ്ങളാണ് പലതും. ഒരു സന്ദർഭത്തിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ, എന്നെ കഴിഞ്ഞാൽ, എൻ്റെ സ്വദേഹത്തെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളാകുന്നുവെന്ന്.
1: പക്ഷേ പ്രവാചകൻ ഉമറുൽ ഫാറൂഖിനെ തിരുത്തുകയാണ്, താങ്കളുടെ ദേഹത്തേക്കാൾ താങ്കൾ എന്നെയാണ് ഇഷ്ടപ്പെടേണ്ടത്,
0: എങ്കിലേ താങ്കൾക്ക് വിശ്വാസിയാകാൻ സാധിക്കൂ.
1: ഉമർ ഫാറൂഖിൻ്റെ ആ കാര്യത്തെ, ആ വചനത്തെ പ്രവാചകൻ തിരുത്തുകയാണ് ചെയ്യുന്നത്.
0: ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും.
1: അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തേക്കാൾ, സ്വന്തം മാതാപിതാക്കളേക്കാൾ ഞാൻ പ്രിയങ്കരനായി മാറുന്നതുവരെ നിങ്ങൾക്ക് വിശ്വാസികളാകാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രവാചക അധ്യാപനങ്ങളെ അതിനെ ഗൗരവത്തോടുകൂടി പ്രാധാന്യപൂർവ്വം സ്വീകരിക്കേണ്ടവരാണ് സത്യവിശ്വാസികളെന്ന് ധാരാളം ഹദീസുകളിലൂടെ പ്രവാചകൻ തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
0: പക്ഷേ ഖേദകരമായ കാര്യം, ഹദീസുകൾക്ക് അത്രയൊന്നും വില കൽപ്പിക്കാത്ത, പ്രാധാന്യം കൽപ്പിക്കാത്ത ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
1: അത്തരത്തിലുള്ള വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ.
0: ഖുർആനും അതിൻ്റെ വിശദീകരണമായ ഹദീസും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
1: വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ. നമ്മളിപ്പോൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു നിസാഇൻ്റെ 63 മുതൽ 65 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വ ഖൈറ മാ ബഅദഹ വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വ ശർരി മാ ബഅദഹ. റബ്ബി أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر.
5: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
4: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
4: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
5: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
4: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ.
5: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
4: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
5: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
4: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
5: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
6: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിംഗ് ലൈവിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും പതിവ് പോലെ ഇന്ന് വീണ്ടും നമ്മളുടെ ഈവനിംഗ് ലൈവ് പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ, ഈവനിംഗ് ലൈവിൽ നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ആദ്യമായി ഹൃദ്യമായ സ്വാഗതം നേരുന്നു. നമ്മൾ കൂടെ ഇന്നത്തെ ഈവനിംഗ് ലൈവിലുള്ള മൂന്നാളുകളുണ്ട്, അവരെ നമുക്ക് പരിചയപ്പെടണം. പുറമെ ഇന്ന് കൂടെ വന്നിരിക്കുന്ന ആളുകളേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സഫിയ കെ തിരുങ്ങാടി, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, സുബൈദ പുളിക്കൽ, അൻവർ വി എടത്തനാട്ടുകാര, ഐഷ അങ്ങാടിപ്പുറം, ജമീല വി കെ പൂനൂർ, റഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ പതിവ് പോലെ ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ നമ്മളെ കൂടെയുള്ള ആളുകളാണ്. മുഗൾ സൂ ചെറുമംഗലം, ഓക്കെ, അമ്ര ബിന്ത് യാസിർ, ഓക്കെ. ഓ, വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറക്കാത്തുഹു. താഹിറ ടി കെ കാസർകോടും, അമീർ ടി എടത്തനാട്ടുകര, ജമീല വി പി കാളിക്കാവ്, അൽഹംദുലില്ലാ മാഷാ അല്ലാ. അമീർ ടി എടത്തനാട്ടുകര ഒരു മെസ്സേജ് അയച്ച, ആരാധനകൾ വെറും ഒരു ശീലമായി യാന്ത്രികമായി ചെയ്തു തീർക്കാനുള്ളതല്ല, മറിച്ച് അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള ആത്മീയ ചുവടുവെപ്പുകളാണ്. അതിനാൽ നമ്മുടെ ഓരോ കർമ്മങ്ങളും ആത്മാർത്ഥതയോടെയും ഹൃദയ സാന്നിധ്യത്തോടെയും സാന്നിധ്യത്തോടെയും നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമീജ പാറാൽ, താഹിറ ടി കെ കാസർഗോഡും ശേഷം കൂടെയുണ്ട്, സലാം പറഞ്ഞു വന്നതാണ്. വാലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തുഹു. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും സലാം.
0: എന്തൊക്കെ വിശേഷങ്ങൾ?
1: അൽഹംദുലില്ലാ.
0: എല്ലാവർക്കും സുഖാണോ? നല്ല സുഖാണോ? അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്കൊന്നിങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ. ഞാൻ ഈ വായിച്ച പേരുകളൊക്കെ എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവരവരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആരാന്നുള്ളത് ഇപ്പൊ അവർക്ക് അറിയണ്ടേ? അറിയണ്ടേ? അറിയണ്ട, തലാട്ടിയിലൊന്നും അവരറിയില്ല. അറിയണം. ഓക്കെ, അപ്പൊ ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് തുടങ്ങിക്കോ. ഇനായ ഫാത്തിമ. ഇനായ ഫാത്തിമ. ഇനായ ഫാത്തിമ എവിടുന്ന? കൊയിലാണ്ടി. പിന്നെ
2: വീട്ടിലാരുള്ളത്?
0: ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അനിയത്തിയുണ്ട്. ഉമ്മ എന്ത് ചെയ്യുന്നു? ആണോ? പിന്നെ ഉപ്പേ?
2: ഉപ്പ ഡ്രൈവർ.
0: എവിടെ? തന്നെ. ശരി, അപ്പോ പിന്നെ ഈ വർഷം ആദ്യമായിട്ടല്ലേ ഗ്രീൻ ഹോമിൽ വന്ന്? ഈ വർഷമല്ലേ ഫസ്റ്റ് വന്നല്ലേ? കഴിഞ്ഞ വർഷമല്ലല്ലേ ഈ വർഷമല്ലേ? അപ്പോ റേഡിയോയിൽ എത്രാമത്തെ തവണ ഇപ്പൊ വരുന്നേ? മൂന്നാമത്തെ. യാ, ശരി ശരി ശരി ശരി. അപ്പൊ ഇനായ കേട്ട ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇനി വേറെ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ട്. സൗണ്ട് കുറവുണ്ടോ? ഇല്ലല്ലോ. ഇനായൻ്റെ സൗണ്ടേ കാരണം. ഇനായ ഇങ്ങനെ മസിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് സൗണ്ട് വരുന്നില്ല. ഫ്രീ ആയിട്ട് പറ. ഇനായ, അടുത്ത ആളെ പരിചയപ്പെടാം.
1: റഹ്മ കെ എച്ച്.
0: ആദ്യമായിട്ടല്ലേ വരുന്നേ റേഡിയോയിൽ? ഫസ്റ്റ് ആണോ
1: വരുന്നേ?
0: പക്ഷെ ജി ഇരിക്കണ കണ്ടാ വിചാരിച്ചു, ജി എന്നോ അവിടെ വന്നിരിക്കുന്നുണ്ട്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സിൽ. അപ്പോൾ ആറാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കി കുട്ടിയാണ് ഇനായ പോലെ തന്നെ. എന്താണ്, വീട് എവിടെയാണ്?
1: എറണാകുളം കലൂർ.
0: എറണാകുളം കലൂരാണ്. അപ്പോ ഒന്ന് ഇനായ, രണ്ടാമത്തത്
1: റഹ്മ.
0: റഹ്മ, എറണാകുളം, കലൂര്. വീട്ടിലാരുള്ള?
1: ഉമ്മ, പാപ്പ, മമ്മ, മാമി, പിന്നെ കസിൻസ്, അനിയന്മാര്.
0: ഒരുപാട് ആളുണ്ട്. അപ്പം അടിപൊളിയാണ്. അപ്പം അവിടുന്ന് എങ്ങനെയാണ് പോകുന്നു? അല്ല, എങ്ങനെ പോരാൻ പറ്റി നിനക്ക്? ഇത്ര ആളുകൾക്കിടയിൽ നിന്ന് എങ്ങനെ പോരാൻ പറ്റി? സങ്കടായില്ലേ? സങ്കടായിനോ? ഇപ്പൊ ഒക്കെ പോയില്ലേ? മാഷാല്ലാ. അങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ലല്ലേ നമുക്ക്. പഠിക്കണ്ടേ അല്ലേ? നിന്റെ ഇഷ്ടത്തിന് പോന്നാ? ആണോ? റഹ്മന്റെ ഇഷ്ടത്തിന് വന്നാ? എന്നിട്ടോ എന്തൊക്കെയാ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം തോന്നുന്നുണ്ടോ?
1: ആദ്യം തോന്നി,
0: ആദ്യമൊക്കെ തോന്നിനില്ലേ, ദേഷ്യം പിടിച്ചില്ലേ ആദ്യമൊക്കെ, ഇപ്പോ അടിപൊളിയാണ്. അതെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളുടെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുക്കൂലേ അല്ലേ, പൊരുത്തപ്പെട്ടു പോകാനൊക്കെ. പിന്നെ പിന്നെ പിന്നെ ശരിക്കും നമ്മൾ പ്രസവിച്ച സമയത്ത് നമുക്ക് നല്ല നമ്മളെ പ്രസവിച്ച സമയം ഉണ്ടാവില്ലേ, ആ സമയത്ത് ആ കുട്ടി ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് ഈ കരയണതേ, അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് അല്ലേ, വന്നിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കരയണം. ഇവിടെ ശരിയില്ല, എന്തത് ഇവിടെ, അവിടെ നല്ല സുഖേനി ഗർഭപാത്രത്തിൽ അല്ലേ, 9 മാസം അടിപൊളിയായിട്ട് നിന്ന്, ആരൊന്നും കേൾക്കണ്ട, ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നിന്ന് പുറത്തിറങ്ങി ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്തെല്ലാം ഇവിടെ കാണുന്നത്, എന്തൊക്കെയാണ്, ഭ്രാന്ത് കടിച്ചിട്ട് കരയണം. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ എന്തായി, എന്തായി, അപ്പൊ ഇഷ്ടപ്പെട്ട ഓരോരുത്തരെ കാണാൻ തുടങ്ങി, പ്രിയപ്പെട്ട ഉമ്മാനെ കാണാൻ തുടങ്ങി അല്ലേ, അതുവരെ ഉമ്മാന്റെ വയറേ കണ്ടിട്ടുള്ളായിരുന്നു, അതിൻ്റെ അകത്ത് കാഴ്ച കിട്ടിയിട്ടില്ല, പുറത്തു കഴിഞ്ഞ് എല്ലാം കണ്ടൊക്കെ റെഡിയായി. എന്നിട്ട് പിന്നെ ഈ ദുനിയാവിൽ നമ്മളിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് പോവാൻ നമുക്ക് പിന്നെ ഒരു മടി ഉണ്ടാവും, പക്ഷേ പോയേ പറ്റൂ. എവിടേക്ക് പോകണം, പരലോകത്തേക്ക് പോകണ്ടേ? നല്ല ചെയ്ത ഒരാള്, നന്മ ചെയ്ത ഒരാള് മരണപ്പെടുകയാണെങ്കിൽ ഒരിഷ്ടമല്ലെങ്കിലും പോയേ പറ്റൂ, തിന്മ ചെയ്തൊരാള് ഇഷ്ടമല്ലെങ്കിലും പോയേ പറ്റൂ, നന്മ ചെയ്തൊരാൾക്ക് ആരാണെങ്കിലും പോയേ പറ്റൂ. നന്മ ചെയ്തൊരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോരാൻ ആഗ്രഹിക്കൂല, പിന്നെ ഇങ്ങോട്ട് പോകും, പിന്നെ അവരൊക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുള്ളൂ സ്വർഗത്തിൽ. അപ്പം അതാണ് നമ്മളെ യാത്ര അല്ലേ. അപ്പം ആ യാത്രക്കിടയിൽ എറണാകുളം കല്ലൂരിൽ നിന്നും റഹ്മ കുറച്ച് സമയം ഇവിടെ വന്നിരുന്നു. എന്നിട്ട് എന്തിനാ മെയിനായിട്ട് പർപ്പസ് എന്തായിരുന്നു, നമ്മളെ ഖുർആൻ പഠിക്കണം, നല്ലൊരു നോളജ് നമുക്ക് കിട്ടണം, നല്ലൊരു അന്തരീക്ഷത്തിൽ പഠിക്കണം, ഇതുപോലെ സാഹചര്യങ്ങളിലൊക്കെ വന്ന് നല്ല നമ്മളെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ തന്നെ വന്ന ഒരാളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ആരാണ്? സുബൈദ. സുബൈദ എവിടെ നിന്നാണ് വരുന്നത്? സുബൈദ ഡൽഹിന്നാണ് വരുന്നത്. ജന്തർമന്തർ എന്നല്ലേ ഡൽഹിയിലെവിടെ സുബൈദന്റെ ശരിക്കും വീട്?
1: ഞാൻ ജാമിയമില്ല ഇസ്ലാമിന്റെ അടുത്താണ്.
0: ജാമിയമില്ല ഇസ്ലാമിന്റെ അടുത്താണ്. പക്ഷെ ജന്തർമന്തർക്കൊക്കെ പോവാ, അപ്പൊ ഭയങ്കര വിപ്ലവമൊക്കെ നടന്നില്ലേ, അറിഞ്ഞോ വല്ലതും? നീ അറിഞ്ഞോ? ഏ ഞാൻ വിചാരിച്ചു നീ അറിഞ്ഞിട്ടില്ല, എവിടെ ആയതുകൊണ്ട്. ഓക്കെ, ജന്തർമന്തർ പോയിണ്ടോ എപ്പോഴെങ്കിലും? പോയിട്ടില്ലേ. അപ്പോ ദില്ലി സേ ഇതറായ അല്ലേ. അപ്പോഴേ ഇപ്പൊ സുബൈദ വീട്ടില്, സുബൈദ കുറെ മുമ്പ് എത്ര തവണ വന്നിട്ടാണ് റേഡിയോ?
1: ഞാൻ 7th മുതൽ ഇവിടെ വന്ന് തുടങ്ങിയതാ.
0: കണ്ടോ റഹ്മ, 7th മുതൽ 7th 8th ഇപ്പോ
1: 9th
0: 9th. അതിന്റെ ഇടയിലൊക്കെ റേഡിയോ വന്നില്ലേ? എത്രയോ തവണ റേഡിയോ വന്നിട്ടുണ്ട്, പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നെന്താ, ഇന്നത്തെ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം ആരാ അവതരിപ്പിക്കാം? പാട്ട് പാടൂല്ലേ? ഏത് പാട്ടാ, എന്താണ്, പോമാണോ അല്ലെങ്കിൽ സ്റ്റോറിയാണോ? സ്റ്റോറി റീഡിങ് ആണോ? റെഡിയാണോ റഹ്മ? റെഡിയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോകും. ഓക്കെ ആണോ? ഓക്കെ, യു കൻ സ്റ്റാർട്ട്.
1: ദി മങ്കീസ് അഡ്വഞ്ചർ. There was a monkey who sat in his cage in the zoo, feeling bored. He was tired of the zoo and wondered what would the outside was like. It must be very exciting outside the zoo, he said to his friends. One day I shall escape and find out. Just wait and see. Then one day, a careless zookeeper forgot to lock the monkey's cage. The monkey saw his chance and dashed out of the zoo. He didn't even say goodbye to his friends. Come back, monkey, shouted the zookeeper. Look, here's a nice banana for you. Come back. But the monkey didn't stop. Instead, he jumped into a bus, which was passing by. Fare, please, fare, said the bus conductor to the monkey. The monkey didn't know what to do. He didn't have any money, so the naughty monkey jumped off the bus without paying his fare. Come back. Come back here, shouted the conductor, shaking his fist angrily. Then he saw the zookeeper coming behind the bus on his bicycle. After him shouted the conductor, jumping on the bicycle handlebars. Catch the monkey! The monkey ran fast as he could. He ran straight into a policeman, knocking him off his feet. The policeman was very angry. Come back here at once, he shouted, and blew his whistle. The policeman also joined the chase behind the zookeeper and the bus conductor. Oh, look! So the monkey spotted a fruit stall in a street market. Lots of lovely things to eat. And in a twinkle, he had stolen a big banana. Hey, come back here, shouted the green worker. And he joined the chase behind the policeman, the bus conductor, and the zookeeper. In a short while, the monkey had gathered a huge crowd behind him, all of them shouting, come here, come back here, come back. Now, the monkey was getting tired of being chased, so he threw the banana skin over his head, and the green grocer slipped on it, and everyone else fell off him in a big heap on the pavement. Meanwhile, the monkey hopped on another bus. Soon the monkey was back at the zoo. He quietly slipped into his cage. Listen, he said to his friend, let me tell you about my adventures. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഒരു മങ്കി ഉണ്ടായിരുന്നു, സൂവിൽ ഉണ്ടായിരുന്ന മങ്കി. അപ്പോൾ ആ മങ്കിക്ക് ഈ മങ്കി ശരിക്കും സൂവിൻ്റെ പുറത്ത് പോയിട്ടില്ല. അപ്പോൾ ആ മങ്കിക്ക് സൂവിൻ്റെ പുറത്ത് എന്താ നടക്കണേന്നെല്ലാം അറിയണം. പിന്നെ ഓൻ പോയപ്പോൾ ആദ്യം തന്നെ ബസ്സിലാണ് കയറിയത്. പിന്നെ ബസ്സിലത്തെ ആൾക്ക് പൈസ കൊടുത്തില്ല. അപ്പോൾ ബസ്സിലത്തെ ആളും പിന്നെ സൂ കീപ്പറും മങ്കീൻ്റെ പിന്നാലെ ഓടി. അങ്ങനെ മങ്കി കുറേ കച്ചറ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെല്ലാവരും മങ്കീൻ്റെ ബാക്ക് കൂടെ ഓടി. എന്നിട്ട് എങ്ങനെയോ സൂവിൽ തിരിച്ചെത്തിയപ്പോൾ മങ്കി ആ ഫ്രണ്ട്സിനോട് പറഞ്ഞ് അഡ്വഞ്ചേഴ്സ് പറയണ അതാണ് ഈ കഥയിലുള്ളത്.
0: അപ്പോൾ നമുക്ക് കുറച്ച് സമയം നമ്മുടെ റഹ്മയുടെ ചെറിയൊരു കഥ, ഒരു കഥ പറയുമ്പോൾ അതും കഴിഞ്ഞു. ജമീല വി പി കളിക്കാവ്, മാഷാല്ലാ, ഇന്നത്തെ ഈവനിങ് ലൈവിൽ ചേരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. കുഞ്ഞുമക്കളെ, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ജമീല വി പി കളിക്കാവ്. എന്താ ചോദിച്ചത്? സുഖമല്ലേ? അപ്പം എന്താ പറയേണ്ടത്?
1: സുഖമാണ്,
0: അൽഹംദുലില്ലാ. അതുപോലെ അബ്ദുറാസിഖ് മാംഗ്ലൂർ, ബാർക്കല്ലാ ഫീക്ക്. വഹീദ അറ്റിക്കോ ആറ്റിക്കോട്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. വണ്ടി ഓടാത്ത റൂട്ട്, അതിൻ്റെ ഉത്തരം എന്താണ്? വണ്ടി ഓടാത്ത റൂട്ട് ഏതാണ്? മോളുടെ ഫസ്റ്റ് കഥ തന്നെ ഉഷാറായിട്ടുണ്ട്, കഥ ഉഷാറായിന്. അപ്പോൾ ഒക്കെ നല്ല സന്തോഷമുണ്ട്, റഹ്മ ചിരിക്കുന്നുണ്ട്. ഷുഹൈബായ വളപട്ടണം പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, ഫജർ കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏതാണ്? ഫജർ കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത്, നിങ്ങളോട് കൂടിയല്ല, എല്ലാവർക്കും പറയാം. നല്ല നല്ലൊരു ചോദ്യം. മോളുടെ ഫസ്റ്റ് കഥ ഉഷാറായി എന്നാൽ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ വണ്ടി ഓടാത്ത റൂട്ട് ഏതാ?
1: സൂറ ഫജർ.
0: ഫജർ കൊണ്ട് ഫജറിൽ അവസാനിക്കുന്ന സൂറത്ത് ഏതാണെന്നാണ് ചോദിച്ചത്. ഫജറിൽ അവസാനിക്കും, ലാസ്റ്റ് എൻഡിങ് ദ ഫജർ,
1: സൂറ ഫജർ.
0: വണ്ടി ഓടാത്ത റൂട്ട് ഏതാണോ? ചെടിന്റെ റൂട്ടല്ല, അത് ആദ്യം പറഞ്ഞ ആളാരാണോ? ജമീല വി പി കളിക്കോ, ബീറ്റ്റൂട്ട്. എങ്ങനെയുണ്ട് ചോദ്യം? അടപ്പാൾ ഷൈബാൻ വളപട്ടണം അമീർ ടി അടുത്തനാട്ടെ ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഒരു കഥ ഞാൻ പറയട്ടെ. നെല്ലിനുള്ളിൽ അരിമണി എന്നാണ് കഥ. ഒരു വൈകുന്നേരം സവാരിക്ക് ഇറങ്ങിയതായിരുന്നു നമ്മുടെ ഗുരുവും ശിഷ്യനും. എന്താ സവാരി എന്നറിയില്ലേ? പാതയോരത്ത് അഭിമുഖമായി നിൽക്കുന്ന രണ്ട് വീടുകൾ ചൂണ്ടിക്കാട്ടി ഗുരു ചോദിച്ചു, ആ വീട് ഏതാണെന്നറിയോ? ഇല്ല എന്ന അർത്ഥത്തിൽ അതിലുള്ള ഒരാൾ തലയാട്ടി. അപ്പൊ പറഞ്ഞെന്താണോ, പണ്ട് പണ്ട് വളരെ അടുത്ത ചങ്ങാതിമാരായിരുന്ന രണ്ടുപേരാണ് ആ വീടുകളിൽ പാർക്കുന്നത്. ഇപ്പോൾ അവർ വലിയ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. അടുത്ത ചങ്ങാതിമാരെന്തായി മാറി? ശത്രുക്കളായി മാറിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലെ കഥ? അവർ ശത്രുക്കളായി മാറിയതിൻ്റെ കഥ അറിയോ? അറിയില്ല, കേട്ടോ. അത്രയും വലിയ അടുപ്പമായിരുന്നു അവർ തമ്മിൽ. ഇരു മെയ്യാണെങ്കിലും ഒറ്റ കരളെന്ന പോലെ, നമ്മൾ പറയില്ലേ ശരീരം രണ്ടാണെങ്കിലും മനസ്സൊന്ന, അങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവരുടെ അടുപ്പം ഗ്രാമത്തിലെല്ലാവർക്കും വലിയ സംസാര വിഷയമായിരുന്നു. ഓ, എന്തൊരു സ്നേഹം, രണ്ട് സുഹൃത്തുക്കൾ അടിപൊളി എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ അസൂയ പിടിച്ച ഒരാൾക്ക് ഒരാശയം തോന്നി. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നതിന്, ആർക്കാണ് അസൂയ എന്നത്? ഒരു സുഹൃത്തിന് ഭയങ്കര അസൂയ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒന്നായി നടക്കണ്ട, മനസ്സിൽ അസൂയ വന്ന്. അസൂയ വന്നിട്ട് ഒരു ദിവസം ഈ രണ്ട് ചങ്ങാതിമാരിങ്ങനെ ആഹ്ലാദത്തോടെ നടന്നു പോകുമ്പോൾ അസൂയുള്ള ഒരാൾ വല്ല അതിലെ ഒരാൾ പേര് ചൊല്ലി വിളിച്ചു. ഏയ്, ഇവിടെ വാ, വിളിച്ചു. എന്നിട്ട് കുറച്ചപ്പുറത്ത് കൊണ്ടുപോയിട്ട് ചെവിയിൽ പതിയെ ഒരു സ്വകാര്യം പറഞ്ഞു. എന്താ സ്വകാര്യം എന്നോ? നെല്ലിനുള്ളിൽ ഒരു അരിമണി. നെല്ലിനുള്ളിൽ ഒരു അരിമണി. നെല്ല്, യു മീൻ ദ നെല്ല്? റൈസ്? ആ, റൈസ് ദ ഫസ്റ്റ് ഫോം. ആ, ദാറ്റ്സ് നെല്ല്. അതിൻ്റെ ഉള്ളിൽ ഒരു റൈസ്, അരിമണി. ഇതിലെന്ത് കാര്യം എന്ന മട്ടിൽ അയാൾ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. നെല്ലിനുള്ളിൽ അരിമണി. അങ്ങനെ കൂട്ടുകാരൻ ചോദിച്ചു, അയാൾ എന്താ നിന്നോട് സ്വകാര്യം പറഞ്ഞ്? അയാൾ പറഞ്ഞു, നെല്ലിനുള്ളിൽ ഒരു അരിമണി. ചിരിച്ചുകൊണ്ട് മാറ്റി അയാൾ പറഞ്ഞു, അയാൾ പറയാ, എന്താ പറഞ്ഞേ? നെല്ലിനുള്ളിൽ അരിമണി, അരിമണി ഇതാ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് മറ്റവൻ്റെ മനസ്സിൽ, ഇതിലെന്തോ ഒരു കള്ളത്തരണ്ടല്ലോ. ചെങ്ങാതിക്ക് അങ്ങനെ തോന്നിയത്, നെല്ലിനുള്ളിൽ ഒരു അരിമണി എന്ന കാര്യം എന്തിൻ്റെ ഒരു രഹസ്യ കോഡാണ്. ആ രഹസ്യമായിട്ട് പറഞ്ഞതായിരിക്കും അത്. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു രഹസ്യം മറ്റേയാൾ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട്. ഇനായാ എന്താ പറഞ്ഞേ? ഞാൻ അറിയാൻ പാടില്ലാത്തൊരു രഹസ്യം കൂട്ടുകാരൻ പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്, എന്തോ ഒരു രഹസ്യമാണെന്ന് വിശ്വസിച്ചു. അപ്പം മറ്റവനോട് ദേഷ്യം തുടങ്ങി. ദേഷ്യമായപ്പോൾ പിന്നെ എന്തായി? സത്യം പറ, എന്താ രഹസ്യം? ഒരു രഹസ്യമില്ല, എന്നാലുണ്ട്. സത്യം പറ, സത്യം പറ. അങ്ങനെ തമ്മിൽ വഴക്കായി, അടിയായി. എന്തിനു പറയുന്നു, ആ സുഹൃത്തുക്കൾ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി. പരസ്പര കണ്ട കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ. രണ്ട് വീടുകളിലെയും മതിലുകൾ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഗുരു പറയണേ, നോക്ക്, ഇന്ന് ഈ രണ്ട് വീടിൻ്റെ അടുത്തുള്ള വലിയ മതിലുണ്ടല്ലോ, ആ മതിലിനേക്കാൾ വലിയൊരു മതിൽ എവിടെ ഉണ്ടെന്നോ? എവിടെ ഉണ്ട്? അവരുടെ വീടിൻ്റെ മതിലിനേക്കാൾ വലിയ മതിൽ എവിടെ ഉണ്ട്? അയാളുടെ രണ്ടുപേരുടെയും അവരുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മൂന്ന് പേര് കൂടി നിൽക്കുമ്പോൾ രണ്ടു പേര് തമ്മിൽ സ്വകാര്യം പറയരുത്. ആര് പറഞ്ഞേ? നബി പറഞ്ഞത്. മൂന്ന് പേരിങ്ങനെ നിൽക്കുമ്പോൾ രണ്ടാളിങ്ങനെ കുച്ചു കുച്ചു കുച്ചു കുച്ചു കുച്ചു കുച്ചു കുച്ചു, എവിടെ നിൽക്കട്ടോ, ഞങ്ങൾ രണ്ടാൾ ചെറിയൊരു കാര്യം പറയട്ടെ. അപ്പം മൂന്നാമത്തെ ആൾക്ക് എന്താ തോന്നുക? എന്താ തോന്നുക സുബൈദ? ഇത് എന്നെ പറ്റി എന്താ പറയണം അല്ലേ? എന്നിട്ട് തിരിച്ച് എന്താ പറഞ്ഞു വെച്ചുമ്പോ, അതൊരു തമാശ പറഞ്ഞ. അപ്പൊ സംശയം തോന്നൂലേ? അല്ല അല്ല അല്ല റഹ്മ, സംശയം അല്ലേ? അതാണ്ടാ നബി പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ മൂന്നാളിരിക്കെ രണ്ടു പേര് സ്വകാര്യം പറയരുത്. അപ്പൊ ഈ കഥയിൽ നിന്ന് എന്താ കിട്ടി നമുക്ക്? ചൈത്താൻ ഇങ്ങനെയാണ് ഓരോ പണി ഒപ്പിക്കുക, തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ. ഓക്കെ, ശരി. അപ്പൊ കഥയുടെ പാടൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. എന്താ കഥയെന്ന് മനസ്സിലായത്? ഇനായക്ക് പറയാ, റഹ്മ പറയാം, സുബൈദ പറയാം.
2: സംശയമാണ്
0: എല്ലാവരുടെയും പ്രശ്നം അല്ലേ? ഡൗട്ട്, എന്തോ എന്നെ പറ്റി. അപ്പൊ ഡൗട്ട് നമ്മൾ ഊഹം, ഊഹം മീൻസ് തിങ്കിങ്
1: വിത്ത്
0: ഡൗട്ട്, ആ ഗസ് ഗസ് ചെയ്യുക അങ്ങനെ. ആ ആ ആ ആ അപ്പം ഇന്ന ബാലിമുൻ എന്ന് പറഞ്ഞിട്ട് അധിക ഊഹവും തെറ്റാണ്, പാപമാണ്. വെറുതെ ഊഹത്തെ കുറിച്ച് ചിന്തിക്കേണ്ട, ഒന്നും അവ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ കോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണ്ടേ, ആ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല സാരല്ല റഹ്മ, അങ്ങനെയാകുമ്പോൾ തെറ്റൂല ആരേറ്റും, മറ്റേത് എപ്പോഴും തെറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോവാം. ഐഷ തോട്ടശ്ശേരിയറ, ജമീല വി പി കാളിക്കാവ്, അൽഹംദുലില്ല ന്യൂ സ്റ്റോറിയാണല്ലോ, വെരി ഗുഡ്, ഹാപ്പി, നല്ലൊരു സന്ദേശം കൂടിയായി. നഫീസ കാടാമ്പുഴ, പിന്നെ സൂറത്തുൽ ഖദർ ഉത്തരം ഏതിൻ്റെ, ഫജർ കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത്, ഫജർ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തോ, സൂറത്ത് ഏതാ ഫജർ കൊണ്ട് ആരംഭിക്കുന്ന? അവരു നല്ല, ഇനി കുട്ടികളോടൊക്കെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം കിട്ടി, ഫജർ കൊണ്ട് അവസാനിക്കുന്ന സൂറത്തും ഫജർ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തും ഏതാണ്? ഇന്ന് ഹോസ്റ്റലിൽ പോയിട്ട് ചോദിക്കണം. അപ്പോ പിന്നെ ഉത്തരം ഫൗസിയ മമ്മു, കാരുണ്യം കൊയിലാണ്ടി, സഫിയ എടപ്പാളതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഖദർ, ഇന്ന് കുട്ടികളുടെ കൂടെയുള്ള സാർ ആരെന്ന് പറഞ്ഞില്ലല്ലോ, സലാം സാർ ആണോ? ഏ ആണല്ലോ. നഫീസ പി എ താമരശ്ശേരി, സൂറത്തുൽ ഖദർ, സഫിയ കെ തിരങ്ങാടി, അവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം പറഞ്ഞ ബീട്രൂട്ട്, സൂറത്തുൽ ഖദർ, സൽമ ഫറൂഖ് രണ്ടിൻ്റെയും ഉത്തരം പറഞ്ഞു. ഓക്കെ, പിന്നെ ആ ബീട്രൂട്ട് പോലെ വേറെ റൂട്ട് കൂടിയുണ്ട്, അതേതാ? ആറ റൂട്ട്, ആറ റൂട്ടില്ലേ, ബിസ്ക്കറ്റ്, അതാണ് വണ്ടി ഓടാത്ത റൂട്ട്. പക്ഷെ അതുകൊണ്ട് വണ്ടി ഓടും അല്ലേ, അതും കൊണ്ട് വണ്ടി ഓടും. അപ്പോ നല്ല കഥയായിരുന്നു കഥ. പിന്നെ റഹീം എന്ന പഠനം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? റഹീം എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്, മറ്റൊരു ചോദ്യമാണ്. റഹ്മാൻ റഹീം എന്നുള്ള പദം മറ്റൊരു ചോദ്യമാണ്. പേരിൽ ഞാനൊരു കൊലയാളിയാണെങ്കിലും ഞാൻ എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരാളാണ്. പേരിൽ ഞാനൊരു കൊലയാളിയാണ്, പക്ഷെ ഞാൻ എല്ലാവർക്കും നല്ല ആശ്വാസം, എന്നെ എല്ലാവർക്കും വേണം, എൻ്റെ പേരിലൊരു കൊലയാളിയാണ് ഞാൻ. ബ്രെയിൻ ഒന്നല്ല, അയ്യടാ, ബ്രെയിൻ കൊലയാളിയാ, ഷെയ്ത്താനോ? അല്ല,
1: കൊലയാളി മീനിങ്
0: കൊലയാളി മീൻസ് കില്ലർ. സുബൈദക്ക് കൊലയാളി എന്ന് മനസ്സിലാവില്ല, കില്ലർ, കില്ലർ. ഇൻ ദ നെയിം ഐ ആം എ കില്ലർ, ബട്ട് എവ്രി വൺ നീഡ്
1: വാണ്ട്സ് മീ,
0: വാണ്ട് മീ, ദാറ്റ് ഈസ് ആൻസർ. എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പം ഊഹ് അത് വേണം വേണം വേണം, വേഗം അതിൻ്റെ അടുത്ത് അത് വാങ്ങി ഉപയോഗിക്കും. ഓക്കെ, അത് നല്ലൊരു ചോദ്യം. സഫി എടപ്പാളാണ് ആ ചോദ്യം അയച്ചിട്ടുള്ളത്, നല്ല രസകരമായിട്ടുള്ള ചോദ്യം. പിന്നെ വാഴക്കുല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ കൊല ഇല്ലല്ലോ, വാഴക്കൊല എന്ന് പറയുമ്പോഴല്ലേ, അത് പറ്റില്ല. നഫീസ പി എ താമരശ്ശേരി അയച്ചിട്ടുണ്ട്. പിന്നെ അമീർ ടി അടുത്തനാട്ടുകാരെ ഉത്തരം അയച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഉത്തരം പറയാം, ബാക്കിയുള്ള ആളുകളും അയക്കുമോ നോക്കട്ടെ, അപ്പം നമുക്ക് പറയാം. വേറെ ആരാ വന്നോ? ആ വന്നിട്ടുണ്ട്, ഉത്തരം പറയട്ടെ. ആദ്യമായിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞത്, ഉത്തരം പറഞ്ഞത് അമീർ ടി എടത്തനാട്ടുകരയാണ്. പെയിൻ കില്ലർ,
1: മരുന്ന്,
0: പെയിൻ കില്ലർ കഴിക്കൂലേ,
1: ചില ആൾക്കാരെ കഴിക്കാറില്ല, പക്ഷെ
0: അധികം വേദന എല്ലാം വരുമ്പോ പെയിൻ കില്ലർ പോയി കഴിക്കും ചിലപ്പോ അല്ലേ. അപ്പോ സജന സിക്സ്ത് മെയിൽ കത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, പേരിൽ കൊലയാളി അല്ലേ. പിന്നെ ഊഹങ്ങളിൽ ചിലത് കുറ്റകരമാണെന്നല്ല ഖുർആൻ പറഞ്ഞത്, അതാണല്ലോ കുട്ടികളോട് സാർ പറഞ്ഞത്, ജമീല വി കെ പൂനൂർ. ഓക്കെ, കത്തിയാണോ അല്ല പെയിൻ കില്ലർ എന്നുള്ള മാഹിർ പർവീസ്, മാഹിർ, മാഹിർ ഇവിടെ ഉണ്ട് അല്ലേ. ഷംസാദ് തലശ്ശേരി ഉത്തരം പറഞ്ഞ ശരിയാണ്. പിന്നെ റഹീം എന്ന പദം എത്ര തവണ വന്നു എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം സഫിയ കെ തിരങ്ങാടി അയച്ചിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞ മറ്റൊരു, അകത്തറുത്താൽ പുറത്തറിയും, അകത്ത് വീട്ടിനകത്ത് വെച്ചിട്ട് നമ്മൾ അറക്കുകയാണെങ്കിൽ പുറത്തെല്ലാവരും അതറിയും. അകത്ത് വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ പുറത്തെല്ലാവരും അറിയും, കത്തിയോണ്ട് മുറിക്കും. എന്താ അതിൻ്റെ ഉത്തരം? പെയിൻ കില്ലർ എന്നുള്ള ഉത്തരം പലരും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരി, അപ്പൊ നമുക്കിനി സാരോപദേശം കേട്ടതിന് ശേഷം അടുത്ത പ്രോഗ്രാമിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കൂട്ടുകാരൊരുമിച്ചിരിക്കുമ്പോൾ അവിടെ സംഭവിക്കാറുള്ളത് പരസ്പര വർത്തമാനങ്ങളാണ്. എന്താണ് നമ്മൾ പരസ്പരം പറയാറുള്ള കാര്യങ്ങൾ? അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം കൂട്ടുകാരോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും നമ്മൾ ആരോടായിരിക്കുന്നു സംസാരിക്കുന്നത് എന്നത് വിഷയമല്ല. പക്ഷേ നാം സംസാരിക്കുന്ന ഏതൊരു വാക്കും മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല. മൈ അൽഫിദു മിൻ കൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കുപോലും സൂക്ഷ്മ നിരീക്ഷകരായിട്ടുള്ള സദാസമയം നമ്മുടെ കൂടെയുള്ള മലക്കുകൾ രേഖപ്പെടുത്താതെ എഴുതി വെക്കാതെ ഒരു വാക്കു നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ കൂട്ടുകാരൊത്ത്, നമ്മുടെ കുടുംബക്കാരൊത്ത്, നമ്മുടെ കസിൻസൊത്ത്, നമ്മുടെ ജോലിക്കാരൊത്ത്, നമ്മൾ യാത്രയിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും എവിടെയായിരിക്കുമ്പോഴും പറയുന്ന വാക്കുകൾ മലക്കുകൾക്ക് കേൾക്കാൻ കൊള്ളുന്നതാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? നമുക്ക് പരലോകത്ത് എതിരായിട്ട് മാറുമോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അനാവശ്യമായ എല്ലാ സംസാരത്തിൽ നിന്നും മാറി നിൽക്കണം എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ നരകത്തിപ്പോവാൻ കാരണം? നാവുകൊണ്ടാണ്. ഇല്ല ഹസാ ഇതി അൽസീനത്തിക്കും, അവരുടെ നാവുകൾ കൊയ്തെടുത്തത് കാരണത്താലാണ് അധിക പേരും നരകത്തിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ വർത്തമാനങ്ങൾ, പലപ്പോഴും വേണ്ടാത്ത കുറേ കാഴ്ചകളും അതുപോലെ തന്നെ റീൽസും ഷോർട്സും ഒക്കെ കണ്ടിരിക്കുന്ന പതിവുള്ള ആളുകൾ, അവരുടെ ഒരു തൊഴിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ട മാലിന്യങ്ങളും തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും ഒക്കെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അയാൾ കണ്ടതോ വലിയ തെറ്റ്, അയാളത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതോ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതോ തെറ്റ്. അത് മറ്റുള്ളവർക്ക് കൂടെ ആ ഒരു ചിന്തയും ആ ഒരു ആലോചനയും ആ ഒരു ടെൻഡൻസിയും ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അപകടം തന്നെയാണ് അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഒരു ജനറേഷൻ തന്നെ നശിച്ചു പോവാൻ, ഒരു കുടുംബം തന്നെ നശിച്ചു പോവാൻ ഒക്കെ അത് കാരണമായി മാറും. അതുകൊണ്ട് നമ്മുടെ വാക്ക് അത് ഏറ്റവും നല്ല വാക്കുകളായി മാറണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വജ്തനിബു ഖൗല സൂരി, നിങ്ങൾ അനാവശ്യമായ വാക്കുകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. അത്തരം സംസാരങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ നമ്മളുണ്ടായിരുത്. അത്തരം തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും സിനിമാ കഥകളും ഒക്കെ പറയുന്ന ആളുകളുടെ കൂടെ നമ്മൾ നടക്കരുത്. അങ്ങനെ സംസാരിക്കാനിരിക്കുന്ന ആളുകളോട് അവർക്ക് അതിനുവേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കരുത്. എനിക്കിത് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമില്ലെന്ന് അത്തരം ആളുകളോട് നമ്മൾ തുറന്ന് പറയുന്നതോടുകൂടെ പിന്നീട് നമ്മുടെ മുമ്പിൽ വെച്ച് അത്തരം കാര്യങ്ങൾ പറയാൻ അവർ ധൈര്യം കാണിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെയും ഈ ഒരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ വാക്കും മലക്കുകൾ എഴുതി വെക്കുകയും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നത് നമ്മൾ ഒരിക്കലും മറക്കാതെ വേണം നമ്മുടെ വാക്കുകൾ ഓരോന്നും പ്രയോഗിക്കാൻ, ഓരോ സംഗതികൾ നമ്മൾ പറയാൻ. തെറ്റായ കാര്യങ്ങൾ പറയുന്നതിലൂടെ നമുക്കൊരുപാട് കുറ്റം കിട്ടുമെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുന്നതിലൂടെ നമുക്കൊരുപാട് പ്രതിഫലം കിട്ടുമെന്നത് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ നല്ല കാര്യങ്ങൾ പറയുക, സമാധാനം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, ദീനീ ചിന്ത വളർത്തുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, ആരാധനയിലേക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം നൽകുന്ന നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങൾ, വിശേഷങ്ങൾ അന്വേഷിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് സ്വതക്കയും നമുക്ക് കൂടുതൽ പുണ്യവുമായിരിക്കും. കൊണ്ടുവന്ന് തരിക എന്നത് തിരിച്ചറിയുക. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്നതും നമ്മൾ പറയുന്നതുമൊക്കെ നമ്മുടെ ഉള്ളിൽ അത് തറഞ്ഞു പോവുകയും ഭാവിയിൽ അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ്, സ്വാധീനം, അതിൻ്റെയൊക്കെ ഒരു ഫലം ഭാവിയിൽ അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നല്ലതു മാത്രം പറയുന്നവരോടൊപ്പം ഇരിക്കാൻ, അതിന് പ്രോത്സാഹനം കൊടുക്കാൻ, ചീത്ത വാക്കുകളും ചീത്ത പ്രയോഗങ്ങളും ചീത്ത കഥകളും ഒക്കെ പറയുന്നവരിൽ നിന്ന് അതിനോടുള്ള വെറുപ്പും അകൽച്ചയും അവരെ അറിയിച്ചുകൊണ്ട് മാറി നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് യഥാർത്ഥത്തിൽ ഇത്തരം അനാവശ്യ വാക്കുകളിൽ നിന്ന് അവസരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത്, ആ ഒരു ക്വാളിറ്റി നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മുസ്ലിമായി ഈമാനുള്ളവരായി പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്നവരായി മരണം വരെ കഴിച്ചുകൂട്ടാനും മരണത്തിന് ശേഷം അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ. അപ്പോൾ സാരോപദേശം കേട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണം. അടുത്ത് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ചെറിയൊരു ഗ്യാപ്പ് വരാം. അതിൻ്റെ അടുക്ക് കുട്ടികളോട് ചെറിയൊരു കഥ പറയാം. ഒരു ചെറിയ കുട്ടി ഊക്കിലൊരു മാവിനെ കല്ലെടുത്തെറിയാൻ, നല്ല വെയിലൊക്കെ പോയൊരു വൈകുന്നേരം ഇങ്ങനെ നടക്കാനിറങ്ങിയ കുറച്ച് ആളുകളത് ശ്രദ്ധിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഗുരു

0: അവനാ മാമ്പഴം തിന്നുന്നതുപോലും ആ മാവിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് എന്നുകൂടി ഗുരു പറഞ്ഞു. നല്ല മനുഷ്യരും ആ മാവിനു പോലെയാണ്. ചിലർ അവരുടെ നേരെ ക്രൂരതയുടെ കല്ലുകൾ എറിയുമ്പോഴും നന്മയുടെ കനികളായിരിക്കും അവർ തിരിച്ചു കൊടുക്കുക. ഗുരു ചോദിച്ചു, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അയാളൊന്നും പറയാതെ ഇങ്ങനെ മിഴിച്ചു നിന്നു. അപ്പോൾ ഗുരു ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ നിസ്സാര കാര്യങ്ങളിൽ നിന്നും നമുക്കൊരുപാട് കാര്യം പഠിക്കാനുണ്ട്. കണ്ണ് തുറന്ന് പ്രകൃതിയിലെ എല്ലാ കാഴ്ചകളും നമ്മൾ കാണുക, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു. അപ്പം എന്താ നമുക്ക് കിട്ടുക? നമ്മളിങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ കിട്ടും. ഒരു മാവിന് കല്ലെറിയുമ്പം മാവ് തിരിച്ചു കൊടുക്കുന്ന പോലെ നമുക്ക് എതിരെ പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ കളിയാക്കും, നമ്മളെ പരിഹസിക്കും. പക്ഷെ നമ്മളതേപോലെ തിരിച്ച് പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളൊരു പാഠം ആ കഥയിലൂടെ നമുക്ക് കിട്ടിയല്ലേ. എങ്കിൽ ഇനി അടുത്ത ഒരു ഗാനമാണ് സുബൈദ. ഏത് പാട്ടാണ് നമ്മൾ
1: പാടുന്നത്?
0: You can start.

0: جزاك الله خير.
1: ما شاء الله. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം കേട്ടുകഴിഞ്ഞു. ഇനി ഇനായയുടെ ഒരു പാട്ട് കൂടി കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇനായ

0: جزاك الله خير.
1: إن شاء الله. അപ്പോ ഇനായിയുടെ പാട്ട് കേട്ടു. നേരത്തെ നമ്മുടെ സുബൈദയുടെ ഗാനം, ഇംഗ്ലീഷ് സോങ്, അത് കേട്ടു. എല്ലാം അടിപൊളിയായിരിക്കുന്നു. മഷാല്ലാ, ശ്രോതാക്കളുടെ മെസ്സേജുകൾ ധാരാളം വന്നു കഴിഞ്ഞു. ഇവിടെ സൂപ്പർ സോങ് ബാർക്കല്ലാ ഫീക്കും, സഫിയ എടപ്പാൾ. ഹെജ്റ മൂന്നാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന സുപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ. നമുക്ക് ഉത്തരം കിട്ടും, നോക്കാം. സുബൈദമ്മളുടെ പാട്ട് സൂപ്പറായി, ഇനിയും പാടണം കേട്ടോ. ജമീല വി കെ പൂനൂർ. ഇന്ന് പാട്ടും പ്രസംഗവും ഇംഗ്ലീഷിലാണല്ലോ. മാഷാല്ലാ, ബാർക്കല്ലാ ഫീക്കും. മുകുൽ സൂചർമംഗലം. ബാർബർമാരുടെ ശത്രു ആരാണ്? ബാർബർമാരുടെ ശത്രു ബാർബർ, യു മീൻ ബാർബർ, ഒരു എനിമി, എനിമി ആരാണ്? അപ്പോൾ ശുഐബായും വളപട്ടണം. ഒരു ചോദ്യമുണ്ട്, താ ഇല്ലാത്ത സൂറത്ത് ഏതാണ്? താ ഇല്ലാത്ത സൂറത്ത്. കുറേ ചോദ്യം ഒന്നിച്ച് ചോദിക്കാം, അവസാന സമയമായതുകൊണ്ട് പിന്നെ അങ്ങനെ പോട്ടെ. ജമീല സലാം, മഷാല്ലാ, ഓരോ കഥകളും ലൈക്ക് സ്റ്റോറീസ്. ജമീല വി പി കളിക്കാവ്. പിന്നെ നേരത്തെ നല്ലൊരു ഉപദേശമാണ് തന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ നല്ല ഗുണപാഠമുള്ള ജീവിതത്തിൽ പകർത്താൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് നേരത്തെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ. വളരെ നല്ലൊരു ഉപദേശമാണ് ബറക്കല്ലാ ഫീക്കും. ഓരോ സാരോപദേശങ്ങളും വളരെ മനോഹരമായിട്ടുണ്ട്. റഹീം എന്ന വാക്ക് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു നേരത്തെ, അതിൻ്റെ ഉത്തരം ആരൊക്കെയാണ് വന്നതെന്ന് നോക്കട്ടെ. ജീവിതത്തിൽ പകർത്താനുള്ളൊരു ഉപദേശമാണ് നമ്മൾ കേട്ടത്. നേരത്തെ സാരോപദേശവുമായി ബന്ധപ്പെട്ട മെസ്സേജാണ് കണ്ടത്. പിന്നെ അബ്സീനിയയിലേക്ക് ആദ്യമായി ഹിജറ പോയ കുടുംബം ആരുടെ കുടുംബമാണ്? പിന്നെ ഫൗസിയ, മമ്മു, കാരുണ്യം, കൊയിലാണ്ടി. ആ നേരത്തെ അവർ സലാം പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സാർ ഉത്തരം വായിച്ചിട്ടില്ല, അല്ല ഉത്തരം അയച്ചിട്ടില്ല, സലാം പറഞ്ഞു വന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ കണ്ട സമയത്ത് പെട്ടെന്ന് അവരുടെ പേര് വായിച്ചു പോയതാണ്. ശരി, അകത്തറുത്താൽ പുറത്തറിയുന്നത് എന്താണ്? അകത്തറുത്താൽ പുറത്തറിയുന്നത് ചക്ക. ചക്ക വീടിൻ്റെ അകത്തറുത്ത് കഴിഞ്ഞാൽ, മുറിച്ചു കഴിഞ്ഞാൽ പുറത്തെല്ലാവരും അറിയും, ആ അവിടെ ചക്ക മുറിച്ചിട്ടുണ്ട്. ഉത്തരം കറക്റ്റ് അല്ലേ? നിങ്ങൾക്കത് അങ്ങനെ തന്നെ മനസ്സിലാക്കി തരേണ്ടി വരും. ഐഷ അങ്ങാടിപ്പുറം. ഓരോക്കെ ഉത്തരം കുറേ ആൾക്കാർ അയച്ചിട്ടുണ്ട്. ഓരോ കുളി കഴിയും തോറും ചെറുതായി വരുന്നത്, ആ ഓരോ തവണ കുളിക്കുമ്പോഴും ചെറുതായി വരുന്നത് ആരാ? കുളിക്കും തോറും, ഓരോ കുളി കഴിയും തോറും അത് ചെറുതായി ചെറുതായി ഇല്ലാതെയാവും.
0: കാൻഡിൽ.
1: കാൻഡിൽ അത് കുളിക്കല്ലോ, ശരിക്ക് ബാത്ത് ചെയ്യ. ഓരോ കുളി, നമ്മുടെ ഓരോ കുളി കഴിയുമ്പോഴും ചെറുതായി ചെറുതായി പോകുന്നത് ആരാ? സോപ്പ്. ഇറ്റ്സ് കറക്റ്റ്. ദെൻ നിനക്ക് അതിന് അതിൻ്റെ സമ്മാനം ഉണ്ട് കേട്ടോ. ഇവിടുന്നല്ല, അത് അയച്ച ആള് അവർ തരുമായിരിക്കും. നോക്കാം നമുക്ക്. പിന്നെ അബിസിനിയിലേക്ക് ഹിജ്റ പോയ കുടുംബം ഉമ്മുസ്, അബൂ സലമയുടെ കുടുംബം. ആ ഉത്തരം കറക്റ്റാണ്, സോപ്പാണെന്നുള്ള ഉത്തരം മാഹിർ പർവീസ് പറഞ്ഞു. സോപ്പ്. ഉസ്മാൻ ബിൻ അഫാൻ. യെസ്, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ ആണ് ഉത്തരം കറക്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഉസ്മാൻ ബിൻ അഫാൻ അബിസിനിയിലേക്ക് ഹിജ്റ പോയത്. പിന്നെ സഫി എടപ്പാൾ, അവർ ഉത്തരം അയച്ചിട്ടുണ്ട് അല്ലേ. ശരി, ഇനായമോളുടെ പാട്ടും സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇനായയുടെ പാട്ടും സൂപ്പറായിട്ടുണ്ട്. പിന്നെ പിന്നെ ബാർബർമാരുടെ ശത്രു ആരാന്നോ? കഷണ്ടിക്കാരൻ. ശത്രു എന്നൊന്നും പറയാൻ പറ്റൂല, പക്ഷേ കഷണ്ടി. നിനക്ക് മനസ്സിലായോ സുബൈദക്ക് കഷണ്ടി എന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? എന്താ കഷണ്ടി പറഞ്ഞ? ആ മുടില്ലാത്തളം, എനിക്ക് മനസ്സിലായില്ലേ. ശരി, പിന്നെ ബാർബർമാരുടെ ശത്രു ഏറെക്കുറെ ഉത്തരം പറഞ്ഞ. കുട്ടികളൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ. ഇനായമോളുടെ പാട്ട് സൂപ്പറായി എന്ന് കുട്ടികൾ ഉഷാറായി. ജമീല വി പി കളിക്കാവോ. ഇനായമോളുടെ പാട്ട് ഉഷാറായി എന്ന് ജമീല വി കെ പൂനൂർ. ഇനായ ഒന്ന് എനർജി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി എനർജി ഉണ്ടാക്കിയെടുക്കാൻ പറയണ്ട. ഇനായ ഒന്ന് എനർജി വലിച്ചെടുക്കട്ടോ. നല്ല അടിപൊളി ഗാനം, ഉഷാറായിരുന്നു. മക്കൾ ഇനിയും പരിപാടിയിൽ പങ്കെടുക്കണം. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ആമീൻ. സൂപ്പർ സോങ് സഫിയ എടപ്പാൾ. ഹിജറ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവ് ആരായിരുന്നു എന്ന ചോദ്യം നേരത്തെ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ചിലത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പറഞ്ഞു പോവാണ്. ശരി, നമുക്ക് ഇനി റഹ്മയുടെ ഒരു ഗാനം. യെസ് റഹ്മ, യു കൻ സ്റ്റാർട്ട്.
2: അസ്സലാമു അലൈക്കും. This is an interesting nasheed from Umar Isa.
0: on asking for Allah's forgiveness. Prophet Muhammad, peace be upon him, said, were you not commit sins, Allah would create people who would commit sins and ask for forgiveness, and he would forgive them. I've been waiting.

0: അടിപൊളി, മാഷാല്ലാ, സൂപ്പറാക്കി കേട്ടോ, അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ള ഉത്തരം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, അതെ നേരത്തെ ഒരു ആ മുഫസ്സിറിനെ കുറിച്ച് ചോദിച്ചിരുന്നു, അതിൻ്റെ ഉത്തരമാണ് മുഹമ്മദ് റഫീഖ് ടൈലർ, മാംഗ്ലൂർ. പിന്നെ ഇനായയുടെ പാട്ട് മുമ്പും നമ്മൾ പരിപാടി മുമ്പ് ലൈവിൽ കേട്ടിരുന്നു. മുമ്പ് ഇനായ വന്ന സമയത്ത് അതാണ് ജമീല വി കെ പൂനൂർ പറഞ്ഞത്. മക്കളുടെ എല്ലാ പരിപാടികളും ഉഷാറായിട്ടുണ്ട്, ഉയർച്ചയിലെത്തട്ടെ സഫിയ കെ തിരുരങ്ങാടി കെ. അപ്പോൾ ഇന്നത്തെ ലൈവിൻ്റെ ഇനി നമുക്കുള്ളത് പാഠക്കുറിപ്പ് നമുക്ക് കേൾക്കാം, പാഠക്കുറിപ്പിലേക്ക് പ്രവേശിക്കാം. ഓക്കെ,
1: അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പ്രിയം നിറഞ്ഞവരെ, നമുക്ക് ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ധാരാളം കാര്യങ്ങൾ നേടിയെടുത്താൽ അത് നമുക്ക് അനുഭവിക്കാലോ, ജീവിതത്തിൽ ആസ്വദിക്കാലോ, ഇതായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം. നമ്മൾ പല സ്വപ്നങ്ങളിലും പലതും കാണുന്നു. വലിയ വലിയ നേട്ടങ്ങൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു വാഹനമുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇതുപോലെ നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയൊരു ഇടമാണ്, ഒരു സ്ഥലമാണ്, നമുക്ക് കിട്ടേണ്ട സൗഭാഗ്യത്തിൻ്റെ ഗേഹമാണ്, കേന്ദ്രമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു വീട് വെച്ച് തന്നാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ആ അവസ്ഥ? സന്തോഷം എത്ര കണ്ടുണ്ടായിരിക്കും. ഒരു ഭവനം, ഒരു വീട് സ്വർഗത്തിൽ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, അന സഈമും ബി ബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറകൽ മിറാ വ ഇൻ കാന മുഹിക്ക. സത്യത്തിലായിരുന്നിട്ടും തർക്കം ഒഴിവാക്കിയവന് സ്വർഗത്തിൻ്റെ താഴിഭാഗത്ത് ഒരു ഭവനമുണ്ടെന്ന് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു എന്നാണ് നബി പറയണത്. നമ്മളൊരു കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, തർക്കത്തിലുള്ള ആ വിഷയത്തിൽ നമ്മളാണ് സത്യത്തിൻ്റെ ആള്, നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആള് സത്യത്തിൻ്റെ ആളല്ല, അയാൾ കളവിൻ്റെ ആളാണ്, അയാൾ സത്യത്തിനെതിരാണ്. എന്നാൽ കൂടെ നമ്മൾ തർക്കം ഒഴിവാക്കുന്നു, തർക്കം അവസാനിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആൾക്ക് നബി പറയണേ, അവന് വേണ്ടി സ്വർഗത്തിൻ്റെ റബൽ ഏറ്റവും താഴ്ന്ന ഭാഗം ഞാൻ ഗ്യാരണ്ടി പറയാം, തർക്കം ഒഴിവാക്കിയാലേ ആ സ്ഥലം നമുക്ക് കിട്ടുള്ളൂ. അടുത്തത് വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത്, നടുഭാഗത്ത്, ലിമൻ തറക്കൽ കെതിബ, കളവ് ഉപേക്ഷിക്കുന്നവന്, വ ഇൻകാന മാസിഹ, പറയുന്ന കളവ് തമാശക്കാണെങ്കിൽ പോലും, ഒരു കളവ് പറയണം, തമാശക്കാണ് പറയേണ്ടത്, എന്നാൽ പോലും ആ കളവ് പറയാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത്, നടുഭാഗത്ത് അവന് ഞാനൊരു ഭവനം ഉറപ്പ് നൽകാമെന്ന് നബി പറയുകയാണ്. വബിബൈത്തിൻ ഫി അഅ്ലൽ ജന്ന, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ ഞാനൊരു ഭവനം വാഗ്ദാനം ചെയ്യാം, ഗ്യാരണ്ടി പറയാം. ആർക്ക്? ലിമൻ ഹസുന ഖുലുഖഹു, തൻ്റെ സ്വഭാവം നന്നാക്കിയ വ്യക്തിക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ ഇവിടെ പറയപ്പെട്ടു. നമ്മുടെ സ്വഭാവം നന്നാക്കുന്ന വിഷയം, അതുപോലെ തന്നെ തമാശക്കാണെങ്കിലും കളവ് പറയുന്ന വിഷയം, അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്താണ് സത്യമെങ്കിലും തർക്കം ഒഴിവാക്കി, കച്ചറ ഒഴിവാക്കി നമ്മൾ നല്ല ആളായി മാറാൻ ശ്രമിച്ചാൽ, കച്ചറയും തർക്കവും ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, നമുക്ക് സ്വർഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യുന്നത്, സ്വർഗത്തിലെ ഭവനമാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിനോട് നിരന്തരം ഈ നല്ല സ്വഭാവങ്ങളെയൊക്കെ ചോദിക്കാനും അതൊക്കെ ജീവിതത്തിൽ ലഭിക്കാനും, നാളെ പാരത്രികോത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമ്പോൾ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനാനുമതി ലഭിച്ചാൽ സ്വർഗത്തിലെ ഈ ഭവനം നേടുന്ന നല്ല മക്കളിൽ, കൂട്ടുകാരിൽ നമ്മൾ ഉൾപ്പെടണം അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠക്കുറിപ്പ് നല്ല മെസ്സേജ് ആയിരുന്നു എന്നാണ് ജമീല വി പി കളിക്കാവ്. കുട്ടികളെ, നല്ല ലൈവ്, ലൈവ് ഇവിടെ ഗുഡ് ഈവനിങ് ലൈവാണ് തീരാറായി. ബാറക്കല്ലാ, നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണേ എന്നാണ് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുള്ള മെസ്സേജാണ് കണ്ടത്. അത് ജമീല വി പി കളിക്കാവ് അയച്ച മെസ്സേജിൽ മാഹിർ പർവീസ് വടകര ഒരു വോയിസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ആ വോയിസ് ഒന്ന് ജസ്റ്റ് വേഗം കേൾക്കാം. മാഹിർ, മൂന്ന് മക്കളും ഇന്ന് ഉഷാറായിട്ടുണ്ട്, ജസാഖല്ലാഹു ഖൈറൻ. സഫിയുടെ പാട്ട് ഉഷാറായിട്ടുണ്ട്, നിങ്ങളുടെ പരിപാടികളൊക്കെ, കുട്ടികളുടെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണ്, ഉഷാറായിട്ടുണ്ട് എന്ന് ഐഷ കരുമ്പിൽ. ഓക്കെ, നമുക്ക് ആ വോയിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള വോയിസ് നമുക്കൊന്ന് കേൾക്കാം. മാഹിർ അയച്ചിട്ടുള്ള വോയിസ് ആണ്.
2: അസ്സലാമു അലൈക്കും. ഞാൻ മാഹിർ പർവീസ്. ഞാൻ ഒരു അറിവ് പറഞ്ഞു തരാം. മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനതും ബിഅശ്രിൻ അംസാലിഹ. ആരെങ്കിലും ഖുർആനിൽ ഒരു ഹർഫ് ഓതിയാൽ അവന് അതിന്റെ പത്തിരട്ടി പ്രതിഫലം ലഭിക്കും.
0: യെസ്, അപ്പോൾ മാഹിർ വളരെ അവസാന സമയത്താണെങ്കിലും നമുക്ക് നല്ലൊരു മെസ്സേജ്. മാഹിർ അടിപൊളിയായിട്ട് കേട്ടോ, മാഷാ അല്ലാഹ് ഉഷാറായിട്ടുണ്ട്. അപ്പം ഖുർആനിൽ ഇന്ന് മൻ ഖറഅ ഹർഫൻ അല്ലേ, ഫലഹു മിസ്ല അജ്രി അശ്ര അംസാലിഹ എന്ന് പറഞ്ഞ പത്തിരട്ടി പ്രതിഫലമാണ് കിട്ടുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രതിഫലത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചുമാണ് മാഹിർ നമ്മളെ ഓർമ്മിപ്പിച്ചത്. മാഷാ അല്ലാഹ്, ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് സമയം പരിമിതമാണ്, സമയമില്ല. നമ്മളിനി ഇന്നത്തെ വൈൻഡ് അപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ചെറിയൊരു കുഞ്ഞു കവിത ഇനായിക്ക് പാടാം എന്ന് തോന്നുന്നു അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നൊരു കവിതയുടെ രണ്ട് വരി ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, അവസാന സമയമാണ്. ഈ സമയത്ത് ഇമാം ഇബ്നു ജരീർ, അതെ, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ നേരത്തെ അയച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. മെസ്സേജിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യത്തിൻ്റെ ഉത്തരം, ചോദ്യം ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. യെസ്, ഓക്കെ, ഇനായ തുടങ്ങിക്കോ.
3: തിരുമറി: ഒരും കടം വീടാൻ മറും കടം വാങ്ങി, മറും കടം വീടാൻ അകടം വാങ്ങി, അകടം വീടാൻ ഇക്കടം വാങ്ങി, ഇക്കടം വീടാൻ ദുർഘടമായ ദുർഘടം മർഘടം കർക്കിടം വന്നു.
0: ഓക്കെ, ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു കളിയിലേ. അപ്പോ പിന്നെ ലൈവിന്റെ അവസാന സമയത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ചോദ്യം, ഞാൻ ജസ്റ്റ് ഫസ്റ്റത്തെ ആ ചോദ്യം ഉണ്ടായിരുന്നു, കുറേ ചോദ്യങ്ങൾ കണ്ടുകൊണ്ട് ഏതാന്നുള്ള ചെറിയ കൺഫ്യൂഷൻ വന്ന് നിൽക്കിയിരുന്നു. ഹിജറ എത്ര നൂറ്റാണ്ട് എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഇവിടെ സ്ക്രോള് ചെയ്തിട്ട് അത് കിട്ടിയിട്ടില്ല. ഓക്കെ, അതിൻ്റെ ഉത്തരത്തിലേക്ക് ഇനി സമയത്തിൻ്റെ ഒരു ലഭ്യതക്കുറവുള്ളത് കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പോവാം എന്ന് തോന്നുകയാണ്. ഇന്നത്തെ ലൈവ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരികൾ, അവരെ നമുക്ക് ഒന്നുകൂടി അവരുടെ പേരെന്ന് പറഞ്ഞിട്ട് വേഗം അവസാനിക്കാം. ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ മക്കളെ. ഓക്കെ, സുബൈദയും ഇനായയും റഹ്മയുമാണ് പാട്ടും കഥയും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ. ഇത്രയും സമയം നമ്മൾ ചെലവഴിച്ചത് ഇൻഷാല്ലാ മറ്റൊരു ദിവസം അപ്പം നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനമാണ് പീസ് റേഡിയോ സ്വരത്തിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഓർമ്മതൻ തീരത്ത് അലയടിച്ചുയരുന്ന എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചുകൊണ്ട് അഷ്റഫ് അൽഹിക്കമിയാണ് നമുക്കൊപ്പം ചേരുന്നത്.

0: നാം കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓർമ്മ, മർഹൂം ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ ഏതാനും ഭാഗങ്ങൾ. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ജാബിർ പി കെ.
2: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പക്ഷേ എന്തു ഫലം? നേതാക്കളുടെ യാതൊരു ശ്രമവും വിജയിച്ചില്ല. ജനങ്ങൾ ആലി മുസ്ലിയാരുടെയും വാരിയംകുന്നത്തിൻ്റെയും കൈകളിൽ അകപ്പെട്ടുപോയിരുന്നു. നയിക്കുന്നവരും നയിക്കപ്പെട്ടവരും വിവരക്കേടിൽ തുല്യരായി. ഹിന്ദുജന്മിമാർക്കെതിരിൽ അലയടിച്ചുവന്ന കർഷക സമരം ഹിന്ദുക്കൾക്കെതിരിലുള്ള വർഗീയ ആക്രമണമായി വ്യാഖ്യാനിക്കപ്പെട്ടു. വർഗീയ ഭ്രാന്തിനടിപെട്ട് ചില വിവരദോഷികളുടെ അവിവേകവും കുറച്ചൊക്കെ ഇതിന് കാരണമായി. സർവ്വസന്നാഹങ്ങളോടെ ആർത്തുവിളിച്ചുവന്ന ബ്രിട്ടീഷ് പട്ടാളത്തെ കഠാരം കൊണ്ടും കുറുവടി കൊണ്ടും നേരിടാനൊരുങ്ങിയ പരമവിഡ്ഢിത്തം ഒരു സമുദായത്തിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ദുരിതത്തിനും കഷ്ടതകൾക്കും അധപ്പതനത്തിനും കാരണമായി. 10,000 മാപ്പിളമാർ കൊല്ലപ്പെട്ടു, 10,000 പേരെ കാണാതായി. മലബാർ സമരം എം പി നാരായണ മേനോനും സഹപ്രവർത്തകരും. പ്രൊഫസർ എം പി എസ് മേനോൻ. ചുരുക്കത്തിൽ, മലബാർ ലഹള മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ചരിത്രപരമായ വലിയൊരു തെറ്റായിരുന്നു എന്നാണ് എൻ്റെ ദൃഢമായ അഭിപ്രായം. തിരുത്താൻ കഴിയാതെ പോയ വിഡ്ഢിത്തം. ആത്മവീര്യവും രാജ്യസ്നേഹവും നിഷ്കളങ്കതയും ഹൃദയത്തിൽ ഒത്തുചേർന്ന പാവപ്പെട്ട സമുദായത്തെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ തോക്കുകൾക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത ക്രൂരവും ഭീകരവുമായ വിഡ്ഢിത്തം. നീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ ദുരന്തത്തിനിരയായവരുടെ കുടുംബാദികൾക്ക് സർക്കാർ എറിഞ്ഞുകൊടുത്ത പെൻഷൻ പിച്ചക്കാശ് മാത്രം മിച്ചം. ഒരു പാലായനവും സമുദായവും. എൻ്റെ ബഹുമാന്യ ഗുരുനാഥൻ കെ എം മൗലവി അറിയപ്പെട്ട ജനപ്രിയ നായകനായിരുന്നു. കലാപമൊതുക്കാൻ അദ്ദേഹം കഴിവത് പ്രയത്നിച്ചു. പക്ഷേ വിപരീത ഫലമാണുണ്ടായത്. കലാപത്തിന് നേതൃത്വം നൽകിയവനായി മുദ്രയടിക്കപ്പെട്ടു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അറസ്റ്റ് വാറണ്ട് അദ്ദേഹത്തിനെതിരിൽ വന്നു. മലബാർ പോലീസിന് പിടികൊടുക്കാതെ രക്ഷപ്പെടണമെന്ന് വേണ്ടപ്പെട്ടവരെല്ലാം നിർബന്ധിച്ചതനുസരിച്ച് ബ്രിട്ടീഷ് പട്ടാളവും പോലീസും കടന്നു ചെല്ലാൻ ഇടയില്ലാത്ത കൊച്ചി രാജ്യത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള അഴീക്കോട്ടേക്ക് നാടുകടന്നു. മലബാറും കൊച്ചിയും അന്ന് വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായിരുന്നു. 1922 ജനുവരി 14 ചരിത്രപ്രധാനമായ ഈ പാലായനം. മഹാനായ കെ എം സീദി സാഹിബിൻ്റെ മഹാനായ പിതാവ് കോട്ടപ്പുറത്ത് സീദി മുഹമ്മദിൻ്റെ റിയാഡുള്ള നമ്പൂതിരി മഠം എന്ന വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബഹുമാന്യനായ അതിഥിയും അഭയാർത്ഥിയുമായി മൗലവി കഴിഞ്ഞുകൂടി. ഈ ജീവിതമാണ് പിൽക്കാലത്ത് മുസ്ലിം കേരളത്തിൻ്റെ നാനോന്മുഖമായ പരിവർത്തനത്തിനും പുരോഗതിക്കും വിത്തുപാകിയത്. മലബാർ കലാപകാലത്തുള്ള മുസ്ലിങ്ങളുടെ മത സാമൂഹിക സ്ഥിതിയും വിദ്യാഭ്യാസ സാംസ്കാരിക ബോധവും വട്ടപൂജ്യമായിരുന്നു. പഴയ കൊച്ചി രാജ്യത്തിൽപ്പെട്ട കൊടുങ്ങല്ലൂർ, അഴീക്കോട്, എടവനക്കാട് വരെയുള്ള പ്രദേശങ്ങളും ആലുവ വെളിയത്തുനാട് ഭാഗങ്ങളും പൂജ്യത്തിൽ നിന്നും അല്പം മുകളിലായിരുന്നുവെന്ന് മാത്രം. അവിടുത്തെ മുസ്ലിങ്ങൾ സാമ്പത്തികമായി ലേശം മെച്ചപ്പെട്ട നിലവാരത്തിലും ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ അല്പം ശ്രദ്ധാലുക്കളുമായിരുന്നുവെന്ന് കാണാം. എന്നാൽ മതരംഗം അവിടെയും മെച്ചമായിരുന്നില്ല. തിരുവിതാംകൂർ രാജ്യവും ഏതാണ്ട് ഇപ്രകാരം തന്നെ. തെക്കരേക്കാൾ മലബാർ മുസ്ലിങ്ങൾ തുലോം മെച്ചമായിരുന്നു. മതവിജ്ഞാനമാർജിക്കുന്നതിൽ ധാരാളം പള്ളിദർസുകളും മദ്രസകളും അവിടെ നടന്നുവന്നിരുന്നു. സ്ത്രീവർഗത്തിൻ്റെ കാര്യമായിരുന്നു ഏറെ കഷ്ടം. അടുക്കളക്ക് പുറത്ത് അവർക്ക് ഒരു ലോകമേയില്ല. എഴുത്തും വായനയും നിഷിദ്ധം. കുടുംബവിഷയങ്ങളിൽ അനുസരിക്കപ്പെടുന്ന യന്ത്രം മാത്രം. പുരുഷന്മാരുടെ ദാഹം തീർക്കാനുള്ള ലൈംഗിക ഉപകരണം. മക്കളെ പെറ്റുകൂട്ടുന്ന യന്ത്രങ്ങൾ. അവരെ വളർത്തുന്നതിലും ഭാവി കരുപിടിപ്പിക്കുന്നതിലും ഉമ്മമാർക്ക് ഒരഭിപ്രായവുമില്ല. അഥവാ പറഞ്ഞുകൂടാ. സ്ത്രീകളെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്നകറ്റി പള്ളിയിൽ നമസ്കരിക്കുന്നതും ഉപദേശം കേൾക്കുന്നതും വിലക്കി. സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് ഖുർആനിനും സുന്നത്തിനും എതിരാണെന്ന് പണ്ഡിതന്മാർ നുണ പറഞ്ഞു വരുത്തി. കൈയെഴുത്തു പഠിക്കൽ ഹറാമാണെന്ന് ഫത്വയിറക്കി. ഇക്കാലത്ത് സ്ത്രീകൾക്ക് അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാകാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. സുന്നികളുടെ പഴയ അറബി മലയാള മാസിക അൽബയാൻ പുറം 11/16/1930 മണ്ണാർക്കാട്ട് ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 4th സമ്മേളനം വെള്ളാങ്ങര മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അംഗീകരിച്ച പ്രമേയത്തിൽ ഇങ്ങനെ കാണാം. സ്ത്രീകൾക്ക് കൈയെഴുത്തു പഠിക്കൽ ഷറയിൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പേ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കൈയെഴുത്തു പഠിക്കാൻ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. പ്രമേയം അവതരിപ്പിച്ചത് സി കെ മുഹമ്മദ് മുസ്ലിയാരും പിന്താങ്ങിയത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുമായിരുന്നു.
3: 1998 നമ്മളെത്തി. ലോകം എത്രയോ മാറി. സ്ത്രീകൾ പഠിച്ചു, ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കി. അധ്യാപികമാരും പ്രൊഫസർമാരും ഡോക്ടർമാരും വക്കീലന്മാരും എഞ്ചിനീയർമാരും അടങ്ങിയ ഉന്നത ബിരുദധാരിണികളുണ്ടായി. മതരംഗത്തും അഫ്ളലുൽമ പഠിച്ച ധാരാളം പണ്ഡിതകൾ രംഗത്ത് വന്നു. പ്രസംഗകരും സാമൂഹിക പ്രവർത്തകരും സമുദായത്തിൽ വളർന്നു. എന്തിനേറെ തങ്ങന്മാരും മുസ്ലിയാക്കളും അടങ്ങുന്ന മഹാഭൂരിപക്ഷം സുന്നികൾ അണിനിരന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്ത്രീകൾ സജീവമായി വന്നു. ത്രിതല പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് പ്രസിഡന്റുമാർ വരെ ആയിത്തീർന്നു. മുസ്ലിം കേരളത്തിൻ്റെ അഭിമാനഭാജനമായ ശ്രീമതി ഖമറുന്നിസ അൻവർ കേരള സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ ബോർഡിൻ്റെ ചെയർപേഴ്സണായി ഭരണ നൈപുണ്യം തെളിയിച്ചു. 100 മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് പ്രാർത്ഥനക്കായി സൗകര്യമുണ്ടായി. ക്രമാനുഗതമായ ഈ വളർച്ചയിലും അഭിവൃദ്ധിയിലും സ്ത്രീ സമൂഹം എത്തിപ്പെട്ടത് മഹത്തായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ത്യാഗസുരഭിരമായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. കയ്യോ വളരുന്നു കാലോ വളരുന്നു എന്ന് മാതാപിതാക്കൾ പുന്നാരത്തോടെ നോക്കിയിരിക്കുമ്പോൾ അവരുടെ മനസ്സും ചിന്തകളും അതോടൊപ്പം വളരണമെന്ന് കൊതിച്ച എൻ്റെ ഗുരുതുല്യരായ പണ്ഡിതന്മാർ അതിനായി അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളുടെ കഥകൾ പറഞ്ഞു തീർക്കാവുന്നതിനപ്പുറമായിരുന്നു. 1998 നമ്മളെത്തിയല്ലോ. അപ്പോഴും സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കുന്നതിനെ മുസ്ലിയാക്കൾ കൂട്ടത്തോടെ എതിർക്കുകയാണ്. ഇ കെ സുന്നിയും എ പി സുന്നിയും പിന്നെ ഏതെങ്കിലും സുന്നിയുണ്ടെങ്കിൽ അവരും ഇവിടെ കൈകോർക്കുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയവുമായി കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിൽ തങ്ങളുടെ മുരടിച്ച യാഥാസ്ഥിക ചിന്ത സ്ഥാപിക്കുന്നതിന് പച്ചയായ നുണ ലജ്ജയില്ലാതെ തട്ടിവിടുകയുണ്ടായി. സത്യവും ധർമ്മവും എന്നതിന് അവരുടെ നിഘണ്ടുക്കളിൽ കളവും ചതിയും എന്ന് അർത്ഥമായിരിക്കാം. കാന്തപുരം പറഞ്ഞു, മക്കയിലും മദീനയിലും പള്ളിയിൽ നമസ്കാരത്തിന് വരാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. രണ്ടിടത്തും പള്ളിയിൽ കടക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ വളണ്ടിയർമാർ വടികൊണ്ട് കുത്തിയകറ്റുന്നത് സാധാരണ കാഴ്ചയാണ്. മാധ്യമം, ദിനപത്രം 7/3/1997. ഹജ്ജിന് പോയി തിരിച്ചെത്തിയ ലക്ഷക്കണക്കിന് മലയാളി മുസ്ലിങ്ങൾ കല്ലുവെച്ച ഈ നുണകൾക്ക് മറുപടി പറയട്ടെ. ഞാൻ തുടങ്ങിയിടത്തേക്ക് മടങ്ങുകയാണ്. വിവരക്കേടും അന്ധവിശ്വാസവും അതിൽ നിന്നും പൊട്ടിമുളച്ച എണ്ണമറ്റ അനാചാരങ്ങളും നിമിത്തം മതരംഗം ഇരുൾ മൂടിയതായിരുന്നു. വളരെക്കാലം കിതാബോധി പഠിച്ച പണ്ഡിതന്മാർ പോലും ഈ ഇരുളിൽ വഴിയറിയാതെ നട്ടം തിരിഞ്ഞു. കെ എം മൗലിയെപ്പോലെ മഹാരഥന്മാരായ വിജ്ഞാനികൾ പോലും ഈ ഇരുട്ടിലകപ്പെട്ടു. അവരുടെ കഴിവും തൻ്റെടവും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലാണ് വിനിയോഗിക്കപ്പെട്ടിരുന്നത്. ആ രംഗത്ത് അവർ വിജയിച്ചതുമില്ല. നാടും വീടും ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ട ദൗർഭാഗ്യമാണുണ്ടായത്. സമുദായമാകട്ടെ ഈ ദുരന്തങ്ങളുടെ ഘോഷയാത്രയിൽ ഞെരിഞ്ഞമരുകയും ചെയ്തു.
2: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഓർമ്മ, മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും ഏതാനും ഭാഗം. അവതരിപ്പിച്ചത് മുബാർക്ക് ബിൻ ഉമർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ജാബിർ ടി കെ.
4: بسم الله الرحمن الرحيم

0: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ, വിവിധ തരം തലവേദനകൾ തിരിച്ചറിയുക, ഭാഗം രണ്ട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിവിധ തരം തലവേദനകളെ കുറിച്ചാണ്. മറ്റൊരു കാര്യമാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. നമ്മുടെ മുഖത്തിന് ഒരു വശത്ത് മാത്രമായി തുളച്ചു കയറുന്ന, ഏതെങ്കിലും ഒരു വശത്ത് മാത്രമായിട്ട് തുളച്ചു കയറുന്നത് പോലെയോ അല്ലെങ്കിൽ കറണ്ട് അടിക്കുന്ന മൂലമോ ഉള്ളൊരു വേദനയാണ് നമ്മൾ ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്നത്. ഈ ശക്തമായിട്ടുള്ള വേദന നമ്മുടെ ചുണ്ടുകൾ, മോണ, കവിള്, കീഴ്ത്താടി എന്നിവയുടെ ഭാഗങ്ങളിലേക്കായിട്ട് അനുഭവപ്പെടുന്ന വേദന ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. ഒന്നൊരു മിന്നൽ പോലെ വേദന വരും, അതങ്ങ് പോവും, പിന്നീടും വരും. അങ്ങനെ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. ഇത് പകലെന്നോ രാത്രിയെന്നോ ഇടവിട്ടിൽ ഇല്ലാതെ തന്നെ വിട്ടുവിട്ടുണ്ടാകുന്നൊരു വേദനയാണ്. ഏതെങ്കിലും ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ വേണമെങ്കിൽ നീണ്ടു നിൽക്കാം. ചിലപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ചവക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വേദന ഇളകുന്നത്, പെട്ടെന്ന് വേദന ഉണ്ടാകുന്നത്. ചിലപ്പോൾ മുഖം കഴുകുമ്പോൾ, പല്ല് തേക്കുമ്പോൾ, മുഖത്ത് കാറ്റടിക്കുമ്പോഴൊക്കെ ഇത്തരം വേദനകൾ, അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു ട്രൈജെമിനൽ ന്യൂറാൾജി എന്ന് പറഞ്ഞ രോഗാവസ്ഥയാണ്. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വേദന ചിലപ്പോൾ തനിയെ തന്നെ അപ്രത്യക്ഷമാവും, ചിലപ്പോൾ വീണ്ടും വരാം എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. പിന്നീട് സാധാരണ തലവേദന ഉണ്ടാകുന്ന മറ്റൊരു കണ്ടീഷനാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നൊരു രോഗാവസ്ഥ. നമ്മുടെ കണ്ണിനകത്ത് മർദ്ദം അധികരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. കണ്ണിനുള്ളിൽ ശക്തമായിട്ടുള്ള വേദന ആരംഭിക്കുന്നതോടൊപ്പം തന്നെ തലവേദന ഉണ്ടാകുന്നു. അതോടൊപ്പം തലവേദനയോടൊപ്പം തന്നെ ഓക്കാനം, ഛർദി, കണ്ണിന് ചുവപ്പ് എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. ഇത് ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. അതുപോലെ കണ്ണിന് മിന്നൽ പോലെ നമ്മുടെ ലൈറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ അതിൽ ചുറ്റും വളയങ്ങളൊക്കെ ഇത്തരം രോഗികളിൽ കണ്ടുവരാറുണ്ട്. പിന്നീട് മറ്റൊരു രോഗാവസ്ഥയാണ് ടെമ്പറൽ ആർട്ടറൈറ്റിസ് എന്ന് പറയുന്നത്. പ്രായമേറിയ ആളുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു തലവേദനയാണ് ടെമ്പറൽ ആർട്ടറൈറ്റിസ് എന്ന് പറയുന്നൊരു തലവേദന. ഇത് തലവേദന നെറ്റിയുടെ ഒരു വശത്തോ അല്ലെ ഇരുവശങ്ങളിലോ ഒക്കെ വേദനയുണ്ടാകാം. തലവേദന കാരണം അവർക്ക് തല ചീകാനോ തലയണ വെച്ച് കിടക്കാനോ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. അതുപോലെ തന്നെ നെറ്റിയുടെ വശങ്ങളിലായിട്ട് നമ്മുടെ രക്തധമനികൾ, ടെമ്പറൽ ആർട്ടറിയിൽ ചുവന്ന് വീർത്ത് തടിച്ച പോലെയുള്ള ഒരവസ്ഥയും പലപ്പോഴും രോഗികൾ കണ്ടുവരാറുണ്ട്. രക്തധമനിയുടെ മുകളിൽ അമർത്തുമ്പോൾ ശക്തമായിട്ടുള്ള വേദന അവർക്ക് അനുഭവപ്പെടാം. തലവേദനയോടൊപ്പം പേശിവേദന, അതുപോലെ പനി, അധിക നേരം ചവക്കുമ്പോൾ താടിയല്ലുകൾക്ക് വേദന എന്നിവയൊക്കെ ഈ ഒരു ടെമ്പറൽ ആർട്ടറൈറ്റിസ് പോലെയുള്ള അവസ്ഥകളിൽ കണ്ടുവരാറുണ്ട്. തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ അതൊരു അന്ധതയ ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു തലവേദനയാണ്. പിന്നീട് തലവേദനയ്ക്കുള്ള മറ്റൊരു കാരണമാണ് മസ്തിഷ്ക രക്തസ്രാവം പറയുന്നത്. ഇതുപോലെ അനുഭവപ്പെടാത്ത രീതിയിൽ, ഇതുവരെ അവർക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള വേദന, അതുപോലെ തലവേദനയോടൊപ്പം ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവുന്നൊരവസ്ഥ, തലയോട്ടിക്കകത്തെ മർദ്ദം കൂടുന്നതിനെ തുടർന്ന് അവർക്കുണ്ടാകുന്ന ഛർദി ഉണ്ടാവാം. മസ്തിഷ്കത്തിൽ രക്തസ്രാവം ഉണ്ടാകുന്ന ഭാഗത്തിനനുസരിച്ച് അവർക്ക് കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടാം, ഒരു ഭാഗം വീക്ക്നെസ് ആയിട്ട് വരാം. ഇതൊക്കെ സാധാരണ ഇത്തരം കണ്ടീഷനിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇനി ചില ആപൽ സൂചനകൾ. തലവേദനയുള്ള ആളുകളിൽ പലപ്പോഴും കെയർ എടുക്കേണ്ടതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് ആപൽ സൂചനകൾ നമുക്ക് നോക്കാം. പെട്ടെന്നുണ്ടാകുന്ന തലവേദന, ദീർഘനാളായി അനുഭവപ്പെടുന്ന തലവേദനയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുക. പെട്ടെന്നുണ്ടാകുന്ന തലവേദന, മുമ്പുണ്ടായിരുന്ന തലവേദന അപേക്ഷിച്ച് കുറച്ചും കൂടി മാറ്റം വരുന്നൊരു രോഗാവസ്ഥ, അല്ലെങ്കിൽ അത് ആദ്യമായിട്ടുണ്ടാകുന്ന അതിശക്തമായ വേദന. തലവേദന ഇല്ലാത്തൊരാളാണ് പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള അടികഠിനമായിട്ടുള്ള തലവേദന വരുന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ആപൽ സൂചനകളുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പിന്നീട് തലവേദനയ്ക്ക് മുന്നേ ഉണ്ടാകുന്ന ഛർദി. സാധാരണ തലവേദന തുടങ്ങിയതിന് ശേഷമായിരിക്കും മൈഗ്രെയിൻ പോലെയുള്ള അവസ്ഥകളിലൊക്കെ ഛർദ്ദിക്കാറുള്ളത്. ആദ്യം ഛർദി വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം തലവേദന ഡെവലപ്പ് ചെയ്യുന്നൊരവസ്ഥ. പിന്നെ അല്ലെങ്കിൽ ദിവസങ്ങളും ആഴ്ചകളും കഴിയുന്നതോടുകൂടി തലവേദന വഷളായി വഷളായി വരിക. സാധാരണ ഒന്ന് ഉറങ്ങിയെണീറ്റാലോ ഒന്ന് റെസ്റ്റ് എടുത്താലോ ഒക്കെ കുറയേണ്ടതിന് പകരം അത് വേഴ്സായി വേഴ്സായി വരുന്നൊരു കൂടിക്കൂടി വരുന്നൊരു രോഗാവസ്ഥ ഉണ്ടാവുക. അതുപോലെ ചുമക്കുമ്പോഴോ കൊനിയുമ്പോഴോ ഭാരം ഉയർത്തുമ്പോഴൊക്കെ അനുഭവപ്പെടുന്ന ശക്തമായിട്ടുള്ള വേദന. പിന്നീട് ഉറക്കത്തിന് തടസ്സമുണ്ടാകുന്നു. ചില തലവേദനകൾ മൂലം ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിലും അത് എന്തെങ്കിലും അപകട കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദന. പലപ്പോഴും രാവിലെ ഒന്ന് ഉറങ്ങി എണീറ്റാൽ കുറയാവുന്നതിന് അവസ്ഥക്ക് പകരം കൂടി വരുന്ന തലവേദന, പെട്ടെന്നുണ്ടാകുന്ന രാവിലെ എണീക്കുമ്പോഴുണ്ടാകുന്ന തലവേദന. പിന്നീട് 55 വയസ്സിനു ശേഷം പെട്ടെന്ന് തുടങ്ങുന്ന തലവേദന, മുമ്പൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തുടങ്ങുന്നൊരവസ്ഥ. പിന്നീട് തലവേദനയോടൊപ്പം നമുക്ക് ശക്തമായിട്ടുള്ള പനി, ശരീരഭാരം കുറയുക, ക്ഷീണം, മറ്റു പല രോഗലക്ഷണങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് മറ്റൊരു കാര്യമാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ സൈനസൈറ്റിസിൻ്റെ തലവേദനയും സാധാരണ നമ്മളിൽ പല ആളുകളും കണ്ടുവരുന്നതാണ്. മൂക്കടപ്പ്, മൂക്കിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള സ്രവം ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള തലവേദന, തലക്ക് വിങ്ങലുണ്ടാവുക, തലക്ക് ഭാരം അനുഭവപ്പെടുക, തല മുൻപോട്ട് കുനിയുമ്പോഴും നമുക്ക് ഭാരം തോന്നാം, അല്ലെങ്കിൽ മൂക്കിൻ്റെ ഇരുവശങ്ങളിൽ കണ്ണിൻ്റെ പോളയിലൊക്കെ ഭയങ്കര ഈ കോർണറിലൊക്കെ ശക്തമായിട്ടുള്ള വേദന, അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒരു കഫത്തിൻ്റെ ഒരു കഷ്ണം തെറിച്ചു പോരുക, തല കുമ്പിടുമ്പോഴേക്കൊക്കെ ശക്തമായിട്ടുള്ള വേദന, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ തലവേദനയിൽ നമുക്ക് കണ്ടുവരാറുള്ളത്. അപ്പം അങ്ങനെ വിവിധ തരത്തിലുള്ള തലവേദനകൾ നമുക്ക് കണ്ടുവരാറുണ്ട്. പിന്നീട് ഇതിൻ്റെ ചികിത്സയിൽ, പ്രത്യേകിച്ച് വിവിധ തരം തലവേദനകളുടെ ചികിത്സയിൽ, ഹോമിയോപ്പതി ചികിത്സയിൽ വളരെ ശക്തമായിട്ടുള്ള റോളുകൾ വഹിക്കാറുണ്ട്. മൈഗ്രെയിൻ പോലെയുള്ള വിട്ടുമാറാത്ത പഴകിയ തലവേദനകളിൽ വളരെ എഫക്റ്റീവായിട്ട് ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാറുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് മരുന്നുകൾ ചിയാനാന്തസ്, സാങ്ഗുനേറിയ കനഡൻസിസ്, അതുപോലെ ലാക്കസിസ്, ലൈക്കോപോഡിയം തുടങ്ങിയ വിവിധ മരുന്നുകൾ കൃത്യമായിട്ടൊരു രോഗിയുടെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ മൈഗ്രെയിൻ ആയിക്കോട്ടെ, സൈനസൈറ്റിസ് ആയിക്കോട്ടെ, വിട്ടുമാറാത്ത പഴകിയ തലവേദനകളൊക്കെ ആണെങ്കിലും അതിന് കൃത്യമായിട്ട് ആ രോഗിയുടെ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ നിർണ്ണയിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു ചികിത്സ നൽകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറാനും അവരുടെ ജീവിതത്തിൽ ഈ തലവേദന മൂലം അനുഭവിക്കുന്ന പല പ്രയാസങ്ങളെയും ഓവർകം ചെയ്യാനും, അതുപോലെ സ്ഥിരമായിട്ട് വേദന സംഹാരികൾക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അതിലില്ലാതെ തന്നെ അവരുടെ ജീവിതത്തെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനും ഈ ഒരു തലവേദനയുടെ പ്രയാസത്തെ കുറക്കാനും പലപ്പോഴും ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് സാധിക്കാറുണ്ട് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങൾ, തലവേദന എന്താണ് കാരണങ്ങളെന്ന് മനസ്സിലാക്കുകയും അപകട സൂചനകൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയുകയും, പലപ്പോഴും വിട്ടുമാറാത്തതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഹീലിംഗ് അല്ലാത്ത അല്ലെങ്കിൽ ലെസ്സായിട്ട് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്ന പല തലവേദനകളെയും കൃത്യമായിട്ടുള്ള ചികിത്സകൾ മൂലം നമുക്ക് പരിഹരിക്കാം എന്നും ഉള്ളതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത്. ഡോക്ടർ മുഹമ്മദ് അസ്ലാം, നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, വിവിധ തരം തലവേദനകൾ തിരിച്ചറിയുക, ഭാഗം 2, അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. പീസ് റേഡിയോ, tuned to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com, phone 902-0840-840, www.peaceradio.com.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. സ്ക്രീൻ ടൈം കാർന്നു തിന്നുന്ന മനുഷ്യ ജീവിതങ്ങൾ, അവതരിപ്പിക്കുന്നത് അജ്മൽ ഫൗസാൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പലപ്പോഴും വരും തലമുറയുടെ അല്ലെങ്കിൽ പുതുതലമുറയുടെ ഓരോ ശീലങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. വളർന്നു വരുന്ന ഒരു സമൂഹം, തലമുറ, ചെറിയ കുട്ടികൾ, അതിൽപ്പെട്ട ഒന്നാണ് അവരുടെ പ്രധാനമായും അവർ ഉപയോഗിക്കുന്ന അവരുടെ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ തന്നെ ആകണമെന്നില്ല, ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആയ ഏതെങ്കിലും ഒരു ഡിവൈസ്, ടാബ്ലറ്റോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ പോലുള്ള ഒരാൾക്ക് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന, ഇൻ്റർനെറ്റിലെ കാര്യങ്ങൾ ആക്സസിബിൾ ആയ ഏതെങ്കിലും ഒരു ഉപകരണം, അതുമായിട്ടുള്ള അയാളുടെ ബന്ധം എന്നുള്ളത് ഇന്ന് എല്ലാവരും ആശങ്കയോടുകൂടി കാണുന്ന ഒന്നാണ്. വാസ്തവത്തിൽ നമ്മളെ, മനുഷ്യരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെ പോലെ അല്ലെങ്കിൽ വലിയൊരു രോഗത്തെപ്പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഇതിനെയും കാണേണ്ടത്. ഈ പറയുന്ന ഞാനും നിങ്ങളും അടക്കം പലപ്പോഴും ഇത്തരത്തിലുള്ള ഉപകരണങ്ങളോട് നമ്മളൊന്നും അഡിക്റ്റഡ് അല്ല എന്ന് വിചാരിക്കുമ്പോൾ പോലും വാസ്തവത്തിൽ നമ്മളൊക്കെയും ഒരു പരിധിവരെ ഇതിന് അഡിക്റ്റഡായി പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന്, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഫോൺ ഉപയോഗങ്ങളെ, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എത്ര നേരം ഓൺലൈനിലായി തന്നെ തുടരുന്നു എന്നതിനെയൊക്കെ ഒന്ന് നമ്മളൊന്ന് വിലയിരുത്താൻ ശ്രമിച്ചാൽ, ഒന്ന് വിശകലനം ചെയ്താൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സിംഹഭാഗവും ഇതിനുവേണ്ടി വിനിയോഗിക്കുന്നു എന്നൊരു ദുഃഖ സത്യം, ഒരു പേടിപ്പെടുത്തുന്ന സത്യം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ഒരു മനുഷ്യൻ പുതിയ കണക്കുകൾ പ്രകാരം ഒരു 3 മിനിറ്റ് പോലും മനുഷ്യന് അവൻ്റെ ഫോണുമായുള്ള ബന്ധം പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അഥവാ ഒരു 3 മിനിറ്റിനുള്ളിൽ ഒരു മനുഷ്യൻ ഒരു ഓരോ 3 മിനിറ്റിനുള്ളിലും 3 മിനിറ്റ് തുടർച്ചയായി ഫോണ് മാറ്റി വെച്ചുകൊണ്ടൊരു ജീവിതം അവന് സാധ്യമല്ല. ആവറേജ് കണക്കുകൾ നോക്കുമ്പോൾ അതിനുള്ളിൽ അവൻ ഫോണ് വെറുതെ എങ്കിലും ഒന്ന് തൊട്ട് നോക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയോ ഒക്കെ ചെയ്യും എന്ന് ഈ രംഗത്ത് പഠനം നടത്തുന്ന ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതം എത്രമാത്രം ആഴത്തിൽ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5 മിനിറ്റ് നമുക്കതുമായി വേറും പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല. എന്നല്ല, നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഹാളിലേക്ക് അല്ലെങ്കിൽ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന സ്ഥലത്തേക്ക് വീട്ടിനുള്ളിൽ തന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെ ചെറിയ ഒരു ഏരിയ ഉള്ള നമ്മുടെ സ്വകാര്യ ഇടങ്ങളിൽ പോയി നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ ഫോൺ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നൊരു ദുരവസ്ഥ ഇന്ന് നമുക്ക് ഏറെ കാണാൻ കഴിയും. വീട്ടിൽ ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് പോവുകയായിരിക്കും അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോവുകയായിരിക്കും അല്ലെങ്കിൽ ഹാളിലേക്ക് പോകുമ്പോൾ പോലും ഇതിനെ നമ്മുടെ കയ്യിലെ ആ ഡിവൈസിനെ നമുക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി. അത് വളരെ അപകടത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഭയപ്പാടോടു കൂടി തന്നെയാണ് ഇത്തരം അവസ്ഥകളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതും ഇതിനെ നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടതും. ഇന്ന് പലതരത്തിലുള്ള ഫോബിയകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇസ്ലാമോ ഫോബിയ പോലുള്ള പലതരത്തിലുള്ള ലോകത്തുള്ള ഫോബിയകൾ, അതിൽ ഇന്ന് നമുക്ക് മനുഷ്യർക്കിടയിലുള്ള ഒരു ഫോബിയായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് നോമോഫോബിയ, അഥവാ ഈ പറയുന്ന ഡിവൈസുകൾ, മൊബൈൽ ഫോൺ ഏറ്റവും പ്രധാനമായി നമ്മുടെ സ്മാർട്ട് ഫോൺ, ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, ഇത് കയ്യിലില്ലാതിരിക്കുമ്പോൾ ഒരു മനുഷ്യരുണ്ടാകുന്ന ഒരു പേടിയും ഒരു എന്തോ ഒരു ശൂന്യത, ഒരു അരക്ഷിതാവസ്ഥ മനുഷ്യന് ഫീല് ചെയ്യുന്നു എന്നുള്ളതും അതങ്ങനെ തന്നെ ഒരു ഫോബിയയായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭൂരിഭാഗം സമയവും നമ്മൾ ജീവിതത്തിൽ ഇതിനുവേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരിക്കലും അതിശയോക്തിയല്ല. നമുക്കറിയാം, അത് നമുക്ക് പരിശോധിച്ച് നോക്കാനുള്ള ഏറ്റവും ഫലപ്രദമായൊരു മാർഗ്ഗമാണ് നമ്മുടെ അധികം ആളുകളുടെയും ഫോണിൽ ഇൻബിൽറ്റായി അതിൻ്റെ ഫാക്ടറി സെറ്റിങ്സിൽ തന്നെ ഉള്ള ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്ന സംവിധാനം, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന സംവിധാനം. അത് അധിക ഫോണുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി അതില്ലാത്ത ഫോണുകളാണ് എങ്കിൽ ഒരു ആപ്പ് ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്കത് പ്രവർത്തിപ്പിക്കാൻ വളരെ സിമ്പിളുമാണ്. അത് നമ്മുടെ ഹോം സ്ക്രീനിൽ ഒരു വിഡ്ജറ്റായി നമ്മൾ എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ തന്നെ അത് കാണാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കൃത്യമായി ഇതിൻ്റെ ഒരു ആഴം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇത്തരത്തിലുള്ള സ്ക്രീൻ ടൈമെന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ് എന്നുപോലുള്ള ഇത്തരം സെറ്റിങ്സുകൾ നമുക്ക് തരുന്നത് അഥവാ നമ്മൾ എത്ര സമയം നമ്മൾ ഫോൺ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഡേറ്റയാണ്. അതായത് ഒരാൾ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇത്ര തവണ, ഇന്ന് രാവിലെ മുതൽ ഇത്ര സമയമായി, ഇന്ന് ഇത്ര തവണ നിങ്ങൾ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്തിട്ടുണ്ട്, ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് നിങ്ങൾ ഫോണിൽ ചിലവഴിച്ചിട്ടുണ്ട്, അതിൽ തന്നെയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആപ്ലിക്കേഷനുള്ള ഇന്നതിനൊക്കെയാണ്, നിങ്ങൾ വാട്സപ്പ് ഇത്ര മണിക്കൂർ ഉപയോഗിച്ചു, ഫേസ്ബുക്ക് ഈ പറഞ്ഞ മൊത്തം മണിക്കൂറുകളിൽ ഇത്ര മണിക്കൂർ നിങ്ങൾ ഫേസ്ബുക്കിലായിരുന്നു, ഇത്ര മണിക്കൂർ നിങ്ങൾ യൂട്യൂബിലായിരുന്നു എന്നുള്ള കൃത്യമായ കണക്കുകൾ, നമ്മുടെ ഫോണിൻ്റെ ഡേറ്റ, അതിൻ്റെ യൂസേജ് ഡേറ്റ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിലധികവും സോഷ്യൽ മീഡിയകളായിരിക്കും എന്നതിൽ ആർക്കും തർക്കവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് ഓണാക്കി നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്

ഇതിൽ 30 വർഷങ്ങൾ എന്ന് പറയുന്ന ഏകദേശം ഒരാളുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും അത് കവർന്നെടുത്തു എന്ന് നമുക്ക് പറയാം. ഇന്ന് അധികം ആളുകളുടെയും ഒരു ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആവറേജ് ഒരു മനുഷ്യൻ്റെ ഫോൺ ഉപയോഗം 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ, ഒരു മാക്സിമം 9 മണിക്കൂർ, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ഫോൺ ഉപയോഗം എന്ന് പറയുന്നത്. 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങാനായി 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ചിലവഴിക്കുന്നു. പിന്നെ നമ്മുടെ യാത്രകളും അതുപോലെ തന്നെ നമ്മുടെ പഠനവും നമ്മുടെ ഭക്ഷണ സമയവും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി റൊട്ടീനിൽ നമുക്കുള്ള മറ്റു പല പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നു. പിന്നെയും ഈ 9 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ, ഒരു ദിവസം നമ്മുടെ ഫോൺ യൂസേജ് വരികയാണ് എങ്കിൽ, ഒരു ഒരാളുടെ ഒരു ദിവസത്തിൻ്റെ 24 ൻ്റെ 1/3 വരുമല്ലോ ഈ 8 എന്ന് പറയുന്ന മണിക്കൂർ. അപ്പോൾ അത് ഒരു ഒരു മനുഷ്യൻ്റെ 1/3, മൊത്തത്തിലൊരു കണക്കുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അത് പറയുമ്പോൾ 1/3 വിട്ട് കടന്ന് പകുതിയോളം വരുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു അധികവും ഇന്ന് റീൽസുകളും ഷോർട്സുകളും തരംഗമായിക്കൊണ്ടിരിക്കുന്ന, വളരെ പെട്ടെന്ന് ട്രെൻഡുകൾ മാറി മറിയുന്ന, ഹാഷ്ടാഗുകൾ വളരെ പെട്ടെന്ന് മനുഷ്യർക്കിടയിൽ ചർച്ചകൾ വ്യത്യസ്തങ്ങളായി മാറുന്ന കാഴ്ചയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒരു തള്ളവിരലിൻ്റെ ചെറിയൊരു അനക്കം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് നീങ്ങാൻ കഴിയുന്നു. ഒരു 10 or 20 മിനിറ്റുകൾ അവൻ റീൽസിൽ ചിലവഴിക്കുന്നു, ഷോർട്സിൽ ചിലവഴിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താണ് എൻ്റെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവായി ഉണ്ടായത്? അത് ദുനിയാവിൻ്റെ ആയിക്കോട്ടെ, ഭൗതികമായ ഏതെങ്കിലും അറിവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനകരമായ സംഗതികളോ നമുക്ക് ലഭിക്കുന്നു, അതല്ല എങ്കിൽ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, ദീനീയായ കാര്യങ്ങൾ, മതവും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ലഭിക്കുന്നു, ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് ചുരുങ്ങിയത് ലഭിച്ചില്ല എങ്കിൽ, നമ്മുടെ ആ ഒരു അത്രയും സമയം നമ്മൾ ഉപയോഗിച്ച ആ സമയം പൂർണ്ണമായും പാഴാണ് എന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ കഴിയുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു കോട്ട് കൂടിയായിരിക്കും. ഇഫ് ദ സർവീസ് ഈസ് ഫ്രീ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സേവനം അത് സൗജന്യമാണെങ്കിൽ, വളരെ സൗജന്യമായി നിങ്ങൾക്കിങ്ങനെ ഈ പറയുന്ന കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കണം, ഒരു 200 or 300 രൂപയ്ക്ക് നമ്മൾ ഡേറ്റ നമ്മൾ ചാർജ് ചെയ്യുന്നു എങ്കിൽ, അതിന് പിന്നെ ഒരു മാസം ഒരു ദിവസം 1.5 GB അതുപോലെ തന്നെ 2 അതുപോലെ തന്നെ ഓരോരുത്തരുടെയും സാമ്പത്തിക നിലവാരം ആവശ്യമൊക്കെ അനുസരിച്ച് അത്രത്തോളം വലിയൊരു ഡേറ്റ നമ്മൾ ദിവസവും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡേറ്റ നമുക്കൊരു ഉപകാരം തരുന്നില്ലെങ്കിൽ, വളരെ ഫ്രീ ആയി നമുക്ക് അവൈലബിളായ ഇത്തരം സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റ് ലോകത്തുമുള്ള കണ്ടൻറ്റുകൾ, ഇതിൽ നമുക്കൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ, വളരെ സൗജന്യമായി ഇതാണ് നമുക്കിത് ലഭ്യമാകുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ആർ ദ പ്രോഡക്റ്റ്, ദ സർവീസ് ഈസ് ഫ്രീ, യു ആർ ദ പ്രോഡക്റ്റ്. ഇങ്ങനെ നമുക്കിങ്ങനെ സൗജന്യമായി കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ, ആശയങ്ങളെയും വസ്തുക്കളെയും ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾ, ഇവയൊക്കെയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ സംഗതികളല്ല, ഈ വീഡിയോ അല്ല, അല്ലെങ്കിൽ ഈ കണ്ടൻ്റ് അല്ല, നേരെ മറിച്ച് ഇതിലൂടെ യഥാർത്ഥത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മളെയാണ്. ഇത് കാണുന്ന ഇതിൻ്റെ വ്യൂവേഴ്സായ നമ്മളെയാണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത്, നമ്മളെയാണ് വിൽപ്പന ചരക്കാക്കുന്നത് എന്നാണ് ഇതിലെ ഒരു കാര്യമായി ഈ കോട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മൾ ജീവിതത്തിൽ ഒരു ആത്മനിയന്ത്രണം കൊണ്ടുവരേണ്ട, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ തന്നെ സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആത്മനിയന്ത്രണം കൊണ്ടുവരേണ്ട ഒരു മേഖല തന്നെയാണ്. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും, യബ്ന ആദം, പക്ഷേ അല്ലെ ആദമിൻ്റെ പുത്ര, നീ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ ശരീരവും രക്തവും മാംസവും ഒക്കെ ചേർന്നൊരു രൂപം എന്നതിനപ്പുറത്ത് ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന അന്ത അയ്യ, മനുഷ്യ നീ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്, സമയങ്ങളാണ്. നീ ജനിക്കുന്ന അന്ന് മുതൽ നീ മരിക്കുന്ന അന്ന് വരെയുള്ള ദിവസങ്ങളെ അളന്നും തിട്ടപ്പെടുത്തിയാണ് നീ എന്നുള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന എൻ്റെ സാന്നിധ്യം ഇവിടെ അടയാളപ്പെടുത്തപ്പെടുന്നത്. നീ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്. ഫക്കുല്ലമ ദഹബ യൗമുൻ, അപ്പോൾ അദ്ദേഹം പറയുന്നു അതിൽ, അപ്പോൾ ഓരോ ദിവസം പോകുതോറും ഓരോ സമയം നീങ്ങുമ്പോഴും ദഹബ ബാദുക്ക്, നിൻ്റെ ഒരു അംശമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയവും മുന്നോട്ട് കടന്നു പോകുമ്പോൾ, ഓരോ ദിവസവും ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നിൻ്റെ തന്നെ ശരീരത്തിലെ, നിൻ്റെ തന്നെ അസ്തിത്വത്തിലെ ഒരു അംശമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകണം എന്ന് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. അത് ഈ രംഗത്ത് നമ്മുടെ സ്ക്രീൻ ടൈം നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും വലിയ പാഠം നൽകുന്ന ഒരു വാചകങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമയം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സമയം അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ആരോടും പറയാനും ചോദിക്കാനും ഇല്ലാതെ നമുക്കിങ്ങനെ ചിലവഴിക്കാം എന്നുള്ളതാണ് എന്നാണ്.
അല്ല, ഇസ്ലാം അങ്ങനെയല്ല മനുഷ്യൻ്റെ സമയത്തെ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യൻ്റെ സമയം എന്നത് ഒരു ഓരോ വ്യക്തിക്കും അവർ

0: മാത്രം അവകാശപ്പെട്ട അവരൊരു സ്വകാര്യ സ്വത്തായിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് അവന് മറ്റുള്ളവരോട് ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അവൻ സമയം കൊടുക്കേണ്ട ആളുകളുണ്ട്, അവൻ സമയം ചെലവഴിക്കേണ്ട തൻ്റെ ഊർജ്ജവും സമ്പത്തുമൊക്കെ ചെലവഴിക്കേണ്ട മേഖലകളുണ്ട് എന്നാണ് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവൻ്റെ സ്രഷ്ടാവിനോടുള്ള ബാധ്യതകളാണ്. സ്രഷ്ടാവിനുള്ള ആരാധനയ്ക്കും സ്രഷ്ടാവിനുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിനും മനുഷ്യൻ കൃത്യമായി സമയം കണ്ടെത്തിയേ മതിയാവും. തൻ്റെ മാത്രം സ്വകാര്യ സ്വത്തല്ല സമയം, സൃഷ്ടാവിനുള്ള ബാധ്യതകൾക്ക് സമയം നീക്കി വെക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാനും സമയം നീക്കി വെക്കേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പ്രവാചകൻ്റെ സ്വഹാബി സൽമാൻ റളിയല്ലാഹു അൻഹു തൻ്റെ സുഹൃത്തായ അബുദർദ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുദർദ മുഷിഞ്ഞ വേഷത്തിൽ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുന്നത് കണ്ടു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ അബുദർദ ഇനി ദുനിയാവിലെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല എന്നായിരുന്നു മറുപടി. അബുദർദ വന്നു ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അബുദർദ ഇനി അന്ന് സുന്നത്ത് നോമ്പാണ്. ആ സുന്നത്ത് നോമ്പ് മുറിപ്പിച്ചിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു കൂടെ ഇരുന്ന് കഴിച്ചു. കാരണം എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നതല്ല, അങ്ങനെ തീവ്രമായി കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല ഇസ്ലാം എന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. രാത്രി സൽമാൻ റളിയല്ലാഹു അൻഹു കിടക്കുമ്പോൾ അബുദർദ നിസ്കരിക്കാനായി എഴുന്നേറ്റു. അല്ല, നിങ്ങൾ അവിടെ കിടക്കൂ, കുറച്ച് നേരം നമുക്ക് ഉറങ്ങാം. പ്രവാചകൻ അങ്ങനെ ആണല്ലോ, പ്രവാചകൻ ഉറങ്ങുകയും പിന്നെ നിസ്കരിക്കുകയും ചെയ്യും. പിന്നെ രാത്രിയുടെ അന്ത്യ സമയം എത്തുമ്പോൾ, തഹജ്ജുദിന സമയം എത്തുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുകയും സൽമാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് അബുദർദ തന്നെ വിളിച്ചുണർത്തി ഇനി നമുക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തു. പിറ്റേന്ന് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല ഉപദേശങ്ങളും സൽമാൻ റളിയല്ലാഹു അൻഹു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്ന ഉപദേശങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈ രംഗത്ത് നമ്മൾ സൃഷ്ടാവിനും സൃഷ്ടികൾക്കും സമയം കൊടുക്കാൻ കടപ്പെട്ട ബാധ്യതപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ഉപദേശമാണ്. അദ്ദേഹം പറയും ഇന്നൽ റബ്ബിക അലൈക ഹഖൻ, തീർച്ചയായും നിന്റെ രക്ഷിതാവിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിന് നീ സമയം നീക്കി വെക്കേണ്ടതുണ്ട്. അത് ശരിയാണ്, നീ അതിന് ചെയ്യുന്നു, നോമ്പെടുക്കുന്നു, അതുപോലെ തന്നെ രാത്രി നിസ്കരിക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ വലി നഫ്സിക അലൈക ഹഖൻ, നിനക്ക് നിൻ്റെ സ്വന്തം ശരീരത്തോട് സ്വന്തം ദേഹത്തോടും ചില ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. അത് ഉറക്കം ശരീരത്തിൻ്റെ ഒരു ബാധ്യതയാണ്, ശരീരത്തിന് കൊടുക്കേണ്ട, അതിന് സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുക, എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നതല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല നിൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, വലി അഹ്ലിക അലൈക ഹഖൻ, നിനക്ക് അവരോട് ബാധ്യതകളുണ്ട്, നിൻ്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതകളുണ്ട്. സോഷ്യൽ മീഡിയ രംഗത്ത് സ്ക്രീൻ ടൈം നമ്മളെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുമ്പോൾ സർട്ടാവിനുള്ള ബാധ്യതകൾ നിർവഹിക്കാനുള്ള സമയം അതിൽ നിന്ന് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചിന്ത ഉണ്ടാകണം. സ്വന്തം ശരീരത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മളതിനു വേണ്ടി സമയം ബാക്കി വെക്കുന്നുണ്ടോ എന്ന ചിന്തയുണ്ടാകണം. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭർത്താവിന്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ നാട്ടിലും വീട്ടിലും കൂട്ടുകാരിലും ഒക്കെയുള്ള ആളുകൾക്കൊക്കെ കൃത്യമായ സമയം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ, അലോട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന ചിന്ത നമുക്കുണ്ടാകണം. അതിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നു ഫാഅതികുല്ലദി ഹഖിൻ ഹഖ, ഓരോരുത്തർക്കും എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, അവരോട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ, അവർക്ക് എന്തൊക്കെ അർഹതയുണ്ടോ, അതിനനുസരിച്ച് നീ എന്ത് ചെയ്യണം, അവരുടെ അവകാശങ്ങൾ നീ ചെയ്തു കൊടുക്കണം, അത് വീട്ടണം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന കാണാൻ കഴിയും. പിറ്റേന്ന് ഇതൊക്കെ കേട്ട് അബുദർദ റളിയല്ലാഹു അൻഹു പ്രവാചകനോ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് ചോദിക്കുന്നു ഇതിനെപ്പറ്റി, ഇങ്ങനെ സൽമാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത് സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് സത്യം, സൽമാൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അബുദർദ റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചത്. സമയം എന്നത് നമ്മുടെ സ്വകാര്യ സ്വത്തല്ല, അത് നമ്മൾ ഏത് രൂപത്തിൽ വിനിയോഗിക്കുകയാണ് എങ്കിലും അതിന് അർഹതപ്പെട്ട നമ്മൾ കൊടുക്കേണ്ട നമുക്ക് ഉത്തരവാദിത്തങ്ങളുള്ള നമുക്ക് കടമകളും ബാധ്യതകളുമുള്ള ഒരുപാട് ആളുകൾ ഇപ്പുറത്തുണ്ട്. സൃഷ്ടാവിനുള്ള ബാധ്യതകൾ അതിൽ ഒന്നാമതായി വരുന്നു, അതിനുശേഷം സൃഷ്ടികളോടുള്ള ബാധ്യതകളും നമ്മുടെ കുടുംബക്കാരോടും വീട്ടുകാരോടും ഒക്കെയുള്ള ബാധ്യതകൾ, സമൂഹത്തിലുള്ള ബാധ്യതകൾ, അതിനൊക്കെയും നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. സ്ക്രീൻ ടൈം ഒരിക്കലും നമ്മളെ കാർന്ന് തിന്നാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ സല്ലല്ലാഹു അലൈഹി നബിയ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വോയിസ് ഓഫ് പീസ് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ആത്മീയ ദാരിദ്ര്യം, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് നാസർ സ്വലാഹി.
2: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. സൃഷ്ടാവുമായുള്ള അകൽച്ചയാണിന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. മനുഷ്യന് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത ആധുനിക യുഗം അവന്റെ ദൈവബോധം കെടുത്തിക്കളഞ്ഞിരിക്കുന്നു. ശരീരവളർച്ചയ്ക്ക് അനിവാര്യമായ ആഹാരം ഒരുക്കുന്നതിൽ വിജയിത്ത മനുഷ്യൻ ആത്മാവിനെ ദരിദ്രമാക്കിയിരിക്കുകയാണ്. ആത്മാവ് ശരീരത്തിൽ നിന്നും പോയാൽ ശരീരം മരിക്കുന്നതുപോലെ ആത്മാവിന് അത്യാവശ്യമായ ആഹാരം നൽകാതിരുന്നാൽ ആത്മാവ് ദരിദ്രമായി മാറും. ഒരു ജപ്പാൻകാരൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. നമ്മുടേത് ഒരു വ്യാവസായിക സംസ്കാരമാണ്. മനുഷ്യന് ഇത് മാത്രം പോരാ, വ്യാവസായിക പുരോഗതിയുടെ ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന രാജ്യങ്ങളിലെ ആളുകൾക്ക് ആത്മീയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. 1961 മരണപ്പെട്ട പ്രമുഖ മനഃശാസ്ത്രജ്ഞനായിരുന്ന കാറൽ യൂങ്ങിന്റെ അനുഭവം അദ്ദേഹം തന്നെ പറയട്ടെ. കഴിഞ്ഞ 30 മനോരോഗ ചികിത്സ തേടി മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളിലെയും ജനങ്ങൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ദ്വിതീയ പാതയിലേക്ക്, അതായത് 35 കടന്ന എല്ലാവരുടെയും പ്രശ്നം മതപരമായ വിശ്വാസത്തിന്റെ അഭാവമായിരുന്നു. വിശ്വാസികൾക്ക് മതം നൽകിപ്പോന്ന ഒരു വസ്തു ഈ വിഭാഗത്തിന് നഷ്ടമായിരിക്കുന്നു. അത് പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ അവർക്ക് സുഖം നേടാൻ കഴിയില്ല. മനുഷ്യൽപ്പത്തി മുതൽ ഇന്നേ വരെയുള്ള എല്ലാ മനുഷ്യനിലും കണ്ടുവരുന്ന തന്നേക്കാൾ ഉന്നതനും ശക്തനും മഹാനുമായ ഒരു പ്രതിഭാസത്തെ ആശ്രയിക്കാനുള്ള വാസന മതം അവനിൽ ജന്മസിദ്ധമാണെന്ന് തെളിയിക്കുന്നു. അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഏതൊരു പുരോഗതിയും മനുഷ്യനെ തൃപ്തനാക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ എന്നും ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായിരിക്കും. എന്നാൽ ഈ ആത്മീയ ദാരിദ്ര്യത്തിന് പരിഹാരം ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. അത് ദൈവവിശ്വാസമാണ്. അല്ലദീന ആമനു വത്തത്തുമ ഇന്ന കുലൂബഹും ബിദിക്കിരില്ല അലാ ബിദിക്കിരില്ല ഇത്തത്തുമ ഇന്നൽ കുലൂബ്. അതായത്, വിശ്വസിക്കുകയും അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ, ശ്രദ്ധിക്കുക, അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്ര മനസ്സുകൾ ശാന്തമായി തീരുന്നത്. ഖുർആനിലെ 13 സൂറത്തു റായ്ദിലെ 28 സൂക്തം. എന്നാൽ പല വിശ്വാസികൾക്കും ആത്മീയ സുഖം വേണ്ട പോലെ ലഭിക്കാതെ പോകുന്നു. കാരണം ഏകദൈവാരാധനയിൽ നിന്നുള്ള വ്യതിചലനം, അതായത് ഒരേ ഒരു ദൈവത്തിന് മാത്രം അർഹമായ പദവിയിൽ അവനല്ലാത്തവരെ പ്രതിഷ്ഠിക്കുക എന്ന കടുത്ത അക്രമം മൂലമുള്ള ഏറ്റവും വലിയ നഷ്ടം അവനുണ്ടാകുന്നു. അവന്റെ ആരാധ്യ ബിന്ദു മാറിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതയില്ലാത്ത വസ്തുക്കളെ ആരാധിക്കാൻ തുടങ്ങുന്നതോടെ മനുഷ്യന് പ്രപഞ്ചത്തിലെ ഏകാവലംബത്തെ നഷ്ടപ്പെടുന്നു. അതോടെ ദിവ്യാനുഗ്രഹത്തിൽ നിന്നൊരംശം ലഭിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടവനായി മാറുന്നു. കാരണം അനുഗ്രഹവും കാരുണ്യവും നൽകാൻ കഴിവുള്ളവനായി അള്ളാഹു അല്ലാതെ വേറൊരാരുമില്ല. ഈ പറഞ്ഞതെല്ലാം ശാശ്വത ജീവിതത്തെ സംബന്ധിച്ചാണ്. എന്നാൽ ക്ഷണികമായ ഐഹിക ജീവിതത്തെ സംബന്ധിച്ചും നഷ്ടമല്ലാതെ ബഹുത വിശ്വാസികൾക്ക് മറ്റൊന്നുമില്ല. ഭാഗികമായി ആത്മീയത അവന് പൂർണ്ണ സമാധാനം നൽകുന്നില്ല. അവനെപ്പോഴും അസ്വസ്ഥനായിരിക്കും. സ്വസ്ഥതയും സമാധാനവും മനഃശാന്തിയും നഷ്ടപ്പെട്ട് അവൻ ദൈവങ്ങൾക്കിടയിൽ ഓടി നടക്കേണ്ടി വരും. ഏത് ദൈവത്തിന്റെ കോപമാണ് തനിക്ക് ലഭിക്കുക എന്ന ഭയപ്പാട് അവന് ദൈവങ്ങൾക്കിടയിൽ മനസ്സമാധാനമില്ലാതെ ഓടി നടക്കാനും ഓരോ ദൈവത്തെയും തൃപ്തിപ്പെടുത്താനുള്ള വഴികൾ അന്വേഷിച്ച് ഏറ്റവും വലിയ തിന്മകളിൽ വരെ അകപ്പെടും. വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാരെ തൃപ്തിപ്പെടുത്താനുള്ള ബഹുദൈവ വിശ്വാസിയുടെ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുന്നത് കാണുക. വ്യത്യസ്ത രക്ഷാധികാരികളാണോ ഉത്തമം, അതോ ഏകനും സർവാധികാരിയുമായ അള്ളാഹുവാണോ? ഖുർആനിലെ 12 അധ്യായം സൂറത്ത് യൂസുഫിലെ 39 സൂക്തം. ലറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ശുറകാ ഉമ്മുതസാകിസൂന വറജുലൻ സലമൻ ലിറജുലിൻ അൽ യസ്തവിയാനി മസല. അള്ളാഹു ഇതാ ഒരു മനുഷ്യനെ ഉപമായി എടുത്തു കാണിച്ചിരിക്കുന്നു. പരസ്പരം വഴക്കടിക്കുന്ന ഏതാനും പങ്കുകാരാണ് അവന്റെ യജമാനന്മാർ. ഒരു യജമാനന് മാത്രം കീഴ്പ്പെടേണ്ടവനായ മറ്റൊരാളെയും ഉപമായി എടുത്തു കാണിച്ചിരിക്കുന്നു. ഉപമയിൽ ഇവർ രണ്ടുപേരും ഒരുപോലെയാകുമോ? ഖുർആനിലെ 39 അധ്യായം സൂറത്തു സുമറിലെ 29 സൂക്തം. ഒരടിമയും കുറെ യജമാനന്മാരും എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അടിമയോട് ആവശ്യപ്പെടുന്നു. ഒന്നും ചെയ്യാനാവാതെ ആരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കാതെ അടിമ പരിഭ്രമിയായി നട്ടം തിരിയുന്നു. സകലരുടെയും ശാപകോപങ്ങൾ ഏറ്റുവാങ്ങിയെന്ന ധാരണ അടിമയെ മാനസികമായി തകർക്കുകയും ചൈതന്യമറ്റതായി തീർക്കുകയും ചെയ്യുന്നു. ഇതാണ് ബഹുദൈവ വിശ്വാസിയുടെ അവസ്ഥ. മറ്റൊരു അടിമ അവന് ഒരു ഉടമ മാത്രം. ഉടമ കൽപ്പിക്കുന്നത് അടിമ യഥാവിധി നിർവഹിക്കുന്നു. അടിമക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതിൽ ഉടമ ബോധവാനാണ്. ഉടമയെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് അടിമക്കും അറിയാം. ഉടമയും അടിമയും ഒരുപോലെ സംതൃപ്തരാകുന്നു. ആർക്കും ആരോടും പരിഭവമുണ്ടാകുന്നില്ല. ഏതാണ് ഉത്തമം? മനസ്സിരുത്തി ചിന്തിക്കുക. ഏകദൈവാരാധനയിലൂടെ ആത്മീയമായ ഇരുട്ട് നീങ്ങിയ വിശ്വാസി സന്തുഷ്ടനാണ്. അവനെക്കുറിച്ച് അവന്റെ നാഥനും സംതൃപ്തനാണ്. ഏകദൈവാരാധനയിലൂടെയല്ലാതെ ആത്മീയത സ്വീകരിക്കാൻ ശ്രമിക്കുന്നവർ കൂടുതൽ ഇരുട്ടുകളിലേക്ക് മറിഞ്ഞുവീഴും. അങ്ങനെ അവന്റെ ആത്മീയ ദാരിദ്ര്യം പരിഹരിക്കാനാവാതെ അവൻ അസ്വസ്ഥരാണ്. ഒരു ദൈവത്തിൽ നിന്ന് അഭയം ലഭിക്കാതെ വരുമ്പോൾ മറ്റൊരു ദൈവത്തിലേക്ക് ഓടുന്നു. ഈ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുന്നത് ഇങ്ങനെ: ഹുനഫാ അലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഹ്തഫുഹു ത്വയർ ഔ തഹ്വി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. വക്രതയില്ലാത്ത ഹൃജുമാനസരായി അള്ളാഹുവിലേക്ക് തിരിഞ്ഞവരും അവനോട് യാതൊന്നും പങ്കു ചേർക്കാത്തവരുമായിരിക്കണം നിങ്ങൾ. അള്ളാഹുവോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാകുന്നു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഖുർആനിലെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 31 സൂക്തം. ഷിർക്ക് ഉൾക്കൊണ്ട വ്യക്തിയുടെ മനസ്സ് ആത്മീയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നതാണ്. മനസ്സമാധാനവും ശാന്തിയും സ്വസ്ഥതയും അവൻ ആഗ്രഹിക്കുന്നു. മരീചിക പോലെ കാണപ്പെടുന്ന ആത്മീയ കേന്ദ്രങ്ങളിൽ അവൻ അഭയം തേടുന്നു. പക്ഷേ അവന് സ്വസ്ഥതയും സമാധാനം ലഭിക്കുന്നില്ല. അവൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാനായി ദിവ്യന്മാരുടെയും ആൾദൈവങ്ങളുടെയും അടുത്തേക്ക് പോകുന്നു. ജ്യോത്സ്യന്റെ പ്രവചനങ്ങളും ഗ്രഹനിലകളും ഭാഗ്യനിർഭാഗ്യ നക്ഷത്രങ്ങളും അവന്റെ ഉറക്കം കെടുത്തുന്നു. കഴുത്തിൽ തൂക്കപ്പെടുന്ന തകിടിലും കൈകളിലണിഞ്ഞ ചരടുകളിലും കാര്യങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അങ്ങനെ യഥാർത്ഥ ആത്മീയ സുഖം ലഭ്യമാവാതെ അവൻ സകല അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും എത്തിപ്പെടുന്നു. ചിലപ്പോൾ അവന്റെ ആരാധ്യന്മാർ കല്ലുകളും ശവകുടീരങ്ങളും സസ്യങ്ങളും ജന്തുക്കളും പുണ്യവാന്മാരുമായിരിക്കും. തങ്ങളെക്കാൾ കഴിവും ശക്തിയും കുറഞ്ഞ പലപ്പോഴും കേൾവിയോ കാഴ്ചയോ ഇല്ലാത്തവരോട് ആരാധന അർപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വ്യത്യസ്ത നക്ഷത്രങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്ന ഇറാഖിലെ ജനങ്ങളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. ഫലമ്മാ ജന്ന അലൈഹില്ലൈൽ റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുട്ടുകൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ട് അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അനന്തരം ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ട് അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിവിഴച്ച ജനവിഭാഗത്തിൽപ്പെട്ടവനായിരിക്കും. അനന്തരം സൂര്യൻ ഉദിച്ചുയരുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എന്റെ രക്ഷിതാവ്, ഇതാണ് ഏറ്റവും വലുത്. അങ്ങനെ അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സമുദായമേ, നിങ്ങൾ ദൈവത്തോട് പങ്കുചേർക്കുന്നതിൽ നിന്നും തീർച്ചയായും ഞാൻ ഒഴിവായിരിക്കുന്നു. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 76 മുതൽ 78 വരെ സൂക്തങ്ങൾ. ആത്മീയ ദാരിദ്ര്യം പരിഹരിക്കാൻ വ്യത്യസ്ത നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും മനുഷ്യനിർമ്മിത വിഗ്രഹങ്ങളെയും ആരാധിച്ച സമൂഹത്തോട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് ആരാധനകൾ അർപ്പിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇങ്ങനെ, ഇന്നീ വജ്ജഹ്തു വജിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനേ അല്ല. ഖുർആനിലെ 6-ാമത്തെ അധ്യായം 79-ാമത്തെ സൂക്തം. വ്യാജ ദൈവങ്ങളെയും കൃത്രിമ ദൈവങ്ങളെയും ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ദൈവങ്ങളുടെ കോപവും രുദ്രഭാവവും അവരുടെ തീക്ഷണ ശിക്ഷകളും കുരുത്തക്കേടുകളും തട്ടുമെന്ന് ഇബ്രാഹിം നബിയെ പറഞ്ഞ് ഭീതിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, വകൈഫ അഖാഫു മാ അശ്രക്തും വലാ തഖാഫൂന അന്നകും അശ്രക്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താൻ ഫഅയ്യുൽ ഫരീഖൈനി അഹക്കു ബിൽ അംന്. നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും? നിങ്ങളാകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് യാതൊരു പ്രമാണവും നൽകിയിട്ടില്ലാത്ത വസ്തുക്കളെ അവനിൽ പങ്കുചേർക്കുന്നതിനെപ്പറ്റി ഭയപ്പെടുന്നുമില്ല. അപ്പോൾ രണ്ടു കക്ഷികളിൽ ആരാണ് നിർഭയരായിരിക്കുവാൻ അർഹതയുള്ളവർ? പറയോ, നിങ്ങൾക്കറിയാമെങ്കിൽ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 82-ാമത്തെ സൂക്തം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന നിർഭയത്വവും മനസ്സമാധാനവും മനഃശാന്തിയും ലഭിക്കണമെങ്കിൽ ശുദ്ധമായ ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായ വിശ്വാസം വെച്ചു പുലർത്തണം. മനുഷ്യനെ യഥാർത്ഥ ദൈവത്തിൽ നിന്നും അകറ്റാനാണ് നാസ്തികരും ബഹുദൈവ വിശ്വാസികളും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ആത്മീയ പോഷണം നൽകാൻ അവർക്കൊന്നും സാധിക്കുകയില്ല. യഥാർത്ഥ ആത്മീയ പോഷണം ലഭിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നാണ്. ബഹുദൈവ സങ്കല്പം വെച്ചു പുലർത്തുന്ന മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ശരിയായ മനസ്സമാധാനവും മനഃശാന്തിയും സ്വസ്ഥതയും ലഭിക്കുകയില്ല. കാരണം അവരുടെ അവലംബങ്ങൾ മിഥ്യാസങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങളിലാണ്. ഇസ്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവസങ്കല്പം ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ്. ഇതിലൂടെ അവരുടെ ആത്മീയ ദാരിദ്ര്യം പരിഹരിക്കപ്പെടുകയും ആത്മശാന്തിയും സമാധാനവും സ്വസ്ഥതയും ലഭിക്കുകയും ചെയ്യുന്നു. ലോകപ്രശസ്ത പോപ്പ് സംഗീതജ്ഞനായ സ്റ്റീവൻസൺ 1976 ഇസ്ലാം മതം സ്വീകരിച്ചു. യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ചർച്ച് ഞങ്ങളോട് ദൈവത്തിൽ വിശ്വസിക്കാൻ പറയാറുണ്ടെങ്കിലും ദൈവവിശ്വാസത്തിന്റെ ക്രൈസ്തവ ഭാഷ്യം യേശുവിനെ കണ്ടറിയുക എന്നുള്ളതാണ്. നേരിട്ട് ആർക്കും ദൈവത്തിലേക്ക് അടുക്കാൻ കഴിയില്ല. മധ്യവർത്തികളില്ലാതെ ആത്മീയമായി നേരിൽ ബന്ധപ്പെടുന്ന ഒരു ദൈവത്തെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഏതൊരു വ്യക്തിക്കും നേരിട്ട് ദൈവമായി ബന്ധപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സവിശേഷത എന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ മനുഷ്യന് ഏകാശ്രമമായി വർത്തിക്കാവുന്ന ഒരു ദൈവമാണ് വേണ്ടത്. മനസ്സിന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ ബഹുദൈവ വിശ്വാസികൾക്കാവില്ല. മനുഷ്യാസ്തിത്വത്തിൽ നിന്ന് ഉപരിയായ ഒരു ദൈവമാണ് മനുഷ്യന് വേണ്ടത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അവന്റെ അപാരമായ പ്രപഞ്ച സൃഷ്ടിയും അതിന്റെ വൈവിധ്യങ്ങളും നമ്മെ വലയം ചെയ്തിരിക്കെ സൃഷ്ടാവും സംരക്ഷകനുമായ ഒരു ദൈവസങ്കല്പത്തിന് മാത്രമേ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്നും അവനെ സംരക്ഷിക്കാനും മനുഷ്യ ധൃഷ്ണയെ തൃപ്തിപ്പെടുത്താനും കഴിയൂ. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സിൽ അവ്യക്തതയുണ്ട്. ദൈവിക ചിന്തകൾക്ക് മാത്രമേ അതിനെ മാറ്റാൻ പറ്റുകയുള്ളൂ. അതിലെ കാടത്തത്തെ വിഭാവനം ചെയ്യാനും അശാന്തിക്ക് അറുതി വരുത്താനും ദുഃഖപാരവശ്യത്താൽ പൊറുതിമുട്ടുന്ന മനസ്സിന് മനസ്സമാധാനമേകാനും ദൈവസ്മരണക്കും അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അനുസൃതമായ ജീവിതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ മനോദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാൻ ദൈവസ്നേഹവും അവനിൽ വിലയം പ്രാപിക്കലുമാണ് ഏകമാർഗം. ഭൗതിക ലോകം മുഴുക്കെ ലഭിച്ചാലും മനദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ലെന്ന് തീർച്ച. വത്തവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ. അതിനാൽ നീ അള്ളാഹുവെ ഭരമേൽപ്പിച്ചുകൊള്ളുക. തീർച്ചയായും നീ സ്പഷ്ടമായ സത്യത്തിൽ തന്നെയാകുന്നു. യഥാർത്ഥ ഏകദൈവാരാധനയിലൂടെ മാത്രമേ ആത്മീയ ശാന്തി ലഭിക്കുകയുള്ളൂ. ആ ആത്മീയ ശാന്തിയിലേക്ക് തിരിച്ചു വരിക, സമാധാനം നേടുക, ഇഹ പര ലോക ജീവിതം വിജയപ്രദമാക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വാഹിറു ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. അസ്സലാമു അലൈക്കും.
1: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, ആത്മീയ ദാരിദ്ര്യം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് നാസർ സുലാഹി.
3: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വ ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വ അലാ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റിയാദ് സ്വാലിഹിനിൽ ഇമാം നബവി റഹിമഹുള്ള 194-ാമത്തെ അധ്യായം, ബാബു ഫളി സ്വഫിൽ ഔവൽ, ആദ്യത്തെ സ്വഫ്, അതിൻ്റെ ശ്രേഷ്ഠത, വൽ അംർ, ബി ഇസ്മാമി സുഫൂഫ് സഫുകൾ പൂർത്തീകരിക്കുക എന്ന കാര്യം കൽപ്പിച്ചുകൊണ്ട് വ തസ്വീയത്തിഹ വ തറാസിഫിഹ സഫുകൾ ശരിയായി നിൽക്കണമെന്നും അത് ചേർന്ന് നിൽക്കണമെന്നും അറിയിക്കുന്ന അദ്ധ്യായം. ഈ അദ്ധ്യായത്തിൽ നിന്നുള്ള 1086-ാമത്തെ ഹദീസ്. وعن أبي مسعود رضي الله عنه قال كان رسول الله صلى الله عليه وسلم يمسح مناكبنا في الصلاة ويقول استووا ولا تختلفوا فتختلف قلوبكم ليلني منكم أولي الأحلام والنهى ثم الذين يلونهم ثم الذين يلونهم رواه مسلم. أبو مسعود ഉഖബത്ത് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യംസഹു മനാകിബന ഫി സ്വലാത്ത്, നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഷോൾഡറുകളെല്ലാം അത് ടച്ച് ചെയ്ത് അവിടെ ശരിയാക്കാറുണ്ടായിരുന്നു, തൊട്ടുകൊണ്ട് ശരിയാക്കും. വയക്കൂലു, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇസ്തവു, നിങ്ങൾ നേരെയാക്കുക, ശരിയാക്കുക. വലാ തഖ്തലിഫു, നിങ്ങൾ വിഭിന്നമായി ഭിന്നിച്ച് നിൽക്കരുത്, വേറിട്ട് നിൽക്കരുത്. ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ അകന്നു പോകും, അത് ഭിന്നിച്ചു പോകും, വേറിട്ട് പോകും എന്ന്. ലിയലിനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹ, നിങ്ങളിൽ നിന്ന് ബുദ്ധിയുള്ളവരായ ചിന്താശേഷിയുള്ള ആലോചനയുള്ള ആളുകൾ എന്നോട് അടുത്തു നിൽക്കുക. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോടടുത്തവർ. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് അടുത്തവർ. സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരത്തിൽ, നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിൻ്റെ സഫുകൾ ശരിപ്പെടുത്തുന്ന രൂപമാണിവിടെ ഉണർത്തിയിട്ടുള്ളത്. മനാക്കിബുഹും, അവരുടെ അക്താഫഹും, അവരുടെ ഷോൾഡറുകൾ, അവരുടെ ചുമലുകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇസ്തവു, നേരെയാക്കുക, ശരിയാക്കുക. വലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ ഭിന്നിച്ചു നിൽക്കരുത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവും. അതായത്, അന്നഖ്തിലാഫ അന്നാസ് ബഅദുഹും മുതഖദ്ദിമുൻ വബഅദുഹും മുതഅഖിറുൻ, സഫിൽ നിൽക്കുമ്പോൾ ചില ആളുകൾ മുന്നോട്ട് നിൽക്കുകയും ചിലർ പിന്തി നിൽക്കുകയും ചെയ്യുന്ന, സഫ് വളഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ സഫ് തെറ്റിക്കൊണ്ട് ശരിയായ രൂപത്തിലല്ലാതെ നിൽക്കുമ്പോൾ, യൂജിബു ഇഖ്തിലാഫൽ ഖുലൂബ്, ഹൃദയങ്ങൾ ഭിന്നിച്ചു പോകാൻ അത് കാരണമാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുള്ളത്. മസ്ജിദുകളിൽ വെച്ച് ജമാഅത്ത് നമസ്കാരം നിർവഹിക്കപ്പെടണം. അത് മഹത്തായ ഒരു കാര്യമാണ്, അതിന് വലിയ പ്രതിഫലവുമുണ്ട്. അതിന് ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക നിയമം ശറഅ് നമ്മെ പഠിപ്പിക്കുന്ന ചില വ്യവസ്ഥകൾ. ورتب احوال الوقوف خلف الامام, ഇമാമിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ അതിന്റെ അവസ്ഥകൾ കൃത്യമായി, അത് ഒരു ഓർഡറിൽ എങ്ങനെയെങ്കിലും തോന്നിയ പോലെ നിൽക്കുക എന്നതല്ല. ഫയഅമ്മു الناس في صلاتي اقراهم واكثرهم علما وفقها, ഇമാമത്ത് നിർവഹിക്കേണ്ടത്, ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കേണ്ടത്, അവരിൽ ഏറ്റവും കൂടുതലായി ഖുർആൻ പഠിച്ച, ഖുർആൻ അറിയുന്ന, ഇൽമുള്ള, അറിവുള്ള, അഗാധ പാണ്ഡിത്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരാണ് അതിനേറ്റവും അർഹരായ ആളുകൾ. ഇനി അവരില്ലെങ്കിൽ ഖുർആൻ പഠിച്ച ആളുകളാണ് ഏറ്റവും ഒന്നാമതായി. അഖ്റഹും ലി കിതാബില്ല, അള്ളാഹുവിൻ്റെ ഖുർആൻ, ഹിഫ്ളുള്ള, അത് പഠിച്ച ആളുകൾ, ഹദീസുകൾ പഠിച്ച ആളുകൾ, ദീനിനെക്കുറിച്ച് അതിൻ്റെ ഫിഖും മസ്അലകളുമെല്ലാം അറിയുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത്. അതില്ല എങ്കിൽ അതിനേക്കാളും ആരാണോ അറിവുള്ളവർ, അവർ നിൽക്കുക, മുതിർന്ന ആളുകൾ നിൽക്കുക. ഇങ്ങനെയൊക്കെ ചില തർത്തീബുകൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. സുമ യകൂനു ഖൽഫൽ ഇമാമിൽ ഹഫ്ഫാദുൽ ഖുർആൻ, പിന്നെ ഇമാമിൻ്റെ പിന്നിൽ നിൽക്കുന്നവരും ശ്രദ്ധിക്കേണ്ടത് കൂടുതലായി ഖുർആൻ അറിയുന്ന ആളുകൾ. വൽ ആലിമുന ബി അഹ്കാമി സ്വലാഹ്, നമസ്കാരത്തിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചൊക്കെ അറിയുന്ന ആളുകൾ. അതുപോലെ വൽ ബാലിഗൂന സുമൽ അഖൽ ഇൽമൻ, പിന്നെ പ്രായപൂർത്തിയെത്തിയ ആളുകൾ, അതുപോലെ തന്നെ അറിവ്, പിന്നെ കുറച്ചറിവുള്ള ആളുകൾ. അങ്ങനെയാണ് ഇമാമിന് പിന്നിൽ നിൽക്കേണ്ടത്. ഹച്ചായ ചല്ലമോ മിൻഹു അവലൻ, അങ്ങനെ അറിവുള്ളവരിൽ നിന്ന്, മുന്നിൽ നിൽക്കുന്നവരിൽ നിന്ന് അവർ പഠിക്കണം. തുമ്മ യുസഹ്ഹിഹു ഖിറാഅത്തുഹു ഇദാ അഖ്തഅ, ഇനിയെങ്ങാനും ഇമാമിൻ്റെ പാരായണത്തിൽ വല്ല തെറ്റുകളും വന്നാൽ അത് ശരിയാക്കി കൊടുക്കാനൊക്കെ കഴിവുള്ളവരായ ഹൈഫുള്ള ആളുകളാണത് നിൽക്കേണ്ടത്. വയറുദ്ദുഹു ഇദാ സഹ, മറന്നുപോയാൽ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കാനും ഉണർത്തിക്കൊടുക്കുവാനുമെല്ലാം കഴിവുള്ള ആളുകൾ അവരാണത് നിർവഹിക്കേണ്ടത്. ഇവിടെ അബൂ മസ്ഊദ് റളിയല്ലാഹുനു ഉഖബത് ബിൻ അംർ റളിയല്ലാഹുനുവിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലിയലിയന്നി പല വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ലിയലീനി ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ലിയലിനി മിങ്കും ഉലുൽ അഹ്ലാമി വന്നുഹ, നിങ്ങളിൽ നിന്ന് എന്നോട് ഇമാമിനോട് ചേർന്ന് നിൽക്കേണ്ടത് ഉലുൽ അഹ്ലാമി വന്നുഹ എന്നതാണ്. അതെന്താണ്? ലിയഖിഫ ഖൽഫി ഫി സ്വലാത്തി അസ്ഹാബുൽ ഉഖൂലി വൽ അഫ്ഹാം, നമസ്കാരത്തിൽ എൻ്റെ പിറകിൽ നിൽക്കേണ്ട ആളുകൾ, അവർ കൂടുതലായി അറിവുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരായ ചിന്താശേഷിയുള്ളവരായ ആളുകളാണ്. വദാലിക ലിയഹ്ഫദു അൻഹു വയഊ മാ കാന മിൻഹു ഫി സ്വലാത്തിഹി, അതാണ് നമസ്കാരത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഇമാമിന് തെറ്റുപറ്റിയാൽ തിരുത്താൻ കഴിവുള്ളവരായ ഹിഫ്ളളവരായ അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളാണ് നിൽക്കേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇമാമിന് എന്തെങ്കിലും കാരണത്താൽ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ആ നമസ്കാരം ലീഡ് ചെയ്യാൻ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള അറിവുള്ള ആളുകൾ. വഹാഖദ തക്കൂനു സുഫൂഫ് വറാ അകുൽ ഇമാം, ഇപ്രകാരമായിരിക്കണം എല്ലാ ഇമാമിൻ്റെയും പിന്നിൽ സൊഫുകൾ നിൽക്കേണ്ടത്. വകദാലിക യഷ്മലു ഹാദാ മൻ യസ്ലുഹു അൻ യുലഖിന മാ തആയ അലൈഹി മിനൽ ഖിറാഅ, അതേപോലെ തന്നെ ഖിറാഅത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കഴിയുന്നതിൽ അത് ഏറ്റവും നന്നായി അത് തിരുത്തി കൊടുക്കാനൊക്കെ കഴിയുന്ന ആളാണെങ്കിൽ അതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. നമസ്കാരത്തിൽ ഇമാമിന് വല്ലതും സംഭവിച്ചാൽ അതിന് പകരം നിൽക്കുവാനും മറ്റൊക്കെ. അപ്പോൾ ബാലിഗവനായ ഉഖലാകളായ പ്രായപൂർത്തിയുള്ളവരായ ബുദ്ധിയുള്ളവരായ ആളുകളാണ് പിന്നിൽ നിൽക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വയസ്സ് കുറഞ്ഞ ആളുകൾ ആ നിലക്കായിരിക്കണം. പിന്നെയാണ് സ്ത്രീകൾ നിൽക്കേണ്ടത്. സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും എന്നത് യുറത്തിബുന്നാസ് ഫി സുഫൂഫി ഹാകദ അല്ല ഇലം സുമൽ അഖല് ഇൽമൻ, മുന്നിൽ നിൽക്കേണ്ടത് ഏറ്റവും കൂടുതൽ അറിവുള്ളവരായ ആളുകൾ. ജനങ്ങളെ ആ രൂപത്തിലാണ് സൊഫിൽ തർത്തീബ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അഹ്ലുൽ ഇൽമായ ഫഹമുള്ള ആളുകൾ നമസ്കാരത്തിന് ജമാഅത്തുകളിൽ മുന്നോട്ട് വരണം. അത് അവരാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നവരായ ആളുകൾ ഇമാമിൻ്റെ പിന്നിൽ നിൽക്കണമെന്നതൊക്കെ. വഹാദൽ അംറു മിന തൻലീമി നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായ വ്യവസ്ഥകളും നിയമങ്ങളുമാണിത്. അപ്രകാരമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഹത്താ യതഅല്ലമ അന്നാസു മിൻഹു അഹ്കാമ സ്വലാ, ഈ അറിവുള്ളവരിൽ നിന്ന് ഇമാമിൽ നിന്ന് പിന്നിലുള്ള ആളുകൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അറിവുള്ള ആളുകളിൽ നിന്ന് മറ്റു അറിവ് കുറഞ്ഞ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, അവിടെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സ്വഫ് നിൽക്കുന്ന സമയത്ത് മുന്നോട്ടോ പിന്നോട്ടോ മാറി തെറ്റിക്കൊണ്ട് നിൽക്കാൻ പാടുള്ളതല്ല. അത് പരസ്പരം ഹൃദയത്തിൽ ഭിന്നതയുണ്ടാകാൻ, ശത്രുതയുണ്ടാകാൻ, വിദ്വേഷമുണ്ടാവാൻ, അതേപോലെ തന്നെ അസൂയയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാകും എന്നതുകൂടി അവിടെ ഉണർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫുകൾ നിൽക്കാൻ പഠിപ്പിച്ച വിഷയത്തിൽ വന്ന ഹദീസുകളിൽ ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹുനു ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത മഹാനായ സ്വഹാബി ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഖാദിമായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹുനു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവ്വു സുഫൂഫക്കും, നിങ്ങളുടെ സൊഫുകൾ നിങ്ങൾ ശരിപ്പെടുത്തണം. ഫഇന്ന തസ്വിയത സൊഫി മിൻ തമാമി സ്വലാത്തി, നിശ്ചയമായും സൊഫുകൾ ശരിയാക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഫി റിവായത്തിൻ ലിൽ ബുഖാരി, ബുഖാരിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ ഇഖാമത്തി സ്വലാത്ത്, നിശ്ചയമായും സൊഫുകൾ ശരിപ്പെടുത്തുക എന്നുള്ളത് നമസ്കാരം നേരെയാവാൻ ശരിയാവാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഭിന്നിച്ചു നിൽക്കുമ്പോൾ, സൊഫുകൾ തെറ്റി നിൽക്കുമ്പോൾ അത് ഹൃദയത്തിൽ ഭിന്നതയുണ്ടാകാൻ കാരണമാകും. നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്, നമസ്കാരത്തിൻ്റെ ഇഖാമത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അനിവാര്യമായും നമ്മൾ സൊഫുകൾ ശരിപ്പെടുത്തണം. ഓരോരോ സൊഫുകളും പൂർത്തിയാക്കി നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് നമസ്കരിക്കുവാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഫി റിവായത്തിൽ ബുഖാരിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വകാന അഹദുനാ യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി, ഞങ്ങളിലൊരാൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നതായ ഒരാളുടെ ഷോൾഡറിലേക്ക് ചുമലിലേക്ക് ചേർത്ത് വെക്കാറുണ്ട്, കാല് കാലിനോട് ചേർത്ത് വെക്കാറുണ്ട്. അനസ് റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, അന്നഹു ഖദിമൽ മദീന, അദ്ദേഹം മദീനയിലേക്ക് വന്നു. ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മാ അൻകർത്ത മിന്ന മുന്ദു യൗമിൻ അഹിദ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് താങ്കൾ വെറുക്കുന്നതായൊരു കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുതൽക്ക് നിങ്ങൾ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അറിഞ്ഞ് മനസ്സിലാക്കിയ ആളാണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നതും ഇന്നും തമ്മിൽ നിങ്ങൾ വെറുക്കുന്നതായൊരു വിഷയം എന്താണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ അൻകർതു ഷൈഅൻ, ഞാനൊരു കാര്യവും വെറുക്കുന്നില്ല, ഇല്ല അന്നക്കും ലാ തുഖീമുന സഫൂഫ്, പക്ഷേ നിങ്ങൾ സഫുകൾ ശരിയാക്കുന്നില്ല എന്നത് മാത്രമാണ് നിങ്ങളിൽ വരുന്ന ഒരു പിഴവായിക്കൊണ്ട് കാണുന്നത്. സഹോദരങ്ങളെ, വ്യത്യസ്തമായ ഹദീസുകളിൽ ഈയൊരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഉണർത്തുന്നതായ ധാരാളം ഹദീസുകൾ നമുക്ക് വന്നതായി കാണുവാൻ സാധിക്കും. യംസഹു മനാക്കിബന, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യംസഹു മനാക്കിബന, ഞങ്ങളുടെ ഷോൾഡറുകൾ ഇങ്ങനെ തട്ടാറുണ്ട്. മൻകിബ് എന്നത് മജ്മഉൽ അദ്ദ് വൽ കതഫ്, ഷോൾഡറിൻ്റെ ചുമലിൻ്റെ ഭാഗമാണ്. അതായത് യംസഹു മനാക്കിബന എന്ന് പറഞ്ഞാൽ യുസവ്വി അൽ മനാക്കിബ് യുഖീമുഹ ഫി സുഫൂഫി ബിയദിഹി, കൈകൊണ്ട് സഫുകൾ ഇങ്ങനെ നേരെയാക്കും. അത് നേരെ ഒരു വരവരച്ച പോലെ എല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഷോൾഡറുകളെല്ലാം ഒരേപോലെയായിരിക്കുന്ന ഒരു അവസ്ഥയിൽ. ഇസ്തവു വലാ തഖ്തലിഫു, നിങ്ങൾ നേരെയാവണം, നേരെയാക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്. ലാ തഖ്തലിഫു അജ്സാമക്കും ഫി സ്വലാത്തി, നീ നമസ്കാരത്തിൽ നിങ്ങളുടെ ശരീരങ്ങൾ വേറിട്ട് നിൽക്കരുത്, ഒരേപോലെ ഒരേ ലൈനിൽ നിൽക്കണം. ലിതകുൻ അലാ ഹത്തിൻ വാഹിദിൻ മിനൽ ഇസ്തിവായി വൽ ഇഅ്തിദാൽ, ചുമലുകളെല്ലാം നേരെയാക്കിക്കൊണ്ട് നേരായ വളവില്ലാത്ത നിലക്ക് ഒരേ പോലെ നിൽക്കണം എന്നുള്ളതാണ്. ലിയലിനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹ, നിങ്ങളിൽ നിന്ന് ഉലുൽ അഹ്ലാം ഹുമുൽ ഉഖല, അവർ ബുദ്ധിയുള്ള ആളുകളാണ്. അൽ ബാലിഗൂൻ, പ്രായപൂർത്തിയായവരാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. വന്നുഹ, നുഹ എന്നുള്ളത് അൽ ഉഖല, ബുദ്ധിയുള്ളവർ എന്ന് തന്നെയുള്ള അർത്ഥത്തിലാണ്. ഭാഷാ പണ്ഡിതന്മാരും മറ്റുമെല്ലാം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് തൻ്റെ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾ അഹ്ലുൽ ഉഖൂലിൽ ബാലിഗുൻ, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ആളുകളാവണം. പിന്നെ സുമല്ലദീന യലൂനഹും അല്ലദീന യുഖാരിബൂനഹും ഫി വസഫി ഉലിൽ അഹ്ലാമി വന്നുഹ, ബുദ്ധിയുള്ള പ്രായപൂർത്തിയെത്തിയ ആ വിശേഷണങ്ങൾ പറഞ്ഞതിനോട് യോജിക്കുന്നവരായ, അടുത്തു നിൽക്കുന്നവരായ ആളുകൾ, അതിനേക്കാളും കുറഞ്ഞ ആളുകൾ എന്നുള്ളതാണ്. പാവനിലക്ക് ഇഖ്തിലാഫില്ലാതിരിക്കാൻ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായിക്കൊണ്ട് തന്നെ സഫുകൾ ശരിപ്പെടുത്താൻ സ്വഹാബത്തിനോട് കൽപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ സഫുകൾ പൂർത്തിയാക്കി നിൽക്കുവാൻ പരിശ്രമിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
5: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഷബീബ് സൊലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
8: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോഅപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
9: കുട്ടികളുടെ വിജയത്തിന്റെ ഭാഗമായി കിട്ടുന്ന ഫോട്ടോ പതിച്ച ട്രോഫികൾ വീട്ടിലെ ഷോക്കേസിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഇസ്ലാമിക വിധി എന്താണെന്ന്?
10: സത്യത്തിൽ വീട്ടിൽ കയറി വരുന്ന ഭാഗത്ത് തന്റെ മഹത്വം വിളിച്ചോതുന്ന സർട്ടിഫിക്കറ്റുകളും ഷീൽഡുകളും ട്രോഫികളുമൊക്കെ വെക്കുമ്പോൾ അതിന്റെ പിന്നിൽ ചെറിയ ഒരു അഹങ്കാരത്തിന്റെ ലാഞ്ചന കാണുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. എന്റെ കഴിവ്, എന്റെ പ്രാപ്തി, എന്റെ യോഗ്യത, ഞാൻ ഇന്ന മഹത്വമുള്ളവനാണ് എന്ന വിളിച്ചറിയിക്കൽ, അതൊരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക് നീങ്ങരുത് എന്ന് ഉപദേശിക്കുകയാണ്. രണ്ടാമതായി, ഫോട്ടോ ഉള്ള വസ്തുക്കൾ വീട്ടിൽ നിന്നും പരിപൂർണമായി നാം ഒഴിവാക്കണം. അത് കലണ്ടറിൽ കാണുന്ന ജീവനുള്ള വസ്തുക്കളുടെ, ജീവികളുടെ, മനുഷ്യരുടെ, മൃഗങ്ങളുടെ ഫോട്ടോ ആയിരുന്നാലും, ഇനി അതല്ല ഈ രൂപത്തിൽ നേരിട്ട് തന്നെ ഫോട്ടോ എടുത്ത് മരണപ്പെട്ടുപോയ ആളുകളുടെ ഫോട്ടോകൾ ഭിത്തിയിൽ പ്രദർശിപ്പിക്കലായിരുന്നാലും എല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. കാരുണ്യത്തിന്റെ മലക്കുകൾ, അത്തരം രൂപങ്ങളുള്ള ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷീൽഡുകളിലും ട്രോഫികളിലുമൊക്കെ അത്തരം ഫോട്ടോകൾ വെക്കാതിരിക്കുക. അവ ഒന്നുകിൽ അതിന്റെ തല മുറിച്ചു കളയുകയോ ആ ഭാഗം മറച്ചു വെക്കുകയോ മറ്റുവല്ല സ്റ്റിക്കറും ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ആലം.
9: ബാങ്കിൽ സേവിംഗ്സ് അക്കൌണ്ടിൽ ക്രെഡിറ്റ് ആയ പൈസ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ മുമ്പ് ക്രെഡിറ്റ് ആയി അറിയാതെ ഉപയോഗിച്ചു പോയ സംഖ്യയൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുക? എന്താണ് പ്രായശ്ചിത്തമായി ചെയ്യുക? സംഖ്യ എത്രയാണെന്ന് കണക്കുകൂട്ടി നമ്മുടെ കയ്യിൽ ഹലാലായി ഉള്ള പൈസയിൽ നിന്നും ഒഴിവാക്കണോ എന്നാണ്.
10: തന്റെ അക്കൗണ്ടിൽ പലിശ വന്നു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത്. പരമാവധി പലിശയില്ലാത്ത അക്കൗണ്ടുകൾ സ്വീകരിക്കുകയോ, അതല്ല ഇനി പലിശാധിഷ്ഠിതമായ അക്കൗണ്ടാണ് എങ്കിൽ അവ അക്കൗണ്ടിൽ വരുന്ന മുറക്ക് തന്നെ തനിക്കോ തന്റെ കീഴിൽ ചിലവിന് ജീവിക്കുന്നവർക്കോ ഉപകാരപ്പെടാത്ത രൂപത്തിൽ, അവർക്ക് മാത്രമായി ഉപയോഗിക്കാത്ത രൂപത്തിൽ മറ്റേതെങ്കിലും വഴികളിലേക്ക് നീക്കിവെക്കുകയാണ് ചെയ്യേണ്ടത്. താൻ ഒരാളിൽ നിന്ന് കടം വാങ്ങി പിന്നീടത് മറന്നുപോയി എങ്കിൽ ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതുപോലെ തന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പലിശ താൻ അറിയാതെ ഉപയോഗിച്ചു, അത് പിന്നീട് ഓർമ്മ വന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് താൻ ഉപയോഗിച്ച പലിശ പണം മാറ്റുകയും മറ്റ് പൊതു സംവിധാനങ്ങൾക്കോ മറ്റോ അത് നൽകുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
9: നാം എല്ലാം ഖദറിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഖദറിൽ നിശ്ചയിച്ച ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് വ്യത്യാസമുണ്ടാകുമോ? അതായത് ഒരു ഖൈർ അല്ലെങ്കിൽ ഷർ നാം ദുആ ചെയ്തതിന്റെ ഫലമായി മാറുമോ എന്നാണ്.
11: ഖളാ ഖദർ എന്നിങ്ങനെ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അതിൽപ്പെട്ടതാണ് എല്ലാ സംഗതികളും അല്ലാഹു കാലേക്കൂട്ടി അറിഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതൊക്കെ. പക്ഷേ അല്ലാഹു അറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇനി നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല എന്നല്ല. അതല്ലെങ്കിൽ അല്ലാഹു അറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്തൊരു കാര്യം അല്ലാഹു തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്നിരിക്കെ പിന്നെ നമ്മൾ ദുആ ചെയ്തിട്ട് എന്ത് കാര്യം, എന്ത് പ്രസക്തി? ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മൾ 60-ാമത്തെ വയസ്സിൽ മരിക്കും എന്ന് അള്ളാഹു തീരുമാനിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദീർഘായുസ് കിട്ടാൻ വേണ്ടി ദുആ ഇരക്കുന്നതും ദീർഘായുസ്സിന് നിമിത്തമാകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും എന്തിന് എന്നിങ്ങനെ ആളുകൾ സംശയിക്കാറുണ്ട്, ചോദ്യം ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെയും വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലയെ കൂട്ടി അറിയുന്നവനാണ്. അവൻ അലീമാണ്, ഖബീറാണ്, ബസീറാണ്, ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്ന, എല്ലാം വ്യക്തമായി കേൾക്കുന്ന, കാണുന്ന സർവശക്തനാണല്ലാ. ആ അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള അറിവ്, അതേപോലെ കിതാബത്തു ഹൂഫിൽ ലൗഹിൽ മഹ്ഫൂദ്, എല്ലാ കാര്യങ്ങളും അള്ളാഹു ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന എല്ലാ സംഗതികളും രേഖപ്പെടുത്തി വെച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത്തരമൊരു സംശയം ഉണ്ടാകുമ്പോൾ നാം തിരിച്ചറിയേണ്ട കാര്യം, മുൻകൂട്ടി അറിയുന്ന അള്ളാഹു അതുകൂടി പരിഗണിച്ചിട്ടുണ്ട് എന്ന് നാം ന്യായമായി മനസ്സിലാക്കിയാൽ ഈ കൺഫ്യൂഷൻ തീരും. അഥവാ 60-ാമത്തെ വയസ്സിൽ മരിക്കും എന്ന അള്ളാഹു ആത്യന്തികമായി ആയുസ് നിശ്ചയിച്ച് രേഖപ്പെടുത്തിയ ഒരു വ്യക്തി, അയാൾ 50-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 45-ാമത്തെ വയസ്സിൽ ദീർഘായുസ് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഗണിച്ചിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ടാകുക, 60-ാമത്തെ വയസ്സിൽ അയാൾ മരിക്കുമെന്നുള്ള അയാളുടെ കട്ട് ഓഫ് വയസ്സായിട്ട്, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആയുസിൻ്റെ അന്ത്യം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാം. അതേപോലെ ഇത്തരം നന്മകൾ അറിയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന മൻസറഹു അയ്യുബസത്തലഹു ഫീ റിസ്ഖിഹി, ആരുടെയെങ്കിലും ഉപജീവനത്തിൽ വിശാലത വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ ദീർഘായുസ് കിട്ടണം എന്നാരെങ്കിലും കൊതിക്കുന്നുവെങ്കിൽ, അയാൾ ബന്ധം, കുടുംബബന്ധം, രക്തബന്ധം ചേർക്കട്ടെ എന്ന് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത് തടസ്സമല്ല. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അദ്ദുആ ഉഹു അൽ ഇബാദ, ഒരു ഇബാദത്താണ്, ആരാധനയാണ്. അള്ളാഹുവിനോട് നമ്മൾ ആയുസ് വർദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നന്മ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു പുണ്യമാണ്. നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ഒരു പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥന കൊണ്ട് 1/3 ഉറപ്പായും ആ സത്യവിശ്വാസിക്ക് കിട്ടിയിരിക്കും. ഒന്നുകിൽ ചോദിച്ച ആ കാര്യം അതേപോലെ തന്നെ കിട്ടും, അതല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന നിമിത്തം അള്ളാഹു അല്ല ദുരന്തങ്ങളെയും ആപത്തുകളെയും തിരിച്ചു കളയും. അതുമല്ലെങ്കിൽ മൂന്നാമതായി അയാൾക്ക് ആ പ്രാർത്ഥനയുടെ, ദുആയുടെ പുണ്യം പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെക്കും. അപ്പോൾ പ്രാർത്ഥന സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിത്യപ്രസക്തമാണ്. അള്ളാഹുവിൻ്റെ ഖളാഇനും ഖദറിനും ഒരിക്കലും എതിരല്ല. ചില റിപ്പോർട്ടുകളിൽ, ഹദീസുകളിൽ കാണാം, ലാ യറുദ്ദുൽ ഖളാഇ ഇല്ലാ ദുആ, പ്രാർത്ഥനയല്ലാതെ അള്ളാഹുവിൻ്റെ ഖളാഇനെ മാറ്റുകയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് വിശദീകരിച്ചതുപോലെ അള്ളാഹു ഇത്തരത്തിലുള്ള പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളെ കൂടി പരിഗണിച്ചിട്ടാണ് ആത്യന്തികമായി ഒരാളുടെ ആയുസിൻ്റെ അവസാനം, അന്ത്യം കുറിച്ചിട്ടുണ്ടാവുക. അതുകൂടി അറിയുന്ന അള്ളാഹു അത് പരിഗണിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
9: ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യാലസ്സലാത്ത്, ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ രണ്ടു ഭാഗത്തേക്കും തിരിയേണ്ടതുണ്ടോ? മൈക്കിലൂടെ വിളിക്കുമ്പോഴും അങ്ങനെ വേണോ എന്നാണ്.
12: റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ച സമയത്ത് ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും അദ്ദേഹം തിരിഞ്ഞിരുന്നു എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരിക്കൽ പോലും എതിർത്തിട്ടില്ല എന്നതുകൊണ്ട് അടിസ്ഥാനപരമായി അത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി എന്തിനായിരുന്നു ആ രൂപത്തിൽ തിരിഞ്ഞിരുന്നത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കാണാൻ കഴിയും. അഥവാ നിസ്കാരത്തിലേക്കുള്ള വിളി, വിജയത്തിലേക്കുള്ള വിളി തന്റെ ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകളും കേൾക്കുവാനായി കൊണ്ടാണ് ഇരുവശങ്ങളിലേക്കും ഹയ്യാല സ്വലാ ഹയ്യാലിൽ ഫലാഹ് എന്നൊക്കെ പറയുന്ന ഘട്ടത്തിൽ മുഅദ്ദിൻ അഥവാ ബാങ്ക് വിളിക്കുന്നയാൾ തിരിഞ്ഞിരുന്നത് എന്നാണ്. ഇന്ന് മൈക്രോഫോണുകളും മറ്റും ഉപയോഗിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഹയ്യാല സ്വലാ ഹയ്യാലിൽ ഫലാഹ് എന്ന് പറയുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്നത് പലപ്പോഴും മൈക്കിൽ നിന്നും തെറ്റിപ്പോകുവാനും ശബ്ദം കുറയുവാനും കാരണമാകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഏതൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നോ ഹയ്യാല സ്വലയും ഹയ്യാലിൽ ഫലയും പറഞ്ഞപ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞിരുന്നത്, ആ കാര്യം ഇന്ന് ആ രൂപത്തിൽ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നു എന്നതും അതിനെതിരാകുന്നു എന്നതും കൊണ്ട് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ മൈക്രോഫോണിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്നത് എങ്കിൽ ഹയ്യാല സ്വലാ ഹയ്യാലിൽ ഫലാഹി എന്ന് പറയുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിയേണ്ടതില്ല എന്നും പറഞ്ഞത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് അഭിപ്രായങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് ബാങ്ക് ഏറ്റവും ദൂരെ വരെ നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കുവാൻ ഏതാണോ കൂടുതൽ സൗകര്യമായിട്ടുള്ളത് എന്ന് സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ചില ഘട്ടങ്ങളിൽ തിരിഞ്ഞുകൊണ്ട് ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്ന് പറയുന്നതും ചില ഘട്ടങ്ങളിൽ വലത്തോട്ടും ഇടത്തോട്ടും തിരിയാതെ നേരെ നിന്നുകൊണ്ട് ഹയ്യാല സ്വലാ ഹയ്യാല ഫലാഹ് എന്ന് പറയുകയും ചെയ്യേണ്ട അവസ്ഥകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
9: അന്യസ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് സ്ഥിരമായി യാഥാസ്ഥിക വിഭാഗം പള്ളിയിലെ സുബൈ ജമാഅത്ത് കൂടാൻ കഴിയുന്നുള്ളൂ. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗത്തിൽ ഇമാം കുനൂത്ത് ഓതുന്നുണ്ടെങ്കിൽ നമുക്കും കുനൂത്ത് ഓതി കൈകൾ ഉയർത്തി നിൽക്കാമെന്ന് കേട്ടു. സ്ഥിരമായി ഇത് ചെയ്യുമ്പോൾ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത, ഇതൊന്ന് വിശദീകരിച്ചു തരാമോ എന്നാണ്.
13: കുനൂത്ത് സുബഹി നിസ്കാരത്തിൽ നിർവഹിക്കുന്ന ഇമാം കുനൂത്ത് എന്നത് ബിദ്അത്താണ് എന്ന് വ്യക്തമാണ്. സ്വഹീഹ് ഹദീസുകളിൽ എവിടെയും സുബഹിയിൽ മാത്രമായി ഒരു കുനൂത്ത് പഠിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ നമ്മുടെ പള്ളിയിൽ കയറി സന്ദർഭവശാൽ ആ ഇമാം കുനൂത്ത് നിർവഹിച്ചു, അതുകൊണ്ട് നമ്മുടെ നിസ്കാരം ബാത്തിലായി എന്ന് പറയാൻ നമുക്ക് ന്യായമില്ല. വിശിഷ്ട കർമ്മശാസ്ത്രപരമായ വിഷയമായതുകൊണ്ട് അതൊരു ഗവേഷണാത്മകമായ ഭാഗമാണ്. വ്യത്യസ്ത വീക്ഷണങ്ങൾ അതിൽ ഉണ്ടായേക്കാം. അതിനെ ഉൾക്കൊള്ളുകയാണ് അത്തരം വിഷയങ്ങളുടെ തലത്തിൽ നമ്മൾ കാണേണ്ടത്. എന്നാൽ ഹദീസിൽ സ്ഥിരപ്പെട്ടു വരാത്ത കാലത്തോളം അത് ബോധ്യപ്പെട്ട ഒരാൾ വീണ്ടും അത് ചെയ്യുമ്പോൾ അത് ബിദ്അത്തായി മാറുന്നു. ഇനി ഇമാം അങ്ങനെ കുനൂത്ത് നിർവഹിക്കുന്നു, മഹ്മൂമായി പിന്നിൽ വന്ന നാം എന്തു ചെയ്യണം? ഇവിടെ രണ്ട് രീതികളും പണ്ഡിതന്മാരുടെ ഫത്വകളിൽ കാണാൻ സാധിക്കും. മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാഹി പോലുള്ളവർ അവരുടെ ഫത്വകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അവർ പറയുന്ന രണ്ട് അടിസ്ഥാനങ്ങൾ. ഒന്ന്, ഇമാമിനെ കുറിച്ച് പറയുമ്പോൾ ഹദീസ് എന്ന പ്രയോഗം ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ ബിഹി എന്നാണ്. ഇമാമിനെ നിശ്ചയിച്ചത് പിന്തുടരപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതായത് ഇമാമാകുമ്പോൾ അയാളെ പിൻപറ്റുക എന്നൊരടിസ്ഥാനം ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതുപ്രകാരം ഒരു ഇമാമ് കുനൂത്ത് നിർവഹിച്ചു എങ്കിൽ ഇമാമിനെ പിൻപറ്റുക എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ അയാളെ പിറകിൽ ആ കുനൂത്തിൽ പങ്കെടുത്താലും അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ഇനി മറ്റൊരാൾ അത് ബിദ്അത്താണല്ലോ, ഹദീസ് സ്ഥിരപ്പെടാത്ത കാര്യമാണല്ലോ എന്ന് മനസ്സിലാക്കി കുനൂത്തിൽ പങ്കെടുക്കാതെ അയാൾ അയാളുടെ മറ്റു പ്രാർത്ഥനകളും തസ്ബീഹുകളുമായി മുഴുകുകയും ബാക്കി ഭാഗങ്ങൾ ഇമാമിന്റെ കൂടെ തുടരുകയും ചെയ്താൽ അതും ശരിയാണ്. അതുകൊണ്ട് രണ്ടും ശരിയാണ് എന്ന് പറയാമെന്നല്ലാതെ ഇന്നതേ ചെയ്യാവൂ അല്ലാത്ത എല്ലാം തെറ്റാണ് എന്ന് ഒരു കർമ്മശാസ്ത്ര വിഷയത്തിൽ നമ്മൾ ആ നിലക്കുള്ള സമീപം ചെയ്യല്ല. എന്നാൽ കുനൂത്ത് നിർവഹിക്കാമോ എന്ന് ചോദിച്ചാൽ പാടില്ല, അത് ബിദ്അത്താണ്, ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല, നബിയോ സഹാബത്തോ സുബഹിൽ മാത്രമായി ഒരു കുനൂത്ത് നിർവഹിച്ചു എന്ന് എവിടെയും സ്വഹീഹായി ഉദ്ധരിക്കപ്പെടുന്നുമില്ല. അല്ലാഹു അഅലം.
9: യുഎഇയിൽ അബുദാബി ബിഗ് ടിക്കറ്റ്, ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റ് എല്ലാം സുലഭമാണ്, അധിക പേരും എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ലോട്ടറി അല്ലേ? ഇതിന്റെ മതവിധി എന്താണെന്നാണ്?
14: അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് മൈസർ. മൈസർ എന്നുള്ള ചൂതാട്ടം, യസീർ എന്നുള്ള പദത്തിൽ നിന്നാണ്, യുസ്ര എന്നൊക്കെയുള്ള പദത്തിൽ നിന്നാണ് ഈ മൈസർ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. അതായത് പെട്ടെന്ന് പണം സമ്പാദിക്കുവാനുള്ള വഴികളാണ് മൈസറിൽ വരിക. ലോട്ടറി എന്ന് പറയുന്നത് നബി നിഷിദ്ധമാക്കിയിട്ടുള്ള ഖിമാർ എന്ന് പറഞ്ഞ കച്ചവടം, അതിലാണ് വരിക. ഖിമാർ എന്ന പന്തയം. ഖിമാറിൽ വരിക എന്ന് വെച്ചാൽ ഒരു വസ്തു ലഭിക്കുവാനായിട്ട് കുറെ ആളുകൾ പണമാക്കും. എന്നിട്ട് അതിൽ ചില ആളുകൾക്ക് മാത്രം എന്താവും, ആ വസ്തു ലഭിക്കും, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പണം നഷ്ടമായിരിക്കും. ഈ രൂപത്തിൽ ഉള്ള കച്ചവടങ്ങളാണ് ടീമാറിൽ വരിക. ലോട്ടറിയിൽ അതാണ് സംഭവിക്കുന്നത്. ലോട്ടറിയിൽ എല്ലാ ആളുകളും സമ്മാനം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി പണം ഇറക്കുന്നു. എന്നാൽ അതിലുള്ള ഏതാനും ചില ആളുകൾക്ക് സമ്മാനം ലഭിക്കും, മഹാഭൂരിഭാഗം ആളുകൾക്ക് സമ്മാനം ലഭിക്കുകയുമില്ല. ഇവിടെ രണ്ടർത്ഥത്തിൽ, ഒന്ന് സംഘാടകർ എന്തായിരുന്നാലും സമ്പന്നന്മാരാവുന്നു, കാരണം എല്ലാവരും ചെറിയ സംഖ്യ അടച്ചു. അവർക്ക് അവർ സമ്മാനമായി പ്രഖ്യാപിച്ചതിനേക്കാളും എത്രയോ ഇരട്ടി തുക അതിന്റെ മകളെ കൊണ്ടുണ്ടാവുന്നു. അതേപോലെ തന്നെ സമ്മാനം അടിക്കുന്ന ആളുകളും ഒറ്റയടിക്ക് ഉണ്ടാവുന്നു, അവർ സമ്പന്നന്മാരാവുകയും അതേസമയം സമ്മാനം അടിക്കാത്തവരൊക്കെ ഒറ്റയടിക്ക് തന്നെ അവരൊക്കെ ദരിദ്രരായി മാറുകയും ചെയ്യുന്നു. ആ പൈസ അവർക്ക് നഷ്ടമായി പോകുന്നു പൂർണ്ണമായും. അതുകൊണ്ടാണ് പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന പേരിൽ ലോകത്ത് അറിയപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ഇസ്ലാമിക നിയമങ്ങളാണ് നടപ്പിലാകുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു നാട്ടിലെ നിയമം എന്നുള്ള നിലക്ക് അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ ഭരണാധികാരികളൊക്കെയാണ് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത് എന്നതുകൊണ്ട് നമുക്കത് എന്താ കഴിയില്ല. അപ്പൊ യു എയിൽ അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ സൗദിയിൽ ഇങ്ങനെ ഉണ്ട് എന്നത് ഇസ്ലാമികമായിക്കൊണ്ട് നമുക്ക് തെളിവ് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അതാണ് നമ്മൾ എന്താക്കേണ്ടത്, നമ്മൾ അതിനെയാണ് അടിസ്ഥാനമായി കാണേണ്ടത്. എന്നാൽ രാഷ്ട്രീയപരമായി കൊണ്ട് രാഷ്ട്രത്തിന് അതിൻ്റെതായ നിലപാടുകളും നയങ്ങളും ഒക്കെ ഉണ്ടാവും. ആ നയങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്ന് ആ രാജ്യം പറയുന്നുണ്ട് എങ്കിലാണ് നമ്മളവിടെ എന്താക്കേണ്ടത്, അതൊരു വിഷയമായി കാണേണ്ടതുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിട്ടു നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എങ്കിൽ നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഇല്ല, വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെയാണ് ലാ തഅത്തുൽ മഖ്ലൂഖിൻ ഫി മാസിയത്തുൽ ഖാലിഖ്, ഒരു പറപ്പിനെ നമ്മൾ ആ വിഷയത്തിൽ അനുസരിക്കേണ്ടതുമില്ല എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഒരു നാട്ടിൽ ഒരു ചൂതാട്ടം തുടങ്ങി എന്നത്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യത്ത് തുടങ്ങി എന്നത് അത് ഹലാലാണ് എന്നതിനുള്ള തെളിവല്ല. അതിന് ആ നാട്ടിലെ ഭരണകൂടത്തിന്റെ കയ്യിൽ അതിനാവശ്യമായ രൂപത്തിലുള്ള മസ്ലഹത്തുകളും മസ്ലഹത്തുകളും ഒക്കെ അവർ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക. ഏതായിരുന്നാലും ആ കാര്യം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
7: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഷബീബ് സൊലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
15: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
16: Tune to reality.

ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ നേർരേഖ. നല്ല സ്വഭാവത്തിന് നാല് കാര്യങ്ങൾ. വിഷയം അവതരിപ്പിച്ച് നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലിം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു നല്ല വ്യക്തിത്വത്തെ ഉണ്ടാക്കി തീർക്കാൻ പറ്റും. നല്ലൊരു വ്യക്തിയാവണം, മറ്റുള്ളവർക്ക് ആകർഷണീയമായ രൂപത്തിൽ ജീവിക്കണം, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു നല്ല സ്വഭാവ രൂപീകരണത്തിന് നമ്മൾ സ്വയം സന്നദ്ധനാണോ എന്നതാണ് ഏറ്റവും പ്രധാനം. സ്വഭാവങ്ങൾ രണ്ട് വിധമുണ്ട്. നമുക്ക് ജന്മനാ കിട്ടുന്ന ഗുണകരവും ദോഷകരവുമായ കുറേ ഹാബിറ്റുകൾ നമുക്ക് ചിലപ്പോൾ ജന്മസിദ്ധമായി കിട്ടാം, ചിലതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നതും ഉണ്ടാവാം. എന്തായിരുന്നാലും ഒരു വിശ്വാസത്തിൻ്റെയും ദീനിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ സ്വഭാവങ്ങളെ എങ്ങനെ നമുക്ക് നന്നാക്കി തീർക്കാം എന്നതിന് നിർദ്ദേശിക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഒന്നാണ് കെഫുൽ അദ. ഏറ്റവും ഒരു നല്ല സ്വഭാവ രൂപീകരണത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ശ്രദ്ധ വേണ്ടത് കെഫുൽ അദ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കൊരു ദ്രോഹത്തെ തടുക്ക. ഇയാൾ നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഇയാൾ ഇങ്ങനെ വാക്ക് ഞാൻ കേൾക്കേണ്ടി വന്നു, ഇയാൾ ഇങ്ങനൊരു വിഷമം എനിക്കുണ്ടാക്കി എന്നൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളെ പറ്റിയ ആളുകൾക്ക് ഉണ്ടാവരുത്. അതാണ് ഉപദ്രവങ്ങളെ തടുക്കുക. നമ്മുടെ വീട്ടിലൊരു പറമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാന്നിധ്യമോ നമ്മുടെ ഒരു ഇരുത്തമോ നമ്മുടെ ഒരു കമൻറ്റോ ഒന്നും മറ്റുള്ളവർക്കൊരു ഉപദ്രവം മാനസികമായോ ശാരീരികമോ വരുത്താത്ത ഒരു വ്യക്തി അയാൾ നല്ല ആളാണ്, അയാൾ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ്. രണ്ടാമത്തെ കാര്യം ബദലുന്നത എന്ന് പറഞ്ഞാൽ നമ്മൾ ഔദാര്യം ചെയ്യാം, ചിലവഴിക്കാം. നമ്മുടെ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് നിർലോഭമായി കൊടുക്കാനുള്ള സന്മനസ്സ് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ബന്ധപ്പെടുന്ന പള്ളിയിൽ, നമ്മൾ ബന്ധപ്പെടുന്ന പൊതുസ്ഥാപനങ്ങളിൽ, നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്നവർക്ക്, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക്, സഹപ്രവർത്തകർക്ക്, ആർക്കും ചിലവഴിക്കാൻ നമുക്ക് മടിയില്ലാതിരിക്കാം. ഒരാൾ എത്ര നല്ല ആളാണെങ്കിലും പിശുക്കനാണെങ്കിൽ, എന്തിലും സമ്പത്തിൽ ഭയങ്കര പിശുക്ക് കാണിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ അയാളെ സ്നേഹിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ചിലവഴിക്കാം, നൽകുക, അതൊരു നല്ല മനസ്സിനും ഒരു നല്ല വ്യക്തിക്കും മാത്രമേ പറ്റൂ. എന്തെങ്കിലും ഒന്ന് സ്നേഹം, ഒരു മിഠായിയെങ്കിലും സ്നേഹപൂർവം നമുക്ക് സമ്മാനിക്കുന്ന ഒരാളെ നമ്മളെങ്ങനെ വിസ്മരിക്കും? അപ്പോൾ നൽകുക, നാം മറ്റുള്ളവർക്ക് നൽകുന്നവരാവുക, നല്ലൊരു സ്വഭാവത്തിൻ്റെ സൃഷ്ടിക്ക് ആവശ്യമായ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് വസ്സബറു അലൽ അദ. എന്തെങ്കിലും പ്രതികൂലത വരുമ്പോഴുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ മോശക്കാരനാക്കുന്നത്. ഹോട്ടൽ കയറിയാൽ ക്യാഷിൽ പോയി പ്രശ്നം ഉണ്ടാക്കുക, ബസ് കയറിയാൽ കണ്ടക്ടറോട് പ്രശ്നം ഉണ്ടാക്കുക, എവിടെയും എവിടെ ചെന്നാലും അവിടെ ഒരു പ്രശ്നക്കാരനാവുക. നമ്മളതിന് പ്രതികരണമെന്നോ സത്യം പറയുന്നവനെന്നോ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്നവനെന്നോ അല്ലെങ്കിൽ കണ്ടത് പറയുന്നവനെന്നൊക്കെ അല്ല ന്യായങ്ങൾ നമ്മൾ സ്വീകരിച്ചാലും നമ്മളൊരു കച്ചറ ആളാണ്. അതായത് നമുക്ക് വരുന്ന ഉപദ്രവങ്ങളിൽ നമുക്ക് ക്ഷമ വേണം. ഒരു ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല, ഒരു ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ല, ഒരു കാര്യം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? ഒരാളെ രണ്ട് പ്രാവശ്യം വിളിക്കാൻ കഴിയൂല, അപ്പോഴേക്കും ദേഷ്യം പിടിക്കും. അങ്ങനത്തെ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു നല്ല വ്യക്തിയായിത്തീരുക? അപ്പോൾ നമുക്ക് വരുന്ന ഉപദ്രവങ്ങളിൽ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. എങ്കിൽ തന്നെ നമുക്ക് കുറേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും സഹപ്രവർത്തകരായാലും ആരാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ നമ്മൾ തൽക്കാലം ക്ഷമിക്കുക. മൂന്നാമത്തെ അതാണ്. നാലാമത്തെ കാര്യം എന്താണ്? പിന്നെ അൽവജുഹുത്തോലേക്ക്, നല്ല മുഖപ്രസന്നത. കഴിയുന്നതും നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യുക? ഒരു പ്രസന്നത, ഒരു പുഞ്ചിരി വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാവാൻ നമുക്ക് കഴിയും എന്നാണ് മനസ്സിലാവുന്നത്. കാരണം സ്വഭാവ ഗുണങ്ങൾക്ക് അത്രയും വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. വഹാലിക്ക് നാസ, ജനങ്ങളോട് നീ എപ്പോഴും എന്ത് ചെയ്യണം? പെരുമാറണം. എങ്ങനെ? നല്ല സ്വഭാവത്തോടുകൂടെ. നല്ല സ്വഭാവത്തോടുകൂടെയാണ് ആളുകളോട് പെരുമാറേണ്ടത് എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമായിട്ടുള്ളത്. നല്ല സ്വഭാവമുള്ളവരെ ആരും ഇഷ്ടപ്പെടും. നാളെ പരലോകത്ത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നൊരു അമൽ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം നല്ല സ്വഭാവ ഗുണങ്ങളെ സ്വീകരിക്കുവാനും നല്ലവരായി തീരുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. നല്ല സ്വഭാവത്തിന് നാല് കാര്യങ്ങൾ. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലുക്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങൾ, ഭാഗം 5. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല 31-ാം അധ്യായം സൂറത്തു ലുഖ്മാനിൻ്റെ 17-ാമത്തായത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ എടുത്തു പറയുമ്പോൾ ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, വസ്ബിർ അലാമാ അസ്വാബക്, വസ്ബിർ മോനെ നീ ക്ഷമിക്കുക, അലാമാ അസ്വാബക്, നിനക്ക് ബാധിച്ചതിൽ, അഥവാ നിനക്ക് ഒരാപത്ത് ബാധിച്ചാൽ, വിപത്ത് ബാധിച്ചാൽ ആ വിഷയത്തിൽ നീ ക്ഷമ അവലംബിക്കുകയും ചെയ്യുക. ഇവിടെ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് തൊട്ടു മുമ്പ് പറഞ്ഞ ഉപദേശം എന്തായിരുന്നു? വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുങ്കർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്ന് ധാരാളം ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും. കാരണം ഒരുപാടാളുകൾ തിന്മകളുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിക്കുവാനും ഹക്കിൽ നിന്ന് തെറ്റി നടക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തിന്മകൾ എതിർക്കുമ്പോൾ അവർ നമ്മെ ഉപദ്രവിച്ചേക്കാം. അതുകൊണ്ടാണ് ചില പ്രവാചകന്മാർ തന്നെ പറഞ്ഞത്, വലാക്കില്ല തൊഹിബ്ബുൻ നാസിഹീൻ, എന്നാൽ നിങ്ങൾ നാസിഹീങ്ങളെ, ഗുണകാംക്ഷകരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ മോനെ, നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് പല ഉപദ്രവങ്ങളും വന്നേക്കാം. അത് കുടുംബത്തിൽ നിന്ന്, അയൽപക്കത്ത് നിന്ന്, നാട്ടിൽ നിന്നൊക്കെ പല ഉപദ്രവങ്ങളും നിനക്ക് വന്നേക്കാം. ആ സമയത്തെല്ലാം നീ ക്ഷമ കൈക്കൊള്ളണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഉപദേശത്തെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അലിമ ലുഖ്മാൻ അലൈഹിസ്സലാമിന് അറിയാം, അന്നൽ ആമിറ ബിൽ മഅറൂഫി വന്നാഹി അനിൽ മുൻകരി, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നയാൾ എന്ന് പറഞ്ഞാൽ ലാബുദ്ധ അയ്യനാലഹൂമിനന്നാസി അതൻ, തീർച്ചയാണ് അയാൾക്ക് ജനങ്ങളിൽ നിന്ന് ഉപദ്രവമുണ്ടാവും. ഫ അമറഹു ബിസ്വബർ, അതുകൊണ്ട് തന്നെ തൻ്റെ മകനോട് ക്ഷമ കൈകൊള്ളാൻ ലുക്മാൻ അലൈഹിസ്സലാം കൽപ്പിക്കുകയാണ്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോഴും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകന്മാർ തൻ്റെ സമൂഹത്തിലേക്കിറങ്ങി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തപ്പോൾ എന്താണ് അവർക്ക് ലഭിച്ച മറുപടി? അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഫഇൻ കദ്ദബൂക്, പ്രവാചകരെ അവർ അഥവാ താങ്കളുടെ സമുദായം താങ്കളെ കളവാക്കിയിട്ടുണ്ട് എങ്കിൽ, ഫഖദ് കുദ്ദിബ റുസുലും മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും കളവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും തൻ്റെ സമുദായത്തിൽ നിന്ന് പരിഹാസങ്ങൾ അനുഭവിച്ചവരാണ് എന്നർത്ഥം. ചില പ്രവാചകന്മാർ അവരോട് തൻ്റെ സമുദായം പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും, ഞങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കും എന്നൊക്കെയായിരുന്നു. അപ്പോൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിലുള്ള ഉപദ്രവങ്ങളും പ്രയാസങ്ങളും അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നേക്കാം. മാനസികമായ പീഡനങ്ങൾ, കളിയാക്കലുകൾ, പരിഹാസങ്ങൾ, കുത്തുവാക്കുകൾ, ഒരുപക്ഷെ ശാരീരികമായ പീഡനങ്ങൾ, ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ അനുഭവിച്ചതാണ്. എന്നാൽ ആ സമയത്തെല്ലാം അവർ ക്ഷമ കൈകൊള്ളുകയായിരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ക്ഷമിച്ചു, അവർ സഹിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വമ്പിച്ച പ്രതിഫലങ്ങൾ അവർക്ക് നൽകി അവരുടെ ദറജകൾ ഉയർത്തിക്കൊടുത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുമ്പോൾ, ഖുർആനിലെയും ഹദീസുകളിലെയും നന്മകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആളുകളിൽ കാണുന്ന ജീർണതകളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അതിന് നമുക്ക് പ്രതിഫലമുണ്ട്. ആ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ശക്തമായ ക്ഷമ കൈകൊള്ളാൻ നമുക്ക് സാധിച്ചാൽ അവിടെ വമ്പിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് പറയുന്നു, വസ്ബിർ അലാ മാ അസാബക, മോനെ നിനക്ക് ബാധിച്ചിട്ടുള്ളതിൽ നീ ക്ഷമ കൈക്കൊള്ളുക. അതൊരു വലിയ ഉപദേശം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മളത് ചേർത്ത് വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാഅല്ലാ, പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ലുക്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശങ്ങൾ, ഭാഗം 5, ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിൽ പഠിക്കാറുള്ളത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത് കടം വീട്ടാൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഭാഗം 4. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ കടം വീട്ടാനുള്ള അതിന് പര്യാപ്തമാവുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. അല്ലാഹു റസൂൽ തൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ റബ്ബ സമാവാതി സബഅ വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അലീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ വമുൻസില തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ. ഇതുവരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ തുടർന്നുള്ള ബാക്കി ഭാഗം. അഊദു ബിക മിൻ ഷർരി കുല്ലി ഷൈഇൻ أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء. ഇതുവരെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പ്രാർത്ഥന അതിൻ്റെ രണ്ടാമത്തെ ഭാഗം മുതൽ നമുക്ക് ആവർത്തിക്കാം. أعوذ بك من شر كل شيء أنت آخذ بناصيته اللهم انت الاول فليس قبلك شيء وانت الاخر فليس بعدك شيء. اعوذ بك من شر كل شيء اعوذ بك من شر كل شيء انت اخذ بناصيته.
4: അവിടെ സ്വാദാണ്, കസ്ര ചെയ്യപ്പെട്ട സ്വാദാണ്. ബിനാസിയതിഹി
3: അല്ലാഹുമ്മ അൻതൽ അവ്വലു
4: ഫലൈസ ഖബ്ലക ശൈഉൻ. അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈഉൻ വഅൻതൽ ആഖിറു ഫലൈസ وانت الاخر فليس بعدك شيء وانت الاخر فليس قب بعدك شيء اعوذ بك من شر كل شيء انت اخذ بناصيته اللهم انت الاول فليس قبلك شيء وانت الاخر فليس بعدك شيء.
3: ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, നീ മൂർദാവ് പിടിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. അല്ലാഹുവേ, നീ ആദ്യമേയുള്ളവനാണ്, നിന്റെ മുൻപ് ആരുമുണ്ടായിട്ടില്ല, ശേഷവും നീ തന്നെയാണുള്ളത്, നിനക്ക് ശേഷം മറ്റൊരാൾ ഉണ്ടാവുകയില്ല, നിന്നെക്കാൾ ശേഷിക്കുന്നതൊന്നുമില്ല എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അതുകൊണ്ട് ഈ പ്രാർത്ഥന നാം കൃത്യമായി കൊണ്ട് മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു ഭാഗം ഒന്നുകൂടി ആവർത്തിക്കാം. അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അൻത ആഖിദു ബിനാസിയതിഹി അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈഉൻ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ ഇതുവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു നമ്മുടെ എല്ലാവിധ കടങ്ങളും വീട്ടാനുള്ള സഹായം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം കടം വീട്ടാൻ എന്ന പ്രാർത്ഥനാ പഠനത്തിൻ്റെ 4 ഭാഗമാണ് നമ്മൾ കേട്ടത്. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: അഴിമതിയിൽ മുങ്ങുന്ന രാമക്ഷേത്ര രാഷ്ട്രീയം. എഴുത്ത് സുഫിയാൻ അബ്ദുസലാം. 34 വർഷങ്ങൾക്ക് മുമ്പാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. എന്തിനായിരുന്നു പള്ളി പൊളിച്ചത് എന്നതിൻ്റെ ഉത്തരമാണ് രാമക്ഷേത്രമറവിൽ പുറത്തുവരുന്ന അഴിമതിക്കഥകൾ പറയുന്നത്. സാധാരണക്കാരായ ശ്രീരാമഭക്തരുടെ വികാരത്തെ ഉദ്ദീപിപ്പിച്ച് പള്ളി പൊളിച്ചതിനു പിന്നിൽ രാമസ്നേഹമായിരുന്നില്ല, അധികാരവും സാമ്പത്തിക നേട്ടവും മാത്രമായിരുന്നു എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. സംഘപരിവാറിനെ അന്ധമായി വിശ്വസിച്ച സാധാരണക്കാരായ രാമഭക്തർ ഇങ്ങനെയൊരു തിരിച്ചടി ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. 1528 നിർമ്മിക്കപ്പെട്ട ബാബറി മസ്ജിദ് ശ്രീരാമന്റെ ജന്മസ്ഥലത്താണ് സ്ഥാപിച്ചതെന്നും അതുകൊണ്ടുതന്നെ അത് പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയണമെന്നുമുള്ള വൈകാരിക വാദങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഉത്തരേന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തെ അക്കാലത്തെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രക്കാർ ഇളക്കിവിട്ടത്. എന്നാൽ 1528 മുതൽ 1885 വരെ അങ്ങനെയൊരു വാദം ഹൈന്ദവ പണ്ഡിതരിൽ ഒരാളും ഉന്നയിച്ചിരുന്നില്ല. 1885 മഹന്ത് രഘുബീർ ദാസ് എന്ന വ്യക്തി പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചതോടെയാണ് പ്രശ്നമാരംഭിച്ചത്. കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന ആ വാദം പക്ഷെ കോടതി തള്ളിക്കളഞ്ഞു. ശ്രീരാമൻ ജനിച്ച ഭൂമി ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം തന്നെയാണെന്ന് അംഗീകരിച്ചില്ല. കോടതിക്ക് മുമ്പിലും ഹൈന്ദവ പണ്ഡിതർക്ക് മുമ്പിലും അവർ പരാജയപ്പെട്ടപ്പോൾ അവർ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടു. 1949 പള്ളിയിൽ വിഗ്രഹങ്ങൾ കൊണ്ടുനിന്നിട്ട് തെളിവുണ്ടാക്കാനായി ശ്രമിച്ചു. എന്നാൽ തങ്ങളുടെ വാദം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ട അവർ രഥയാത്രകൾ നടത്തിയും കലാപങ്ങൾ സൃഷ്ടിച്ചും 1992 പള്ളി തകർത്തു. സംഘപരിവാറിൻ്റെ ഈ അഭ്യാസങ്ങൾ ഹിന്ദുമതത്തോടോ ഹൈന്ദവ സംസ്കാരത്തോടോ ഉള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. ഹിന്ദുമതത്തിൽ നിന്നും ഭിന്നമായി ഹിന്ദുത്വം എന്ന കള്ളനാണയം ഉപയോഗിച്ച് രാജ്യത്തെ വെട്ടിപ്പിടിക്കുകയും അതുവഴി കോടികളുടെ രാജാക്കളാവുകയും ചെയ്യുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ഗൂഢോദ്ദേശ്യം മനസ്സിലാക്കിയിരുന്നു. അവരിൽ പലരും പുസ്തകങ്ങൾ രചിച്ചും പ്രസംഗങ്ങൾ നടത്തിയും രംഗത്തുവന്നു. കെ എൻ പണിക്കർ, നിലഞ്ജൻ മുഖ്യോപാധ്യായ, രാമചന്ദ്രഗുഹ, ദേവനൂർ മഹാദേവ, പല്യാലങ്കേഷ്, ശാരദാ ദുബെ, ധീരേന്ദ്ര ഝാ, ബദ്രിനാരായൺ, ഗിരീഷ് കർണാട്, ബൻവർ മേഘവൻഷി, വലൈ സിംഗ് തുടങ്ങി നിരവധി ഹൈന്ദവ ഗ്രന്ഥകാരന്മാരും എഴുത്തുകാരും ബാബരി മസ്ജിദിനെതിരെയുള്ള സംഘപരിവാറിൻ്റെ ഗൂഢപദ്ധതികൾക്കെതിരെ രംഗത്തുവന്നിരുന്നു. ഇംഗ്ലീഷിലും മറ്റും നിരവധി ഗ്രന്ഥങ്ങളും പുറത്തിറങ്ങി. എം പി വീരേന്ദ്രകുമാർ രാമന്റെ ദുഃഖം എന്ന പേരിൽ രചിച്ച പുസ്തകം മതനിരപേക്ഷ മലയാളത്തിന് കരുത്തു പകർന്ന രചനയായിരുന്നു. 1992 കഴിഞ്ഞ് 22 വർഷത്തെ നിയമയുദ്ധങ്ങൾക്ക് ശേഷമാണ് 2019 നവംബർ 9 സുപ്രീംകോടതിയിൽ നിന്നും ബാബരി വിഷയത്തിൽ അന്തിമവിധിയുണ്ടായത്. ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ബാബരി മസ്ജിദിന് പകരം മറ്റൊരു സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. 1900 കോടി രൂപ ചെലവഴിച്ച് 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായ ക്ഷേത്രം 2024 നവംബർ 22 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര എന്ന പേരിലുള്ള ട്രസ്റ്റാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. നരേന്ദ്രമോദി നിർദ്ദേശിച്ച സ്വന്തക്കാർ തന്നെയായിരുന്നു ട്രസ്റ്റ് ഭാരവാഹികൾ. പിന്നീടിങ്ങോട്ട് ക്ഷേത്രകാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത് മോദിയും BJP യുമായിരുന്നു. ഹിന്ദുമഹാസഭയെപ്പോലും അകറ്റിനിർത്തി പൂർണ്ണമായ രാഷ്ട്രീയവൽക്കരണം നടത്തിക്കൊണ്ടാണ് BJP അതുമായി മുമ്പോട്ടു പോയത്. അതുകൊണ്ടുതന്നെ അയോധ്യ ഫണ്ട് അഴിമതിക്ക് മറുപടി പറയാൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളതും നരേന്ദ്രമോദിക്ക് തന്നെയാണ്. കഴിഞ്ഞ June 7 സമാജ്വാദി നേതാവ് പവൻ പാണ്ഡെയാണ് രാമക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ പുറം ലോകത്തെത്തിച്ചത്. ക്ഷേത്രത്തിൽ സംഭാവനയായിട്ടെത്തിയ 7.5 കോടി രൂപ മോഷ്ടിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ അത് 200 കോടിയോളം വരുമെന്ന ആരോപണമുയർന്നു. ക്ഷേത്രഭാരവാഹികൾക്കോ BJPക്കോ യോഗിക്കോ മോദിക്കോ ആരോപണം നിഷേധിക്കാനായിട്ടില്ല. രാമഭക്തർക്കിടയിലുണ്ടായ അമർഷമാണ് പാണ്ഡെയിലൂടെ പുറത്തുവന്നത് എന്നവർ മനസ്സിലാക്കിയിരുന്നു. വിഷയത്തിൽ BJPയിൽ നിന്ന് തന്നെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം വന്നെങ്കിലും യോഗി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായും മെമ്പർ അനിൽ മിശ്രയും രാജിവെച്ചെങ്കിലും CBI അന്വേഷണം വേണമെന്ന പൊതുതാൽപ്പര്യ ഹർജി സുപ്രീംകോടതിക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. SIT അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ മുദ്രവച്ച കവറിൽ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്ന് July 13 സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാമക്ഷേത്ര വിഷയത്തിലുള്ള അഴിമതിയിൽ പുതുമയൊന്നുമില്ല. ഇപ്പോൾ വന്നിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. 1989 ശിലാന്യാസം നടന്നത് മുതൽ വിവിധ ഘട്ടങ്ങളിൽ ധാരാളം അഴിമതികളുണ്ടായിട്ടുണ്ട്. ശിലാന്യാസവും പള്ളിപൊളിക്കലും കഴിഞ്ഞതിനു ശേഷം ഫണ്ട് സമാഹരണത്തിൻ്റെ ഘോഷയാത്രയായിരുന്നു. ഇതിൻ്റെ എല്ലാം പൂർണ്ണമായ കൈകാര്യകർത്തൃത്വം വിശ്വഹിന്ദു പരിഷത്തിനും ബി ജെ പിക്കും മാത്രമായിരുന്നു. 2015 ഇതുസംബന്ധമായി ഹിന്ദു മഹാസഭ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. രാമക്ഷേത്രത്തിന് വേണ്ടി പിരിച്ച 1400 കോടി രൂപ വി എച്ച് പിയും ബി ജെ പിയും മുക്കി എന്നായിരുന്നു ആരോപണം. ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി രാമജന്മഭൂമി ന്യാസ് തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് 4 കോടി രൂപയിൽ നിർമ്മാണം ഒതുങ്ങുമായിരുന്നു എന്നാണ് ഹിന്ദു മഹാസഭ വക്താവ് ദേവേന്ദ്ര പാണ്ഡെ പറഞ്ഞത്. അഴിമതി 1400 കോടിയിൽ ഒതുങ്ങുന്നില്ലെന്നും കിൻഡൽ കണക്കിന് സ്വർണവും അവർ മുക്കിയിട്ടുണ്ടെന്ന് പാണ്ഡെ ആരോപിച്ചിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് 2015 ജൂലൈ 16. 2019 ജനുവരിയിൽ നിർമോഹി അഖാഡയും ഇതേ ആരോപണം ഉന്നയിക്കേണ്ടായി. രാമക്ഷേത്രത്തിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അഴിമതി നടന്നിട്ടുണ്ട് എന്നവർ ആരോപിച്ചിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ശ്രീറാം മന്ദിർ നിധി സമർപ്പണ അഭിയാൻ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് രാജ്യത്തുടനീളം വി എച്ച് പി ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഫണ്ട് സമാഹരിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചത് കേന്ദ്രമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമിയായിരുന്നു. 1989-90 കാലഘട്ടത്തിൽ നടത്തിയ ശിലാപൂജൻ ക്യാമ്പയിനിലൂടെ ഇന്ത്യയിൽ ഉടനീളമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജയ് ശ്രീറാം എന്ന് ആലേഖനം ചെയ്ത ദശലക്ഷക്കണക്കിന് ഇഷ്ടികകളും വഴിപാടുകളും ശേഖരിച്ചിരുന്നു. അതും അപ്രത്യക്ഷമായിട്ടുണ്ടെന്നാണ് ഹിന്ദു മഹാസഭയും നിർമോഹി അഖാഡയും ആരോപിക്കുന്നത്. സുപ്രീംകോടതി വിധിക്ക് മുമ്പ് സർക്കാർ നിയോഗിച്ച ട്രസ്റ്റിന് കീഴിൽ ഭൂമി കൈമാറിയിരുന്നു. കോടതി നിയോഗിച്ച റിസീവറായിരുന്നു പല ഭൂമിയിലെ കാര്യങ്ങൾ ചെയ്യാൻ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഭൂമിക്കകത്ത് വി എച്ച് പി പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ ഒട്ടും സുതാര്യമല്ലാത്ത വ്യാപകമായ പിരിവുകൾ നടന്നിരുന്നു. ഈ ഫണ്ടെല്ലാം വി എച്ച് പിയും ബി ജെ പിയും രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ഭൂമി കൈമാറ്റത്തിലും വലിയ അഴിമതി നടന്നു. ബി ജെ പിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ 2 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങുകയും അത് 18 കോടി രൂപയ്ക്ക് രാമക്ഷേത്ര ട്രസ്റ്റിന് വിൽക്കുകയും ചെയ്തതായും അയോധ്യയിലെ പുരാതന ക്ഷേത്രമായ നയ ആനന്ദ് ഭവൻ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് 6 കോടി രൂപയ്ക്ക് വഞ്ചനാപരമായി വിൽപ്പന നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. അയോധ്യയിലെ ദളിത് പിന്നോക്ക വിഭാഗ കർഷകരുടെ ഭൂമി യോഗിയുടെ നിർദ്ദേശപ്രകാരം വൻകിട വ്യവസായികൾ ബലമായി കൈവശപ്പെടുത്തിയതായും ആരോപണമുണ്ട്. രാമക്ഷേത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അയോധ്യ ഇന്ന് രാമൻ്റെ പേരിലുള്ള അഴിമതി ഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നതെന്നാണ് ഭൂമി നഷ്ടപ്പെട്ട പാവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവമായിരുന്നു 1992 ഡിസംബർ 6 നടന്നത്. രാമസ്നേഹമായിരുന്നില്ല പള്ളി പൊളിച്ചവരുടെ ലക്ഷ്യം. കലാപങ്ങ് സൃഷ്ടിച്ചും വർഗീയത പരത്തിയും വിവിധ മതങ്ങളിൽപ്പെട്ട മനുഷ്യർക്കിടയിൽ ശത്രുതയുടെ വൻമതിലുകൾ സൃഷ്ടിച്ചും രാജ്യത്തെയും ഭരണഘടനയെയും പൊളിച്ചെഴുതി രാമഭക്തരെ ചൂഷണം ചെയ്ത് സഹസ്രകോടികൾ സമ്പാദിക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് രാജ്യം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: دعوني أناجي مولا جليلا
5: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവസൃഷ്ടാവുമായുള്ള ഹൃദയത്തിൻ്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയവ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണത്തിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, CJP യും ജൻസി കുട്ടികളും ഒക്കെ കൂടിച്ചേർന്ന് നടത്തിയ പ്രോജലമായ സമരത്തിൻ്റെ അന്ത്യം എന്നുള്ള രൂപത്തിൽ രാജിവെച്ച് ഭരണത്തിൽ നിന്ന് പുറത്തു പോയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നീറ്റാക്കുന്ന പാറ്റകൾ എന്ന വിഷയം ആദ്യമായി ചർച്ച ചെയ്യുന്നത്. രാജ്യത്ത് ഒരുപാട് മത്സര പരീക്ഷകൾ 200-ൽ പരം പ്രാവശ്യം അറിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകളും പുറത്ത് അറിഞ്ഞ വിവരങ്ങളാണ് വളരെ കൂടുതൽ എണ്ണം ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയും അതിനനുസരിച്ച് ആവർത്തിച്ച് ഈ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളമൊക്കെ വർഷങ്ങളെടുത്ത് പ്രിപ്പയർ ചെയ്തിരുന്ന കുട്ടികളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ ചോർന്നു, ഒന്നും കൂടി പരീക്ഷ എഴുതണം എന്നൊക്കെ വളരെ ലാഘവത്തോടു കൂടി ഭരണകർത്താക്കൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരണം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്ത പശ്ചാത്തലമാണ്. ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുകയും അത് ഹിന്ദി ഭാഷയോടുള്ള അതിനോടുള്ള സ്നേഹമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ഭാഷ രൂപാന്തരപ്പെട്ട് മറ്റു ഭാഷകളിലേക്കൊക്കെ മാറ്റി പോകുമ്പോഴൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ചോർച്ചകൾ സംഭവിക്കുന്നുണ്ട് എന്ന് പല ആവർത്തി ഇതിൻ്റെ എക്സ്പേർട്ടുകളൊക്കെ ആവർത്തിച്ച് പറഞ്ഞതാണ്. നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ ഡെപ്യൂട്ടേഷൻ വന്ന ഉദ്യോഗസ്ഥർ മുതൽ താഴെക്കടങ്ങളിൽ ജോലി ചെയ്യുന്ന പാർട്ടികൾ നിശ്ചയിക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾ ഈ വലിയൊരു സംവിധാനത്തെ വളരെ മോശമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമാണ് പോയ വാരം നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ബഹുമാനായ ടി കെ അഷ്റഫ് സംസാരിക്കുന്നത്.
1: അല്ല, ഇതിൽ ഇതൊരു വിശാലമായൊരു കടലാണ് ഈ വിഷയം. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ട് പിന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് സന്ദേശങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഈ പാമ്പ് കടിച്ച ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയൊരു കഥയുണ്ട്. അത് പാമ്പ് കടിച്ചു എന്ന് കേട്ടപ്പോൾ 4 പാട്ടിനും ആളുകൾ ഓടി വന്നു. അങ്ങനെ അന്നൊക്കെ ജീപ്പാണല്ലോ മുമ്പ്, ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി എല്ലാവരും കയറി വണ്ടി സ്പീഡിൽ വിട്ടു. ഹോസ്പിറ്റലിലേക്ക് എത്താൻ സമയത്ത് നോക്കുമ്പോൾ പാമ്പ് പിടിച്ചവനെ കാണാല്ല, അല്ല പാമ്പ് പിടിച്ചവനൊക്കെ
0: കയറ്റിയിട്ടില്ല.
1: എല്ലാവരും വണ്ടി എടുത്തു അങ്ങോട്ട് വിട്ടു. വിട്ടു നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പാമ്പ് പാരെ പഠിച്ചു എന്ന് ചോദിച്ചു നോക്കുമ്പോൾ പാമ്പ് പിടിച്ചവനെ എടുത്തിട്ടില്ല, ഓനവിടെ റോട്ടിൽ കിടക്കാണ്. എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ പ്രശ്നം വെച്ച് മറ്റുള്ളവർ അവരുടെ കാര്യം നേടുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അവസാനമാണത്. അതായത് ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ജനക്ഷേമത്തിന് വേണ്ടിയാകണം യഥാർത്ഥത്തിൽ ഭരണം. ഇവിടെ ഭരണത്തിന് വേണ്ടിയാണ് ജനക്ഷേമം. വിഷയം മനസ്സിലായോ? അത് മാറണം. അതായത് ഭരണം നിലനിർത്താൻ വേണ്ടിയും ഭരണം ലഭിക്കാൻ വേണ്ടിയും ചെയ്യുന്ന ഏത് പ്രവർത്തനം ജനം തീവില്ല, വിശ്വസിക്കൂല. ജനങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ട് അവരുടെ ഇഷ്യൂസിനെ വളരെ നിഷ്കളങ്കമായി അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുള്ളൂ. അത് കുറച്ച് കാലമായിട്ട് നമ്മുടെ ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷങ്ങളാകട്ടെ അവരെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അവരുടെ ഭരണം, അവരുടെ സ്വാധീനം, അത് കിട്ടാനുള്ള ചില തന്ത്രങ്ങളായിട്ടും അടവുകളായിട്ടും ഒക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണത്, സെലക്ട് ചെയ്യണത്. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നതും ഉൾപ്പെടുത്താതിരിക്കുന്നതും അതുപോലെ തന്നെ പ്രതിപക്ഷം കാര്യങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് കുറേ കാലമായിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ വായിക്കുമ്പോൾ അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, ഇത് നമ്മുടെ ആവശ്യത്തിനല്ല, നമ്മുടെ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യല്ല എന്നത് അവർക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞെന്ത്, പാമ്പ് കടിച്ചവന് ആ പാമ്പ് കടിച്ചവനല്ല പ്രശ്നം, അവനാരും ശ്രദ്ധിക്കണില്ല. അതുപോലെ ജനങ്ങളെ യഥാർത്ഥ ഇഷ്യൂസിനെ വിൽക്കുക ആർക്കും പ്രശ്നമല്ല, അവർക്ക് ഈ ഇഷ്യൂ പിന്നെ കൈകാര്യം ചെയ്തത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ അവർക്ക് തുടരുക, ഈ ഇഷ്യൂവിനെ ഞങ്ങളാണ് ടാക്കിൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിനടുത്ത് അവരെ അങ്ങനെ ആ ഇഷ്യൂവിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യം നേടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നീറ്റിൻ്റെ വിഷയത്തിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയും അനുബന്ധമായ വിഷയങ്ങളും ഒക്കെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുത്താണല്ലോ. ഒരുപാട് മാഫിയകൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ അത് സംവിധാനം, അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഇടക്കണ്ണികൾ, ഇപ്പോൾ നേരത്തെ നസീഫ് പറഞ്ഞ വിഷയങ്ങൾ, അതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഈ കോച്ചിങ് സെൻ്ററുകളുടെ ഒരു മാഫിയായിട്ട് വളരുന്ന ഒരവസ്ഥ, അതിൽ എത്ര ഒരു വർഷത്തിന് 5 ലക്ഷത്തോളം രൂപ അല്ലേ ഒരു കുട്ടിക്ക് ചിലവ് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ പിന്നെ വർഷങ്ങളിൽ എത്രയോ ക്യാഷ് ആണ് എന്തതിനൊക്കെ കൂടി ഒരുപാട് സംഗതികളിലുണ്ട്.
0: ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഈ രംഗത്തൊക്കെ ഭയങ്കര 5,000 കോടി 6,000 കോടിക്കൊക്കെ സ്ഥാപനം ഓരോരുത്തർ വാങ്ങിക്കണമെന്നൊക്കെ ചെയ്യുന്നത് കോച്ചിങ് സെന്റർ.
1: അപ്പൊ അതെ അപ്പൊ അതന്നെ അപ്പൊ അത് അപ്പൊ ഞാൻ പറഞ്ഞതിന് ചുരുക്കത്തിലേ ഉള്ളൂ, ഇത് ജനങ്ങളുടെ പ്രശ്നത്തെ ഇവിടെ ആരും കൈകാര്യം ചെയ്യണില്ല എന്നുള്ളൊരു ഫീലിംഗ് കുറച്ച് കാലമായിട്ട് സമൂഹത്തിനുണ്ട്. അപ്പം ഇത് നേരിട്ടൊരു വിഷയത്തെ എന്ത് ചെയ്തു, പിന്നെ കൈകാര്യം ചെയ്തു, അതിനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് സംഭവം വരുന്നത് പിന്നെ ഈ പിന്നെ എക്സിൽ ഒരു പോസ്റ്റ് വെച്ചതാണല്ലോ, അതായത് പിന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജി എന്ത് ചെയ്തു, ഒരു പരാമർശം നടത്തി. അപ്പോൾ ആ പിന്നെ യുവാക്കളൊക്കെ പാറ്റകളാണെന്നുള്ള ആ ഒരു, അപ്പം എന്നാൽ പാറ്റകളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയാലോ എന്നൊരു ചോദ്യം മാത്രം അവിടെ ഇട്ടു. അതിന് ഫോളോവേഴ്സ് വർദ്ധിച്ചു. അതാണ് പിന്നെ ഓഫ്ലൈനിക്ക് വന്നതൊരു വിഷയമായിട്ട് കത്തിപ്പടർന്നത്. അതായത് രാവിലെ നമ്മൾ സാധാരണ അടുപ്പിലുണ്ടല്ലോ ഒരു പിന്നെ തീ പൂട്ടുന്ന സ്ത്രീകൾ പിന്നെ ആളുകളൊക്കെ പിന്നെ ഓലക്കൊടി വെച്ച് ചെറിയൊരു കനലുണ്ടാവുള്ളൂ, അത് ഊതി ഊതി ഊതി അതിങ്ങനെ പിടിച്ച് പിന്നെ ചെറിയ ചുള്ളി വെച്ച് പിന്നെ പിന്നെ വലിയ വറകണം കൊണ്ടു വെച്ചിട്ട് പിന്നെ വലിയൊരു അഗ്നിവോളമായി മാറി അതേപോലെ എന്തായി എന്നിട്ട് മുന്നോട്ട് വരുന്നൊരവസ്ഥയുണ്ട്. എന്നാലും ഇതിൽ ഒരുപാട് സന്ദേശം എന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണ്, ഇനി ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്താവുള്ളൂ നിലനിൽപ്പുള്ളൂ. അത് ഇവരെ അഡ്രസ്സ് ചെയ്തു, അത് ഇവർക്കും ഒരു സന്ദേശം ഉണ്ടായില്ല. ഈ CJP എന്ന് പറയുന്ന സംവിധാനം തന്നെ അതിൻ്റെ പിന്നിൽ അവർക്കൊരു അജണ്ട ഉണ്ട് എന്ന് സമൂഹത്തിന് തോന്നി അന്ന് അവരെയും കൈവിടും, ആ ടീമിനെയും കൈവിടും. ഇത് കറക്റ്റ് വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, എന്ത് ചെയ്യണം ജനങ്ങൾക്ക് മനസ്സിലാണ്. അത് ആ ഒരു മെസ്സേജ്.

0: പത്ത് വർഷം കഴിഞ്ഞില്ലേ അല്ലേ, അതിന് മുമ്പുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഇപ്പോൾ ഇവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി ഇവിടേക്ക് കടന്നു വന്നു എന്നുള്ള ആ ഒരു നാൾ വഴിക്ക് സാക്ഷ്യം വഹിക്കാത്ത തലമുറയാണിത്. ഇവർ എവിടെയല്ല ഈ പിന്നെ പൊതുമീഡിയയിലും ഇവരുടെ ഇതിലൊന്നുമല്ല ഉള്ളത്, ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ അവിടേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇവർ ആരും ശ്രദ്ധ എത്തിയിട്ടില്ല, അത് ആരും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് വലിയ സമൂഹം നമ്മൾ ഇതുവരെ പറഞ്ഞു ഒന്ന് കേൾക്കാത്തവരുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഇവിടെ സജീവമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് പറഞ്ഞ് വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ, വെറും ഒരു മോഡിയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ മാത്രമല്ല ഈ ഇരിക്കുന്ന നമുക്ക് മൂന്നാൾക്ക് വരെ സന്ദേശം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇവിടുത്തെ മറ്റു പ്രതിപക്ഷത്തിനുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, അതേപോലത്തെ മതസംഘടനകൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്, കുടുംബങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഒരു വേട്ട ആവശ്യം നല്ലതാണ്. അതായത് അവനവൻ്റെ വീട്ടിൽ വളരുന്ന കുട്ടികൾ അവനവൻ്റെ ഒരു കാഴ്ചപ്പാടിലും വിശ്വാസത്തിലും അല്ലെങ്കിൽ സംസ്കാരത്തിലും ആണോ പോകുന്നത്, അത് വേറെ ഏതോ ലൈനിലാണോ എന്നുള്ളത് എന്ത് ചെയ്യേണ്ടതുണ്ട്, ശരിക്ക് ചിന്തിക്കേണ്ടതാണ്. അത് ആരതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് വേറെ വിഷയം. എന്തായിരുന്നാലും ഒരു പാരലൽ വേൾഡിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ആ നിലക്ക് അവരുള്ള സോഷ്യൽ മീഡിയ അവരുള്ള പ്ലാറ്റ്ഫോമിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിൽ ഒരു സന്ദേശം ഇതിൽ വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഈ വിഭജന രാഷ്ട്രീയം യൂട്ടേൺ എടുത്തു എന്നുള്ളതിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി അത് വല്ലാതെ പിന്നെ നേരത്തെ പോലെ എന്ത് ചെയ്യില്ല, ഇവിടെ ചിലവാകാൻ സാധ്യത വളരെ കുറവ്. ഇനി ഒരു വിഷയാധിഷ്ഠിത രാഷ്ട്രീയം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ രാജ്യത്ത് ചിലവാവുകയുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഭരണം എടിച്ചിറങ്ങിയിട്ടുണ്ട്. ഏത് പിന്നെ റോട്ടിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് യാത്രക്കാർക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കിടന്നുറങ്ങാം. ഡ്രൈവർ ഇങ്ങനെ വിടുമ്പോൾ ഒരു സമാധാനത്തിലോ, ഇനിയിപ്പോൾ യാത്രക്കാരൊക്കെ ഒന്ന് എന്ത് ചെയ്യണോ, കമ്പിമൊക്കെ പിടിച്ച് കറ വണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇടച്ചിറങ്ങിക്കണോ, അത് കുലുങ്ങിക്കണം. ഇതുവരെ ഞങ്ങൾ കുലുങ്ങൂല എന്നുള്ള നിലക്കാണ് പോയിരുന്നത്. അപ്പോൾ കുലുങ്ങി സാധനം കുലുങ്ങി. ഇപ്പം എന്താണ്, റോട്ടിലല്ല, വണ്ടി അടിച്ചിലാണ്. അത് സാധാരണ റോഡിൻ്റെ സൈഡിൽ കുറച്ച് വിസ്താരമൊക്കെ ഉള്ളിടത്ത് കൂടി എന്ത് ചെയ്യും, അവിടെ പോകുമ്പോൾ രക്ഷപ്പെടും. പക്ഷേ കുറച്ച് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഗട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ വലിയ പിന്നെ പോസ്റ്റ് ഉണ്ടാവും, മതിലുണ്ടാവും, പലതും ഉണ്ടാവും. എയിം അടിച്ചിട്ടാണ് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഒരു പ്രക്ഷോഭം കത്തിച്ച് നിർത്തി പിന്നെ ഈ ക്ഷേത്രക്കൊള്ള, ഈ പിന്നെ E20 എത്തനോളിൻ്റെ പ്രശ്നം ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നതാണ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, ഈ കുട്ടികളാണ് കൈകാര്യം ചെയ്യുക, അങ്ങനെയാണ് വിഷയം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്.
1: പക്ഷേ
0: ആ അത് നടന്നില്ല. കാര്യങ്ങൾ എന്ത് ചെയ്തു, പിടുത്തം വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല, ഇളക്കം തട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കോടതിക്കും ഇതൊരു വലിയ സന്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കോടതിക്ക് സന്ദേശം എന്ന് പറഞ്ഞാലിപ്പോൾ കോടതിൻ്റെ പരാമർശം കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി വന്നത്, ഒരു കൂട്ടായ്മ ഉണ്ടായി വന്നത്. പിന്നെ രണ്ടാമത് കോടതിൻ്റെ മുമ്പൊക്കെ ഈ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം ഒരു അഭിഭാഷകൻ അവതരിപ്പിച്ചപ്പോൾ, ഒരു പൊതു താല്പര്യ ഹർജി കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് നോക്കിയതല്ല. അത് പറഞ്ഞെന്താ വെച്ചാൽ ആ പരാമർശം നമ്മുടെ മുമ്പിലുണ്ട്, അതെന്തിനു സമയമല്ല എന്നാണ്. നിങ്ങളെ സമയം കളയേണ്ട, ഞങ്ങളെ സമയം കളയേണ്ട. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് നിങ്ങളൊന്നും കാണണമെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് സമയമല്ല. അതൊരു ഭയങ്കര ഈ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കോടതിക്കും തന്നെ പരാമർശങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറയെ മനസ്സിലാക്കിയിട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു വിഷയത്തിൽ എമ്പാടും കാര്യങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ഈ സർക്കാരിനോട് അത് എതിർപ്പാകാം, അത് ജനാധിപത്യത്തിൽ പിന്നെ പരിഗണിക്കപ്പെടുന്ന വിഷയമാണ്, അനുവദിക്കപ്പെടുന്ന വിഷയമാണ്. പക്ഷേ സർക്കാരിനോടുള്ള എതിർപ്പ് കോടതികളോടുകൂടി ഉണ്ടാകുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരരുത് എന്നുള്ള ജാഗ്രത ആർക്കാണ് ഉണ്ടാകേണ്ടത്? കോടതിക്കാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ താല്പര്യങ്ങളോടൊപ്പം കോടതി നിൽക്കുന്നു, ഞങ്ങളുടെ കൺസേൺ തീരെ പരിഗണിക്കുന്നില്ല എന്ന ഒരു മനോഭാവം പുതിയ തലമുറക്കുണ്ടാകുമ്പോൾ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് പുതിയ തലമുറക്കെന്തുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
1: പിന്നെ വിശദീകരിച്ചിട്ട്
0: കാര്യമില്ല. അപ്പോൾ നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന എന്താണ്, ഈ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനോട് ഈ പുതിയ ജനറേഷന് ഒരു പുച്ഛമായ മനോഭാവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് തുല്യമാണത്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ ഈ ഗോദി മീഡിയ പിന്നെ ശരിക്കും ഇത് തുറന്നു കാട്ടി, അത് ഭയങ്കര സന്ദേശം. അതിനെ തുറന്നു കാട്ടി മാത്രമല്ല മറ്റു മീഡിയകൾക്ക് ഭയമുക്തമാവുകയും ചെയ്തു. ഏറ്റവും വലിയ ദൃശ്യം ആ ഗോദി മീഡിയന്റെ ആളുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അവരെങ്ങനെ കൂക്കി ആർത്ത് പറഞ്ഞേക്കണ വിഷയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു കാഴ്ചയാണ്. അപ്പൊ അത് ശരിക്കും മെസ്സേജ് കൺവേ ചെയ്യപ്പെട്ടു. പിന്നെ ഈ ഭയത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾക്കൊക്കെ മീഡിയകൾക്കൊക്കെ എന്ത് ചെയ്തു, ഭരണകൂടത്തിന്റെ മടിയിലിരിക്കുന്ന മീഡിയ എന്നുള്ള ആ ഒരു രൂപം. അതെ അതെ അതെ. പിന്നെ ഏതായിരുന്നാലും ഇപ്പൊ ഈ CJP ഈ പേരെന്താണ് ഈ EJP പരിവർത്തിക്കപ്പെടുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോ നമ്മൾ ഇരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് E20 പിന്നെ എന്നുള്ള

0: അതെ അതെ, ജനതാ പാർട്ടി EJP. അപ്പോൾ അത് പിന്നെ ഈ പിന്നെ എത്തനോൾ കലർന്ന പെട്രോള് അല്ലാത്ത പെട്രോൾ, ശുദ്ധമായ പെട്രോൾ ഞങ്ങളുടെ അവകാശമാണ് എന്ന്. അത് ഇതേ ഇത് വന്നിരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ഈ എല്ലാ പാർട്ടികളും ഒന്ന് ഒരുമിച്ച് കൂടിയാലോ എന്ന് ഈ അഭിജിത്ത് പിന്നെ ഉണ്ടല്ലോ അദ്ദേഹം അമേരിക്കയിൽ ചോദിച്ചു, അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാ ബൈക്ക് കാർ ഉടമകളും ഒത്തുകൂടിയാൽ എങ്ങനെയിരിക്കും ഈ ചോദ്യം, അതേ പാറ്റേണിലുള്ള ചോദ്യം, അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അതേ പാറ്റേണിൽ കൊടുത്തിരിക്കുകയാണ്. എന്ത് ഈ കാറും ബൈക്കും ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഒത്തുകൂടിയാൽ എങ്ങനെയുണ്ടായിരിക്കും. അതിനിപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സ്.
1: എനിക്ക് ജനങ്ങളുടെ വണ്ടി കേട്ടിരുന്നിട്ട് ഇതിന്റെ വില ഓർക്കുകയാണ്.
0: ആ ഈ ഇപ്പൊ നിതിൻ ഗഡ്കരിയാണ് അടുത്ത വിഷയം എന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മകന് എത്ര 12,000 കോടിയാണ് അത്ര ഇപ്രാവശ്യം പിന്നെ ഉണ്ടായ അദ്ദേഹത്തിന്റെ കമ്പനീന്റെ വരുമാനം എന്ന് പറയുന്നത്. അതിന്റെ ശതമാനം, അതിന്റെ വർദ്ധനവ് അങ്ങനെ ആലോചിച്ച് നോക്കി എത്രയാണെന്നുള്ളത്. അപ്പോ ഇത് ജനങ്ങളുടെ ക്ഷേമത്തിനല്ല, പിന്നെ ഭരണകൂടത്തിന്റെയും അതിന്റെ ആളുകളുടെയും കുടുംബത്തിന്റെയും ക്ഷേമത്തിനാണെന്നുള്ള ജനങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മനസ്സിലായിട്ടുണ്ട്. അതുമായി കൈവെക്കാൻ
1: തുടങ്ങിയിട്ടുണ്ട്.
0: കൃത്യമായ സന്ദേശമുണ്ട്
1: അതിൽ. ഈ പറഞ്ഞ അതായത് നാട്ടുകാരെ വണ്ടിയൊക്കെ കേടുവന്നാലും കുഴപ്പമില്ല, നമ്മളെ കച്ചവടം ബാക്കിയും അത് മറ്റും വാങ്ങിയായി പോകണമെന്നുള്ളതൊക്കെ ഈ ചോറന്ന് ആർക്കും ഒന്ന് തിരിയല്ലോ. ബാക്കിയുള്ള ആൾക്കാർ വർക്ക്ഷോപ്പിലും ബാക്കിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ CJP ഈ സമരം ബാക്കിയും കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പിന്നെ സാധാരണ പ്രായമായി അത്തും വിത്തും പറയേണ്ട പ്രായത്തിലെത്തി തോന്നുന്ന ആളുകളൊക്കെ കൊല്ലും വെടിവെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീമ്പളക്കിങ്ങാണ്ട് പഴയ തോക്കും വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ കുട്ടികൾ ഇത്രയും വന്നായതും ബാക്കിയൊന്നും നിൽക്കുമെന്നുള്ള അവർക്കൊന്നും മനസ്സിലായില്ലോന്നുണ്ട്. ഞാൻ TJ തന്നെ പറയണത്, പിന്നെ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കണ് അവസാനം ഏകദേശം ഒക്കെ ഒരു നമ്മുടെ സാധനം പണ്ടൊക്കെ KLM എന്ന് പറയും, പഴയ മോഡലെന്ന് പറയാം. അതായത് പറ്റ അങ്ങനെ മോഡൽ എത്തി, എന്നാലും തൊള്ളിക്കൊള്ളാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് കുട്ടികളെ വീണ്ടും പ്രകോപിപ്പിക്കുന്നുണ്ട്. എന്താണ് പിന്നെ ഈ ഇയാൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താ നമുക്ക്?
2: അതിൽ ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി BJP അതുപോലെ RSS ഒക്കെ ഒരുപാട് സംഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപാട് വാദങ്ങൾ, അതിൽ ഇൻസ്റ്റാഗ്രാം രാഷ്ട്രീയമാണ്, അതുപോലെ തന്നെ കുട്ടികളുടെ വികൃതിയാണെന്നൊക്കെ രൂപത്തിൽ ഒരു ഹാസ്യ ഗൗരവമുള്ള വിഷയങ്ങൾ ഒരു ഹാസ്യ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത് കാരണമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരിഹസിക്കാനും അങ്ങനെ ഒരുപാട് സംഗതികൾ അങ്ങനെ ഈ കേന്ദ്ര ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ രസകരമായിട്ട് തോന്നിയത് നമ്മൾ കേരളത്തിൽ ഇപ്പോഴും കേരളത്തിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ജെൻസി അതേപോലെ തന്നെ ജനങ്ങൾ ഇവരൊക്കെ വിഡ്ഢികളാക്കുന്ന വിധമുള്ള സമീപനമാണ് ശരിക്കും ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള BJP പിന്നെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതെന്നാണ് ഇതിൻ്റെ പ്രതികരണത്തിൽ മനസ്സിലാണ്. അതിലിപ്പോൾ ഇയാൾ പിന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു ഡയലോഗാണ്, അതിൽ വിദേശ ഗൂഢാലോചനയാണ്, അതിൽ ശരിക്കും അയാൾ ഉപയോഗിക്കുന്ന പ്രയോഗം തന്നെ ക്രോസ് ബോർഡർ ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാണ്ട് പറഞ്ഞത്. അതായത് അത്ര അത് പിന്നെ വിദേശ ഗൂഢാലോചനയിലൂടെ ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതേപോലെ തന്നെ ഇവരുടെ വാദങ്ങൾ തന്നെ ഇപ്പോൾ പാകിസ്ഥാനും ചൈന ഈ രണ്ട് രാഷ്ട്രങ്ങൾ ഇൻ്റർനെറ്റ് ബോർഡ്സും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ ഉപയോഗപ്പെടുത്തി ഇവിടെ ഒരു ഇൻ്റർനെറ്റ് യുദ്ധം ആണ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ജെൻസിയെ കരുവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, എന്നിട്ട് അതിനെ ക്രൂവൽ ജോക്ക് എന്നാണ് അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ തലമുറയെ ഇപ്പോഴും പരിഹസിക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവം ഇപ്പോഴും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിന് ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു മറുപടി നൽകാനോ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. ശരിക്കും തന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നറിഞ്ഞിട്ട് പോലും ഇവരുടെ വായ അടങ്ങുന്നില്ല എന്നത് തീർച്ചയായിട്ടും സമൂഹം ഗൗരവത്തോടുകൂടി കാണാണ്. പിന്നെ നേരത്തെ അശ്രക്കൊക്കെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു കുറേ മെസ്സേജുകളിൽ ഒന്ന് ഞാൻ കാണുന്നൊരു സംബന്ധിച്ചാൽ ഒരു മാനവ സൗഹാർദ്ദം ഇവിടെ രൂപപ്പെട്ടു എന്നതാണ്. ഇപ്പോൾ ജന്തർ മന്ദിറിലെ ആ സമരം പരിശോധിച്ചാൽ അവിടെ ഭക്ഷണം നൽകാനും വെള്ളം നൽകാനും ഓടിപ്പാഞ്ഞ് നടക്കുന്നത് മുസ്ലിങ്ങളുണ്ട്, അതുപോലെ ഹിന്ദുക്കളുണ്ട്, ക്രൈസ്തവരുണ്ട്, എല്ലാ ജനവിഭാഗങ്ങളുണ്ട്, ആക്ടിവിസ്റ്റുകൾ അതുപോലെ നിരീശ്വരവാദികൾ അടക്കമുള്ള മുഴുവൻ പിന്നെ ആളുകളും അതിലുണ്ട്. എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ അതിലിപ്പോൾ ഒരു മുഹമ്മദ് ജുനൈദ് മാലിക് എന്ന് പറയുന്ന ആ യുവാവിനെ അവർ ശരിക്കും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്
1: ഇപ്പോഴുണ്ട്.
2: ആ വീട്ടുകാരുടെ അടക്കം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൽ പിന്നെ അവൻ്റെ പിന്നെ ഈ സാമ്പത്തിക സോഴ്സ് ഏതാണെന്നുള്ള അന്വേഷണവും റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തി ആകെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നിങ്ങൾ നേരത്തെ നസീബ് ചോദിച്ചൊരു ചോദ്യം, ഈ പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പിന്നെ ഒരു പ്രായമുള്ള ഒരു പിച്ചുംപേയും പറയുന്ന വിധം ടി ജി മോഹൻദാസ് എന്ന് പറയാം, അയാളുടെ സംസാരം അതീവ ഗൗരവമാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും അയാളുടെ ഐഡിയോളജിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് സ്വാഭാവികമായിട്ട് കാലങ്ങളായി കേട്ട് പരിചയിച്ച ഈ ആശയങ്ങൾ അത് മനസ്സിൻ്റെ ഉള്ളിലാകുമ്പോൾ അതിൽ ചന്നി വരുന്ന സമയത്തൊക്കെ അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമാണ്. അതാണ് കൊല്ലുക എന്നുള്ളതാണ് പ്രയോഗം. രണ്ടാമത്തേത്, ഇതിൽ പങ്കെടുത്തിട്ടുള്ള പെൺകുട്ടികൾക്ക് ബലാത്സംഗം ചെയ്യുന്നത് ഇഷ്ടമാണെന്ന്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ പോലീസുകാരുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ക്രൂരമായി കുട്ടികളെ മർദ്ദിച്ചില്ലേ, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇയാൾ സംസാരിച്ചത്. അപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് ഇവരുടെ ഐഡിയോളജിയാണ്. നമുക്കറിയാലോ ഇത് പിന്നെ ഈ ഇന്ത്യയിൽ തന്നെ ഈ ആർ എസ് എസിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി പിന്നെ അതിൻ്റെ ഫൗണ്ടറാണ് ശരിക്കും ഹെഡ് ഗവാർ. അയാ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ശരിക്കും മൂഞ്ചെ എന്ന് പറയും, BS മൂഞ്ചെ. ഇദ്ദേഹം ശരിക്കും ഇറ്റലിയിൽ പോയിട്ട് മുസോളിനിയുടെ അവിടെയുള്ള സാധാരണക്കാരായ സാധുക്കളായ ജനങ്ങളെ ഒരു മിലിറ്ററി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി പോയ ആളാണ്. രണ്ട് 7-8 ദിവസം അവരുടെ കൂടെ ഇരുന്ന് പഠിച്ച് എന്നിട്ട് ഇന്ത്യയിലും അങ്ങനത്തെ ഒരു വസ്തു ഒരു വ്യവസ്ഥ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ ആ ഒരു ആശയം പറഞ്ഞു കൊടുത്ത ആളാണ് മൂഞ്ചെ. അയാളുടെ ശിഷ്യനാണ് യഥാർത്ഥത്തിൽ ഹെഡ്ഗേവർ, അയാളാണ് RSS ഫൗണ്ടർ. ഇവരുടെ ആശയങ്ങൾ അതായത് ജനങ്ങളെ ശരിക്കും അക്രമാസക്തമാക്കുകയും ക്രൂരമായി അടിച്ചൊതുക്കുകയും കൊലപ്പെടുത്തുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്യുക എന്ന ഒരു പ്രത്യയശാസ്ത്രം, ഇത് ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ഒരു പ്രത്യയശാസ്ത്രമാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പിന്നെ ഒരു തേട്ടലാണത്, തേട്ടി വരുന്നതാണ് ശരിക്കും ടി ജി മോഹൻദാസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും ഇതൊരു മുസ്ലിമാണ് ഒരു ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ സംസാരിച്ച കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊല്ലണം എന്ന് പറയുന്ന ഒരു പ്രയോഗം ഒരു മുസ്ലിം നാമധാരിയായ ഒരാളാണ് പറയുന്നതെങ്കിൽ ഇവിടുത്തെ പുകയിൽ എന്തായിരിക്കും? അതേപോലെ തന്നെ ഈ പിന്നെ ബലാത്സംഗം ചെയ്യണം എന്ന് പറയും, ബലാത്സംഗം ചെയ്യുന്നത് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്നത് ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ശരിക്കും ഒരു പ്രത്യയശാസ്ത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് ആ ഒരു തിരിച്ചറിവ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ച് ജെൻസി അവരെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അവരെങ്ങനെ പ്രതിരോധിക്കണമെന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യണമെന്നാണ് കൂട്ടത്തിൽ ചേർക്കാനുള്ളത്.
0: അല്ല, അതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. അതിൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ മോഹൻദാസിൻ്റെ വിഷയത്തിൽ ഇത് ഇത്രയും മോശപ്പെട്ട വാക്കുകൾ അദ്ദേഹം പറഞ്ഞല്ലോ, കൊല്ലണം എന്ന് പറഞ്ഞു. അവർ
1: ഞാനാണെങ്കിൽ
0: വെടിവെക്കും, കുറേ പിന്നെ കുറേ ആൾക്കാർ ഓടും, കുറേ ആൾക്കാർ വെടിവെച്ചാൽ അവിടെ ശവങ്ങളായി മാറും, പിന്നെ അവർ ബലാത്സംഗത്തിന് ഇഷ്ടമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പിന്നെ എന്താ പറയുക, ഒരു നിലക്കും മനുഷ്യന് പിന്നെ സഹിക്കാൻ പറ്റാതെ വാക്കുകളാണ്. ഇദ്ദേഹത്തെ വിട നമുക്ക്, ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ കാലാവസ്ഥ അദ്ദേഹത്തിൻ്റെ യൂട്യൂബൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഇതുപോലെ സമാനമായ കാര്യങ്ങളയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ ഇതിങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു രാജ്യവ്യവസ്ഥ അല്ലേ, ഒരു നിയമമല്ലേ, അധികാരികളില്ലേ, സംവിധാനങ്ങളില്ലേ, ഇത്രയും ജനാധിപത്യപരമായി വളരെ മനോഹരമായിട്ട് നടന്ന ഒരു പിന്നെ പ്രൊട്ടസ്റ്റും അതിനോടുള്ള അതൊരു വിജയത്തിലെത്തിയ അത് മീഡിയകളൊക്കെ നല്ല രീതിയിൽ അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിനൊരു പോറൽ ഏൽക്കാതിരിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജിനെയും കൂടി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ആ പ്രിവിലേജ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനല്ല തകരാറ്, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നിലപാട് എടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അവർ മറുപടി പറയേണ്ടി വരും.
1: ഇതിലെ കുറേ പരാതികൾ ഒക്കെ വന്നിരിക്കണേ, ഈ പരാതി ഇത്രയും പരാതിക്ക് ഇങ്ങനെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇതൊക്കെ സ്വമേധയ എടുത്തുകൊണ്ട് എടുക്കേണ്ട സംഗതി.
2: സ്ത്രീ വിരുദ്ധത വരെ
1: എല്ലാ സാധനങ്ങളിലും വന്നു, മാത്രമല്ല ഇത് മാത്രം ഇത്രയും കാലത്തപ്പോൾ ഇയാളെ ജനസി കുട്ടിയൊക്കെ അറിയുണ്ടാവില്ല. അപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞു ചിലപ്പോൾ അറിയുണ്ടാവും, ഈ ഇത്രയും വൃത്തിയിട്ട ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെന്ന് വരെ ഇതുണ്ടാവും. ഏതായിരുന്നാലും സ്പോട്ട്ലൈറ്റിൻ്റെ അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സങ്കടകരമായി വഴി കാണിക്കേണ്ട അധ്യാപകർ വഴിതെറ്റിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ശ്രദ്ധിക്കേണ്ടായി. രണ്ട് അധ്യാപികമാർ MDMA ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാവുന്ന സാഹചര്യം, സ്കൂളുകളിലും മറ്റുമൊക്കെ ഭംഗിയായി കൊണ്ടു നടക്കേണ്ട ആളുകൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് തള്ളിക്കളയേണ്ട സാഹചര്യത്തിൽ കൂടെ അല്ല പോകുന്നത്. കുട്ടികൾ മാത്രമല്ല എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥാപന മേധാവി പറയുന്നുണ്ട്, വളരെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ അവർ സുംബൻ്റെ ആളായിരുന്നു, ഞങ്ങളൊക്കെ സ്റ്റെപ്പ് എടുത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന ആളാണ്, സുംബ ഡാൻസ് കളിച്ച പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റോ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് മുന്നിൽ വെച്ചപ്പോൾ സ്കൂൾ ഒന്നടങ്കം അവർക്ക് കീഴിൽ തുള്ളിച്ചാടി നടന്നിരുന്ന് എന്ന് പറഞ്ഞ ഒരു സങ്കടത്തോടു കൂടി പറയുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാറിന് അധ്യാപകരും ബാക്കിയൊക്കെ ആണെങ്കിലും പല ടൈപ്പുകളുള്ള ആളുകളുണ്ടെങ്കിലും ഇപ്പൊ കുറച്ചൊക്കെ മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിന്റെ അച്ചടക്കം കാര്യങ്ങളൊക്കെ നോക്കും. ഏറ്റവും പുതിയതായി ജോയിൻ ചെയ്ത ആളുകൾ കുട്ടികളൊപ്പം ബാക്കിയും കൂടിയാണ്ട് പിന്നെ എല്ലാ ഇതിനും വേണ്ടാത്തതിനും കാര്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ കേരളത്തിലെ ഉള്ള നിയമമാണ് നമ്മൾ ഭംഗിയായി എല്ലാ യൂണിവേഴ്സിറ്റികളും പാലിക്കുന്നതാണ്. ക്യാമ്പസുകളിൽ ഡി ജെകൾ പാടില്ല, അമിതമായി പണക്കൊഴുപ്പിൻ്റെ പ്രോഗ്രാമുകൾ പാടില്ല. അത് മന്ത്രിനെ ഇരുത്തി കൊണ്ട് തന്നെ യൂണിയൻ ചെയർമാൻ വലിച്ചു കയറി വളരെ കുട്ടികളെ കയ്യടി കിട്ടുകയായിരിക്കും. പക്ഷേ അവിടെയൊക്കെയുള്ള അപകടങ്ങൾ ചില്ലറ സംഗതികളല്ലല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആരും തിരുത്താൻ പോലും മുന്നോട്ട് വന്നില്ല എന്നുണ്ട്. നമ്മൾ ഈ വഴിതെറ്റിക്കുന്ന അധ്യാപകർ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ ഒരു സമൂഹത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം?
0: ഇതൊക്കെ നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ആദ്യം ആ പിന്നെ യൂണിയൻ ചെയർമാൻ അത് ഇത് ചീന്തി എറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, മന്ത്രി ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ചെയ്തത്. അത് ശരിക്കും വസ്തുനിഷ്ഠമായിട്ട് ആ സർക്കുലറിലുള്ള കാര്യങ്ങൾ അതിൽ വിദ്യാർത്ഥി സമൂഹത്തിന് ദോഷകരമാണ് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കുന്ന ഒരു സംഗതി ഏതൊക്കെയാണ്? അതുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാമല്ലോ. അത് ശരിക്കും പറയാൻ ആ പറഞ്ഞ ആളും ആ കീറിയ ആളും അതിന് കൈയടിച്ച കുട്ടികളും ഒക്കെ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ അതിനുശേഷം മന്ത്രി അതിനെക്കുറിച്ച് എന്ത് പരാമർശം നടത്തി എന്ന് എൻ്റെ വിവരം എൻ്റെ അടുത്തില്ല. മീഡിയയിൽ എവിടെയും മന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചത് കണ്ടിട്ടില്ല. ഏതായിരുന്നാലും മന്ത്രിയും അതിനോട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആ വിഷയത്തെ പഠനവിധേയമാക്കിക്കൊണ്ട് എന്താണ് വിദ്യാർത്ഥികളെ, അതായത് ഡി ജെ പാർട്ടി ഈ പിന്നെ കുട്ടികൾക്കിടയിൽ ലഹരി വ്യാപനത്തിന്, അതുപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള ശത്രുതക്ക്, അവരുടെ ആരോഗ്യപരമായ പ്രശ്നത്തിന്, അവരുടെ പഠന സംബന്ധമായ വിഷയത്തിന് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല അനുഭവങ്ങളാണ് നമ്മുടെ.
1: വെറ്റിനറി യൂണിവേഴ്സിറ്റി സിദ്ധാർത്ഥം മരിക്കുന്നത് ഇതുപോലെ പ്രോഗ്രാമിന്റെ ബാക്കിയാണ്
0: നമ്മളെ പിന്നെ ഷഹബാസ് മരണപ്പെട്ടത് ഒരു ഡി ജെ പാർട്ടിയിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ തുടക്കമാണ്. ഇങ്ങനെ ആവർത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, മേയർമാരടക്കം വന്നിട്ട് ഇത് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ തൂഫാനും പരിപാടിയൊക്കെ ഗംഭീരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഇതിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഇത്തരം സാഹചര്യങ്ങളെ കൂടി ഇല്ലാതെയാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ബാധ്യതപ്പെട്ട ഒരു മന്ത്രി ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിനോട് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല എന്നതും നമ്മുടെ നാട് ഇപ്പോഴും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഒന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ട് അധ്യാപികമാരാണിതിൽ ഈ ലഹരി കേസിൽ എന്താണ് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. പേരാമ്പ്രയിലാണ് സംഭവം. അതായത് പിന്നെ രണ്ട് അധ്യാപകരാണ് പിടിയിലായിട്ടുള്ളത്, അധ്യാപികമാർ. അതായത് ബി ആർ സിയിലെ താൽക്കാലിക അധ്യാപകരാണ് അവർ. ഒന്നതൊരു കാവ്യ എന്നുള്ള പേരും മറ്റൊന്ന് കീർത്തന എന്നുള്ള പേരിലുള്ളതാണ്. അതായത് ഇവർ നിരന്തരം ബംഗളൂരിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു വിഷയം നേരത്തെ ഉണ്ട്. പിന്നെ ഇത് വരെ പുറത്തെത്താനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഒരു സഫ്വാൻ എന്ന് പറഞ്ഞൊരു യുവാവ്, ആ യുവാവിനെ ലഹരി കേസിൽ പിടിച്ചു. പിടിച്ചപ്പോൾ അവൻ്റെ ഫോണ് സ്വാഭാവികമായിട്ടും പരിശോധിച്ചു. അപ്പോൾ ഫോണ് പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ നിന്ന് ലക്ഷങ്ങളുടെ ഇടപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കീർത്തി എന്ന് പറയുന്ന കീർത്തന എന്ന് പറയുന്ന പിന്നെ ടീച്ചറുമായിട്ട് നടത്തിയിട്ടുണ്ട്, അധ്യാപികയായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ടീച്ചർ ഈ ഫ്രെയിമിലേക്ക് വരുന്നത്. അങ്ങനെ അത് അന്വേഷിച്ചപ്പോഴാണ് ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവൻ്റെ അടുത്ത് നിന്ന് ആരൊക്കെയാണോ ലഹരി സാധനങ്ങൾ വാങ്ങുന്നത്, ആ വാങ്ങുന്ന ആളുകൾ കാശ് അയക്കുന്നത് എവിടേക്കാണ്, ഈ ടീച്ചർക്കാണ്. അപ്പോൾ പിന്നെ ടീച്ചറാണ് ഇവന് കാശ് കൊടുക്കുന്നത് എന്നിട്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ, ടീച്ചർമാർക്ക് അധ്യാപകന്മാർക്കൊക്കെ എന്തുണ്ട്, ഒരു പ്രിവിലേജ് ഉണ്ട് ഇവിടെ. അവർ കുഴപ്പമൊന്നും ചെയ്യില്ല, പ്രശ്നക്കാരൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കാശ് അയക്കുമ്പോൾ അവർ തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്നിട്ട് ഇവർക്കുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് കമ്മീഷനാണ്, ഇത്ര കാശ് വന്നാൽ ഇത്ര കാശ് അവർക്ക് എടുക്കുക, ബാക്കി ഇയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. വളരെ ദൂരത്തുള്ള ജീവിതമാണ് അവർ എന്ത് ചെയ്തിട്ട് നയിച്ചിട്ടുള്ളത്. അവരുടെ കൂടെയുള്ളതാണ് ഈ പിന്നെ കാവ്യ എന്ന് പറയുന്ന ഒരു പിന്നെ ടീച്ചർ. പിന്നെ വേറെ ഒരു മൂന്നാമത്തെ അധ്യാപിക കൂടെ ഉണ്ട്, പക്ഷെ അവരിപ്പോൾ കുറ്റക്കാരല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഒന്ന്, അധ്യാപക സമൂഹത്തിനെ ഇത് വെച്ചുകൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യരുത് സമൂഹം ഇങ്ങനെ കാണാൻ പാടില്ല. വളരെ തീർത്തും ഒറ്റപ്പെട്ട കേസാണ്. ഒറ്റപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടതാണ്. കാരണം അധ്യാപകരുടെ ഇടയിൽ ഇത് വളരെ വളരെ റയറായിട്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അപൂർവം ഉണ്ടായേക്കാം, അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ടാവും, പക്ഷെ അതൊരു വ്യാപകമല്ല. അപ്പം ഇത് ഒന്നിനു പറയാനുള്ള, അധ്യാപക സമൂഹത്തെ മൊത്തത്തിൽ ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ആ രീതിയിൽ കാണരുത്, ഒന്നതാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്.
1: പക്ഷെ ഒരു ഇതുണ്ട്, ഇപ്പോൾ ഈ സിഗരറ്റ് അടിക്കുന്ന അധ്യാപകര് ബാക്കി അവർക്കൊക്കെ ചെറിയൊരു പിന്നത് നല്ലതാണ്.
0: അതെ അതെ, ആരെങ്കിലും ആ വക്കത്ത് രഹസ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജാഗ്രത നല്ലതാണ് അതൊക്കെ. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു സംഗതി, ഈ പിന്നെ പിടിക്കപ്പെട്ട പിന്നെ കായികാധ്യാപികയാണ്, കായികാധ്യാപികയാണ്. അപ്പൊ കായികാധ്യാപിക സൂംബ ഡാൻസിന് നേതൃത്വം കൊടുത്തിരുന്നു, അതിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതിലൊന്ന് ഒരു കൂടി ഒരു കാര്യം കൂടി കൂടുതലുണ്ട് അവരെ കുറിച്ച്. മുദ്രാവാക്യം വിളിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞൊരു കാര്യം, അവര് സൂംബ കളിക്കുന്നതിനിടയിൽ അവരുടെ പിന്നെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ
2: സിഗരറ്റ്
0: ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് തന്നെ ചാടിയിട്ടുണ്ട്, തെറിച്ചിട്ടുണ്ട് എന്നുള്ള പ്രശ്നം പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ അന്നേ പറഞ്ഞതാണ് എന്ത്, ഇത്തരം സംഗതികൾ സ്കൂളുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ലഹരി ഇല്ലാതെയൊക്കെയല്ലേ ചെയ്യുക. അത് അത് പിന്നെ ഡി ജെ പാർട്ടിയിലേക്കും പരിപാടിയിലേക്കൊക്കെയാണ് കുട്ടികൾ എത്തിക്കുക. കാരണം കുട്ടികൾ ഇത് കാണാൻ വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇൻ്റർനെറ്റിൽ കയറിയിട്ട് യൂട്യൂബ് കയറിയിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ നടക്കുന്നുണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അത് തന്നെയാണ് എന്ത് ചെയ്യുക, എൻ്റെ അൽഗോരിതം അനുസരിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം സംഗതികൾ കുട്ടികളെ ഇങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് എന്ത് ചെയ്യും, എത്തിക്കും. അത് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ നിന്ന് അതിന് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ട് അത് മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് നമ്മൾ ഒറ്റപ്പെടുത്തി എന്ത് ചെയ്തു, എല്ലാവരും ആക്രമിച്ചു. ഭയങ്കര മോശക്കാരനായിട്ടും ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളായിട്ടും ഒക്കെ എന്ത് ചെയ്ത് ചിത്രീകരിച്ചു. അപ്പം അത്തരം ആളുകളോട് ഇനിയെങ്കിലും ആ കല്ലെറിഞ്ഞ ആളുകൾ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴെങ്കിലും ഇത് തിരിച്ചറിയണം. അന്നേ നമ്മൾ പറഞ്ഞതാണ് എന്ത്, ഇതിന് വേണ്ടി നടക്കുന്ന ആളുകൾ അത് സദുദ്ദേശപരമായിട്ടല്ല, പല എല്ലാവരും അടക്കി പറയല്ല ഞാൻ, പക്ഷേ ഇതിലുണ്ട്. അപ്പോൾ ഈ അധ്യാപക കായിക അധ്യാപകരുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ മറ്റൊരു വിഷയം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇതിൻ്റെ വരെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് അധ്യാപകരുണ്ട്, അവർക്കിതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. അതിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പണ്ടല്ല എപ്പോഴും ഉണ്ട് അധ്യാപകർക്കിടയിലൊക്കെ ഭയങ്കരമായൊരു ബന്ധം, ഒരു പിന്നെ അടുപ്പുണ്ടാവും. അവർ സ്വാഭാവികമായിട്ട് അവർ വീട്ടിലത്തെ കാര്യങ്ങളും മറ്റ് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും, അതിൻ്റെടൊപ്പം ചേർന്ന് നോക്കും, പ്രയാസമുള്ളവരെ അവർ കൂട്ടിപ്പിടിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അധ്യാപക സമൂഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ നിന്ന് അധ്യാപക സമൂഹത്തിൻ്റെ ഒരു ലെയറെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ത്, വേറെ പല ഓഫീസുകളിലൊക്കെ ആളുകൾ പറയുന്നിട്ടുണ്ട്, അവിടെ ഞാൻ എൻ്റെ ജോലി ചെയ്യും, ഞാൻ തിരിച്ചു പോകും, ആരവിടെ വർക്ക് ചെയ്യണത് നമുക്കറിയില്ല എന്ന് പറയാറുണ്ട്. ഇത് പിന്നെ അങ്ങനെയുള്ള പിന്നെ പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ബി ആർ സിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അധ്യാപകർ തന്നെ നേരിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പിന്നെ പീരിയഡ് അടിസ്ഥാനത്തിൽ പിന്നെ പോണ അല്ല ആ ഒരു ഭാഗത്തിൽ നമ്മൾ പ്രത്യേകം കാണാം. ഏതായിരുന്നാലും അധ്യാപകർക്കിടയിലുള്ള അങ്ങനത്തെ ആത്മബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടുപേരുടെയും പിന്നെ രണ്ട് ആളുകളുടെയും ഒരു ഒരു ചുറ്റുപാടുണ്ടല്ലോ, അതിന് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നത് ഒരു ഡൈവേഴ്സാണ്. അവർ രണ്ടുപേരും പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റക്കാരനല്ല, ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്
1: പറയുന്നത്.
0: അപ്പൊ ഒരു ഫാമിലി സെറ്റപ്പിൽ നിൽക്കാതെ പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഒറ്റപ്പെട്ട് നടക്കുമ്പോൾ അതിൻ്റെതായ തിക്തഫലം എന്ത് ചെയ്യും ഉണ്ടാകും എന്നതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഇവരെ കരാറടിസ്ഥാനത്തിലാണ് അത്ര ഇവരെ നിയമിച്ചിരുന്നത്. അപ്പോൾ അത് ഒരു വർഷം പിന്നെ അവരുടെ ജീവിതത്തിൽ ഒക്കെ തൃപ്തികരമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറുക്കി കൊടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട കേസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോട് പിന്നെ ഇതിനെ സ്മെല് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും അവർക്ക് നിയമനം കൊടുത്തു എന്നിടത്തൊരു ജാഗ്രത കുറവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഇല്ലാതിരിക്കുക, ഇത് അവസാനത്തതാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: അതോടെ മുജീബ് ബാഷ് നമ്മുടെ കൂടെ ഉണ്ട്, ഹയർ സെക്കൻഡറിയിലെ കുട്ടികളും ബാക്കി കയറ്റുമാണ്. അപ്പോൾ ഈ ഇതിപ്പോൾ ഈ വഴി കാണിക്കേണ്ട അധ്യാപകർ തെറ്റുമ്പോൾ ഇപ്പോൾ പല ആളുകൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഏത് സ്ഥാപനങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ വ്യത്യസ്തങ്ങളായുള്ള പ്രോഗ്രാമുകളുണ്ട്, എക്സ്കർഷനുകളുണ്ട്. അപ്പം അതിൽ ഭൂരിപക്ഷം നല്ലതായിരിക്കും, പക്ഷേ ഒരു വേള ഈ ലഹരി ഉപയോഗിക്കാൻ കുട്ടികളായിട്ടൊക്കെ പോകും. നമ്മളൊക്കെ ഡി എച്ച് സെൻ്ററിലും ബാക്കി ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാകും ഈ പറഞ്ഞ രൂപത്തിൽ സ്കൂളിൽ ട്രിപ്പ് പോയപ്പോൾ ഉപയോഗിച്ച സംഗതികൾ അന്ന് ആദ്യം മദ്യപിച്ചു ബാക്കി നിന്നാണ്. ഇത് എന്നിട്ട് അറിഞ്ഞിട്ട് പോലും മൂടിവെക്കുന്ന സംഭവങ്ങളുണ്ട്. അതിൻ്റെ അന്ന് എക്സ്കർഷൻ പോകുമ്പോൾ അല്ലെങ്കിൽ ദൂരെ മണാലി പോകുമ്പോൾ കാശ്മീരിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും അറിയുന്നില്ലെങ്കിലും ഇത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളും കൂടി കുട്ടികളും ചേർന്നിട്ട് ഇങ്ങനെ വഴി തെറ്റിക്കുന്ന അവസ്ഥകളുണ്ട്. പിന്നെ കൃത്യമായി പറഞ്ഞാൽ ഒന്നും കൂടി വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്ഥിരമായി രാത്രികാലങ്ങൾ അധ്യാപകരും കുട്ടികളൊക്കെ തെറ്റ് ചെയ്യുകൊണ്ട് സ്ഥാപനങ്ങളും ഇല്ല, നമുക്ക് നേരിട്ട് ചൂണ്ടിക്കാണിക്കാൻ അറിയില്ലെങ്കിലും ഉള്ളതിൻ്റെ വസ്തുതയാണ്. അത് അതിൻ്റെ ആൾക്കാർക്ക് ഒരു വെള്ളടിക്കണമെങ്കിൽ മറ്റൊരാളെ കണ്ടാൽ തിരിച്ചറിയുന്ന പറഞ്ഞ പോലെ ഉണ്ട്. എന്താണ് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകം എന്നുള്ള നിലക്കും നിങ്ങൾക്ക് എന്താണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്?
2: ഇതിൽ നമ്മൾ മുമ്പ് പിന്നെ ചർച്ച ചെയ്ത ഒരു സംഗതിയാണ് ജെൻഡർ പൊളിറ്റിക്സ് ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇതിങ്ങനെ പറയുമ്പോൾ ആളുകൾ പറയാണ്ട് ശരിക്കും എന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ഗേ അതുപോലെ ലെസ്ബിയൻ പോലെയുള്ള സിസ്റ്റം, ആ സിസ്റ്റത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് എൻ ജി ഒസ് കടന്നു വരിക. അപ്പോൾ ഇതിനെക്കുറിച്ച് ശക്തമായി എതിർക്കുമ്പോൾ തന്നെ അവരുടെ ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിൽ വ്യാപകമാക്കുന്നത് എതിർത്തുകൊണ്ട് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ശൈലിയാണ് അവർ ആ സമയത്ത് സ്വീകരിച്ചതെന്നുള്ളതാണ് പഠനങ്ങൾ പറയണേ. എന്നതുപോലെ ശരിക്കും ഇപ്പം വേറൊരാൾ പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ, അതായത് സംസ്ഥാന പ്രസിഡന്റ് ആൻറ്റി ഡ്രഗ്സിൻ്റെ പ്രവർത്തകനായിട്ട് സംസ്ഥാന പ്രസിഡൻ്റാണ് ഒരു യുവാവിനെ ഇതിൽ അയാളുടെ അവനെ റൂം പരിശോധിച്ചു എന്നുള്ള എം ഡി എം ഒക്കെ ധാരാളമായിട്ട് പിടിക്കുകയും അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്തു. അപ്പം അയാളെന്ന് വെച്ചാൽ ശക്തമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്ന ആളാണ്
0: എന്നാ. തൊപ്പിൻ്റെ വിഷയം വന്നപ്പോഴേ യു എയിൽ നിന്നൊരു യൂട്യൂബർ അതേപോലെ പിടിച്ചില്ലേ, അത് ആ യൂട്യൂബർ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത് ലഹരിക്കെതിരിൽ
2: പ്രവർത്തിച്ചുകൊണ്ടാണ്.
0: ഈ പിന്നെ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ സ്വകാര്യമായിട്ട് ഷൂട്ട് ചെയ്യുക, അവരുടെ പിന്നെ രഹസ്യങ്ങൾ എടുക്കുക, എന്നിട്ട് അതിട്ടിട്ട് ഇവർ ആ ലഹരി ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഇയാൾ പിന്നെ റൂമിൽ ഈവൻ ലഹരി ഉപയോഗിച്ചു. ഈവൻ ലഹരി ഉപയോഗിച്ചപ്പോൾ അറിയാതെ ക്യാമറ ഓൺ ആയിരുന്നു, അത് ലൈവ് പോയി. അങ്ങനെ പിടിച്ച് അവനവിടെ ഗവൺമെൻറ് പൂട്ടി.
2: എന്നതുപോലെ ഈ സ്കൂളിൽ നേരത്തെ പിടിച്ച ഈ കീർത്തന അതേപോലെ കാവ്യ പോലെയുള്ള ഇവരും ശരിക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മളതിൽ ഇപ്പോൾ സൂംബ ഡാൻസും അതുപോലെ യോഗയും പഠിപ്പിക്കുന്നുണ്ട് കീർത്തന. അപ്പോൾ നേരത്തെ സൂംബയുമായി ബന്ധപ്പെട്ട് അഷർക്ക് കൂടുതൽ വേട്ടാടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും അതിനെ ശക്തമായിട്ട് നമ്മൾ എതിർത്ത് സംസാരിക്കുമ്പോഴും ഈ സമൂഹം ഒന്നടങ്കം, ഇതിൽ എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിലെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്ന് എം ഡി എം എ, അതും സൂംബ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു പാഠം എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ ഉണ്ട് പുറത്ത്. ഇപ്പോൾ ഈ തൂഫാൻ എന്ന് പറയുന്ന നമ്മൾ പിന്നെ നാർക്കോട്ടിക് ഹണ്ട്, അതിപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിയതിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ സ്കൂളിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴൊരു മൊത്തത്തിലൊരു ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു അപരിചിതരൊന്നും കാണാത്തൊരവസ്ഥ ഉണ്ട്. അതേപോലെ തന്നെ അങ്ങനെ നമുക്കൊരു ഒരു സുരക്ഷാ വലയം തീർക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം ഇല്ല. കാരണം എല്ലാവരുടെ പേടിയിലും മനസ്സിലും പേടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായ ഒരു സംഗതിയായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഇതിൽ പിന്നെ അതേപോലെ ഇപ്പോൾ ഇവരെ വഴിതെറ്റി എക്സ്കർഷനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ ടൂർ ഓപ്പറേറ്റർമാരെ നമ്മൾ കൃത്യമായി ഒരു കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇവർ പിന്നെ യാത്ര ചെയ്യുന്നു, യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളാണ് ആദ്യം പറയുക, നല്ല പിന്നെ അട്രാക്റ്റീവ് റൂമുകൾ, ലക്ഷറി റൂമുകളാണ് കുട്ടികളുടെ മുന്നിൽ കാണിക്കുക. എന്നാൽ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ വിചാരിക്കുന്ന വിധമുള്ള റൂമുകൾ കാണില്ല. അപ്പോൾ അതിന് ആ കുട്ടികളെ സോപ്പിടാൻ വേണ്ടി പലപ്പോഴും ഇവർ മുന്നിൽ കൊണ്ടുവെക്കുന്നത് ഏതെങ്കിലും ഡി ജെ റൂമുകളുണ്ടാവും, ഹാളുകളുണ്ടാവും, അതിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് ആ പാട്ടിട്ട് കൊടുത്ത് കുട്ടികളെ ഡാൻസ് ആടി തിമർത്തതിന് ശേഷം പിന്നീട് കുട്ടികൾ വന്നുകൊണ്ട് ഈ ആവശ്യങ്ങൾ മറ്റുള്ള ആവശ്യങ്ങളൊന്നും ഇവരോട് പറയില്ല. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇത്തരം സമീപനങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന വിധം രണ്ട് മൂന്ന് അനുഭവങ്ങളൊക്കെ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഈ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്ന കുട്ടികളെ ഒന്ന് സൈഡാക്കാൻ വേണ്ടി അവർക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കുന്നൊരു ശൈലിയൊക്കെ പലപ്പോഴും സ്വീകരിക്കാറുണ്ട് എന്ന് ഈ ഇതിലെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയാറുണ്ട്. ഏതായിരുന്നാലും ശരിക്ക് സമൂഹം, രക്ഷിതാക്കൾ, അധ്യാപകർ ജാഗ്രത പുലർത്തണം തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും കുട്ടികളെ ആ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അവരെ കൂടി ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി സമൂഹത്തിൽ പിന്നെ ആരോ ചോദിക്കാൻ ആരുണ്ട് എന്നുള്ള ഒരു ഒരു ചോദ്യം അവിടെ മുന്നിലുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ ഒരു അപകടത്തെ അതിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പിടിക്കപ്പെട്ട ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ, ശരിക്കും പറഞ്ഞാൽ അവരെ ഈ ഇതിൽ നിന്ന് പിരിച്ചുവിട്ടു തന്നെ, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുന്നു തന്നെ. ശരിക്കും അവർ പി എസ് സി കിട്ടി വന്നവരല്ല, ഡെയിലി വേജിനാണ്. ഏത് സമയത്ത് അവരെ പിരിച്ചുവിടാൻ പറ്റും, പക്ഷെ അങ്ങനെയല്ല. ഇനി ഒരിക്കലും ഇത്തരം ജോലികളിലേക്ക് പ്രവേശിക്കാത്ത വിധം അതേപോലെ ശക്തമായ ഒരു പിന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ ആളുകൾക്ക് മാതൃയാക്കിയാൽ കുറച്ചുകൂടി നമുക്കതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും.
1: അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ടൂറുകൾ വരാൻ പോവുകയാണ്, ഇതിനൊന്നും ഒരു മോണിറ്ററിങ് സംവിധാനമല്ല, ആർക്കും എന്ത് ചെയ്യാം, ടൂർ ഓപ്പറേറ്റർ ആവാം ബാക്കിയാവാം എന്നുള്ള വിധത്തിൽ. പിന്നെ ഭംഗിയായി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷേ ഇത് ലൈസൻസ് ഉള്ളതാണോ, ശരിക്കും കൃത്യമായ നിയമമുണ്ട്, ഇന്ന ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ തന്നെ ഹജ്ജിനും ഉമ്രക്കൊക്കെ വേണം കൊണ്ടുപോകാം, അല്ലെങ്കിൽ യാത്ര കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ലൈസൻസ് വേണം, ഇതിനോ അതുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാ ആളുകളുണ്ടോ ചില്ല, എല്ലാവരും ഓപ്പറേറ്റർമാരെ കണ്ട് ആരാണോ അവർ കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മൈക്രോ മണി കളക്ട് ചെയ്ത് കൊണ്ട് വലിയ വലിയ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ മറ്റേ യൂണിവേഴ്സിറ്റിൻ്റെ പുറത്തുനിന്ന് ആൾ കൊണ്ടുവരാം, ലക്ഷങ്ങൾ കൊടുത്തിട്ട് സെലിബ്രിറ്റിനെ ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാം, എന്നിട്ട് അത് വലിയ ആഘോഷമാക്കി മാറ്റാം. അപ്പോൾ ഏത് യൂണിയൻ ഭാരവാഹിയാണോ ഏറ്റവും വലിയ ആളെ കൊടുക്കുന്നത്, ഏറ്റവും കുറേ ആയിരക്കണക്കിന് കുട്ടികളുണ്ടാകുമ്പോൾ എല്ലാവരും പൈസ വെച്ചാൽ എന്ത് ചെയ്യും, എമൗണ്ട് വലുതായി കിട്ടും. അത് വിചാരിച്ചിട്ട് വേറെ സെലിബ്രിറ്റിനെ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ പാവപ്പെട്ട ആൾക്കാരും ആ കൂട്ടത്തിൽ പഠിക്കണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒക്കെയാണ്, നമ്മളെ ഏറ്റവും മിടുക്കരായ കുട്ടികളും ഫീസ് കമ്പാരിറ്റീവ് കുറവുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ പോകണം ഇഷ്ടംപോലെ ഇതൊക്കെ ഉണ്ട്, അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സ്പോട്ട്ലൈറ്റിൽ മൂന്നാമതായി ചർച്ച ചെയ്യുന്നത് അപകടങ്ങൾ പെരുക തന്നെയാണ്. നമ്മൾ ഈ പുതിയ നാഷണൽ ഹൈവേ വന്ന് നമ്മളിപ്പോഴും പഴയ ലൈസൻസും വെച്ചിട്ട് തന്നെയാണ് വാഹനങ്ങളും ബാക്കിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പണ്ടത്തെ ലൈസൻസ് വെച്ചിട്ട് പോകുമ്പോൾ ഈ റോഡുകൾ നന്നായതും മഴ പെയ്ത് കഴിഞ്ഞാൽ വളരെ മിനുസമായി മാറുന്നതും ബാക്കിയൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ഈവനിങ് 6 മണി മുതൽ 9 മണി വരെയൊക്കെയുള്ള അപകടങ്ങളെ എണ്ണമൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ റോഡ് നന്നാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറ്റിപ്പുറത്ത് കഴിഞ്ഞ ദിവസം കണ്ട് ബസ് തലകീഴായി മറിയുന്ന അവസ്ഥ, ഈ ഒരു മഴച്ചാറ്റിലുണ്ടായി കഴിഞ്ഞാൽ റോഡിന് വരുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഒന്നും നമ്മൾ പൊതുവെ അതിൽ അശ്രദ്ധരാവുന്നുണ്ടെന്ന വസ്തുതയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് പിന്നെ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സമയങ്ങളിലും ഓരോ ഫോണുകളും ബാക്കിയൊക്കെ കേൾക്കുമ്പോൾ പിന്നെ കോമ സ്റ്റേജിലേക്ക് പോകുന്ന ആളുകൾ, നട്ടെല്ല് തകരുന്ന ആളുകൾ, പിന്നെ ഇടുപ്പല് പൊട്ടുന്ന ആളുകൾ, ചെറിയ അപകടങ്ങളാണെങ്കിലും ഈ മഴക്കാലം കൂടി വരുമ്പോൾ അത് വർദ്ധിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് സ്പോട്ട്ലൈറ്റിൽ അടുത്ത വിഷയമായി ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: നേരത്തെ കുറ്റിപ്പുറത്തല്ലേ സംഭവം? കുറ്റിപ്പുറത്തെ സംഭവം കഴിഞ്ഞ ദിവസം സംഭവിച്ച ആ സമയത്ത് ഞാനൊരു മീറ്റിങ്ങിലാണ്. അപ്പോഴാണ് നമ്മളെ കൂടെയുള്ള ഒരാൾ ഇത് കാണിച്ചത്. ഒറ്റ നോട്ടെ നോക്കാൻ കഴിഞ്ഞു. ഓ, ആ ഒരു ദൃശ്യം നമ്മളെ മനസ്സിന്ന് പോവില്ല.
1: ജോയിന്റ് സെക്രട്ടറി അടക്കം.
0: ആ അതെ. അപ്പോൾ അത് പിന്നെ ഏതായിരുന്നു, ഞാനത് ആ മറിച്ചിൽ കണ്ടപ്പോൾ അതിലൊരാളും ബാക്കിയുണ്ടാവില്ല എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ അപകടത്തിൻ്റെ തോത് കുറവാണ്, ആ മറിച്ചിലിനനുസരിച്ച് തോത് കുറവാണ്. ഒരാൾ മരിച്ചു അല്ലേ, ബാക്കി പിന്നെ കുറെ ആൾക്കാർ ഭയങ്കര പ്രയാസത്തിലുണ്ട്. എല്ലാവരെയും
2: മൂന്നാൾ ഗുരുതരം
0: ഗുരുതരമാണ്. ഏതായാലും അവർക്കൊക്കെ പെട്ടെന്ന് പിന്നെ രോഗ ശമനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഇതിൽ ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തെ പിന്നെ നല്ല മഴയാണിന്ന്. അപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങുന്ന സമയത്ത് മോളെന്നോട് പറഞ്ഞു, നല്ലോണം ശ്രദ്ധിക്കണം, നല്ല മഴ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ആ ഈ വിഷയം സംസാരിക്കാൻ തന്നെ ഇപ്പം ഞാൻ പോണതെന്നും പറഞ്ഞ്. പക്ഷേ അത് പറഞ്ഞു പോകുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇത് വണ്ടി ഓടിക്കണ നമുക്ക് എല്ലാവർക്കും പാഠമുള്ളൊരു വിഷയമാണ്. ഇതൊരു മനസ്സാക്ഷി കുത്തോടുകൂടിയല്ലാതെ ഈ വിഷയം എന്ത് ചെയ്യാൻ കഴിയില്ല. അതായത് യാത്ര അനുബന്ധമായ പ്രശ്നങ്ങൾ, അപകടങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ട്രാഫിക് നിയമങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് വയലേറ്റ് ചെയ്യാത്ത ഒരു ഡ്രൈവറും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആ രീതിയിലാണ് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് ഫോൺ ഉപയോഗിക്കാത്ത, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് സ്പീഡ് കുറച്ച് പിന്നെ കൂടാത്ത, അതായത് ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തടുന്ന് ചെയ്യുന്ന, മറ്റേ ലൈന് ക്രോസ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ടൈമിലൊക്കെ എന്തുണ്ടാവും, ഏതെങ്കിലും ഡ്രൈവർമാർക്ക് ഇല്ലാതിരിക്കില്ല. അപ്പോൾ അതിൽ നമ്മളൊക്കെ കുറേ പ്രയാസത്തിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ അനുഭവങ്ങളിൽ നിന്ന് കുറേ നമ്മൾ ശ്രദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനെന്താ വെച്ചാൽ ഇത് നമ്മളിതെല്ലാം തികഞ്ഞ ആൾക്കാരെന്നുള്ളവർക്ക് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിലൊരു കുറ്റബോധം വെച്ചുകൊണ്ട് തന്നെ നമുക്കൊക്കെ സംസാരിക്കാൻ കഴിയുള്ളൂ. ഏതായിരുന്നാലും ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് നമ്മളൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നി. ഞാൻ ശ്രദ്ധിക്കണേ കുറച്ച് മുമ്പ് ശ്രദ്ധിക്കാത്തതും ഇപ്പോൾ ശ്രദ്ധിക്കുന്നതുമായ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഉറക്കത്തിൻ്റെ വിഷയമാണ്. അതായത് രാത്രി കുറച്ചും കൂടി വൈകി നമ്മൾ വണ്ടിയൊന്നും റോട്ടിലില്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് ക്ഷീണിച്ച് പോരുന്ന സമയമൊക്കെ ആണെങ്കിൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വേഗം വണ്ടി നിർത്തണം, വേഗം സൈഡാക്കണം. എന്നിട്ട് ആ ഉറക്കം തന്നെ പോയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ഏതായാലും വീട്ടിൽ എത്താനായില്ലേ, എടുത്തുമല്ലോ. പക്ഷെ ആ വിചാരിച്ച ഉടനെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് നേരത്തെ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറവ് ഞാൻ എൻ്റെ കാര്യമാണ്. പക്ഷേ അത് ഒന്ന് രണ്ട് തവണ ചില പ്രയാസങ്ങളിലേക്ക് പോയപ്പോൾ നമ്മൾ നിന്നിട്ടുണ്ട്. പിന്നെ അത് നന്നായി ശ്രദ്ധിക്കലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ യാത്രക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു മണിക്കൂറാണ് യാത്രയെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ റോഡും ട്രാഫിക്കും ഒക്കെ മുന്നിൽ വെച്ച് ഒരു പിന്നെ ഒരു ഒന്നര മണിക്കൂർ മുമ്പ് ഇറങ്ങുക. ഒരര മണിക്കൂർ റോട്ടിൽ എന്ത് ചെയ്യണം,
1: എക്സ്ട്രാ കൊടുക്കണം,
0: എക്സ്ട്രാ കൊടുക്കണം. ആ രീതിക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് കുറേ ആശ്വാസം ചെയ്യും. ഓക്കെ, ഞാൻ നമ്മളെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. അല്ലാതെ എന്താ വെച്ചാൽ നമ്മളൊരു ആവശ്യത്തിന് പോകുമായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയം വെച്ച് ഇറങ്ങി എവിടെയെങ്കിലും ഒരു 15-10 മിനിറ്റ് ബ്ലോക്ക് ആയാൽ പിന്നെ ആ ടൈം ഓടി പിടിക്കേണ്ടി വരികയാണ്. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംഭവിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാവുന്നൊരു പ്രാക്ടിക്കലായ ഒരു അവസ്ഥ എന്താ വെച്ചാൽ കുറച്ച് നേരത്തെ എന്ത് ചെയ്യുക, ഇറങ്ങുക എന്നുള്ളതാണ്.
1: എപ്പോഴും ഒരു 15 മിനിറ്റ് മുമ്പ് എല്ലായിടത്തും.
0: അതെ അതെ. പിന്നെ പരമാവധി നമ്മളെന്ത് വെച്ചാൽ ഈ പിന്നെ ലൈൻ ക്രോസ് ചെയ്യാൻ നിൽക്കുക, അത്ര ചില കാര്യങ്ങളിലൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചാറൽ മഴ, അപ്പോൾ ഈ ചാറ്റൽ മഴയത്താണ് ഇപ്പോൾ ഈ ബസ്സിൻ്റെ അപകടം ഉണ്ടായത്. അപ്പോൾ ആ ചാറ്റൽ മഴയുള്ള സമയത്ത് നല്ല ശ്രദ്ധ വേണം. ഒരു 60 സ്പീഡിൻ്റെ മുകളിലൊക്കെ പോകാതിരിക്കലാണ് എന്ത് ശരിക്കും ബുദ്ധി. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇത്തരം ചില കാഴ്ചകൾ നമുക്കൊക്കെ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് പാഠം നൽകുന്നതാണ്. പിന്നെ ബസ് ഡ്രൈവർമാരെ കാര്യം, അത് കഷ്ടമാണ്. അവർ 24 മണിക്കൂർ അവർ ഇത്രയും സമയം അവരെ ജോലിയാണല്ലോ. അപ്പോൾ അതിനെ നന്നായി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന ധാരാളം ഡ്രൈവർമാരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വാഹനങ്ങളും ബസ്സും ഒക്കെ ഉണ്ടായിട്ട് എപ്പോഴും ഇതുപോലെ അപകടങ്ങൾ വരാറില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ കാടടക്കി അവരെ പറ്റി പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പൊതുവാഹനം ഓടിക്കുന്ന ആളുകൾ എന്നുള്ളവർക്ക് സാധാരണ ഡ്രൈവർമാരിൽ നിന്ന് കുറച്ചുകൂടെ ജാഗ്രത അവർക്ക് വേണം. കാരണം അവരെ കയ്യിലാണ് ഈ ബസ്സിലുള്ള 100 ചില്ലാൻ ആളുകളുടെ പിന്നെ ജീവൻ അവരെ കയ്യിലാണെന്നുള്ളൊരു ബോധം. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഡ്രൈവർ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ, സാധാരണ ഒരു വാഹനം സ്പീഡ് വർദ്ധിപ്പിക്കുന്നത് പോലെ അല്ല പൊതുജനങ്ങളെ കയറ്റി പോകുന്ന ഒരു വണ്ടി. അപ്പോൾ ആ ഒരു ശ്രദ്ധ പിന്നെ ബസ്സിൻ്റെ ഡ്രൈവർമാർക്ക് വേണം. അതിൽ നമ്മൾ ഇതിൽ ശരിക്ക് തെളിയിച്ച് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ബസ്സുകാർക്കുണ്ട്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകാർക്ക് നേരം വൈകി പോകുമ്പോൾ ഡോറിൻ്റെ അവിടെ ഒരു കൊട്ടുക, ഡോറിൻ്റെ അവിടെ ഇങ്ങനെ കടകടകാരൻ ഇങ്ങനെ കൊട്ടുകയും ചെയ്യും. കിക്കിക്കി പറഞ്ഞ പ്രത്യേക ഒരു ഓണുണ്ട്, ഒരു പ്രത്യേക കിക്കി. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ജീവൻ വേണമെങ്കിൽ
1: മാറിക്കോ,
0: കിക്കി അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ജീവൻ വേണമെങ്കിൽ ഇതാ മാറിക്കോ മാറിക്കോ, ഞാൻ പോവാണ് ഞങ്ങൾ പോവാണ്, വേണം എല്ലാവരും മാറിയിരുന്നു. അപ്പൊ അപ്പുണ്ട് ബൈക്കുകളൊക്കെ ഒരു മാറല്. മുന്നേ ശരിക്കും അമ്മ കണ്ടാൽ വേദന തോന്നും. ആ ഒരു പരിപാടി അവസാനിപ്പിക്കും. അതായത് രണ്ട് അടി പിന്നെ ബോഡി മേൽ അടിച്ചിട്ട് അങ്ങോട്ട് വിട്ടാങ്ങോട്ട് പിന്നെ കണ്ണും പിന്നെ പോവാണ്, പിന്നെ ബാക്കിയുള്ള ഒരു വേണമെങ്കിൽ മാറിക്കോട്ടെ എന്നുള്ള അതെന്തായിരുന്നാലും അവസാനിപ്പിക്കും. അത് പിന്നെ കുറച്ച് കടന്ന കൈയാണ്. അതൊരു സ്ഥിരം പരിപാടിയാക്കുന്ന ഡ്രൈവർമാരുണ്ട്, സ്ഥിരം എപ്പോഴെങ്കിലും ഒരിക്കലല്ല. അതിങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ അവസ്ഥ തന്നെ അങ്ങനെ, എപ്പോഴും അങ്ങനെ. അതൊരു ശരിയായ രീതിയല്ല, അത് മാറണം. പിന്നെ യാത്രക്കാരുടെ മനഃശാസ്ത്രത്തിനുണ്ട് പ്രശ്നം. അതെങ്ങനെ വെച്ചാൽ അവനാ കയറിയ ബസ് എത്ര സ്പീഡ് പോയാലും കുഴപ്പമില്ല എന്നുള്ളത്, അത് മുന്നിലുള്ള ബസ്സിന് എന്ത് ചെയ്യണം, ഓവർടേക്കണം എന്നുള്ളതാണ് പൊതുമനസ്സ്. എത്ര ബസ്സിന്ന് സ്പീഡ് പോണ വണ്ടിന്ന് യാത്രക്കാർ എഴുന്നേറ്റ് നിന്നിട്ട് ഇത് അങ്ങനെ പോകണ്ടോ, ഒന്ന് ആശ്വാസത്തിൽ പോയാൽ മതി, എത്ര വണ്ടി എന്ന് പറഞ്ഞാലും പോകണ്ട. എനിക്കങ്ങനെ ആരോ പറഞ്ഞു, എൻ്റെ ഓർമ്മയില്ല. ഞാൻ ഒരുപാട് ബസ് യാത്ര ഓർമ്മയുണ്ട്. ഇടക്കൊക്കെ ഉണ്ടാവില്ലേ,
2: അല്ല ഒരു പ്രാവശ്യം അങ്ങനെ അനുഭവമുണ്ട്. അത് പറഞ്ഞോടുകൂടി പിന്നെ ബസ് വളരെ സ്ലോ അല്ലേ,
0: പ്രതിഷേധം പിന്നെ എന്നാ കിടക്കട്ടെ എന്നുള്ളേ. അതെ, ഏതായിരുന്നാലും അത് പൊതുവെയുള്ളൊരു ആൾക്കൂട്ട ആൾക്കാരെ മനസ്സാസ്ഥ എന്താ വെച്ചാൽ അവനെ കയറിയ വണ്ടി എന്ത് ചെയ്യണം, മറ്റേനെ മുന്നിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ അത് പൊതുവെ അത് അവിടെ ജനങ്ങളും ഒന്ന് ശ്രദ്ധിക്കാന്ന് ഞാൻ പറയുന്നത്. അതായത് യാത്രക്കാരും എന്ത് ചെയ്യുക, ഒന്ന് ഓവറായി സ്പീഡിൽ വണ്ടി ഒരു ലക്കുലകാനില്ലാത്ത വിണ്ണ വണ്ടിയാണെങ്കിൽ നാലാൾ എഴുന്നേറ്റുന്നുണ്ട് ഈ പോകെ പോകണ്ടോ എന്ന് പറഞ്ഞാൽ ഡ്രൈവർക്ക് ഒരു ഓർമ്മ ഉണ്ടാവും. അതും നമ്മളിപ്പോൾ ഈ സമയത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ ഈ ബസ്സിൽ ഇങ്ങനെ കാതടപ്പിക്കുന്ന പാട്ടുണ്ടല്ലോ, അതിട്ടുണ്ടാണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടായ അപകടമൊക്കെ ഡ്രൈവർ എഴുന്നേറ്റ് നിങ്ങളുടെ ഡാൻസ് കളിച്ചു അല്ലേ, ആ ടൂറ് വണ്ടി അപകടം ഉണ്ടായത് അല്ലേ. അപ്പോൾ അത്തരം ചില സംഗതികളിലൊക്കെ കർശനമായ ചില നിയന്ത്രണങ്ങൾ ഈ സന്ദർഭത്തിൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ ബസ്സുകൾ തമ്മിലുള്ള ടൈമിങ് അതൊക്കെ കൊടുക്കുന്നിടത്ത് ഇതിൻ്റെ ഓഫീസർമാരും ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കണം. പിന്നെ നമ്മൾ 2022 ആ വളാഞ്ചേരിയിൽ ഒരു അപകടം ഉണ്ടായി 10 ആളുകൾ മരണപ്പെട്ടല്ലോ, ആ സന്ദർഭത്തിൻ്റെ അത് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് അമിത വേഗത, മറ്റൊന്ന് പറഞ്ഞത് പിന്നെ ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ, അത് അതിന് കാരണമായിട്ടുണ്ട്. പിന്നെ സ്പീഡ് ഗവർണർ അതിൽ കാണിച്ച കൃത്രിമത്വം, അത് പിന്നെ ഒരു പ്രധാന വിഷയമാണ്. അപ്പൊ അത് ആ കൃത്രിമത്വം കാണിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യണം, വണ്ടി ഓടിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ അതിലൊക്കെ നമ്മൾ ഗതാഗത വകുപ്പ് എന്ത് ചെയ്യണം. അപ്പൊ മന്ത്രിന്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, അതിലൊരു കാര്യമായ ഇടപെടൽ മന്ത്രിന്റെ ഭാഗത്തുനിന്നുണ്ടാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇപ്പൊ ഈ വർഷം ഏപ്രിൽ വരെ 18,598 അപകടങ്ങൾ ഈ ഏപ്രിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 1,384 ആൾക്കാർ മരിച്ചിട്ടുണ്ട്, 21,255 ആളുകൾക്ക് പരിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിപ്പോൾ കൂടുതൽ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരം 6 മണിൻ്റെയും 9 മണിൻ്റെയും ഇടയിലാണ്. കാരണം ആ സമയത്ത് എന്താ വെച്ചാൽ ദൃശ്യപരത കുറവായിരിക്കും. അതേപോലെ തന്നെ ആൾക്കാർ ജോലി കഴിഞ്ഞ് ഒരു പിന്നെ വീട്ടിൽ എത്താനുള്ള ഒരു വേഗത ഉണ്ടാവും, അതോടൊപ്പം തന്നെ തിരക്കുണ്ടാവും, പിന്നെ ക്ഷീണം ഉണ്ടാവും. അതൊക്കെ ആ ഒരു സന്ദർഭമാണ്, റോട്ടിക്ക് കാണൂല. അതുകൊണ്ട് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇത് നടക്കുന്നത്. അതെ, ഇട്ടായതാണ്. ചില ലേറ്റ് ഇടാൻ
1: മറന്നോ,
0: വൈകുന്നേരം ലേറ്റ് ഇടാൻ മറക്കും ചെയ്യും, രാവിലെ 8 ലേറ്റ് ഓഫ് ആക്കാനും മറക്കും. അതൊക്കെ ഇതിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഏതായിരുന്നു നമ്മുടെ ഹൈവേ? ഇപ്പൊ നമ്മള് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മലബാർ ഭാഗത്തൊക്കെ ഹൈവേ ഈ രൂപത്തിലുള്ള ഹൈവേ വന്നപ്പോഴാണ്. അതുകൊണ്ട് അതിൽ എനിക്ക് മനസ്സിലായത്, ഞാൻ ഹൈവേയിൽ ഇപ്പോൾ വണ്ടി ഓടിച്ചു യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും കാണുന്ന ഒരു അവസ്ഥ എന്താ വെച്ചാൽ, നമ്മൾ ഹൈവേ നിയമം പല ഡ്രൈവർമാർക്കും
1: അറിയില്ല,
0: കാൽനട യാത്രക്കാർക്കും അറിയില്ല. ഇപ്പോഴും നമ്മളെ കാൽനട യാത്ര, ഇന്നാളെ ഞാൻ നമ്മളെ വണ്ടിയിൽ പോണ സമയത്ത് പിന്നെ ഒരു കുറച്ച് പ്രായമുള്ള ഒരാൾ റോഡൻ ക്രോസ് ചെയ്തു. അയാൾ വിചാരം എന്താ വെച്ചാൽ അവിടെത്തിയ വണ്ടി കുറേ ദൂരമല്ലേ, ആ വാഹനത്തിൻ്റെ സ്പീഡ്, ആ വാഹനത്തിൻ്റെ സ്പീഡിനെ കുറിച്ച് ധാരണ ഇല്ല. ആ സാധുണ് മനുഷ്യൻ, അയാൾക്ക് അറിയില്ല. അത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ റോഡ് ക്രോസ് ചെയ്യുന്ന രൂപം. അപ്പൊ അവിടെ ദൂരം ഒരു വണ്ടി വരുന്നുണ്ട്. പക്ഷെ ആ വണ്ടി ഇയാൾ നടന്ന് കുറച്ച് മുന്നേക്ക് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഇവിടെ എത്തും എന്നുള്ളൊരു ബോധമല്ല. അപ്പൊ ഞാൻ പറയണത് വെച്ചാൽ ഒരു ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. അതിൽ ഡ്രൈവർമാർക്ക് അത്യാവശ്യമാണ്. ഹൈവേ കൂടി വണ്ടി ഓടിക്കണം. സാധാരണ ഡ്രൈവർ തന്നെ ഹൈവേയിൽ കയറിയാൽ അയാൾക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആ 2-3 ലൈൻ ഉണ്ടാവുമ്പോൾ പിന്നെ നടുവിൽ ലൈന്, റൈറ്റ് ലൈന്, ലെഫ്റ്റ് ലൈന്, അതിൽ ഏത് ലൈനിലൂടെയാണ് വണ്ടി പോകേണ്ടത്, ഏതിലാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്, ഏതിലാണ് ആംബുലൻസ് പോകേണ്ടത്, ഏതിലാണ് വണ്ടി വലിയ വണ്ടി പോകേണ്ടത്, ഇതൊക്കെ ഗൾഫിലുള്ള പിന്നെ ആളുകൾക്ക് നന്നായിട്ട് അറിയും. പക്ഷെ നമ്മളെ ആളുകൾക്ക് ആ വിവരം, പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ഉണ്ടോ എനിക്ക് അറിയില്ല. നമ്മളൊന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത്
1: നേരെ ഉൾട്ട ചെയ്യാണ്. യഥാർത്ഥത്തിൽ 3 ലൈനാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലൈനിൽ കൂടെ മാത്രമേ പോകേണ്ടത്, ഫസ്റ്റ് ലൈൻ ഓവർടേക്ക് ചെയ്യാൻ മാത്രമാണ്. അതിൽ കൂടെ ലോറി പോകും, ലോറി ഒരു കാരണശാലയിൽ കൂടെ പോകാൻ പാടില്ല. എന്നിട്ട് ദുനിയാവത്തെ വണ്ടികളൊക്കെ അടുത്ത ഭാഗത്ത് കൂടെ ഓവർടേക്ക് ചെയ്യാം. ഇത് ഇവിടെ നോക്കാനും ആളില്ല, റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ ഇത് നോക്കാനോ അല്ലെങ്കിൽ അതിന് പരിശോധിക്കാനോ ഏറ്റവും കഴിഞ്ഞ ക്യാമറകളില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയന്ത്രണമല്ലോ. ആർക്കും എങ്ങനെയും പോകാം. പിന്നെ കയറാൻ പാടില്ലാത്ത വണ്ടികളൊക്കെ കയറുകയാണ്. പിന്നെ സർവീസ് റോഡ് മറ്റേ എൻട്രി ആണെങ്കിൽ അവിടുത്തെ നാട്ടുകാരെന്ത് ചെയ്യും, അവരും കൂടി സൗകര്യം ഉദ്ദേശിച്ചിട്ട് അവിടെ ഒരു എക്സിറ്റ് കൂടി ഉണ്ടാക്കും. ഇതൊക്കെ എത്ര വലിയ അപകടമാണ് വരുന്നത്.
0: ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ എൻട്രി മാത്രമുള്ള സ്ഥലത്ത് നിന്ന് എക്സിറ്റ് ചെയ്തു ഒരാള്, പെട്ടെന്ന് നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ ഹൃദയം ഇങ്ങോട്ട് പടക്കു പടച്ചു പോകും. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാണല്ലോ. അപ്പൊ അതിലൊരു നല്ല ബോധവൽക്കരണം എന്ത് ചെയ്യണം, ഹൈവേ റോട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാൽനട യാത്രക്കാർക്കും വേണം കൊടുക്കുക. അത് കാൽനട യാത്രയിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല, അതാണ്. പക്ഷെ അതുകൊണ്ട് നല്ല യാത്രക്കാർക്കും നല്ലത് നമ്മളെ മീഡിയകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പത്രങ്ങൾ, മീഡിയകൾ, ചാനലുകളൊക്കെ എന്ത് ചെയ്യണം, ശരിക്കും ഹൈവേയിൽ പാലിക്കേണ്ട, പൊതുജനം പാലിക്കേണ്ട മര്യാദകൾ പരസ്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം ശരിക്കും. അതിപ്പോൾ നമ്മൾ
1: ഈ
0: നമ്മുടെ പിന്നെ ഗതാഗത വകുപ്പ് ആ വിഷയം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലെങ്കിലും എന്ത് ചെയ്യണം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ വണ്ടി പോയി മറിഞ്ഞ രൂപം കണ്ടില്ലേ, അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഈ പൊതു പിന്നെ കാൽനട യാത്രക്കാർ, അത് പൊതുവേ സാധാരണ റൂട്ടിൽ തന്നെ കാൽനട യാത്രക്കാരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സീബ്ര ലൈൻ ഉണ്ടല്ലോ അവിടെ മാത്രം ക്രോസ് ചെയ്യുന്നൊരവസ്ഥ ശരിക്കും ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ ദൃശ്യപരത കുറവാകുന്ന ആ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് കാൽനട യാത്രക്കാർക്ക് ഒരു ഓർമ്മ വേണമെന്ന്, ഇപ്പം ഡ്രൈവർമാർക്ക് വല്ലാതെ കണ്ണു കാണൂല, അത് നടക്കുന്നവർക്ക് ഓർമ്മ വേണം. അത് രണ്ട് സമയമാണത്, ഒന്ന് വൈകുന്നേര സമയം, ഒന്ന് അതിരാവിലുള്ള സമയം. ഇതിൽ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ പിന്നെ കറുത്ത വസ്ത്രം ധരിച്ചു കൊണ്ട് നടന്നു പോകുമ്പോൾ ഒട്ടും ശ്രദ്ധിക്കപ്പെടില്ല. അത് ഭയങ്കര ഇത് അതിരാവിലെ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും, മദ്രസക്ക് പോകലുണ്ട്. അപ്പോൾ അവരൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടികളുണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ ഒരു കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കുക, പിന്നെ പിന്നെ കൊട ഒരു വലിയ പ്രശ്നമാണ്. അതിപ്പോൾ മഴക്കാലത്ത് കൊടയും ചൂടിങ്ങനെ നടക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒറ്റ ക്രോസ് ചെയ്യലാവും. ഈ കൊടൻ്റെ ഈ മറവുകൊണ്ട് എന്ത് ചെയ്യില്ല വണ്ടി വരുന്നത് കാണില്ല. പക്ഷെ ശരിക്കും കൊട എന്ത് ചെയ്യണം, പൊക്കി പിടിച്ചിട്ട് രണ്ട് ഭാഗത്തേക്ക് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ശരിക്കും ക്രോസ് ചെയ്ത് കണ്ട് പോരാൻ. അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള റോഡ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പരമാവധി നടത്തം ഫുട്പാത്തിലൂടെ ആക്കാൻ തന്നെ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഡ്രൈവർമാരും തന്നെ മഴക്കാലത്ത് വേഗത കുറക്കുക, അതേപോലെ തന്നെ ഓവർടേക്കിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വാഹനങ്ങളുടെ ഒരു ടയറിൻ്റെ ഗ്രിപ്പ്, അതിൻ്റെ വൈപ്പർ, അതുപോലെ തന്നെ ബ്രേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആകുമ്പോൾ പ്രത്യേകമായി അത് നിരീക്ഷിച്ച് അത് ഓക്കെ ആണെന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. പിന്നെ ക്ഷീണിച്ചിരിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം വരുമ്പോഴും വണ്ടി ഓടിക്കാതിരിക്കുന്ന ഒരവസ്ഥ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉണ്ടാകുക. പിന്നെ അധികൃതരും തന്നെ മഴ തോർന്ന് നിൽക്കുന്ന ഇടവേളകളിൽ പിന്നെ ഈ ബ്ലാക്ക് സ്പോട്ടുകളും കുഴികളും സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രത്യേകം ആളുകൾക്ക് എടുത്തു കാണിക്കാവുന്ന രീതിയിൽ അടയാളങ്ങളും സിമ്പലുകളും പിന്നെ സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന രൂപം എന്ത് ചെയ്യണം, ശരിക്ക് ആ വിഷയത്തിൽ ഉണ്ടാകണം. അതിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. പിന്നെ ഈ പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ ഈ ഫിറ്റ്നസ്, റൂട്ടിൻ്റെ പെർമിറ്റ്, മറ്റു കാര്യങ്ങൾ, അതിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുക. പിന്നെ നിയമമുണ്ടായാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, എൻഫോഴ്സ്മെൻ്റ് ചെയ്യണം, അത് ശരിക്ക് പിന്നെ പാലിക്കണം, അത് നടക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും.
1: നമ്മളെ പുതിയ ഹൈവേനെ സംബന്ധിച്ചിടത്തോളം ഡിവൈഡർ എന്നുള്ളത് വീതി കുറവാണ്. നമ്മൾ മൊത്തത്തിൽ തിരക്ക് മറ്റേ സ്ഥലം ഏറ്റെടുക്കൽ ചുരുക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡറിൻ്റെ സ്പേസാണ് കുറച്ചുള്ളത്. അതായത് ഗവേഷണങ്ങളൊക്കെ പറയുന്നത് ആ വൈറ്റും ബ്ലാക്കും എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു ക്ഷീണം വരുന്നുള്ളതാണ്. ആ സീബ്രൻ്റെ പെയിൻ്റ് ഉണ്ടല്ലോ, അത് ഡിവൈഡറിന് കറുപ്പ് വെള്ളം ഇങ്ങനെ കൊടുത്തതുണ്ടല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിൽ കൂടെ യാത്ര പോയി കഴിയുമ്പോൾ ആ കാഴ്ച തന്നെ ഒരു മയക്കത്തിലേക്കുള്ള സാധ്യതകളുണ്ടെന്നുള്ള പഠനവനുണ്ട്. കാര്യത്തിൽ ഈ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഓരോ സ്പോട്ടിലും തുടക്കത്തിൽ ഒരു സ്പോട്ടിൽ അടുത്ത് മറ്റേ ചെക്കിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ അടുത്ത സ്പോട്ടിൽ ഈ വണ്ടി എത്തണം ടൈം എത്ര നോക്കിയിട്ട് അത് ബിഫോർ എത്തിക്കണേ നിർത്തിയിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ ആയിട്ടില്ലാന്നുള്ളൂ, നമ്മൾ ഈ മുഴുവൻ പൂർത്തിയാവാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകളാണ്. എത്രയും പെട്ടെന്ന് അത് വരികയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. ഇപ്പോൾ മുജിബായ സംബന്ധിച്ചിടത്തോളം നല്ല ബൈക്ക് യാത്രകനാണ്, ഗംഭീര ബൈക്കുമ്പോഴാണ് പോകാറുള്ളത്. പൊതുവേ ബൈക്ക് അപകടങ്ങളാണ് കൂടുതൽ സംഭവിക്കുന്നത്. ബൈക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ റോഡിലൂടെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്?
2: അല്ല, ഇതിലിപ്പോൾ ഇതിന് അതിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്ത് വരേണ്ട സംഗതി, ഇപ്പം പിന്നെ ബൈക്കാണെങ്കിലും ബസ്സാണെങ്കിലും വല്ല കാറാണെങ്കിലും ഏത് വാഹനങ്ങളാണെങ്കിലും ശരിക്കും വിശ്വാസ്യം നൽകും. ഇസ്ലാമിക മത പ്രകാരം ഇപ്പോൾ ഈ അടുത്ത് ലജ്നത്ത് ദായിമിൻ്റെ ഒരു ഫത്വ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയേണ്ടത് വെച്ചാൽ ഈ ട്രാഫിക് ലംഘനം പാപമാണെന്നാണ്. അത് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതി കുറ്റം കിട്ടുന്ന ശിക്ഷ ലഭിക്കുന്ന ഒരു ലംഘനമാണ്, ശരിക്കും ഒരു പാപമാണ് ഈ ട്രാഫിക് ലംഘനം എന്നുള്ള കൃത്യമായി ലജ്നദായ്മ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഒന്ന്, പിന്നെ പൊതുജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ശരിക്കും ഈ ലംഘനം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം കൊണ്ടുവരുന്ന ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അത് ലംഘിച്ചു കഴിഞ്ഞാലും അതും കുറ്റമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ജീവൻ അപകടപ്പെടുത്താന്നുള്ളത്, ഇപ്പോൾ ആത്മഹത്യ, അത് ശക്തമായ ശിക്ഷ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്നത് ആത്മഹത്യയിലേക്കുള്ള ഒരു പ്രയാണമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പാപമാണ്. ഇങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ലജ്നത്ത് ദായിമ പറയുന്നത്. അതുകൊണ്ട് ട്രാഫിക് ലംഘനം അത് ശക്തമായ പാപമാണ്, അതൊരിക്കലും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ അടുത്ത് വായിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇസ്ലാമികപരമായിട്ട് അങ്ങനത്തെ ഒരു തത്വമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ വിസ്ലാം ഇസ്ലാമിക ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗം ചലനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ഓരോ മാസം നടത്താറുണ്ട്. അത് മോട്ടോർ പിന്നെ ഡ്രൈവർമാരെ വെച്ചുകൊണ്ട് ശക്തമായി, ശരി, ഇവിടുത്തെ MVI MVD ഒക്കെ വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ട്രാഫിക് നിയമം കാര്യങ്ങളൊക്കെ. അതൊരു ദൗത്യമായി ഏറ്റെടുക്കാനുള്ള കാരണം ഈ ഇസ്ലാമികപരമായിട്ടുള്ള ബോധവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ ശരിക്കും ലൈസൻസ് ഇല്ലാതെ പിന്നെ വാഹനം ഓടിക്കാൻ പാടില്ല, അത് തെറ്റായിട്ടാണ് നമ്മൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം ഇതിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, ഇപ്പോൾ ലോകത്ത് മറ്റുള്ള രാഷ്ട്രങ്ങൾ, ഈ രാഷ്ട്രങ്ങളിലൊക്കെ തീരെ ഈ ആക്സിഡൻറ്റ് കുറഞ്ഞ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നോർവേ അതിലൊരു മാതൃക രാജ്യമായിട്ട് പറഞ്ഞു. 100,000 പേരിൽ 2 ആളുകളാണ് ശരിക്ക് ആക്സിഡൻറ്റിൽ മരിക്കണേ. അപ്പോൾ അതിലൊരു ട്രാഫിക് നിയമം ശക്തമാക്കിയെന്നുള്ളതുകൊണ്ടാണ്. അവിടുത്തെ ലൈസൻസ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മിനുസമായ ഈ ഐസ് വീണിട്ട് മിനുസമായ പ്രതലത്തിൽ വാഹനം ഓടിച്ച് അത് നല്ല നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അയാൾക്ക് ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. ആ നിലക്ക് ശക്തമായ നിയമം ആ രൂപത്തിൽ പിന്നെ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളിൽ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടെന്ന് പറയുന്നത് ശരിക്കും നല്ല. നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാരും അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും വിദേശത്ത് പോകലുണ്ട്. ഈ വിദേശത്ത് പോയിട്ട് പല പദ്ധതികളും കണ്ട് ഇവിടെ കൊണ്ടുവരാനാണ് ശരിക്കും അവർ പോകുന്നത്. ഇപ്പോൾ അതിൽ എനിക്ക് ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഓർമ്മ വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹത്തെക്കുറിച്ച് KM റോയ് എന്ന് പറഞ്ഞ പത്രപ്രവർത്തകന് എഴുതുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ പ്രാങ്ക് ചെയ്യാൻ എന്ത് ചെയ്തു, ഇവർ തീരുമാനിച്ചു. അതായത് റൂമിൽ തന്നെ അടച്ചിടുക, പുറത്തിറങ്ങാതെ, എന്നിട്ട് ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ അമേരിക്കയിലാണെന്ന് പറയാം. ഇങ്ങനെ കുറേ മന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ ഇവർ പ്രാങ്ക് ചെയ്തിട്ട് ആ റൂമിൽ തന്നെ അടച്ചിടും. എന്നിട്ട് കാലാവധി കഴിഞ്ഞാൽ സാധുക്കൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്യും. പറയുമ്പോൾ എന്താണ്, ഞാൻ അമേരിക്കയിലാണുള്ളതാണ്. അപ്പോൾ സി എച്ചിനെ ആ രൂപത്തിൽ പൂട്ടിയിടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ സി എച്ച് രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇവിടുന്ന് പുറത്ത് പോകാൻ ഒരു അവസരം കിട്ടാതെ ഉണ്ടപ്പോൾ ആ എഴുന്നേറ്റ് നേട് നന്നായി ഷൗട്ട് ചെയ്തിട്ട് ഞാൻ ജനങ്ങളുടെ ഈ കാശായിട്ട് വന്നത്, അവരുടെ സമ്പത്തായിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്, അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ളത് കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പുറത്തു വിടണം എന്ന് പറഞ്ഞിട്ട് ശക്തമായൊരു ശകാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറത്തു പോകണം. അങ്ങനെ പുറത്തു പോയതിന് ശേഷമാണ്, അങ്ങനെ ആ പഠനത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ആ യൂണിവേഴ്സിറ്റി വന്നത്. പിന്നെ അവരുടെ ഇതൊരു വലിയൊരു പാഠമാണ്. ഇതേപോലെ ഇപ്പം പല രംഗത്തുള്ള ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളും അതുപോലെ റോഡ് നിർമ്മാണം, ഞാൻ പറഞ്ഞ നോർവേയിൽ പറഞ്ഞതിൽ അതിൽ വാഹനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, റോഡ് നിർമ്മാണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അത് നിർവഹിച്ചതിന് ശേഷമാണ് നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ നിയമം പാലിക്കാൻ ജനങ്ങൾ എന്തെയാണ് സന്നദ്ധരാകും, കാരണം എല്ലാം റെഡിയാണ്. അപ്പോൾ ആ ഒരു പിന്നെ ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നിയമം പാലിക്കും. ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഭരണകൂടം തയ്യാറായാൽ ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കാൻ പറ്റും.
1: ഓരോ അപകടങ്ങൾ കഴിഞ്ഞ് സാധാരണ നമ്മളൊക്കെ അപകട മരണങ്ങൾക്ക് കൂടുതൽ ആളുകളെത്തും, പിന്നെ മരിച്ചു, പക്ഷെ ആ കുടുംബത്തിനാണ് പിന്നീട് ആളുകളൊക്കെ പിരിഞ്ഞു പോയതിനും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം തന്നെയാണ് സ്പോട്ട് ലൈൻ സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച മറ്റു വിഷയങ്ങളുമായി കാണുകയാണ്. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
2: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൌഫ് അൽഹൈക്കുമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ വിശാലമായി പഠിച്ചു വരികയാണ്. അതിൽ അഞ്ചാറ് നാമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനമായി പഠിച്ചത് അർറഹ്മാൻ അർറഹീം എന്ന അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഉൾക്കൊള്ളുന്ന ആ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വിശ്വാസികൾക്ക് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും, അതുപോലെ തന്നെ ദുനിയാവിൽ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. ഇങ്ങനെ അർറഹ്മാൻ അർറഹീം എന്ന രണ്ട് നാമങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന രണ്ട് നാമങ്ങളുടെ ആശയ തലങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അൽ ഹയ്യു അൽ ഖയ്യൂം ഈ രണ്ട് നാമങ്ങളും ചേർത്ത് പറയാൻ കാരണം, പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആനിലും തിരുവചനത്തിലും അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തിലൊരു വചനമുണ്ടല്ലേ, നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും ഒക്കെ പാരായണം ചെയ്യുന്ന ഒരു ഒരു ആയത്ത് ഉണ്ടല്ലേ. ആ ആയത്തേതാ? എല്ലാവർക്കും അറിയാലേ, ആ മാഷാ അല്ലാ, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എങ്ങനെയാ തുടങ്ങുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. കണ്ടോ, അവിടെ പറഞ്ഞപ്പോഴും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് പറഞ്ഞു. ഇനി സൂറത്തു ആലു ഇമ്രാനിൻ്റെ ഒന്നാമത്തെ ആയത്ത് എന്താ? സൂറത്തു ആലു ഇമ്രാനിൻ്റെ ഒന്നാമത്തെ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തന്നെയാണ്. അവിടെയും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞു. ഇനി മൂന്നാമത് സൂറത്തു ത്വാഹയിലെ 111-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന് വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് ചേർത്ത് പറഞ്ഞത്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് മൂന്ന് സ്ഥലങ്ങളിൽ ചേർത്ത് പറഞ്ഞു. മൂന്ന് പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് വന്നത്. ആ മൂന്നും ഹയ്യി എന്നതിനോട് ചേർത്താണ് വന്നിട്ടുള്ളത്. എന്നാൽ അൽ ഹയ്യി എന്ന് അഞ്ചു പ്രാവശ്യമാണ് അള്ളാഹുവിൻ്റെ നാമമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അൽ ഹയ്യി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അപ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ജീവിച്ചിരിക്കുന്നുണ്ട്, ജിന്നുകളും ജീവിച്ചിരിക്കുന്നുണ്ട്, ജീവജാലങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ. പക്ഷേ ഈ സൃഷ്ടികളുടെ വ്യത്യാസം എന്താ? സൃഷ്ടികൾ ഒരു സമയത്ത് ജനിച്ചതാണ്, അല്ലെങ്കിൽ ഉണ്ടായതാണ്. അപ്പോൾ ആ ഉണ്ടായതിന് മുമ്പൊരു കാലമുണ്ട്. അതിപ്പോൾ മുഹമ്മദ് എന്ന ഒരു കുട്ടി ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് ഇല്ല ഈ ലോകത്ത്. ഈ പറയുന്ന ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാനില്ലല്ലോ. 10-28 വർഷങ്ങൾക്ക് മുമ്പ് ഞാനില്ല. അപ്പോൾ എനിക്കൊരു ഇല്ലായ്മയുണ്ട്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇല്ലായ്മയില്ല. അതുപോലെ തന്നെ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ല അവന്, മരണമില്ല. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യും? മരിക്കും. എല്ലാ സൃഷ്ടിജാലങ്ങളും മരിക്കും അല്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാം മരിക്കും, എല്ലാം മരിക്കും, എല്ലാം നശിക്കും. അപ്പോൾ നാശമില്ലാത്തവനാണ് അള്ളാഹു. ബാക്കി എല്ലാ സൃഷ്ടികളും പടപ്പുകളും എന്താണ്? നാശമുള്ളതാണ്. ഇതുപോലെ തന്നെ മനുഷ്യരൊക്കെ, നമ്മളൊക്കെ ഉറങ്ങും അല്ലേ? നമ്മൾ ഉറങ്ങും, നമ്മൾ ചെറുതായിട്ടൊന്നും മയങ്ങും, അല്ലെങ്കിൽ ചില അശ്രദ്ധകളുണ്ടാവും അല്ലേ? എത്ര എത്ര ആക്സിഡൻറ്റുകളാണ് അശ്രദ്ധ മൂലം സംഭവിച്ചിട്ടുള്ളത് അല്ലേ? നമുക്ക് പത്രം വായിക്കുമ്പോൾ നമ്മളറിയും അല്ലേ? ചില TVകളിലൂടെ പിന്നെ വാർത്തകൾ വായിക്കുമ്പോൾ, വാർത്തകൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മളറിയല്ലേ, ഒന്നും മയങ്ങിപ്പോയതാണ്, അപ്പോഴത്തേക്ക് ആക്സിഡൻ്റായി എന്നൊക്കെ പറയും. അള്ളാഹു നമ്മളെ അത്തരം ആക്സിഡൻറ്റുകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ മനുഷ്യനും മറ്റു സൃഷ്ടികളുമൊക്കെ ഉറങ്ങുകയും മയങ്ങുകയും ന്യൂനതകൾ വരികയും ഒക്കെ ചെയ്യുമെങ്കിൽ അസുഖം ബാധിക്കും, അങ്ങനെ മരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ന്യൂനതകളുണ്ട്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയുമില്ലാത്ത, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ലാത്ത ഖുദുഹു സീനത്തും വലാനവും, ഒരു ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത, അതുപോലെ തന്നെ ന്യൂനതകളിൽ നിന്ന് മുക്തമായ, ഒരു ഇല്ലായ്മയിൽ നിന്ന് ഉടലെടുക്കാത്ത, ഒരു മരണമില്ലാത്ത, ആദ്യവും അന്ത്യവുമില്ലാത്ത, സർവ പൂർണമായ ജീവിതം ഉള്ള അൽ ഹയ്. അതാണ് അൽ ഹയ്യ് എന്നതിൻ്റെ അർത്ഥം. എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ, തുടക്കമില്ല, ഒടുക്കമില്ല, അതുപോലെ തന്നെ ന്യൂനതകളില്ല. ഇങ്ങനെ തുടക്കമോ ഒടുക്കമോ ന്യൂനതയോ മരണമോ രോഗമോ ഒന്നുമില്ലാത്ത ജീവിതം, പൂർണമായ ജീവിതമുള്ളവൻ, അതാണ് അൽ ഹയ്യു എന്നതുകൊണ്ടുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഈ നാമം പഠിക്കുമ്പോൾ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ആളുകൾ എന്ത് ചെയ്യുന്നു? മരിച്ചുപോയവരെയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരൊന്നും യഥാർത്ഥ ആരാധ്യനല്ല എന്ന് മനസ്സിലാക്കി. നമ്മുടെ തൗഹീദിനെ, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ അൽ ഹയ്യു എന്ന നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, മരണമില്ലാത്തവൻ, ആദ്യമില്ലാത്തവൻ, അന്ത്യമില്ലാത്തവൻ, രോഗങ്ങളില്ലാത്തവൻ, ന്യൂനതകളില്ലാത്തവൻ, ഇങ്ങനെ അൽ ഹയ്യു എന്ന നാമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവനെ മാത്രമാണ്, അങ്ങനെയുള്ളവനെ മാത്രമാണ് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നതും നമ്മൾ മനസ്സിലാക്കുക. അൽ ഹയ്യു എന്ന നാമം ഒന്നുകൂടെ ആഴത്തിൽ നമ്മൾ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒറ്റക്കായിക്കൊണ്ട് രണ്ട് പ്രാവശ്യമാണ് അൽ ഹയ്യു എന്ന നാമം വന്നത്. ഹുൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഹുൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് അള്ളാഹുവിൻ്റെ അൽ ഹയ്യു എന്ന നാമത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവനോട് പ്രാർത്ഥിക്കുക, അവനോട് നിഷ്കളങ്കമായിക്കൊണ്ട് നിഷ്കപടമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള

0: കൂടി നമ്മൾ മനസ്സിലാക്കുക, കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്ന, അവതരിപ്പിച്ചത് അബ്ദുൽ റൌഫ് അൽ ഹിക്കമി. വിഷയം: എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ.

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
3: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ്, എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല.

0: ഇല്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ 6-പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹത്തിൻ്റെ തിരുദൂതർ, ഭാഗം ഒന്ന്. ബഹുമാനിയ ഹുസൈൻ സലഫിയുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും
6: വഹീന്റെ ഇനങ്ങൾ
5: എന്ന ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകന് ലഭിക്കുന്ന വഹീന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. ഒരു ഇരുമ്പ് മറ്റൊരു ഇരുമ്പിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ ശബ്ദം പോലെയിരിക്കും ഇപ്രകാരമുള്ള വഹീ. അതിനാൽ ഏറെ കഠിനമായ ഒരു അവസ്ഥയായിരുന്നു ഈ രൂപം. ഈ അവസ്ഥയിൽ വഹീ വരുന്ന സന്ദർഭത്തെപ്പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണുക. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കഠിനമായ തണുപ്പുള്ള ഒരു ദിവസത്തിൽ നബിക്ക് വഹീ ഇറങ്ങുന്നതായി ഞാൻ കാണുകയുണ്ടായി. അങ്ങനെ അത് അഥവാ വഹീ ഇറങ്ങുന്നത് ഒഴിവായപ്പോൾ തീർച്ചയായും അവിടുത്തെ നെറ്റിയിൽ വിയർപ്പ് ഒഴുകി. അവിടുത്തെ മുഖത്തിന്റെ അവസ്ഥ തന്നെ മാറുമായിരുന്നു എന്നും മറ്റു റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഇപ്രകാരം ഇറങ്ങുന്ന വഹീന് വലിയ ഭാരമുണ്ടായിരുന്നു. നബിയുടെ വഹീ എഴുത്തുകാരനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുട എന്റെ തുടയിൽ ആയിരിക്കുമ്പോൾ അല്ലാഹു അവന്റെ റസൂലിന് വഹീ ഇറക്കി. എന്റെ തുട പൊട്ടിപ്പോകുന്നത് ഞാൻ പേടിക്കുന്നതുവരെ അതെനിക്ക് അങ്ങേയറ്റത്തെ ഭാരമായി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് റളിയല്ലാഹു അൻഹുവും ഒട്ടകപ്പുറത്ത് യാത്രയിലായിരുന്നു. ആ ഇരുത്തത്തിൽ അവിടുത്തെ കാൽത്തുട സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽത്തുടയിൽ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇപ്രകാരം വഹീ ഇറങ്ങിയത്. ഇത്തരം സന്ദർഭങ്ങളിൽ ആ ഭാരം താങ്ങാൻ കഴിയാതെ വാഹനം മുട്ടുകുത്തുമായിരുന്നു എന്നും നമുക്ക് കാണാവുന്നതാണ്. മലക്കിനെ തനതായ രൂപത്തിൽ കാണുന്ന രൂപത്തിലും നബിക്ക് വഹീ ലഭിക്കാറുണ്ടായിരുന്നു. രണ്ട് തവണയാണ് ഇപ്രകാരം ഉണ്ടായത് എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ജിബിരീലിനെ സാക്ഷാൽ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ജിബിരീലിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നുവെന്നും ഓരോ ചിറകിനും കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള അത്ര വലിയ ചിറകുകളാണ് ഉണ്ടായിരുന്നതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു തന്നെ നേരിട്ട് ഒരു മറക്ക് പിന്നിൽ വെച്ച് സംസാരിച്ചും വഹയ് നൽകും. ഇതാണ് അഞ്ചാമത്തെ രൂപം. ഇസ്റ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട സന്ദർഭത്തിൽ അല്ലാഹു നബിയോട് നടത്തിയ സംസാരം ഇതിന് ഉദാഹരണമാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ പോയ സന്ദർഭത്തിൽ അള്ളാഹുവുമായി സംസാരിച്ചത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ നിശ്ചിത സമയത്തിന് മൂസ വരികയും അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ മൂസ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് നോക്കിക്കാണട്ടെ. അവൻ അള്ളാഹു പറഞ്ഞു, നീ എന്നെ കാണുകയില്ല തന്നെ. എന്നാൽ നീ ആ മലയിലേക്ക് നോക്കൂ, അത് അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ വഴിയെ നിനക്കെന്നെ കാണാം. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പർവ്വതത്തിന് വെളിപ്പെട്ടപ്പോൾ അതിനെ അവൻ പൊടിയാക്കി. മൂസ ബോധരഹിതനായി വീഴുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീയത്ര പരിശുദ്ധൻ, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാകുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു സംസാരിച്ച ഈ സന്ദർഭവും ഒരു മറക്ക് പിന്നിൽ നിന്നായിരുന്നു എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. വഹയിന്റെ ഈ രൂപത്തെപ്പറ്റി ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നത് കാണുക. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹയൻ ഔ മിൻ വറാഇ ഹിജാബ് ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇദ്നി മാ യശ ഇന്നഹു അലിയുൻ ഹകീം. സൂറത്തു ശുഅറ വചനം 51. നേരിട്ടുള്ള ഒരു ബോധനം എന്ന നിലയിലോ ഒരു മറയുടെ പിന്നിൽ നിന്നായിക്കൊണ്ടോ ഒരു ദൂതനെ അയച്ച് അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അവൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അഥവാ ദൂതൻ ബോധനം നൽകുക എന്ന നിലയിലോ അല്ലാതെ അള്ളാഹു തന്നോട് സംസാരിക്കുക എന്ന കാര്യം യാതൊരു മനുഷ്യനും ഉണ്ടാവുകയില്ല. തീർച്ചയായും അവൻ ഉന്നതനും യുക്തിമാനുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയ് നൽകുന്ന വേളയിൽ പെട്ടെന്ന് അതെല്ലാം ഹൃദിസ്ഥമാക്കുന്നതിന് ധൃതിപ്പെടുമായിരുന്നു. വഹയ് നൽകപ്പെടുന്ന കാര്യങ്ങൾ മറന്നേക്കുമോ എന്നെല്ലാമുള്ള പേടികൊണ്ടാകാം അവിടുന്ന് അപ്രകാരം ധൃതി കാണിച്ചിരുന്നത്. അതിനാൽ നബിയെ അള്ളാഹു ആശ്വസിപ്പിച്ചു, നീ അത് അഥവാ ഖുർആൻ ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതും കൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട. തീർച്ചയായും അതിന്റെ അഥവാ ഖുർആനിന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. അങ്ങനെ നാം അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക, പിന്നീടത് വിവരിച്ചു തരലും നമ്മുടെ ബാധ്യതയാകുന്നു. സൂറത്തുൽ ഖിയാമ 116 മുതൽ 119 വരെയുള്ള വചനങ്ങൾ. നിനക്ക് നാം ഓതിത്തരാം, നീ മറന്നുപോവുകയില്ല. സൂറത്തുൽ അഅല വചനം 6. ഖുർആൻ അത് നിനക്ക് ബോധനം നൽകപ്പെട്ടു കഴിയുന്നതിന് മുമ്പായി പാരായണം ചെയ്യുന്നതിന് നീ ധൃതി കാണിക്കരുത്. എന്റെ രക്ഷിതാവേ, എനിക്കു നീ ജ്ഞാനം വർദ്ധിപ്പിച്ചു തരേണമേ എന്ന് നീ പറയുകയും ചെയ്യുക. സൂറത്തു ത്വഹ വചനം 114. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയ് നൽകുന്ന ഏതൊരു കാര്യത്തിലും യാതൊരു മറവിയും സംഭവിക്കാത്ത വിധത്തിൽ അള്ളാഹു നബിക്ക് പ്രത്യേകമായ കാവൽ നൽകിയിരുന്നു. ധൃതിപ്പെട്ട് പഠിക്കാൻ ശ്രമിച്ച നബിയോട് അള്ളാഹു പറഞ്ഞത് നാം കണ്ടല്ലോ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമായിരുന്നു എന്നത് ഹദീസിൽ കാണാം. അങ്ങനെ ജിബ്രീൽ നബിയുടെ അടുത്തു വന്നാൽ അവിടുന്ന് തല താഴ്ത്തി ഇരിക്കും. ജിബ്രീൽ പോയാൽ അള്ളാഹു നബി വാഗ്ദാനം നൽകിയതുപോലെ അത് പാരായണം ചെയ്യുമായിരുന്നു. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: പീസ് റേഡിയോ ചുവരെഴുത്ത്. ജമലി യുദ്ധം ഒരു യുദ്ധത്തിന് വേണ്ടിയായിരുന്നു. വിഷയം അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമ്മ അമ്മാ ബഅദ്. ബഹുമാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്തുന്ന ഈ പരിപാടി ശ്രവിക്കുന്നവരെ, ചരിത്രത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട വാർത്തകളുടെയും സംഭവങ്ങളുടെയും നിജസ്ഥിതി അന്വേഷിക്കുകയാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ. ഇതിനു മുമ്പുള്ള പംക്തികളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഏതാനും ചരിത്രങ്ങൾ നമ്മളിവിടെ അതിൻ്റെ വസ്തുത മനസ്സിലാക്കുകയും അന്വേഷിക്കുകയുമുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു സംഭവം, ഇസ്ലാമിൻ്റെ ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ തുടക്ക നാളുകളിൽ ഇറാഖിൽ സംജാതമായ ജമൽ യുദ്ധം. പ്രസ്തുത സംഭവം പല നിലക്ക് തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിട്ടുണ്ട്. ജമൽ യുദ്ധം ഒരിക്കലും ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇരു കൂട്ടരും സംഘടിച്ചതല്ല. ഇറാഖിൽ യുദ്ധത്തിന് ജമൽ എന്ന് പറയാൻ കാരണം, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ചുവന്ന ഒട്ടകപ്പുറത്തായിരുന്നു മക്കയിൽ നിന്ന് ഇറാഖിലെത്തിയത്. അവരുടെ ഒട്ടകക്കെട്ടിലും ചുവന്ന വർണ്ണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടകത്തിന് ജമൽ എന്ന് പറയും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒട്ടകത്തിലേക്ക് സൂചനയായിക്കൊണ്ടാണ് ഒരു യുദ്ധമായി പര്യവസാനിപ്പിച്ച ആ സുൽഹിനുള്ള ശ്രമം, മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുവാനുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ പരിശ്രമത്തെ മൗഖിയത്തുൽ ജമൽ എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള എന്തിനു വേണ്ടിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയും അതേപോലെ ത്വൽഹയും സുബൈറും പുറപ്പെട്ടത്? യുദ്ധത്തിൻ്റെ വിഷയത്തിൽ ജമലിൽ ജമലി യുദ്ധം ഇറാഖിൽ അരങ്ങേറി. ഇബ്നു ഹജർ റഹിമഹുള്ള പറയാണ്, വൽ ഉദ്ർ ഫി ദാലിക അന ആയിഷത അന്നഹ കാനത് മുതഅവ്വില ഹിയ വതൽഹത് വസ്ബീർ. ജമലി യുദ്ധത്തിന്റെ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ മുതഅവ്വിലത്തായിരുന്നു. അവരും തൽഹയും സുബൈറും. എന്താ മുതഅവ്വിലത്ത് എന്ന് പറഞ്ഞാൽ? യുദ്ധത്തിന് വേണ്ടിയിട്ട്, യുദ്ധം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ ആയുധമേന്താൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടില്ല. പിന്നെ വഖാന മുറാദുഹും ഈഖാഅസ് ലിസ്ലാഹി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സുൽഹുണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. വഅഖ്ദൽ ഖിസാസ് മിൻ ഖതലത്തി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ഉസ്മാന്റെ ഘാതകരോട് പ്രതിക്രിയ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഉസ്മാന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കുക, പ്രതിക്രിയ നടത്തുക എന്നുള്ളത് കുറ്റമല്ല, പ്രത്യേകത അത് പുണ്യമാണ്. അതേപോലെ ജനങ്ങൾക്കിടയിൽ സുലഭമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ വലിയ പുണ്യമാണ്. അതിനുവേണ്ടിയാണ് അവർ പുറപ്പെട്ടത്. അവർ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല, അതാണ് അവർക്കുള്ള ഉദ്ർ. പക്ഷെ പിന്നീട് അതൊരു യുദ്ധത്തിൽ കലാശിച്ചു എന്നുള്ളത് ശരിയാണ്. അതെങ്ങനെ, എങ്ങനെയാണ് ജമൽ യുദ്ധമുണ്ടായത്? യുദ്ധമൊരിക്കലും സഹാബികളാൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. പിന്നെയോ, ഉസ്മാന്റെ ഘാതകർ അവർ ഒരിക്കലും സുൽഹ ആഗ്രഹിക്കണില്ല, അവസ്ഥകൾ ഒതുങ്ങാൻ ആഗ്രഹിക്കണില്ല. കാരണം സുൽഹുണ്ടായാൽ, അവസ്ഥകൾ ഒതുങ്ങിയാൽ പിന്നെ തങ്ങൾ പിടികൂടി ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ഉസ്മാന്റെ ഘാതകർക്കും അതിൻ്റെ പിന്നിൽ പണിയെടുത്തവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു സുൽഹാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് തങ്ങളുടെ ഭാവി പ്രശ്നത്തിലാക്കും എന്നുള്ളത് ഉസ്മാന്റെ ഘാതകർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ സുൽഹ നടക്കാതിരിക്കാൻ പരമാവധി പണിയെടുക്കുകയും പെട്ടെന്ന് തന്നെ ഒരു യുദ്ധം സംജാതമാക്കി കൊളം കലക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അലി റളിയല്ലാഹു തആല അൻഹു സുൽഹ് ഉദ്ദേശിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹയും തൽഹയും സുബൈറും സുൽഹും ഉദ്ദേശിച്ചു. അങ്ങനെ രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു സന്ധി സംഭാഷണത്തിലൂടെ വിഷയം ഒതുങ്ങണം എന്നാഗ്രഹിച്ച് ഇരുകൂട്ടരും ഉറപ്പിച്ച ഒരു വിഷയം എങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ കലാശിച്ചത്? രക്തരൂക്ഷിതമായത്. അത് രക്തരൂക്ഷിതമാകാൻ കാരണം ഉസ്മാന്റെ ഘാതകരും ആ ഘാതകരെ ഒരുക്കിയ ഇരുളിൻ്റെ ശക്തികളുമാണ്. കാരണം അവർക്കറിയാം പ്രശ്നമൊതുങ്ങിയാൽ, ഇരു കക്ഷികളായി നിൽക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരൈക്യമുണ്ടായാൽ, പ്രശ്നങ്ങൾ തീർന്നാൽ പിന്നെ തങ്ങളുടെ സ്ഥിതി മോശമാണ്. കാരണം എന്താ, എല്ലാവരും ഐക്യപ്പെട്ടൊരു വിഷയമാണ് ഉസ്മാന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കണം എന്നുള്ളത്. ആ പ്രശ്നം തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തങ്ങൾ വധിക്കപ്പെടും, അല്ലെങ്കിൽ തങ്ങൾ പിടികൂടി ശിക്ഷിക്കപ്പെടും, തങ്ങൾ പിടികൂടപ്പെടും എന്നുള്ളത് ഉസ്മാന്റെ ഘാതകർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഉറക്കമിളച്ച് പണിയെടുത്തു സുൽഹ നടക്കാതിരിക്കാൻ. അവർ ആളുകളെ ഇളക്കി, പ്രശ്നങ്ങൾ സംജാതമാക്കി, അവസരങ്ങളെ ദുരുപയോഗപ്പെടുത്തി ഒരു യുദ്ധം നടത്തുകയാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ചരിത്രത്തിൽ ജമലി യുദ്ധം ഉണ്ടായത് എന്നാണ് നമുക്ക് ചരിത്ര രചനകളിൽ നിന്നും അതേപോലെ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളിൽ നിന്നും സുതാര്യം വ്യക്തമാകുന്നത്. ഹിജ്റയുടെ 36-ലാണ് അലി റളിയല്ലാഹു തആല അൻഹയുടെ അനുവിൻ്റെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരുടെയും ഇടയിലും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, തൽഹ, സുബൈർ റളിയല്ലാഹു അൻഹും അവരുടെയും ഇടയിൽ ഈ യുദ്ധം അരങ്ങേറുന്നത്. നമുക്കറിയാം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം. അവർ നമ്മുടെ മാതാവാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹദിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവരുടെ നിരപരാധിത്വം തെളിയിച്ചും അറിയിച്ചും വിശുദ്ധ ഖുർആനിൽ എന്നേക്കും പാരായണം ചെയ്യപ്പെടുവാൻ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ട മഹദിയാണ് ഉമ്മുൽ മുഅ്മിനീൻ. തൽഹയും സുബൈറും സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ 2 പേരാണ്. അപ്രകാരം അലിയും അലി റളിയല്ലാഹുവിൻ്റെ കൂടെയുള്ളവരും, അലി റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷമാർത്തറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. അതേപോലെ റജുലു യുഹിബ്ബുഹുല്ലാഹു വറസൂലു, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ഒറജുലു യുഹിബ്ബുല്ലാഹ വറസൂലു, അള്ളാഹുവെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹാരഥൻ. ഇസ്ലാമിൽ ആദ്യമായി കടന്നു വന്ന കുരുന്നാണ്, ചെറുപ്രായക്കാരനാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. മുആവിയ, അംർ ബിൻ ആസ്, അബു മൂസൽ അഷ്അരി, അതേപോലെ അമ്മാർ ഇബ്നു യാസിർ തുടങ്ങി മഹത്തുക്കളായ സഹാബികൾ, അവർക്കൊക്കെ ഇസ്ലാമിൽ ഏറെ സ്ഥാനങ്ങളും പദവികളുമാണ് ഉള്ളത്. അവരൊക്കെ ഉണ്ടായ പങ്കെടുത്ത യുദ്ധം എന്ന് പറയുമ്പോൾ, അത്തരമൊരു സംഭവത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു ആമുഖ വിഷയങ്ങൾ അനിവാര്യമായും അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതില്ല എങ്കിൽ അവർ ഈ പുറപ്പെട്ടതിൽ അവരെ തെറ്റിദ്ധരിക്കുന്ന, അതേപോലെ തന്നെ അവരുടെ ലക്ഷ്യം അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന, തെറ്റായി മനസ്സിലാക്കപ്പെടുന്ന, അധികാര വടംവലി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. യഥാർത്ഥത്തിൽ അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവർക്കുള്ള വിലയും നിലയും ഒരിക്കലും മുസ്ലിം മനസ്സിൽ, ജനമനസ്സുകളിൽ ഇടിയാനോ താഴാനോ പാടുള്ളതല്ല എന്നുള്ളതാണ്. ജമലി യുദ്ധം ഹിജ്റാബ്ദം 36 ഇറാഖിൽ അരങ്ങേറി എന്നുള്ളത് വസ്തുതയാണ്, അതിൽ ഇഷ്കാലില്ല. അതിൻ്റെ കാരണം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ചരിത്രത്തിൻ്റെ കുറേ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ റിപ്പോർട്ടുകളുണ്ട്. അതിൽ പലതും സിംഹഭാഗവും പതിരുകളാണ്. കാരണം വസ്തുതാപരമായി സ്ഥിരപ്പെട്ടതോ സഹിയായി സ്ഥിരപ്പെട്ട വാർത്തകളോ അല്ല അവ എന്നുള്ളതിനാലാണ്. നമ്മുടെ ഈ സമയം ആ റിപ്പോർട്ടുകളെയൊക്കെ എടുത്തുദ്ധരിച്ച് ഇവിടെ വിശദീകരിക്കുക എന്നുള്ളതല്ല. അതിന് ഈ സമയവും സന്ദർഭവും ഉചിതവുമല്ല. മൊത്തത്തിൽ ആ റിപ്പോർട്ടുകൾ പലതും വസ്തുതാപരമല്ല. ഇമാം അബു മുഹമ്മദ് ഇബ്നു ഹസം റഹിമഹുള്ള അൽ ഇഹ്കാം ഫി ഉസൂലിൽ അഹ്കാം എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, വഅമ്മ അഹ്ലുൽ ജമൽ ഫമാ ഖസദു ഖത്തു ഖിതാല അലി റളിയല്ലാഹു അൻഹു. ജമലിൻ്റെ ആളുകൾ അഥവാ ആയിഷ റളിയല്ലാഹു തആല അൻഹയും ത്വൽഹയും സുബൈറും മറ്റും, അവർ ഒരിക്കലും അലിയിനോട് യുദ്ധം ചെയ്യാനോ അദ്ദേഹത്തിനെതിരിൽ പട നയിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല ഒരിക്കലും. വല ഖസദ അലിയും റളിയല്ലാഹു അൻഹു ഖിതാലഹും, ആയിഷയോടും തൽഹയോടും സുബൈറിനോടും യുദ്ധം ചെയ്യാൻ അലിയാരും ഉദ്ദേശിച്ചിട്ടില്ല. വഇന്നമജ്തമഉ ബിൽ ബസ്റത്തി, പിന്നെ അവർ ബസ്റയിൽ ഒരുമിച്ച് കൂടിയത് എന്തിനാണ്? ഇറാഖിൽ ബസ്റയിൽ ഒരുമിച്ച് കൂടിയത് എന്തിനാണ്? ലിന്നബർ ഫി ഖതലത്തി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ വധിക്കുന്ന വിഷയത്തിൽ ആലോചിക്കാനാണ്. വഇഖാമത്തി ഹഖില്ലാഹി തആല ഫീഹിം, ഉസ്മാന്റെ ഘാതകരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷാവിധി നടപ്പിലാക്കാനും കൂടിയാലോചിക്കാനാണ് എന്ത് ചെയ്തത്? അഹ്ലുൽ ജമലും അലിയും ബസറയിൽ ഒരുമിച്ച് കൂടിയത്. തുടർന്ന് ഇബ്നു ഹസം റഹിമഹുള്ള പറയാണ്, വതസറഅൽ ഖായിഫുന അല അൻഫുസിഹിം അഖ്ദു ഹദ്ദില്ലാഹി മിൻഹും. ഈ സന്ദർഭത്തിൽ ഉസ്മാന്റെ ഘാതകർ തങ്ങളെക്കുറിച്ച് പേടിച്ചു. എന്താ കാരണം? അവരുടെ വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ ശിക്ഷാവിധി വരിക. അത് തങ്ങൾക്ക് പിടികൂടുമോ എന്നത് അവർ ഭയന്നപ്പോൾ അവർ വേഗം എടുത്തു ചാടി, ഇതൊരു യുദ്ധമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. വക്കാനു ആദാദൻ അബീമായ ഖുർബൂന മിനൽ ഉലൂഫ്, ആയിരങ്ങൾ കടുത്ത് അവരുടെ എണ്ണസംഖ്യ കൂടുതലായിരുന്നു, വളരെ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ആര്? ഈ ഉസ്മാന്റെ ഖാദകരുടെ വിഷയത്തിൽ ശിക്ഷാർഹരായ ആളുകൾ. അതുകൊണ്ട് തന്നെ ഫഅസാറുൽ ഖിതാല ഖിഫ്യത ഹത്ത തറ കുല്ലു വാഹിദ മിനൽ ഫരീഖൈനി ഇല ദിഫായ അൻഫുസിഹിം ഇദ് റഔ അസ്സൈഫ ഖദ ഖാലതഹും ഫഅസാറുൽ ഖിതാൽ. അതുകൊണ്ട് തന്നെ ഈ ഉസ്മാന്റെ ഘാതകരായിട്ടുള്ള, അതിന് പിന്നിൽ പടിയെടുത്ത ആളുകൾ അള്ളാഹുവിൻ്റെ ശിക്ഷാവിധി തങ്ങൾക്കെതിരിൽ ഭവിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? യുദ്ധം ഇളക്കി വിട്ടു. യുദ്ധം ഇളക്കി വിട്ടപ്പോഴോ രണ്ടു കൂട്ടരും സ്വന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായി. എപ്പോൾ ഇദ്ര ഔ സൈഫ ഖദ് ഖാലതഹും, ഘടകങ്ങൾ വാളുകൾ തങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് ഊരപ്പെടുന്നത് അവർ കണ്ടപ്പോൾ, അതായത് പെട്ടെന്നൊരു യുദ്ധം അണ്ടിളക്കി വിട്ട് രണ്ടു കൂട്ടരുണ്ട്, വാളുകൾ തങ്ങൾക്കെതിരിൽ വരുന്നത് കണ്ടപ്പോൾ സ്വന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും എന്ത് ചെയ്യേണ്ടി വന്നു, പരിശ്രമിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ജമൽ എന്ന് പറയുന്ന യുദ്ധം സംജാതമായത്. അപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് തൽഹയും സുബൈറും ആയിഷയും അതേപോലെ മുആവിയയും അലി റളിയല്ലാഹു അൻഹു കൂട്ടരും എവിടെ കൂടിയിട്ടില്ല, ഇറാഖിൽ ബസറയിൽ കൂടിയിട്ടില്ല. അവർ കൂടിയത് നല്ല ഒരു ലക്ഷ്യത്തിനായിരുന്നു, പക്ഷേ ആ ലക്ഷ്യം ഇവിടെ പുലർന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഉസ്മാൻ്റെ ഘാതകർ പിടികൂടി ശിക്ഷയ്ക്ക് മുമ്പിൽ ശിക്ഷിക്കപ്പെടും, അവർ നീതിയുടെ കോടതിയിൽ ഹാജരാക്കപ്പെടും, അവർ ശിക്ഷാർഹരാകുമെന്നുള്ളവരാണ്. ഇതാണ് അതുകൊണ്ട് തന്നെ അവർ സുൽഹ് നടക്കുന്നതിന് പകരം അതൊരു യുദ്ധമാക്കി മാറ്റി പ്രശ്നം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. പ്രശ്നം രൂക്ഷമാക്കി അവർ യുദ്ധം വിളക്കി വിട്ട് ഘടകങ്ങൾ തങ്ങൾക്കെതിരിൽ വരുന്നത് സുലഹന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയവർ കാണുമ്പോൾ സ്വന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രാണരക്ഷാർത്ഥം പണിയെടുക്കാണ് ചെയ്തത്. അതാണ് ഒരു യുദ്ധമായിട്ട് കലാശിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ സഹോദരന്മാരെ എങ്ങനെ ആയിഷ റളിയല്ലാഹു തആലനെ വിമർശിക്കപ്പെടും, അലി വിമർശിക്കപ്പെടും, തൽഹയും സുബൈറും മറ്റുമൊക്കെ വിമർശിക്കപ്പെടും, അതൊരിക്കലും ശരിയല്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇമാം ഇബ്നു ഹസം റഹിമഹുള്ളയുടെ അൽ ഇഹ്കാം ഫി ഉസൂലിൽ അഹ്കാം എന്ന കിതാബിൽ ഈ വിഷയത്തിൻ്റെ നല്ല പരാമർശങ്ങൾ വേറെയും നമുക്ക് വായിക്കാനാവും. ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ ചുരുക്കി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചതിന് ശേഷം ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന്, ആയിഷയും കൂടെയുള്ളവരും ബസറയിലേക്ക് പുറപ്പെട്ടത് മുസ്ലിമീങ്ങൾക്കിടയിൽ സുലഹ ഉണ്ടാക്കാൻ മാത്രമാണ്, ഉസ്മാൻ്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കുന്നതിന് വേണ്ടിയുമാണ്. ആയിഷയും തൽഹയും സുബൈറും ഒരിക്കലും തങ്ങൾക്ക് അധികാരം വേണമെന്ന് വാദിച്ചിട്ടില്ല, അലിയിനോട് ആ വിഷയത്തിൽ അവർ തർക്കിച്ചിട്ടുമില്ല. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കുക എന്നുള്ള വിഷയത്തിൽ ഇരു കൂട്ടർക്കിടയിലും സുൽഹ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തിയാകുന്നതിന് മുമ്പ് കപടന്മാർ അതൊരു യുദ്ധമാക്കി മാറ്റുകയാണ് ചെയ്തത്. അലി റളിയല്ലാഹുവിൻ്റെയും കൂടെയുള്ളവരുടെയും ഇടയിലും ആയിഷ തൽഹ സുബൈർ എന്നിവർക്കിടയിലും യുദ്ധമുണ്ടായത് അവരറിയാതെയാണ്. യുദ്ധം ആരാണ് കൊണ്ടുവന്നത്, സംജാതമാക്കിയത്? അത് പ്രതിവിപ്ലവകാരികളും ഉസ്മാനെതിരിൽ മദീനയിൽ വിവിധ നാടുകളിൽ നിന്ന് തടിച്ചുകൂടി ഉസ്മാനെ വധിക്കുവാൻ വേണ്ടി പണിയെടുത്തവർ അവരാണ് ആ യുദ്ധം സംജാതമാക്കിയത്. അതവർ സംജാതമാക്കിയത് തങ്ങളെ പിടികൂടി പ്രതിക്രിയ നടത്തണമെന്നതിൽ അലിയും ആയിഷയും കൂടെയുള്ളവരുമെല്ലാം ഏകോപിച്ചപ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും തടി സലാമത്താക്കാനും വേണ്ടിയാണ് അവർ യുദ്ധം ഇളക്കിവിട്ടത്. യുദ്ധമുണ്ടായപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആയുധമെടുത്തു, തൽഹയും സുബൈറും ആയുധമെടുത്തു, ആയിഷ റളിയല്ലാഹു തആല അൻഹയും തൻ്റെ തടി സലാമത്താക്കാൻ സുരക്ഷാ മാർഗം സ്വീകരിച്ചു എന്നത് ശരിയാണ്. അതെന്തിനു വേണ്ടി? അത് ആളുകൾ വാളുകൾ ഇവർക്കെതിരിൽ ഉയർത്തുകയും ഇവരെ ഓങ്ങുകയും ചെയ്തപ്പോൾ അവർ തങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടിയും തടി സലാമത്താക്കുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്, സ്വന്തത്തെ പ്രതിരോധിക്കാനാണ് അവർ ജമലിൽ ആയുധമെടുത്തത്. ജമലിൻ്റെ പൊടി അടങ്ങിയപ്പോൾ, ജമൽ തുടങ്ങിയപ്പോൾ സഹാബികൾ എപ്രകാരം പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലുമായിരുന്നുവോ അതേപോലെ തന്നെയാണ് ജമലിൻ്റെ പൊടി അടങ്ങിയപ്പോഴും സഹാബികളുടെ മനസ്ഥിതി. വിശിഷ്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അതേപോലെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, അത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ജമൽ യുദ്ധത്തിൻ്റെ പൊടിയടങ്ങിയപ്പോൾ അലി റളിയല്ലാഹു തആലാ വന്നു. ആയിഷ റളിയല്ലാഹു തആലയോട് സലാം ഓതി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട്. ഈ സമയം ആയിഷ റളിയല്ലാഹു തആലാന പറയുന്നുണ്ട്, അലിയാരോട് ഞാൻ ആളുകൾക്കിടയിൽ സുലഹുണ്ടാക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന്. അലി റളിയല്ലാഹു അൻഹുവും തൻ്റെ വീക്ഷണം അവരെ അറിയിക്കുന്നുണ്ട്. പിന്നീട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാനഹെ വളരെ സുരക്ഷിതമായി സമാധാനത്തിൽ അലി റളിയല്ലാഹു തആലാനഹു വിശുദ്ധ മദീനയിലേക്ക് മടക്കി എത്തിച്ച ചരിത്രം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുന്നു. ഇവിടെ ഈ ഒരു വിഷയം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഏതാനും കാര്യങ്ങൾ അവസാനം പറഞ്ഞത് ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ തങ്ങേണ്ട, നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണവ എന്ന നിലക്കാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ മഹാത്മാക്കളായ സഹാബത്തിനെക്കുറിച്ച് ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ മോശമായ ധാരണയോ അതേപോലെ തന്നെ ചീത്ത വിചാരമോ വെച്ച് പുലർത്താതിരിക്കുവാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അന്നവിടെ ഒരു യുദ്ധമുണ്ടായപ്പോൾ ആ പവിത്രമായ രക്തങ്ങളിൽ നിന്ന് നമ്മളുടെ കൈകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പവിത്രന്മാരുടെ അഭിമാനങ്ങളുടെ വിഷയത്തിൽ നമ്മളുടെ നാവുകളെയും സൂക്ഷിക്കേണ്ടതുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ സഹാബികൾക്കിടയിലുണ്ടായ യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം ചോദിക്കപ്പെട്ടപ്പോൾ തിൽക ദിമാഉൻ തഹറല്ലാഹു യദി മിൻഹാ ഫലാ ഉതഹീറു ബിഹാ ലിസാനി, ആ രക്തങ്ങളിൽ നിന്ന് അള്ളാഹു എൻ്റെ കൈകളെ ശുദ്ധമാക്കി, അതുകൊണ്ട് ഞാൻ എൻ്റെ നാവിനെ അതിനെ തൊട്ട് ശുദ്ധമാക്കിക്കൂടെ എന്നാണ് ചോദിച്ചത്. അഥവാ അള്ളാഹു ആ യുദ്ധത്തിൽ പങ്കെടുക്കാനും അവരുടെ രക്തം ചിന്താനും നമുക്ക് അവസരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ അവരുടെ മോശത്തരങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ നാവിനെ നമ്മൾ മലീമസാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. അവരെക്കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടാത്ത വിധം അവരുടെ ഗുണഗണങ്ങൾ എണ്ണുക, അവരുടെ മഹത്വങ്ങൾ പറയുക, അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളിൽ ഒഴിവുകഴിവുകൾ അന്വേഷിച്ച് അവരുടെ വിളയും സ്ഥാനവും നിലനിർത്തുക, ഇതാണ് കരണീയമായത്. മിസ്ലു അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിസ്ലുൽ ഉയൂൻ വദവാഉൽ ഉയൂനി തർക്കു മസ്ഹ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെ മസലു അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസലുൽ ഉയൂൻ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉദാഹരണം വിശേഷണം കണ്ണിൻ്റെ ഉദാഹരണമാണ് വിശേഷണമാണ്. വദവാഉൽ ഉയൂൻ തർക്കു മസ്ഹ, കണ്ണിനുള്ള മരുന്ന് അത് തൊടാതിരിക്കുക എന്നുള്ളതാണ്. കണ്ണിനെ തൊടാതിരിക്കുക എന്നുള്ളതാണ് കണ്ണിന് മരുന്ന്. കണ്ണിനെ തൊട്ടിട്ടില്ലെങ്കിൽ കണ്ണ് കൂടുതൽ കേടാവും, അതുകൊണ്ട് തൊടാതിരിക്കുക എന്നതാണ് കണ്ണിന് സുരക്ഷ. ഇതേപോലെ സഹാബികളെ തൊടാൻ പോണ്ട എന്നാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ ഒരു വികാരം ബോധം ഇത്തരം വിഷയങ്ങളിൽ ശരിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, അമ്മ ഷജറ ബൈനഹും ബഅദഹു അലൈഹി സ്വലാത്തു വസ്സലാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ, ഫമിൻഹുമാ വഖാ മിൻ ഗൈരി ഖസ്ദിൻ, അവയിൽ ചിലത് സംഭവിച്ചത് അവരുദ്ദേശിക്കാതെയാണ്. കയോമിൽ ജമൽ, ജമലി യുദ്ധത്തെ പോലെ. ജമലി യുദ്ധം ഒരിക്കലും അവിടെ ഒരു യുദ്ധം ഉണ്ടാണെന്നുള്ളത് അതിൽ പങ്കെടുത്ത സഹാബികൾ ഉദ്ദേശിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല, അവർ നിയ്യത്താക്കിയിട്ടില്ല. അവർ സുൽഹും ഖിസാസുമാണ് ഉദ്ദേശിച്ചത്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പും ഉസ്മാൻ്റെ ഘാതകരെ പിടികൂടിയിട്ടുള്ള പ്രതിക്രിയയും, യുദ്ധം ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ തങ്ങൾ നിനക്കാതെ സംഭവിച്ചതുണ്ട്. വമിൻ ഹുമാക്കാനാൻ ഇജ്തിഹാദിൻ കയോമി സുഫീൻ, സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നം ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതുകൊണ്ട്, അത് സുഫീൻ യുദ്ധത്തെ പോലെ. സുഫീൻ യുദ്ധത്തെ പോലെ നമ്മുടെ അടുത്ത പരിപാടി സംസാര വിഷയം സുഫീൻ യുദ്ധമാണ്. അതിൽ ഇൻഷാല്ലാ എങ്ങനെയാണത് ഒരു ഇജ്തിഹാദിയായ വിഷയം ആ ഇത്യാദിയായ വിഷയത്തിൽ ആരുടെ പക്ഷത്ത് ശരി, ആർക്കാണ് തെറ്റ് ഭവിച്ചത്, അത് ഇവിടെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. തുടർ പങ്ക്തി നമ്മുടേത് സിഫീൻ യുദ്ധമാണ്. അപ്പോൾ സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ അത് ഗവേഷണാത്മകമായി ഭവിച്ചതുകൊണ്ട് രണ്ടു കൂട്ടരും ഗവേഷണം നടത്തി. ഒരു കൂട്ടരുടേത് ശരിയായി ഭവിച്ചു, മറ്റൊരു കൂട്ടരുടേത് അതിൽ അവർക്ക് അബദ്ധം പിണഞ്ഞു. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ്, വലി ഇജ്തിഹാദു യുഖ്തിഉ വലാക്കിന്നഹു വലാക്കിന്ന സാഹിബഹു മഅദൂറുൻ വഇൻ അഖ്തഅ വമഅജൂറുൻ അയ്ദൻ. ഇജ്തിഹാദിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ തെറ്റ് ഭവിക്കും, പക്ഷെ തെറ്റ് ഭവിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒഴിവ് കഴിവുള്ളവനും, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ ഒഴിവ് കഴിവുള്ളവനാണ്, അവനൊരു കൂലിയുണ്ട്, കൂലി ലഭിക്കുന്നവനുമാണ്. വഅമ്മൽ മുസീബ് ഫലഹു അജ്റാൻ, ഗവേഷണാത്മകമായ വിഷയത്തിൽ ശരി ഭവിച്ചവനോ രണ്ട് കൂലിയാണ്. അപ്പോൾ ഒരു വിഷയം ഗവേഷണാത്മകമാണ് എങ്കിൽ ആ വിഷയത്തിൽ സംബന്ധിച്ച രണ്ട് പേർ, ഒരാൾക്ക് ശരി ഭവിച്ചു, മറ്റൊരാൾക്ക് തെറ്റുപിണഞ്ഞു. തെറ്റുപിണഞ്ഞവന് ഒഴിവ് കഴിവുണ്ട്, അവനൊരു കൂലിയുണ്ട്, ശരി ഭവിച്ചവന് രണ്ട് കൂലിയുണ്ട്. ഇതാണ് സിഫീൻ യുദ്ധത്തിൻ്റെ അവസ്ഥ. അതിൽ അലി മുആവിയ രണ്ട് പക്ഷക്കാർ, ഒരു കൂട്ടരുടെ അടുത്ത് ശരി ഭവിച്ചു, അവർക്ക് രണ്ട് കൂലിയാണ്. മറ്റൊരു വിഭാഗത്തിന് അബദ്ധം പിണഞ്ഞു, തെറ്റ് ഭവിച്ചു, അവർ ഒഴിവ് കഴിവുള്ളവരാണ്, അതിൽ അവർക്കൊരു കൂലിയുണ്ട്. അതെങ്ങനെ ഇൻഷാല്ലാ നമുക്ക് വരും പരിപാടിയിൽ വിശദീകരിക്കാം. ഇമാം അൽ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വചനം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തോട് സഹാബികൾക്കിടയിൽ ഉണ്ടായ യുദ്ധത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ എന്താ ഇമാം അൽ ഹസനുൽ ബസരി റഹിമഹുള്ള പറഞ്ഞത്? ഖിതാലുൻ ഷഹീദഹു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ സാക്ഷികളായ യുദ്ധമാണത്, സംബന്ധിച്ച യുദ്ധമാണത്, അവർ നയിച്ച യുദ്ധം എന്നല്ല പറഞ്ഞത്, പിന്നെ അവർ പങ്കെടുത്ത യുദ്ധമാണത്. വഖിബ്ന, അവർ പങ്കെടുത്തു, നമ്മളതിൽ പങ്കെടുത്തിട്ടില്ല. വാലിമു വജഹില്ല, അവരറിഞ്ഞു, നമ്മളത് അറിഞ്ഞിട്ടില്ല. വജ്തമഉ, അവർ ഐക്യപ്പെട്ടു. ഫത്തബഅന, അവർ ഐക്യപ്പെട്ടതിൽ നമ്മൾ അവരെ അനുധാവനം ചെയ്തു. വഖ്തലഫു, അവർ അഭിപ്രായ വ്യത്യാസത്തിലായതിൽ ഫവഖഫ്ന, രണ്ടാലൊരു കക്ഷിയിൽ പക്ഷം ചേരാതെ നമ്മൾ നിലയുറപ്പിക്കുകയും ചെയ്തു. അവർ ഐക്യപ്പെട്ടതിൽ അവരെ നമ്മൾ അനുധാവനം ചെയ്യുന്നു, അവർ അഭിപ്രായ വ്യത്യാസത്തിലായതിൽ രണ്ടാലൊരു കക്ഷിയിലൂടെ പക്ഷം ചേരാതെ നമ്മൾ മാറി നിൽക്കുന്നു. ഇതാണ് ഇമാം അൽ ഹസനുൽ ബസരി റഹിമഹുള്ള പറഞ്ഞത്. ഇവിടെ ഉമർ ബിൻ അബ്ദുൽ അസീസിനെയും ഇമാം അൽ ഹാഫിദ് ബിൻ കസീറിനെയും അതേപോലെ അൽ ഹസനുൽ ബസരിയെയും ഒക്കെ നമ്മളിവിടെ ഉദ്ധരിച്ചത് എന്തിനാണ്? സഹാബികൾക്കിടയിലുണ്ടായ ഒരു പ്രശ്നം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും സഹാബികളെക്കുറിച്ചുള്ള വില കുറയാനോ അവരെ മോശമായി ചിത്രീകരിക്കപ്പെടാനോ പാടുള്ളതല്ല. അവരുടെ വിഷയത്തിൽ എന്താണ് സുരക്ഷിതമായ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതേ കാൽവെപ്പുകളും നിലപാടുകളും നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, മാ തഖൂലു ഫീ മാ കാന ബൈന അലിയ വ മുആവിയ, അലി മുആവിയ റളിയല്ലാഹു അൻഹുമ അവർക്കിടയിൽ ഉണ്ടായ വിഷയത്തിൽ താങ്കൾ എന്താണ് പറയുന്നത്? അപ്പോൾ ഖാൽ, അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞു, മാ അഖൂലു ഫീഹിം ഇല്ല അൽ ഹുസ്ന, അവരുടെ വിഷയത്തിൽ നല്ലത് മാത്രമാണ് ഞാൻ പറയുക. ഇബ്രാഹിം ഇബ്നു ആസർ അൽ ഫഖീഹ് പറയുകയാണ്, ഹമർത്തു അഹമ്മദ് ബിൻ ഹംബൽ, ഞാൻ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ അടുക്കൽ പങ്കെടുത്തു. വസഅലഹു റജുലൻ അമ്മാ ജറ ബൈന അലിയ വ മുആവിയ, അലി ഇബ്നു അബി താലിബിൻ്റെയും മുആവിയ ഇബ്നു അബി സുഫിയാൻ്റെയും ഇടയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു. ഫഅറദനഹു, അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ അയാളെ തൊട്ട് മുഖം തിരിച്ചു. ഫഖീല ലഹു, അപ്പോൾ താൻ ചോദിച്ചതിന് മറുപടി നൽകാതെ മുഖം തിരിച്ചത് കണ്ടപ്പോൾ അഹമ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെട്ടു, യാ അബാ അബ്ദില്ല, അബു അബ്ദില്ല എന്നാണ് ഇമാ അഹമ്മദ് ബിൻ ഹംബലിൻ്റെ വിളിപ്പേരാണ്. ഹുവ റജുലു മിൻ ബനീ ഹാഷിം, അലിയാർ ബനു ഹാഷിമിൽ ഒരു വ്യക്തിത്വമല്ലേ. ഫഖബൽ അലൈ, ഈ സന്ദർഭത്തിൽ അഹമ്മദ് ബിൻ ഹംബൽ ആ ചോദ്യകർത്താവിലേക്ക് മുഖം തിരിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇഖ്റ, വിശുദ്ധ ഖുർആനിലൊരു ആയത്ത് നീ ഓതിക്കോ. അതെന്താ? തിൽക ഉമ്മത്തും ഖദ് ഖലത് ലഹ മാ കസബത് വലകും മാ കസബ്തും വലാ തുസ്അലൂൻ അമ്മാ കാനൂ യഅമലൂൻ. തിൽക ഉമ്മത്തുൻ, അതൊരു സമൂഹം, സമുദായം. ഖദ് ഖലത്, അവർ കഴിഞ്ഞുപോയി. ലഹാമാ കസബത്ത്, അവർ ചെയ്തത് അവർക്കുണ്ട്. വലക്കും മാ കസബ്തും, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുമുണ്ട്. വലാ തുസ്അലൂൻ അമ്മാ കാനു യഅമലൂൻ, അവർ ചെയ്തു കൊണ്ടിരുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. അപ്പോൾ അവർ കഴിഞ്ഞുപോയി, അവർ ചെയ്തത് അവർക്കുണ്ട്, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുണ്ട്, അവർ ചെയ്തതിനെക്കുറിച്ചുള്ള അതിൽ നിങ്ങൾക്ക് വിചാരണല്ല. ഈ ആശയം വരുന്ന ആയത്തോതിയിട്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ആ വിഷയത്തിൽ ചോദ്യകർത്താവിനോട് പ്രതികരിച്ചു എന്നാണ്. ഇതോ ഈ ആയത്തോതാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചു എന്നാണ്. ഇവിടെ ഈ പൂർവികരുടെ, സച്ചരിതരുടെ എല്ലാം സമീപനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെയൊക്കെ ഈ നിലപാട് എന്താണ് അറിയിക്കുന്നത്? അന്ന് ആ പ്രശ്നങ്ങളിൽ അതിന് സാക്ഷികളായ സഹാബികൾ, അവർ ഒഴിവു കഴിവുള്ളവരായിരുന്നു, അവർ യുദ്ധമോ കലഹമോ ആഗ്രഹിക്കാത്തവരായിരുന്നു, അവർക്കിടയിൽ യുദ്ധവും കലഹവും ചില തൽപരകക്ഷികളും തന്നിഷ്ടക്കാരും ഉണ്ടാക്കുന്നവരായിരുന്നു, അതിൽ ഇടപെടുക എന്നുള്ളത് അവരുടെ മേൽ അനിവാര്യമായി വന്നു. തങ്ങളൊരിക്കലും നിനക്കാതെയും ഉദ്ദേശിക്കാതെയുമാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത്, അവരുദ്ദേശിച്ചിരുന്നത് നന്മയായിരുന്നു. ഇത് സഹാബികളുടെ വിഷയത്തിൽ നമുക്ക് അവർക്ക് നേരെ ഉണ്ടാകേണ്ട നമ്മുടെ മതിപ്പിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമാണ്. അതിനാലാണ് ഈ സച്ചരിതരെല്ലാം ഉദ്ധരിച്ച് ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ ഒരു ഭാഗമെന്നോണം ഇവിടെ കേൾപ്പിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനീ വിഷയങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാനും അതിൽ യഥാവിധ നിലപാടുകൾ സ്വീകരിക്കുവാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സച്ചരിതരോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങൾ പങ്കിടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്കും തുണയും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധരായി, വിശിഷ്ടരായി, അള്ളാഹുവിൻ്റെ ഉത്തമദാസരായി സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കിടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത് ജമൽ യുദ്ധം ഒരു യുദ്ധത്തിന് വേണ്ടിയായിരുന്നു. വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
5: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ജീവിതം ക്രമീകരിക്കുവാൻ ആറു വഴികൾ, ഭാഗം ഒന്ന്. നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് അനൂസ് മഞ്ചേരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമനു വാലാ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസങ്ങളെ, റബ്ബു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു മോട്ടിവേഷനാണ് ജീവിതത്തിലൊരു ലക്ഷ്യം വേണമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ ലക്ഷ്യം നമുക്ക് കൃത്യമായിട്ട് എന്താണ് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ ഉതകുന്ന അല്പം ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന, നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതയാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫ. ഇഖ്ലാസിനെ ഊന്നിപ്പറഞ്ഞൊരായത്ത് സൂറത്തുൽ ബയ്യിനയിലെ അഞ്ചാമത്തെ ആയത്ത്. അപ്പോൾ ഇഖ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം അള്ളാഹുമായിട്ട് അടുക്കാനും പരലോകത്ത് വിജയിക്കാനുമുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തുകളുടെ ഒരു ആത്മാവാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ഇഖ്ലാസ് ഇല്ലാത്ത ആരാധനകൾ എന്ന് നമുക്ക് ഒരുപാട് പണ്ഡിതന്മാരുടെ കൗലിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമുക്കറിയാം ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസായിട്ടുള്ള ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവ. തീർച്ചയായും പ്രവർത്തനങ്ങൾ ഉദ്ദേശങ്ങളെ നിയ്യത്ത് അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നുള്ളതാണ്. നാം ഒരു ദിർഹം ദാനം ചെയ്താലും ഒരു സുബഹി നിസ്കരിച്ചാലും അതിൻ്റെ പിന്നിൽ ഉദ്ദേശം ശുദ്ധമായിരിക്കണം. പടച്ചവനെ കാണിക്കാനാണോ അതോ പടപ്പുകളെ കാണിക്കാനാണോ എന്ന് നാം സ്വയം ചോദിക്കണം. ഇഖ്ലാസ് ഇല്ലാത്ത അമൽ കാറ്റിൽ പറക്കുന്ന കരിയില പോലെയാണ് അല്ലേ. ഒരു ചെറിയ പ്രവൃത്തി പോലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്ക് വഴി തുറക്കുന്നുള്ളതാണ്. ദാഹിച്ച് വലഞ്ഞ നായ്ക്ക് വെള്ളം കൊടുത്ത വേശ്യക്ക് സ്വർഗം

സമയത്ത് ഇഖ്ലാസിൽ ഭംഗം വരുന്ന കാരണത്താൽ അവർ നാളെ ഖേദിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നന്നാവാൻ വേണ്ടി, ലക്ഷ്യം കരസ്ഥമാക്കാൻ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് അത് ഇഖ്ലാസാണ്. നമ്മുടെ ജീവിതം അള്ളാഹുമായി ക്രമീകരിക്കാനുള്ള രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് അത് സ്മരണയാണ്, അഥവാ ദിക്ര് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദിക്ര് എന്നുള്ളത് കേവലം നാവ് കൊണ്ട് ചൊല്ലുന്ന വാക്കുകളല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെങ്ങലയാണ് ദിക്ര് എന്ന് പറയുന്നത്. ലേ ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അപ്പോൾ നമ്മൾ റബ്ബിനെ എന്താക്കും, ധാരാളമായിട്ട് നമ്മൾ ഓർക്കണം, ആ അള്ളാഹുവിനെ എല്ലാ സമയത്തും നമ്മൾ സ്മരിക്കണം. ഇങ്ങനെ സ്മരിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അള്ളാഹിനെ ഓർക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ അവന് എല്ലാ തലത്തിലുമുള്ള ഒരു ധാർമ്മിക ബോധം നിലനിർത്തിയിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹു നമ്മെ സ്മരിക്കുക എന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ എന്താണുള്ളത് അല്ലേ? നാം വിജനമായിട്ടുള്ള ഒരിടത്തിരുന്ന് അള്ളാഹുവെ സ്മരിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ മലക്കുകളുടെ സദസ്സിൽ നമ്മെക്കുറിച്ച് പരാമർശിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്ര് ചൊല്ലുന്നവനെയും ചൊല്ലാത്തവനെയും ഒരു വലിയ സത്യത്തോട് ഉപമിക്കുന്നത് കാണാൻ പറ്റും. മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീന ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യ് വൽ മയ്യിത്ത്. തന്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉപമ ജീവനുള്ളവന്റെയും മരണപ്പെട്ടവന്റെയും ഉപമ പോലെയാണ്. അപ്പൊ അള്ളാഹുവിനെ നിരന്തരം സ്മരിക്കുന്ന ഒരു വ്യക്തി അവൻ ലൈവാണ് അല്ലെ, ജീവിതത്തിൽ അവൻ എപ്പോഴും ലൈവാണ്. എന്നാൽ അള്ളാഹിനെ ഓർക്കാത്തൊരു ദേഹം അവന് ജീവച്ഛവമാണ്, ജീവനില്ലാത്ത ജീവനറ്റതാണ് എന്നുള്ളതാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. അതായത് ദിക്റില്ലാത്ത ഹൃദയം ഒരു ശവപ്പറമ്പ് പോലെയാണ് എന്നുള്ളതാണ്. അവിടെ സമാധാനമോ വെളിച്ചമോ ഉണ്ടാവില്ല. ശരീരം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ആത്മാവ് മരവിച്ച അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ റബ്ബിനെ ധാരാളമായിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ ദിക്ര് എന്ന് പറയുന്നത്, ഈ സ്മരണ എന്ന് പറയുന്നത്, അള്ളാഹുവിനെയോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് അല്ലെ, ടെൻഷനുകൾ വർദ്ധിക്കുന്ന സമയത്ത് ഒരു മരുന്നിനേക്കാൾ വേഗത്തിൽ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മൾ കേട്ടൊരായത്താണ്, സൂറത്തുർ റഅദിലെ ആയത്ത്. അപ്പോ ദിക്ര് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന ആൾക്ക് എന്താണ്, അവൻ്റെ ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാവും അല്ലേ, അവൻ്റെ ഹൃദയം എന്താവും, സമാധാനത്തിലാവും. അപ്പൊ ദിക്ര് പരമാവധി നമ്മൾ എന്താക്കണം, ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, മത്സ്യത്തിന് വെള്ളം എങ്ങനെയോ അതാണ് വിശ്വാസിക്ക് ഒരു ദിക്ര് എന്ന് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ മത്സ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കുക. ജോലി തിരക്കുകൾക്കിടയിലും നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നത് നമ്മുടെ മനസ്സിന് നൽകുന്ന ആശ്വാസം എന്താണ്, അത് വേറെ തന്നെയാണ്. ഒരുപാട് ദിക്റുകൾ നമുക്കറിയാം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഒരുപാട് ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഈ ദിക്റിനുള്ള സ്ഥാനം കൊടുക്കേണ്ട പോലെ കൊടുത്തിട്ടില്ല എന്നുള്ളത് എന്താണ്, ഒരു വാസ്തവമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ദുനിയാവിൻ്റെയും അതുപോലെ തന്നെ ആഖിറത്തിൻ്റെയും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട ദിക്റിന് നമ്മൾ എന്താക്കണം, സമയം കണ്ടെത്തേണ്ടതുണ്ട്. തിരക്ക് പിടിച്ച ജീവിതമാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ തിരക്കിനിടയിലും നമ്മുടെ നാവിന് കനമില്ലാത്ത ദിക്റുകളൊക്കെ നമുക്ക് എന്താക്കാം, ചൊല്ലാൻ പറ്റും. നാളെ തുലാസിൽ കനം തൂങ്ങും എന്ന് പറഞ്ഞതാണ് എന്ത്, ദിക്ര് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് എന്താണ്, ഒരു സമാധാനം, ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രയാസങ്ങളില്ലാത്ത, അല്ലെ, ബുദ്ധിമുട്ടുകളില്ലാത്ത, ടെൻഷനില്ലാത്ത, ഡിപ്രഷനുകളൊന്നും ഇല്ലാത്ത ഒരു ജീവിതമാണ്. ഇത് ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, അള്ളാഹുവിലുള്ള സ്മരണ കൊണ്ട് ജീവിതത്തെ എന്താക്കണം, ധന്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ. അള്ളാഹുവിനെ നല്ല നിലയിൽ കാണാൻ എന്നാലേ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ദിക്റും അതുപോലെ തന്നെ ഇഖ്ലാസും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ലക്ഷ്യം, പരലോകം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് സ്റ്റെപ്പുകളാണ് ഇഖ്ലാസും ദിക്റും. അപ്പൊ ഇത് മനസ്സറിഞ്ഞ് നമ്മൾ എന്താക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ ഉതകുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ അല്ലെ. ഇഖ്ലാസും അതുപോലെ ദിക്റും, ആദ്യത്തെ ഊന്നിപ്പറഞ്ഞ ഇഖ്ലാസ് അത് നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്, അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും ആളുകളുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് ഇത് റബ്ബിൻ്റെ അടുത്ത് നിന്ന് എനിക്കതിനുള്ള പ്രതിഫലം ലഭിക്കും.

0: എന്നുള്ളതാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആളുകളുടെ അടുത്തു നിന്ന് എന്താക്കും, കയ്യടി നമുക്ക് നല്ല രീതിയിൽ ലഭിക്കും. പക്ഷേ അതിലുപരി പടച്ച റബ്ബിൻ്റെ അടുത്തുള്ള പ്രതിഫലമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ, ഇഖ്ലാസും ദിക്റും, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടുകൂടി, അത് പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടിയിട്ട് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ യാഥാർത്ഥ്യമായിട്ടുള്ള അല്ലെങ്കിൽ വരാനിരിക്കുന്ന പരലോകവും അതുപോലെയുള്ള സംഗതികളും ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ജീവിതം ക്രമീകരിക്കുവാൻ ആറു വഴികൾ, ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അനൂസ് മഞ്ചേരി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 127-128 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ അവസാനത്തെ രണ്ടായത്തുകൾ 127-128 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم واصبر وما

0: ولا تحزن عليهم.
1: ولا تحزن عليهم.

0: സൂറത്തുന്നഹ്ല് മുഴുവനായിട്ട് നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആദ്യ ആയത്ത് മുതൽ എല്ലാ ദിവസവും സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത സൂറത്ത് പഠനം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ സൂറത്തുകളൊക്കെ നന്നായി റിപ്പീറ്റ് ചെയ്യാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله بارك الله فيكم نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൽ നിന്നും സൂറത്തുൻ നഹ്ലിലെ 127 128 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി. ഷാഹിൻ പയ്യോളി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: മതത്തിലെ തീവ്രത, ആത്മനാശത്തിൻ്റെ വഴി. എഴുത്ത് ഷാഹിൻ പയ്യോളി, അൽ ഹിക്മ അറബി കോളേജ്, എടത്തനാട്ടുകര. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ലളിതവും പ്രായോഗികവുമായ ജീവിതചര്യയാണ്. മനുഷ്യന് താങ്ങാൻ കഴിയാത്തൊരു ബാധ്യതയും അള്ളാഹു മതത്തിൽ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ മതത്തിൻ്റെ പേരിൽ അനാവശ്യമായ കടുംപിടുത്തങ്ങളും പ്രമാണങ്ങളില്ലാത്ത കാർക്കശ്യങ്ങളും കടത്തിക്കൂട്ടുന്നത് അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തെ തകർക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഭയപ്പെട്ടതും ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയതുമായ ഒരു കാര്യമാണത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമിത കാർക്കശ്യം കാണിക്കുന്നവർ നശിച്ചിരിക്കുന്നു. ഇത് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. മുസ്ലിം. വാക്കുകളിലും പ്രവൃത്തികളിലും അനാവശ്യമായ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നവരെയും മതം നിശ്ചയിച്ച പരിധി കടന്ന് തീവ്രത കാണിക്കുന്നവരെയുമാണ് മുത്തനത്യഴുൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവർക്ക് നാശമാണെന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞതിലൂടെ ഈ പ്രവണത സമുദായത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് വ്യക്തമാക്കുന്നു. മനുഷ്യസാധ്യമായതിനപ്പുറം അല്ലെങ്കിൽ ശരിയാത്ത് കൽപ്പിക്കാത്ത കാര്യങ്ങൾ കടുപ്പമേറിയ രീതിയിൽ സ്വയം നിർബന്ധമാക്കുന്നതിനെ തകല്ലുഫ് എന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും ദീനിനോടുള്ള അമിത സ്നേഹമായിട്ടാണ് തോന്നിപ്പിക്കുക എങ്കിലും ഫലത്തിൽ ഇത് ഇസ്ലാം പഠിപ്പിച്ച മിതത്വത്തിന് വിരുദ്ധമാണ്. അള്ളാഹു പറയുന്നു, നബിയെ പറയുക, ഇതിൻ്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ കൃത്രിമം കെട്ടിച്ചമയ്ക്കുന്നവരുടെ തകല്ലുഫ് നടത്തുന്നവരുടെ കൂട്ടത്തിലുമല്ല. സൂറത്തു സ്വാദ് വചനം 86. പ്രബോധന രംഗത്ത് ഇന്ന് ചിലർ കാണിക്കുന്ന അമിത കാർക്കശ്യങ്ങൾ ദീനിൻ്റെ ഗുണകാംക്ഷാപരമായ മുഖത്തെ വികൃതമാക്കുന്നുണ്ട്. പ്രമാണങ്ങളെ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ പറയുന്നവരെ ബിദഅത്തുകാരെന്നും മറ്റും മുദ്രകുത്തുകയും ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻഹജിന് ചേർന്നതല്ല. അറിവില്ലാത്ത സാധാരണക്കാരെപ്പോലും അനാവശ്യമായ തർക്കങ്ങളിലേക്കും വസ്വാസുകളിലേക്കും നയിക്കുന്ന ശൈലി അവരെ ദീനിൽ നിന്നകറ്റാൻ ഉപകരിക്കൂ. ഇസ്ലാമിൻ്റേത് ഏത് വിഷയത്തിലും മധ്യമ നിലപാടാണ്. ദീനിൻ്റെ നിയമങ്ങൾ പാടെ അവഗണിക്കുന്ന അലസതയും ദീനിൻ്റെ പേരിൽ നിയമങ്ങൾ കടുപ്പിക്കുന്ന തീവ്രതയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഈ മതം എളുപ്പമുള്ളതാണ്. ആരെങ്കിലും അതിനെ കടുപ്പമുള്ളതാക്കാൻ ശ്രമിച്ചാൽ മതം അവനെ പരാജയപ്പെടുത്തും. അതിനാൽ നിങ്ങൾ നേരായ വഴി സ്വീകരിക്കുക, മിതത്വം പാലിക്കുക. ബുഖാരി. ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ജനങ്ങൾക്ക് മതം എളുപ്പമാക്കി കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ തീവ്ര നിലപാടുകളിലൂടെ ദീനിനെ പ്രയാസകരമാക്കുന്നവർ സ്വന്തം നാശമാണ് വിളിച്ചു വരുത്തുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഇളവുകൾ സ്വീകരിക്കുന്നത് അവനിഷ്ടമുള്ള കാര്യമാണ്. അതിനാൽ അമിത കാർക്കശ്യത്തിന്റെ വഴി ഉപേക്ഷിക്കുകയും മധ്യമ നിലപാടിലൂടെ അള്ളാഹുവിങ്കലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.
1: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുകുകൾ, മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി. എടത്തനാട്ടുകര അൽഹിക്മ അറബി കോളേജിലെ ഷാഹിൻ പയ്യോളി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
5: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 28-29 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. പരിശുദ്ധ കലാം പഠിക്കാനുള്ള നമ്മുടെ ഈയൊരു മനസ്ഥിതിയും ഈ ഒരുമിച്ച് കൂടലും ഈ കേൾവിയും ശ്രദ്ധയും പാരായണവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു തമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 28-29 വചനങ്ങളാണ്. അതിലെ ആയത്തുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന നിലക്ക് ഒരു പാരായണം നടത്താം. എല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്.
7: كيف تكفرون بالله وكنتم أمواتا فأحياكم كيف تكفرون بالله وكنتم
6: إخفاء بغنية مانيتش مرتشودا
7: أمواتا فأحياكم അംവാത്ത ഇഖ്ഫ
6: ബിഗുന്നയാണ് തഫ എന്നുള്ളത്. അതുപോലെ തന്നെ അം വ, നമ്മുടെ ചുണ്ട് രണ്ടും കൂടി തുറയണം. സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോൾ അം വ, അം വാത്തൻ, അം വാത്തൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൽഹാറാണ് ശരിക്കും അവിടെ ഉള്ളത്. സാക്കിനായ മീമുമായി ബന്ധപ്പെട്ട് ഇൽഹാറുണ്ടല്ലോ.
7: ثم يميتكم ثم يحييكم ثم إليه ترجعون
6: അവിടെ മീമിനെ ശ്രദ്ധയുള്ള സ്ഥലങ്ങളൊക്കെ മണിക്കേണ്ടതുണ്ട്. ثم എന്നുള്ള വാചകം വരുമ്പോൾ ശ്രദ്ധയുള്ള മീമാണ്. ശേഷം 29-ാമത്തെ ആയത്ത് നോക്കൂ.
7: هو الذي خلق لكم ما في الأرض جميعا ثم استوى ജമീഅഹു
6: എന്ന് പറയുന്നിടത്ത് ഇഖ്ഫാബി ഗുന്നയാണ്. മണിച്ച് അവ്യക്തമാക്കി വന്നു.
7: സുമ്മസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്ത് സുമ്മസ്തവാ ഇല
6: മദ് മുൻഫസിലാണ്, മദ് ഫറായിൽ പെട്ടതാണ്, അസാമാന്യ ദീർഘം നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇലസ്സമാഇ എന്നിടത്തും മദ്ദുണ്ട്, മദ് മുത്തസിലാണ്.
7: ഫസവ്വാഹുന്ന സബ്അ സമാവാത്ത്, സബ്അ സമാവാത്ത്
6: എന്ന് പറയാൻ പാടില്ല,
7: സബ്അ സമാവാത്ത്
6: ആ നിലക്കാണ്. അവിടെ ഖലഖത്തിൻ്റെ ഹർഫല്ല താ, അതുകൊണ്ട് വളരെ സൈലൻ്റായിട്ടാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത്.
7: وَهُوَ بِكُلِّ شَيْءٍ عَلِيمٌ
6: ഷെയ് ഇൻ അലീം വളരെ വ്യക്തമായിട്ട് ഇൽഹാറാണ്. അപ്പോൾ വ്യക്തമായി ഉച്ചരിച്ചാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, വെളിവാക്കി ഒതുകുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് തിലാവത്തുമായി ബന്ധപ്പെട്ട് നാം അവിടെ ശ്രദ്ധിക്കേണ്ട, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ സ്ഥലങ്ങൾ. ഇനി നമുക്ക് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഈച്ചയും മുട്ടുകാലിയും അതുപോലെ തന്നെ മറ്റ് പല ജീവികളെയും അതല്ലാത്ത കാര്യങ്ങളുമൊക്കെ ഉദാഹരണമായി ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന നിലക്കുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അതിനൊന്നും അള്ളാഹു ലജ്ജിക്കുന്നില്ല, ലജ്ജിക്കുകയില്ല. അതൊക്കെ വിശ്വാസികളായ ആളുകൾക്ക്, സത്യാന്വേഷികളായ ആളുകൾക്ക് വളരെ ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും വളരെ എളുപ്പമാകുമെന്ന നിലക്കാണ്. എന്നാൽ അതൊന്നും അതൊക്കെ കേൾക്കുമ്പോൾ എന്തിനാപ്പോൾ ഈ ഖുർആനിൽ ഈ ഇങ്ങനെയുള്ള നിസ്സാര ജീവികളെ പറ്റിയൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ആ നിലക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവിശ്വാസികളായ, നിഷേധികളായ, കപടവിശ്വാസികളായ, തോന്നിവാസികളായ ആളുകൾ, അവർക്ക് എന്തു തന്നെ ആയിട്ട് പറഞ്ഞാലും ഇനി അവർ യഥാർത്ഥ വഴിയിലേക്ക് എത്താൻ, അവർ യഥാർത്ഥ വഴിയിലേക്ക് എത്തുകയില്ല, അവരങ്ങനെ വഴികേടിൽ തുറന്നു പോകുമെന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. പിന്നെ തോന്നിവാസികളായ, തെമ്മാടികളായ ആളുകൾ ആരാണെന്ന് പറഞ്ഞു അല്ലേ. അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ കരാറിനെ ലംഘിക്കുന്നവരാണ്, ചേർക്കാൻ പറഞ്ഞ അതിനെ ചേർക്കാത്തവരാണ്, മുറിച്ചു കളയുന്നവരാണ്, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്, അവർ നഷ്ടക്കാരായിരിക്കുമെന്നൊക്കെ സൂചിപ്പിച്ചു. ശേഷം അള്ളാഹു പറയുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതം ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. കൈഫ തക്ഫുറൂന, കൈഫ എങ്ങനെയാണ്, തക്ഫുറൂന നിങ്ങൾ നിഷേധിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുന്നത് എന്നാണ് അല്ലേ. ബില്ലാഹി എന്തിൽ, അള്ളാഹുവിൽ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, വ കുന്തും നിങ്ങളായിരുന്നല്ലോ, അംവാത്തൻ അല്ലേ. അംവാത്ത് എന്ന് പറഞ്ഞാൽ നിർജീവികൾ, മരിച്ചു കിടക്കുന്നവർ, അഥവാ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നല്ലോ, നിങ്ങൾ നിർജീവികളായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ, അള്ളാഹുവിൽ അവിശ്വസിക്കുക. ഫഅഹ്യാകും, എന്നിട്ട് അഹ്യാ ജീവിപ്പിച്ചുക്കും നിങ്ങളെ, നിങ്ങൾ നിർജീവികളായിരുന്നു, ജീവനില്ലാത്തവരായിരുന്നു. ഫഅഹ്യാകും, എന്നിട്ട് അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത്, എന്നിട്ട് അവൻ നിങ്ങളെ ജീവിപ്പിച്ചു. സുമ്മ പിന്നെ യുമീത്തുക്കും, അമാത്ത നര മരിപ്പിച്ചു, അമാത്ത യുമീത്തു, യുമീത്തു അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു, ക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങളെ ജീവിപ്പിച്ച ശേഷം പിന്നീട് അവൻ നിങ്ങളെ മരണപ്പെടുത്തുന്നു, മരിപ്പിക്കുന്നു. സുമ്മ പിന്നെയോ യുഹയീക്കും, വീണ്ടും യുഹയീ അഹയാ ജീവിപ്പിച്ചു, തൊട്ട് മുമ്പ് വന്നല്ലോ. യുഹയീ അതിൻ്റെ ഫേഡ് മുദാരിയാണ്, ജീവിപ്പിക്കുന്നു. സുമ്മ പിന്നീട് യുഹയീക്കും, അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സുമ്മ പിന്നെയോ, പിന്നീട് ഇലൈഹി അവനിലേക്ക് തന്നെയാണ്, തുർജഊന, റജ എന്നാണ് മടങ്ങി അല്ലേ, തുർജഊന നിങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ കഴിവിനെ, അള്ളാഹുവാണ് എല്ലാം കൈകാര്യം ചെയ്യുന്ന, എല്ലാ അടിമകളെയും സൃഷ്ടിച്ച ഖാലിഖായ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നത് ശരിക്കും എന്തിയാണ് അള്ളാഹു തെളിവ് സഹിതം ഇവിടെ ഉറപ്പിച്ച് പറയാണ്. ആ ചോദ്യമാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ തജ്ഹദൂന വുജൂദഹു, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്. ഔ തഅബുദുന മഅഹു ഗൈറഹു, അല്ലെങ്കിൽ അള്ളാഹിനോടൊപ്പം അള്ളാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരാധിക്കാൻ സാധിക്കുക. എന്നിട്ട് ചോദിക്കുക, വകുന്തും അംവാതൻ ഫഅഹ്യാകും, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ നിർജീവികളായിരുന്നല്ലോ അല്ലേ. ഖദ് കുന്തും അദമൻ, അല്ലേ നിങ്ങൾ ഇവിടെ ഇല്ലാത്തവരായിരുന്നു. ഫഅഹ്യാകും ഫഅഖ്റജകും മിനൽ വുജൂദ്, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു, ഉണ്മയിലേക്ക് അവൻ പുറത്തു കൊണ്ടുവന്നു, നിങ്ങൾ ഉള്ളവരായി, നിങ്ങൾക്കൊരു അസ്തിത്വം നൽകി, നിങ്ങളെ സൃഷ്ടിച്ചല്ലോ അല്ലേ. വേറെ സ്ഥലത്ത് സൂറത്ത് തൂറിൽ, തൂർ എന്ന അദ്ധ്യായത്തിൽ ചോദിക്കുന്നത് കാണാം, 35-36 ആയത്തിൽ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖുൻ അല്ലേ. ഇവർ വേറെ എന്തിൽ നിന്നെങ്കിലും ഉണ്ടാക്കപ്പെട്ടവരാണോ, പടക്കപ്പെട്ടവരാണോ, സൃഷ്ടിക്കപ്പെട്ടവരാണോ. അം ഹുമുൽ ഖാലിഖുൻ, അതല്ല അവർ തന്നെയാണ് അവരെ സൃഷ്ടിച്ചവർ. അം ഖലഖു സമാവാതി വൽ അർദ്, അതല്ല അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ബല്ലാ യൂഖിനൂൻ, പക്ഷെ അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരല്ല. അല്ലേ, അള്ളാഹുവിൻ്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്, മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ. സൂറത്തുൽ ദഹറിൽ, സൂറത്തുൽ ഇൻസാൻ എന്ന പേരുള്ള അതിൽ ഒന്നാമത്തെ ആയത്തിൽ കാണാം. ഹൽ അതാഅൽ ഇൻസാനു ഹൈനു മിനൽ ദഹ്രി ലം യകുൻ ഷൈഅം മദ്കൂറ. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, പറയപ്പെടാൻ പറ്റുന്ന ഒരു വസ്തു പോലും അല്ലാതിരുന്ന ഒരു കാലത്ത്, മനുഷ്യ നീ അങ്ങനെയുള്ള ഒരു കാലം നിനക്ക് ഉണ്ടായിരുന്നില്ലേ? അല്ലേ, നമ്മുടെയൊക്കെ പഴയ നമ്മളില്ലാത്തൊരു കാലം ആലോചിച്ച് നോക്കി, നമ്മളെവിടെ, നമ്മളാരാ, നമ്മളെന്തായിരുന്നു, അതിനെപ്പറ്റി പഠിച്ചോ എന്ത് ചെയ്യണം, കൃത്യമായി ചോദിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, വകുന്തും അംവാതൻ ഫഅഹയാകും. അപ്പോൾ നിങ്ങൾ നിർജീവികളായിരുന്നു, എന്നിട്ടോ പിന്നീട് നിങ്ങൾ ജീവിപ്പിച്ചു. അംവാതൻ ഫി അസ്ലാബി ആബായിക്കും, അല്ലേ, നിങ്ങളുടെ പിതാക്കളുടെ മുതുകല്ലിൽ നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഹത്ത ഖലഖക്കും, അങ്ങനെ പിന്നീട് നിങ്ങളെ സൃഷ്ടിച്ചു. അല്ലേ, സുമയുമേത്തുക്കും മൗത്തത്തിൽ ഹക്ക്, അല്ലേ, സുമയുമേത്ത് പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നു, യഥാർത്ഥ മരണം. ഈ ദുനിയാവിൽ ജീവിച്ച് നിങ്ങളിങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നീ നിങ്ങളെ മരിപ്പിക്കുന്നു. ആ മരിപ്പിച്ച ശേഷം സുമയുഹയീക്കും, പിന്നീട് ആ ബർസഖിയായ ജീവിതത്തിന് ശേഷം ഖിയാമത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളെ എന്ത് ചെയ്യുന്നു, അവൻ വീണ്ടും ജീവിപ്പിക്കുന്നു. ഹൈന യബ്അസുക്കും, ആ ബഅസ്, ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു. അതാണ് റബ്ബ് സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, കഴിവ്, പുനർജീവിതം, ഇതിനൊക്കെ മനുഷ്യൻ തന്നെ തെളിവാണ് എന്ന് ഈ ആയത്ത് മുഖേന അള്ളാഹു ശരിക്കും എന്ത് ചെയ്യണം, നമ്മളെ ഉണർത്തണം. അപ്പോൾ എവിടെയായിരുന്നു, അറ്റമില്ലാത്ത നമ്മുടെ ഒരു ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അല്ലേ, ബീജം, ഇന്ദ്രിയം, ഭ്രൂണം, ഇങ്ങനെയുള്ള അവൻ്റെ ഒരുപാട് ആദ്യത്തെ ആ സൃഷ്ടിപ്പിൻ്റെ ആദ്യ ദശകളെക്കുറിച്ച് കുറെയൊക്കെ പറയാൻ കഴിഞ്ഞേക്കും. അതിന് മുമ്പുള്ള അവസ്ഥയെപ്പറ്റി നമുക്കാർക്കെങ്കിലും അറിയൂ? അല്ലേ, പറയാൻ പറ്റുന്ന ഒരു വസ്തുവുമായിരുന്നില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏത് അർത്ഥത്തിൽ നോക്കിയാലും എത്രയോ കാലം അവനൊരു ഒന്നുമല്ലാത്ത അജ്ഞാതനായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അള്ളാഹു എന്ത് ചെയ്തു, ഒരു വസ്തുവായി, ഒരു ഇന്ദ്രിയത്തുള്ളിയായി, അല്ലേ, ഒരു ജീവിയായി, മനുഷ്യനായി അസ്തിത്വം പൂണ്ട് രംഗത്ത് വന്നു. കുറച്ച് കഴിയുമ്പം അവൻ മരണമടയുന്നു. ആ ജീവിതം നൽകിയത് ആരാ? അള്ളാഹുവല്ലാതെ മറ്റാരാണ്? അപ്പോൾ മനുഷ്യൻ്റെ ഈ മൂന്നവസ്ഥയും അവന് നിഷേധിക്കുവാൻ കഴിയില്ല. അപ്പോൾ ആ നീണ്ട നിർജീവാവസ്ഥയ്ക്ക് ശേഷം അവനൊരു ജീവിയാക്കി തീർത്ത അള്ളാഹുവിന് അവൻ്റെ മരണശേഷം അവന് വീണ്ടും ഒരു ജീവിതം നൽകാൻ കഴിയുകയില്ല എന്ന് പറയാൻ വല്ല ന്യായമുണ്ടോ സഹോദരങ്ങളെ? അല്ലേ, ശൂന്യതയിൽ നിന്ന് ജീവിതം നൽകിയവന് അർദ്ധശൂന്യതയിൽ നിന്ന് പിന്നെയും ജീവിപ്പിക്കുവാനുണ്ടോ വല്ല പ്രയാസവും? അല്ലേ, പടച്ചവൻ സൃഷ്ടിച്ചല്ലോ, പിന്നെ മരിപ്പിച്ചല്ലോ, പിന്നെ ആ മരിപ്പിച്ച പടച്ചവന് ഒന്നുമല്ലാതെ സൃഷ്ടിച്ചതിൽ നിന്ന് സൃഷ്ടിച്ച പടച്ച റബ്ബിന് പിന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ മരിപ്പിച്ച പടച്ചവന് പിന്നെ പുറത്ത് ജീവിപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? വഹുവ അഹ്വനു അലൈഹി, സൂറത്തുർ റോമിൽ അള്ളാഹു പറഞ്ഞു വഹുവ അഹ്വനു അലൈഹി. എന്നാൽ രണ്ടാമത്തെ പിന്നീട് മരിച്ച ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നിസ്സാരമായ, വളരെ സിമ്പിളായ, ആദ്യത്തേതിനേക്കാൾ എളുപ്പമായതാണ് അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. ആ രണ്ടാമത്തെ ജീവിതത്തോടു കൂടിയെല്ലാം അവസാനിക്കൂ? ഇല്ല. ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മത്തിന്മകളുടെ കണക്ക് നോക്കി ലാഭനഷ്ടങ്ങൾ വീതിച്ച് കൊടുക്കപ്പെടുവാനായി അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ്. അല്ലേ, കമാ ബദഅക്കും തഅൂദൂൻ, നിങ്ങളവൻ ആദ്യമായി ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ വീണ്ടും മടങ്ങുന്നതാണ്. അല്ലേ, എന്നിട്ട് അള്ളാഹു പറയാണ്, ഹുവല്ലദീ ഖലഖകും മാ ഫിൽ അർദി ജമീഅ ثم استوى الى السماء فسواهن سبع سماوات وهو بكل شيء عليم هو الذي خلق لكم അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. അല്ലാഹു പറയാണ്, ഹുവ അവൻ, അല്ലദീ ആദരവനാണ്, ഒരുത്തനാണ്, ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്. അല്ലേ, ഹുവല്ലദീ ഖലഖ, അവൻ സൃഷ്ടിച്ചവനാണ്, ലക്കും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക്. മാ ഫിൽ അർളി ജമീഅൻ, മാ ഫിൽ അർളി, ഭൂമിയിലുള്ളത്, ജമീഅൻ, അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഭൂമിയിലുള്ളത് മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. സുമ്മസ്തവാ ഇലസ്സമാ, പിന്നീടോ, സുമ്മ പിന്നീട്, ഇസ്തവാ, അവൻ ശരിക്കു നിന്നു, തിരിഞ്ഞു, ഇലസ്സമായി, ആകാശത്തിലേക്ക്, ആകാശത്തേക്ക് അവൻ തിരിഞ്ഞു. ഫസവ്വാഹുന്ന, സവ്വ എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തി, സമപ്പെടുത്തി, സംവിധാനിച്ചു. ഫസവ്വാഹുന്ന, അവയെ അവൻ ശരിപ്പെടുത്തി. സബ സമാവാത്ത്, സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളാക്കി അവയെ ശരിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സബ എന്ന് പറഞ്ഞാൽ ഏഴ്, സമാ അതിൻ്റെ ജമാണ് ബഹുജമാണ് സമാവാത്ത്, ഏഴ് ആകാശങ്ങളായി, ആകാശങ്ങളാക്കി ശരിപ്പെടുത്തിയിരിക്കുന്നു, ഏഴ് ആകാശങ്ങളായി. ഫസവ്വാഹുന്ന, എന്നിട്ടതിനെ അവയെ അവൻ ശരിപ്പെടുത്തുകയും ചെയ്തു. സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളാക്കിയിട്ട്. വഹുവ, അവനാകട്ടെ, ബിക്കുല്ല് ഷൈഇൻ, എല്ലാ കാര്യത്തെപ്പറ്റിയും. ബിക്കുല്ല്, കുല്ലണ എല്ലാ, ഷൈ കാര്യം, ബിക്കുല്ല് ഷൈഇൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും. അലീമുൻ, അങ്ങേറ്റം അറിയുന്നവനാകുന്നു. അപ്പോൾ ഈ വായത്തിൽ ഒന്നാമതായി അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കണക്കറ്റ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കണം. രണ്ടാമതായിട്ട് അവൻ്റെ അപാരമായ കുദറത്ത്, അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെടുത്തണം. മൂന്നാമതായി അവൻ്റെ സർവജ്ഞത, അഥവാ എല്ലാം അറിയുന്നവൻ, ആ അള്ളാഹുവിൻ്റെ അഗാധമായ ആ സർവജ്ഞതയെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമിയിലെ നിലവിലുള്ള വസ്തുക്കളെല്ലാം അത് മനുഷ്യന് വേണ്ടി, മനുഷ്യനതിൽ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, പിന്നെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കൂട്ടർക്ക് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് അല്ലേ, ഒരു തലമുറക്ക് അല്ലെങ്കിൽ മറ്റൊരു തലമുറക്ക്, ഇങ്ങനെ മനുഷ്യന് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തില്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ അടുത്ത നാളുകൾ വരെയും ചിലപ്പോൾ മനുഷ്യർക്ക് ആവശ്യം തോന്നിയിരുന്നിട്ടില്ലാത്ത, ചിലപ്പോൾ ഉപദ്രവകരം മാത്രമാണെന്ന് കരുതിയിരുന്ന എത്ര എത്ര വസ്തുക്കൾ ഇന്ന് മനുഷ്യന് അത്യാവശ്യ വസ്തുക്കളായി മാറിയിട്ടുണ്ട് അല്ലേ. ജനവർദ്ധനവ്, ജീവിത രീതിയിലുള്ള മാറ്റം, ശാസ്ത്രീയ പുരോഗതി, തുടർന്നുള്ള ഒരുപാട് എക്സ്പെരിമെൻ്റുകൾ, പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ആകസ്മികമായ ചില അനുഭവങ്ങൾ എന്നിങ്ങനെയുള്ള കാരണങ്ങൾ, മനുഷ്യാവശ്യങ്ങളും ഉപയോഗങ്ങളും കണ്ടുപിടുത്തങ്ങളും ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ആ വാക്യം എത്ര അർത്ഥസമ്പൂർണമാണ് അല്ലേ. മനസ്സ് സൃഷ്ടിക്ക് അള്ളാഹു നൽകിയ മഹത്തായ സ്ഥാനത്തിലേക്കും ഈ വാക്യം സൂചന നൽകുന്നു. അള്ളാഹു ഇതിനെപ്പറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യണത്, സൂചിപ്പിക്കുന്നത്. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഏതൊരു വസ്തുവും ഏതൊരാൾക്കും അവരുടെ ഇഷ്ടം പോലെ നിരുപാധികം കൈകാര്യം ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പൊതുവെയുള്ള നന്മയ്ക്ക് വേണ്ടിയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഏത് വസ്തുവും യാതൊരു വ്യവസ്ഥവും നിയന്ത്രണവും കൂടാതെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാമെന്ന് വെക്കുക എന്നുള്ളതല്ല, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആർക്കും ഊഹിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏതാനും ചില ഉപാധികളും പരിമിതികളുമൊക്കെ മതത്തിൽ എന്ത് ചെയ്യും, നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ഇസ്ലാം മതം ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുപയോഗിക്കാൻ പാടില്ല, അതിലേക്ക് അടുക്കാൻ പാടില്ല അല്ലേ. അതൊക്കെ മനസ്സിലാക്കി മനുഷ്യ സമൂഹത്തിന് പൊതുവേ ഗുണമുള്ള, നന്മയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നമുക്കത് ഉപയോഗിക്കാം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സുമ്മസ്തവ ഇലസ്സമാ ഫസവ്വാഹുന്ന, പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞ് അവയെ ഏഴ് ആകാശങ്ങളാക്കി ശരിപ്പെടുത്തി എന്ന വാചകം പറയുമ്പോൾ, ഒരു പക്ഷേ നമുക്ക് തോന്നാം ഭൂമിയിലെ വിഭവങ്ങളെ സൃഷ്ടിച്ച ശേഷമാണ് ആകാശം സൃഷ്ടിച്ചതെന്നാണ് ഈ ആയത്തിങ്ങനെ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ, ഈ ആയത്ത് മാത്രം വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ സൂറത്തുൻ നാസിഅത്തിൽ കാണാം, ആകാശത്തെ നിർമ്മിച്ച് ശരിപ്പെടുത്തിയ കാര്യം പറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യണത്, നാസിഅത്ത് എന്ന അദ്ധ്യായത്തിൽ പറയുന്നത് വൽ അർദ ബദലിക ദഹഹ എന്ന് പറയുന്നത് അല്ലേ. സൂറത്തുൻ നാസിഅത്തിൽ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞ ശേഷമാണ് വൽ അർദ ബദലിക ദഹഹ എന്ന ആയത്ത് പറയുന്നത്. അഥവാ ഭൂമിയെ അതിന് ശേഷം അവൻ പരത്തുകയും ചെയ്തു അല്ലേ. അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാ ഉബനാഹ റഫ അസംഖ ഫസവ്വാഹ എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നീടാണ്, ആദ്യം ആകാശത്തെ പറ്റി പറഞ്ഞു, പിന്നീടാണ് ഭൂമിയുടെ സംവിധാനത്തെപ്പറ്റി അതിനെ പരത്തുകയും ചെയ്തു എന്ന് പറയുന്നത്. 79:30 അപ്പോൾ ഇവിടെ പിന്നെ സുമ്മ എന്നുള്ള പ്രയോഗം അത് കാലക്രമത്തെ, കാലത്തിൻ്റെ ക്രമത്തെ സൂചിപ്പിക്കുന്നതല്ല, ഒരു വിഷയം സംസാരിച്ച ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് സൂചന നൽകാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ആണ് മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അഅലം അസ്സവാബ്. അപ്പോൾ ആകാശഭൂമിയുടെ സൃഷ്ടിയെ സംബന്ധിച്ച് അല്പം വിശദമായൊരു വിവരണം സൂറത്തുൽ ഹാമീം സജ്ദയിൽ നമുക്ക് കാണാൻ പറ്റും. അത് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. പിന്നെ സബ്ര സമാവാത്ത് അല്ലേ, ഏഴ് ആകാശങ്ങൾ, ആകാശങ്ങൾ ഏഴെണ്ണമാണ് എന്ന് ഖുർആനിൽ 8-10 സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഗോളശാസ്ത്രത്തിന് ഏഴ് ആകാശങ്ങളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ സ്പഷ്ടമായ വാക്കുകളിൽ ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുള്ള ഈ പ്രസ്താവനയെ ചില ആൾക്കാർ ചേർന്നത് പോലെ നമുക്ക് വെറുതെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അവരുടെ സൃഷ്ടാവ് അവ ഏഴെണ്ണമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അല്ലേ, ആകാശത്തിൻ ഭൂമിയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴെണ്ണമാണ് എന്ന് പറയുമ്പോൾ, അത് ആവർത്തിച്ച് പറയുമ്പോൾ അതിനപ്പുറം കടന്ന് പറയുവാൻ നമുക്കാർക്കും അവകാശമില്ല, അർഹതയുമില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആകാശഭൂമികളെയും അവയിലെ സകല വസ്തുക്കളെയും അതിസമർത്ഥമായ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടാക്കി വളരെ വ്യവസ്ഥാപിതവും യുക്തിപൂർണവുമായ രീതിയിൽ നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ഭാവി ഭൂത വർത്തമാനകാല വ്യത്യാസമില്ലാതെ സർവകാര്യങ്ങളെക്കുറിച്ചും, ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ സകല വസ്തുക്കളെക്കുറിച്ചും അവിടെ ആ ആയത്ത് അവസാനിക്കുമ്പോൾ പറഞ്ഞല്ലോ, എന്താണ്, വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാറ്റിനെപ്പറ്റിയും അങ്ങേയറ്റം അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ അസ്മാ വസിഫത്തിൽപ്പെട്ട ഒന്നാണ്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ത്, അലീം എന്നുള്ള വാക്ക്. അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവൻ എന്ന അർത്ഥമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മോട് ചോദിക്കുന്നത് എന്താ അല്ലേ, നമ്മെ ഈ രൂപത്തിലുള്ള ഒരു കണ്ടാൽ ചന്തം തോന്നുന്ന ചുറുചുറുക്കുള്ള മനുഷ്യനാക്കി കണ്ണും മൂക്കും കാതും കയ്യും കാലുമൊക്കെ തന്ന് അത് ആ അവയവങ്ങൾ കൃത്യമായി വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെച്ച് രൂപപ്പെടുത്തി നല്ലൊരു സൃഷ്ടിയാക്കി മാറ്റി അല്ലേ, ആ മാറ്റിയ ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ തമ്പുരാനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ആ അള്ളാഹുവിന് നന്ദി കാണിച്ചു കൊണ്ടാണ് നാം ദുനിയാവിൽ ജീവിക്കേണ്ടത്. ആ റബ്ബിലേക്കാണ് മടക്കം എന്ന ബോധത്തോടുകൂടി, തിരിച്ചറിവോടുകൂടിയാണ് നാം പ്രവർത്തനങ്ങൾ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചു. പിന്നെ ഈ ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സംവിധാനിച്ച പടച്ച റബ്ബിന് നാം ചെയ്യുന്ന എന്ത് തിന്മകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും റബ്ബിനറിയാം എന്ന ബോധത്തോടുകൂടി നാം ഇവിടെ ജീവിക്കുമ്പോൾ, ആ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറണമെന്നുള്ള തേട്ടമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ റബ്ബിന് സുഗ്രന്ഥങ്ങൾ ചെയ്ത് നന്മകൾ വർദ്ധിപ്പിച്ച അവസ്ഥയിൽ നമുക്ക് നിശ്ചയിച്ചു തന്ന മരണത്തിന് മുമ്പായിട്ടുള്ള ഈ ജീവിതം സൽക്കർമ്മ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
5: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ബക്കറയിലെ 28-29 വചനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് സഹൽ അരിപ്രാ.

0: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: ഇൻഷാല്ലാ, നമ്മൾ പെട്ടെന്ന് അടുത്ത ഒരു ലൈവ് പ്രോഗ്രാമിലേക്ക് പോകുന്നു. മധുരം ഖുർആൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സൂറത്തു ഇബ്രാഹിമിലെ 13 മുതൽ 23 വരെയുള്ള വചനമാണ് നമ്മൾ കേൾക്കുന്നത്, ഷെയ്ഖ് അഹമ്മദ് അൽ ഹമ്മാദിയുടെ ശബ്ദത്തിൽ.

0: بهم تحيتهم فيها سلام.
1: ما شاء الله. വിശുദ്ധ ഖുർആനിലെ 14 അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 13 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹമ്മാദി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിനെ അറിഞ്ഞും അവൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ തെറ്റുകളെയും നമ്മളൊരുപോലെ കാണാൻ പാടില്ല. നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് തകരാറാകുന്നതും അതിൻ്റെ ബോഡിയിൽ ഒരു വര വീഴുന്നതും ഒരുപോലെയല്ലോ. ബോഡിയിൽ വര വീഴുന്നത് നമുക്ക് വേദനയുണ്ടാക്കുമെങ്കിലും അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ബ്രേക്ക് തകരാറായാൽ അത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒരുപക്ഷെ അപരൻ്റെയും ജീവിതത്തെ അപകടപ്പെടുത്തി എന്ന് വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടുകൂടിയും തന്നെ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നാം ജീവിച്ച് മരിച്ചു പോകുന്നതിലിടക്ക് നമ്മുടെ കൈകളാൽ ഒരു മരണം സംഭവിക്കരുത്. നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണത്. ഒരു പക്ഷേ ഒരു വർഗീയവാദിയായോ ഒരു ആളുകളെ കൊള്ളയടിക്കുന്ന ഒരു കൊലയാളിയായോ ഒന്നും ഒരു കൊലപാതകം ഒരുപക്ഷെ നാം നടത്തിക്കൊള്ളണമെന്നില്ല. എങ്കിലും മറ്റൊരു മനുഷ്യൻ നമ്മുടെ കൈകളാൽ കൊല്ലപ്പെടാൻ അനേക സാധ്യതകളുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു തർക്കമോ പ്രശ്നങ്ങളോ വരുമ്പോൾ പെട്ടെന്നുള്ള ഒരാക്രമണം, അത് ആയുധം കൊണ്ടായാലും ആയുധം കൊണ്ടല്ലെങ്കിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വന്തം അനുജനാൽ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മക്കളാൽ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഒരു കൊലപാതകത്തിന് വേണ്ടി അണിയറ ഒരുക്കങ്ങൾ നടത്തി തെളിവുകൾ മറച്ചുവെക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കി ബോധപൂർവം ഉറങ്ങിക്കിടക്കുമ്പോൾ കുത്തി കൊലപ്പെടുന്നത് മാത്രമല്ല, മറിച്ച് ഒരു വൈകാരികമായ പൊട്ടിത്തെറിയിൽ കയ്യിൽ കിട്ടിയത് കൊണ്ട് എറിഞ്ഞും മർമ്മസ്ഥാനങ്ങളിൽ അടിച്ചും എത്ര കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൈകൊണ്ട് ഒരു കൊലപാതകം സംഭവിക്കാനുള്ള സാധ്യതകളാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, നിരത്തുകളിലൂടെ അങ്ങാടികളിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എത്ര ആളുകളാൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ അശ്രദ്ധ, ഒരമിത വേഗത, ഇതുകൊണ്ട് മാത്രം എത്ര അപകടങ്ങൾ. ഒരുപക്ഷെ ഒരാളല്ല, രണ്ടാളല്ല, നാലും അഞ്ചും പേരൊക്കെ ഒരപകടത്തിൽ മരണപ്പെട്ടു പോകുന്നു. ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മളാലാണെങ്കിൽ നാം അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുറപ്പാണ്. ഇസ്ലാമിക ക്രിമിനൽ നിയമത്തിൽ കരുതി കൂട്ടി ചെയ്താലും അബദ്ധവശാൽ ചെയ്താലും അയാൾ ശിക്ഷയ്ക്ക് അർഹൻ തന്നെയാണ്. നാളെ പരലോകത്തും നമ്മുടെ അശ്രദ്ധ കാരണമാണെങ്കിൽ തീർച്ചയായും നമ്മളതിന് മറുപടി പറയേണ്ടി വരുമെന്നുറപ്പാണ്. ഇതുപോലെ തന്നെയാണ് തികച്ചും ഒരു മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ നടത്തുന്ന ചികിത്സകൾ, അതേത് രൂപത്തിലുള്ള ചികിത്സകളാവട്ടെ, മരണം സംഭവിക്കും എന്ന് തോന്നാവുന്ന എന്നറിയാവുന്ന സാഹചര്യത്തിലുള്ള മരുന്നുകളോ അതേപോലെ തന്നെ ക്രിയകളോ നിർവഹിക്കുമ്പോൾ അത്തരം ചികിത്സാരംഗത്തുള്ള ആളുകളും നല്ലവണ്ണം ശ്രദ്ധിക്കണം. എൻ്റെ ഒരു കൈപ്പിഴ, ഒരു മരണം സംഭവിച്ചാൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചുകൊണ്ട് തന്നെ അതിൽ ഇടപഴകേണ്ടതുണ്ട്. ഇങ്ങനെ എന്തെന്തെല്ലാം അവസരങ്ങൾ മരണത്തിലേക്കുണ്ട്. ഒരു പഴത്തൊലി നമ്മൾ അപകടകരമായ സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ അതിൽ കാൽത്തട്ടിപ്പോലും ഒരാൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തോ ഒരു ഉയരത്തിലോ ഒരാളെ കയറ്റുന്നതും അപകടത്തിന് വഴിയൊരുക്കിയേക്കാം. ഒരു ജീവൻ്റെ മഹത്വവും ഒരു ജീവൻ്റെ വിലയും നമ്മൾ തിരിച്ചറിയണമെന്നതു തന്നെയാണ് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവ്വലുമായി ഉക്കല ബൈനന്നാസ് യൗമൽ ഖിയാമ ഫിദ്ദിമാ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്താണ്. ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് രക്തം ചിന്തിയതിനെ കുറിച്ചാണ്. ആരെങ്കിലും കൊലപ്പെടുത്തുകയോ അക്രമങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മകളാണ് നാളെ പരലോകത്ത് ആദ്യം തീരുമാനമാക്കപ്പെടുക എന്നാണ്. എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് ഉത്തരവാദിയുണ്ടല്ലോ, അവൻ്റെ ശിക്ഷയാണ് നാളെ പരലോകത്ത് ആദ്യം തീരുമാനിക്കപ്പെടുക. വലിയ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് കൊലപാതകം ഇത്ര ഗുരുതരമായ ഒരു തിന്മയായി ഇസ്ലാം പരിഗണിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ജീവൻ്റെ വില അത്ര വലുതാണ്. ഒന്ന്, ഒരു ജീവൻ നൽകാൻ ആർക്കും സാധ്യമല്ല. നഷ്ടപ്പെടുത്തി കളയുന്നത് നൽകാൻ കഴിയുന്നവനല്ലേ നഷ്ടപ്പെടുത്താൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഒരു ജീവൻ്റെ വിലയാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അതുമല്ല സഹോദരങ്ങളെ, ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അയാൾ. ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഏക മകനായിരിക്കും അയാൾ. ജീവിതത്തിൽ എന്തുമാത്രം വേദനകളാണ് ആ അനാഥത്വത്തിൽ അവരനുഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അതുമാത്രമല്ല, നമ്മൾ ചിന്തിച്ചാൽ ധാരാളക്കണക്കിന് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ ഒരു മരണം കൊണ്ട് സംഭവിക്കുന്നതും തിരിച്ചറിയാൻ നമുക്ക് വിഷമമില്ല. അതിലുപരി ആ വ്യക്തി ഒരു വിശ്വാസിയായ ഒരു നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കൂ. അയാൾക്ക് ഇനിയും അയാളുടെ പരലോകത്തെ തുലാസിലേക്ക് നന്മകളേറെ ചെയ്യുവാനുള്ള നല്ലൊരവസരത്തെയാണ് ഒരപകടത്തിലൂടെ, ഒരക്രമത്തിലൂടെ, ഒരു കൊലപാതകത്തിലൂടെ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ മഗ്രിബ് നമസ്കരിച്ച് ഇപ്പോഴത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അശ്രദ്ധമായ വാഹനം വന്നിടിക്കുമ്പോൾ ആ വ്യക്തിക്ക് അടുത്തൊരു നമസ്കാരത്തിൽ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി. ഉംറക്ക് പണം കെട്ടി കാത്തിരിക്കുകയാണ് അയാൾ, ഒരു ഉംറക്കുള്ള അവസരം അയാൾക്ക് നഷ്ടപ്പെടുത്തി. ഒരു പാവപ്പെട്ടവന് ഒരു നല്ലൊരു വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെയാണ് അയാൾ വീട്ടിലേക്ക് പോകുന്നത്. അതിനുള്ള നല്ലൊരു അവസരം നഷ്ടപ്പെടുത്തി. എന്തെല്ലാം നന്മകൾക്കാണ് അവസരം അവസാനിപ്പിക്കുന്നത്, അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതും ഇസ്ലാമിൽ ഒരു സമൂഹത്തെ മുഴുവനും കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഒരു വ്യക്തിക്ക് ജീവൻ നൽകുന്നത്, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നത് ഒരു സമൂഹത്തെ, മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസിയാകുമ്പോൾ അത് കുറച്ച് ഗൗരവപരമാണ്, ഒരു നല്ല ജീവിതത്തിൻ്റെ നല്ല അവസരമാണല്ലോ മുടക്കുന്നത്. വമയ്യഖ്തുൽ മുഅ്മിന മുതഅമ്മിദം ഫജസാഉഹു ജഹന്നം ഖാലിദം ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അലീമ. ഒരു സത്യവിശ്വാസിയെ കരുതി കൂട്ടികൾ കൊലപ്പെടുത്തിയാൽ നരകമാണ് അതിൻ്റെ പരിണതി. അതിലവൻ ശാശ്വതനായിരിക്കും. അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും, ശാപമുണ്ടാകും. അവന് ഏറ്റവും വമ്പിച്ച ശിക്ഷ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എത്ര വലിയ താക്കീതാണ് കൊലപാതകത്തിനെതിരെ നൽകുന്നത്. മഹാപാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു.

0: മറ്റുള്ളവർക്ക് നൽകുക. വസ്യഹർ, സിഹർ മാരണം. എന്തിനാണ് മാരണം ചെയ്യുന്നത്? മറ്റുള്ളവന് ജീവഹാനി വരുത്താനും മറ്റുള്ളവനെ നശിപ്പിക്കാനും മറ്റുള്ളവന് ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മാരണം. എന്തെല്ലാം തിന്മകളുടെ വഴികളിലൂടെയാണത് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ മഹാപാപം അതാണ്. വഖത്ലുൻ നഫ്സ് അല്ലത്തി ഹറമല്ലാഹു ഇല്ല ബിൽ ഹഖ്, അന്യായമായി ഒരാളെ കൊലപ്പെടുത്തുക. നോക്കൂ, നിങ്ങൾ മഹാപാപങ്ങളിൽ മൂന്നാമതായി എണ്ണിയത് അന്യായമായി മറ്റൊരുത്തനെ കൊലപ്പെടുത്തുക. വാക്കു ദിബ പലിശ തിന്ന, വാക്കിലുമാലയെത്തി അനാഥൻ്റെ സ്വത്ത് ഭക്ഷിക്കുക, അതേപോലെ തന്നെ യുദ്ധ സന്ദർഭങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൂടുക, അതേപോലെ തന്നെ വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, അശ്രദ്ധകളായ പരിശുദ്ധകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക. നശിപ്പിച്ച് കളയുന്ന വിനാശകരമായ പാപങ്ങളിൽ മൂന്നാമതായി ഇവിടെ എണ്ണുന്നത് കൊലപാതകമാണ്. കൗരവത്തോടെ ചിന്തിക്കണം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മറ്റുള്ളവരെ എന്തെങ്കിലും അക്രമങ്ങൾ വരാൻ പാടില്ല. ഒരു വിശ്വാസിയിൽ നിന്ന് പ്രത്യേകിച്ചും ലൻ യസാലൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമൻ. നിഷിദ്ധമാക്കപ്പെട്ട ഒരു രക്തത്തെ ചിന്തുന്നതുവരെ ഒരാൾ അവൻ്റെ വിശ്വാസത്തിലായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പോലും അതിന് പോലും കുറവ് വരുത്തുന്ന, ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് രക്തം ചിന്തലിനെ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് വളരെ ലാഘവത്വത്തോടുകൂടെയാണ് ഇന്ന് സമൂഹം കാണുന്നത്. ഏറ്റവും ഈസിയായി ഒരു വിഷമമില്ലാതെ ആളുകൾ ചെയ്യുന്ന കൊലപാതകമാണ് ഭ്രൂണഹത്യ. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴേക്കും ഭാര്യ അടുത്ത പ്രഗ്നൻസി ആരംഭിച്ചു. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്താൻ, ഗർഭപാത്രത്തിൽ വെച്ച് കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. സഹോദരങ്ങൾ, എന്ത് വ്യത്യാസമാണുള്ളത്? ജനിച്ചു വീണ, പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതും ഗർഭപാത്രത്തിൽ വെച്ച് അബോർഷൻ ചെയ്ത് കൊല്ലുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ആ കുട്ടിക്ക് ഒരല്പം സാവകാശവും ജീവിക്കാൻ സമയവും കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി മുറ്റത്തോടി കളിക്കുന്ന സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ആ കുട്ടിനെ കൊല്ലുന്ന പോലെ തന്നെയാണ് ഗർഭപാത്രത്തിൽ വെച്ച് കൊലപ്പെടുത്തുന്ന കൊലപാതകം. ഒരു കൊലയുടെ കുറ്റം പൂർണ്ണമായും അവകാശപ്പെട്ടതാണ് ആ കൊലപാതകം. എത്ര ലളിതമായിട്ടാണ്, എത്ര സിമ്പിളായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങളെ ആളുകൾ കാണുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ പലപ്പോഴും ആളുകൾ അതിനെ ഉപദേശിക്കാറാണ് പതിവ്. പക്ഷെ നമ്മൾ ഗൗരവപരമായി പറയണം, ഭ്രൂണഹത്യ ഗുരുതരമായ തെറ്റാണ്. ഒരു കൊലപാതകത്തിൻ്റെ എല്ലാ ശിക്ഷയും അതിനു ലഭിക്കും എന്ന് നമ്മൾ ഉറപ്പെടുത്തേണ്ടത്. എന്തിനു നമ്മൾ ഭയപ്പെടണം? അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെയും അറിവോടും കൂടെ അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, അള്ളാഹു അറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു പുതിയ കുഞ്ഞിൻ്റെ സമാരംഭം കുറിച്ചെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ഒരു മനുഷ്യനെ ഭൂമിയിൽ ജനിക്കുവാൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുകയാണ്. ആ കുട്ടി ജനിച്ചോട്ടെ, ആ കുട്ടിക്കുള്ള ഭക്ഷണം ഇവിടെയുണ്ട്, സൗകര്യം ഇവിടെയുണ്ട്. പലപ്പോഴും ഇത്തരം ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ അബോർഷൻ ചെയ്യാം എന്ന് ആഗ്രഹിച്ച് നിന്ന് ആരെങ്കിലും നമ്മെ പിന്തിരിപ്പിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ പിന്തിരിപ്പിച്ച് പിന്നീട് ആ കുട്ടി വളർന്നു വലുതായി കളിച്ച് ചിരിച്ച് മടിയിരിക്കുമ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇവനെ കൊല്ലാൻ അന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നല്ലോ എന്നാലോചിച്ച് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം ഒരു കൊലപാതകത്തിൻ്റെ ആഴം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അശ്രദ്ധമായിട്ട് പോലും നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ കൈകളാൽ, നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൈകളാൽ, നമ്മുടെ കാരണത്താൽ ഒരാൾ മരണപ്പെട്ടുകൂടാ എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ ഒരു ജീവൻ വെള്ളത്തിൽ മുങ്ങുന്ന, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന, ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഒരു ജീവനെ രക്ഷിച്ചു എന്ന ചാരിതാർത്ഥ്യം മുഴുവൻ മാനവരാശിയെയും രക്ഷിച്ചതിന് സമാനമായതാണ്. അതുകൊണ്ട് അപകടകരവും മാരകവുമായ ഈ പാപം, അള്ളാഹു വിരോധിച്ച ഈ വിനാശകരങ്ങളായ ഏറ്റവും വലിയ ഈ തെറ്റ് അശ്രദ്ധയിൽ കൊണ്ടുപോലും നമ്മളൊന്ന് സംഭവിക്കരുതെന്ന് തീരുമാനിക്കണം. എല്ലാ തെറ്റുകളിൽ നിന്നും സുരക്ഷിതമായി ജീവിച്ച് മരണപ്പെടുമ്പോൾ ഒരു തിന്മയെക്കുറിച്ചും വ്യാകുലപ്പെടാനില്ലാതെ പൂർണ്ണ പ്രതീക്ഷയോടുകൂടെ പരലോകത്തേക്ക് പോകാനുള്ള നല്ലൊരു മനസ്സും ജീവിതാവസരവും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവര് പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
1: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു കവർ സ്റ്റോറി. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
2: വെറുപ്പിന്റെ ലണ്ടൻ ദഹനം. എഴുത്ത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. ഇക്കഴിഞ്ഞ ദിവസം ആരിഫ് എന്ന ഒരു മലയാളി വിദ്വേഷ യൂട്യൂബർ ലണ്ടനിലെ സ്പീക്കേഴ്സ് കോർണർ പാർക്കിൽ നുണ പറഞ്ഞ് പിടിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്നാൻ റാഷിദ് എന്ന ബ്രിട്ടീഷ് പ്രബോധകന്റെ ഇന്ത്യക്കാരോടുള്ള ആഹ്വാനമാണ് ശ്രദ്ധേയമായത്. സാധാരണക്കാരോടും തന്റെ നുണപ്രചരണങ്ങൾ അന്ധമായി വിശ്വസിക്കുന്ന അണികളോടും മാത്രം സംവദിച്ച് പരിചയമുള്ള വ്യക്തി, ആദ്യമായി ഇസ്ലാമിക വിഷയങ്ങളിൽ അവഗാഹമുള്ളവരുടെ മുന്നിൽ ചെന്നുപെട്ടപ്പോഴുള്ള രസകരമായ കാഴ്ച ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചാത്തലം: ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും താറടിച്ച് കാണിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷവും വെറുപ്പുമുണ്ടാക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി മുസ്ലിം വിരുദ്ധ വംശീയവാദികൾ തെരഞ്ഞെടുത്ത അവസാന ആയുധമാണ് എക്സ് മുസ്ലിങ്ങൾ. തങ്ങൾ ഒരു കാലത്ത് മുസ്ലിങ്ങളായിരുന്നുവെന്നും എന്നാൽ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച ശേഷം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുവെന്നും വാദിച്ചുകൊണ്ട് കുറച്ചുപേർ രംഗത്തു വന്നാൽ മുസ്ലിങ്ങളെക്കുറിച്ച് കാലങ്ങളായി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടിയ നുണകൾ ആളുകൾ വിശ്വസിക്കും എന്നവർ കണക്കുകൂട്ടി. അങ്ങനെ രാവിലെ പല്ല് തേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കുറ്റം പറയുക എന്ന ദൗത്യമേറ്റെടുത്ത ചിലർ കൂലിക്കിറങ്ങി. തുടക്കത്തിൽ ഇവർക്ക് യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയുമെല്ലാം കുപ്പായങ്ങളുണ്ടായിരുന്നു. എന്നാൽ പതിയെ അത്തരം ബാധ്യത ഉടയാടകളെല്ലാം വലിച്ചെറിഞ്ഞ് വെറുപ്പിൻ്റെ അശ്ലീലമായ നഗ്നതാ പ്രദർശനം നടത്തുന്ന അവസ്ഥയിലേക്ക് അവർ വളരെ പെട്ടെന്ന് മാറി. ഒരു കാലത്ത് മാനവികതയും മനുഷ്യത്വവും സഹജീവി സ്നേഹവുമെല്ലാം പേരിലെങ്കിലും പറഞ്ഞിരുന്ന നാസ്തികവേദികൾ വംശഹത്യാ ന്യായീകരണങ്ങളുടെയും സയനിസ്റ്റ് ഫാഷിസ്റ്റ് പ്രോപ്പഗണ്ടകളുടെയും വേദിയായി പരിണമിച്ചു. തങ്ങളുടെ സ്വന്തം ആദർശമായ നാസ്തികയ്ക്ക് വേണ്ടിയോ യുക്തിവാദ പ്രചരണത്തിന് വേണ്ടിയോ നാവോ തൂലികയോ ചലിപ്പിക്കുന്നവരെ ഇന്ന് കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ്. ദൈവമില്ലെന്ന് സ്ഥാപിക്കാൻ യുക്തികൾ നിരത്തുന്ന ശാസ്ത്രബോധത്തെപ്പറ്റി വാചാലരാകുന്ന കലാനാഥൻ മോഡൽ യുക്തിവാദികൾ ഇന്ന് വംശനാശ ഭീഷണിയുടെ പേരിൽ റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇതൊന്നുമല്ല യുക്തിവാദം എന്ന് വിളിച്ചുകൂവാൻ അവരിൽ ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെറുപ്പിന്റെ ബഹളങ്ങൾക്കിടയിൽ ആ ശബ്ദങ്ങൾ വെറും തരംഗങ്ങളായി ഒതുങ്ങിപ്പോവുകയാണ്. ഇസ്ലാം വിമർശനങ്ങളും മുസ്ലിം വിരുദ്ധതയും. ഇസ്ലാമിനെ ആശയപരമായി വിമർശിക്കുന്ന ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന് ഇസ്ലാമിനോളം തന്നെ പഴക്കമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടും നമുക്കിത് കാണാനാകും. പ്രവാചകത്വവുമായി തന്റെ ജനതയിലേക്ക് കടന്നുചെന്ന മുഹമ്മദ് നബിയെ അവർ വിമർശന ശരങ്ങൾ കൊണ്ട് മൂടുന്നതും അതിനോരോന്നിനും അക്കമിട്ട് മറുപടി പറയുന്നതുമാണ് മക്കാ ചരിത്രത്തിന്റെ ആകത്തുക. അങ്ങനെ ആശയപരമായി എതിരിടാൻ സാധ്യമല്ലെന്ന ബോധ്യമുണ്ടായപ്പോഴാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബിക്കും അനുയായികൾക്കുമെതിരെ വെറുപ്പിന്റെ വാളെടുത്തത്. അതിനുശേഷവും കായികവും ബൗദ്ധികവുമായ അനേകം വെല്ലുവിളികളെ ഇസ്ലാം അതിജയിച്ചു. ഓറിയന്റലിസ്റ്റുകളും മിഷണറിമാരും പാശ്ചാത്യ ചിന്തകരുമെല്ലാം തലകുത്തിനിന്ന് ശ്രമിച്ചിട്ടും ഇസ്ലാമിന്റെ വളർച്ചയുടെ വേഗം കുറയ്ക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. മനുഷ്യ മനസ്സുകളോട് സംവദിച്ചും വിമർശനങ്ങളെ നെഞ്ചുവിരിച്ചു നിന്ന് നേരിട്ടും ഇസ്ലാം ഇന്ന് ലോകത്തതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആദർശമാണ്. ഇന്ന് ഇക്കൂട്ടർ ഓൺലൈനിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും ചുരുങ്ങിയത് രണ്ടോ മൂന്നോ നൂറ്റാണ്ടിന്റെ പഴക്കമെങ്കിലുമുണ്ട്. അതെല്ലാം ഉന്നയിച്ച സമയത്ത് തന്നെ അതത് കാലങ്ങളിലെ മുസ്ലിം പണ്ഡിതർ അതിന്റെ മുനയൊടിച്ചതുമാണ്. അതിന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്നത് വെറും വിമർശനമല്ല. മുസ്ലിങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചും അവർക്കെതിരെ മുൻവിധികൾ സൃഷ്ടിച്ചും ചിലരുടെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇവർ സ്വീകരിക്കുന്ന നിയമപരമായ രക്ഷാകവചം മാത്രമാണ് തങ്ങൾ ഇസ്ലാം വിമർശകരാണ് എന്നത്. ഇസ്ലാമിനെതിരെയുള്ള ഏത് വിമർശനങ്ങൾക്കും മറുപടികളുണ്ട്. പക്ഷേ വെറുപ്പുൽപാദനത്തിനും വിദ്വേഷ പ്രചാരണത്തിനും എന്ത് മറുപടിയാണ് പറയാനാവുക? അതിനോട് എങ്ങനെയാണ് ആശയപരമായി സംവദിക്കാനാവുക? ഫോൺ സംവാദങ്ങളും വീരപരിവേഷവും. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇക്കൂട്ടർ കണ്ട മാർഗമാണ് ഫോൺ സംവാദങ്ങൾ. ഇസ്ലാമിനെക്കുറിച്ച് പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ മുന്നിലല്ല ഇവരുടെ അഭ്യാസങ്ങൾ. അങ്ങനെ മതത്തെപ്പറ്റി ധാരണയുള്ളവരുടെ മുന്നിൽ ചെന്നുപെടുന്ന അപൂർവം സന്ദർഭങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നതിന് ഉദാഹരണങ്ങൾ ചിലതുണ്ടല്ലോ. പതിറ്റാണ്ടുകളായി വെല്ലുവിളിച്ച് നടന്ന ഇ എ ജബ്ബാർ എന്ന നാസ്തികൻ എം അക്ബർ എന്ന ഇസ്ലാമിക പ്രബോധകന്റെ മുന്നിൽ നേരിട്ട് സംവാദത്തിന് വന്നപ്പോൾ കണ്ടത് ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏകപക്ഷീയമായ സംവാദമായിരുന്നു. അതുകൊണ്ട് അതിനു പകരം ഇവർ സ്വീകരിച്ച നയം സാധാരണക്കാരെ നേരിടുക എന്നതായിരുന്നു. ഒന്നുകിൽ ഇസ്ലാമിനെപ്പറ്റി ബാലപാഠങ്ങൾ പോലും അറിയാത്ത തങ്ങളുടെ അണികൾ, അല്ലെങ്കിൽ വളരെ കുറച്ചുമാത്രം ധാരണയുള്ള മുസ്ലിം നാമധാരികൾ അവരോട് ഏറ്റുമുട്ടുക. പ്രാഥമിക മദ്രസാ വിദ്യാഭ്യാസം മാത്രമുള്ളവരോട്, അവർ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ ഒരു വിധിയെപ്പറ്റി ചോദിച്ചാൽ അവർക്കതിനെപ്പറ്റി ധാരണയുണ്ടാവില്ലല്ലോ. അങ്ങനെ ഇവർ കാണാപ്പാടം പഠിച്ച ഒന്നു രണ്ട് കാര്യങ്ങൾ എടുത്തിടും. മറുഭാഗത്തുള്ളവർ അതിനെപ്പറ്റി അറിയാതെ കുഴങ്ങും. അതോടെ മുസ്ലിങ്ങളെ മലർത്തിയടിച്ചുവെന്ന് പറഞ്ഞ് ഇവർ വിജയമാഘോഷിക്കും. ഇതാണ് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ മുസ്ലിങ്ങൾക്കാർക്കും നേരിടാൻ പറ്റാത്ത പണ്ഡിതരായി ഇക്കൂട്ടർ സ്വയം പ്രതിഷ്ഠിക്കപ്പെടും. അണികൾക്കും ഇവർ ഇസ്ലാമിക പാണ്ഡിത്യത്തിന്റെ നിറകുടങ്ങളായി. പലരും വിളിക്കുന്നു, ഇക്കൂട്ടർ വിളിക്കുന്നതറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിടുന്നു. അവർ പ്രയാസപ്പെടുന്നു. ഇതോടെ ഈ വെറുപ്പ് വ്യാപാരികളെ നേരിടാൻ ആരുമില്ലെന്നും അവരാണ് ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിങ്ങളെക്കാൾ അറിവുള്ളവരെന്നും അണികൾ വാഴ്ത്തിപ്പാടും. മുസ്ലിം വിരുദ്ധ അജണ്ടകളുള്ള മാധ്യമങ്ങൾ ഇക്കൂട്ടരെ ഇസ്ലാമിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ളവരായി ഉയർത്തിക്കാട്ടി ചാനൽ ചർച്ചകളിൽ സ്ഥിരം ക്ഷണിതാക്കളാക്കി. എന്നാൽ ഇതേ സമയം തന്നെ കൃത്യമായ അറിവുള്ളവരുടെ മുന്നിൽ ചെന്നുപെടാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 24 മണിക്കൂറും ഓൺലൈനിൽ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഇവരെ ഓൺലൈനായി സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള സംവാദങ്ങൾക്ക് മുസ്ലിം വിഭാഗങ്ങൾ വർഷങ്ങളായി ക്ഷണിച്ചുകൊണ്ടേയിരുന്നിട്ടും ഇവർ അതിന് തയ്യാറായിട്ടില്ല. ഒടുവിൽ ലൈവായി 10,000 മുന്നിൽ സംവാദത്തിനായി കാത്തിരുന്നിട്ടും ഇവർ ജോയിൻ ചെയ്യാനോ സംവദിക്കാനോ തയ്യാറായിരുന്നില്ല. എന്നാൽ അണികളെ തൃപ്തിപ്പെടുത്താൻ സാധാരണക്കാരെ നിരന്തരം മലർത്തിയടിച്ച് ഫയൽവാൻമാർ ജയിച്ചുകൊണ്ടേയിരുന്നു. ലണ്ടൻ യാത്ര. ഈ ആത്മവിശ്വാസത്തിലാണ് ആരിഫ് എന്ന വെറുപ്പുൽപാദകൻ ലണ്ടനിലേക്ക് പോകുന്നത്. ലണ്ടനിലെ ഹൈഡ് പാർക്കിലെ സ്പീക്കേഴ്സ് കോർണർ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഏറെ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. വിവിധ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ചു കൂടുകയും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സ്പീക്കേഴ്സ് കോർണറിലെ ചർച്ചകൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്കെത്താറുണ്ട്. അവിടെ പോയി ഫോൺ സംവാദങ്ങളിൽ താൻ ചെയ്യാറുള്ളതുപോലെ കുറച്ച് സാധാരണക്കാരോട് സംവദിച്ച് വിജയമാഘോഷിക്കാനായിരുന്നു ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ സ്പീക്കേഴ്സ് കോർണർ ചർച്ചകളിൽ ഇസ്ലാമിനെക്കുറിച്ച് നന്നായി പഠിച്ച പ്രബോധകരും പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് അദ്നാൻ റാഷിദ് എന്ന പ്രബോധകന്റെ മുന്നിൽ ഇദ്ദേഹം ചെന്നുപെടുന്നത്. പിന്നെ നടന്നത് ചരിത്രമാണ്. സാധാരണക്കാരോട് മാത്രം സംവദിച്ചു പരിചയമുള്ളയാൾ ഒരു പണ്ഡിതന്റെ മുന്നിൽ ആദ്യമായി ചെന്നുപെട്ടപ്പോൾ പതറുകയും വിളറി വെളുക്കുകയും ചെയ്തത് ഹൈ ഡെഫിനിഷൻ ക്യാമറകൾ ഒപ്പിയെടുത്തു. പല ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും വിടാതെ പിന്തുടർന്ന മുസ്ലിങ്ങളിൽ നിന്ന് അവസാനം ഇയാൾക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ലണ്ടനിലെ ചർച്ച. ധാർമ്മികതയുടെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ. കൃത്യമായ മാനദണ്ഡങ്ങളില്ലാത്തതുകൊണ്ട് നിരീശ്വരവാദികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനാകില്ല എന്ന് മുസ്ലിം പ്രബോധകൻ സമർത്ഥിച്ചു. അതിനെ ആശയപരമായി നേരിടാൻ ഈ വ്യക്തി അശക്തനായിരുന്നു. ഞങ്ങളുടെ അടിസ്ഥാനം ശാസ്ത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ശാസ്ത്രത്തെപ്പറ്റി പ്രാഥമിക ധാരണയുള്ളവർക്കറിയാം, ശാസ്ത്രം ധാർമ്മികത പഠിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയലല്ല ശാസ്ത്രത്തിൻ്റെ മേഖല. കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് വിശദീകരിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരു ഉരുള ഭക്ഷണം പാഴാക്കിയാൽ തിന്മയാണെന്നോ വിശക്കുന്നവന് കൊടുത്താൽ നന്മയാണെന്നോ ശാസ്ത്രം പറയില്ല. എന്നാൽ അതിൽ എത്ര അന്നജവും മാംസ്യവുമുണ്ട് എന്ന് പറയാൻ ശാസ്ത്രത്തിന് സാധിക്കും. ഈ ശാസ്ത്രത്തെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉന്നയിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബൗദ്ധിക നിലവാരം ഇവർ മനസ്സിലായി കാണണം. അതുകൊണ്ടാണ് ഇയാൾക്ക് ശാസ്ത്രമോ ഫിലോസഫിയോ ഇസ്ലാമോ ഒന്നും അറിയില്ലല്ലോ എന്നവർ പരസ്പരം അടക്കം പറഞ്ഞത്. ഇങ്ങനെ ആശയപരമായ ചർച്ചയിൽ കുടുങ്ങിയപ്പോഴാണ് ഇദ്ദേഹം ഫോൺ സംവാദങ്ങളിലെ സ്ഥിരം അടവ് പുറത്തെടുത്തത്. ചോദ്യത്തിന് ഉത്തരമില്ലാതാകുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് എന്തെങ്കിലും നുണകൾ തട്ടിവിടുക, അതിനെപ്പറ്റി ധാരണയില്ലാത്തവരാണെന്ന് മറുപുറത്തെങ്കിൽ പിന്നെ അവർ അതിൽ തടഞ്ഞു നിന്നുകൊള്ളും. ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം ചെയ്യാമെന്നുണ്ടല്ലോ, ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. സാധാരണ ഫോൺ സംഭാഷണങ്ങളിൽ സംവാദങ്ങളിൽ ഇങ്ങനെ നുണ പറഞ്ഞാൽ മറുഭാഗത്തുള്ളവർ അതന്വേഷിച്ച് സമയം പോകും, ഇയാൾ ജയിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം മറുഭാഗത്തുള്ളത് ഒരു ഇസ്ലാമിക പണ്ഡിതനായിപ്പോയി. തൊട്ടടുത്ത നിമിഷം തന്നെ ആ വചനം ഖുർആനിൽ നിന്ന് കാണിക്കാൻ അദ്നാൻ റാഷിദ് ആവശ്യപ്പെട്ടു. 15 മിനിറ്റോളം ഒന്നിലധികം ക്യാമറകൾക്ക് മുമ്പിൽ പിന്നീട് തിരച്ചിൽ മഹാമഹമായിരുന്നു. ഖുർആനിലെ ആ ആയത്ത് കാണിച്ചില്ലെങ്കിൽ ഇയാൾ നുണയനാണെന്ന് ലോകം മനസ്സിലാക്കുമെന്നും ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളോടുമായി മാപ്പ് പറയണമെന്നുമെല്ലാം അദ്നാൻ റാഷിദ് പറയുമ്പോഴും ഇദ്ദേഹം ഫോണിൽ തപ്പിക്കൊണ്ടേയിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഇസ്ലാമിക വിഷയങ്ങളിൽ അറിവുള്ളവരുടെ മുന്നിൽ പെട്ടപ്പോൾ ഇയാൾ വിയർക്കുകയാണെന്നും ഇയാൾക്ക് ജീവിതകാലം മുഴുവൻ തിരഞ്ഞാലും അത്തരമൊരു വചനം ഖുർആനിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കില്ലെന്നുമെല്ലാം അദ്നാൻ പറയുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ അയാൾ തപ്പിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം 15 മിനിറ്റുകൾക്ക് ശേഷം അയാൾ സംസാരിക്കാൻ ആരംഭിച്ചു. ലോകം ഞെട്ടാൻ പോകുന്ന വചനം കേൾക്കാൻ മുസ്ലിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. ലണ്ടനിലും മുസ്ലിങ്ങളെ മലർത്തിയടിച്ച വീഡിയോ പുറത്തുവിടാൻ അനുയായികൾ വെമ്പി നിന്നു. അങ്ങനെ അദ്ദേഹം ചെറിയ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. ഇന്റർനെറ്റ് കിട്ടുന്നില്ല. ലണ്ടൻ പോലൊരു മഹാനഗരത്തിൽ ഇന്റർനെറ്റ് കിട്ടാത്തതുകൊണ്ട് ലോകചരിത്രത്തിൽ ഇന്നേ വരെ ആരും കേട്ടിട്ടില്ലാത്ത ആ ആയത്ത് മാനവരാശിക്ക് നഷ്ടപ്പെടേണ്ടതില്ലല്ലോ എന്നോർത്ത് അവിടെ കൂടിയ മുസ്ലിങ്ങളെല്ലാം തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഇയാൾക്ക് നേരെ നീട്ടി. ഹൈസ്പീഡ് ഇന്റർനെറ്റും ചാറ്റ് GPTയുമെല്ലാം ഉണ്ടെന്നും എങ്ങനെയെങ്കിലും ആ ആയത്ത് കണ്ടെത്തിത്തരൂ എന്നും അവർ ആവർത്തിച്ചാവശ്യപ്പെട്ടു. പക്ഷേ താൻ തിരയുന്ന വചനം ഖുർആനില്ലാത്തതാണ് എന്ന് അതിനോടകം തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് നുണ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് പൊളിയാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തടി തപ്പാൻ എന്തുണ്ട് വഴി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഞാൻ അടുത്ത ദിവസം തന്നെ ആ ആയത്ത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാം, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. പറ്റില്ല ഇപ്പോൾ ഇവിടെ, അദ്നാൻ റാഷിദ് പ്രതികരിച്ചത് അല്പം ശബ്ദമുയർത്തി തന്നെയായിരുന്നു. കാലങ്ങളായി ഓൺലൈനിൽ താങ്കൾ വിവരമില്ലാത്തവരുടെ മുന്നിൽ കളവുകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുമത് ആവർത്തിക്കാൻ പറ്റില്ല. ഇവിടെ ഇതാ ജീവനോടെ ഞങ്ങൾ മുസ്ലിങ്ങൾ നിന്റെ മുന്നിലിരിക്കുന്നു. നേർക്കുനേർ ഞങ്ങളുടെ മുന്നിൽ തെളിയിക്കാതെ ഓൺലൈനിൽ പോയി വീണ്ടും നുണ പറയാമെന്ന് കരുതേണ്ടതില്ല. താങ്കൾക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ അങ്ങനെയൊരു വചനമില്ലെന്നറിയാവുന്ന ആരിഫ് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് തടിതപ്പി. രക്ഷപ്പെടാൻ അനുവദിക്കാതെ മുസ്ലിങ്ങൾ പിന്നാലെ പോയി. വചനം ചോദിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹം. അതെ, അവസാനം നുണയൻ നാണക്കേട് എന്ന് അവിടെയുള്ളവരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇവരെപ്പോലുള്ള നുണയന്മാർ ഇനിയും സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടും. ചർമ്മ സൗഭാഗ്യം വേണ്ടുവോളമുള്ളതുകൊണ്ട് ഇതിനെയും ന്യായീകരിക്കും. വീണ്ടും പുതിയ നുണകൾ അറിവില്ലാത്തവരുടെ മുന്നിൽ ഛർദ്ദിക്കും. പലരും അത് വിശ്വസിച്ച് തങ്ങളുടെ സഹജീവികളായ മുസ്ലിങ്ങളെ വെറുക്കാൻ തുടങ്ങും. പക്ഷേ ജീവിതത്തിൽ ഒരേ ഒരു തവണ അറിവുള്ളവരുടെ മുന്നിൽ ചെന്നുപെട്ടപ്പോഴുള്ള ഈ ദൃശ്യങ്ങൾ അപ്പോഴെല്ലാം സത്യാന്വേഷികൾക്ക് മുന്നിൽ ഒരു വിളക്കുമാടമായി നിലനിൽക്കും.
1: മാഷാല്ല, നമ്മൾ ഇതുവരെ കേട്ടത് കവർ സ്റ്റോറി. അബ്ദുസ്സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിതുവരെ കേട്ടത്.

പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞു. ഇനി നാം പ്രവേശിച്ചത് പീസ് റേഡിയോ വൈബ്സിലാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ അനൂസ് മഞ്ചേരി. എന്നത്തെയും പോലെ ഇന്ന് നാം ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് ആദ്യമായി പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് അജ്മൽ ഫൗസാനാണ്.
1: 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരോ മുസ്ലിങ്ങൾ
0: എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്. നമുക്ക് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹാബതിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇസ്ലാമിനെ എപ്പോഴും ഒരു സമൂഹത്തിലൊരു കരിവാരി തേക്കാൻ, അതിനൊരു ആളുകളൊക്കെ ഒരു പിന്തിരിപ്പനായി ഗണിക്കാൻ, മുസ്ലിങ്ങളൊക്കെ ഒരു അപരിഷ്കൃതരും ഏതോ ഒരു നൂറ്റാണ്ടിൻ്റെ ആളുകളും ഒരു തരത്തിലുള്ള പരിഷ്കരണങ്ങളോടും അല്ലെങ്കിൽ പുരോഗമനത്തോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളും, അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളും ഒക്കെയായി അവതരിപ്പിക്കുന്നത് സമൂഹത്തിൽ നിന്നൊരു സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ, ഇസ്ലാമിൻ്റെ മതങ്ങൾ, ഇസ്ലാമിൻ്റെ മത അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, അവരുടെ ആരാധനകൾ, അവരുടെ സംസ്കാരം, ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ ഈ കാലത്തിന് യോജിക്കാത്തത്, അല്ലെങ്കിൽ ഒരു നമ്മൾ മനസ്സിൽ വിഭാവനം ചെയ്യുന്ന ഒരു പുരോഗമന ഒരു കിനാശ്ശേരി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സംഗതിക്ക് യോജിക്കാത്തതായതുകൊണ്ട് തന്നെ അതൊക്കെയും പ്രാകൃതമാണ്, അപരിഷ്കൃതമാണ് എന്ന് പറയുന്ന ആളുകൾ. നമ്മൾ ആലോചിച്ച് നോക്കും, ഇസ്ലാം ആളുകൾ ഇങ്ങനെ വിമർശിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാം എന്താണ് ഈ ലോകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ, എന്താണ് ലോകത്തോട് ഇസ്ലാം പറയാൻ ശ്രമിക്കുന്നത്, എന്താണ് ഇസ്ലാം പറയാൻ ശ്രമിച്ചത്, ഇസ്ലാമിൻ്റെ ചരിത്രവും അതിൻ്റെ ബീജാവാപം മുതൽ അത് വളർന്നു വന്ന സാഹചര്യങ്ങളും, ഇസ്ലാം എന്നൊരു മതം ഇന്ന് ലോകത്ത് ഏറ്റവും പ്രബലമായ മതങ്ങളിലൊന്നായി മാറാനും, ഇത്രയധികം ആളുകളത് ഉൾക്കൊള്ളാനും, സമൂഹത്തിൽ തന്നെയും വിശിഷ്യ അധിസ്ഥിതരായ ഗണിക്കപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി ദുർബലരായ ഒരുപാട് ആളുകൾ, കറുത്ത വർഗ്ഗക്കാരായ ആളുകൾ, ഇങ്ങനെയുള്ള സമൂഹത്തിൽ പലപ്പോഴും ആളുകൾ ചില വാർപ്പ് മാതൃകകളിൽ സൃഷ്ടിച്ച് മനസ്സിലാക്കുന്ന പലരും ഇസ്ലാമിലേക്ക് അഭൂതപൂർവമായി ആകർഷിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം, ഇസ്ലാം ഈ ലോകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ, വിമർശകർ ആരോപിക്കുന്നത് പോലെ ഇസ്ലാം ഒരു പ്രാകൃതമായ അപരിഷ്കൃതമായ ഒരു കാടത്തമൊക്കെ നിറഞ്ഞൊരു മതമായിരുന്നെങ്കിൽ എന്തുവരെയാണ് ആധുനിക ലോകത്തും ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഇത്രയധികം ഒഴുക്കുണ്ടാകുന്നത്? മുസ്ലിം ആകാൻ വേണ്ടി നിരവധി ആളുകൾ, സെലിബ്രിറ്റികളും അതുപോലെ തന്നെ ഇന്ന് ലിബറലിസത്തിൻ്റെയും അതുപോലെ തന്നെ ജീവിതാസ്വാദനത്തിൻ്റെയും ഒക്കെ കളിത്തൊട്ടിലുകളായി അറിയപ്പെടുന്ന, ഏതൊരു തരത്തിലുള്ള വഴിവിട്ട ജീവിതത്തിനും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള പാശ്ചാത്യ നാടുകളിൽ നിന്ന്, അല്ലെങ്കിൽ അമേരിക്കൻ നാടുകളിൽ നിന്ന് അനവധി ആളുകൾ, സെലിബ്രിറ്റികൾ, സമൂഹത്തിലെ ഇൻഫ്ലുവൻസർമാർ യൂട്യൂബിലൂടെ ഇസ്ലാമിനെതിരെയുള്ള വിഷം തുപ്പിയിരുന്ന ആളുകൾ, ഇവരൊക്കെയും ഇസ്ലാം സ്വീകരിക്കാനും മുസ്ലിമായി ജീവിക്കാനുമുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും സ്വന്തം കാഴ്ച നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാം ഇങ്ങനെ ഒരു പ്രാകൃതമാണോ? വിമർശകർ പറയുന്നത് പോലെ ഒരു ഒരു കാടത്തം നിറഞ്ഞൊരു മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ ആദ്യമായ ബാലപാഠങ്ങൾ പഠിച്ച്, പിന്നീട് ആദ്യമായി അറേബ്യയ്ക്ക് പുറത്തേക്ക് പലായനം ചെയ്ത ഒരു കൂട്ടം ആളുകളുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക കാലഘട്ടമാണ് ആ ഒരു ചരിത്ര സന്ദർഭം. അഥവാ ഇസ്ലാമിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നൊരവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വന്ന ആളുകൾ. ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യാൻ തുടങ്ങി വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങൾക്കുള്ളിൽ. ആദ്യത്തെ 3 കൊല്ലം പ്രവാചകൻ്റെ രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം ചെയ്തിരുന്നത്. പിന്നീട് പരസ്യമായി പ്രബോധനം ചെയ്യാൻ തുടങ്ങി 1-2 വർഷങ്ങൾ കഴിഞ്ഞില്ല. അതിനു മുൻപേ ആദ്യത്തെ മുസ്ലിം സമൂഹത്തിലെ ആദ്യത്തെ ആ അംഗങ്ങളായ ആളുകൾക്ക് ആ നാട് വിടേണ്ടി വന്നു. സ്വന്തം മാതാപിതാക്കൾ കെട്ടിയിട്ട് ഉപദ്രവിച്ച ആളുകളുണ്ടായിരുന്നു. സ്വന്തം കുടുംബക്കാർ, അതുവരെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ, അറേബ്യൻ സമൂഹത്തിലെ വളരെ ആഴമേറിയ ബന്ധുത്വങ്ങൾ പരിഗണിക്കാതെ സ്വന്തം അടുത്ത ബന്ധുക്കളെയും ഗോത്രത്തിലെ അംഗങ്ങളെയും ഒക്കെ നിഷ്കരുണം കൊല്ലാൻ തന്നെ തീരുമാനിച്ചുറച്ച, പീഡിപ്പിച്ചുകൊണ്ട് ശാരീരിക പീഡ നടത്തി അവരെ തിരിച്ച് പഴയ ആ ബഹുദൈവ ആരാധനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ കാരണം അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവരങ്ങനെ ഇസ്ലാമിൽ ആദ്യമായ ആളുകൾ പലായനം ചെയ്യുന്നത് എത്യോപ്യയിലേക്കാണ്. ഇന്നത്തെ എത്യോപ്യ എന്നറിയപ്പെടുന്ന അന്ന് ഹബഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ആഫ്രിക്കയിലെ രാജ്യം, ഉത്തരാഫ്രിക്കയിലെ അബിസീനിയ എന്നും അറിയപ്പെടാറുണ്ട്. അവിടെ നിന്ന് ഭരിച്ചിരുന്നത് നജ്ജാശി എന്നുള്ള രാജാവായിരുന്നു, നേഗസ് രാജാവ്. ക്രിസ്തു മതമായിരുന്നു അവിടുത്തെ ഒരു ഔദ്യോഗിക മതം. ആ രാജാവ് ക്രിസ്ത്യാനിയായിരുന്നു. ആ രാജാവിന് മുമ്പിൽ ഈ സംഘത്തിലെ, ആദ്യം പോയ ഈ പലായന സംഘത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രൻ ജാഫർ ബിൻ അബി താലിബ്, പ്രവാചകൻ്റെ പിതൃവ്യ അബൂ താലിബിൻ്റെ മകൻ കൂടിയ ജാഫർ, അദ്ദേഹം ആ രാജാവിന് മുമ്പിൽ നടത്തിയ തങ്ങളുടെ ജാഹിലിയ കാലത്തെക്കുറിച്ച്, പ്രാകൃതമായിരുന്ന, യഥാർത്ഥത്തിൽ പ്രാകൃതവും അപരിഷ്കൃതവും ഒക്കെ ആയിരുന്ന, കാടത്തം നിറഞ്ഞ തങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെയും, ഇസ്ലാം വന്നപ്പോൾ പ്രവാചകൻ നിയോഗിതനായപ്പോൾ ആ പ്രവാചകൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെയും ഒക്കെ അദ്ദേഹം ഒന്ന് വിശകലനം ചെയ്ത് ആ രാജാവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ ഒരൊറ്റ ചരിത്ര സന്ദർഭം തന്നെ എന്താണ് ഇസ്ലാം ഈ ലോകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന്, ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടമാണല്ലോ ഇത്, ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ ആളുകൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് പോലും ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഉയർന്നമായ കാഴ്ചപ്പാടുകൾ, ഉയർന്ന മൂല്യങ്ങൾ, ചിന്താഗതികൾ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിലോ 20-ാം നൂറ്റാണ്ടിൽ പോലുമോ ഒരുപക്ഷെ ചിന്തിച്ചാൽ നമുക്ക് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇസ്ലാം അന്ന് നടപ്പിലാക്കി. മനുഷ്യരുടെ ഹൃദയങ്ങളോട് ഇസ്ലാം സംവദിച്ചു. ബാഹ്യമായി തൊലിപ്പുറത്തുള്ള ചികിത്സകൾക്ക് പകരം ഇസ്ലാം മനുഷ്യൻ്റെ ആന്തരികമായി മനുഷ്യൻ്റെ ഹൃദയത്തെ തന്നെ പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ചു. അത് വിജയകരമായി നടക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മദ്യനിരോധനം ഇന്ന് ലോകത്ത് വലിയ വലിയ സാമ്രാജ്യങ്ങൾക്ക് പോലും അവരുടെ സേനയോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തരമായ മറ്റേതെങ്കിലും സംവിധാനങ്ങളോ നിയമക്കുരുക്കുകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പൗരന്മാരിൽ നിന്ന് തടഞ്ഞു നിർത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ വളരെ വിജയകരമായി പരാജയപ്പെടുന്ന സന്ദർഭങ്ങൾ നമ്മൾ കാണുമ്പോഴും, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു സമൂഹത്തെ വെറും കൽപ്പനകൾക്ക് മുമ്പിൽ മാത്രം, വെറും കൽപ്പനകൾ കൊണ്ട് ശാരീരികമായ മറ്റേതെങ്കിലും ശിക്ഷകളോ തടവറകളോ അല്ലെങ്കിൽ വലിയ പിഴകളോ സാമ്പത്തികമായ ഫൈനുകളോ ഒന്നുമില്ലാതെ തന്നെ വാചകങ്ങൾ കൊണ്ടൊരു ഒരു സമൂഹത്തെ മുഴുവൻ വരുതിയിൽ നിർത്താൻ ഇസ്ലാമിന് സാധിച്ചത് അതുകൊണ്ടാണ്. ഇസ്ലാം മനുഷ്യരുടെ രോഗങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് മനുഷ്യന് ശരിയായ പുരോഗമനത്തിലേക്ക് നയിക്കുന്ന മതമാണ്. ജഅഫർ റളിയല്ലാഹു അൻഹു അന്ന് ആ രാജാവിന് മുമ്പിൽ പറയുന്നത് ചരിത്രത്തിൽ വളരെ വ്യക്തമായും കൃത്യമായും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അയ്യുഹൽ മലിക്, അലിയോ നേഗസ് രാജാവ്, അലിയോ നജാഷി രാജാവ് എന്ന് അഭിസംബോധിച്ച അദ്ദേഹം പറയുന്നു, കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങൾ ഒരു പ്രാകൃതമായ ഒരു കാലഘട്ടത്തിൽ ഉള്ള ആളുകളായിരുന്നു, ജാഹിലിയത്തിൻ്റെ ആളുകൾ, അവിവേകവും അജ്ഞതയും നിറഞ്ഞു നിന്ന, അതിൻ്റെ അന്ധകാരം നിറഞ്ഞു നിന്ന ഒരു സമൂഹത്തിൻ്റെ ആളുകളായിരുന്നു ഞങ്ങൾ. നഅബുദുൽ അസ്നാം, എന്നിട്ട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ അദ്ദേഹം രാജാവിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളോട് എത്തിപ്പെടാൻ കാരണമായത്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, 6-ാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഉത്തരം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. പലരും ഇന്ന് ചോദിക്കാറുണ്ടല്ലോ, 6-ാം നൂറ്റാണ്ടുകാരായ ആളുകൾ, 6-ാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്ത ആളുകൾ, 7-ാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്ത ആളുകൾ, പ്രാകൃത് എന്നൊക്കെ കളിയാക്കാറുണ്ടല്ലോ. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വിമർശകരുടെ ഭാഷയിൽ പ്രാകൃതനായ ഒരു മനുഷ്യനിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്നു, നഅബുദുൽ അസ്നാം, ഞങ്ങൾ സ്രഷ്ടാവിനെ അല്ലായിരുന്നു ആരാധിച്ചിരുന്നത്, ഞങ്ങൾ സൃഷ്ടികളെയായിരുന്നു, നമ്മൾ തന്നെ ഉണ്ടാക്കിയ കല്ലുകളും മരങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ പണിതീർത്ത വിഗ്രഹങ്ങൾക്ക് മുമ്പിലാണ് ഞങ്ങൾ ആരാധനകൾ അർപ്പിച്ചിരുന്നത്. വനഅക്കുലുൽ മൈത, ഞങ്ങൾ ശവം ഭുജിക്കാൻ ഒരു മടിയുമില്ലാത്ത ജനതയായിരുന്നു, ഞങ്ങൾ ശവം കഴിക്കുമായിരുന്നു. വനഅത്തിൽ ഫവാഹിഷ്, തിന്മകളിൽ ഏർപ്പെടാൻ മ്ലേച്ഛ വൃത്തികൾ ചെയ്യാൻ നമുക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. വനഖതഉൽ അർഹാം, കുടുംബബന്ധങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ വിലയുണ്ടായിരുന്നില്ല, കുടുംബ ബന്ധങ്ങളെ നമ്മൾ ശരിയാവണ്ണം പരിഗണിച്ചിരുന്നില്ല. വനുസി ഉൽ ജിവാർ, അയൽവാസ ബന്ധം, ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകേണ്ട കുടുംബം, ബന്ധങ്ങൾ, ബന്ധുത്വങ്ങൾ, അതുപോലെ തന്നെ അയൽപ്പക്ക ബന്ധം, ഇതൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. മനുഷ്യന്മാരെ, മറ്റുള്ളവരെ അങ്ങനെ പരിഗണിക്കണം എന്നൊരു ചിന്ത നമുക്കറിയില്ലായിരുന്നു. നമ്മുടെ സമൂഹം അങ്ങനെയല്ലായിരുന്നു. വയക്കുലു മിന്ന അൽ ഖവിയു അൽ ദഈഫ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്നു ഞങ്ങളുടെ സമൂഹത്തിൽ. നല്ല പണവും അതുപോലെ തന്നെ സ്വാധീനവും പദവിയുമൊക്കെ ഉള്ള കുറേശികളിലെ വലിയ വലിയ ആളുകൾ, അവരെക്കാൾ താഴ്ന്ന ആളുകളെ, അടിമകളെ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയൊക്കെ നിന്ദരായി ഗണിച്ചിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സമ്പന്നൻ ദരിദ്രനെ തിന്നുന്ന, അല്ലെങ്കിൽ ശക്തിയുള്ളവൻ ദുർബലനെ ആക്രമിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ സമൂഹത്തിലൊരു സ്ഥിതി എന്ന് പറയുന്നത്. ഫകുന്ന അല ദാലിക്, നമ്മൾ അങ്ങനെ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹത്ത ബഅസല്ലാഹു ഇലൈന റസൂല മിന്ന, ഈ പറഞ്ഞ ഇതേ സമൂഹത്തിൽ നിന്ന് തന്നെ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അള്ളാഹു നമ്മളിലേക്കൊരു പ്രവാചകൻ നിയോഗിക്കുന്നത്. നമ്മുടെ തന്നെ സമൂഹത്തിലൊരു അംഗമാണ് അദ്ദേഹം. ഇതുവരെയും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചയാൾ, നമ്മുടെ നമുക്കെല്ലാവർക്കും നമ്മുടെ ആ സമൂഹത്തിലെ എല്ലാവർക്കും വളരെ കൃത്യമായി അറിയുന്നയാൾ, സത്യതയിലും വിശ്വസ്തതയിലും സത്യസന്ധതയിലും ജീവിത വിശുദ്ധിയിലും ഒക്കെ കൃത്യമായി എല്ലാവർക്കും എന്താണ് അദ്ദേഹം എന്ന് എല്ലാവർക്കും അറിയുന്നയാൾ. ആ നാരിഫു നസബഹു വസിദ്ഖ, അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം എന്തെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. വസിദ്ഖ, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത നമുക്കറിയാം. വ അമാനത്ത്, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും നമുക്ക് മുമ്പേ അറിയാം. വ അഫാഫ, അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും നമുക്ക് മുമ്പേ തന്നെ അറിയാം. അങ്ങനൊരു മനുഷ്യനാണ്, നമുക്കെല്ലാവർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത, എല്ലാവർക്കും സുസമ്മതനായ ഒരു മനുഷ്യനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അഭിനന്ദനത്തിന് പാത്രമായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ തന്നെയാണ് അള്ളാഹു പ്രവാചകനായി നമ്മളിലേക്ക് നിയോഗിക്കുന്നത്. ഇനി അദ്ദേഹം നമ്മൾ എന്താണ് പഠിപ്പിച്ചത്? ഫദാന ഇലല്ലാഹി ലിൻവഹിദഹു വനഅബദ, സൃഷ്ടികളെയല്ല, നമ്മൾ തന്നെ പണിതീർത്ത വിഗ്രഹങ്ങളുടെ മുന്നിലല്ല നമ്മൾ പ്രണാമം ചെയ്യേണ്ടത് എന്ന്, അവരുടെ മുമ്പിലല്ല നമ്മൾ ആരാധന അർപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. സ്രഷ്ടാവായ റബ്ബിനെ ആരാധിക്കാൻ, ഏകനായ ആ ആരാധ്യനെ മാത്രം പൂജിക്കാനും ആരാധിക്കാനും അദ്ദേഹം നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളെയും വികല ആചാരങ്ങളെയും ഒക്കെ, കല്ലുകളെയും മരങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ ആരാധിക്കുന്നത് നമ്മൾ നിർത്തി, നമ്മൾ ഏകനായ ഇവയുടെയൊക്കെ സൃഷ്ടാവായ സ്രഷ്ടാവിനെ ആരാധിക്കുന്ന ആ വിശ്വാസം നമുക്ക് അദ്ദേഹം പഠിപ്പിച്ചു. വാമറന ബിസ്ദഖിൽ ഹദീസ്, അതുമാത്രമല്ല കള്ളമല്ല, സത്യം പറയാൻ അദ്ദേഹം നമ്മളോട് പറഞ്ഞു. സത്യം പറയാൻ, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ സത്യസന്ധത പുലർത്തണം എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. വസീലത്തിൽ റഹീം, ബന്ധങ്ങൾക്ക് വിലയുണ്ട് എന്നും ബന്ധങ്ങൾ ചേർക്കണമെന്നും അത് പൊട്ടിച്ചു കളയാനുള്ളതല്ല എന്നും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. വഹുസ്നിൽ ജിവാർ, അയൽവാസിയെ പരിഗണിക്കണമെന്നും നല്ല അയൽക്കാരനാകണമെന്നും അദ്ദേഹം നമ്മളോട് പഠിപ്പിച്ചു. വൽകഫ്യാനിൽ മഹാരിമി വദ്ദിമ, അന്യായമായി അനീതിയോടുകൂടി മറ്റുള്ളവരുടെ രക്തം ചിന്തരുത് എന്ന്, ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തരുത് എന്ന്, കുടിപ്പകകളും രക്തപ്പകകളും കാത്തു സൂക്ഷിക്കരുത് എന്ന്, അന്യോന്യം സംഘടനത്തിൽ ഏർപ്പെടരുത് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. വൻഹാന അനിൽ ഫവാഹിഷ്, എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും തിന്മകളിൽ നിന്നും അദ്ദേഹം നമ്മളെ തടഞ്ഞു. വഖൗലി സൂർ, കള്ളം പറയരുത്, കള്ളസാക്ഷ്യം നിൽക്കരുത്, അനീതിക്ക് കൂട്ടു നിൽക്കരുത് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. വാക്കിലി മാലിൽ യതീം, അനാഥകളുടെ സമ്പത്ത് അവരെ സമൂഹത്തിലുണ്ട് എങ്കിൽ അവരുടെ സമ്പത്ത് അന്യായമായി ഭുജിക്കരുത് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. അനാഥകളെ ആക്രമിക്കരുത്, അവരെ പരിഗണിക്കണമെന്ന്, അവരെ വളർത്തി വലുതാക്കണമെന്ന്, അവരെ സ്വന്തം മക്കളെപ്പോലെ ഗണിച്ച് അവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. വഖദ്ഫിൽ മുഹ്സനാത്ത്, നല്ലതുപോലെ ജീവിക്കുന്ന സമൂഹത്തിൽ നല്ല പതിവ്രതകളായി വിശുദ്ധകളായി ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച്, അന്യായമായി അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തും വിധം അവരുടെ മേൽ വ്യഭിചാര ആരോപണം നടത്തരുത് എന്ന്. അതാരുടെ മേലായിരുന്നാലും അന്നത്തെ കാലത്ത് ഒരുപക്ഷെ സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്നത് ഒരു സമൂഹത്തിലൊരു പതിവായിരുന്നിരിക്കാം ജാഹിലിയ കാലത്ത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വഖദ്ഫിൽ മുഹ്സനാത്ത്, സ്ത്രീകളെക്കുറിച്ച്, നല്ല സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിക്കരുത് എന്ന്, അവരെ കുറിച്ച് ദുരാരോപണങ്ങൾ നടത്തരുത് എന്ന്, അവരുടെ അഭിമാനം പിച്ച് ചീന്തരുത് എന്ന് ഇസ്ലാം തുടക്കത്തിൽ തന്നെ അതിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ആ സമയത്ത് തന്നെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നാലിച്ചൊക്കൊരു ഒരു പ്രാകൃതമായൊരു ജീവിത രീതിയായിരുന്നു ഇസ്ലാമെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ മാറ്റം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ കഴിയുക? ഇതിൻ്റെ വക്താക്കളായ ആളുകൾക്ക് മറ്റൊരു നാട്ടിൽ ചെന്ന് എങ്ങനെയാണ് ഒരു രാജാവിനോട് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ പ്രകടമായ മാറ്റം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക? ഇതാണ് ഇന്നത്തെയും ആളുകളുടെ മുമ്പിൽ ഇസ്ലാം പ്രാകൃതമാകാനുള്ള കാരണം. ഇസ്ലാം എല്ലാ തിന്മകളെയും എതിർക്കുന്നു എന്നുള്ളതാണ്, ഇസ്ലാം മനുഷ്യനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്, ഇസ്ലാം എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്നുള്ളതാണ്, ഇസ്ലാം ഒരു മനുഷ്യനും യാതൊരു തരത്തിലുള്ള അക്രമത്തിനും അനീതിക്കും മർദ്ദനത്തിനുമുള്ള ചൂഷണങ്ങൾക്കുമുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നില്ല എന്നതാണ്, ഇസ്ലാം പെണ്ണുടലുകളെ കച്ചവടച്ചരക്കാക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ്, ഇസ്ലാം മനുഷ്യ സമൂഹത്തിന് തന്നെ അതിൻ്റെ സമൂലമായ നാശത്തിന് വകവയ്ക്കുന്ന ലഹരി പദാർത്ഥങ്ങളെ അനുവദിക്കുന്നില്ല എന്നതാണ്, വ്യഭിചാരത്തെയും അതുപോലെ തന്നെ ചൂതിനെയും പലിശയെയും സാമ്പത്തികമായി മനുഷ്യൻ്റെ സമൂഹത്തിൽ വലിയ നീചത്വങ്ങൾ ഉണ്ടാക്കുന്ന പലിശ പോലുള്ള സാമ്പത്തിക സമ്പ്രദായങ്ങളെയും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് തന്നെയാണ് വിമർശകർക്ക് മുന്നിൽ ഇസ്ലാം പ്രാകൃതമാകാനുള്ള കാരണം. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകളിൽ മുഖംമൂടി അണിഞ്ഞ ഈ പുരോഗമനത്തിൻ്റെ ലേബലൊട്ടിച്ച പല കാര്യങ്ങളും ആ പൊതി അഴിച്ചു നോക്കുമ്പോൾ പുരോഗമനം എന്ന ലേബലല്ലാതെ അതിൻ്റെ പുറത്തുള്ള പുറംമൂടിയല്ലാതെ ഉള്ളു പൊള്ളയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്, ആ ശൂന്യത അനുഭവപ്പെടുമ്പോഴാണ് ഇന്ന് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുന്നത്. ഇന്ന് മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന ഇസ്ലാം ആളുകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കാനുള്ള കാരണവും അതുതന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാമിനെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ സ്രഷ്ടാവ് സൃഷ്ടികൾക്കായി നൽകിയ ഈ വലിയ സന്ദേശത്തെ ഉൾക്കൊള്ളാനും ഒരല്പം സമയം നമ്മൾ മാറ്റിവെക്കുക തന്നെ വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത് അജ്മൽ ഫൗസാൻ ആയിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്തവരോ മുസ്ലിങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു നാം കേട്ടത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് സ്വരം.
0: നിസ്കാരപ്പായയിൽ നിൽക്കുമ്പോൾ എന്ന വരികളിലൂടെ ഇന്നത്തെ സ്വരം കേൾക്കുന്നു.

0: മാഷാല്ലാ, നമ്മൾ നല്ല ഒരു ഉഷാറായിട്ടുള്ള ഈണമാർന്നിട്ടുള്ള ഒരു സ്വരമാണ് കേട്ടിട്ടുള്ളത്. മുബീൻ പട്ടാണിയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു സ്വരത്തിൽ നമ്മോടൊപ്പം ഇതുവരെയും നമ്മൾ കേട്ടിട്ടുള്ള ഈ ഒരു പാട്ട് ആലപിച്ചിട്ടുണ്ടായിരുന്നത്.
1: ഇനി നമുക്ക് ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ കിഡ്നിയും അനുബന്ധ രോഗങ്ങളും ചെറിയ അവയവത്തിൻ്റെ വലിയ ധർമ്മങ്ങൾ എന്ന വിഷയമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം കൈകാര്യം ചെയ്യുന്നത്.
0: നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ വിനു ഗോപാൽ, അതുപോലെ തന്നെ ഡോക്ടർ PP അബ്ദുൽ മാലിക്.
1: കേട്ടുവരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. PC റേഡിയോ ആരോഗ്യ വിചാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതമോതുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് വൃക്ക അസുഖങ്ങളെക്കുറിച്ചാണ്. വൃക്ക അഥവാ കിഡ്നി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നാം ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കോഴിക്കോട് പ്രമുഖ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വിനുഗോപാലാണ്. ചെമ്മാടുള്ള കാരുണ്യ പാലിയേറ്റീവ് സെൻ്ററിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. നമുക്കറിയാം ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കിഡ്നി അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ തന്നെ ഓരോ പഞ്ചായത്തിലും എന്ന തോതിൽ ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററുകൾ വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ റീനൽ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യവുമായി പല വാട്സപ്പ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു സഹായാഭ്യർത്ഥനയുമായി പലപ്പോഴും നാം ന്യൂസുകൾ കാണും ചെയ്യാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എന്താണ് ഇത്തരം അസുഖങ്ങൾ ഈ ഒരു കാലത്ത് കൂടാനുള്ള കാരണം എന്നും അത് എങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് നാം ചർച്ചകെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറെ ആരോഗ്യചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം.
2: ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നമുക്ക് കിഡ്നിയുടെ ഒരു ബേസിക് കാര്യങ്ങൾ, അതായത് കിഡ്നി ശരീരത്തിൽ എവിടെയാണ് ഉള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്താണ് എന്നുള്ള ചർച്ചയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. കിഡ്നി വയറിനകത്താണ് എന്നുള്ളത് ഒരു ഇതെല്ലാവർക്കും അറിയാം, പക്ഷെ വയറിൻ്റെ ഏത് ഭാഗത്താണ്, എത്ര സൈസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക് നോളജ് ഒന്ന് പറയാൻ ശരിയാണ്.
3: കിഡ്നി നമ്മുടെ ദേഹത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം ചെയ്യുന്ന ഓർഗൻ അവയവമാണ് കിഡ്നി. പ്രധാനമായിട്ടും സാധാരണ ആളുകളിൽ രണ്ട് കിഡ്നിയാണ് ഉണ്ടാവുക. രണ്ട് കിഡ്നികളാണ് ഉണ്ടാവുക. രണ്ട് കിഡ്നികളും നമ്മുടെ നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ട് ഏകദേശം പുറകു ഭാഗത്താണ് കാണുക. വയറിൻ്റെ പുറകുവശത്തായി നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് കാണുക. സാധാരണ ഒരു 8 മുതൽ 10 സെന്റിമീറ്റർ വരെ അതിൻ്റെ സൈസ് ഉണ്ടാവും. പിന്നെ കിഡ്നിയിൽ നിന്ന് രണ്ട് മൂത്രം വരാനുള്ള രണ്ട് ട്യൂബുകളുണ്ട്. അത് മൂത്രസഞ്ചിയിലേക്ക് ഘടിപ്പിച്ച് മൂത്രം സാധാരണയായി യൂറിത്ര വഴി പുറത്തേക്ക് പോകുന്നതാണ്.
2: പിന്നെ അപ്പൊ ഏകദേശം ഒരാളുടെ ഒരു കൈ മുഷ്ടി ചുരുട്ടിയാൽ ഉള്ള ഒരു സൈസ് ഒരാളുടെ കിഡ്നിക്ക് ഉണ്ടാവും എന്ന് ഏകദേശം നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു കിഡ്നിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം.
3: നമ്മുടെ ദേഹത്തില് ഡേ ടു ഡേ ആയിട്ട് സ്ഥിരമായിട്ട് ഒരുപാട് മെറ്റബോളിസം, അതായത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: അതിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ,
3: അതിന്റെ ഫലമായിട്ട് ഒരുപാട് വേസ്റ്റ് പ്രൊഡക്ട്സ് നമ്മുടെ ദേഹത്തുണ്ടാകുന്നു. അതായത് ആസിഡ്, നമ്മുടെ കുറെ ക്രിയാറ്റിൻ, യൂറിയ, അങ്ങനെ ദേഹത്ത് ഒരുപാട് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റുകളെ റിമൂവ് ചെയ്യാണ് കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം തന്നെ. അത് അല്ലാതെ കിഡ്നിക്ക് കുറെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ, നമ്മുടെ രക്താണുക്കൾ ഉണ്ടാക്കാനുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കിഡ്നി സഹായിക്കുന്നുണ്ട്. ദേഹത്തിലെ ആസിഡിന്റെ ലെവല് നിലനിർത്താൻ, സന്തുലനാവസ്ഥ നിലനിർത്താൻ കിഡ്നി സഹായിക്കുന്നു.
2: ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് രക്തത്തിലെ ശുചീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
3: രക്തത്തിലെ ശുചീകരണവും അതുപോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് കിഡ്നിയാണ്. അതായത് നമ്മൾ ടെക്നിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ പ്രഷർ നാട്രിയോറിസിസ് എന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് രക്തസമ്മർദ്ദം, അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്.
2: രക്തസമ്മർദ്ദം
3: നിയന്ത്രിക്കുന്നതിൽ കിഡ്നി നോർമലായി, രക്തസമ്മർദ്ദം നോർമലായി നിയന്ത്രിക്കലും കിഡ്നിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്.
2: ഓക്കെ, മറ്റൊന്ന് രക്തം ഉണ്ടാകാനുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്, പിന്നെ ആസിഡ് ബേസ് ബാലൻസ് കീപ്പ് ചെയ്യാൻ. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ തന്നെയാണ്. ഒരു ശരീരത്തിന്റെ, ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു അവയം തന്നെയാണ് കിഡ്നി.
3: അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ വ്യതിയാനങ്ങൾ, ഈ ആസിഡ് ബേസ് ബാലൻസിലൊക്കെ ഉണ്ടാകുന്ന വളരെ ചെറിയ വ്യതിയാനങ്ങൾ പോലും നമ്മുടെ ജീവന് തന്നെ ഹാനികരമാവുന്ന ലെവലിലേക്ക് മാറുകയും ചെയ്യുന്നു.
2: ഓക്കെ, ഇന്ന് കിഡ്നി അസുഖങ്ങൾ വളരെ ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് വളരെയധികം കൂടി വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ ഇന്ന് നമുക്ക്
3: കിഡ്നി അസുഖങ്ങൾ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഓവർ ഒരു ലാസ്റ്റ് 20 വർഷം 2 ഡെക്കേഡ് കൂടി വളരെയധികം ക്രമാതീതമായി കൂടി വരികയാണ് ചെയ്യുന്നത്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിൻ്റെ കാരണം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ പണ്ടത്തെക്കാട്ടും സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതുണ്ട്, രണ്ടാമത്തെ കാര്യം. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 60 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളിൽ ഏകദേശം 30% അധികം, 30 മുതൽ 33% ഈ വൃക്ക രോഗികളായിട്ട് നമ്മൾ പറയുന്നത്. 60 വയസ്സിൻ്റെ മുകളിൽ, 60 വയസ്സ് താഴെയാണെങ്കിൽ ഏകദേശം 12%. ഇപ്പം ഈ എല്ലാ രോഗികളെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 75% അമിത രക്തസമ്മർദ്ദവും നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് എല്ലാ സ്ഥലങ്ങളിലും വേൾഡ് ഓവർ ആവട്ടെ, ഏഷ്യയിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, കേരളത്തിലാവട്ടെ, മലബാറിലാവട്ടെ, പ്രമേഹ അമിത കൺട്രോൾ ചെയ്യാത്ത പ്രമേഹവും രക്താതിമർദ്ദവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥായിയായ വൃക്കസ്തംഭനത്തിൻ്റെ കാരണം.
2: ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായി ജീവിതശൈലി തന്നെയാണ് ഇതിൻ്റെ
3: ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതലായി കാണിക്കുന്നത്. പിന്നെ വേറെ പുതിയതായിട്ട് വരുന്ന കാരണമറിയാത്ത അനവധി കിഡ്നി അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചൂട് കൂടുതലുള്ള ഏരിയകൾ, പണ്ട് മിഡിൽ ഈസ്റ്റ് മാറ്റ സ്ഥലങ്ങളിലായിരുന്നു കൂടുതൽ കണ്ടിരുന്നത്. അതിന് CKDU എന്ന് പറയും, അൺനോൺ, നമുക്കറിയാത്ത കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ കിഡ്നി അസുഖങ്ങൾ നമ്മുടെ നാട്ടിലും കൂടുതലായി വരുന്നത് കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ മിക്കവാറും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അവർക്ക് രക്താതിമർദ്ദമുണ്ടാവും, കിഡ്നി ചുരുങ്ങിയിരിക്കും, കാലിൽ നീര് കാണണമെന്നില്ല, കിഡ്നിയുടെ പ്രവർത്തനം ഏകദേശം ഒരു 30-40% ഉണ്ടാവുള്ളൂ. വളരെയധികം പുറത്തോട്ട് കാണിക്കാതെ വളരെ മാസ്ക് ചെയ്ത് പെട്ടെന്ന് ഒരു അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഇത് കുറേ മുമ്പേ തന്നെ തുടങ്ങിയ ഒരു അസുഖമാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പുറം പ്രദേശത്ത് ഒരുപാട് ചൂടും വേർപ്പും ഒക്കെ ഉള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളിലാണ് ഇത് വളരെ കൂടുതലായി കാണുന്നത്.
2: അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണം എന്ന് പറയുന്നത് ഈ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് സർ പറഞ്ഞത് രക്താതി സമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ്. അത് ഹൈപ്പർ ടെൻഷൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാവുമോ, അതോ വർഷങ്ങളുടെ ഹൈപ്പർ ടെൻഷൻ കാരണം ഉണ്ടാകുന്നതാണോ, അതിൻ്റെ നിയന്ത്രണം എങ്ങനെയാണ്, എത്രമാത്രം നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചുരുക്കി
3: പറയാം. അതായത് രക്തസമ്മർദ്ദം, അമിത രക്തസമ്മർദ്ദം അപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് അസുഖമായി കണക്കാക്കുന്നത്. അത് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പ്രകാരം 130-180 മോളിൽ അമിത രക്തസമ്മർദ്ദമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ കൊല്ലം കഴിയുന്തോറും രക്തസമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ 30 വയസ്സുള്ള ഒരാളിൽ 30 വയസ്സുള്ള 100 പേരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 25% ആളുകൾക്ക് അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും. നിങ്ങൾ 70 വയസ്സുള്ള 100 പേരെ എടുക്കുകയാണെങ്കിൽ 75% ആളുകൾക്കും അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും. വയസ്സ് ചെല്ലുന്തോറും ഇത് വളരെയധികം കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ രക്തസമ്മർദ്ദത്തിൻ്റെ, അമിത രക്തസമ്മർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് സാധാരണ വളരെ കൂടുതൽ രക്തസമ്മർദ്ദം ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല രോഗികളെയും കാണുന്നത് ആദ്യമായിട്ട് നോക്കുമ്പോൾ 190-100 പ്രഷർ ഉണ്ടാവും. രോഗി ചോദിക്കും, അയ്യോ സാറേ എനിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ ചോദിക്കും. അതിൻ്റെ മെയിൻ കാരണം തന്നെ ഈ വളരെ കൂടുതലുള്ള രക്തസമ്മർദ്ദം മെല്ലെ മെല്ലെ കൂടി ആ സ്റ്റേറ്റിൽ എത്തിയതാണ്. അപ്പം രോഗി അതിനോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. പൊരുത്തപ്പെടുമ്പോൾ അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട അവയവങ്ങളായ ഹാർട്ട്, കിഡ്നി, ബാക്കി രക്തക്കുഴലുകൾ ഇതൊക്കെ ചുരുങ്ങി തുടങ്ങും. ഇതിനൊക്കെ ഡാമേജ് ഉണ്ടായി തുടങ്ങുകയും ചെയ്യും. അപ്പം രക്തസമ്മർദ്ദം അതേമാതിരി തന്നെ വളരെ നേരത്തെ കണ്ടുപിടിക്കുന്ന രക്തസമ്മർദ്ദം കിഡ്നി അസുഖങ്ങളുടെ ലക്ഷണങ്ങളും ആവാം. അതായത് നമ്മൾ 20 വയസ്സ് താഴെ കാണുന്ന രക്തസമ്മർദ്ദം, അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിൽ ആദ്യമായിട്ട് വരുന്ന രക്തസമ്മർദ്ദം. ഇടയ്ക്കിടയ്ക്ക് ഈ രക്തസമ്മർദ്ദം ആദ്യമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടലോട് കൂടിയുള്ള ഒരു ബുദ്ധിമുട്ട് വരിക, പിന്നെ നമുക്ക് രക്തസമ്മർദ്ദം സ്ട്രോക്കിൻ്റെ ഒപ്പം കണ്ടുപിടിക്കുക, ഇത്തരത്തിലുള്ള രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് കിഡ്നി അസുഖങ്ങളുടെ ലക്ഷണങ്ങളും ആയിട്ട് രക്തസമ്മർദ്ദം പ്രസന്റ് ചെയ്യാം.
2: ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലാവും. അമിത രക്തസമ്മർദ്ദം കാരണം കിഡ്നി അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യും, കിഡ്നീന്റെ അസുഖം കാരണം അമിത രക്തസമ്മർദ്ദം,
3: കിഡ്നി അസുഖം കൊണ്ടും രക്തസമ്മർദ്ദം കൂടാം, അതേമാതിരി തന്നെ അമിത രക്തസമ്മർദ്ദം കൊണ്ടും കിഡ്നി അസുഖങ്ങൾ വരാം. ഒരു മാസം നമ്മുടെ രക്തസമ്മർദ്ദം വളരെ പെട്ടെന്ന് നിയന്ത്രണ വിധേയമല്ലാതെ നിൽക്കുകയാണെങ്കിൽ തന്നെ കിഡ്നിയുടെ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
2: ഈ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ അസുഖങ്ങളും ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ കൂടുതൽ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ, കൂടുതൽ ഇളം പ്രായത്തിൽ തന്നെ രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ കാണുന്നതായിട്ട് റിപ്പോർട്ട് കാണാറുണ്ട്. അതിന്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം?
3: സാധാരണ നമ്മൾ 30 വയസ്സിന്റെ മുകളിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ സാധാരണ രക്തസമ്മർദ്ദം, അമിത രക്തസമ്മർദ്ദം, അതായത് ഇഡിയോപതിക് ഹൈപ്പർ ടെൻഷൻ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ ആ ഏജ് കുറച്ച് 20 ലേക്കാക്കി. ഇനി കുറച്ച് കഴിഞ്ഞാൽ 15 ഓ 10 ഓ ആയിക്കൊണ്ടിരിക്കാം. കാരണം വെച്ചാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിൻ്റെ അതേ സ്പീഡിൽ തന്നെ ഈ തരത്തിലുള്ള എല്ലാ അസുഖങ്ങളും കൂടുന്നുണ്ട്. പണ്ട് ചെറുപ്പക്കാർ 25 വയസ്സുള്ള ആള് ഒരു നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ അസുഖമാണെന്ന് ആരും പറയില്ല. ഇപ്പൊ അതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേ പറഞ്ഞമാതിരി തന്നെ രക്തസമ്മർദ്ദം വളരെ ചെറിയ ഏജിൽ തന്നെ തുടങ്ങുന്നുണ്ട്.
2: ജീവിതശൈലി
3: രോഗങ്ങൾ, വളരെ തടിയുള്ള കുട്ടികൾ, ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലവരെയും നമ്മുടെ രക്തസമ്മർദ്ദം നോക്കാൻ മടിയുള്ളതാണ്. ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് അവന് പ്രഷർ ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ തന്നെ വിചാരിക്കും, ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് വിചാരിക്കുക, കുട്ടികളല്ല കുഴപ്പമില്ല. പക്ഷെ അവരൊക്കെയാണ് ഭാവിയിലേക്ക് ഒരു വലിയൊരു തോതിൽ ഈ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ള ആളുകൾ.
2: അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത്. അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: ഹൈപ്പർ ടെൻഷന്റെ ഏർലി സ്റ്റേജിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് 140-90 താഴെ കിടക്കുന്ന ഒരു ഒരു ആള് വരികയാണ്, അപ്പൊ തന്നെ നമ്മൾ അയാളുടെ മറ്റ് അവയവങ്ങൾ കേടുവന്നിട്ടുണ്ടോ എന്ന്
2: നോക്കും.
3: അതായത് ഹാർട്ടിന്റെ വ്യത്യാസങ്ങൾ, കിഡ്നിയിലൂടെ പ്രോട്ടീൻ്റെ ലീക്ക്, അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇതൊന്നും എഫക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ ജീവിത ശൈലി കാര്യങ്ങൾ പറഞ്ഞ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മുതൽ 6 മാസം കൊണ്ട് നമ്മളെ പ്രഷറെല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുമോ എന്ന് നോക്കും. പക്ഷെ അവർക്ക് ആദ്യം തന്നെ മറ്റവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ജീവിതശൈലി വ്യത്യാസങ്ങൾക്കൊപ്പം തന്നെ മരുന്നും ചികിത്സയ്ക്ക് ഉപയോഗിക്കണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രഷറിന്റെ മരുന്ന് കഴിക്കുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ മിക്കവാറും രോഗികൾ മരുന്ന് നിർത്തും. ഇപ്പൊ പ്രഷർ ഇല്ല, അതുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് പറയും. അതിൽ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാല് ബാക്കി നമ്മൾ അസ്വസ്ഥതയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി സമയങ്ങളൊക്കെ പ്രഷർ ഉയർന്നു നിൽക്കുകയും ഈ ഉയർന്ന പ്രഷർ നേരെ കിഡ്നിയിലേക്ക് ചെല്ലുകയും കിഡ്നീനെ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അത് വളരെ മെല്ലെ ഡാമേജ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വളരെ നമ്മളൊന്നും അറിയില്ല. ഒരു ഒരു വാതിൽ ചെതില് പിടിക്കുന്ന മാതിരി ഇരിക്കും. വാതിൽ കണ്ടാൽ നല്ല ഭംഗി ഉണ്ടാവും, പുറത്ത് നല്ല പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടാവും, ഒന്ന് പിടിക്കുമ്പോൾ ഒന്നായിട്ട് പൊടിഞ്ഞു വീഴും. അപ്പൊ അതേമാതിരിയാണ്
2: പിടിക്കണവരെ
3: നല്ല ഭംഗി ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. പിന്നെ മരുന്ന് സ്ഥിരമായി കഴിക്കുക എന്നത് പറയുന്നത് തന്നെ കിഡ്നി അസുഖങ്ങൾക്ക് കാരണമാവും എന്ന് ഉള്ളൊരു മിഥ്യാധാരണ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിലും സോഷ്യൽ മീഡിയയും വളരെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ കൂടുന്നുണ്ട്.
2: ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാല് അത് കാരണം കിഡ്നി
3: രക്തസമ്മർദ്ദത്തിന് കഴിക്കുന്ന മരുന്നോ ഷുഗറിന് കഴിക്കുന്ന മരുന്നോ കൊണ്ട് കിഡ്നി ഡാമേജ് ആവുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും കഴിക്കുന്നില്ല.
2: അങ്ങനെ
3: വളരെ നമ്മൾ 10 പേരെ കണ്ട 8 പേരും ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പൊ തന്നെ അറിയാം നമ്മൾ എഴുതി കൊടുത്താലും മരുന്ന് കഴിക്കാനുള്ള പ്രവണത എല്ലാവരിലും കുറവാണ്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗങ്ങളിൽ കിഡ്നി അസുഖം ക്രമാതീതമായിട്ട് കൂടുന്നത്. നേരാവണ്ണം ചികിത്സ കണ്ടുപിടിച്ചിട്ടും ചികിത്സ എടുക്കാത്ത വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ കണ്ടുപിടിക്കാത്ത ആൾക്കാരെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തുമ്പിടിയും കിട്ടില്ല.
2: അടുത്ത റിസ്ക് ഫാക്ടർ പറഞ്ഞത് ഡയബറ്റീസ് ആണ്. ഡയബറ്റീസിനെ കുറിച്ച് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ തന്നെ പല തവണ പല കൺസൾട്ടൻസും പല രീതിയിലും വിശദീകരിച്ചിട്ടുണ്ട്. ഹാർട്ട് ഡിസീസിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഡയബറ്റീസ് മാത്രമായിട്ട് പല തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് വേൾഡ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളത് മലബാറിലാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി ഒന്നുകൂടി ഒരു അവയർനെസ്
3: ചിലപ്പോ ലാസ്റ്റ് ഒരു 10-15 കൊല്ലമായിട്ട് നമ്മള് രോഗികളെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രമേഹമുള്ള രോഗികളെ കാണുന്ന ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചാല് പ്രമേഹമുണ്ട് എന്നല്ലാതെ അത് കൺട്രോൾ ചെയ്യണം എന്ന് ആർക്കും ഒരു ഒരു താല്പര്യക്കുറവ്, അതല്ലേ അവയർനെസ് ഇല്ല. അവര് പറഞ്ഞ ഡോക്ടറെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം എന്നാണ് അവർ ചോദിക്കുന്നത്. മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, മരുന്ന് കഴിച്ച് ഷുഗർ കൺട്രോൾ ആവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കിഡ്നി അസുഖങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യത വരുള്ളൂ. അപ്പോൾ പ്രമേഹം റെഗുലറായിട്ട് ചെക്ക് ചെയ്യണമെന്നും അത് കൺട്രോൾ ചെയ്യണമെന്നും എല്ലാ 3 മാസവും നമ്മൾ HbA1c ടെസ്റ്റുകൾ ചെയ്ത് അത് നോർമൽ ലെവലിൽ 7 ഏകദേശം 7 ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള അറിവ് ചെറിയ കുട്ടികളിൽ ലെവലിൽ പോലും നമ്മൾ ഉണ്ടാക്കിയെടുത്താലേ ഈ പ്രമേഹം കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രമേഹം കൊണ്ട് ഒരു രോഗി, പ്രമേഹ രോഗി ഒരു 35-40 പണ്ടാണെങ്കിൽ 50 വയസ്സ് കാണുന്നത് ഇപ്പോൾ 25-30 വയസ്സിൽ കാണാൻ തുടങ്ങി. ആ 30 വയസ്സ് കാണുന്ന പ്രമേഹ രോഗി എന്തായാലും 35 വയസ്സ് 38 വയസ്സാകുമ്പോഴേക്ക് കിഡ്നീനെ ബാധിച്ചിട്ടുണ്ടാവും. ഒരു 45 വയസ്സ് അയാളുടെ ഏറ്റവും നല്ലൊരു സമയത്തുമ്പോഴേക്ക് അയാൾ എന്തായി, അയാൾ ഏകദേശം ഡയാലിസിസിലെത്തി. മിക്കവാറും ഒരു 1-2 കൊല്ലം കൊണ്ട് അയാളുടെ ഹാർട്ടിന് കേടായ 5+. അപ്പോൾ ഒരു പ്രമേഹം നിയന്ത്രിക്കുന്നത് വഴി ഒരു മൊത്തം ഒരു ഫാമിലി ആണ് ബേസിക്കലി രക്ഷപ്പെടുന്നത്.
2: തീർച്ചയായിട്ടും. അപ്പോഴും അടുത്ത ഒരു ആക്ഷേപം കേൾക്കാറുള്ളത് പ്രമേഹം മുൻകാലങ്ങളിൽ മൂത്രത്തിലെ പ്രമേഹം നോക്കി അതിൻ്റെ കളർ നോക്കിയാണ് പ്രമേഹം നിർണയിച്ചിരുന്നത്. പിന്നീട് അത് രക്തത്തിലെ ടെസ്റ്റ് ചെയ്യലായി. ആദ്യം 200 മില്ലിൻ്റെ മുകളിൽ ഷുഗറുള്ള ആളുകൾക്ക് മരുന്ന് കൊടുത്തിരുന്നുള്ളൂ. പിന്നീട് കട്ട് ഓഫ് 150 ആക്കി, പിന്നെ 126 ആക്കി, 110 ആക്കി. അതൊക്കെ മരുന്ന് രോഗികൾക്ക് കൂടുതൽ മരുന്ന് വിറ്റഴിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്?
3: അതിന് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ ഈ എല്ലാ മരുന്നുകളുടെയും ടാർജറ്റ് കുറയ്ക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ 10 കൊല്ലം 8 കൊല്ലമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്റർനാഷണലി വേൾഡ് ഓവർ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ ചെറിയ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, അതായത് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. അതായത് കിഡ്നീനെ എഫക്റ്റ് ചെയ്യുക, കണ്ണിനെ എഫക്റ്റ് ചെയ്യുക, കാലിൽ തരിപ്പ്, ഈ ഞരമ്പിനെ എഫക്റ്റ് ചെയ്യുക, ഇത്രയും സാധനങ്ങൾ, എല്ലാ കോംപ്ലിക്കേഷൻസും ബ്ലഡ് ഷുഗർ വളരെ ഇൻറ്റൻസീവ്ലി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ 126 താഴെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും വന്നവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവും എന്ന് ഒരു നിസ്സംശയമായിട്ട് പ്രൂവ് ചെയ്തതാണ്. അതാണ് ഈ മെയിൻലി ഇതിന്റെ കട്ട് ഓഫ് താഴത്തേക്ക് വരാൻ കാരണം.
2: അപ്പോൾ അത് കൂടുതൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം ആയിട്ട്
3: നമുക്ക് മെയിൻ ഇതിന്റെ എല്ലാത്തിന്റെ ഉദ്ദേശം എന്താ വെച്ചാല്, നമ്മളിപ്പോ 100 രൂപ കൊടുത്തിട്ട് ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യണോ, 50,000 ഉറുപ്പ്യ കൊടുത്തിട്ട് കിഡ്നി ഫെയിലിയർ ട്രീറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയും 100 ഉറുപ്പ്യ കൊടുത്തിട്ട്. ആ കൺസെപ്റ്റാണ് നമുക്ക് വരാത്തത്. നമ്മളിപ്പോ ചിലപ്പോ പലപ്പോഴും നമ്മൾ പല ട്രീറ്റ്മെന്റ് എടുക്കുന്ന പല ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടാവാം. അപ്പൊ അതുകൊണ്ട് അതിന് ചെലവില്ലാന്നില്ല. അപ്പോ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് മാത്രമുണ്ട്. അത് ഓരോരോ വീട്ടിലെയും ആളുകളെ ചെന്ന് പഠിപ്പിക്കുക എന്നല്ലാതെ ഇതിനൊരു പ്രതിവിധി പലപ്പോഴും നമ്മൾ പല ക്ലാസ്സുകൾ പല സ്ഥലത്തൊക്കെ നടത്തിക്കഴിഞ്ഞാലും പിന്നെ കഴിഞ്ഞ് അതേ പേഷ്യൻ്റ് തന്നെ പിന്നെ വരുമ്പോൾ ഷുഗർ ഇന്നലെ 400 ആയപ്പോൾ ഞാൻ ഒരു ഇൻസുലിൻ എടുത്തു, ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് നോക്കാം, അപ്പം 400 എത്തുമ്പോൾ എടുത്താൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ അറിവില്ലായ്മയും പിന്നെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും വഴി ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ട്.
2: തീർച്ചയായിട്ടും. പി സി റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കാൻ എങ്ങനെയെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ 100 രൂപക്ക് മരുന്ന് കുടിക്കുന്ന അവസ്ഥ പോലും ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ മാർഗമുണ്ടോ എന്നുള്ളതാണ് പി സി റേഡിയോ അന്വേഷിക്കുന്നത്.
3: നമുക്കെന്താ വെച്ചാല് പ്രമേഹത്തിന്റെ പ്രത്യേകത, ഒരു വീട്ടില് അച്ഛന് പ്രമേഹം അല്ലെ അമ്മയ്ക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത 15%.
2: അതെ,
3: അച്ഛനും അമ്മയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 35% നിങ്ങൾക്ക് 65% മാത്രമേ ഉള്ളൂ നിങ്ങളിന്ന് രക്ഷപ്പെടാൻ. പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ മോശമായ ഭക്ഷണ രീതികളൊക്കെ ആയിട്ട് ഒരുവിധ ആൾക്കാർ ഇപ്പൊ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികളൊക്കെ ആയി പോയാൽ നിങ്ങൾ മിക്കവാറും ഒരു 70% ചാടും. അതിന് കണക്കില്ല ഞാൻ പറയാണ്. അപ്പൊ നമ്മള് ഓൾറെഡി വീട്ടിൽ നമ്മൾ ഡയബറ്റീസ് റിസ്ക് ഉണ്ട്, നമ്മള് തടിയുള്ള ആളാണ്, ഇത്തരത്തിലുള്ള ആൾക്കാരാകുമ്പോൾ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് അസുഖം വരുന്നുണ്ടോ നോക്കാം. എല്ലാ 3 മാസം ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികള്,

0: അപ്പോൾ ജീവിതശൈലിയിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും നാം വരുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ ഈ ഒരു സാഹചര്യത്തിൽ അത് കൂടുതൽ പുതുതലമുറ പ്രത്യേകിച്ചും അത് മുഖവിലക്കെടുക്കണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് തൻ്റെ തിരക്കിട്ട ഷെഡ്യൂളിനിടയിൽ കുറച്ച് സമയം പി സി റേഡിയോയ്ക്ക് വേണ്ടി ശ്രോതാക്കളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായ ഡോക്ടർ വിനുഗോപാലിന് ഹൃദ്യമായി നന്ദിയിരിക്കുകയാണ്. തുടർ എപ്പിസോഡിൽ ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രമിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം പ്രോഗ്രാമായിരുന്നു. കിഡ്നിയും അനുബന്ധ രോഗങ്ങളും ചെറിയ അവയവത്തിൻ്റെ വലിയ ധർമ്മങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ വിനു ഗോപാലും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ പി പി അബ്ദുൽ മാലിക്കുമാണ് നമ്മോടൊപ്പം ചേർന്നത്.
2: അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാമിലേക്കാണ്. ദീനിൽ ഉറച്ചു നിൽക്കുവാൻ
1: നമ്മോടൊപ്പം അമീൻ പാദാരി ചേരുന്നു, കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം എപ്പോഴും നല്ലതായ കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനും ഏറെ പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ദീനിൽ നിന്ന് മാറിപ്പോകുന്ന അല്ലെങ്കിൽ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മളിൽ നിന്ന് കടന്നു പോകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മളിൽ നിന്നത് സംഭവിച്ചു പോയിട്ടുണ്ടാകും. എന്നാൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗത്തിൽ നിന്ന് വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ദീനിനെ പോലും നഷ്ടപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. എന്നാൽ അത്തരത്തിൽ ഒരു സമയത്ത് നമ്മുടെ സ്വർഗം ലഭിക്കുവാനും അതേപോലെ നമ്മുടെ ദീനിനെ മുറുകെ പിടിക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ മുസജ്ജിഫൽ ഖുലൂബ് സജ്ജിഫ് ഖുലൂബന അലാ തഅതിക്. ഒരിക്കൽ കൂടി, അല്ലാഹുമ്മ മുസജ്ജിഫൽ ഖുലൂബ് സജ്ജിഫ് ഖുലൂബന അലാ തഅതിക്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ, നീ എൻ്റെ ഹൃദയത്തെ നിനക്കുള്ള അനുസരണത്തിൽ ഉറപ്പിക്കണമേ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അല്ലാഹുമ്മ മുസജ്ജിഫൽ ഖുലൂബ് സജ്ജിഫ് ഖുലൂബന അലാ ദീനിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാനും സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാനും നമ്മെല്ലാവരെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാഅല്ലാ, നാം ഇതുവരെ കേട്ടിട്ടുള്ളത് പ്രാർത്ഥനാ പഠനം, ദീനിൽ ഉറച്ചു നിൽക്കുവാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇതുവരെ നമ്മളോട് സംസാരിച്ചത് അമീൻ പാദാരി.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് കുട്ടികളുടെ പ്രോഗ്രാമായ പൂമരത്തണലിൽ എന്ന പരിപാടിയിലേക്കാണ്. ഇന്നത്തെ പൂമരത്തണലിൽ കാരുണ്യവാനായ അള്ളാഹു എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ.
2: നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സുബൈർ സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله പ്രിയമുള്ള الله സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ പൂമരത്തണിൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പല സന്ദർഭങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് നല്ല കുറേ ഗാനങ്ങളും കവിതകളും കഥകളുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. പലപ്പോഴും സിനിമയുടെയും അതുപോലെയുള്ള മ്യൂസിക്കിൻ്റെയും ഒക്കെ അതിപ്രസരം കാരണം കൊണ്ട് കേവലം ചില ശബ്ദങ്ങളും ഒച്ചപ്പാടുകളും മാത്രമാണ് നമ്മുടെ കുട്ടികളൊക്കെ കേൾക്കാറുള്ളത്. അതിനപ്പുറത്ത് നല്ല ആശയങ്ങളും ചിന്തകളും നന്മകളും നിറഞ്ഞ ഒട്ടനേകം കലകൾ നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത്. ഇന്നൊരു പാട്ടിലൂടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. എല്ലാവരും ഈ പാട്ടൊന്ന് ആദ്യം ശ്രദ്ധിക്കുക, എല്ലാവരും കേട്ടു പരിചയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന ഒരു പാട്ട്.

രണ്ടു വരിയാണ് ഞാൻ ആകെ പാടിയുള്ളൂ. പക്ഷെ ആ പാട്ടിനിടയിൽ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് പല പേരുകൾ നമ്മൾ വിളിച്ചു. നമ്മൾ മുമ്പ് പഠിച്ച റബ്ബ് എന്ന് നമ്മൾ വിളിക്കേണ്ടായി. റഹ്മാൻ, റഹീം, ഗഫൂർ, റസാഖ്, ഇങ്ങനെ പല പേരുകൾ ആ ഒരു പാട്ടിലൂടെ തന്നെ വരികയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകളിലൂടെ അള്ളാഹുവിനെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് എത്രമാത്രം സ്നേഹവും കാരുണ്യവും കാണിക്കുന്നു എന്നറിയാൻ സൂറത്തുൽ ഫാത്തിഹ തന്നെ നമ്മൾ നോക്കി. ആദ്യം നമ്മൾ ഔദു ഓതി ബിസ്മി ഓതുമ്പോൾ തന്നെ പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഒന്ന് രണ്ട് ആയത്ത് കഴിയുന്നതോടെ ഫാത്തിഹയിൽ തന്നെ അർറഹ്മാനി റഹീം വീണ്ടും നമ്മളോട് ഒന്നുകൂടിയും പറയുന്നു, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു. ഓരോ സൂറത്തുകൾ ഓതുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു. അപ്പൊ നമ്മളെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കാൻ അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണ തരുന്നവനാണ്, അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ ഉടമയാണ്. അതവൻ്റെ പേരിൽ തന്നെയും ഇരിക്കുന്നു, അള്ളാഹുവിൻ്റെ പേരിൽ റഹ്മാൻ റഹീം. ഈ റഹ്മാൻ എന്ന് നമ്മൾ പറയാൻ കാരണം അള്ളാഹു എല്ലാവരോടും കരുണ കാണിക്കും. അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനോട് പോലും, ലോകത്ത് ഒരു ഇലാഹില്ല, ദൈവമില്ല എന്ന് പറയുന്ന ആളോട് പോലും അള്ളാഹു ചില സന്ദർഭങ്ങളിൽ കാരുണ്യം കാണിക്കും. ഈ ലോകത്തെ മുഴുവൻ ജീവികളോടും അള്ളാഹു കാരുണ്യം കാണിക്കും. അത് റഹ്മാൻ. എന്നാൽ റഹീം എന്ന് പറഞ്ഞാലോ, നല്ലവരായ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ സ്വർഗാവകാശികളായ ആളുകളോട് മാത്രം കാണിക്കുന്ന പ്രത്യേക കാരുണ്യം, അതിനാണ് റഹീം. അല്ല പറയണേ, വക്കാന ബിൽ മുഅ്മിനീന റഹീമാ, വക്കാന ബിൽ മുഅ്മിനീന റഹീമാ. അല്ലാഹു മുഅ്മിനീങ്ങളോട് പ്രത്യേകം ഒരു റഹീമായവനാണ്. ഖുർആനിൽ 114 സ്ഥലത്താണ് അർറഹീം എന്ന് വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ 114 സൂറത്തുണ്ട്, അതേപോലെ 114 സ്ഥലത്ത് അർറഹീം എന്ന നാമം. അത് ബിസ്മി കൂട്ടില്ല കേട്ടോ, ബിസ്മി കൂട്ടുകയാണെങ്കിൽ അതിനേക്കാളപ്പുറത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയെത്ര കാരുണ്യമാണ് മനുഷ്യരോട് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, പല പേരുകളും പലതിനോടും ചേർത്താ പറയാ. റബ്ബിർ റഹീം, റഹ്മാനിർ റഹീം, ഗഫൂറുർ റഹീം, തവ്വാബുർ റഹീം, അങ്ങനെ ഓരോന്നും പറയും. പക്ഷെ ആ ഒരു പേരുകൾക്കൊക്കെ ഓരോ അർത്ഥമുണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കണം. എല്ലാതും ഒരുപോലെയല്ല. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ച് നന്നായി ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ കൊടുക്കുന്ന 99 കാരുണ്യം. അള്ളാഹുവേ, ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, 99 ഭാഗം നിറഞ്ഞ കാരുണ്യം. ഇവിടെ ദുനിയാവിൽ നമുക്കാകെ ലഭിച്ചിരിക്കുന്നത് 1% അല്ലെങ്കിൽ 1% മാത്രമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ. അതിന് എത്ര ധാരാളമായി പുഴകളും അരുവികളും വലിയ വലിയ അനുഗ്രഹങ്ങളും പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും വീടും സൗകര്യം എല്ലാം അടങ്ങുന്നതൊക്കെ ഒരു ഭാഗത്തിൽ പെട്ടു. ബാക്കി 99 ഭാഗം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 100-ൽ 99 സ്വർഗത്തിൽ റഹീം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം സ്വർഗത്തിലാ കൊടുക്കുക. സൂറത്തു തൗബ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്, തൗബയെപ്പറ്റി പറയുന്ന ആയത്ത്. അതിൽ 99 ആയത്തിൽ സയുദ്ഖിലുഹുമുല്ലാഹു ഫീ റഹ്മതി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, സയുദ്ഖിലുഹുമുല്ലാഹു ഫീ റഹ്മതി, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ അവൻ പ്രവേശിപ്പിക്കുന്നതായിരിക്കും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ് കരുണാനിധിയുമാണ്.
അള്ളാഹൻ്റെ കാരുണ്യമാണത്. അള്ളാഹ് പാപം പുറത്തു വരും, അള്ളാഹ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതൊക്കെ വിശാലമായ ഒരു കാരുണ്യമാണ്. അത് എല്ലാവരോടും അങ്ങനെ കൊടുത്തോളണമെന്നില്ല. അതാണ് പ്രത്യേകത. ഈ റഹീം എന്ന പേരിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആ സ്വർഗീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ സക്കാത്ത് കൊടുക്കുക, നമസ്കരിക്കുക, തഖ്‌വ കാണിക്കുക, നല്ല ഈമാനോട് കൂടെ ജീവിക്കുക, അങ്ങനത്തെ ഒക്കെയാണ് അള്ളാഹുവിൻ്റെ റഹീം എന്ന കാരുണ്യം കിട്ടുക എന്നർത്ഥം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്താ അറിയോ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ എവിടെയെങ്കിലുമൊക്കെ വിവേകമില്ലാതെ, അറിവില്ലായ്മയില്ല, പക്വത ഇല്ലായ്മ, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെരുമാറ്റ ദുസ്വഭാവങ്ങൾ വരും. അങ്ങനെ മനുഷ്യന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വരുന്ന പാപങ്ങൾ എത്രയുണ്ടെങ്കിലും അള്ളാഹു അത് പൊറുത്തു കൊടുക്കുന്ന തന്നെ വലിയ കാരുണ്യല്ലേ. അള്ളാഹു അത് പൊറുത്തു കൊടുക്കുന്നു എന്നത് തന്നെയും വലിയ ഒരു കാരുണ്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ ദുനിയാവിലും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അതെന്തൊക്കെയാ? അള്ളാഹുവിനും റസൂലിനെയും അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അള്ളാഹു റസൂൽ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. വഅത്തിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. കണ്ടോ, ഖുർആൻ പറയാ, അള്ളാഹിനെ അനുസരിച്ച്, റസൂലിനെ അനുസരിച്ച് ജീവിച്ചോ നിങ്ങളോട് അള്ളാഹു കരുണ കാണിക്കും. അതുപോലെ ഖുർആൻ ഓതി അതിലുള്ള ആശയങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത്, ഓതുമ്പോൾ തന്നെ ഒരു റഹ്മത്ത് ലഭിക്കാനുണ്ട്. അത് ഖുർആൻ ഓതുന്നൊരു സദസ്സിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ നമ്മെ വന്ന് ആശ്വസിപ്പിക്കുന്ന പറഞ്ഞ്, ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്ന പറഞ്ഞ്.

ഇയ്യാക്കും തുർഹമൂൻ. ദാ ഈ അനുഗ്രഹീത ഗ്രന്ഥം ഇതാ നിങ്ങൾക്ക്, ഫത്തബിഊ അത് നിങ്ങൾ പിൻപറ്റി ജീവിച്ചോളീം, വത്തഖൂ സൂക്ഷ്മതയോടെ ജീവിച്ചോളൂ, ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും, റഹ്മത്ത് കിട്ടും. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലും അതിൽ പെട്ടു എന്ന് പറഞ്ഞു. ഖുർആൻ ഇങ്ങനെ ഓതുക, അത് നമ്മൾ ഒരാൾ ഓതുന്നത് ഇങ്ങനെ ഉസ്താദ് ഓതുകയാണ്, അല്ലെങ്കിൽ ഒരാളൊരു ടി വിയിലോ ഫോണിലോ ഒക്കെ ഇങ്ങനെ ഒരു ഓത്ത് നമ്മൾ കേൾക്കുന്നത്, ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് പോലും നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് കിട്ടുന്നു. وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. നിങ്ങൾ ഖുർആൻ ഓതി കേൾക്കുന്ന സമയത്ത് മൗനം പാലിച്ച് ശ്രദ്ധയോടെ ഇരിക്കൂ, നിങ്ങളോട് അള്ളാഹു കരുണ കാണിച്ചേക്കാം. ഇതൊക്കെ ഖുർആനിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നില്ല, അഞ്ചു നേരം നമസ്കരിക്കുന്ന ആ കാര്യം പോലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക റഹ്മത്ത് നമുക്ക് ലഭിക്കും. നമസ്കരിക്കാതെ പോകുന്നൊരു വ്യക്തിക്ക് അത് ലഭിക്കില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളുള്ള നമസ്കാരത്തോടെ സക്കാത്ത് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയൊക്കെ പറഞ്ഞിടത്തും നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും. ഇസ്തിഗ്ഫാർ നടത്തുന്നവരെ പറ്റി പറഞ്ഞു, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വല്ലാത്തൊരു കഴിവ. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ അടുത്തുണ്ടായിരിക്കും. വളരെ അടുത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സദഖ ചെയ്യുന്നു, നമ്മൾ നന്മ ചെയ്യുന്നു, നമ്മൾ പുഞ്ചിരിക്കുന്നു, തസ്ബീഹ് ചെയ്യുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നു, അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കിങ്ങനെ വന്നു കിട്ടിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. അപ്പൊ അള്ളാഹു നമ്മളോട് എത്ര കരുണ കാണിക്കുന്നില്ലേ. പക്ഷെ അള്ളാഹ് പറയാണ്, ദുനിയാവിലുള്ള മനുഷ്യരോട് ജീവികളോട് കരുണ കാണിക്കാത്തവർക്ക് അള്ളാഹു പ്രവാചകനിലൂടെ പഠിപ്പിക്കുക, അവരോട് അള്ളാഹു കരുണ കാണിക്കൂല. മനുഷ്യരോടും ജീവികളോടും മൃഗങ്ങളോടും മിണ്ടാപ്രാണികളോടൊന്നും അലിവ് തോന്നാത്ത, ദയ തോന്നാത്ത, കരുണ തോന്നാത്ത മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല. ഹദീസാണ്, ഒറ്റ വരികയുള്ളൂ, പഠിക്കാൻ കഴിയും പെട്ടെന്ന്. മല്ലായർഹമു കരുണ കാണിക്കാത്തവർക്ക് ലായുർഹമു കരുണ നൽകപ്പെടുകയില്ല. മനുഷ്യരോടും ജീവികളോടും നമ്മൾ കരുണ കാണിക്കൂല, അങ്ങനത്തോരോട് അള്ളാഹു കരുണ കാണിച്ചു കൊടുക്കൂല. നമ്മളോട് പറഞ്ഞെന്തറിയോ, ഭൂമിയിലുള്ള ജീവികളോടും മനുഷ്യരോടും ജന്തുക്കളോടൊക്കെ നിങ്ങൾ കരുണ കാണിക്കുകയാണെങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ആരാ ആകാശത്തുള്ളവൻ? നമ്മുടെ അല്ലാ, നമ്മുടെ റബ്ബ്, നമ്മുടെ റഹീമെന്ന് നമ്മൾ വിളിക്കുന്ന അള്ളാഹു ആകാശത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തുന്നു. ആകാശത്തിലുള്ളവൻ എന്ന് അള്ളാഹു പറയുന്നു. ആകാശത്തിലേക്ക് പ്രാർത്ഥനകൾ എത്തുകയില്ല എന്ന് പറയുന്ന ഹദീസ്, അതൊക്കെ അർത്ഥം എന്താ? അള്ളാഹു ആകാശത്തുള്ളവനാണ്, അള്ളാഹു ആകാശത്തിലുള്ളവനാണ്. അവൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കാൻ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കൂ എന്നർത്ഥം. അതേപോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കുക, അള്ളാഹു റഹീമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ അത് പ്രാർത്ഥനയിലൊക്കെ അങ്ങനത്തെ പേരൊക്കെ വരണം. ഇപ്പോൾ ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവനു, എല്ലാവരും ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി ജീവിച്ച ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹിജറ പോകുമ്പോൾ കൂടെ വന്ന ആളായിരുന്നു. പ്രവാചകന് അസുഖങ്ങളും മറ്റൊക്കെ വന്നപ്പോൾ ഇമാമായി നിന്ന് ഏൽപ്പിച്ച ആളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രവാചകന് സ്വന്തം മകളായ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ധാരാളം ഒരു ഖലീഫ എന്നതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരു ദിവസം പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞമ്മളിങ്ങനെ നമസ്കരിക്കാനിരിക്കുമ്പോൾ അത്തഹിയാത്തിൽ കുറച്ചു സമയം കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത്തഹിയാത്ത് പറയണം, സ്വലാത്തു ചൊല്ലണം, പ്രാർത്ഥനകളുണ്ട്, എന്നിട്ട് അവസാനം സമയം കിട്ടുകയാണെങ്കിൽ എന്തു പ്രാർത്ഥിക്കണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത فاغفر لي مغفرة من عندك وارحمني وارحمني انك انت الغفور الرحيم.
അവിടെയും റഹീം എന്ന പേര് വന്നു. അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലീ മഗ്ഫിറത്തൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ പഠിക്കണം നമ്മൾ. എന്നിട്ടത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങൾ അറിയിക്കണം, ഇന്ന ക്ലാസ്സിലൂടെ എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന ലഭിച്ചു, ഞാനത് പഠിച്ചു എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കണം. നമുക്ക് ഉസ്താദുമാർക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഈ ഓരോ സദസ്സുകളിലൊക്കെ പോയിരിക്കുമല്ലോ, കുട്ടി ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നാട്ടിലെ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഏതെങ്കിലും സദസ്സിലൊക്കെ പോയിരുന്ന അപ്പോഴും നബി പറയുക, അള്ളാഹുവേ കരുണ കാണിക്കണം, നീ കാരുണ്യവാനാണ്, പാപങ്ങൾ പുറത്തു തരണം. റബ്ബി ഗഫിർലീ വതുബ് അലയ്യ ഇന്നകത തവ്വാബുർ റഹീം. സ്വഹാബിമാർ പറയാ, നമ്മൾ ആ നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിങ്ങനെ എണ്ണാൻ തുടങ്ങിയാണ്ടല്ലോ, ഒരു 100 തവണയൊക്കെ പറഞ്ഞിണ്ടാകും കുറച്ച് സമയം ഒരു സദസ്സിൽ പോയി ഇരിക്കുകയാണെങ്കിൽ. റബ്ബി ഗഫിർലീ വതുബ് അലയ്യ ഇന്നക അൻതത്തവ്വാബുർ റഹീം. അപ്പോൾ ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു ചെറിയ പേരിനെ പറ്റി ഇങ്ങനെ ഒരു ചെറിയ വിശദീകരണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പാട്ട് നമ്മൾ പഠിക്കേണ്ടായി, ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടല്ലോ എല്ലാവർക്കും. റഹ്മ

0: അപ്പൊ ആ പാട്ടിലൂടെ കുറെ പേരെന്നെ നമുക്ക് അതിലൂടെ പഠിക്കാൻ പറ്റും. കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പേരിനെക്കുറിച്ച്, അള്ളാഹു നമുക്ക് മാപ്പ് തരുന്നവൻ എന്നർത്ഥം വരുന്ന പല വിശേഷണങ്ങൾ അടങ്ങിയ പേരുകൾ അള്ളാഹുവിനുണ്ട്. അതൊക്കെ നമ്മളും പഠിച്ചും മനസ്സിലാക്കിയിട്ടും പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാവുക. അതിൻ്റെ നേരെ വിപരീതമാണ് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ കിട്ടുക, അതിൽ നമ്മൾ പങ്കാളികളാവാനും പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മളൊക്കെ നമ്മുടെ സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരത്തിൽ നല്ല വിവരങ്ങൾ ലഭിക്കുന്ന പ്രോഗ്രാമുകൾ കേൾക്കുക, പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക, നല്ല സദസ്സുകളിൽ പോയി ഇരിക്കുക, അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ സംശയങ്ങൾ ഉള്ളതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെ പഠിക്കുക. നമ്മുടെ കൂട്ടുകാരോട്, ക്ലാസ്സിലെ നമ്മുടെ സ്കൂളിലും മദ്രസയിലും കളിക്കാൻ പോകുന്നിടത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് പറയാനുള്ളത് സിനിമയെക്കുറിച്ചല്ല, മ്യൂസിക്കിനെ കുറിച്ചല്ല, വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല, നമുക്ക് പൂമരത്തണലിനെ പോലെ, പീസ് റേഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ മദ്രസയെ പോലെ, ടെലിവിഷനെ പോലെ, സ്റ്റാർക്വസ്റ്റിനെ പോലെയുള്ള പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തി കൊടുത്ത് നമ്മൾ അവരെയും ഈ നന്മയിലേക്ക് ക്ഷണിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറകല്ലാഹു ഫീക്കും. കാരുണ്യവനായ അള്ളാഹു എന്ന വിഷയത്തിൽ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേർന്നത് സുബൈർ സലഫിയായിരുന്നു.

0: അടുത്തതായി നാം പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്ന.
1: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നു ബഹുമാനനായ പണ്ഡിതൻ ഷമീർ മദീനി.
0: അൽ വാരിസ് അൽ വാസി അൽ വദൂദ്,
1: അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഈ നാമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കി സദാസമയവും അവനെ പ്രകീർത്തിക്കുവാനും ഓർക്കുവാനും അവൻ്റെ സ്തുതികീർത്തനങ്ങൾ പ്രകീർത്തിക്കുവാനുമൊക്കെ ഒരു വിശ്വാസി ശ്രമിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് ഈമാനികമായ കരുത്തും പടച്ചറബിനോടുള്ള അടുപ്പവും സാമീപ്യവും വർദ്ധിക്കുമെന്നതാണ് വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിനോടുള്ള ആദരവും ബഹുമാനവും അവൻ്റെ ഗാംഭീര്യവും ഒക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് ആവുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചർച്ച ചെയ്യുന്ന, അവൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഇത്തരം പഠന സംരംഭങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അൽ വാരിസ് എന്നതാണ്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടങ്ങളായ നാമങ്ങൾ അൽ അസ്മാ ഉൽ ഹുസ്ന, അതിൽപ്പെട്ട ഒരു ഉത്തമ നാമമാണ്, സവിശേഷ നാമമാണ് അൽ വാരിസ് എന്നത്. അനന്തരമെടുക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സർവചരാചരങ്ങളും നശിച്ചതിന് ശേഷം ശേഷിക്കുന്നവനാണ് അള്ളാഹു. എല്ലാം അള്ളാഹുവിൻ്റേതാണ്, ബാക്കി എല്ലാവരും താൽക്കാലികമായ ഉടമസ്ഥർ മാത്രമാണ്. സമ്പത്തുള്ളവർ, വീടുകളുള്ളവർ, തോട്ടങ്ങളുള്ളവർ, അങ്ങനെ പലതിൻ്റെയും ഉടമകളും അധികാരികളും അവകാശികളുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരും ഇന്നുണ്ട്. പക്ഷേ അവരൊക്കെ താൽക്കാലികമായ ഉടമസ്ഥാവകാശം ഉള്ളവർ മാത്രമാണ്. അവരുടെ കൈകളിലുള്ളതൊക്കെ അവർ വിട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത് പോകേണ്ടുന്നൊരു സാഹചര്യം. ഇന്ന് വരെയും ലോകത്തിൻ്റെ രാജാവും അതിസമ്പന്നനുമായൊരു വ്യക്തി, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആധിപത്യവും അധികാരവും ഉടമസ്ഥാവകാശവുമൊക്കെ ഇല്ലാതെയായി. ഇങ്ങനെ എല്ലാറ്റിൻ്റെയും, ലോകത്തെ മുഴുക്കം സർവ്വതിൻ്റെയും സർവ സൗകര്യങ്ങളുടെയും എല്ലാറ്റിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥനും അവകാശിയുമായ അള്ളാഹുവിലേക്ക് തന്നെ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം തിരിച്ചു ചെല്ലും. എല്ലാറ്റിനെയും അനന്തരമെടുക്കുന്നവനാണ് അള്ളാഹു. വനഹ്നുൽ വാരിസൂൻ, സൂറത്ത് ഹിജറിലെ 23-ാമത്തെ ആയത്തിൽ ബഹുവചന രൂപത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നാം ആണ് എല്ലാറ്റിനെയും അനന്തരമെടുക്കുന്നവൻ എന്നല്ലാഹു അവിടെ പറഞ്ഞത് കാണാം. നമ്മളാരും ശാശ്വതരല്ല എന്ന ഒരു കൃത്യമായ ബോധ്യമാണ് വാസ്തവത്തിൽ ആ നാമം നമ്മെ അറിയിക്കുന്നത്. യഥാർത്ഥ ഉടമസ്ഥത അള്ളാഹുവിൻ്റേതാണ്. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, തീർച്ചയായും നാമാണ് ഭൂമിയെ അനന്തരമെടുക്കുന്നത്. ഭൂമിക്ക് മുകളിലുള്ള എല്ലാവരെയും അവരെല്ലാം വഇലൈനാ യുർജഊൻ, നമ്മുടെ അടുക്കിലേക്ക് മടക്കപ്പെടുന്നവരുമാണ്. സൂറത്ത് മറിയമിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. അപ്പോൾ എത്ര തന്നെ അധികാരവും സ്വാധീനവും സമ്പത്തും സൗകര്യങ്ങളുമുള്ളവരായിരുന്നാലും അവരൊക്കെ ഇത് വിട്ടേച്ച് പോകേണ്ടി വരും. അവരെല്ലാം ഒരു താൽക്കാലികമായ അവകാശികളും ഉടമസ്ഥരും മാത്രമാണ്. എല്ലാവരുടെയും മടക്കം അള്ളാഹുവിലേക്കാണ് താനും. മനുഷ്യൻ്റെ എത്ര വലിയ ആധിപത്യവും അധികാരവും ഉണ്ടെങ്കിലും അവയെല്ലാം ഒരു നാൾ നഷ്ടമാകും എന്നൊരു തിരിച്ചറിവുണ്ടായാൽ ഒരാൾക്കും എത്ര ഔന്നത്യത്തിലെത്തിയാലും എത്ര വലിയ അധികാരത്തിലെത്തിയാലും എത്ര സമ്പത്തിൻ്റെ ഉടമയായാലും അഹങ്കാരിയാകാൻ സാധിക്കില്ല. താൻ ഏത് സമയവും ദരിദ്രനാകാം ഇല്ലാത്തവനാകാം എന്നൊരു തിരിച്ചറിവ് അയാളെ നന്ദിയുള്ളവനും വിനയാന്വിതനുമാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ. എല്ലാറ്റിൻ്റെയും യഥാർത്ഥ ആധിപത്യവും അധികാരവും നിയന്ത്രണവും അവൻ്റെ കൈകളിലാണ്. അപ്പോൾ ഒരാളും അഹങ്കരിക്കേണ്ടതില്ല, മറിച്ച് വിനയവും അനുസരണയുമാണ് ഏതൊരു മനുഷ്യനെയും ധന്യനാക്കുന്നത്. സമ്പത്തും മറ്റും നന്മയിൽ വിനിയോഗിക്കുവാനുള്ള പ്രേരണ കൂടി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാമം അറിയിക്കുന്നുണ്ട്. എൻ്റെ കൈകളിലുള്ളത് എനിക്ക് ചെലവഴിക്കാൻ സാധിക്കുന്ന സമയത്ത് മാത്രമേ എൻ്റേതാകുന്നുള്ളൂ. അത് ഞാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ സമ്പത്ത് എനിക്ക് നൽകിയ അതിൻ്റെ സാക്ഷാൽ ഉടമസ്ഥൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗിച്ചാൽ ഞാൻ വിജയിച്ചു എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അവിടെ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അൽ വാരിസ്, എല്ലാറ്റിനെയും അനന്തരമെടുക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ അറിയുക. അബ്ദുൽ വാരിസ്, അള്ളാഹുവിൻ്റെ അനന്തരാവകാശിയായ, എല്ലാം അനന്തരമെടുക്കുന്ന അള്ളാഹുവിൻ്റെ ദാസനാണ് നാം ഓരോരുത്തരും എന്നത് നാം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ വാസിഅ എന്ന മറ്റൊരു നാമമാണ് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഇന്നത്തെ പുതിയ ഒരു നാമം. ഏറെ വിശാലമായവൻ എന്നതാണ് വാസിഅ എന്നതിൻ്റെ അർത്ഥം. ഇന്നല്ലാഹ വാസിഉൻ അലീം, തീർച്ചയായും അല്ലാഹു വിശാലമായി അറിയുന്നവനാണ്, ഏറെ അറിവുള്ളവനും വിശാലമായവനുമാണ്. അതിരുകളില്ലാത്ത, അറ്റങ്ങളില്ലാത്തവനാണ് അല്ലാഹു. അവൻ്റെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും അറ്റങ്ങളില്ല. അവൻ്റെ ആധിപത്യത്തിനും അധികാരത്തിനും അറ്റമില്ല, ഒടുക്കമില്ല. അവൻ്റെ നന്മകൾക്കും അവസാനമില്ല, എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. വാസിഉൽ അത്വാഇ വൽ മഗ്ഫിറത്തി വർറഹ്മ, വിശാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്നവനാണ്, വിശാലമായി പൊറുത്തുകൊണ്ടിരിക്കുന്നവനാണ്, വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമയാണ് അല്ലാഹു. അവൻ്റെ അറിവും അവൻ്റെ കഴിവും അവൻ്റെ മഹത്വവും എല്ലാം വിശാലമാണ്. അവൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, വലവ് അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ, ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനകളായി മാറിയാൽ, വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അത്തു അബ്ഹുരിൻ, ഭൂമിയിലുള്ള കടലുകളെല്ലാം മഷിയാവുകയും അതിന് പുറമെ പിന്നെയും ഏഴ് കടലുകൾ മഷിയാക്കി ഉപയോഗിക്കുകയും ചെയ്താൽ പോലും, മാ നഫിദത് കലിമാത്തുല്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ തീർന്നു പോവുകയില്ല, അവസാനിക്കുന്നില്ല. അപ്പോൾ അറ്റമില്ലാത്തവൻ, അന്ത്യമില്ലാത്തവൻ, അവൻ്റെ ഗുണങ്ങളും വിശേഷണങ്ങളും അധികാരവും ആധിപത്യവും എല്ലാം പരിമിതികളില്ലാത്ത വിശാലമായതാണ്. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, തീർച്ചയായും അല്ലാഹു അജയ്യനും പ്രതാപവാനും യുക്തിപൂർണനുമാണ് എന്ന് സൂറത്തുൽ ലുഖ്മാനിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. അതേപോലെ സൂറത്തുൽ കഹഫിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിഅന ബിമിത്ലിഹി മദദ. ഖുൽ, പറയൂ പ്രവാചകരെ, ലൗ കാനൽ ബഹ്റു മിദാദൻ, കടലുകൾ മഷിയായി, ലികലിമാത്തി റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ എഴുതാനുള്ള മഷിയായി കടലിലെ വെള്ളം ഉപയോഗിച്ചാൽ, ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ അവൻ്റെ വാക്കുകൾ എഴുതിത്തീരുന്നതിന് മുമ്പ് കടലിലെ വെള്ളം, ആ മഷി തീർന്നു പോയിട്ടുണ്ടാകും. വലൗ ജിഅന ബിമിസ്ലിഹി മദദ, അതേപോലെയുള്ള കടലുകളെ വീണ്ടും മഷിയാക്കി കൊണ്ടുവന്നാൽ പോലും. അപ്പോൾ എത്രമാത്രം വിശാലമാണ് അവൻ്റെ അറിവും അവൻ്റെ വചനങ്ങളും. ഇതേപോലെ തന്നെയാണ് അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ആധിപത്യവും അധികാരവും. ഒന്നും അറ്റമില്ലാത്ത, ഒടുങ്ങാത്ത, വിശാലമായതാണ്. അവൻ്റെ നന്മകൾ, അവൻ്റെ ഔദാര്യം, അവൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ പടച്ചറബിനെ സംബന്ധിച്ച് നമ്മൾ പ്രകീർത്തിക്കാൻ, അവനെ പുകഴ്ത്താൻ നമ്മൾ അശക്തരാണ്. ശരിയായ വിധത്തിൽ പറഞ്ഞാൽ ലാ യുഹ്സി അഹദുൻ സനാഅൻ അലൈഹി, അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ അവനെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും മനുഷ്യൻ അശക്തരാണ്. അള്ളാഹു എങ്ങനെയാണോ അവനെ സംബന്ധിച്ച് വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും പ്രകീർത്തിക്കുവാനും പഠിപ്പിച്ചു തന്നത്, അതുപോലെ നമ്മൾ പ്രകീർത്തിക്കുക എന്നല്ലാതെ നമുക്കായി കണ്ടുപിടിച്ച് കണ്ടെത്തി പറയാൻ നമ്മൾ അശക്തരാണെന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, വറഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന വിശാലമായതാണ് എൻ്റെ കാരുണ്യം, അനുഗ്രഹം. അതേപോലെ പടച്ചറബിൻ്റെ അർശിനെ സംബന്ധിച്ചും കുർസിയിനെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ ആയത്തുൽ കുർസിയിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കുർസി അർശിൻ്റെ വളരെ ചെറിയൊരു ഭാഗം, താരതമ്യേന പറഞ്ഞാൽ മൗളിഉൽ ഖദമൈൻ, ഒരു വലിയ സിംഹാസനത്തിൻ്റെ അപേക്ഷിച്ച് എത്രയോ ചെറുതാണ് കുർസി, കാലുവെക്കുന്ന ഭാഗം. അതിനെപ്പോലും അള്ളാഹു പറഞ്ഞത് വസ്യ കുർസിയുഹു സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും ഉൾക്കൊള്ളുവാൻ മാത്രം വിശാലമാണ് പടച്ചറബിൻ്റെ അർശിലെ കുർസി എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വിശാലതയുള്ള, അറ്റമില്ലാത്ത ആ വിശേഷണത്തിൻ്റെ ഉടമയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. മറ്റൊരു നാമമാണ് അൽ വദൂദ്, അള്ളാഹു നമ്മെ അറിയിച്ച അവൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ വദൂദ്, ഏറെ സ്നേഹിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും ഏറെ സ്നേഹിക്കുന്നവനുമാണ്. സൂറത്തുൽ ബുറൂജിൽ 14-ാമത്തായത്തിൽ അള്ളാഹു അറിയിച്ചതുപോലെ ആരെയാണ് അള്ളാഹു സ്നേഹിക്കുക? അല്ലദീ യവദ്ദു ഇബാദഹു സ്വാലിഹീന വയുഹിബ്ബുഹു, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ, സജ്ജനങ്ങളെ, സത്യവിശ്വാസികളെ ഏറെ സ്നേഹിക്കുന്നവനാണ്. വസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, സൂറത്ത് ഹൂദിലെ 90-ാമത്തായത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകൾ കാണാം. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പൊറുക്കലിനെ തേടുക, എന്നിട്ട് അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ കരുണ കാണിക്കുന്നവനും വളരെയേറെ സ്നേഹമുള്ളവനുമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച്, അവൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ സത്യവിശ്വാസി പടച്ചറബിനോടും അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കും. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ്. അതിൻ്റെ ഭാഗമാണ് പടച്ചറബിനോടുള്ള അനുസരണം, പടച്ചറബിൻ്റെ മാർഗത്തിലുള്ള സമർപ്പണം, സദാസമയവും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ, ഓർമ്മ വിശ്വാസിയുടെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിനോടുള്ള സ്നേഹം ആത്മാർത്ഥമാകുമ്പോൾ ഏത് വിലപ്പെട്ടതും അവൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ, ത്യജിക്കാൻ, ബലികഴിക്കാൻ വിശ്വാസിക്ക് സാധിക്കും. അവൻ്റെ കർമ്മങ്ങളും അവൻ്റെ ഇടപെടലുകളുമെല്ലാം ഇഖലാസോടുകൂടി നിഷ്കളങ്കമായി കറയില്ലാതെ പടച്ചറബിന് മാത്രമായി സമർപ്പിക്കുവാനും സാധിക്കും. അവരെ മറ്റുള്ളവർക്കും അള്ളാഹു ഇഷ്ടപ്പെട്ടവരാക്കി മാറ്റുമെന്നതാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തിരിച്ചിഷ്ടപ്പെടുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലുള്ള നല്ല ആളുകൾക്കൊക്കെ അവരോട് താല്പര്യവും സ്നേഹവും എല്ലാം അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ, സൂറത്ത് മറിയമിലെ 96-ാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞു, തീർച്ചയായും സത്യവിശ്വാസികൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവർക്ക് സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ, പരമകാരുണ്യകനായ അള്ളാഹു അവർക്ക് സ്നേഹം ഏർപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ വലുതാണ് അള്ളാഹു നമ്മെ സ്നേഹിക്കുക എന്നത്. അള്ളാഹു ഏറെ സ്നേഹിക്കുന്നവനാണ് അൽ വദൂദ്. ആ പടച്ചറബിനെ നമ്മളും ഏറെ സ്നേഹിക്കേണ്ടതുണ്ട്. എങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം, ഏറ്റവും വലിയ സ്വീകാര്യത. മലക്കുകളുടെ ലോകത്ത് നമുക്ക് വലിയ സ്വീകാര്യത കിട്ടും അള്ളാഹുവിൻ്റെ ആ അറിയിപ്പ് കിട്ടുന്നതോടുകൂടി. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മലായിക്കത്തുകളുടെ ലോകത്ത് വിളിച്ചു പറയും, ഇന്നാലിന്ന വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനാൽ ഞാനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക. അപ്പോൾ മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം സ്വീകാര്യനായി. അതിനുശേഷം വിശ്വാസികൾക്കിടയിൽ അയാൾക്കുള്ള സ്വീകാര്യത കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സലഫു സ്വാലിഹീങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ അത്ഭുതകരമായ രീതിയിൽ ത്യാഗങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതും പടച്ചറബിനോടുള്ള ഒടുങ്ങാത്ത സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഏറ്റവും വിലപ്പെട്ടത് ത്യജിക്കാൻ, സമർപ്പിക്കാൻ, ജീവൻ വരെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലികഴിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ കൃത്യമായ അറിവാണ്. അതുകൊണ്ട് പരമകാരുണ്യകനായ അൽ വദൂദ്, ഏറെ സ്നേഹിക്കുന്നവനായ അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കാൻ ഉള്ള നന്മയുടെ വഴികൾ നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്നേഹിക്കുകയും നമ്മുടെ വീഴ്ചകളെല്ലാം പുറത്ത് മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഷമീർ മദീനി.
1: ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
0: ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടി.
1: ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന പുസ്തകത്തിലെ ഭാഗം 4 ആണ് ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ. അള്ളാഹുവും റസൂലും ബാക്കിയുണ്ട് എന്നതാണ് ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥകളാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ കഥ അള്ളാഹും റസൂലും ബാക്കിയുണ്ട് എന്നതാണ്. അതെന്താ കഥ കേൾക്കണ്ടേ? നിങ്ങളുടെ കയ്യിൽ പെരുന്നാൾ സമ്മാനമായി കിട്ടിയ 100 രൂപയുണ്ട്. നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു സംഖ്യ ആവശ്യമുണ്ട്. ഉമ്മ നിങ്ങളുടെ കയ്യിൽ അവർക്ക് നൽകാനുള്ള പണം തന്നു. നിങ്ങളുടെ കയ്യിലുള്ള 100 രൂപയിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള സംഖ്യ കൊടുക്കാനും പറഞ്ഞു. നിങ്ങൾ എത്ര രൂപ കൊടുക്കും? മനസ്സിലായോ പറഞ്ഞത്? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇനി ഞാനൊരു കഥ പറയട്ടെ. സഹാബിമാർ അവരുടെ സമ്പത്തിൽ നിന്ന് എത്രയാണെങ്കിൽ ഇതുപോലെയുള്ള സന്ദർഭത്തിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ആ കഥയിലേക്ക് പോവാം. ശത്രുക്കളുടെ കൈകളിൽ പെടാതെ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മദീനയുടെ പരിസരത്തുള്ള ഖുബ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പിന്നീട് അവർ അവിടെ ഒരു പള്ളിയുണ്ടാക്കി. ഈ പള്ളിയാണ് മസ്ജിദ് ഖുബ. ശേഷം മദീനയിലേക്കുള്ള യാത്ര തുടർന്നു. മദീനയിൽ ആദ്യമെത്തിയ മുസ്ലിങ്ങൾക്കും പിന്നീടെത്തിയ നബിക്കും അബൂബക്കർ റളിയല്ലാഹുവിനും ഒക്കെ വലിയ ആദരവും സ്വീകരണവും ഒക്കെ ലഭിച്ചിരുന്നു. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മദീനയിലെത്തിയ ശേഷം ആദ്യം അവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. സ്ഥലം നൽകിയത് മദീനയിലെ 2 അനാഥ ബാലന്മാരായിരുന്നു. അവർ പള്ളിക്കുള്ള സ്ഥലം വെറുതെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. ഈ കഥ കേട്ടിട്ടില്ലേ? വില കൊടുത്ത് നബി വാങ്ങാൻ തീരുമാനിച്ചു. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം ധനം ചെലവഴിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളെല്ലാവരും ചേർന്ന് അവിടെ ഒരു പള്ളി പണിതു. മദീനയിലെ ഈ പള്ളിയാണ് മസ്ജിദുൻ നബവി, നബിയുടെ പള്ളി എന്നറിയപ്പെടുന്നത്. മദീനയിലെത്തി കുറച്ചു കാലത്തിനു ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൾ ആയിഷയെ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടുതൽ അടുപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ റോമിലെ കൈസർ രാജാവ് മദീനയെ ആക്രമിക്കാനൊരുങ്ങുന്നു എന്ന വാർത്ത ലഭിച്ചു. പെട്ടെന്ന് മുസ്ലിങ്ങൾ സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്നൊരു സമയം കൂടിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും സാമ്പത്തികമായി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10,000 ഒട്ടകത്തെ നൽകി. ഓ, ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്തിൻ്റെ പകുതിയും കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ വിഹിതവുമായി വന്നു. വന്നപ്പോ നബി ചോദിച്ചു, അബൂബക്കർ, ഇനി താങ്കളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് ബാക്കി? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലേ, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ബാക്കിയാക്കിയിട്ടുണ്ട്. വേറൊന്നും ഇനി അവിടെ അല്ല. അള്ളി റസൂലും മാത്രമേ ബാക്കിയുള്ളൂ എനിക്ക്. ബാക്കിയെല്ലാം ഞാൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. തന്റെ സ്വത്ത് മുഴുവനും അദ്ദേഹം കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഖുതൈല, ഉമ്മു റുമാൻ, അസ്മ, ഹബീബ എന്നിവരായിരുന്നു അവർ. 4 ഭാര്യമാരിലായി അബ്ദുള്ള, അബ്ദുറഹ്മാൻ, മുഹമ്മദ് എന്നിങ്ങനെ 3 ആൺമക്കളും അസ്മ, ആയിഷ, ഉമ്മു കുൽസൂം എന്നിങ്ങനെ 3 പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ, ഈ കഥയിൽ എനിക്കിനി വീട്ടിലൊന്നും ബാക്കിയില്ല എന്ന് പറയുമ്പോൾ എല്ലാ സ്വത്തും ദീനിനു വേണ്ടി കൊടുത്ത കഥയിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാനുണ്ട്? ഫസ്റ്റ് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, നമുക്ക് നമ്മുടെ ഉമ്മ നമ്മുടെ കയ്യിലൊരു സമ്മാനം തന്നു, പെരുന്നാൾ സമ്മാനമായ 100 രൂപ തന്നു, എന്നിട്ട് സുഹൃത്തിൻ്റെ ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു സംഖ്യ ആവശ്യമുണ്ടെന്നും നിങ്ങളുടെ കയ്യിൽ അവർക്ക് നൽകാനുള്ള പണം തന്നിട്ട് കയ്യിലുള്ള 100 രൂപയിൽ ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കാനും പറയുമ്പം നമ്മൾ എത്ര കൊടുക്കും എന്ന് ചോദിച്ചില്ലേ? ഇതേ അവസ്ഥയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. ഇതേ അവസ്ഥയല്ല, ഇതിനേക്കാൾ കൂടുതൽ അല്ലേ, ഇസ്ലാമിന് ആവശ്യമുള്ള ധനത്തിൻ്റെ ആവശ്യമുള്ളൊരു സന്ദർഭത്തിൽ എല്ലാം കയ്യിലുള്ളതെല്ലാം കൊടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു നേതാവ് എന്നർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ ഉന്നത സ്ഥാനം അപ്പം ആർക്കായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക കാര്യങ്ങൾക്കും നേതാവായി നിശ്ചയിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജ്റ 9 ഇസ്ലാമിലെ ആദ്യത്തെ ഹജ്ജിന് 300 മുസ്ലിങ്ങളാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടത്. ആ സംഘത്തിന്റെ നേതാവായി നബി നിയോഗിച്ചത് ആരെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജ്റ 10 ഹജ്ജത്തുൽ വദാ നടന്നില്ലേ, വിടവാങ്ങൽ ഹജ്ജ്, അത് നടത്തിയ ശേഷം പ്രവാചകൻ രോഗിയായി കിടപ്പിലായപ്പോ നിസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കാൻ നബി ആരോടാണ് ആവശ്യപ്പെട്ടത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. ഉപ്പ ഖുർആൻ പാരായണത്തിനിടെ കരയാറുള്ള വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് ഇമാമായി നിൽക്കാൻ കഴിയില്ലെന്നും ഐഷബിയു പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ ഇമാമായി നിൽക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. രോഗിയായി കിടക്കുന്ന പ്രവാചകന് പകരമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഇമാമായി നിന്ന് നിസ്കാരം നിർവഹിച്ച കഥയും ഒക്കെ ഒരു നേതൃത്വ ഗുണമെന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെ നബി അംഗീകരിച്ചതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്ര കഥയിലൂടെ നമ്മളിങ്ങനെ പ്രയാണം തുടരുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് ഏവർക്കും ഇഷ്ടമുള്ള കഥ പറയാം എന്നുള്ളൊരു പ്രോഗ്രാമാണ്. അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
1: ഇനി ജനക്ഷേമം, ഹജ്ജ് മുൻകരുതലുകൾ, രേഖകൾ.
0: നമ്മോടൊപ്പം ചേരുന്നത് ജാഫർ വിളയൂർ ഇബ്നു അലി എടത്തനാട്ടുകാരാണ്.
1: കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജനക്ഷേമ പരിപാടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹാജിമാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ജാഫർ വിളയൂർ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. പാലക്കാട് ജില്ലയിലെ ഹജ്ജ് ഡിസ്ട്രിക്ട് ട്രെയിനറാണ് അദ്ദേഹം, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. കുലിക്കല്ലൂരിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അദ്ദേഹം ഈ ഫീൽഡിലുണ്ട്. സാർ, നമുക്ക് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ലഗേജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ക്യാമ്പിലെത്തുന്നു ആ കാര്യങ്ങളാണ്. രേഖകൾ എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത് ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് പറയാം. അതിൻ്റെ ഒരു പ്രത്യേക ഫയൽ അവരോട് കീപ്പ് ചെയ്യാനും പറയണം അല്ലേ?
5: തീർച്ചയായിട്ടും. പ്രധാനമായിട്ടും നേരത്തെ നമ്മളെ കയ്യിൽ പാസ്പോർട്ട് കിട്ടിയിരുന്നില്ല. നമ്മൾ പാസ്പോർട്ട് അപേക്ഷ സെലക്റ്റീവായ ഹജ്ജുമാർക്ക് ഫസ്റ്റിലെ അപേക്ഷയുടെ കോപ്പിയും പൈസ
4: ഒറിജിനലും പൈസ
5: കൊടുത്തിട്ടുണ്ട്.
4: പിന്നെ ഇതുവരെ നമ്മുടെ ഹാജിമാര് പാസ്പോർട്ട് കൊടുത്തിട്ടില്ല.
5: ഇല്ല,
4: നിർദ്ദേശം കിട്ടിയിട്ടില്ല.
5: അതെ അതെ. അപ്പോൾ പ്രധാനമായിട്ടും ഒറിജിനൽ പാസ്പോർട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ പാസ്പോർട്ട് അലസമായി എടുത്തു വെക്കുക, പിന്നെ അത് എപ്പോഴും നമ്മൾ പാസ്പോർട്ട് എടുത്ത് നോക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത കാരണത്താൽ അതൊക്കെ പൂപ്പിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ചില പാസ്പോർട്ടുകളെ ഫസ്റ്റിൽ എനിക്ക് ഞങ്ങളത് കേട്ടപ്പോൾ ശരിയാണ് വന്നതെങ്കിൽ പോലും പൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കേണ്ട രീതിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. തുടക്കരുത്, നനഞ്ഞതുകൊണ്ടോ മറ്റോ കാര്യങ്ങൾ തുടക്കരുത് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു.
4: അതേപോലെ രണ്ട് ബ്ലാങ്ക് ഷീറ്റുകൾ,
5: ലാസ്റ്റ് രണ്ട് ബ്ലാങ്ക് കാല് ഷീറ്റുകൾ അതിലെന്തായാലും വേണം. എനിവേ അത് ഇട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്തുകാലത്താണ് പാസ്പോർട്ട് പുതുക്കിയതെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള പാസ്പോർട്ടും കൂടി കയ്യിൽ കരുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
4: പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും
5: തീർച്ചയായിട്ടും കരുതണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾക്ക് കൊണ്ടുപോകേണ്ട കയ്യിൽ വെക്കേണ്ടത് ഫ്ലൈറ്റ് ബുക്കിംഗ് കൺഫർമേഷൻ അപ്ഡേറ്റ് ചെയ്ത പ്രിൻ്റൗട്ട് എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈയിടെ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ അത് നമ്മുടെ യൂസർ നെയിമും അതുപോലെ എം പിന്നും അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് സൈറ്റിൽ നിന്ന് വളരെ ഈസി ആയിട്ട് എടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഓരോന്നും ഈ രണ്ട് കോപ്പി കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
4: പാസ്പോർട്ടിൻ്റെ കോപ്പികളും
5: പാസ്പോർട്ടിൻ്റെ
4: കയ്യിൽ
5: കരുതണം, പിന്നെ വിസ കോപ്പിയും.
4: വിസയും
5: വിസ ഓൺലൈനിൽ തീർച്ചയായിട്ടും, അത് ഓൺലൈനിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും.
4: പിന്നെ പണമടച്ച രസീതി,
5: പണയടച്ച റെസീറ്റ്, നമ്മൾ അപേക്ഷ ഫോം, അപേക്ഷിച്ച അപേക്ഷ ഫോംസ് ഒക്കെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി.
4: ഓരോ ഹാജിയും ബന്ധപ്പെട്ട രേഖകൾ വെച്ചിട്ട് ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് അത് ഭദ്രമായി ബാഗിൽ.
5: തീർച്ചയായിട്ടും അതെ, അത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഡോക്യുമെന്റ്സ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ, ഒരു ഫയൽ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി അതിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
4: ഇത്തവണത്തെ ഹജ്ജിലുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് മക്കയിൽ ജിദ്ദയിൽ താമസിക്കുന്ന സ്ഥലത്ത് പാചകത്തിനുള്ള സൗകര്യം ഇല്ല.
5: അതെ അതെ അതെ.
4: നേരത്തെ തുടക്കത്തിലൊക്കെ എനിക്ക് തോന്നുന്നത് 1500 റിയാൽ ഒരു ഹാജി കൊണ്ടുപോകണം മിനിമം മിനിമം ചെലവിനെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഹാജി 3000 റിയാൽ കയ്യിൽ കരുതേണ്ടി വരും എന്നാണ് ഒരു കണക്കുകളും നിർദ്ദേശങ്ങളും സൂചിപ്പിക്കുന്നത്.
5: അതെ അതെ.
4: ഭക്ഷണകാര്യമായി ബന്ധപ്പെട്ട് ഒന്ന് പറയണം. അതേപോലെ റിയാൽ എങ്ങനെയൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും അറിയാവുന്നതാണ് എങ്കിലും ഹജ്ജ് കമ്മിറ്റി ബന്ധപ്പെട്ട് എന്ത് സൗകര്യങ്ങളാണ് ചെയ്യുന്നതെന്നുകൂടി പറയണം.
5: കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നു, ഗ്രീൻ കാറ്റഗറിയും അസീസിയ കാറ്റഗറിയും. ഈ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് ഗ്രീൻ കാറ്റഗറി മാറി അസീസിയ കാറ്റഗറി മാത്രമായിരുന്നു. അസീസിയ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹറമിൽ നിന്ന് നിശ്ചിത കിലോമീറ്റർ ദൂരമാണെങ്കിലും വളരെ വിശാലമായതും സൗകര്യമുള്ളതുമായ കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് ഭക്ഷണപാചകം ചെയ്യാനും ഭക്ഷണപാചകം ചെയ്യാനുള്ള വിഭവങ്ങൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് കിട്ടുകയുമായിരുന്നു. വളരെ നല്ല സന്തോഷത്തിലായിരുന്നു ആ പോക്കുണ്ടായിരുന്നത്. പക്ഷേ സൗദി ഗവൺമെൻറ് ഈ വർഷം മുതൽ ഹജ്ജ് വേളയിൽ അസീസിയയിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ, ഒന്ന് മക്കത്ത്, പിന്നെ അത് കഴിഞ്ഞ മദീനയിൽ, മദീനയിൽ നമ്മൾ നേരത്തെ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ പുറത്തുനിന്നുള്ള കാറ്ററിംഗ് സർവീസിനെ ആശ്രയിക്കുകയല്ലാണ്ട് വേറെ മാർക്കുണ്ടല്ല. പക്ഷേ ഇപ്രാവശ്യം മക്കയിലും നമുക്കൊന്നുമില്ല പാചകം ചെയ്യാനുള്ള അനുമതി കിട്ടിയിട്ടില്ല. നാളെ ഇതുവരെ കുറച്ച് വളരെ അവസാനം വരെ എന്ത് ചെയ്തു, നമ്മുടെ ഹജ്ജ് കമ്മിറ്റി അതിനുള്ള നല്ല നല്ല ശ്രമങ്ങൾ നടത്തി ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഹജ്ജിമാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം വയസ്സായ ആളുകളും രോഗികളും ഒക്കെ ഉള്ള ഒരു ടീമായിരിക്കുമല്ലോ നമ്മളെ കൂടെ. അപ്പോൾ അവർക്ക് കേരളീയ മുഴുക്കെ വിദേശ ഭക്ഷണം കിട്ടിയാൽ പോലും കുറച്ചൊക്കെ കേരളീയ ഭക്ഷണവും അതുപോലെ കഞ്ഞി പോലെയുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ, വളരെ പാചകം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ നല്ല ഗുണം ചെയ്യുന്നുള്ളൊരു മുൻകരുതലിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ
4: നമ്മുടെ നമ്മുടെ പിന്നെ പ്രായമുള്ള ആൾക്കാർക്ക് കുറച്ച് ചെറിയ കഞ്ഞി ആദ്യം കിട്ടിയാൽ
5: ഹാപ്പിയാണ് അവരത്. അപ്പോൾ ഇപ്രാവശ്യം അതിനില്ല, അനുമതി ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് കുറച്ച്, ഇപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 1500 ദിർഹംസ് 1500 റിയാലൊക്കെ ആയിരുന്നു നമ്മൾ കയ്യിൽ കരുതിയിരുന്നത്. അത് അതിൻ്റെ 10 മടങ്ങ്, അതിൽ 3000 റിയാല് വരെ കയ്യിൽ കരുതാനാണ് ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അതേസമയം ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ഈ സമയം വരെ, നമ്മൾ ഈ സമയം സംസാരിക്കണ വരെ ഹജ്ജ് കമ്മിറ്റി ഒരു കാറ്ററിംഗ് സർവീസിൻ്റെ ഒരു ടൈപ്പോ മറ്റു കാര്യങ്ങളൊന്നും നാളെ ഇതുവരെ ചെയ്തിട്ടില്ല, ഏർപ്പാട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അതിനുള്ള സൗകര്യം പ്രതീക്ഷിക്കാം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നമ്മൾ തൊട്ട് താമസിക്കുന്ന ഭാഗത്ത് മലയാളി ഭക്ഷണം കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം, അതല്ലെങ്കിലുള്ള സാഹചര്യങ്ങൾ പരമാവധി ഹജ്ജ് കമ്മിറ്റി സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാം, പുറത്തുനിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹറമിലാവുമ്പോൾ ഹറമിൽ നിന്ന് നമ്മളുടെ നിസ്കാരങ്ങൾ തവാഫ് സഹി ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ കേരളീയ ഫുഡ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കിട്ടും. അപ്പം അതിനൊക്കെ കരുതിയിട്ടാണ് ഇത്ര റിയാൽ നമ്മളെ കയ്യിൽ കരുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അത് ചില്ലറയായി വളരെ 1 റിയാല് 5 റിയാല് 10 റിയാല് ചുരുങ്ങിയ രീതിയിൽ അങ്ങനെ ക്രമീകരിച്ച് കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത്.
4: അതിന് അത് പിന്നെ പൈസ മാറ്റാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഹജ്ജ് കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ ക്യാമ്പിലുണ്ടാവും
5: തീർച്ചയായിട്ടും. അപ്പോൾ അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ചില ആളുകളുടെ മക്കൾ ബന്ധുക്കളൊക്കെ വിദേശത്തുണ്ട്, പിന്നെ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരുപാട് മണി എക്സ്ചേഞ്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നൊക്കെ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിലൊന്നും പെടാത്ത ആളുകൾക്ക് വേണ്ടി ഹജ്ജ് കമ്മിറ്റി ഈ അവസാനം നടത്തുന്ന ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ട് പിന്നെ അൽഹിന്ദ് അതുപോലെ SBI പോലെയുള്ള സ്ഥാപനങ്ങൾ അവരെ അവിടെ നേരിട്ട് വന്നിട്ട് ഹാജിമാർക്ക് ക്യാഷ് മാറാനുള്ള സൗകര്യങ്ങളും അതിൻ്റെ പിന്നെ ഡോക്യുമെൻസുകളൊക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്.
4: അപ്പോൾ നമുക്ക് ഹജ്ജ് ക്യാമ്പിലെത്തി ഒന്ന് വിശ്രമിച്ച് നിർദ്ദേശങ്ങൾ കിട്ടി, അങ്ങനെ അവരെ വാഹനത്തിൽ കയറ്റിയിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും.
5: തീർച്ചയായിട്ടും
4: അവിടുന്ന് ബാക്കി കാര്യങ്ങളൊന്നും പറയാം.
5: എയർപോർട്ട് എല്ലാ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് ചെയ്തിട്ടാണ് നേരിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നത്.
4: ലഗേജും നേരത്തെ വാങ്ങി,
5: നേരത്തെ ലഗേജും. അപ്പോൾ നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞു.
4: അതേപോലെ അവരുടെ മക്കയിലെ ജിദ്ദയിലെ താമസം എവിടെയൊക്കെയാണ്, ബില്ലിംഗ് ഏതാണ്, കാര്യങ്ങൾ കൂടി ക്യാമ്പിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും.
5: ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് കിട്ടുന്ന, നമുക്ക് നമ്മളുടെ കവർ നമ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പാസ്വേഡ് യൂസർ നെയിം ഉപയോഗിച്ച് പിന്നെ സുവിധ ആപ്പിൽ കയറിയാൽ തന്നെ നമുക്ക് നമ്മളുടെ ബിൽഡിംഗ് നമ്പർ, റൂം നമ്പറുകൾ ഏറെക്കുറെയൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ലഭ്യമായി വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് പൂർണ്ണമായും അപ്ഡേറ്റ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ നമ്മളെ
4: ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറിയിട്ട് ഈ കവർ നമ്പർ അടിച്ചു കൊടുത്താലും
5: അതെ, നമുക്കിതിനു വേണ്ടി ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സുവിധ ആപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കവറിൽ ഒരാൾ എത്ര പേരാണെങ്കിലും കവർ ഹെഡിൻ്റെ യൂസർ നെയിമും എം പിന്നും വെച്ച് അതിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കൂടെ പോരുന്ന സ്റ്റേറ്റ് ഇൻസ്പെക്ടറുടെ, ഹജ്ജ് ഇൻസ്പെക്ടറുടെ ഫോൺ നമ്പർ, പേര്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എന്തുണ്ടാവും അതിലൂടെ നമുക്ക് ഇപ്പോൾ കിട്ടും. ഇനി അത് നമ്മൾ ക്യാമ്പിൽ നിന്ന് ചെന്ന് അത് ഹജ്ജിൻ്റെ സ്ഥലത്തേക്ക് മക്കത്തെത്തി ജിദ്ദയിലേക്ക് എത്തുന്നതോടുകൂടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ എന്തുണ്ടാവും അപ്ഡേറ്റ് ചെയ്ത്
4: കൊണ്ടിരിക്കും.
5: തീർച്ചയായിട്ടും അത് അപ്പോൾ ഉദാഹരണം പറയാം, വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെക്കുറിച്ച് എത്ര ബോധവാനാണെങ്കിലും എങ്കിൽ പോലും വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരാനും ഇല്ല സംവിധാനങ്ങൾ ഹജ്ജ് കമ്മിറ്റി
4: ട്രാക്ക് ചെയ്യാൻ പറ്റും.
5: തീർച്ചയായിട്ടും
4: സ്മാർട്ട് വാച്ച് കൊടുക്കും,
5: സ്മാർട്ട് വാച്ച്, അതുപോലെ ഈ സുവിധ നുസ്ക് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഹജ്ജ് കമ്മിറ്റി വളരെ അഡ്വാൻസ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്.
4: നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എത്തിയില്ല, നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ.
5: അപ്പം നമ്മൾ ഹജ്ജ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഞാൻ തിരിച്ച് ബാക്കിലോട്ട് പോരുകയാണ്. ഹജ്ജ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ ലഗേജ് നമ്മളെ കയ്യിൽ നിന്ന് കിട്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്നപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 12 മണിക്കൂറാണെങ്കിൽ അതിൽ വളരെയേറെ നല്ല നല്ല കാര്യങ്ങൾ അവിടുന്ന് എന്തുണ്ട് നമുക്ക് കിട്ടാണ്ട് നല്ലൊരു ക്ലാസ് അവിടുന്ന് കിട്ടും. നമ്മൾ ഒരുപാട് ക്ലാസ്, ആത്മീയമായിട്ടുള്ള ക്ലാസ്സുകൾ, ടെക്നിക്കൽ ക്ലാസ്സുകളൊക്കെ ഇതിൻ്റെ മുന്നേ ഹജ്ജ് കമ്മിറ്റി ക്രമീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള സാങ്കേതിക ക്ലാസ്സിന് പുറമെ ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതിൽ ആത്മീയമായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ ടെക്നിക്കൽ ക്ലാസ്സുകളൊക്കെ അതിൽ ഇൻക്ലൂഡായിട്ട് ഒന്നും രണ്ടും ദിവസങ്ങളിലൊക്കെ വെച്ച് നടത്തുന്നുണ്ട്. അതൊക്കെ ആളുകൾ ആർജിച്ചെടുത്തിട്ട് പൊക്കെ സൂക്ഷിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. എങ്കിൽ പോലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്, ഞാൻ ഒരുപാട് തവണ സെല്ലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കൊച്ചിൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വല്ലാതെ കൊതിച്ചു പോയിട്ടുണ്ട്. കാരണം അവിടുത്തെ വ്യത്യസ്ത ദിവസങ്ങളിൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടില്ല പണ്ഡിത ആളുകൾ, പണ്ഡിത കേസരികൾ വന്നിട്ട് ഈ ഹാജിമാരെ, ഒരു ഫ്ലൈറ്റിന് പോകേണ്ട ഹാജിമാരെ നിസ്കാരത്തിന് ശേഷം അവർക്ക് ഹജ്ജിന് കൊടുക്കുന്ന കുറച്ച് വിവരങ്ങളുണ്ട്. അവിടെ ചെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മക്കത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മദീനത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഓരോ പോയിൻ്റുകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ടൊരു കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നേരെ പിന്നെ അവരെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ അവർ മക്കത്തിലേക്ക് വേറൊരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യം.
4: പിന്നെ എയർപോർട്ടിൽ എത്തുന്നു, അവർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന് നമ്മുടെ സ്റ്റാഫ്, അതേപോലെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ച് എയർപോർട്ട് അതോറിറ്റിയുടെ സ്റ്റാഫുകൾ അടക്കം, എയർ ഇന്ത്യ അല്ലെങ്കിൽ ഏതാണ് വിമാന കമ്പനികളുടെ അടക്കമുള്ളത്, അങ്ങനെ ഫ്ലൈറ്റിൽ അവർ കയറുന്നു. ജിദ്ദയിലാവും മിക്കവാറും കേരളത്തിലുള്ള ആളുകൾ ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്?
5: ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജിദ്ദയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ജിദ്ദയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഹജ്ജ് കമ്മിറ്റിയുടെ ആളുകൾ അവിടെ ഉണ്ടാവും, നമ്മളെ സ്വീകരിക്കാൻ ആളുകളുണ്ടാവും. അവിടെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ ഒരുപാട് അനേക രാഷ്ട്രങ്ങളിൽ നിന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ഹാജിമാർ വരും. സ്വാഭാവികമായിട്ടും കുറച്ച് തിരക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ക്ഷമ നന്നായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം വരി നിന്നിട്ടും ഒത്തിരി പ്രയാസങ്ങളൊന്നുമില്ല. അത് ഈ ഒരു തിരക്കുണ്ടാവുന്ന മാത്രം, എല്ലാ സൗകര്യങ്ങളും ഒതുകൊടുക്കാനും നിസ്കരിക്കാനും പിന്നെ അതുപോലെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ അവിടെ വിശാലമാണ്. എങ്കിൽ പോലും അതെല്ലാ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ് നമ്മളുടെ ഹജ്ജ് കമ്മിറ്റീൻ്റെ ആളുകൾ വന്ന് നമ്മുടെ മക്കയിലേക്ക് കൊണ്ടുപോകും. അവിടെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഫ്ലാറ്റുകളിൽ, റൂമുകളിൽ അവരെത്തിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ ലഗേജുകളും അവിടെ എത്തും. എത്തിക്കഴിഞ്ഞതിന് ശേഷം, വിശ്രമിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, നമ്മൾ ഇവിടുന്ന് ഇഹ്റാമിലെ ഐക്കാരം പോവുക. അപ്പോൾ അതിനുശേഷം ഇൻഷാല്ലാ അവിടുന്ന് വിശ്രമത്തിന് ശേഷം നേരെ ഉംറയിലേക്ക് പോകും.
4: താമസം സ്ത്രീകൾ വേറെയും പുരുഷന്മാർ വേറെയും അങ്ങനെയാണ്
5: അത് പറഞ്ഞ്, അത് അങ്ങനെ തന്നെയാണ്. അതേസമയം അത് ഫ്ളാറ്റുകളോ റൂമുകളോ, ഇപ്പോൾ നമുക്കൊരു ഷുഗ ഒരു വില്ല കിട്ടിക്കഴിഞ്ഞാൽ ഒരു റൂമിൽ നമ്മളെ കൂടെ പോരുന്ന പുരുഷന്മാരും തൊട്ട റൂമിൽ നമ്മളെ കൂടെ പോരുന്ന വനിതകളായിരിക്കും. അതുപോലെ വേറെ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ തൊട്ട് അപ്പുറത്തെ റൂമിൻ്റെ നിലയിലെ റൂമിലേക്കൊന്നും മാറ്റില്ല. നമ്മളൊക്കെ എല്ലാ അടുത്തടുത്ത റൂമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാക്കുകയില്ല.
4: വിശ്രമിച്ചതിന് ശേഷം ഒരു ലഘുഭക്ഷണമൊക്കെ കഴിച്ച്
5: കഴിച്ചതിന് ശേഷം ഈ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ ഉംറയിലേക്ക് കൊണ്ടുപോയി തിരിച്ച് റൂമിലേക്ക് തന്നെ കൊണ്ടുവരും.
4: എങ്ങനെയാണ് അവർ റൂമിൽ നിന്ന് ഹറമിലേക്ക് പോക്കും അതുപോലെ തിരിച്ച് വരും, എന്ത് സൗകര്യങ്ങളാണ് ഹജ്ജ് കമ്മിറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക?
5: ഹജ്ജ് കമ്മിറ്റി നമ്മൾ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ തൊട്ട് താഴെ, നമുക്കൊക്കെ ഇവിടുന്ന് ഒത്തിരി രേഖകൾ ഇവിടുന്ന് പോരുമ്പോൾ തരുന്നുണ്ട്, ഇവിടുന്ന് നമ്മുടെ ഹജ്ജ് ക്യാമ്പിൽ നിന്ന്. അതിന് പുറമെ അവിടെ ചെന്നതിന് ശേഷവും നമുക്ക് എന്തുണ്ട്, ഒരുപാട് രേഖകൾ അടങ്ങുന്ന ടാഗുകൾ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോ ഫ്ളാറ്റിനും ഹറമിലേക്ക് പോകാൻ അനുവദിച്ചിരിക്കുന്ന ബസ്സിൻ്റെ നമ്പർ തരും നമുക്ക്. ആ നമ്പർ നമ്മൾ കാണിച്ചു കൊടുത്താൽ ആ ബസ്സിൽ 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ബസ്സുകളുണ്ടാവും. ഓരോ ബസ്സിലും ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുന്നു, അടുത്ത ബസ് അപ്പോഴേക്ക് അവിടെ വന്ന് നിൽക്കുന്നു, അതും നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും ബസ്സുകൾ പോവുക വരിക ഒന്നും കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമ്മളുടെ കുടുംബങ്ങളോടൊപ്പം അല്ലെങ്കിൽ നമ്മളെ കൂടെ ആരാണോ അവരെ കൂടെ ഇതിൽ ഒരുമിച്ച് പോകാം, തിരിച്ച് വന്ന് പോകാം. തിരിച്ച് നമ്മൾ പള്ളിയിൽ ഇഹ്റാം എവിടേക്കാണോ നമ്മൾ പോകുന്നത്, നമ്മൾ മിക്കവാറും ഹർമയിലേക്കാണല്ലോ പോവുക, ഉംറയ്ക്കാകും പോവുക, അതല്ലെങ്കിൽ പിന്നെ തവാഫിനായിരിക്കും പോവുക. എങ്ങനെ ആയാലും അത് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇതേ ബസ്സിൽ അവിടുന്ന് കയറിയിട്ട്, ഈ നമ്പറിൽ ബസ്സിൽ അതേ കയറിയിട്ട് തിരിച്ച് ഇതേ സ്ഥലത്ത് തന്നെ അവർ കൊടുന്ന് നമ്മൾ ഇറക്കിത്തരും.
4: അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്, ഈ കാലാവസ്ഥയിലുള്ള മാറ്റം, അതുപോലെ ചൂട്. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാണ് അല്ലേ?
5: തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ മിഷൻ നമ്മൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്ന വളരെ വളരെ വളരെ ഹൈടെക് രീതിയിലുള്ള മെഡിക്കൽ സംവിധാനമാണ് ജിദ്ദയിലും മദീനത്തും മീനായിലും എല്ലാ മേഖലകളിലും, ഹജ്ജിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് വേണ്ടിയിട്ട് വിപുലമായ രീതിയിൽ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ കേരളീയ ആളുകൾക്ക്, കേരളത്തിൽ നമ്മളെ ഭാഷാ പരിജ്ഞാനമുള്ള ഡോക്ടേഴ്സ് നഴ്സ് പോലെയുള്ള ആളുകൾ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ ഹജ്മാൽ പിൽഗ്രിംസ് പോകുന്നതിൻ്റെ മുമ്പേ അവിടെ എത്തും. നമ്മളൊക്കെ പോകുന്നതിന് ശേഷമാണ് അവർ ഓരോന്നും അവിടുന്ന് തിരിച്ചു പോരും.
4: മെഡിക്കൽ സൗകര്യം സേവന സൗജന്യമാണോ?
5: തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും സൗജന്യമാണ്.
4: ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉംറ ചെയ്യുന്നു, വിശ്രമിക്കുന്നു, പിന്നെ സമയത്തിനനുസരിച്ചിട്ട് ഹറമിൽ പോകുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളികളിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ നടത്തുന്നു. ലക്ഷ്യം ഹജ്ജാണ്.
5: അതെ അതെ.
4: അപ്പോൾ അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുണ്ട്. അതിൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്പെക്ടർ എന്നുള്ള നിലക്ക് സാറിന് പ്രത്യേകിച്ച് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
5: ആ, നമ്മൾ തുടക്കം മുതൽ തന്നെ ഹജ്ജ് കമ്മിറ്റി അവരോട് പറയുന്നുണ്ട്, എന്ത്, നമ്മൾക്ക് ഹജ്ജിന് പോകുമ്പോൾ കുറേ നടക്കേണ്ടതുണ്ട്, നമ്മളുടെ കാലാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടും വേറെ ഒരു കാലാവസ്ഥ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാം കൊണ്ടും. അപ്പോൾ അതിന് പ്രധാനമായിട്ട് നടത്തം എന്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേർക്ക് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിന്ന് ആർക്കും നടത്തമില്ല, നടത്തമുണ്ട് എന്ന് പറയാൻ ആളുകളോട് പറയുന്ന ആൾ

0: മത്സരിക്കാത്ത ആളുകൾ ശരിക്കും അവിടെ ചെന്നായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്.
1: കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അതേപോലെ എസ്കലേറ്ററുകൾ ഉപയോഗിക്കുന്ന യന്ത്രക്കോണി, ലിഫ്റ്റുകൾ, അതേപോലെ ചിലരെങ്കിലും യൂറോപ്യൻ ക്ലോസറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്,
0: അതെ അതെ,
1: അതും ശ്രദ്ധിക്കണം.
0: അത് നമ്മൾ ഇവിടുന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എസ്കലേറ്ററൊക്കെ നമുക്ക് ദൂരെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത എല്ലാ മാളുകളിലും അത് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താൻ പറയുന്നുണ്ട്. പിന്നെ ലിഫ്റ്റ് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ആളുകൾ ഇപ്പോൾ പേടിക്കാനൊന്നും ഇല്ല. എങ്കിലും പോലും അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ, ലിഫ്റ്റിലൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ഓപ്പൺ ആകുന്നത് കൂടെ തന്നെ ആളുകൾ ഓടിക്കയറുന്നൊരു സംവിധാനമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അജിനാണോ എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഹജ്ജ് വേളയിലാണോ എന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജ് കമ്മിറ്റിയുടെ ക്ലാസ്സിൽ അത് പറയുകയുണ്ടായി, ലിഫ്റ്റ് ഓപ്പൺ ആയ ഉടനെ ആളുകൾ കയറി, പക്ഷേ ലിഫ്റ്റിൻ്റെ സ്റ്റെയർ എത്തിയിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ അതിൽ കയറി, ഇയാൾ താഴെ വീണു. പിന്നെ രണ്ട് മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന ആളുകളാണ് തന്നെ ഈ ബോഡി കണ്ടിരുന്നത്, അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു, മരിച്ചിരുന്നു ആളെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെയേറെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
1: ജിദ്ദയുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് മിനയിലേക്കുള്ള യാത്ര, അതിൻ്റെ സൗകര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, അതേപോലെ പരിമിതമായ സൗകര്യം അവിടെ ഉണ്ടാവുള്ളൂ, അവിടെയും ലഗേജിനൊരു പ്രാധാന്യമുണ്ട്.
0: മക്കയിൽ നിന്ന് നമുക്ക് മിനയിലേക്ക് പോകാനുള്ള നിർദ്ദേശം നമുക്ക് നേരത്തെ ഹജ്ജ് കമ്മിറ്റി മുത്തവഫ് നമുക്ക് അവിടുന്ന് തരും. അത് കഴിഞ്ഞ് അതായി കഴിഞ്ഞാൽ നമുക്ക് ബസ് വരും. ആ ബസ്സിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള ടെൻറ്റിലേക്ക്, മിനയിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ താമസിപ്പിക്കും. യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഈ ടെൻറ്റ് നമുക്ക് പോകുന്നതിന് മുമ്പേ പോയി, നേരത്തെ പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ പോയി കാണാനുള്ള സാഹചര്യം ഉണ്ടാവും. നമ്മൾ പോകുന്ന ടെൻറ്റ് അല്ലെങ്കിൽ ആ പ്രദേശത്തെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഒന്ന് പോയി കാണാനൊക്കെ ഒരു സാഹചര്യം കുറച്ച് നേരത്തെ പോകുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും. കുറച്ച് വേഗി പോകുന്ന ആളുകൾക്ക് പിന്നെ തിരക്കൊക്കെ ആയ കാരണത്താൽ ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല. എങ്ങനെതായാലും വളരെ സുരക്ഷിതമായി നല്ല രീതിയിൽ ബസ്സിൽ നമ്മളെ അവിടെ എത്തിക്കും ഹജ്ജ് കമ്മിറ്റി.
1: അതായത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല,
0: തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള പ്രയാസം.
1: നിർദ്ദേശം തരും, ഇന്ന സമയത്ത് റെഡി ആയിരിക്കുക.
0: അതെ അതെ.
1: അപ്പോൾ പരിമിതമായ ലഗേജൊക്കെ ആയിട്ട് റെഡി ആയിരിക്കുക, ബസ്സിൽ കയറ്റും, അവിടെ കൃത്യമായിട്ട് ഏത് ടെൻറ്റിലാണോ അവിടെ കൊണ്ടിട്ട് ഇറക്കും.
0: അതെ അതെ. നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ തലേ ദിവസം തന്നെ നമുക്ക് എസ് എച്ച് ഐ തരും. ആ നിർദ്ദേശം അനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫ്ലൈറ്റിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയാൽ മതി. അല്ലാത്ത സമയത്ത് ഒരു കാരണവശാലും നമ്മൾ അതായത് ഇറങ്ങി വെയിറ്റ് ചെയ്യരുത്. തരുന്ന നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കാൻ വേണ്ടി നമ്മൾ ഹജ്ജിമാർ ബാധ്യസ്ഥരാണ്.
1: നമ്മൾ ഹജ്ജിലിൻ്റെ കുറേ കാര്യങ്ങളിൽ മുന്നോട്ട് പോയി, ഏതാണ്ട് മിനയിലെ ടെൻറ്റുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. മുസ്തലിഫ, അറഫ, കല്ലേർ, മടക്കം, മദീന, കുറച്ച് കാര്യം കൂടി ബാക്കിയുണ്ട്. പക്ഷേ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ എത്തിയിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും
1: നമുക്ക് അടുത്തതിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം.
0: ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും.
1: അസ്സലാമു അലൈക്കും.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം എന്ന പ്രോഗ്രാമായിരുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നാം കേൾക്കുകയുണ്ടായി. ഹജ്ജ് മുൻകരുതലുകൾ രേഖകൾ. നമ്മോടൊപ്പം ചേർന്നത് ജാഫർ വിളയൂരും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയുമായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. പീസ് റേഡിയോ ദൃശ്യം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ലബീദ് നാലകത്താണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ദൃശ്യം പരിപാടിയിൽ മറ്റൊരു യാത്രാ വിശേഷങ്ങളുമായിട്ടാണ് ഡോക്ടർ ലബീദ് നാലകത്ത് നമ്മുടെ കൂടെയുള്ളത്. സർ, ഈ ദൃശ്യം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
4: ഓക്കെ.
3: നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ യാത്രയിലെ ഏറ്റവും ഹൃദ്യമായിട്ട് എടുത്തു പറയാവുന്ന ഒരു രാജ്യമായിട്ട് പറഞ്ഞ അസർബൈജാൻ ആയിരുന്നു. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അസർബൈജാനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഈ സമയത്തിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു.
4: ഞങ്ങൾ അസർബൈജാനിലേക്ക് പോകുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് തന്നെ പോക്കിനെ കുറിച്ചുള്ളൊരു ധാരണ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, അസർബൈജാൻ എന്ന് പറയുന്നത് USSR ഭാഗമായിരുന്നു, റഷ്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ റഷ്യയിലേക്ക് പോവുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. വേറൊരു പ്രദേശം അല്ലെങ്കിൽ അങ്ങേയറ്റത്തുള്ള വലിയ, അന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകത്തിനെ തന്നെ കീഴടക്കുന്ന രീതിയിലുള്ള ഒരു സൈന്യവും എല്ലാ രീതിയിലും ലോക ശക്തിയായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു റഷ്യ.

0: റഷ്യയുടെ ഒരു ഭാഗം, എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. അപ്പോൾ അത്രയും അങ്ങനെയുള്ള ഒരു ഒരു ധാരണയാണ് ആദ്യത്തെ ഒരു
1: അസർബൈജാനെ
0: കുറിച്ചുള്ളത്.
1: ഇത് പോയത് ഇപ്പോൾ എത്ര വർഷം മുമ്പാണ്?
0: ഇപ്പോൾ കഴിഞ്ഞ വർഷം.
1: കഴിഞ്ഞ വർഷം?
0: കഴിഞ്ഞ വർഷം. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ഇങ്ങനെ 6 മാസം മുമ്പ് പ്ലാൻ ചെയ്തു. അതിൻ്റെ പണം സ്വരൂപിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഒരു പൈസ കൊടുക്കുന്ന രീതിയല്ല, പല ട്രാവൽസുകളും പല രീതിയിലും യാത്ര തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 100,000 രൂപ ഏതെങ്കിലും ഒരു ട്രാവൽസിലേക്കൊക്കെ കൊടുത്താൽ ഒരു വർഷം കഴിഞ്ഞാൽ ആ 100,000 രൂപ നമുക്ക് തരും. ഒരു വിദേശ രാജ്യത്തേക്ക് പോകാം. അപ്പോൾ മലേഷ്യ, കൊളംബോ, തായ്ലാൻഡ് ഇതിലൊക്കെ പോകാവുന്ന രീതിയിലുള്ള ഗോൾഡൻ സ്കീമുകളുണ്ട്. അപ്പോൾ ആ സ്കീമുകളിൽ കുറച്ച് പൈസ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ അത് വാങ്ങും. അതിൻ്റെ ഒരു ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വിദേശ യാത്ര കിട്ടുകയാണ്. അപ്പോൾ അസർബൈജാൻ എന്നുള്ളത് ഒരു 6 മാസം മുമ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള പണം സ്വരൂപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് തന്നെ പണം ഇട്ടിട്ടുള്ളതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ള നിലക്കാണ് ഒരു അസർബൈജാൻ യാത്ര നോക്ക്. പക്ഷേ ഒരു 65,000 രൂപയോളം എനിക്ക് അതിൽ കിട്ടി. 100,000 രൂപയാണ് മൊത്തത്തിൽ അതിൻ്റെ ചിലവായിട്ട് വന്നത്. അപ്പോൾ 35,000 രൂപയാണ് എൻ്റെ സ്വന്തമായ പൈസ എന്നുള്ള നിലക്ക് ഞാൻ എടുത്ത്. അങ്ങനെയാണ് ഈ യാത്രകൾ പ്ലാൻ ചെയ്യുക. അല്ല, 100,000 രൂപ ചിലവാക്കിയാൽ എത്രങ്ങാനും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാന്നുള്ള ആലോചന നടത്തുന്ന ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടിലുള്ള ആ ഫണ്ടിങ് അല്ലെങ്കിൽ ആ രീതി ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യുക. അപ്പോൾ റഷ്യയുടെ ഭാഗമായിട്ടുള്ള ഈ അസർബൈജാൻ കാണുക എന്നുള്ളത് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു ധാരണ ഉണ്ട്. പിന്നെ കിട്ടാവുന്ന രീതിയിലൊക്കെയുള്ള മാഗസീനുകളിലും യൂട്യൂബുകളിലും ഒക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ചില പ്ലാൻ ചെയ്യുന്നൊരു ഒരു ടീമിൻ്റെ കൂടെയാണെങ്കിലും 10-40 ആൾക്കാരുള്ള ടീമിൻ്റെ കൂടെയാണെങ്കിലും നമ്മൾ പറയുന്ന ഭാഗത്തേക്ക്, പഠിച്ച ഭാഗത്തേക്ക്, അനുഭവങ്ങളുള്ള ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കാറിൻ്റെ മ്യൂസിയം ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ കാർ മ്യൂസിയം ഉള്ളത് അസർബൈജാനിലാണ്. അതുപോലെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറുകളുള്ള ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്നത് അസർബൈജാനിലാണ്. അമേരിക്കയിലോ മറ്റു പ്രദേശങ്ങളിലോ അല്ല, അസർബൈജാനിലാണ്. അതുപോലെ ആളുകളുടെ യൂറോപ്യൻ സ്റ്റൈലാണെങ്കിലും കൃത്യമായ രീതിയിൽ ദീന് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി നല്ല മറവോടുകൂടി, എന്നാൽ യൂറോപ്യൻ കൾച്ചറും കൂടെ കൂടിയിട്ടുള്ള രീതിയിലുള്ള ഒരു സംസ്കാരമാണ് അസർബൈജാനികളുടെ.
1: ശരിക്കും അവിടെ മുസ്ലിംസാണോ ഭൂരിപക്ഷം?
0: ഭൂരിപക്ഷം മുസ്ലിംസാണ്.
1: അസർബൈജാൻ ഇസ്ലാമിക രാജ്യം, പഴയ ആ ചരിത്രവുമായിട്ടൊക്കെ പലരും ഒരുപാട്
0: നല്ല ബന്ധമുണ്ട്. കാരണം അവിടെ 100 വർഷങ്ങൾ പഴക്കമുള്ള പള്ളികളുണ്ട്. അതുപോലെ സംസ്കാരങ്ങൾ നിലനിർത്തുന്ന രീതിയിലുള്ള പള്ളികളും മറ്റു രീതികളൊക്കെ ഉണ്ട്. മഹല്ല അടിസ്ഥാനത്തിലുള്ള സംഗതികൾ അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അവിടെ ഉണ്ട്. ഞങ്ങളൊരു ഒരു പള്ളിയിലേക്ക് കയറി നോക്കിയ സമയത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഇല്ലാതാണ്. പക്ഷേ റഷ്യയുടെ ഭാഗമായിരുന്നു അവിടെ. റഷ്യൻ ഭരണകൂടം നടത്തിയിട്ടുള്ള സംഗതിയാണെങ്കിലും പിന്നീട് അസർബൈജാൻ വന്നതോടുകൂടി ഒരു രാജ്യമായി മാറിയതോടുകൂടി ആ സംസ്കാരവും യൂറോപ്യൻ സംസ്കാരം കൂടെ ഒരു സമ്മിശ്ര രീതിയിലുള്ള
1: രീതിയായിട്ട്.
0: ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പും മറ്റു സംഗതികളൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ
1: മുസ്ലിം ഭരണ പ്രദേശമല്ല, പക്ഷേ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉണ്ട്.
0: മുസ്ലിം ഭരണ പ്രദേശമാണ് ഇപ്പോ
1: ഭരണപ്രദേശം.
0: അവിടെയുള്ള ഹുസൈൻ എന്ന് പറയുന്ന ഒരു രാജാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ മ്യൂസിയങ്ങളാണ്. അദ്ദേഹം വലിയ വിദേശ രാജ്യങ്ങളിൽ 100 രാജ്യങ്ങളിൽ പോയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി അവിടുന്ന് കിട്ടിയിട്ടുള്ള മൊമെന്റോകളൊക്കെ വളരെ കൃത്യമായിട്ട് ആ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്.
1: ഇത് അസർബൈജാന് ഒരു യൂറോപ്പുമായിട്ടുള്ള ഒരു കണക്ട് അല്ല, പിന്നെ റഷ്യയുടെ ഒരു ഭാഗം. പക്ഷെ ഈ അറബ് കൺട്രീസ് ആയിട്ടുള്ള അയൽപക്ക രാജ്യങ്ങൾ ഏതൊക്കെ വരുന്നത്?
0: നല്ല വന്ന് ഇപ്പം ഖസാക്കിസ്ഥാന്, താജിക്കിസ്ഥാൻ, പിന്നെ കിർഗിസ്ഥാൻ, ഇങ്ങനെയുള്ള സ്ഥാൻ വരുന്ന കുറെ പ്രദേശങ്ങൾ, ഒരു 7 രാജ്യങ്ങൾ അതിന്റെ അയൽപക്കങ്ങളായിട്ടുണ്ട്. എന്നാൽ സൗദിയായിട്ടുള്ള നല്ല ബന്ധമുണ്ട്.
1: റഷ്യയിൽ തന്നെ ബുഖാരി,
0: ബുഖാറ ഉണ്ട്. അതെ, അത് വേറെ ഒരു പ്രദേശമാണ്. ഈ ഈ രാജ്യത്തെല്ല വേറൊരു ഒരു വേറെ റഷ്യയിൽ നിന്ന് തന്നെ പിരിഞ്ഞിട്ടുള്ള വേറൊരു രാജ്യമായിട്ട് ബുഖാറ.
1: ഭാഷ ഏതായിരിക്കും?
0: അസർബൈജാനിയാണ് ഭാഷ. എന്നാൽ കോമൺ ആയിട്ട് മലയാളവും ഇംഗ്ലീഷും ഉണ്ട്.
1: മലയാളം,
0: സോറി, അറബിക്കും
1: ഇംഗ്ലീഷും,
0: അറബിക്കും ഇംഗ്ലീഷും. എന്നാൽ കൂടുതൽ മലയാളികളും പോലുള്ള പ്രദേശമാണ്.
1: മലയാളി
0: ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ഗ്രാമത്തിലേക്ക് പോയ സമയത്ത് അവിടെ മുഴുവൻ മലയാളികളുണ്ട്. അപ്പൊ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും വരുന്ന പ്രത്യേകം ആളുകൾക്ക് അവരുടെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മലയാളികളുണ്ട്.
1: അവിടുത്തെ ആളുകളുടെ ഒരു ആതിഥ്യ മര്യാദ അങ്ങനെ
0: ഭയങ്കരമാണ്. അത് അതുകൊണ്ടാണ് അസർബൈജാനിലേക്ക് ഇനി എത്ര തവണ പോയാലും മടുക്കൂല. ഒരു ചാൻസ് അടുത്ത വർഷത്തേക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്. ഒരു ടീമിനായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ നർഷാ സാറ് എന്റെ അധ്യാപകനും കൂടിയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര കണ്ടാലും മടുക്കാത്തൊരു സംഗതി പറഞ്ഞാൽ, ഒന്ന് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ചുറ്റുഭാഗത്തും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയൊക്കെയാണോ ഇതിന് മനോഹാരിത കൊടുക്കാൻ പറ്റുക അത്രയും കൊടുത്തിട്ടുണ്ട്.
1: ശരി,
0: അത് ഇപ്പോഴും ഇങ്ങനെ പോയ സമയത്ത് രണ്ട് സിറ്റികളാണ്. ഒന്ന് ബാക്കു, ബാക്കു എന്ന് പറയുന്ന ഒരു പ്രദേശവും മറ്റൊന്ന് കപാല. രണ്ടും നല്ല എന്താ പറഞ്ഞാല് 90% കടൽ കൊണ്ട് ചുറ്റപ്പെട്ട രീതിയിൽ, എന്നാൽ ബാക്കി 10% മാത്രം ബാക്കിയുള്ളത്. എല്ലാ സമയത്തും ഉച്ച സമയത്താണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഒക്കെ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കടലിന്റെ എല്ലാ സംഗതികളും സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റുന്ന പ്രദേശമാണ്.
1: പുൽമേടുകളാണ്,
0: പുൽമേടുണ്ട്, കടലാണ് ബാക്കി ഒരു ഏരിയ മുഴുവൻ.
1: പിന്നെ മലപ്രദേശങ്ങൾ
0: അതുണ്ട്. ചുറ്റപ്പെട്ട ഒന്ന് മലകളാൽ ചുറ്റപ്പെട്ടതുണ്ട്, മറ്റൊരു ഭാഗം കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അത്രയും ഭംഗിയുള്ള പ്രദേശങ്ങൾ ആയതുകൊണ്ടായിരിക്കണം അത് സൗന്ദര്യമാണ്. പിന്നെ പ്രകൃതിദത്താണ്, ആർട്ടിഫിഷ്യലാണ്, നമ്മൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയില്ല. ആ ഉള്ളതിനെ അതിന്റെ തനിമയോട് കൂടി ഉണ്ടാക്കി അത് നിലനിർത്തി അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഇപ്പോഴും ആ കാഴ്ച ഇങ്ങനെ ഒരു 6 മണിയുടെ സമയം അല്ലെങ്കിൽ 5 മണിൻ്റെ സമയത്ത് പോയിട്ട് രാത്രി 8 മണി അവിടെ മുകളിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ അത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് ഇങ്ങനെ കാണാം, അതിന്റെ ഭംഗിയുണ്ട്. ഓരോ ലൈറ്റ് ഇങ്ങനെ മാറി മാറി മാറി വരുന്ന അത് ഇപ്പോഴും മനസ്സിൽ അല്ലെങ്കിൽ കണ്ണിൽ ഇങ്ങനെ കാണാവുന്ന രീതിയിൽ.
1: ഗ്രാമീണ പ്രദേശങ്ങളിലൂടെയാണ് പോയത്, അത് പട്ടണങ്ങളിലാണോ?
0: പട്ടണമുണ്ട്, ഗ്രാമമുണ്ട്. പട്ടണം എന്ന് പറഞ്ഞാൽ തനി പട്ടണ രീതിയിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ഗ്രാമങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഉൾഭാഗത്തുണ്ട്. അവരെ സാധാരണ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ അവർ കൃഷി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു ഇവിടുത്തെ ഒരു തക്കാളി, വലിയൊരു തക്കാളി പോലുള്ള ഒരു ഒരു മാങ്ങയുടെ രീതിയിലും തക്കാളിയുടെ രീതിയിലുള്ള നല്ല ഒരു പിന്നെ ഫലമാണ് അവിടുത്തെ ഏറ്റവും വിഭവസമൃദ്ധമായിട്ടുള്ള സംഗതി. അപ്പം അത് ഇങ്ങനെ റോഡിൽ കപാലയിൽ നിന്ന് ഏകദേശം ഒരു 5 മണിക്കൂർ യാത്ര, ബാക്കൂരിൽ നിന്ന് കപാലയിലേക്ക് 5 മണിക്കൂർ യാത്ര ഉണ്ട്. ആ 5 മണിക്കൂർ യാത്രയിൽ ഞങ്ങൾ ഗ്രാമങ്ങളിൽ ചില ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഞങ്ങളൊന്ന് ഇറങ്ങും, ഒരു ഗ്രാമം കൃഷിയൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ ആ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ആ പഴം നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി തിന്നാം എന്നുള്ളതിൽക്ക് അവർ നമ്മളെ ആ തോട്ടത്തിലേക്ക് കയറ്റും. എന്നിട്ട് ആർക്ക് എത്ര വേണമെങ്കിലും അവിടുന്ന് തിന്നാം. അപ്പോൾ തിന്ന അവസാന സമയത്ത് പൈസ കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഡോളർ എടുത്താണ് ഇങ്ങനെ സ്വരൂപിച്ച് അദ്ദേഹം വാങ്ങിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഒരു കൂട്ടായിട്ട് പൈസ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അള്ളാഹിന്റെ ഒരു സാധനമാണ്, ഫീസബിലില്ലാണ്. ഫീസബിലില്ലാന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, ഞങ്ങളെ വണ്ടിയിലേക്ക് യാത്ര അയക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് കയറ്റി അയക്കുന്ന വരെ അവർ നമ്മളെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, അവർക്ക് ആ പഴം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏകദേശം 1 കിലോ 2 കിലോ വീതമുള്ളത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി
1: എത്തും. മധുരമുള്ള,
0: നല്ല മധുരമുള്ള, അവസാനം വരെ മധുരമുള്ള ഒരു ഒരു പഴം, ഒരു പ്രത്യേക, ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് ഒരു 4 കിലോ പഴം വാങ്ങിപ്പോന്നു. നാട്ടിലെത്തിയിട്ട് ഒരു മാസത്തിന് ശേഷമാണ് അത് പഴുപ്പായത്. എന്നാലും അതിന് അത്ര ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ചൂടുണ്ട്, മഴയുണ്ട്. ഒരേ ദിവസം തന്നെ ചൂടുണ്ട്, മഴ. പൊതുവേ ഒരു തണുത്ത പ്രദേശമാണ്. എന്നാ തണുപ്പ് എന്ന് പറഞ്ഞാൽ അസഹ്യമായ തണുപ്പില്ല, ഒരു സാധാരണ നോർമൽ തണുപ്പാണുള്ളത്. എന്നാ മഴയുണ്ട്, ഇടക്ക് വെച്ചിട്ട് മഴ പെയ്യും. ഒന്നോ രണ്ടോ മണിക്കൂറുകളൊക്കെ ഉണ്ടാവുള്ളൂ, ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ഈ കൃഷിക്കാവശ്യമുള്ള രീതിയിൽ മഴയുണ്ട്. എന്നാൽ നല്ല ചൂടുള്ള പ്രദേശമുണ്ട്. ഒരു ഒരു പ്രദേശം മൗണ്ട് പിന്നെ ഫയർ മൗണ്ടൈൻ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഏകദേശം ഒരു 50 വർഷമായിട്ട് ആ മല ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഫയർ മൗണ്ടൈൻ. ഭയങ്കര സംഭവം, കാരണം ഒരു അതിൻ്റെ ഉള്ളിൽ ഗ്യാസാണ് ഉള്ളത്. ഭൂമിയിൽ ഇങ്ങനെ ഗ്യാസ് ഉണ്ടാകുന്നു, അതിങ്ങനെ കത്തുന്നു, കത്തല് നിൽക്കുന്നില്ല. നല്ല കോരിച്ചൊരുന്ന മഴ പെയ്യുമ്പോഴും
1: അത് കത്തും,
0: ആ കത്തും. അതുപോലെ മഞ്ഞുള്ള പ്രദേശം, വെള്ള ഭാഗമാണെങ്കിൽ പോലും ആ ഭാഗം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും.
1: അവിടെ പൊട്ടിത്തെറിക്കൊന്നുമില്ല,
0: പൊട്ടിത്തെറിക്കൂല. ഫയർ മൗണ്ടൈൻ ഒരു ഒരു വല്ലാത്തൊരു ആസ്വദം. ഞങ്ങൾ നേരത്തെ വയനയിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ഫയർ മൗണ്ടൈൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ യാത്രയിൽ ഫയർ മൗണ്ടൈൻ ചിലപ്പം കട്ടാക്കിയിരുന്നു, കാരണം ട്രാഫിക് ജാമും മറ്റു സംഗതികളും. ഞങ്ങൾ പറഞ്ഞു നിർബന്ധമായിട്ടും അസർബൈജാനിൽ ഞങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ ഫയർ മൗണ്ടൈനിൽ പോകണം. അപ്പം അങ്ങനെ നിർബന്ധം പിടിച്ച സമയത്ത് അത് കാണാൻ പറ്റി. അതുപോലെ പിന്നെ വോൾക്കാനോ, മഡ് വോൾക്കാനോ, ഭയങ്കര, അതായത് ഇന്ത്യ ലോകത്തിലെ വോൾക്കാനോകളിലെ 65% ഉള്ളത് അസർബൈജാനിലാണ്. വോൾക്കാനോ ഇങ്ങനെ മണ്ണിങ്ങനെ വലിയ കൂമ്പാറായിട്ട് മണ്ണിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് വന്ന് വന്ന് 24 hours അതിങ്ങനെ നടന്നു കൊടുക്കുക.
1: ശരി,
0: അത് വല്ലാത്ത സംഗതിയാണ്. അത് മാത്രമല്ല, ആ ചളി എടുത്തിട്ട് കൈക്ക് മരുന്നും കൂടിയാണ്.
1: കൈ
0: തൊലിക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ബെസ്റ്റ് സാധനം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചൊക്കെ.
1: പിന്നെ അസർബൈജാനിന്റെ ഒരു വിഭവം, ആ രാജ്യത്തിന്റെ ഒരു വിഭവം, അതിന്റെ ഇതെന്താണ്?
0: ഭക്ഷണ രീതിയിൽ റൊട്ടി അങ്ങനത്തെ സംഗതികളാണ് അവർ ഉപയോഗിക്കുന്നത്. ചിക്കനാണ് പൊതുവെ, ചിക്കനും മട്ടനുമാണ് സാധാരണ അവർ ഉപയോഗിക്കുന്ന.
1: ഡോക്യുമെന്ററികളൊക്കെ കാണാം അവരിങ്ങനെ ഈ താഴ്വാരങ്ങളിൽ പോകുന്ന മട്ടൻ, അവിടുന്ന്
0: മട്ടന്റെ പല രീതിയിലുള്ള വിഭവങ്ങളാണ്. അപ്പൊ ഞാൻ അവിടെ പോയ സമയത്ത് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ എറണാകുളത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ അതിന്റെ പരസ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അസർബൈജാനി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത ടേസ്റ്റാണ്. നല്ല വിലയുണ്ട്, നല്ല അത്യാവശ്യം വിലയുള്ള സാധനമാണ്. അപ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു പരസ്യത്തിൽ വന്നിട്ടുള്ള ഒരു ഭാഗം തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ പോയി. ഒരു ഒരു 1-2 kilometers ദൂരത്ത് എത്തിയ സമയത്ത് ഇത് കണ്ടു. ആ അത് അതിൻ്റെ ഫുൾ സോഴ്സ് തന്നെ നമുക്ക് ഉണ്ടാക്കല് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു, ഇൻ്റർവ്യൂ നടത്തി. അതുപോലെ അതിൻ്റെ ടേസ്റ്റ് നോക്കി, ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. ഇപ്പോഴും ഇങ്ങനെ നാവിലിങ്ങനെ ആ ടേസ്റ്റ് ഉണ്ട്, അത്രയും. അതുകൊണ്ട് തന്നെയാണ് അസർബൈജാനിലേക്ക് ഇനി എത്ര യാത്ര പോയാലും മടുക്കില്ല എന്നുള്ള തോന്നലുണ്ടായത്.
1: അവിടുത്തെ ആ രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് എന്താണ്?
0: കൃഷിയാണ്.
1: കൃഷി തന്നെയാണ്,
0: കൃഷിയും ടൂറിസവും. അതുപോലെ അവിടെ എല്ലാവരും അധ്വാനികളാണ്. ഒരാളും കൃഷി ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യാത്ത. പിന്നെ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് രീതിയിലുള്ള സാധനങ്ങളാണ് മാർക്കറ്റിംഗിൽ കൂടുതൽ കാണുന്നത്. ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഇതിൽ ഇപ്പം മുൻപന്തിയിലാണ്, ടൂറിസത്തിൽ മുൻപന്തിയിലാണ്, അതുപോലെ കൃഷിയിലും. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പഴം പോകുന്നുണ്ട്. നല്ല, ഇവിടെ എനിക്ക് തോന്നുന്നത് ലുലുമാളിലൊക്കെ വിൽപ്പനക്ക് ഉണ്ടായിരുന്നു. അതിന് 1 കിലോക്ക് 1000-2000 വിലയുള്ള, അത്രയും ടേസ്റ്റുള്ള, അത്രയും വില പിടിപ്പുള്ള സാധനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നു. അതാണ് അതിന്റെ ഏറ്റവും ഒരു സോഴ്സ് ആയിട്ട്.
1: അതവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്.
0: അവരുടെ സാധാരണ ഒരു കൃഷി നെല്ലുണ്ട്, ചോളമുണ്ട്, ഗോതമ്പുണ്ട്, ഇതിന്റെ പുറമെ ഈ കൃഷിയും കൂടെ ഉണ്ട്.
1: അവിടുത്തെ വീടുകളുടെ ഒരു വീടുകളുടെ ചിലപ്പോൾ പോകും വഴിയിലൊക്കെ കണ്ടിരിക്കുമല്ലോ, നമ്മളെ നാട്ടിലെ കേരളത്തിലെ ഒരു വീടിന്റെ ഒരു ഒരു ഇതാണ് അത്. അവിടുത്തെ വീടുകളുടെ അവസ്ഥ എന്താ?
0: വീട് വളരെ ചെറുതാണെങ്കിലും ഭംഗിയുള്ളതാണ്, കളർഫുൾ ആണ്, പെയിന്റ് ആണെങ്കിലും ഒരു വെറൈറ്റി പെയിന്റിങ് ആണ്, ഭയങ്കര കണ്ണിന് ഇങ്ങനെ അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള പെയിന്റിങ് ആണ്. സിമ്പിൾ മനുഷ്യന്മാരാണ്, ആ സിമ്പിൾ ലൈഫ് അവരുടെ രീതിയിലും കാണാം. എന്നാൽ അത് ഏറ്റവും ഭംഗിയുള്ളതാണ്. ഇപ്പൊ നമ്മളെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ആ രീതിയിലുള്ള വീടല്ല, കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്നാൽ ഭംഗിയുള്ള ഒരു വീടായിട്ട് ആണ് ഫീൽ ചെയ്തത്.
1: ഗ്രാമീണ പ്രദേശങ്ങളുണ്ടോ, പട്ടിണി പാവങ്ങളായിട്ട് ജീവിക്കുന്ന പ്രദേശങ്ങൾ അങ്ങനെ ഉണ്ടോ?
0: പിന്നെ ഉണ്ട്, അങ്ങനെ ഡ്രസ്സിലാണെങ്കിലും ഒരു കീറി പറഞ്ഞിട്ടുള്ള ഡ്രസ് ഇട്ട ആൾക്കാർ, ആരോടെങ്കിലും ഒക്കെ പണം ചോദിക്കണം അങ്ങനെ ചോദിക്കണ ആൾക്കാർ, അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. എന്നാൽ കൂടുതൽ എല്ലാം സമ്മിശ്രമായ രീതിയിലാണ് അവിടെ ഉള്ളത്. എല്ലാ ആളുകളും ജീവിക്കുന്നു, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ കൃഷിയും മറ്റു സംഗതികളൊക്കെ വെച്ചുകൊണ്ട് ആണ് പോണത്. നല്ല രീതിയിലുള്ള പിന്നെ ജീവിത നിലവാരം ഉണ്ടെങ്കിൽ പോലും കപാല, ബാക്കു കപാല, ഈ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണല്ലേ
1: അസർബൈജാന്റെ.
0: ബാക്കു ആണ് തലസ്ഥാനം. ആ തലസ്ഥാനത്താണ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുക. അത് കഴിഞ്ഞിട്ട് ബാക്കുയിൽ നിന്ന് കപാലയിലേക്ക് പോവാ. കപാലയിലാണ് ഉയരമുള്ള അല്ലെങ്കിൽ മലകളൊക്കെ ഉള്ള പ്രദേശങ്ങൾ. ഒരു ഭാഗം ഈ ബാക്കു എന്ന് പറയുന്നത് കടൽ ഭാഗവും, അതേസമയത്ത് കപാല എന്ന് പറയുന്നത് മലപ്രദേശങ്ങളാണ്. രണ്ട് രീതി, രണ്ട് കൾച്ചറുണ്ട്. നല്ല തണുപ്പുള്ള രീതിയാണ് അവിടെ കാണുന്നത്. അതേസമയത്ത് ഉച്ച സമയമൊക്കെ ആവുന്ന സമയത്ത് നല്ല ചൂടും ഉള്ള പ്രദേശമായിട്ടാണ്, രണ്ടും രണ്ട് രീതിയായിട്ടാണ് തോന്നിയത്.
1: ഓക്കെ സാർ, നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു ദൃശ്യം ഇന്നത്തെ എപ്പിസോഡിൽ അസർബൈജാൻ ഏറ്റവും മനോഹരമായൊരു പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു വിവരണമായിരുന്നു നമ്മളിതുവരെ കേട്ടത്. നമ്മുടെ കൂടെ പങ്കെടുത്തത് വിവരണം നമുക്ക് തന്നിട്ടുള്ള ഡോക്ടർ ലബീദ് നാലകത്ത്, സുലംസലം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്, പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ട്രെയിനറാണ്, അതുപോലെ തന്നെ ധാരാളമായ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രാനുഭവങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ അസർബൈജാൻ യാത്രയാണ് ഈ എപ്പിസോഡ് നമ്മൾ കേട്ടത്. താങ്ക് യു സാർ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് ദൃശ്യം എന്ന പ്രോഗ്രാമായിരുന്നു. ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് സ്നേഹക്കൂട്, കൗമാരക്കാരുടെ വിഷാദം, പ്രതികൾ ആര്?
3: അതെ, ബഹുമാനനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയുമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്.
4: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹക്കൂടിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ആദരണീയനായ ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ഇന്നും ചേരുകയാണ്. അള്ളാഹു ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ആസൂത്രണം ചെയ്യാനും മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പലപ്പോഴും വളരെ ആവേശത്തോടെ നമ്മുടെ കളിമുറ്റങ്ങളിൽ ഓടി നടക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ കളിചിരികളിലും തമാശകളിലും നിർണായകമായ റോള് വഹിക്കുകയും നമ്മുടെ ഊണിലും ഉറക്കത്തിലുമൊക്കെ നമ്മളൊരുപാട് സ്വപ്നങ്ങൾ കാണുകയും ചെയ്ത നമ്മുടെ മക്കൾ പെട്ടെന്നൊരു ദിവസം അവരിങ്ങനെ ഒരു മൂലയിലേക്ക് മാറുന്നതും അവർ തലകുനിച്ചിരിക്കുന്നതും അവർ റൂമിൽ വാതിലടക്കുന്നതും അവരുടെ പഠനരംഗത്ത് നിന്ന് അവർ പിൻവാങ്ങുന്നതും ഒരുപക്ഷെ ചിലരെങ്കിലും ആത്മഹത്യാ മുനമ്പുകളിലേക്ക് പതിയെ നടക്കുന്നതും ഒക്കെ നാം കാണുന്നുണ്ട്. ഈ കുട്ടിക്കെന്തേ പറ്റി എന്ന് അസ്വസ്ഥരാകുന്ന പല മാതാപിതാക്കളും കാരണങ്ങളെ മനസ്സിലാക്കുന്നില്ല. പല ടീച്ചേഴ്സും കുട്ടിക്കെന്ത് പറ്റി എന്നത് വിലയിരുത്തുന്നിടത്ത് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടെയാണ് കൗമാരത്തിൻ്റെ വിഷാദം, പ്രതികൾ ആര് എന്നൊരു ചോദ്യവുമായി ഇന്നത്തെ ദിവസം സ്നേഹക്കൂട് വളരെ ഗൗരവമുള്ളൊരു ചർച്ചയിലേക്ക് കടക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും അതോടൊപ്പം കേട്ടതിന് ശേഷമുള്ള നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലും പ്രതികരണങ്ങളുമാണ് ഈ ദിവസം അഭ്യർത്ഥിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു വിഷയമായ ആരിസ് മോലിലേക്ക് ചേരുകയാണ്. ആരിസ് ഇപ്പോൾ ഇതൊരു ഈ വിഷയത്തെ വീട്ടിൽ അനുഭവിച്ച ആളുകൾ നമ്മളീ പറയുമ്പോൾ അതിൻ്റെ ഫുൾ സെൻസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ നാളെ അനുഭവിക്കേണ്ട ആളുകൾ ഇത് അത്ര തന്നെ ഒരു ഗൗരവതരമായ വിഷയമായിട്ട് പരിഗണിച്ചിട്ടില്ല. അങ്ങനെ തന്നെ വേണം കരുതാൻ. അപ്പം ഒരു വിഷാദരോഗം ബാധിച്ച, ഡിപ്രഷൻ ബാധിച്ച ഒരു കൗമാരക്കാരൻ വീട്ടിലുണ്ടാകുമ്പോൾ ആ കൗമാരക്കാരനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ ദിവസം തുടങ്ങാം.
5: വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണത്. കാരണം നമ്മൾ ഒരു വിഷാദം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ മരണത്തിലേക്ക് നയിക്കാമല്ലോ. അപ്പോൾ കൈവിട്ട് പോയതിന് ശേഷം നമ്മൾ ആലോചിക്കുന്നതുകൊണ്ട് കാര്യമില്ല.
4: അപ്പോൾ
5: ഏത് സന്ദർഭത്തിലും നടക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കൗമാരത്തിലെ അടുത്ത കാലത്ത് നടന്ന ആത്മഹത്യകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ നിമിഷങ്ങളെ കൊണ്ടാണ്. ഒരു ഉമ്മ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുടെ റൂമിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ, തിരിച്ചു കയറുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന കാരണം വളരെ സെക്കൻഡുകളേ ഉള്ളൂ. എന്തേ അവൾ അങ്ങനെ ചെയ്യാൻ എന്നതിന് ഉത്തരം ഇന്നും അവരുടെ മനസ്സിൽ
4: കിട്ടിയിട്ട്
5: അവർ കിട്ടിയില്ല. ഈ കഴിഞ്ഞ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഒരു 12-വയസ്സുകാരി പെൺകുട്ടിയുടെ ആത്മഹത്യ, അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ വിഷയത്തിലേക്ക് നമ്മളെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നൊരു കാര്യം. കാരണം അവള് മരണപ്പെട്ടു. അള്ളാഹുവിൽക്ക് പരലോകത്ത് അവരുടെ പാപങ്ങൾ പുറത്ത് സ്വർഗം നൽകട്ടെ, പ്രാർത്ഥിക്കാം. പക്ഷെ ആ ഉമ്മൻ്റെ വിഷാദം അത് ഭയങ്കരമാണ്. അപ്പോൾ അവിടെ ഉമ്മയുടെ എപ്പോഴുമുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വല്ല പെരുമാറ്റങ്ങളും എൻ്റെ വല്ല സമീപനങ്ങളും മോളുടെ മരണത്തിന് ഉത്തരവാദിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ സാധാരണ ഉമ്മമാരാണ് കുട്ടികളായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെടുക, അതുകൊണ്ട് അവരെ ശാസിക്കുന്നുണ്ടാകും, അവരെ സ്നേഹിക്കുന്നുണ്ടാകും, എല്ലാം ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഏതൊരു ഉമ്മക്കും ഉണ്ടാകാവുന്നൊരു സംശയമാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഒരു ആത്മഹത്യയിലേക്കൊരു കുട്ടിയെ നയിക്കുമ്പോൾ തീർച്ചയായും ആ ചിന്തക്ക് കുറച്ചും കൂടിയും പ്രസക്തിയുണ്ട്. അപ്പോൾ സത്യത്തിൽ ഒരു വിഷാദത്തിലേക്ക് കുട്ടി പോകുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ മരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ, ആമുഖത്തിൽ പറഞ്ഞ പോലെ, രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ പോലും എന്തു ചെയ്യുന്നില്ല, ഈ കുട്ടി ഇത്രയും കടുത്ത ഒരു വിഷാദത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല. കാരണം ഒരു കുട്ടിക്ക് വിഷാദമുണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പെട്ടെന്ന് മാറും. കാരണം ആ കുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ സജീവമായ ഒരു ജീവിത സമയമാണല്ലോ. അവർ വെറുതെ നിൽക്കണില്ലല്ലോ. പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പഠനം, അവർ കളിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കളിക്കും, എല്ലാം സജീവമാണ്. ഒരു നല്ല കാലഘട്ടമാണ് കൗമാരം. അപ്പോൾ ഈ സമയത്ത് കുട്ടി എന്ത് ചെയ്യാണ്, എല്ലാം സ്കൂൾക്ക് പോലും ഞാൻ പോകുന്നില്ല, എനിക്ക് സ്കൂൾക്ക് പോകാൻ തോന്നുന്നില്ല, എനിക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ല, ഭക്ഷണം വേണ്ട, എല്ലാ ഭക്ഷണങ്ങൾക്ക് വേണ്ടി മത്സരിച്ചിരുന്ന മാതാപിതാക്കളിൽ വാശി പിടിച്ചിരുന്ന കുട്ടി എന്ത് ചെയ്യാണ്, ക്രമേണ ഭക്ഷണം കഴിക്കാതാവുകയാണ്. അപ്പോൾ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പോലും ആ കുട്ടി ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഇത് അവൻ്റെ എന്തെങ്കിലും മാനസികമായ ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമാകും എന്ന് പലപ്പോഴും ചിന്ത വരുന്നില്ല. ക്ലാസ്സിൽ വളരെ ആബ്സെൻ്റ് മൈൻഡായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടി, ഒന്നും ശ്രദ്ധിക്കണില്ല, എന്ത് പറഞ്ഞാലും അവനൊരു പ്രശ്നമില്ല, അങ്ങനത്തെ കുറത്തിൽ കുട്ടിയാകുമ്പോൾ അങ്ങനെ അല്ലല്ലോ അവൻ ഉണ്ടായിരുന്നത്. അതിന് മുമ്പത്തെ പരീക്ഷയിൽ അവൻ ടോപ്പ് മാർക്കാണ്, ക്ലാസ്സിൽ ഏറ്റവും ബ്രൈറ്റ് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല അവസ്ഥയിൽ പോയിരുന്ന കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ നിന്ന് എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഒരു കുട്ടിക്ക് വിഷാദമൊന്നും ഇല്ലാന്ന് വിചാരിക്കാം, എങ്കിൽ പോലും അവൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അവനോടൊന്ന് നന്നായി സംസാരിച്ച് അവൻ്റെയോ അവളുടെയോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതുകൊണ്ട് അപാകതയൊന്നുമില്ലല്ലോ. നമ്മളൊരു സൈക്യാട്രിക് ചികിത്സയിലേക്കൊക്കെയാണ് പെട്ടെന്ന് പോകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ പലപ്പോഴും എന്താണ്, ഇത്തരം ചില സംശയങ്ങളും ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളും കാണുമ്പോൾ രക്ഷിതാക്കൾ അതിനെ തിരിച്ചറിയുകയും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും അവരോട് ചേർന്ന് നിൽക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യേണ്ട അത് വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും എന്ത് ചെയ്യും, സംഭവിക്കുമെന്നാണ് മനസ്സിലാക്കുക.
4: ഈ ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം ക്യാപ്റ്റനായിരുന്ന ധോണിയുടെ ജീവിതം ബിഗ് സ്ക്രീനിൽ കൊണ്ടുവന്ന ഒരു താരം, അയാളുടെ മരണം കൊലപാതകമാണ് എന്നുള്ള നിലക്ക് വലിയ അന്വേഷണങ്ങൾ നടന്നു. അവസാനം എത്തിപ്പെട്ടത് അയാള് ഡിപ്രഷനായിരുന്നു എന്നാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റും ഇങ്ങനത്തെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നു. അപ്പൊ ശരിക്കും ഈ ഡിപ്രഷൻ വിഷാദം എന്നൊക്കെ പറയണത് ഒന്നുകൂടി ഒന്ന് നിർവചിക്കാൻ പറ്റുമോ?
5: അല്ല, നമ്മൾ നിർവചിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് അയാളുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ എന്നൊക്കെ ഉണ്ടാവുന്ന മാനസികമായ സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ അയാളുടെ ആഗ്രഹങ്ങൾ, ആശകൾ, സ്വപ്നങ്ങൾ, ഇതിനൊക്കെ വരുന്ന തടസ്സങ്ങൾ, ഇങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികൾ, ഇത്തരം തടസ്സങ്ങൾ അവരെന്ത് ചെയ്യും, ഒരു മുന്നിലൊരു ചെറിയൊരു പരിഹാരം എന്തെന്നറിയാത്ത ഒരവസ്ഥയിൽ അവരുടെ ജീവിതം നിന്നു പോവുകയാണ്. ശരിക്കും എല്ലാം നിലച്ചു പോവുകയാണ് അങ്ങനത്തെ ഒരവസ്ഥയിൽ. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായും അവരുടെ ആ ജീവിത മാറ്റത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അവരെന്ത് ചെയ്യും, ഇപ്പോൾ ശരീരത്തിന് രോഗം വരുന്ന പോലെ തന്നെ എന്ത് ചെയ്യാണ്, മനസ്സിന് രോഗം വരികയാണ്. ശരീരത്തിന് രോഗം വന്നാൽ അതിൻ്റെ പരിണിതി എന്താണ്, വേണ്ട ചികിത്സയിൽ മരണമാണ്. അതിനേക്കാളും വേഗമാണെന്ത്, മനസ്സിന് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മരണത്തിലേക്ക് എത്താനുള്ളത്. മനസ്സിൻ്റെ രോഗം ശരീരത്തെ കൂടെ ബാധിക്കുന്ന പോലെ ശരീരത്തിൻ്റെ രോഗം മനസ്സിനെ ബാധിക്കുന്ന പോലെയാണ്. പക്ഷേ മനസ്സിൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ശരീരത്തിൻ്റെ രോഗം പോലെയല്ല, പലപ്പോഴും ശരീരത്തിൻ്റെ പല കാര്യങ്ങൾ നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റും. മനസ്സിൻ്റെ നമുക്ക് അന്വേഷിക്കുകയും അതേപോലെ തന്നെ അറിയാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലതും മരണം കഴിഞ്ഞിട്ട് നമ്മൾ അറിയണത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയാനുള്ള കാരണം അതാണ്.
4: ഇതിലിപ്പം കുട്ടികൾ കൂടുതൽ വിഷാദരോഗികളാകുന്നതും ഇത്തരം ഒരവസ്ഥയ്ക്ക് എത്തുന്നതും പൊതുവെ പാരന്റ്സ് ആണ് അതിന്റെ ഒരു പാർട്ടിൽ വരുന്നത് എന്നാണ്. അങ്ങനെയാണല്ലോ അല്ലെ ഒരു വിലയിരുത്തൽ?
5: അതെ അതെ.
4: അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പാരന്റ്സിനോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
5: അതാണ് ഇതിൽ പ്രധാനമായും നമ്മുടെ ഈ ഒരു സംസാരം കേൾക്കേണ്ടത് പാരന്റ്സ് തന്നെയാണ്. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സുമായി ബന്ധപ്പെട്ടാണ് എല്ലാം കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ കോമൺ ആയിട്ട് കുട്ടികൾക്ക് വിഷാദരോഗം വരുന്ന ചില കാരണങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ സാധാരണ അവർ നല്ല ഉയർന്ന മത്സര പരീക്ഷകൾ, ഉയർന്ന റാങ്ക് നേടി, അവർ നല്ല മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ ഉയർന്ന സ്ഥലത്ത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണ്ടല്ലോ. അപ്പം നമ്മൾ അത്തരം കുട്ടികളിൽ എന്താണ് അവർ റിപ്പീറ്റിൻ്റെ സമയം അല്ലെങ്കിൽ പ്ലസ് ടു ഫോറിൻ്റെ സമയം, ഈ സമയത്തൊക്കെ ധാരാളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വിഷാദരോഗികളാകുന്നുണ്ട് നാട്ടിൽ. അതിനൊരു കാരണം എന്താ വെച്ചാൽ, സാധാരണ നമ്മളൊരു പ്ലസ് ടുവിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഉള്ളൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ കഴിയുന്ന ഒരു സിലബസ് ഉണ്ടാവുള്ളൂ. എന്നാൽ മത്സര പരീക്ഷ അങ്ങനെയല്ല, 200,000 ആളെഴുതിയിട്ട് 2,000 ആളെ തിരഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ 2,000 വരുന്ന ഏറ്റവും ബ്രൈറ്റായ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള സിലബസാണ് ഈ 200,000 കുട്ടികൾ എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഓൺലൈനിൽ ഇതിൻ്റെ കോച്ച് നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കേസാണ് വരുന്നത്. ഈ ഓൺലൈനിൽ പറഞ്ഞാൽ ഒരു ദിവസം 8 മണിക്കൂർ ക്ലാസ്, അതിൻ്റെ പരീക്ഷ, അതിൻ്റെ വർക്ക്, കാരണം അതവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവരതിൽ നിർബന്ധിതരാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ പാരൻസിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പൊതുവേ കുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, കഴിയാത്തൊരു പ്രവൃത്തിയിലേക്ക് വരികയാണ്. ഇപ്പം ഞാനൊരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ കിട്ടിയ ഫോണുകളിൽ തന്നെ പല കുട്ടികളും എന്ത് ചെയ്യും, റിപ്പീറ്റിനിരിക്കുന്ന കുട്ടികൾ, ഈ ഓൺലൈൻ ക്ലാസ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവസാനം തരും, വായന നിന്നു, പഠനം നിന്നു, നമസ്കാരം നിന്നു, ഭക്ഷണം നിന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടീൻ്റെ ചിത്രം കേൾക്കുമ്പോൾ നമുക്കതൊരു മാരകമായ ചിത്രമാണ്. അപ്പോൾ എന്താ ഇവർ പറയണേയില്ല, എന്ത് ഈ കുട്ടി റിപ്പീറ്റിനാണ് അതാണ് അവരുടെ പ്രശ്നമെന്ന് ഒരിക്കലും എന്ത് ചെയ്യില്ല പറയുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം, എന്തിനാ പഠിക്കണത്, എന്താ പ്രശ്നം? അപ്പോൾ വിഷയം ചോദിക്കുമ്പോൾ അവൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അവൾക്ക് ഈ ഒരു സിലബസിൻ്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സത്യത്തിൽ നമ്മുടെ കുട്ടിക്ക് സാധിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആ കുട്ടിയെ പ്രഷർ ചെയ്യുമ്പോൾ കുട്ടി നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടി ഡോക്ടറാവല്ല ചെയ്യണത്, കുട്ടി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അവിടെ പാരൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവളുടെ എന്ത് ചെയ്യും ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട്, മറ്റുള്ള കോഴ്സുകൾ മാത്രം മോശം കോഴ്സൊന്നുമല്ല, അവളുടെ പ്രകൃതിക്ക് പറ്റിയൊരു കോഴ്സാണ് ഈ ഡിഗ്രി പറ്റും, ഇൻ്റഗ്രേറ്റഡ് പി ജി ഉണ്ട്, പല കോഴ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിലേക്കും അവളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒന്നിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ അവളുടെ അധ്യാപകന്മാരാരും ഉപയോഗിച്ച് ശ്രമിക്കാതെ അവൾക്ക് കഴിയാത്തൊരു സംഗതിക്ക്, എന്നിട്ട് അവൾക്കൊരു ഡിപ്രഷനിലേക്ക് പോയിട്ടും അതിന് മരുന്ന് കൊടുത്തിട്ട് വീണ്ടും എങ്ങനെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയണത് അവൾ റിലാക്സ് ചെയ്യട്ടെ, അവൾ വായിക്കട്ടെ, പഠിക്കട്ടെ, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു നല്ല ഡിഗ്രി എന്ത് ചെയ്യുക, നോക്കി വെച്ചിട്ട് ആ സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ ആ ഡിഗ്രിക്ക് പോകാം, അതൊരു വിഷയമല്ല എന്ന നിലക്ക് ചെയ്യാതെ, ഇപ്രാവശ്യമെങ്കിലും നിനക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആളുകളോട് എന്താ പറയുക, ഒരു കൊല്ലം നീ ലീവ് എടുത്തിട്ട് ഡിഗ്രിക്ക് പോവാതെ നിന്നു, നിൻ്റെ ഒപ്പളൊക്കെ പോയി, അവരോടൊക്കെ ഇനി എന്താ പറയുക, വീണ്ടും നീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ ഒരു കൊല്ലം വൈകി നീ ഡിഗ്രിക്ക് എത്തണം, അപ്പോൾ അവർ ചോദിക്കില്ല ഒരു കൊല്ലം വൈകി, ഒരു കൊല്ലം വെറുതെ കളഞ്ഞിട്ട് എന്തെന്ന് ചോദിക്കില്ല, എനിക്ക് എന്താ പറയുക. ഇങ്ങനത്തെ 100 questions ഈ കുട്ടിയോട് ചോദിച്ചിട്ടാണ് ഈ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യണത്. സത്യത്തിൽ ഇതൊക്കെ കഴിയാത്തൊരു കാര്യത്തിന് മുന്നിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കുട്ടി തകർന്നു പോവുകയല്ലേ ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തിൽ കൂട്ടി എടുക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയാം, അഫെയറും ഇപ്പോൾ ഡിപ്രഷൻ, ഒരു 10, 15, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വളരെ ആഴമായ പ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യുമ്പോൾ ഡിപ്രഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. അത് കടുത്ത ഡിപ്രഷനാണ്, അതിലും സൂയിസൈഡും ഒക്കെ നടക്കും. പക്ഷെ അവിടെ എന്താണ്, ആ വിഡ്രോ ചെയ്യുന്നത് പാരൻസ് എന്തേ ചിന്തിക്കുള്ളൂ, ഈ പ്രേമം പറ്റൂല, ഈ പ്രായത്തിലുള്ള കല്യാണം കഴിക്കാൻ പറ്റില്ല, ഈ പയ്യൻ എന്തായാലും പറ്റൂല, അതുകൊണ്ട് വേറിട്ടേ പറ്റൂ. അതുകൊണ്ട് അവരെ വേറെ താമസിപ്പിച്ച് കൗൺസിലിംഗ് കൊടുത്ത് അത് അവളുടെ ആ പ്രതീക്ഷ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് പിന്നെ അവസാനിപ്പിക്കുമ്പോൾ പിന്നെ അവൾ നേരെ എവിടേക്ക് പോകണത്, ഡിപ്രഷനിലേക്കാണ് പോകണത്. അപ്പോൾ അത് വിഡ്രോ ചെയ്യിക്കുന്നിടത്ത് എന്ത് ചെയ്യണം, പാരൻസ് ഒരു അവധാനത കാണിക്കണ്ടേ, ആ അവധാനത കുറവാണ് എന്ത് ചെയ്യണത്, അവരുടെ ഡിപ്രഷനിലേക്ക് എത്തിക്കണത്. നമ്മൾ എന്ത് കാരണങ്ങൾ എടുത്താലും പാരൻസാണ് കാരണം എന്നില്ല, പക്ഷെ പാരൻസ് അത് മനസ്സിലാക്കി പരിഹരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത് സങ്കീർണമാകുന്നത് നമ്മൾ പറയേണ്ടി വരും. ഏത് കാരണങ്ങൾ എടുത്താലും അങ്ങനെയാണ് മനസ്സിലാവണം.
4: അപ്പൊ ഇതിൽ നിന്ന് രണ്ടു മൂന്ന് ഉപചോദ്യങ്ങളിലേക്ക് പോകണം.
5: അതെ,
4: അതൊന്ന് ഇപ്പം പഠനം തന്നെ എടുക്കാം. പഠനത്തിൽ രണ്ട് തരം സംഗതികളുണ്ട്. ഒന്ന്, കുട്ടിക്ക് താല്പര്യമല്ല, പാരൻസിന് ഭയങ്കര താല്പര്യമുണ്ട്.
5: അതെ അതെ.
4: രണ്ട്, കുട്ടിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, പാരൻസിനൊട്ടും താല്പര്യമില്ല. ഇതിൽ രണ്ടിലും പ്രശ്നങ്ങളുണ്ടല്ലോ.
5: അതെ അതെ.
4: കുട്ടിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു സാധനത്തെ കുട്ടിക്ക് അടിച്ചേൽപ്പിച്ച് പോകുന്നത്, അങ്ങനെ ഡിപ്രഷനിലേക്ക് പോണ ഒരു കുട്ടിനെ ഒരുപക്ഷെ നമുക്ക് മോളെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കോഴ്സ് ഒഴിവാക്കി കൊടുത്താൽ ചിലപ്പോൾ ശരിയായി വരുന്നുണ്ടാവും. പക്ഷെ സ്വപ്നത്തിൽ ഏതോ ഒരു ഇൻസ്പയറിംഗ് ടോക്ക് നടത്തിയ ഒരാളുടെ ടോക്ക് കേട്ടിട്ട്, അല്ലെങ്കിൽ അധ്യാപകന്റെ ഇൻസ്പിറേഷൻ കേട്ടിട്ട് ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ചൊരു കുട്ടി, കുട്ടിക്ക് കപ്പാസിറ്റി ഇല്ല, അങ്ങനത്തെ ഒരു കുട്ടിനെ കൈകാര്യം ചെയ്യുന്ന പാരൻസിനോട് എന്താ പറയുള്ളൂ?
5: അതെ, ഈ പിന്നെ നമ്മൾ എന്തായിരുന്നാലും പാരൻസും കുട്ടിയും തമ്മിൽ ഒരു യോജിപ്പിൽ പോകണം. കാരണം പാരൻസ് സപ്പോർട്ടാണല്ലോ. അപ്പൊ ഈ കുട്ടിയുടെ ഒരു ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക വേണ്ടത്. ഇനി പാരൻസിനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ആഗ്രഹം ആരുടെ ആഗ്രഹമായി മാറണം?
4: കുട്ടിയുടെ
5: ആഗ്രഹമായി മാറണം. അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യണം, ഈ കുട്ടി ഒരു ഒരു ഡിസിഷൻ, അതാണ് ഏറ്റവും പ്രധാനം. ഈ മാനസിക സംഘർഷങ്ങളൊക്കെ ഒരു കാരണം തീരുമാനമില്ല എന്നുള്ളതാണ്. എന്താണ് തീരുമാനം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ സാധാരണഗതിയിൽ ഈ കുട്ടി എന്ത് പഠിക്കണം, ആ കുട്ടിക്ക് എന്ത് കഴിയും എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ഡിസ്കഷൻ എന്ത് ചെയ്യണം, കുട്ടിയും പാരൻസും വേണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വിദഗ്ധനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ആ കുട്ടിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളൊരു കാര്യം തീരുമാനിക്കണം. അതല്ലാതെ നമ്മുടെ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തിയോ, കുട്ടിയുടെ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തിയോ നമുക്കൊരു ചോയ്സ് നമ്മൾ കണ്ടെത്തുമ്പോൾ പലപ്പോഴും അത് ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നുള്ളതാണ് മനസ്സിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ചെയ്ത് അത് ബോധ്യപ്പെടുത്തി അത് സാധിക്കുമെന്ന് ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുത്ത് അതിനുള്ള സപ്പോർട്ടും സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. കുട്ടിക്ക് കഴിയാത്ത ഒന്നിനെ പാരൻസ് നിർബന്ധിച്ചാലും പാരൻസിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യത്തിന് കുട്ടി നിർബന്ധിക്കപ്പെട്ടാലും ഒക്കെ എന്ത് ചെയ്യും, സ്വാഭാവികമായും അതൊക്കെ ഈ വിഷാദത്തിലേക്ക് പോകുന്ന കാരണങ്ങളാണ്.
4: കുട്ടിക്ക് ഇതിനൊട്ടും കപ്പാസിറ്റി ഇല്ല എന്നത് എന്ത് ചെയ്തു, പാരൻസിന് ബോധ്യമുണ്ട്. പക്ഷെ കുട്ടി അതിന്ന് വിടണമില്ല, എന്ത് വില കൊടുത്തും അത് കിട്ടണം എന്നുള്ളടത്താണ് കുട്ടിയുള്ളത്. അപ്പൊ എന്ത് ചെയ്യും
5: ഞാൻ വെച്ചാൽ, കുട്ടി ഒരു വലിയൊരു താല്പര്യത്തിലാണ് നിൽക്കണത് എന്നുണ്ടെങ്കിൽ എന്തായിക്കോട്ടെ, ആ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. നമ്മളെന്താ ചാൻസ് കൊടുത്തില്ലെങ്കിൽ എന്താ വെച്ചാൽ ഭാവിയിൽ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടി പറയും അന്ന് എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നീ കഷ്ടപ്പെടും. അത് കുട്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഡിപ്രഷനൊന്നും വരില്ല. കുട്ടിക്ക് ആഗ്രഹമുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് തന്നെ പറയണത്. നേരെ മറിച്ച് കുട്ടിക്ക് ആഗ്രഹമില്ലാതെ പാരൻസിന് ആഗ്രഹം ഉണ്ടാവുമ്പോൾ അത് ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് വഴി വരും.
4: അപ്പം ഞാനിങ്ങനെ വായിക്കണതിന്, നല്ല ആഗ്രഹമുള്ളൊരു കുട്ടി, ആ കുട്ടിക്ക് കപ്പാസിറ്റി ഇല്ല എന്ന് പാരൻസിന് 100% ഉറപ്പാണ്. ആ പാരൻസിനോട് നമ്മൾ പറയണത് അവളുടെ ലൈഫ് മുഴുവൻ കളയണതിന് പകരം ഒരു കൊല്ലം പോയിക്കോട്ടെ,
5: അല്ലേ,
4: ഒരു കൊല്ലം പോയിക്കോട്ടെ. പിന്നെ ഇവിടെ ആരിസ്ക പറഞ്ഞ ഒരു വലിയ വിഷയമുണ്ട്, അതായത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ, ടീച്ചേഴ്സ്, സമ്പന്നര്, ഇവരൊക്കെ ഇടയിലുള്ളൊരു വിഷയം, കുട്ടി ഒരു ഇങ്ങനൊരു ലെവലിൽ എത്തണം എന്നൊരു നിർബന്ധ ബുദ്ധി അവർക്ക് ഉണ്ടാകും. പിന്നെ ആൾക്കാരോട് എന്താ പറയാ എന്നുള്ള ആ പോയിന്റ് വളരെ പ്രധാനമാണ്. ആൾക്കാരോട് എന്താ പറയാം, അപ്പൊ അതും നമ്മളൊന്നും കൂടി വൃത്തിയിൽ പറയേണ്ട ഒരു കാര്യമാണ്.
5: അതെ, ഇത് സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാലും ഈ സമൂഹത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ടെൻഷന്റെ ഏറ്റവും വലിയൊരു കാരണം ജനങ്ങളോട് മറുപടി പറയണതാണ്. പൊതുവേ നമ്മൾ ഈ ആളുകളുടെ ഒരു സൈക്കോളജി എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം ഒരു തടിച്ച ഒരാളോട് ഒരിക്കലും അയാളെ തടിയെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നല്ലോ, പക്ഷെ നമ്മൾ അതല്ലേ ചോദിക്കുള്ളൂ. ഇന്നാള് കണ്ടതിനേക്കാളും തടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാം. അതേമാതിരി മെലിഞ്ഞൊരാളോട് അതേ പറയുള്ളൂ ആളുകൾ. ഏ ഇപ്പോ വിവാഹം കഴിക്കാത്ത ഒരുത്തരോട് എന്തപ്പോ എന്റെ പ്രായം, ഇത്രയും വിവാഹം കഴിച്ചില്ലേ എന്ന് ചോദിക്കുള്ളൂ. അവന്റെ ടെൻഷൻ അതാണ്. അവൻ ഒരിക്കലും ചോദിക്കാൻ ആഗ്രഹിക്കാത്ത ചോദ്യമാണ് ചോദിക്കുക. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കണം. ഇത്തരം ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കലും കഴിയില്ല. മനസ്സിലായി? ഈ ചോദ്യം കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കും. ഇപ്പോൾ MBBS കഴിഞ്ഞാൽ എന്താ ചോദിക്കുക, ഒരു PG ഇതുവരെയും കിട്ടില്ല ചോദിക്കും. ആ ചോദ്യം അടുത്ത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ വരുന്നതിന് ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ പറയാം, എൻ്റെ മോള് പ്ലസ് ടു ആണ്, എന്തായാലും ഇപ്രാവശ്യം എൻട്രൻസ് കിട്ടും, അവൾ നല്ലോണം പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ തന്നെ ചോദ്യത്തിന് അവസരം ഉണ്ടാക്കുകയാണ്. പിന്നെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പിന്നെ ഓഫീസിൽ പോകാൻ തോന്നില്ല, കാരണം മോൾക്ക് കിട്ടിയിട്ടില്ല, ഇനി എന്താ പറയാൻ. അപ്പോൾ നമ്മൾ എന്താ അറിയോ, സത്യത്തിൽ ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ പോകുന്ന പെൺകുട്ടികളൊക്കെ പറയാൻ തരും, ഞാൻ എൻട്രൻസ് ചെയ്തതിനെ നിങ്ങൾ ആരോടും പറയരുത്, ഞാനിപ്പോൾ പ്ലസ് ടുവിനാണെന്ന് നിങ്ങൾ ആരോടും പറയരുത്. കാരണം എന്ത് സമൂഹം അറിഞ്ഞാലും അവരൊരു നെഗറ്റീവ് ചോദ്യം എന്തെയും ചോദ്യവുമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കഴിവും സാഹചര്യവും ചുറ്റുപാടൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് കൊണ്ട് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകലേ നമുക്ക് പറ്റുള്ളൂ. മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരം തേടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളതിന് പകരം നൽകേണ്ടി വരുന്നുണ്ട്.
4: പിന്നെ ഈ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രണയം ഒന്ന് പ്രത്യേകം ചർച്ചയ്ക്ക് എടുത്തല്ലോ.
5: അതെ അതെ അതെ.
4: ഇപ്പോൾ 7-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ വ്യാപകമാണ്.
5: അതെ അതെ അതെ.
4: കോവിഡിന്റെ മുമ്പുള്ളത് അതൊരു സീരിയസ് ആയിരുന്നില്ല, ഇപ്പത് നല്ല സീരിയസ് ആണ്. വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളൊക്കെ ഇടപെട്ടിട്ടും പക്ഷെ എനിക്ക് ഒഴിവാകാൻ പറ്റണില്ല എന്ന് പറഞ്ഞ കുട്ടികളെ എനിക്കറിയാം, ഒരിക്കലും എനിക്ക് ഒഴിവാക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ എന്നെ ഡിപ്രഷനിലേക്ക് പോണ ഓരോരോ വിഷയങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് വിദ്യാഭ്യാസം ആണെങ്കിൽ ഒന്ന് പ്രണയമാണ്, അപ്പൊ അങ്ങനെ ഒരു കുട്ടിനെ അതിൽ നിന്നിങ്ങോട്ട് മാറ്റുമ്പോൾ ആ കുട്ടി ഡിപ്രഷനിൽ വരാതെ ആ കുട്ടിയെ ഒരു സേഫായി സുരക്ഷിതമായി അംഗീകാരം എത്തിക്കാൻ,
5: അതെ അതെ,
4: പാരന്റ്സിനോട് എന്താ പറയുള്ളത്?
5: അതായത് ഇങ്ങനത്തെ കേസിൽ എന്താ ഉണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വിവരം അറിയുന്നതോടുകൂടെ ഒന്നില്ലെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കും. നമ്മൾ ആ ഒരു ഒരു ഒരു ഒരു നമ്മളൊരിക്കലും വിചാരിക്കാത്ത ഒരു അപമാനം നമുക്ക് വരുത്തി വെക്കുന്ന അപ്രതീക്ഷിതമായ ഒരു സംഗതി കാണുമ്പോൾ അപ്പോൾ ചില ആളുകൾ ഷോക്കായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ കുട്ടികളെ അടിക്കും, ചിലപ്പോൾ അവരുടെ കോഴ്സുകൾ നിർത്തും, പിന്നെ ഫോൺ വാങ്ങി വെക്കും എന്ന് പറഞ്ഞാൽ വളരെ കർശനവും ശക്തവുമായ വളരെ പെട്ടെന്നുള്ള നടപടികളാണ്. ഈ പെട്ടെന്നുള്ള നടപടികളിൽ എനിക്കിനി ഒറ്റയ്ക്കലും അവനെ കിട്ടൂല, എൻ്റെ എല്ലാ ബന്ധവും അവസാനിച്ചു എന്നൊരു നിമിഷം പറയുമ്പോൾ, പ്രേമം എന്ന് എല്ലാവർക്കും അറിയാലോ, പ്രേമം എന്നത് ആണും പെണ്ണും തമ്മിലുള്ള ഈ പ്രേമം എന്ന് പറയുമ്പോൾ അത് അങ്ങട് മനസ്സങ്ങ് അടുത്ത് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. മനസ്സിലെ? അപ്പം ആ അവസ്ഥയെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, പാരൻസിന് മനസ്സിലാക്കാൻ പറ്റൂല. പാരൻസ് എന്തെങ്കിലും എന്താണ്, ഇതൊരു അവിഹിത ബന്ധമല്ലേ, ഒരു വേറിടല്ലേ വേണ്ടത് എന്ന്. അപ്പം അതുകൊണ്ട് അവരെ വേർപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ വേർപ്പെടുത്തുന്നത് എന്തിനെയാണ്, ഇവരേതൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊന്നും ചിന്തിക്കാതെ ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാവകാശം അതിനെ പിടിച്ചല്ലോ. അപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഫോണൊക്കെ നിൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് വല്ല ഫോൺ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക എന്നൊക്കെ അവരുടെ ഒരു സമ്മതപ്രകാരം തന്നെ നമ്മൾ ക്രമേണ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വല്ലാതെ ഒന്നും അവരെ കുറ്റപ്പെടുത്തൊന്നും ചെയ്യാതെ ആരെങ്കിലുമൊക്കെ നമ്മൾ അവരേറ്റവും ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരാളെ കൊണ്ടൊക്കെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ക്രമേണ എന്താണെന്ന് വിചാരിച്ചാൽ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യാം, എന്തായാലും നിനക്കിപ്പോൾ 14 വയസ്സല്ലേ ഉള്ളൂ, ഒരു 21 വയസ്സാകാതെ ഇവിടുത്തെ, അല്ലെങ്കിൽ 18 വയസ്സാകാതെ ഇവിടുത്തെ പിന്നെ വിവാഹം നടക്കൂല. അപ്പോൾ എന്തായാലും ഇപ്പം വിവാഹം നടക്കാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ, സമയമുണ്ടല്ലോ, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അത് അവിടെ നിർത്തി ഒരു ചെറിയ സാവകാശം കിട്ടുമ്പോൾ നമ്മൾ അവൾക്ക് സാന്ദർഭികമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉമ്മൻ്റെ ഒരു വിഷമവും ഒക്കെ കാണുമ്പോൾ കുട്ടികൾ മാറും. ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പെട്ടെന്ന് മാറും. പക്ഷെ എന്ത് വേണം, ഒരു സാവകാശവും സമയവും എടുത്ത് ബുദ്ധിപരമായി എന്ത് ചെയ്യണം, അതിനെ കൈകാര്യം ചെയ്യണം. ആ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളതാണ് അത്. ആത്മഹത്യ ഉറപ്പിക്കാവുന്നൊരു സംഗതിയാണ്, കാരണം കുട്ടികളുടെ മുന്നിൽ വേറെ വഴി ഉണ്ടാവില്ല. അതാണ് മിക്കവാറും
4: സംഭവിക്കുന്നത്. പിന്നെ ഇതിലുള്ളൊരു ഭാഗം പാരന്റ്സിന്റെ വഴക്കാണ്.
5: അതെ അതെ
4: അല്ലേ, വഴക്ക് വലിയൊരളവോളം പ്രശ്നകാരനല്ലേ, അതിനെങ്ങനെ നമ്മൾ കാണും?
5: ഈ വഴക്കിന്റെ കാര്യത്തിൽ ഈ മുതിർന്ന കുട്ടികളെ, നമ്മൾ ഈ കൗമാര കുട്ടികളെ കാണുമ്പോൾ അതിൽ കാണണം എന്താ വെച്ചാൽ, പൊതുവെ ഈ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ ഈ ഒരു ചെറുപ്പം മുതൽ തന്നെ വാപ്പൻ്റെ ഉമ്മൻ്റെ അടി കണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരെന്ത് ചെയ്യുന്നത്, ഇത് ഉമ്മൻ്റെ പ്രശ്നമാണ്, ഇത് വാപ്പൻ്റെ പ്രശ്നമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് അവർ വരും. ഈ തിരിച്ചറിവിലേക്ക് വന്ന് എപ്പോഴെങ്കിലും അവരത് പ്രകടിപ്പിച്ചാൽ, നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, ഒറ്റയ്ക്കലും ഒരാളുടെ ഭാഗം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ അപ്പോൾ വാപ്പൻ്റെ ഭാഗം പറഞ്ഞാൽ ഉമ്മ പിന്നെ കേസ് വിട്ട്, ഉമ്മക്ക് പിന്നെ ഇവരെ മക്കളായി, പിന്നെ ഫൈറ്റാണ്. അപ്പൊ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഉമ്മന്റെ ആ ബന്ധം പോവാണ്. അപ്പൊ പിന്നെ അവർക്ക് ഷെയർ ചെയ്യാനോ പറയാനോ ഒന്നും ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ എന്ത് ചെയ്യും ഈ കൗമാരത്തിലെ, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വാപ്പിമി വഴക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. ഈ പ്രായത്തിലെ കുട്ടികൾക്ക് പ്രധാനമായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഇവരെ എന്ത് ചെയ്യും പൂർണ്ണമായും രണ്ടിലൊരാൾ അവോയ്ഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യും, കുറച്ച് മുതിർന്നു വരുമ്പോൾ ഇവർക്കിതൊക്കെ കാണുമ്പോൾ ഇത് ചോദിക്കാനും ഇതിങ്ങനെയല്ല വേണ്ടതെന്ന് ഉപദേശിക്കാനൊക്കെ അവർക്ക് തോന്നും. അങ്ങനെ അവർ ഇടപെടാൻ തുടങ്ങുന്നതോടുകൂടെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും പോകും. പിന്നെ മറ്റൊന്ന് നമുക്കറിയാം, എപ്പോഴും ഷെയർ ചെയ്യാൻ നമുക്കൊരാൾ വേണം. വിവാഹം കഴിച്ചാൽ ഭാര്യ ഭർത്താവ് ഉണ്ടാവും, വിവാഹം വരെ കുട്ടികൾക്ക് പാരൻസാണ്. ഈ പാരൻസിലേക്കുള്ള ആക്സസ് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ എന്താണ്, പിന്നെ ആരോടും പറയാനല്ലോ, പിന്നെ ഇവർ സ്വയം രോഗികളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പാരൻസിൻ്റെ ഫൈറ്റിൽ ഉണ്ടാകാവുന്ന കൗമാരക്കാർക്ക് വിഷാദം വരാവുന്ന കാരണങ്ങളാണ് ഇതൊക്കെ.
4: ഇതിൽ പിന്നെ ഇപ്പം രണ്ടു മൂന്നാല് നിലക്ക് നമുക്ക് ഈ വഴക്കുകളെ കാണാം.
5: അതെ,
4: ഒന്ന് വളരെ പെട്ടെന്ന് വഴക്കുണ്ടാവും, അത് വളരെ രൂക്ഷമായിരിക്കും, അത് അപ്പോൾ അവസാനിക്കും, ഒരു നോർമലി നല്ല ആളുകളായിട്ട് ജീവിക്കും.
5: അതെ അതെ.
4: രണ്ട്, വഴക്കായി ഒരേ വീട്ടിൽ തന്നെ രണ്ടായി ജീവിക്കണ ധാരാളം ആൾക്കാരുണ്ട്. മൂന്ന്, സെപ്പറേറ്റ് ചെയ്ത് പോയവരുണ്ട്. ഇതിൽ നമ്മൾ ഈ മൂന്ന് വിഭാഗത്തോടും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതല്ല, എല്ലാവരും അവരോട് ഒറ്റ മെസ്സേജാണോ?
5: നമുക്കെന്താ വെച്ചാൽ ഈ സെപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊരു രണ്ട് ഭാഗത്തും മധ്യസ്ഥന്മാരൊക്കെ ഇടപെട്ടിട്ടാണല്ലോ ഒരു തൊലാക്കിലേക്ക് വരിക. അപ്പോൾ ഏറ്റവും പ്രധാനമായി അവിടെ രണ്ട് കൂട്ടരും ചർച്ച ചെയ്യേണ്ടത് കുട്ടികളുടെ കാര്യമാണ്. അതവിടെ ചർച്ച ചെയ്തിട്ട് വാപ്പനി ഉമ്മനി അവർക്ക് ലഭ്യമാകുന്ന ഒരു മസ്ലഹത്ത് വേണം. കാരണം അത് ഇസ്ലാമിക ചർച്ചയിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ വാപ്പക്കാണല്ലോ കുട്ടികൾക്കുള്ള റിസ്കിൻ്റെ ചുമതല. അപ്പോൾ അത് വാപ്പയിൽ നിന്ന് സ്മൂത്തായിട്ട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള, അവർക്കത് കൊടുക്കാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാവണമല്ലോ, അതുണ്ടാവണം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഉമ്മയുടെ സാന്നിധ്യം ജീവിതത്തിൽ വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. അത് കുട്ടികൾക്ക് അവൈലബിൾ ആകണം. വാപ്പൻ്റെ അടുത്തായി കഴിഞ്ഞാൽ ഉമ്മനെ കിട്ടൂല. അപ്പോൾ അതൊക്കെ ആ ചർച്ചയിലൂടെ പരിഹരിച്ച് പോയില്ലെങ്കിൽ ഈ കുട്ടികളെ തീർത്തും അനാഥരായി പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഈ പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി പാരൻസിൻ്റെ വഴക്ക് എന്നുള്ളത് അത് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്ന് കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഒരു പരിധിവരെയുള്ള വഴക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾ കാണാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള, അധികം പാരൻസ് ചെയ്യണ അതാണ്. അവർ തമ്മിലുള്ള വഴക്കുകൾ കുട്ടികൾ അത് പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. കുട്ടികളുടെ മുന്നിൽ അവർ ഏറ്റവും നല്ലൊരു ആൾക്കാരായി നിന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ്. പക്ഷെ പലപ്പോഴും അത് അങ്ങനെ ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു ഇമോഷണലായിട്ട് വരുന്ന സംഗതി ആവുന്നതുകൊണ്ട് സന്ദർഭവും സമയവും നോക്കില്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഈ ഒരു കുട്ടിക്ക് ഉമ്മനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഈ ഉമ്മനെങ്ങനെ വാപ്പ എപ്പോഴും പറയുമ്പോൾ അത് വാപ്പയോടുള്ള ഒരു പ്രതികാരമായി, വാപ്പയോടുള്ള ഒരു വെറുപ്പായി അതിങ്ങനെ രൂപപ്പെട്ട് വരും. അതിൻ്റെ ഒരു അപകടം എന്താ വെച്ചാൽ, ഈ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ മുതിർന്നു വന്നാൽ അവർ വാപ്പമാരെ കൈകാര്യം ചെയ്യും, ഭയങ്കര മാരകമായി കൈകാര്യം ചെയ്യും. കാരണം അവർക്ക് പ്രതികരണശേഷി വരും, എൻ്റെ ഉമ്മനെ ഇത്ര കാലം കാണിച്ചതിന് ഉള്ളൊരു പ്രതികരണം. അതിപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതവർ ആലോചിക്കണം. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ശത്രുവായി മാറുന്ന ഒരവസ്ഥ. കാരണം ഉമ്മനെങ്ങനെ പറയണത് കേട്ട് സഹിക്ക വയ്യാതെ അത് വാപ്പനുള്ള പ്രതികാരമായി വരും. വാപ്പനെ റെസ്പെക്റ്റ് ചെയ്യാതെ എപ്പോഴും വാപ്പനെങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് വാപ്പൊരു പാവമാണ്, ഉമ്മ അങ്ങനെ വെറുതെ എട്ടങ്ങേറാക്കാണ് വാപ്പനെ എന്നൊരു ചിന്താഗതിയിലേക്ക് വരുമ്പോൾ അത് ഉമ്മനോടുള്ളൊരു വെറുപ്പായിട്ടും വാപ്പനോടുള്ള ഒരു താല്പര്യമായിട്ടും വരും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രശ്നങ്ങളായി നിൽക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികളിൽ തികച്ചും നമുക്കെതിരായ ശത്രുതയോ അല്ലെങ്കിൽ വൈരാഗ്യമോ പ്രതികാര ബുദ്ധിയോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ കിട്ടുമ്പോൾ നമ്മളാകെ തകർന്നു പോകും. ഇപ്പോൾ വാപ്പനിട്ടിട്ട് മോൻ തല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ലാത്തതാണ്. പക്ഷേ അനേക വർഷങ്ങളിൽ അവൻ്റെ മനസ്സിലുണ്ടായ ഒരു വികാരത്തെയാണ് അവനൊരു സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതേ ചെറിയ കുട്ടികളിൽ പോലും ഇത് കാണുന്നുണ്ട്. നിരന്തരമായിട്ട് ഉമ്മനെ വഴക്കു പറയുമ്പോൾ എന്ത് ചെയ്യും, വാപ്പനോടൊരു ദേഷ്യവും ഒരു പ്രതികാരവും ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നാലും വഴക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അതന്നെയാണല്ലോ ഏറ്റവും പ്രധാനം.
4: പിന്നെ ഈ രക്ഷിതാക്കളെടുത്തുനിന്നും അതേപോലെ വീട്ടിലെ വല്യപ്പ വല്യമ്മ പോലെ മുതിർന്ന ആളുകളുടെ അടുത്തു നിന്നൊക്കെ കുട്ടികൾ തുടർച്ചയായ ടോർച്ചറിങ്, തുടർച്ചയായ ഒരു അരുതുകൾ വരുന്നത് ഈ കുട്ടി അവൻ്റെ ഒരു പ്രായത്തിൽ അവൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു ദീനി നിലവാരവും നിലപാടും അവനുണ്ടാവുള്ളൂ. പാരൻസിന് ഭയങ്കര ദീനും ഉണ്ടാവും. അപ്പോൾ മതപരമായി അത്രയൊന്നും സജീവമല്ലാത്തൊരു കുട്ടീനെ കൈകാര്യം ചെയ്യുന്നിടത്ത് വരുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരാറുണ്ടല്ലോ.
5: തീർച്ചയായിട്ടും അത് ഒരു പ്രധാന സംഗതി. അതായത് നമ്മളെപ്പോഴും പിന്നെ നമ്മളുടെ പ്രായവും കുട്ടികളുടെ പ്രായവും ഒന്നല്ലല്ലോ.
4: അതെ.
5: അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടികളോട് പറയുന്ന കാര്യം നമ്മൾ അവൻ്റെ പ്രായത്തിൽ ഉൾക്കൊള്ളുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാലോ. അതിനർത്ഥം ഈ പ്രായത്തിൽ അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നല്ല. പക്ഷെ അവൻ്റെ സാഹചര്യവും ചുറ്റുപാടും അനുസരിച്ചുകൊണ്ട് നമ്മളൊരു ഗൈഡൻസ് കൊടുക്കാതെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം അന്ധമായി അവനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവൻ അതിൻ്റെ ശത്രുവാണ് ചെയ്യും, അവനതിൻ്റെ ശത്രുവാണ് ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പാരൻ്റുമായി ചർച്ച ചെയ്തപ്പോൾ വളരെ തീവ്രമായ ഒരു മതപരമായ ഒരു ചിട്ടയാണ് അയാളുടെ വൈഫ് പാലിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ അതിനു വേണ്ടി ചിലവഴിച്ച് അതിൽ ഒരു അക്ഷരം പ്രതി എന്ന് പറയുന്ന രൂപത്തിലാണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ അതേ കണിശതയാണ് ആർക്ക്,
4: മക്കൾക്ക്,
5: കുട്ടികൾക്ക് ബാധകമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ ക്രമേണ ഇപ്പോൾ എന്താണ് ഒരു മതവിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരുടെ ജീവിതാവസ്ഥക്ക് അനുസരിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ളൊരു ഗൈഡൻസ് അവർക്ക് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ സംഘർഷത്തിലാവും, ചില ആൾക്കാർ മതത്തിൽ നിന്ന് പുറത്താവും, ചില ആൾക്കാർ ഇതേപോലെ വിഷാദരോഗികളായി മാറും. എന്തായിരുന്നാലും മാനസികമായ ഒരു ഭയങ്കരമായ പ്രയാസത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട്.
4: ഒരു എക്സാമ്പിൾ എടുക്കാം.
5: അതെ.
4: ഇപ്പോൾ സ്കൂളിൽ ചെന്നാൽ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ഇടവേളയിലും ഇപ്പോഴത്തെ ചർച്ച ഫുട്ബോളാണ്.
5: അതെ അതെ.
4: ഇപ്പോൾ ഫുട്ബോൾ കളി കാണുക, ഈ വിഷയത്തിൽ 100% ഒരു കുട്ടീനെ വിലക്കുന്നതോടുകൂടെ ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുറേ സീസണൽ വിഷയങ്ങളുണ്ടാകും, ഓരോ സമയത്തും കാലത്തും വരുന്ന വിഷയങ്ങൾ. ഇതിലൊക്കെ ഒരു ഒരു പാരൻസിൻ്റെ ഒരു ഒരു സമീപനം എന്താവണം?
5: ഇതിലൊക്കെ ഒരു പ്ലാനിങ് വേണം. ഞാൻ പറഞ്ഞ നമ്മുടെ കുട്ടികളെ കുട്ടികൾ ഓരോ വിഷയങ്ങളുമായിട്ടും താല്പര്യങ്ങളായിട്ടും വരുമ്പോൾ നമ്മൾ നോ പറയാനായിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളിത് ഫുട്ബോൾ വരികയാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടി വി ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മളെ ഫോണിലുണ്ട്, അത്യാവശ്യമുള്ള കളികളൊക്കെ നമ്മളും കാണുമല്ലോ, കാണാം കളികളും. പക്ഷെ എന്താണ്, ഉറക്കം വയ്ക്കാൻ പാടില്ല, നിസ്കാരം പോകാൻ പാടില്ല. അപ്പം നമ്മൾ ചില നിബന്ധനകൾ വെക്കുമ്പോൾ, എന്തായാലും ലഹരിയോട് കൂടെ നിങ്ങൾ പിന്നെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കളുടിക്കാനുള്ള ടൈം കുറഞ്ഞല്ലോ. നബി സാസ്മിൻ്റെ കാലത്ത് കളരി നിരോധിക്കുന്ന സമയത്ത് ഹത്താലവും അത്തക്കുലും എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെന്ന് വെച്ചാൽ ഈ രാവും പകലും മുഴുവനും കളി കാണുന്ന ഒരു ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കളികളെ നിയന്ത്രിക്കാൻ പറ്റും. സ്കൂൾ ടൈം കാണാൻ പറ്റില്ല, പിന്നെ രാത്രി ഉറക്കം വെച്ച് കാണാൻ പറ്റില്ല. 9 മണിൻ്റെയും രാവിലെ 5 മണിൻ്റെയും ഇടയ്ക്കുള്ള കളികൾ കാണാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും നമുക്ക്? അത് നമ്മൾ മുൻകൂട്ടി പറയുമ്പോൾ അത് നടപ്പിലാവും. നേരെ മറിച്ച് കളിയൊക്കെ തുടങ്ങി എല്ലാ കളിയും 4 കളി ഓരോ ദിവസം കാണാൻ കണ്ടി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ കളി കണ്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രശ്നമായിത്തീരും. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചോദിക്കും, എന്ത് ആവശ്യപ്പെടും, എന്ത് പറയുമെന്നൊക്കെ അല്പനേരത്തെ കാണാനും അതിനനുസരിച്ചുള്ള ചില പ്ലാനുകൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാനും നമുക്ക് പറ്റിയാൽ തീർച്ചയായും നമ്മൾ വിചാരിച്ച രൂപത്തിൽ കുട്ടികളെ കൊണ്ടുപോകാൻ
4: പറ്റും. സജഷൻ പറയട്ടെ, ഇപ്പം 40 കളി ഉണ്ടെന്ന് വിചാരിക്കും.
5: അതെ അതെ.
4: അതിൽ അവൻ്റെ അടുത്ത് ചോദിക്കാം, നിനക്ക് കാണേണ്ട കളികൾ ഏതാണ് അല്ലേ? അത് അവൻ്റെ ഒരു ടീമിന്റെ കളി ഒരു 4 കളി ഉണ്ടാവും. പിന്നെ എല്ലാ കളിയുടെയും ഹൈലൈറ്റ്സ് 2 മിനിറ്റിന്റെ 5 മിനിറ്റിന്റെ 8 മിനിറ്റിന്റെ ഒക്കെ ഉണ്ട്.
5: അതെ അതെ അതെ.
4: അത് കണ്ടാൽ തന്നെ അവനെ എല്ലാം കാണാൻ പറ്റും അല്ല? അങ്ങനത്തെ ചില പ്രായോഗിക പരിഹാരങ്ങൾ കൂടി ആയിക്കൂടെ?
5: തീർച്ചയായും പറ്റും. അങ്ങനെ അതന്നെ, അതെ. പാരന്റ്സ് ശരിക്കും എന്ത് ചെയ്യണം, ഈ നമ്മളിപ്പോൾ പാരൻസ് തമ്മിലൊരു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഡിസ്കഷൻ നടക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിലോ സൗകര്യങ്ങളിലോ ഒരു സ്റ്റാഫ് റൂമിലൊക്കെ ആണെങ്കിൽ കളി വരാൻ പോവാണ്, കുട്ടികൾ കളിയൊക്കെ പോവാണെന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കഷൻ നടത്തുക. അതിന് ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും.
4: ഇനി മറ്റൊരു മേഖല, കുട്ടികൾ പൊതുവേ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു ഏരിയ അവരുടെ നിറം, ആരോഗ്യം, സൗന്ദര്യം, ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
5: അതെ അതെ അതെ. തീർച്ചയായും നമ്മളിപ്പോൾ എത്ര തന്നെ ബോധവൽക്കരിച്ചിട്ടും എത്ര തന്നെ ആളുകൾ വിദ്യാഭ്യാസപരമായി ഉയർന്നിട്ടും ആളുകളുടെ മനസ്സിൽ നിന്ന് പോവാത്തതാണ് ഈ ഉച്ചനീതത്വങ്ങളുണ്ടല്ലോ, അത് തീരെ ആളുകളിൽ നിന്ന് പോകണില്ല. അതിപ്പോൾ ഈ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ നിറത്തിൻ്റെ പേരിലാണെങ്കിലും രൂപത്തിൻ്റെ പേരിലാണെങ്കിലും ഇത് ധാരാളം കുട്ടികൾ ഈ സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മൾ കോളേജുകളൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാ നിലക്കും വളരെ സൗന്ദര്യമുള്ള നല്ല എല്ലാ ഒത്ത രൂപത്തിലുള്ള ആൾക്കാരെങ്ങനെ കാണുമ്പോൾ അവരുമായി സ്വാഭാവികമായൊരു താരതമ്യം ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യും, ആളുകളിത് പേരായിട്ട് തന്നെ വിളിക്കും. മനസ്സിലായി? നമ്മൾ നമ്മുടെ നിറത്തെയും നമ്മുടെ വലുപ്പത്തെയും ആകാരത്തെയും ഒക്കെ അതൊക്കെ ഭയങ്കരമായി കുട്ടികളുടെ മനസ്സിനെ തകർത്ത് കളയും. എത്രയോ കുട്ടികളുണ്ട്, ഈ തടിയൊക്കെ ഉള്ള ഓർ തടിയൊക്കെ ഉള്ള കുട്ടികൾ, പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും, അവരെത്ര വലിയ മാനസിക പ്രയാസമാണ് അനുഭവിക്കുന്നത് അറിയും. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭയങ്കരമായൊരു മാറ്റം ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്തത് മാത്രം ചോദിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യണം, മറ്റുള്ളവൻ്റെ മനസ്സറിയാനും മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ അറിയാനും നമുക്ക് പറ്റണം. ഇപ്പം നമ്മുടെ ഒരു കുട്ടിയാണ് അങ്ങനെയെന്ന് ആലോചിച്ചോക്കുന്നത്, നമ്മുടെ ഒരാളെ പറയുമ്പോൾ നമ്മുടെ ഒരു കുട്ടിയാണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാലോ. ഈ ആളുകളെ ഈ ഒരു സഹതാപത്തിൻ്റെ നോട്ടം, ഒരാശ്ചര്യത്തിൻ്റെ നോട്ടം, ഒരപരിചിതത്തിൻ്റെ നോട്ടം, ഈ നോട്ടങ്ങൾ പോലും എന്ത് ചെയ്യണം, ഭയങ്കര മാറുകയാണ്. അവസാനം ഈ കുട്ടികൾ പുറത്തിറങ്ങാതെയാവും, ആരെയും ഫേസ് ചെയ്യാതെയാവും, അങ്ങനെയുള്ളൊരു ജീവിതാവസ്ഥയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെന്താ, ഇതിപ്പോൾ അധ്യാപകന്മാരാണെങ്കിലും എല്ലാവരാണെങ്കിലും എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൊന്നും വേണ്ട, നമ്മളിപ്പോൾ ക്ലാസ്സിൽ കുറച്ചൊരു ഭംഗിയുള്ള കുറച്ച് കുട്ടികളോട് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ പെരുമാറുന്നുള്ളൂ എന്ന് വരുമ്പോൾ കുട്ടികൾ ഭയങ്കര പ്രയാസത്തിലായിരിക്കില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ കുട്ടികളെ പ്രത്യേകം പരിഗണിക്കാനും അവരെ പ്രത്യേകം അവരോട് ബന്ധപ്പെടാനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഒരാളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ രൂപം ഇതൊക്കെ നോക്കി മാത്രം ആളുകളെ റെസ്പെക്റ്റ് ചെയ്യണ, ആളുകളെ പരിഗണിക്കുന്ന ഒരു മാനസികാവസ്ഥ, ഒരു സവർണ മനസ്സാണ് എന്ത് ചെയ്യണത്, എല്ലാവർക്കും ഉണ്ടായിത്തീരുന്നത്. ഇതിനൊന്നും ഈ ഒരു പുതിയ കാലമോ അല്ലെങ്കിൽ പുതിയ അവസ്ഥയോ ഒന്നും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ പൊതുവെ ആളുകൾ കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ കുറച്ചാളുകൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത് ബോധവൽക്കരണങ്ങൾ നടത്തുന്നത് കൊണ്ട് അങ്ങനെ ചില ആളുകൾ പരിഗണിക്കപ്പെടുന്നു എന്ന് മാത്രം. പക്ഷെ പൊതുവെ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ മാറേണ്ടതുണ്ട് എന്നാണ് ഇതിനകത്ത് മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു കോളേജിലെ ഒരു കുട്ടിയെ കസബ എന്ന് വിളിച്ച്, നമ്മളെ ഒരു തീവ്രവാദി എന്നുള്ള ഒരു മുസ്ലിം പേര് ക്ലാസ്സിൽ പ്രൊഫസർ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം പേര് പറഞ്ഞാണ്. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും, കസബിനെ പറ്റി പറഞ്ഞത് പിന്നെ തീവ്രവാദി എന്നുള്ളതിന് പ്രതീകമായിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, ചോദ്യം ചെയ്തു, അദ്ദേഹം ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞാണ്, സോറി പറഞ്ഞാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഇത് നിങ്ങളൊരു സോറി പറഞ്ഞാൽ തീരൂല. അതായത് ഒരു മുസ്ലിം പേര് കേൾക്കുമ്പോഴേക്കും ആ ഇസ്ലാമോഫോബിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളുടെ ഒരു രോഗമാണ്. അത് നിങ്ങൾ എന്നോടൊരു സോറി പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല, നിങ്ങളുടെ ആ മാനസിക കാഴ്ചപ്പാട് മാറാതെ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇത് മാറുന്നത്. ഇങ്ങനത്തെ ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അതേപോലെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എന്ത് ഈ ഈ വ്യത്യാസങ്ങൾ. അപ്പം അത് നമ്മുടെ മനസ്ഥിതികളെ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കാതെ ഇത്തരം ആളുകൾക്കൊന്നും ഒരു രക്ഷയില്ല എന്നുള്ളതാണ്.
4: ഈ ശരിക്കും ഈ വിദ്യാഭ്യാസം കൂടിയ ആളുകളുടെ ഇടയിലാണ് ഇപ്പം ഈ NITകളിലൊക്കെ ഉള്ള ആത്മഹത്യകളുടെ വലിയൊരു കാരണം.
5: അതെ,
4: വെമുല മരിച്ചു, ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തു, നമുക്ക് അറിയുന്ന പേരറിയുന്ന ആളുകൾ തന്നെ മരിച്ചു. അപ്പൊ ശരിക്ക് ആരിസ്ക പറഞ്ഞുള്ളൊരു വലിയ ബോധവൽക്കരണം, ശരിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളും ചർച്ച കേൾക്കുന്നവരൊക്കെ ഒരു വലിയ പ്രതിജ്ഞ എടുത്താൽ, ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ 40 ആളുള്ള ക്ലാസ് റൂമിൽ വളരെ വൈബ്രന്റായി സംസാരിക്കുന്ന ഒരു കുട്ടിനെയാണ് പൊതുവെ അധ്യാപകൻ ശ്രദ്ധിക്കുക. ശരിക്കും ഒരു അജണ്ട ഉള്ളിൽ വേണം, പ്രത്യേകം ഇന്ന് പരിഗണിക്കേണ്ട 3 കുട്ടികൾ
5: അല്ലേ,
4: അങ്ങനെയുള്ള ചില പ്രായോഗിക കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ കഴിയും തോന്നുന്നുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു മേഖലയ്ക്ക് പോകണം നമ്മൾ. ഇപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാങ്ങിയപ്പോൾ ഫേസ്ബുക്കിന്റെ ഇന്നർ ഉള്ളിലുള്ള ഒരു അന്വേഷണ സമിതി കൊടുത്ത റിപ്പോർട്ടിലുള്ളത് ഇൻസ്റ്റഗ്രാം ലോകത്ത് 10,000 കുട്ടികൾക്ക് ഡിപ്രഷൻ കൊടുക്കുന്നു. സോഷ്യൽ മീഡിയ ഒരു വലിയ ആയുധമാണ്. ആ നിലക്ക് നമുക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത്?
5: അതെ, എന്താ വെച്ചാല് പിന്നെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാല് എല്ലാം ലൈവായി ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ എന്താ വെച്ചാൽ ലോകത്തിന്റെ മുഴുവൻ ഈ കൗമാരപ്രായത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരേ ആഗ്രഹം, ഒരേ സ്വപ്നം, ഒരേ താല്പര്യം, ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ പലപ്പോഴും ഇതിനൊക്കെ അഡിക്റ്റായി പോകുന്ന കുട്ടികൾ ഇതിലൂടെ കിട്ടുന്ന പല ബോധങ്ങളും പല വിവരങ്ങളും പല കാഴ്ചപ്പാടുകളും അവരെന്ത് ചെയ്യുന്നു, നിരാശപ്പെടുത്തി കളയുന്നു. ഈ ഒരു പിന്നെ ഈ ഒരു പ്രായക്കാരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനും ഈ ഫോട്ടോ ഷെയറിങ്ങും വീഡിയോ ഷെയറിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, വിഷാദങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളത് ശരി തന്നെയാണ് കാണാൻ.
4: അപ്പോൾ ഇതിൽ ഇതിപ്പോൾ ഈ ഒരു നമ്മൾ ടൈം അവസാനിക്കുകയാണ്.
5: അതെ,
4: ഇതിൽ എത്തിപ്പെട്ട
5: അതെ
4: ആളുകൾ ഇപ്പം പാരൻസ് അനുഭവിക്കേണ്ട പാരൻസ് ഉണ്ട്,
5: അതെ അതെ,
4: അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
5: അല്ല ഒന്നല്ലേ, നമ്മൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ എപ്പോഴും നമ്മൾ അവരുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ചിട്ട് അവരുടെ എല്ലാ രഹസ്യങ്ങളും സ്വകാര്യങ്ങളും നമ്മൾ പറയുന്നൊരു അവസ്ഥ ഉണ്ടാവണം. ഇനി അതില്ലെങ്കിൽ പോലും അവർ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം, ബോധപൂർവം അവരോട് സംസാരിച്ചിട്ട് അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ചിലത് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചില കുട്ടികളൊക്കെ പീഡിപ്പിക്കേണ്ടായിരിക്കും, അവർക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കും, അത് പറയാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് അത് കേട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രായോഗിക പരിഹാരങ്ങളിലേക്ക് പോകണം. കാരണം വിഷാദം എന്നത്

0: വിധിയിലുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനത്തെ ഈ ബേസ് ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ മനുഷ്യനെ എല്ലാ വിഷാദങ്ങളെയും അതിജീവിക്കുവാനുള്ള ഏറ്റവും വലിയ മരുന്ന് അതുതന്നെയാണ്.
1: തീർച്ചയായും.
0: അപ്പോൾ അതെന്ത് ചെയ്യണം, നമുക്ക് അടിസ്ഥാനപരമായ ഒരു ബോധം കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിരിക്കണം, ഒരു സംശയമല്ല.
1: ഈ ഒരു ചർച്ചയുടെ അവസാനിക്കുമ്പോൾ നമ്മളെത്തുന്ന ഉത്തരം, ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രതിസന്ധിയിൽ പല കുട്ടികളും പെട്ടിട്ടുണ്ട്, കുടുംബങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആ ഒരു വലിയ പ്രതിസന്ധിയുടെ ആ ആഴക്കയത്തിനരികിലൂടെ യാത്ര ചെയ്യുകയാണ്. ആരും എപ്പോഴും ഇതിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും ഉറങ്ങാനുള്ള തലയിണയും പുതപ്പും കളിപ്പാട്ടവും സൗകര്യവും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലേക്ക് നോക്കുന്ന, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിരന്തരം അവരെ നിരീക്ഷിക്കുന്ന, അവരോട് നിരന്തരം സംവദിക്കുന്ന, അവർക്ക് എന്തും തുറന്നു പറയാനുള്ളൊരു അവസ്ഥയും സാഹചര്യവും സൃഷ്ടിക്കുന്ന ഒരു പുതിയ കുടുംബാന്തരീക്ഷം ഉണ്ടാകണം. അതിന് സാധ്യമാകാത്ത നമ്മുടെ ജോലിയുടെ മറ്റു തിരക്കുകളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും കുട്ടികളോടുകൂടെ ചേർന്നിരിക്കുന്ന സാഹചര്യം വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകണം, ടീച്ചേഴ്സിന് പൊതുവായിട്ടുണ്ടാകണം. എല്ലാവരും ഒത്തുപിടിച്ച് ഒന്നിച്ചു പോയാൽ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് സുരക്ഷിതമായൊരു ഭാവി നൽകാൻ കഴിയും. ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ലോകത്തെ മുഴുവൻ ആളുകളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് എന്ന പരിശുദ്ധ ഖുർആന്റെ വചനം അതാകണം നമുക്കുള്ള പ്രേരകം എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഫീസറയുടെ ഫീഡ്ബാക്ക് വഴി അയക്കാൻ ശ്രമിക്കുക, നമുക്ക് ചർച്ചക്കെടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂടായിരുന്നു. കൗമാരക്കാരുടെ വിഷാദം, പ്രതികൾ ആര് എന്ന ടൈറ്റിലിൽ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, താജുദ്ദീൻ സുലാഹിയാണ് നമ്മോടൊപ്പം ചേർന്നത്. നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
3: അൽ ഉസൂൽ, എറിഞ്ഞുകൊല്ലൽ വിധി ഖുർആനെതിരോ.
2: ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശുദ്ധ ഖുർആനിന് എതിരാകും എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവയിൽ വിശുദ്ധ ഖുർആനിന് എതിരായ പല കാര്യങ്ങളുമുണ്ട് എന്നു സമൂഹത്തിൽ വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾ, സർവസാധാരണയായി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരു വ്യഭിചരിച്ച പുരുഷനും സ്ത്രീയും അവർ വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിധി. അതേസമയത്ത് സൂറത്ത് നൂറിൻ്റെ ആദ്യ ഭാഗത്ത് അസാനിയത്ത് വസാനി ഫജ്ലിദുകുല്ലവാഹിദി മിൻഹുമാമി അത്തജൽദ, വ്യഭിചരിച്ച സ്ത്രീയെയും പുരുഷനെയും നിങ്ങൾ 100 അടി അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു 100 അടി അടിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറയുന്നു അവരെ എറിഞ്ഞുകൊല്ലണമെന്ന്. അങ്ങനെ വരുമ്പോൾ ഇത് വിശുദ്ധ ഖുർആനിന് എതിരാവുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു അധ്യാപനം സൂറത്തു നൂറിൻ്റെ ഈ ഒരു ആയത്തിന് എതിരല്ലേ എന്നുള്ളതാണ് സാധാരണക്കാർക്കിടയിൽ പറയാറുള്ള ഒരു വസ്വാസ്. മറ്റൊരു കാര്യം ഇതേ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അഥവാ റജിമിൻ്റെ ആയത്ത്, വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും നിങ്ങൾ ഫർജ്മൂഹ അൽബത്ത, നിങ്ങൾ എറിഞ്ഞുകൊല്ലുക എന്ന് പറയുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടു, എടുത്തു മാറ്റപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുമോ? അത് വിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്തിനും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ആധികാരികതയ്ക്ക് എതിരാവുകയില്ലേ എന്നുള്ളതുമാണ് ഈ വിഷയത്തിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേഹം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു പറഞ്ഞാലും പ്രവാചകൻ പറഞ്ഞാലും പൂർണ്ണമായി സ്വീകരിക്കുക എന്നുള്ളതാണ് അവൻ സ്വീകരിക്കേണ്ട നിലപാട്. ഫലാ വറബ്ബിക്കലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما.

0: സൂറത്തു നിസായിലെ 65-ാമത്തെ ആയത്താണ്. ഫലാ വറബ്ബിക്കലായി ഉമിനൂന, നബിയെ, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം അവർ വിശ്വാസികളാവുകയില്ല. നിങ്ങളെ അവർ വിധികർത്താവായി സ്വീകരിക്കുകയും അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസവും വന്ന വിഷയത്തിൽ നിങ്ങളവർ ഹാക്കിമായി സ്വീകരിക്കണം. നിങ്ങൾ വിധിച്ച വിഷയത്തിൽ അവരുടെ മനസ്സുകളിൽ ഒന്നും തോന്നാൻ പാടില്ല. പൂർണ്ണമായിക്കൊണ്ടും അതിനവർ കീഴൊതുങ്ങുകയും വേണം. അപ്പോൾ ഇവിടെ വിഷയം, വ്യഭിചരിച്ച ഒരു വ്യക്തി, അയാൾ ഇസ്ലാമിക രാജ്യമുള്ളിടത്താണ് ഈ വിധി നടപ്പിലാക്കപ്പെടുന്നത്. ഇസ്ലാമിക ഭരണാധികാരിയും അതുപോലെ തന്നെ ഇസ്ലാമിക കോടതികളും നിലവിലുള്ള ഒരു രാജ്യത്ത് ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, അവൻ വിവാഹിതനാണ് എന്ന്, വിവാഹിതനായൊരു മനുഷ്യൻ വ്യഭിചരിച്ചു എന്ന് തെളിയിക്കപ്പെട്ടാലുള്ള വിധിയാണ്. അത് എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ്. എറിഞ്ഞുകൊല്ലുക എന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടും മൻസൂഖായക്കപ്പെട്ട ആയത്തുകൾ കൊണ്ടും, ഇനി അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൊണ്ടും, വളരെ പ്രസിദ്ധമായ സുന്നത്തുകൾ കൊണ്ടും തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഒരിക്കലും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഈ ആയത്തിന് എതിരാവുകയില്ല. അസാനിയത്തു വസാനി ഫജ്രിദു കുല്ല വാഹിദി മിൻഹുമാ മിഅത്ത ജൽദ എന്ന ആയത്തിൽ വ്യഭിചരിച്ച പുരുഷനെയും വ്യഭിചരിച്ച സ്ത്രീയെയും നിങ്ങൾ എറിഞ്ഞുകൊല്ലുക എന്ന് പറഞ്ഞത് ഒരിക്കലും വിവാഹിതനായ വ്യഭിചാരിയെക്കുറിച്ചോ വ്യഭിചാരിണിയെക്കുറിച്ചോ അല്ല. വിവാഹിതനല്ലാത്ത അവിവാഹിതനായിട്ടുള്ള പുരുഷനെയും സ്ത്രീയെയുമാണെങ്കിൽ, വിവാഹത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ നിങ്ങൾ ഫജ്ലിദൂഹും, അവരെ നിങ്ങൾ അടിക്കേണ്ടത് 100 അടിയാണ്. അപ്പോൾ വിവാഹിതനാകാത്ത വ്യക്തി, അവിവാഹിതനായ വ്യക്തി വ്യഭിചരിച്ചാൽ നടത്തേണ്ട പ്രതിക്രിയയാണ് അള്ളാഹു സൂറത്തു നൂറിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിവാഹിതനാണെങ്കിൽ അവനുള്ള ശിക്ഷ എന്താണ്? അത് എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹിതനായ വ്യക്തിയുടെ ശിക്ഷ ഖുർആനിൽ ഇല്ല, അത് ഹദീസിലാണുള്ളത്. അപ്പോൾ ഹദീസിലുള്ള ശിക്ഷ എങ്ങനെയാണ് ഖുർആനെതിരാവുക? ഖുർആനിൽ പറഞ്ഞത് മറ്റൊരു വിഷയമാണ്, ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വിഷയമാണ്. ഇനി ഈ ആളുകൾ പറയാറുള്ള മറ്റൊരു ഈ വിഷയത്തിൽ കാണിക്കാറുള്ള സന്ദേഹമാണ്, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ തന്നെ അടിമ സ്ത്രീയുടെ വിഷയം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അടിമ സ്ത്രീയുടെ വിഷയം പറയുമ്പോൾ അവിടെ ഫൈദ ഉഹ്സിന്ന ഫൈൻ അതൈന ബിഫാഹിഷത്തിൻ ഫഅലൈഹിന്ന നിസ്ഫുമാ അലൽ മുഹ്സനാത്തി മിനൽ അദാബി ദാലിക് എന്ന് പറയുന്നുണ്ട്. അഥവാ അടിമ സ്ത്രീകളായ ആളുകൾ, അവർ വിവാഹിതരായ ശേഷവും വ്യഭിചരിക്കുകയാണെങ്കിൽ സ്വതന്ത്രകളായ ആളുകൾക്കുള്ള ശിക്ഷയുടെ പകുതി ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഫഅലൈഹിന്നിസ്മ അലൽ മുഹ്സനാത്ത് സ്വതന്ത്ര സ്ത്രീകൾക്കുള്ള ശിക്ഷയുടെ പകുതി ശിക്ഷയാണ്. അപ്പോൾ ഇവർ പ്രചരിപ്പിക്കാറുള്ളത്, അപ്പോൾ സ്വതന്ത്ര സ്ത്രീകളായ വിവാഹിതകളായ സ്വതന്ത്ര സ്ത്രീകൾക്ക് എറിഞ്ഞുകൊല്ലലാണ് വിധിയെങ്കിൽ ഇതിനെങ്ങനെയാണ് നമുക്ക് പകുതിയാക്കാൻ കഴിയുക? അപ്പോൾ എറിഞ്ഞുകൊല്ലൽ പകുതിയാക്കാൻ കഴിയുകയില്ലല്ലോ എന്നതാണ്. അപ്പോൾ ഈ ആയത്ത്, ഇവിടെയും ചില കൃത്രിമങ്ങൾ അവർ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ ഈ ആയത്തിനും എതിരല്ല. കാരണം ആ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം, അടിമ സ്ത്രീകൾ അവർ വിവാഹിതരായിക്കഴിഞ്ഞാൽ സ്വതന്ത്രരായ സ്ത്രീകൾ അവർക്ക് അടിസ്ഥാനപരമായി കൊണ്ടുള്ള ശിക്ഷ എന്താണ്, അഥവാ വിവാഹിതതല്ലാത്ത സ്ത്രീകൾ, അവിവാഹിതകളായിട്ടുള്ള സ്ത്രീകളുടെ അടിസ്ഥാനപരമായ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എന്നുള്ളത് 100 അടിയാണ്. അതിൽ വിവാഹം എന്നുള്ളത് അധികരിച്ചു വന്നാലാണ് ഈ ശിക്ഷയുടെ ഏറ്റവും വ്യത്യാസമുണ്ടാവുക. വിചാരത്തിൻ്റെ അടിസ്ഥാന ശിക്ഷ 100 അടിയാണ്. ആ 100 അടിയുടെ പകുതിയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്, അതാണ് 50 അടി. എന്നാൽ ആ വിഭജിച്ച മനുഷ്യൻ വിവാഹിതനാവുക എന്നൊരു കാര്യം കൂടി അതിലേക്ക് വർദ്ധിച്ചു വരുമ്പോൾ അവൻ്റെ ശിക്ഷ മാറും. അപ്പോൾ അത് കല്ലെറിയതിലേക്ക് വരും. പക്ഷേ ഒരു അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. അവൾക്ക് സ്വതന്ത്രയായ സ്ത്രീയുടെ ശിക്ഷയുടെ പകുതി എന്താണോ ആ ശിക്ഷയാണ് കൊടുക്കേണ്ടത്, അഥവാ 50 അടിയാണ് കൊടുക്കേണ്ടത്. ഇതിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, ഇതിൽ യാതൊരു ഇഷ്കാലുമില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് ഖുർആനെതിരായതുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഹദീസുകൾ നിഷേധിക്കൽ. അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തിൽ വന്നിട്ടുള്ള വ്യഭിചാരി എറിഞ്ഞുകൊല്ലുക എന്നുള്ള രീതി, വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതരാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ആയത്തുകൾക്ക് എതിരല്ല എന്നു മാത്രമല്ല, ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇറക്കപ്പെട്ടിരുന്നു, പിന്നീട് അത് നസ്ഖ് ചെയ്യപ്പെട്ട് ആ വിധിയെ നിലനിർത്തുകയും ആയത്തിനെ നസ്ഖ് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഹഖ്ഖുമായി കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. വഅൻസല അലൈഹിൽ കിതാബ്, ആ പ്രവാചകന്റെ മേൽ അല്ലാഹു കിതാബ് ഇറക്കിയിട്ടുണ്ട്. ഫകാന മിമ്മ അൻസലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതിൽ ഉണ്ടായിരുന്നു ആയത്തുർ റജം, എറിഞ്ഞുകൊല്ലതിനെ പറ്റിയുള്ള ആയത്തുകൾ അല്ലാഹു ഇറക്കിയ വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു. ഫഖറനാഹ വഅഖൽനാഹ വവഅയ്നാഹ, ഞങ്ങളത് ഓതിയിട്ടുണ്ട്, ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്, ഞങ്ങളത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. മാത്രമല്ല റജം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ എറിഞ്ഞുകൊന്നിട്ടുണ്ട്. വറജം ബഅദഹു, റസൂലുള്ളാഹിൻ്റെ കാലശേഷം ഞങ്ങളും എറിഞ്ഞുകൊന്നിട്ടുണ്ട്. എന്നാൽ ഫഅഖ്ഷ ഇൻ ത്വാല ബിന്നാസി സമാനുൻ അൻ യഖൂല ഖായിലുൻ, ഞാൻ ഭയപ്പെടുന്നു കാലം അധികം ചെല്ലുമ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞേക്കും, വല്ലാഹി മാ നജിദു ആയത്തർ റജ്മ ഫീ കിതാബില്ലാ, അല്ലാഹുവിൻ്റെ ആയത്തിൽ റജ്മിൻ്റെ, അല്ലാഹുവിൻ്റെ കിതാബിൽ, അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ എറിഞ്ഞുകൊല്ലുന്ന ആയത്ത് ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നു പറഞ്ഞ്, ഫയളില്ലു ബിതർക്കി ഫരീദത്തിൻ അൻസലഹല്ലാഹു, അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നിർബന്ധമായ ഫർളിനെ ഒഴിവാക്കിക്കൊണ്ടവർ വഴിതെറ്റിപ്പോകുന്നവരായിരിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് പേടിയുണ്ട് എന്നൊരു വീണ്ടും അദ്ദേഹം പറയുന്നു. വർറജ്മു ഫീ കിതാബില്ലാഹി ഹഖ്ഖുൻ, വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥാപിക്കപ്പെട്ട ഹക്കായ കാര്യമാണ് വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്. അലാമൻസന ഇദാ ഹസ്സിന, വ്യഭിചരിച്ചു അവൻ വിവാഹിതനാണെങ്കിൽ, മിനെ റിജാലി വൻ നിസ, സ്ത്രീകളിൽ നിന്നാകട്ടെ പുരുഷന്മാരിൽ നിന്നാകട്ടെ, ഇതാ കാനത്തിൽ ബയ്യന, തെളിവ് വ്യക്തമായി കഴിഞ്ഞാൽ എന്ന് കൃത്യമായിക്കൊണ്ട് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ചര്യ, ഈ ഒരു രീതി ഒരിക്കലും വിശുദ്ധ ഖുർആനെതിരല്ല. പ്രവാചകൻ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഖുദു അന്നി, ഖുദു അന്നി, നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുക, എന്നിൽ നിന്ന് സ്വീകരിക്കുക. ഖദ ജഅല അല്ലാഹു ലഹുന്ന സബീല, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കിതാ ഒരു വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് പറയാനുള്ളൊരു കാരണം എന്താണ്, സൂറത്തു നിസായിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിരുന്നു, വല്ലാത്തി യഅതീനൽ ഫാഹിഷ മിൻ നിസാഇക്കും ഫസ്തഷ്ഹദു അലൈഹിന്ന അർബഅത്തൻ മിൻകും ഫഇൻ ഷഹദു ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്തി ഹത്താ യതവഫാഹുന്നൽ മൗതു ഔ യജ്അല അല്ലാഹു ലഹുന്ന സബീല. നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും വല്ല വൃത്തികേടുകളോ അതോ വ്യഭിചാരം നടത്തിയെന്ന് നിങ്ങൾക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ, 4 സാക്ഷികളെ നിങ്ങൾക്ക് അതിന് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളെന്ത് ചെയ്യണം, അവരെ വീട്ടിൽ തടഞ്ഞു നിർത്തണം. ഒന്നുകിൽ അവർക്ക് മരണം, അതല്ലെങ്കിൽ അള്ളാഹു അവരുടെ വിഷയത്തിൽ ഒരു വഴി കാണിച്ചു തരുന്നതുവരെ നിങ്ങളവരെ വീട്ടിൽ തടഞ്ഞു നിർത്തണം. ഇതായിരുന്നു ആദ്യത്തെ വിധി. അപ്പോൾ ആ വിധിയെ നസ്ഖ് ചെയ്തുകൊണ്ട് ഇന്നങ്ങനെയല്ല, അതിൻ്റെ ആയത്തുകൾ അവതരിച്ചു. അവതരിച്ചതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, ഇതാ നിങ്ങൾ സ്വീകരിച്ചോളൂ, സ്വീകരിച്ചോളൂ. അള്ളാഹു അവർക്കൊരു വിധി ഒരു സബീൽ, ഒരു മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. അൽ ബിക്റു ബിൽ ബിക്രി, കന്യക കന്യകയാണെങ്കിൽ ജിൽദു മിഅത്തിൻ വനഫിയുസന, ഒരു വർഷത്തെ നാടുകടത്തലും നൂറടിയും. വസ്സയ്യിബു ബിസ്സയ്യിബ്, വിഭജിച്ച മനുഷ്യൻ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കന്യകയില്ല വിവാഹിതനാണെങ്കിൽ ജിൽദു മിഅത്തിൻ വറജ്, നൂറടിയും, അതുപോലെ തന്നെ അവനെ എറിഞ്ഞുകൊല്ലുക എന്നതും എന്ന് കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരിക്കലും ഇതിനെതിരല്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ഹൽ റജം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞുകൊന്നിട്ടുണ്ടോ? ഫഖാല നഅം, അദ്ദേഹം പറഞ്ഞു, അതേ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞുകൊന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ സൂറത്തു നൂറിൻ്റെ അവതരണത്തിന് ശേഷവും ഒക്കെ തന്നെയും എറിഞ്ഞുകൊല്ലൽ നടന്നിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്ൻ ഹജ്ജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, വഖദ് ഖാമത് ദലീലു അലാ അന്ന റജ്മ വഖഅ ബഅദ സൂറത്തു നൂർ, സൂറത്തു നൂറിന് ശേഷവും റസൂലുള്ളാഹി എറിഞ്ഞുകൊന്നിട്ടുണ്ട്. ലിഅന്ന നുസൂലഹ കാന ഫീ ഖിസ്സത്തുൽ ഇഫ്കി, ഇഫ്കുമായിക്കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യയായ ആയിഷ ബീവിയുടേതുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ആരോപണത്തിലാണ് ആ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. വഖ്തുലിഫ ഹൽ കാന സനത്ത് അർബഇൻ ഔ ഖംസ ഔ സിത്ത, അഞ്ചിലാണോ നാലിലാണോ ആറിലാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വറജ്മു കാന ബഅദ ദാലിക്, അതിനുശേഷമാണ് റസൂല എറിഞ്ഞുകൊന്നിട്ടുള്ളത്. ഫഖദ് ഹലറഹു അബൂ ഹുറൈറ, അബൂ ഹുറൈറ അതിന് സാക്ഷിയാണ്. കാരണം അന്നഹു അസ്ലമ സനത്ത് സബഇൻ, ഏഴാം വർഷത്തിലാണ് അബൂ ഹുറൈറ മുസ്ലിമായിക്കൊണ്ട് കടന്നു വരുന്നത്. അബൂ ഹുറൈറ അതിന് സാക്ഷിയാകണമെങ്കിൽ സൂറത്തു നൂറ് ആറിലാണ് അല്ലെങ്കിൽ അഞ്ചിലാണ് എന്ന് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വച്ചാൽ പോലും ഏഴിൽ മുസ്ലിമായിട്ടുള്ള അബൂ ഹുറൈറ റസൂല എറിഞ്ഞുകൊന്നതിന് സാക്ഷിയാണ്. ഉബ്നു അബ്ബാസ് അദ്ദേഹവും സാക്ഷിയാണ്. ഇന്നമ ജഅ മഅ ഉമ്മിഹി ഇലൽ മദീന സനത്ത് തിസ്ഇൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തൻ്റെ മാതാവുമായിക്കൊണ്ട് ഒപ്പം മാതാവിൻ്റെ കൂടെ മദീനയിലേക്ക് എത്തിയത് ഹിജ്റ ഒൻപതാമത്തെ വർഷത്തിലാണ്. അദ്ദേഹവും അതിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞുകൊന്നു സൂറത്തു നൂറിന് ശേഷവും അതിന് മുമ്പും മുമ്പും പിമ്പും ഒക്കെ പ്രവാചകൻ എറിഞ്ഞുകൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരല്ല എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്ന് പറയപ്പെടുന്ന ഹദീസുകളുടെ ഒക്കെ അവസ്ഥ ഇതാണ്. അത് ഖുർആനോട് യോജിക്കുന്നതായിരിക്കും. ഒരിക്കലും റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ, സുന്നത്തുകൾ, സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ഖുർആനെതിരാവുകയില്ല. അപ്പോൾ ഖുർആനെതിരാണ് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് വിശദീകരിച്ചത്. വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായി അത് ഖുർആനെതിരല്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിവാഹിതനല്ലാത്തവരുടെ വിഷയത്തിലാണ്. ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിവാഹിതരായ വിഷയത്തിലാണ്. രണ്ടുമെതിരല്ല. അടിമ സ്ത്രീയുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വിവാഹിതരല്ലാത്ത സ്വതന്ത്രയായ സ്ത്രീകൾ അടിസ്ഥാനപരമായി അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ നൂറടിയാണെങ്കിൽ അതിൻ്റെ പകുതിയാണ് അൻപതടി എന്നതാണ്. അതല്ലാതെ എറിഞ്ഞുകൊല്ലൽ പകുതിയാക്കൽ എന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ, എറിഞ്ഞുകൊല്ലൽ വിധി ഖുർആനിനെതിരോ. ബഹുമാനപ്പെട്ട പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മോട് ഇതുവരെയും സംസാരിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ കർമ്മസരണി പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഹംസ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ കർമ്മജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയാണ്. ഇസ്ലാം വിശ്വാസകാര്യങ്ങൾക്കും അതുപോലെ തന്നെ കർമ്മരംഗത്തും പെരുമാറ്റരംഗത്തുമൊക്കെയുള്ള കാര്യങ്ങൾക്കും പ്രത്യേകം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവിടെയെല്ലാമുള്ള നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലിക്കൽ നിർബന്ധവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകളടക്കമുള്ള കർമ്മജീവിതത്തിൽ എന്തൊക്കെ പാലിക്കണം എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകൾ ക്രോഡീകരിക്കുകയും അതൊരു ഗ്രന്ഥരൂപത്തിലാക്കുകയും ചെയ്ത ധാരാളം പണ്ഡിതന്മാരുണ്ട്. അക്കൂട്ടത്തിലൊരാളാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം രചിച്ച ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മസരണിയിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിശ്വാസി ഇടപെടുന്ന വൃത്തിയുടെയും ശുദ്ധിയുടെയും കാര്യത്തിൽ അവന് വെള്ളവും ഭക്ഷണവുമൊക്കെ പാചകം ചെയ്യുകയും എടുത്തുവെക്കുകയുമൊക്കെ ചെയ്യുന്ന പാത്രങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് എന്നതുകൊണ്ട് ആ പാത്രങ്ങളിൽ ഉപയോഗിക്കാവുന്നതും ഉപയോഗിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങളെപ്പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ലോഹങ്ങളുടെ കൂട്ടത്തിൽ പാത്രങ്ങളായി ഉപയോഗിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു പാത്രം എന്ന നിലക്ക് ഉപയോഗിക്കാൻ ആണിനും പെണ്ണിനും പാടില്ലാത്ത ഒന്നാണ് സ്വർണപാത്രം, വെള്ളിപ്പാത്രം. ഇത് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഷ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫില്ല, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ നിങ്ങൾ കുടിക്കാൻ പാടില്ല. വലാ തഅ്കുലു ഫീ സുഹാഫിഹിമ, അതിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാനും പാടില്ല. ഫഇന്നഹാ ലഹും ഫിദ്ദുനിയ, അത് നിങ്ങളല്ലാത്ത മറ്റു സമൂഹങ്ങൾക്ക് ദുനിയാവിലും വലക്കും ഫില്ലാഹിറ, സ്വർഗത്തിൽ നിങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ വിശദീകരണവും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും വന്ന മറ്റൊരു ഹദീസ് കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഗൗരവം പാടില്ല എന്നുള്ളതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുള്ളത് എങ്കിൽ അങ്ങനെ ഒരാൾ ചെയ്താൽ അവനുള്ള ശിക്ഷ എന്താണ് എന്നും അതിൻ്റെ ഗൗരവവും വിശദീകരിക്കുന്ന ഒരു ഹദീസാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദി യഷ്റബു ഫീ ഇനാ ഇൽ ഫില്ലത്തി, വെള്ളിപ്പാത്രത്തിൽ വെള്ളം കുടിക്കുന്ന ആൾ, ഇന്നമ യുജർജിറു ഫീ ബത്നിഹി നാറ ജഹന്നം, അവൻ്റെ വയറ്റിലേക്ക് അവൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, ആ വെള്ളം അവൻ്റെ വയറിൽ ചെന്ന് ഉള്ള ആ ഒരു ശബ്ദം, താഴോട്ട് ഇറങ്ങുന്ന ആ ഒരു ശബ്ദമാണ് ജർജറ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്, താഴോട്ടിങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള ശബ്ദം. അങ്ങനെ അവൻ്റെ വയറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നാറ ജഹന്നം, നരകത്തീയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ നമുക്കൊക്കെ അറിയാം, ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും അവൻ്റെ വയറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് സാധാരണ വെള്ളം തന്നെയാണ്. എങ്കിലും അവൻ യഥാർത്ഥത്തിൽ എടുക്കുന്ന പണി സ്വന്തം വയറ്റിലേക്ക് നരകത്തി നിറക്കുന്ന ഒരു പ്രവർത്തനമാണ്. അവൻ്റെ ഈ പണി കൊണ്ട് അതിൻ്റെ ഫലമായി, അവൻ്റെ പ്രതിഫലമായി അവന് കിട്ടാൻ പോകുന്നത് അവൻ്റെ ഉള്ളിലേക്ക് തീ നിറയലാണ് എന്ന ഒരു ആശയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ദുനിയാവിൽ എന്താണ് നടക്കുന്നത് എന്ന ആ ഒരു പ്രവർത്തനത്തെ മാത്രമല്ല, ആ പ്രവർത്തനത്തെ അതിനോടനുബന്ധിച്ച് വരുന്ന അതിൻ്റെ ശിക്ഷയെയും അതിൻ്റെ ഗൗരവത്തെയുമാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലും സമാനമായ മറ്റൊരു സംഭവം ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ളുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറ. അഗതിയുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ യത്തീമുകളുടെ സ്വത്ത് തിന്നുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നതാണ്, ഇന്നല്ലദീന യഅ്കുലൂന അംവാല യത്താമ, യത്തീമുകളുടെ സ്വത്ത് ലുൽമായി ഭക്ഷണമായി കഴിക്കുന്നവൻ അഥവാ സ്വന്തമായി കൈപ്പറ്റുന്നവന്. ഭക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉപയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്നെടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണമാക്കാതെ മറ്റെന്തിനുപയോഗിച്ചാലും അതിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ഏതായാലും ഒരു യത്തീമിൻ്റെ സ്വത്ത് അനർഹമായി ലുൽമായി ഒരാൾ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ ഇന്നമായ കുലൂന ഫീ ബുതൂനിഹിം നാറ, അവനതിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ വയറ്റിലേക്ക് നരകത്തീയാണ് നിറക്കുന്നത്. വസയസ്ലൗന സഈറ, അവർ സഈർ എന്ന നരകത്തിൽ കത്തിയെരിയുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ ഒരു വയറ്റിലേക്ക് തീ നിറക്കുക എന്ന് പറയുന്നത് അത് ആ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി അവന് കിട്ടുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ മാത്രമാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഹദീസിലൂടെ ഒരു മനുഷ്യൻ ഒരിക്കലും വെള്ളിപ്പാത്രത്തിലും സ്വർണ്ണപാത്രത്തിലും കുടിക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വൻ പാപമാണ് എന്ന് കൂടിയാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതൊരു വൻ പാപമാണ്. സ്വർണ്ണപാത്രത്തിലും വെള്ളിപ്പാത്രത്തിലും ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് ഒരു വൻ പാപമാണ്. എന്താണ് വൻപാപവും ചെറുപാപവും തമ്മിലുള്ള വ്യത്യാസം? പാപങ്ങൾ എല്ലാം ഒരേ രൂപത്തിലല്ല, വൻപാപങ്ങൾ തന്നെ വ്യത്യസ്ത ദറജയിലാണ്, ചെറുപാപങ്ങളും വ്യത്യസ്ത ദറജയിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിലും വൻപാപവും ചെറുപാപവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, വൻപാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഇല്ലാതായി പോവുകയില്ല. ചെറുപാപങ്ങൾ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നാവുകൊണ്ട് കൈകൾ കൊണ്ട് ഒക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ, തിന്മകൾ കേട്ടും തിന്മകൾ കണ്ടും അതേപോലെ തന്നെ അങ്ങനത്തെ ചെറിയ രൂപത്തിലുള്ള ദോഷങ്ങൾ, ആ ദോഷങ്ങൾ ഒരു മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കും. എന്നാൽ വൻപാപങ്ങളായിട്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, വൻപാപങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കള്ളുകുടിയും വ്യഭിചാരവും അതേപോലെ തന്നെ മറ്റു മനുഷ്യരെ കൊല്ലലും അന്യരുടെ സ്വത്ത് ഭുജിക്കലും തുടങ്ങി ഏതാനും ചില കാര്യങ്ങൾ, നാലഞ്ച് കാര്യങ്ങളിൽ മാത്രം എണ്ണപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല അത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ വെള്ളം കുടിക്കുന്നതിനെ പറ്റിയാണ് വൻപാപമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര വലിയ ഗൗരവത്തിൽ വളരെ വലിയ ഒരു പട്ടികയാണ് വൻപാപങ്ങളുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരിക്കലും ഒരു മനുഷ്യൻ്റെ ചെറു പാപങ്ങൾ മായ്ക്കപ്പെടുന്നത് പോലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മായ്ക്കപ്പെടുകയില്ല എന്നതാണ്. മാത്രമല്ല വൻപാപങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യൻ അവന് ഒരു ഇസ്ലാം നൽകുന്ന ഒരു സ്ഥാനമുണ്ട്. അവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കും, അംഗീകരിക്കപ്പെടേണ്ടതാണ്, അവനൊരു സാക്ഷിത്വത്തിന് കൊള്ളാവുന്നവനാണ്, അവനൊരു കാര്യത്തിന് ഉത്തരവാദിത്തമേൽപ്പിക്കാൻ കഴിയുന്നവനാണ് തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ആ ഒരു സ്ഥാനവും പദവിയും ഷഹാദത്തും ആ ഒരു അദാലത്ത് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇല്ലാതായി പോകും. അദാലത്ത് നഷ്ടപ്പെട്ടാലുള്ളത് ഒരു കോടതിയിൽ ഒരു സാക്ഷി പറയാൻ പോലും പറ്റില്ല, ഒരു കാര്യത്തിന് ഒരു സാക്ഷിയായിട്ട് നിൽക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ വിലായത്ത് പോലും ഏറ്റെടുക്കാൻ പറ്റില്ല, ഒരു കാര്യത്തെ ഏൽപ്പിക്കാൻ പറ്റില്ല, സ്വത്തിൻ്റെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അദാലത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വൻപാപങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്നതാണ്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാരൊക്കെ വൻപാപങ്ങളെന്നത് അള്ളാഹു തൗബയില്ലാതെ പുറക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അത് എല്ലാവരും അഹലു സുന്ന വൽ ജമാഅത്ത് അംഗീകരിച്ച ഒരു കാര്യമാണ്. എന്നാൽ ചിലർ വൻപാപങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ കാഫിറായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുഅ്തസിലി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. എന്നാൽ ഒരു ചെറുപാപം കൊണ്ട് അവൻ കാഫിറായി പോകുമെന്ന് ലോകത്ത് ഇതുവരെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല എന്നതുകൂടി അതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് വൻപാപങ്ങൾ അതെല്ലാം ഒരേ സ്ഥാനത്തല്ല. അപ്പോൾ കള്ളുകുടിയും വ്യഭിചാരവും ഒരേ സ്ഥാനത്തല്ല, മനുഷ്യവധവും സിഹറും ഒരേ സ്ഥാനത്തല്ല, വ്യത്യാസമുണ്ട്. ഓരോന്നിനും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ഓരോ സ്ഥാനം. ഇപ്പോൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതൊരു വൻപാപമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ സ്വത്ത് അപഹരിച്ചെടുക്കുക വൻപാപമാണ്. പക്ഷേ രണ്ടും ഒരേ സ്ഥാനത്തല്ല ഉള്ളത്, വ്യത്യാസമാണ്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, അലാ ഉനബ്ബി ഉക്കും ബി അക്ബരിൽ ഖബായിർ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ പാപങ്ങളിൽ ഏറ്റവും വലുത്, അക്ബറുൽ ഖബായിർ, ഖബായിറുകളിൽ വൻപാപങ്ങളിൽ ഏറ്റവും വലുത് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്ന് ശിർക്ക്, അതിന് താഴെ സിഹർ തുടങ്ങി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ ആ ഒരു കാറ്റഗറി നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. എല്ലാ പാപങ്ങളും ഒരുപോലെയല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠമാണ്, നേരത്തെ വെള്ളം കുടിക്കുന്നതിനെ പറ്റിയാണെങ്കിൽ അത് ആ അത്തരം സ്വർണ്ണ വെള്ളി പ്ലേറ്റുകളിൽ തിന്നുന്നതിനെ സംബന്ധിച്ചും ഈ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണമല്ലോ. പക്ഷേ അതിന് ഇതേ ശിക്ഷ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതേതായാലും വൻ പാപമാണ് എന്ന് നമുക്ക് പറയാം, അതിൻ ഹറാമാണ് എന്ന് നമുക്ക് പറയാം. എന്നതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ച് വന്ന അതേ ശിക്ഷ തന്നെ നാളെ പരലോകത്ത് അവനുണ്ടാകും. ചിലപ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ള ശിക്ഷയായിരിക്കാം, ചിലപ്പോൾ അതിനേക്കാൾ താഴ്ന്ന ശിക്ഷയായിരിക്കാം. ഏതായാലും അത് തന്നെയാണ് ഇതും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു ആശയം, അഥവാ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും അല്ലാത്ത മറ്റ് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളത് അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ അവരുടെ കയ്യിൽ വെള്ളിയുടെ ഒരു പാത്രമുണ്ടായിരുന്നു, ചെറിയ ഒരു പാത്രം വെള്ളിയുടേത്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടികൾ അവർ സൂക്ഷിച്ചിരുന്നു. നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നും വരുന്ന മുടിയാകട്ടെ നഖമാകട്ടെ തുടങ്ങിയ കാര്യങ്ങളും നീര് തുടങ്ങിയതൊക്കെ നമ്മളൊരു സാധാരണ മനുഷ്യൻ്റേത് പോലെയല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അതിൻ്റെ ആ കറാമത്തും മഹത്വവും ഒക്കെ ഉള്ളതാണ്. അതിന് ആ ഒരു മഹത്വം അവർ കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇതുണ്ട് എന്നറിഞ്ഞിട്ട് ചില സ്വഹാബിമാരും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ആളുകളുമൊക്കെ അവരുടെ അടുക്കലേക്ക് വല്ല രോഗവും വന്നിട്ടുണ്ട് എങ്കിൽ വരാറുണ്ടായിരുന്നു എന്നും അവർ ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അവർക്ക് ആ വെള്ളം കുടിക്കുകയും പ്രവാചകനോടുള്ള ആ ഇഷ്ടം അത് ആണല്ലോ ശരിക്ക് തബറുക്ക് എന്ന് പറയുന്നത്, ആ ഒരു ബറക്കത്തെടുത്തുകൊണ്ട് അവർക്ക് ശിഫ ആകാറുമുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കുപ്പായം അവർ എടുത്തു വച്ചിരുന്നു എന്നാണ് നമുക്കറിയാം. അസ്മാ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സൂക്ഷിച്ചിരുന്ന പ്രവാചകൻ്റെ ഒരു വസ്ത്രം, പ്രവാചകനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് അവർ സൂക്ഷിച്ചിരുന്നതാണ് ആ വസ്ത്രം. അവർ മരിച്ചപ്പോൾ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹ എടുത്തിരുന്നു എന്നും ആ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഹരീറുകൊണ്ടും ദീപാജുകൊണ്ടും അതിൻ്റെ കഫുകൾ അഥവാ വസ്ത്രത്തിൽ നിന്ന് തല പുറത്തേക്കിടുന്ന രണ്ട് കൈകൾ പുറത്തേക്കിടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗങ്ങൾക്കാണ് കഫുകൾ എന്ന് പറയുന്നത്. അത് ഈ വസ്ത്രത്തിൻ്റേത് പട്ടുകൊണ്ടുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പട്ട് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? പട്ട് വസ്ത്രം ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഒരു വസ്ത്രത്തിൻ്റെ പോക്കറ്റിൻ്റെ ഒരു ഭാഗം, അതേപോലെ തന്നെ ഈ പിന്നെ ബട്ടൺസ് വെക്കുന്ന ഭാഗം, അതുപോലെ തന്നെ കോളറിൻ്റെ ഭാഗം തുടങ്ങി ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ പട്ടിൻ്റേതായാൽ കുഴപ്പമില്ല എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര രംഗത്തുള്ളൊരു വിഷയമാണ് അവർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ഒരിക്കൽ ഈ അസ്മാ റളിയല്ലാഹു അൻഹ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് തൻ്റെ ഒരു ദൂതനെ പറഞ്ഞയക്കുകയുണ്ടായി. കാരണം അസ്മാ റളിയല്ലാഹു അൻഹ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു. ആ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ അല്ലേ എന്നൊന്ന് ഉറപ്പുവരുത്തുകയും അദ്ദേഹത്തിന് വല്ലതും തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ തിരുത്തി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്ത ഒരു പ്രവർത്തനമാണ് തൻ്റെ ഒരു ഭൃത്യനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. നിങ്ങളെപ്പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, അത് ശരിയാണോ, നിങ്ങൾക്കതിൽ വല്ല തെളിവുകളുമുണ്ടോ? ഇതാണ് ശരിക്കൊരു മനുഷ്യൻ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചൊന്നും പലതും കേൾക്കാറുണ്ടല്ലോ. നമ്മളൊക്കെ അവരങ്ങനെ പറഞ്ഞില്ലേ എന്ന് നമ്മൾ കേൾക്കുന്നവരോട് ചോദിക്കുക എന്നല്ലാതെ പിന്നീട് നമ്മൾ ആ പറയുന്ന കാര്യം ദാ ഇന്ന ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ പ്രചരിപ്പിക്കാറാണുള്ളത്. പക്ഷേ അതൊരു നല്ല സ്വഭാവമല്ല. പ്രത്യേകിച്ച് ആ പറഞ്ഞ കാര്യം ശരിയല്ലാത്തതാണ്, തെറ്റായ ഒരു കാര്യമാണ് എങ്കിൽ അത് അയാൾക്ക് തിരുത്തി കൊടുക്കണമല്ലോ, അത് നമ്മുടെ ബാധ്യതയല്ലേ? അയാളുടെ ഒരു കുറ്റമായി നമ്മളിങ്ങനെ എടുത്തു പറയുകയല്ലല്ലോ ചെയ്യേണ്ടത്. അസ്മാ റളിയല്ലാഹു അൻഹ അതിൽ ഏറ്റവും നല്ല ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഒരു വസ്ത്രത്തിൻ്റെ ഇത് പറഞ്ഞതാണ് അസ്മാ റളിയല്ലാഹു അൻഹ നമുക്കൊരു മാതൃക കാണിച്ചു തന്നത്. തൻ്റെ ഭൃത്യനെ പറഞ്ഞയച്ചു, അല്ല നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലോ, ഒന്ന് വസ്ത്രത്തിന് അലമ് വെക്കാൻ, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബട്ടൺസിൻ്റെ ഭാഗം, പോക്കറ്റിൻ്റെ മുകൾ ഭാഗം, അതുപോലെ തന്നെ കഴുത്തും കൈയുമൊക്കെ പുറത്തേക്കിടുന്ന ഭാഗം, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കഫ് എന്നൊക്കെ പറയലുണ്ടല്ലോ, ഈ ഒരു ഭാഗം പട്ടായിട്ട് വെക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ, അത് ശരി തന്നെയാണോ? രണ്ടാമത്തൊരു വിഷയം, നിങ്ങൾ ഈ ഒട്ടകപ്പുറത്ത് കയറി ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ആളുകൾക്ക് കുറച്ചൊരു ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ചുവന്ന ഒരു വസ്ത്രം അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു, ഒരു തുണിത്തരം ആയിരുന്നു അത്, മസീറത്ത്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റജബ് മാസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല, മുഴുവനായിട്ട് നോമ്പെടുക്കാൻ പാടില്ല എന്ന് നിങ്ങളെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ അതിന് മറുപടി കൊടുത്തു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു ചോദ്യം, ഒരിക്കലും അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, റജബ് മാസത്തിൽ എന്ന് മാത്രമല്ല വേറെയും മാസങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും നോമ്പെടുക്കാറുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പൂർണ്ണമായിട്ടും ഒരു മനുഷ്യൻ ഒരു മാസത്തിൽ നോമ്പെടുത്തു എന്നതൊരു തെറ്റല്ല, അതെന്നെ പറ്റിയിട്ടുള്ള ഒരു ആരോപണമാണ്. റജബ് എന്ന് മാത്രമല്ല വേറെയും ഞാൻ ചിലപ്പോൾ വർഷം മുഴുവൻ നോമ്പെടുക്കുന്നതിനും എനിക്ക് തെറ്റാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും, അതുപോലെ തന്നെ എൻ്റെ വസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്ത് ഞാൻ താഴെ വെക്കുന്ന അതിൻ്റെ പുറത്ത് ഇരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കണ്ടില്ലേ, ഈ പറയുന്ന ഞാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ സാധനമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പോൾ പിന്നെങ്ങനെ ഞാനത് പാടില്ല എന്ന് പറയുക, ഞാൻ ഉപയോഗിക്കും ചെയ്യുക, അതും ശരിയല്ല എന്ന് ഇയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, എന്നെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. പിന്നെ ഈ വസ്ത്രത്തിന് കഫ് വെക്കുക എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, പുരുഷന്മാരുടെ വസ്ത്രത്തിൽ പട്ട് ഉപയോഗിക്കുക, കുറച്ച് ഭാഗമാണെങ്കിലും പട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്, അത് ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നമാ യൽബസുൽ ഹരീറ ഫി ദുന്യ മല്ലാ ഖലാഖ ലഹു, ഒരു നസീബില്ലാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയും നൽകിയിട്ടില്ലാത്ത, നന്മ വിധിച്ചിട്ടില്ലാത്തവനാണ് ദുനിയാവിൽ പട്ട് ധരിക്കുന്നവൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് വിരോധിച്ചത്. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസ്ത്രം മുഴുവനായിട്ട് പട്ടിൻ്റേത് ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നല്ലത് സൂക്ഷ്മത അത് പൂർണ്ണമായും ഒഴിവാക്കുന്നത് തന്നെയല്ലേ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതല്ലാതെ അത് ഒഴിവാക്കേണ്ടതാണ് ഹറാമാണ് എന്ന അർത്ഥത്തിലല്ല എന്നുകൂടി ഒരു സൂക്ഷ്മത എന്ന അർത്ഥത്തിലാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ മുൻഗാമികളൊക്കെ അവരുടെ മനസ്സ് ശുദ്ധമായിരുന്നതുകൊണ്ട് ആരെങ്കിലും പറ്റി വല്ല ആരോപണവും കേട്ടിട്ടുണ്ട് എങ്കിൽ ആ ആരോപണം കിട്ടിയ ഒരു ഇതിൽ നമ്മളും പറഞ്ഞുവിടുക എന്നതിനപ്പുറത്ത് അത് ചോദിച്ചറിയുകയും തെറ്റാണെങ്കിൽ തിരുത്തി കൊടുക്കുകയും അത് ചോദിച്ചറിയുന്ന സമയത്ത് അവരെപ്പറ്റി തെറ്റിദ്ധാരണ വെക്കാതെ ആ ഉള്ളത് സത്യമായി അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രൂപമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത്, അള്ളാഹുവിൻ്റെ ശിക്ഷകൾ പലപ്പോഴും ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ ആ ശിക്ഷകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അനുകൂലമോ അല്ലെങ്കിൽ അതേപോലെയുള്ളതുമായിരിക്കുന്ന, ഇവിടെ നിങ്ങൾ നോക്കുക, അയാൾ വെള്ളം കുടിച്ച് തൻ്റെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ഒരു ശബ്ദം, അതാണ് ഇന്നമ യുജർജിറോ ജിർജിർ ഇങ്ങനെ പറഞ്ഞാൽ ആ ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ശബ്ദം നമുക്ക് തന്നെ നമ്മുടെ സൗണ്ട് നമ്മുടെ ചെവിയിൽ കേൾക്കുമല്ലോ, ആ ശബ്ദം വെള്ളത്തിൻ്റെ ഇറക്കമാണ്. ഇതേപോലെ തന്നെ അവൻ നരകത്തിലെത്തിയിട്ട് അവൻ്റെ ഉള്ളിൽ നിന്നും ആ വെള്ളത്തിൻ്റെ ശബ്ദമുണ്ടാകുന്നത് പോലെ നരകത്തീയിൻ്റെ ശബ്ദമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഏത് തെറ്റുകൾക്കും ആ തെറ്റുകൾക്ക് അതിനോട് അനുകൂലമായ അല്ലെങ്കിൽ അതിനോട് പൂർണ്ണമായും യോജിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷകളായിരിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ദുനിയാവിലാകട്ടെ ആഖിറത്തിൻ്റെ കാര്യത്തിലാകട്ടെ പലപ്പോഴും ഉണ്ടാവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്നും പൂർണ്ണമായി മുക്തമായി നരകാവകാശികളുടെ പ്രവർത്തനങ്ങളായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല മുഅ്മിനുകളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ.
2: ബാറക്കല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത്, ഭാഗം 2. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഹംസ മദീനി.
4: വീക്ക്

0: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്കിനി അല്പനേരം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കാം. മധുരം ഖുർആനിൽ ഇന്ന് നമ്മളോടൊപ്പം അബ്ദുള്ള അവ്വാദ് അൽ ജുഹനി, അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. 67 അധ്യായം സൂറത്ത് മുൽക്കിലെ ഏതാനും വചനങ്ങൾ.

0: പിറവിയുടെ പൊരുൾ തേടി തിരുഞ്ഞബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പ്രതീക്ഷകൾ കൈവിടരുത്. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരിയെ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൻ്റെ 87-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ചില ജീവിത മാതൃകകളാണ്. വർഷങ്ങളോളം തൻ്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫിനെ കാണാതായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടിട്ടും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ കൈവിടാതെ അവിടെ നമുക്ക് മാതൃകയായ ഒരു സംഭവം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. യാ ബനിയ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീ വലാ തയ്അസു മിൻ റൂഹില്ലാ ഇന്നഹു ലാ യയ്അസു മിൻ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അഥവാ ഈ ഒരു വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് പ്രതീക്ഷ കൈവിടരുത് എന്നുള്ളതാണ്. അഥവാ തൻ്റെ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ നിന്ന് കാണാതായിട്ടും ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലുള്ള പ്രതീക്ഷകൾ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ മക്കളോട് യൂസുഫിനെ തെരയാൻ വേണ്ടിയിട്ടും കണ്ടെത്താൻ വേണ്ടിയിട്ടും കൽപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. മാത്രവുമല്ല ഈ ആയത്ത് അവസാനിക്കുമ്പോൾ ലാ യയ്അസു മിൻ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നിരാശനാകുന്നത് യഥാർത്ഥത്തിൽ കാഫിരീങ്ങളാണ് എന്നാണ്. അല്ലാത്തവർക്കൊന്നും അള്ളാഹിൻ്റെ കാര്യത്തിൽ യാതൊരു ബേജാറുമില്ല. കാരണം എന്താ വെച്ചാൽ അള്ളാഹിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് യാതൊരു ബേജാറുമില്ല. കാരണം ആ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുന്നവനാണ്, അത് വേണ്ട രൂപത്തിൽ നൽകാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്കൊരിക്കലും നഷ്ടപ്പെടേണ്ടതില്ല എന്നതാണ്. മാത്രമല്ല മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ലാ തഖ്തഊ റജാഅകും മിൻ അല്ലാഹി ഫി തഫ്രീജി വൽ ഫറജ്, അഥവാ അള്ളാഹു നൽകുന്ന ആശ്വാസത്തിലും വഴിത്തിരിവിലുമുള്ള നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും മുറിച്ചു കളയരുത് എന്നതാണ് നമ്മോട് കൽപ്പിക്കുന്നത്. അഥവാ അള്ളാഹു നമുക്ക് പല കാര്യങ്ങളിലും ചിലതെല്ലാം വെച്ചിട്ടുണ്ടാകും. അഥവാ നമുക്ക് ആശ്വാസവും പരിഹാരങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്നത് നാം വിചാരിക്കുന്ന രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അള്ളാഹു നമുക്ക് നൽകുന്ന ആ എളുപ്പവഴികളെ മുറിച്ചു കളയുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല നമുക്ക് കാണാം മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വടിയൂന്ന് എഴുന്നേറ്റ ചരിത്രം നമുക്കറിയാം. വർഷങ്ങളോളം രോഗബാധിതനായി കിടന്നിട്ടും മക്കളും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ കൈവിടാതെയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും കഴിച്ചുകൂട്ടിയത് എന്ന് നമുക്ക് ചരിത്രമാണ്. മാത്രമല്ല അത്തരം സമയത്ത് പോലും അദ്ദേഹം നമുക്കറിയാം 18 വർഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കഠിനമായ രോഗത്താൽ പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പോയി, അദ്ദേഹത്തെ എല്ലാവരും കൈവിട്ടു. പക്ഷേ അദ്ദേഹം അള്ളാഹുവിനെക്കുറിച്ച് ഒരൊറ്റ പരാതിയും പറഞ്ഞില്ല. ഒടുവിൽ, നാഥാ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും കരുണാനിധിയാണല്ലോ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ജീവിതത്തിൻ്റെ 18 കൊല്ലം പോയിട്ട് ഒരു സെക്കൻഡ് പോയിട്ട് ഒരു മിനിറ്റ് പോയിട്ട് ഒരു ദിവസം നമുക്ക് വേദന സഹിക്കാൻ കഴിയുമോ? നമ്മളാകെ പ്രശ്നമാക്കൂലേ? നമ്മൾ ഹോസ്പിറ്റലിനെ കുറ്റം പറയും, കൂടെയുള്ളവരെ കുറ്റം പറയും, ഡോക്ടർമാരെ കുറ്റം പറയും, അല്ലേ? എന്തൊക്കെ രൂപത്തിൽ നമ്മൾ വഴിക്കുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ കുടുംബങ്ങളെ കുറ്റം പറയും, നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ഹോസ്പിറ്റൽ കൊണ്ടാവാൻ പണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലും ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു ജീവിതം 18 വർഷത്തെ ശരീരമാകെ വ്രണം വന്നിട്ട് ആകെ ബുദ്ധിമുട്ടിലായ ഒരു കാലഘട്ടം, അല്ലേ, ആ ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴും അദ്ദേഹം പറഞ്ഞതെന്താണ്? വഅന്ത അർഹമുറാഹിമീൻ, അന്നി മസ്സനി അള്ളുറു വഅന്ത അർഹമുറാഹിമീൻ. ഈ വാചകങ്ങൾ നമ്മുടെ ചെവികളിൽ വന്ന് അലക്കേണ്ടതുണ്ട്, അല്ലേ? കാരണം അത്രയൊക്കെ ബാധിച്ചിട്ടും റബ്ബേ നീ അർഹമുർ റഹീമായാണ് റബ്ബേ എന്ന് ഉറക്കെ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒന്നും പറഞ്ഞില്ല, വെറുപ്പിക്കുന്ന ഒന്നും പറഞ്ഞില്ല അല്ലേ. രോഗങ്ങൾ അദ്ദേഹത്തെ വെറുപ്പിച്ചു എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നോ ഒന്നും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അതിന് വലിയ സാക്ഷിയായൊരു വ്യക്തിത്വം കൂടിയായിരുന്നു മഹാനായ അയ്യൂബ് നബി. എന്നിട്ടും അവിടെ പ്രതീക്ഷകൾ കൈവിടാതെ അദ്ദേഹം മുന്നോട്ട് പോയി എന്നത് ചരിത്രമാണ്. മറ്റൊന്ന് നമുക്ക് കാണാം, മഹാനായ ഇബ്നു ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹം പറയുകയാണ്, ലൗ കശഫല്ലാഹുൽ ഇതാ അലി അബ്ദിഹി വഅറാഹു കൈഫ യുദബ്ബിറു ലഹു ഉമൂറഹു ലദാബ ഖൽബുഹുൽ അബ്ദി ഹുബ്ബൻ ലില്ലാഹി വശുക്കറു ലഹു എന്നാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ ദാസന് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർക്ക് ഓരോ ജന്തുജാലങ്ങൾക്ക് അല്ലേ, ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ദാസന് എന്നാണ്. അഥവാ മനുഷ്യന് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കുന്ന ആ രഹസ്യം ഹിക്മത്ത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹുവോടുള്ള സ്നേഹത്താലും നന്ദിയാലും ആ ദാസൻ്റെ ഹൃദയം ഉരുകിപ്പോകുമായിരുന്നു എന്നാണ്. എത്ര വിശാലമായ അർത്ഥതലങ്ങളൊരു വാക്കാണ് ഹദീസാണിത്. നമ്മൾ ആലോചിച്ച് നോക്കുക. അഥവാ നമ്മൾക്കിടയിൽ ഓരോരുത്തർക്ക് അള്ളാഹു നൽകുന്ന ചില പിന്നെ ആ രൂപത്തിലുള്ള എളുപ്പവഴികളാണ്, അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ ആ ഒരു നിയന്ത്രണം നമുക്കില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിലും ജീവിതശൈലിയിലും എല്ലാം മാറ്റങ്ങളുണ്ടാകുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ അള്ളാഹു നൽകുന്നത് അത് അള്ളാഹു എങ്ങാനും വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. പക്ഷേ അള്ളാഹു ഒരിക്കലും അവൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തൂല എന്ന് മാത്രമല്ല, ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്താലും നന്ദിയാലും ആ മനുഷ്യന് ഹൃദയം ഉരുകിപ്പോകുമായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു അള്ളാഹുവോടുള്ള താഴ്മഴും അള്ളാഹുവോടുള്ള ആ ഒരു അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും എല്ലാം തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ ആ ഒരു നിഅമത്ത് നമുക്ക് സദാസമയം വർഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിരാശരാകാതെ അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ജീവിതത്തെ മാറ്റിമറിക്കുക. അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം. പ്രതീക്ഷകൾ കൈവിടരുത്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
5: നിയമവാഴ്ച യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നതമായ ഒരു സംവിധാനമാണ്. രാജ്യത്ത് കുറ്റം തെളിയിക്കുവാനും അതുപോലെ തന്നെ ശിക്ഷിക്കപ്പെടാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ, നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ പലപ്പോഴും

യൂണിവേഴ്സിറ്റിക്കെതിരെ ഉള്ള മൂവ്മെൻ്റാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് യു പി. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനവും യു പിയാണ്. അവിടെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് എസ് പി ആണ്. ഇപ്പോൾ അഖിലേഷ് യാദവ് നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. കോൺഗ്രസ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഡേഴ്സിൽ ഇപ്പോൾ ഒരു ഇമ്രാൻ മസൂദിനെ പോലുള്ള ഒന്നോ രണ്ടോ ലീഡേഴ്സ് ഒഴിച്ചാൽ കോൺഗ്രസ്സിന് പോലും ശക്തരായിട്ടുള്ള മുസ്ലിം ലീഡേഴ്സില്ല. അപ്പോൾ എസ് പിയിലാണ് പിന്നെ എന്താണ് ഇപ്പോൾ നസീമുദ്ദീൻ സിദ്ദീഖി, ഇക്ര ഹസന്, അതുപോലെ മൊഹിബുല്ല നദ്വി ഒക്കെ പോലുള്ള ആളുകൾ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു 30 വർഷമായിട്ട് യു പി രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യങ്ങളിൽ ഒരാളാണ് ഈ അസം ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹം 10 തവണ എം എൽ എ ആയിട്ടുണ്ട്, 4 തവണ മന്ത്രിയായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ അഖിലേഷ് യാദവിൻ്റെ മന്ത്രിസഭയിൽ 2ാം സ്ഥാനക്കാരനായിരുന്നു അദ്ദേഹം എന്ന് വരെ പറയാം. ചില അത്രയും സ്വാധീനമുള്ള മുലായം സിംഗ് യാദവാണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത് ഒരു മറ്റേ ഉത്തർപ്രദേശിൽ മുഴുവനും ഒരു നേതാവാക്കി വളർത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ ശക്തനായ ഒരു മുസ്ലിം നേതാവായിട്ട് അദ്ദേഹം അവിടെ മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ ആ ഭരണം പോയി. ഇപ്പോൾ 2017 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ബി ജെ പിയുടെ മറ്റേ യോഗിയുടെ മന്ത്രിസഭ എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തിനെതിരെ 80-ലധികം കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനെതിരെ 40-ലധികം കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 7 കേസുകളിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 കൊല്ലം എന്ത് ചെയ്യുന്നു, തടവിൽ എന്ത് ചെയ്യുന്നു കടന്നിരുന്നു. അപ്പോൾ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ശക്തനായ മുസ്ലിം നേതാവിനെതിരെ വളരെ കൃത്യമായ ചില ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പിന്നെ കിണി ആണ് ചെയ്യുന്നത്. ഇപ്പോൾ 2006 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു പി എസ് സംബന്ധിച്ചോളം അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ മറ്റേ എന്തോ ഒരു ഖാജ മുഹിയുദ്ദീൻ എന്തൊരു ലാംഗ്വേജ് ഇതുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പ്രശസ്തമായിട്ടുള്ള മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ മൗലാന ജൗഹറിൻ്റെ പേരിൽ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. 250 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന, അതുപോലെ തന്നെ ഒരേ സമയം ഭൗതിക വിദ്യാഭ്യാസങ്ങൾക്ക്, അത് മെഡിക്കൽ ഇതടക്കമുള്ള എഞ്ചിനീയറിംഗ് മെഡിക്കലും ലോയും ഒക്കെ അടക്കമുള്ള എല്ലാ പ്രബലമായ ബ്രാഞ്ചുകളും ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. 3000-ലധികം കുട്ടികൾ അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ മതപരമായ ഇതുകൾക്കും ചില ഇതുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടോടെ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണിത്. ഇവിടെ കുട്ടികൾക്ക് ഫീ കൺസെഷൻ കൊടുക്കുന്നുണ്ട്, ഫീ റീഇംബേഴ്സ്മെൻറ്റുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തൊരു ചെറിയ വിപ്ലവം നടത്താൻ അല്ലെങ്കിൽ അപരവൽക്കരിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് ഒരു പ്രതീക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് 10-20 വർഷമായിട്ട് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ യു പിയിലെ രാഷ്ട്രീയക്കാർ പുണ്യാളന്മാരൊന്നുമല്ല അവിടെ, കാരണം അങ്ങനെ അതെ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് അല്പം ഗുണ്ടായുസവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേയ്ക്കരുത്തും ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നിലയ്ക്കിപ്പോൾ നമ്മളൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇദ്ദേഹം ഒരു പരമപുണ്യ പുരുഷനാണെന്നും സ്ഥാപിക്കുന്നില്ല. പക്ഷേ പരിമിതമായ ഈ ഇതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തതിൽ വ്യത്യസ്തതയിൽപ്പെട്ടതാണ് തൻ്റെ കയ്യിലുള്ള പണം മുടക്കിക്കൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ രംഗത്തൊരു കാഴ്ചപ്പാടുണ്ടാക്കി അത്തരത്തിലുള്ള ഈ ഒരു സമൂഹത്തിന് ഉയർത്താനുള്ള ശ്രമം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ ഇദ്ദേഹം അഖിലേഷ് യാദവിൻ്റെ ഏറ്റവും അടുത്ത ആളാകുന്ന സമയത്ത് തന്നെ മുസഫർ നഗറിലെ കലാപം കൈകാര്യം ചെയ്തെടുത്ത് എസ് പിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നിടത്ത് അയാളെ അടഞ്ഞു. അടഞ്ഞു എന്ന് മാത്രമല്ല, അന്ന് നമ്മൾ പത്രവാർത്തകളിലോ കണ്ടിട്ടുണ്ട് അഖിലേഷ് യാദവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് സംസാരിച്ച് സുല്ലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം പിന്നെ രണ്ടാമത് ചെയ്യുന്നത്. ചില ഒരു അങ്ങനത്തെ ഒരു സ്പിരിറ്റ് അദ്ദേഹം സൂക്ഷിക്കേണ്ട അർത്ഥം. പക്ഷേ ഇതൊരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ യു പി നടക്കുന്നതാണ് നമുക്ക് കാണാം. ഒരു ഭാഗത്ത് പള്ളികൾ, വീടുകൾ, സ്ഥാപനങ്ങൾ ഇതൊക്കെ എന്താണ് എൻക്രോച്ച്മെൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തകർക്കുക. പിന്നെ ആരെങ്കിലും ഒരു ബലാത്സംഗം, മുസ്ലിം ആരെങ്കിലും ബലാത്സംഗം ചെയ്തു പറഞ്ഞാൽ അവൻ്റെ വീട് എന്തെയും പൊളിക്കും, അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇത് കഴിഞ്ഞാൽ ഉടനെ എന്തെയും പൊളിക്കും. ഇത് നടക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ സ്ഥാപനങ്ങളെ കൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ചോന്നറിയില്ല, പിന്നെ ഈ ദിയോബന്ധിലെ ദാറുല്ലും അതിനെതിരെ ഒരു പരാതി പോയിരിക്കുന്നു. എന്താച്ചാൽ അതിൻ്റെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്നുള്ളതാണ്. അത് ഉടനെ മാന്തണം, 10-15 ദിവസത്തിൽ എന്ത് ചെയ്യണം, മാന്തിയേ മതിയാവുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത് ആസൂത്രിതമാണെന്നതിൽ സംശയമൊന്നുമില്ല. ഒരു ഒരു ഭാഗത്ത് മുസ്ലിങ്ങളുടെ
ഐഡൻറ്റിറ്റി ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേറൊരു ഭാഗത്ത് നാമമാത്രമായെങ്കിലും അവർക്ക് സ്വാധീനമുള്ള ചില മേഖലകളെ അല്ലെങ്കിൽ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന സ്ഥാപനങ്ങളെ കൂടെ തകർത്ത് കളയാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾക്കിവിടെ സംശയം വരാവുന്ന, ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ,

0: ഒരു ഒരു പരാതി ചെല്ലുകയാണ്. ഒരു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം ചെയ്യുന്നതും. ഇവിടെ 40 കെട്ടിടങ്ങളുണ്ട്. ഈ 40 കെട്ടിടങ്ങളിൽ 38 എണ്ണവും നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പെർമിഷൻ എടുത്തുകൊണ്ടല്ലാതെ ഉണ്ടാക്കിയതാണെന്നുള്ളതാണ്. പക്ഷേ ഒരു അത്ഭുതം ആലോചിക്കൂ, ഈ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡാണ്. ബംഗളൂർ കോളേജിൽ പഠിപ്പിക്കുന്നതാണ് പിന്നെ UGCയുടെ ഒരു അപ്രൂവൽ വേണമെങ്കിൽ എത്ര പേപ്പറുകൾ സമർപ്പിക്കണം? അപ്പോൾ അതിനകത്ത് വളരെ ബേസിക്കായൊരു സാധനമാണ് ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ UGC ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ UGC ആദ്യം എന്ത് ചെയ്യണം? ചോദ്യം ചെയ്യേണ്ടതുണ്ടല്ലോ. ഇനി നോക്കൂ, ഈ പരാതിയുടെ അടിസ്ഥാനം സംഭവിക്കുന്ന വെച്ചാൽ, അതായത് 82,309 സ്ക്വയർ മീറ്റർ വരുന്നതാണ് ഈ 38 ബിൽഡിങ്ങുകൾ. ഇത് 15 ദിവസത്തിനുള്ളിൽ പൊളിച്ചു നീക്കുന്നതാണ് ഓർഡർ. അപ്പോൾ നമ്മൾ ഇവർ പറയുന്നത് വെച്ചാൽ മതിയായ സമയം കൊടുത്തു എന്നാണ്. അതിലെ നുണ എന്താണ്? അതായത് ഈ പറയുന്ന ജൂണ് 28-29 തീയതികളിലാണ് ഈ നോട്ടീസ് കൊടുക്കുന്നത്. July 8 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജില്ലാ പഞ്ചായത്തിലെ അഡീഷണൽ മറ്റേ സ്പെഷ്യൽ ഓഫീസർ, അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ്. ഇതിനൊന്നും പിന്നെ നിയമപരമായ പരിരക്ഷ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ 2-3 വാദങ്ങളാണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ RDA, അതായത് മറ്റേ ഇവിടുത്തെ ഈ രാംനഗർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇത് ഉണ്ടാകുന്നത് ഈ സ്ഥാപനം വന്നതിന് ശേഷമാണ്. അവരാണ് ഇപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഈ മറ്റേ സാധാരണ കിട്ടുന്ന ഒരു അപ്രൂവൽ ഇത് എടുത്തിട്ടില്ല എന്ന് പറയുന്നു, ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും സത്യാവസ്ഥ അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഇത് വന്നാൽ തന്നെ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക? റെഗുലൈസേഷൻ പോയി ചെയ്യാം
1: അല്ലേ?
0: ഇത്രയും മാസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നടന്ന ഒരു സ്ഥലം ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ ഈ കെട്ടിടം പൊളിച്ചു കളയുക എന്നുള്ളത് ഒരിക്കലും ഒരു രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് ഗുണപരമായതല്ലോ. എന്ത് പൊളിച്ചുകൊണ്ട് കിട്ടാൻ പോകുന്നത്? അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന ഇതല്ലേ? അപ്പോൾ ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ട റെഗുലറൈസേഷനിലേക്കോ ലീഗലൈസേഷനിലേക്കോ പോകുകയാണ് വേണ്ട. ഇനിയിപ്പോൾ എത്രയാണ് ഫൈൻ വെച്ചാൽ എന്താണ് ഇതോട്ടെ? പക്ഷേ ഇവിടെ അതല്ല മൂവ്മെൻ്റ്. അപ്പോൾ തന്നെ എന്താണ്, അത് കൃത്യമാണ് ഇതിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത്. രണ്ടെന്താ വെച്ചാൽ, ഇപ്പോൾ SPയുടെ ഈ നാഷണൽ മറ്റേ സ്പോക്സ് പേഴ്സൺ ഉണ്ട്, അവരുടെ പേരെന്താ വെച്ചാൽ എന്താണ് എന്തോ ഒരു ജുഹി സിംഗ് എന്ന് പറയുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഓക്കെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഇവിടെയുള്ള ബാക്കിയെല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തേടി തെളിവ് വേണമെങ്കിൽ നമ്മൾ തരാം. അവർ പറഞ്ഞതാണ് എന്താണ്, ആരൊക്കെ ഇത്തരത്തിലുള്ള മറ്റേ റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ, ഞങ്ങൾ തരാം. അപ്പോൾ അതിലേക്ക് പോകാൻ റെഡിയല്ല. നമുക്കറിയാപ്പോൾ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ മറ്റേ ചദ്ദ, അദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് എന്ത് ചെയ്തു പോയി. അതിൻ്റെ കാരണം എന്തായിരുന്നു? അദ്ദേഹം AIPയിലായിരുന്നു, ആം ആദ്മി പാർട്ടിയിലായിരുന്നു, ചില അന്വേഷണങ്ങൾ യൂണിവേഴ്സിറ്റിക്കെതിരെ വരുന്നു. അതോടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മാറുന്നു. പിന്നെ അന്വേഷണം ഇല്ലാതെയാവുന്നു. എന്ത് ചെയ്തു? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇറഗുലാരിറ്റീസ് നടത്തിയിട്ടുള്ള 100 യൂണിവേഴ്സിറ്റീസ് എന്തായാലും ഇവിടേക്ക് ഉണ്ട്. അതിലൊന്നും തൊടാതെ മുസ്ലിങ്ങളുടെ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് മാത്രം ബാധിക്കുന്നതിലേക്ക് പോകുന്നതിൻ്റെ പിറകിൽ ഉള്ള അജണ്ടയാണ് പ്രശ്നം. അതിൽ ഞാൻ കാണുന്ന 2 കാര്യങ്ങൾ, ഒന്നെന്താ വെച്ചാൽ ഒരേ സമയം സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്, 2 ലീഡർഷിപ്പിന്. നമുക്കറിയാം ഇന്ത്യയിൽ മുസ്ലിം ലീഡർഷിപ്പിനെ മെല്ലെ മെല്ലെ ഇല്ലാതെയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് പോലും ശക്തമായ മുസ്ലിം നേതാക്കൾ വളർത്തിക്കൊണ്ടുവരുന്നേയില്ല. അതുകൊണ്ട് തന്നെ ഇത് അടുത്തൊരു UP തെരഞ്ഞെടുപ്പ് ഇവിടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റാണ് എന്ന് നമ്മൾ കരുതണം. ദുർബലമാക്കി അവരെ അടിമകളാക്കാൻ ശ്രമിക്കുന്ന, എന്തായാലും ഇത് ഒരു കേവലം ഒരു യൂണിവേഴ്സിറ്റിയുടെ മാത്രം വിഷയമല്ല, ഇതിലൂടെ എന്തു ചെയ്യും പടർന്നു കയറാനിടയുള്ള വ്യാപകമാകാനിടയുള്ള ഒരു അപകടത്തിൻ്റെ സൂചനയാണിത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സ്നേഹക്കൂട്. കുടുംബങ്ങളിൽ കുളിർത്തന്നിലായി വിരുന്നെത്തുന്ന പീസ് റേഡിയോ സ്നേഹക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾ പീസ് റേഡിയോയിലേക്ക് അയച്ച എഴുത്തുകളും മെസ്സേജുകളുമാണ് പങ്കുവെക്കപ്പെടുന്നത്. സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന എപ്പിസോഡിൽ നമുക്കൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു സഹോദരി പറയുന്ന, അവർ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി, അവർക്ക് 10 വർഷമായി. അപ്പോൾ ഭർത്താവിൻ്റെ ഒരു സഹോദരി വ്യക്തിപരമായി അവരെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ ഇടപെട്ട് അവരെ ഒരു മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അവർ കുടുംബത്തിലാണ് കഴിയുന്നത്. അപ്പോൾ അവർക്ക് മാറി താമസിക്കാമെന്നൊരു അവസ്ഥ ശരിക്കുണ്ട്. പക്ഷേ ഭർത്താവിന് പുറത്ത് ഒരു നാട്ടിലൊരു അത്യാവശ്യം ഒരു അറിയുന്ന ഒരാളൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് പോവുകയാണെന്നുള്ളത് ഇതുകൊണ്ട് അവർക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി, എന്ത് ഈ സഹോദരി ഇടപെട്ടിട്ട് എല്ലാവരോടും ഇവരെ കുറ്റം പറഞ്ഞിട്ട് ഇവരെ ഒറ്റപ്പെടുത്തി കുടുംബത്തിലാണെങ്കിലും. അപ്പോൾ പിന്നെ അവർ മറ്റുള്ളവർ ഉപദേശിച്ചു, പിന്നെ നിങ്ങളെന്ത് ചെയ്ത അവരെ കണ്ട് മൈൻഡ് ചെയ്യാതെ നിങ്ങളാണ് ജീവിച്ചാൽ മതി എന്ന് ആരൊക്കെ ഉപദേശം നൽകിയപ്പോൾ ആ രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ വേറെ പോകാമെന്ന ധാരണയുമുണ്ട്. എന്നിരുന്നാലും ഇവർ കുടുംബബന്ധമാണല്ലോ. പലപ്പോഴും വീട്ടിലെ പരിപാടികൾക്ക് ഇവരെന്ത് ചെയ്യാറില്ല, പരിഗണിക്കാതെ അവർ അപ്പോഴും മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് ഈ കാര്യം ഒന്ന് കൈകാര്യം ചെയ്ത് പോവുക എന്നാണ് അവർ ചോദിക്കുന്നത്.
4: നമ്മുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ സമീപനങ്ങളിലും നമ്മുടെ കാര്യങ്ങളിലും നമുക്ക് മാറ്റം വരുത്താം. പക്ഷെ നമ്മളോട് സമീപിക്കുന്ന മറ്റൊരാളുടെ പെരുമാറ്റങ്ങളെ, സ്വഭാവങ്ങളെ, അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളെ, അയാൾക്കുള്ള അസൂയ, നമ്മളോടുള്ള വിരോധം, പക, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ളത് എന്തല്ല, സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഇനി സാധ്യമാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് കഴിയാം, നമ്മുടെ പെരുമാറ്റം കൊണ്ട് കഴിയും. അതായത് ഇപ്പോൾ നമ്മുടെ ശത്രുവായ ഒരാളോട് നമ്മൾ നല്ല നിലക്ക് പെരുമാറുമ്പോൾ അയാൾ നമ്മുടെ മിത്രമാകുമെന്ന് പറയുന്ന ഒരു തത്വപ്രകാരം നമ്മൾ നല്ല നിലക്ക് പരമാവധി അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ നല്ല നിലക്ക് നിൽക്കുമ്പോൾ ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ സ്വാഭാവികമായി എന്താ വെച്ചാൽ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ചില സഹോദരിമാരുടെയൊക്കെ ചില സ്വഭാവ പ്രകൃതികളാണിത്. ഇതിപ്പോൾ ഇവരോട് മാത്രമല്ല, പല ആളുകളോടും അങ്ങനെ ഉണ്ടാകും. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഈ നാത്തൂന്മാർ തമ്മിലുള്ള ഒരു പോര് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ പ്രകൃതിയിൽ പെരുമാറുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ അടുത്ത് എന്തെങ്കിലും അപാകത സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെ ഇവർ പെരുമാറുന്നത് കൊണ്ട്. അപ്പോൾ അവരെ കുറ്റം പറയുക, അവർ നമ്മളെ ദ്രോഹിക്കുന്നത് കൊണ്ട് അവളെ നമ്മൾ ദ്രോഹിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയാം, അവരെ ഇതേപോലെ തന്നെ അവരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റു ചെയ്യാൻ ഇവരുടെ ഈ വിരോധങ്ങളും സമീപനങ്ങളും കാരണമാകുന്നില്ല എന്ന ഉറപ്പ് വരുത്തലാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മളെ പറ്റിയില്ലാത്ത ആരോപണങ്ങളോ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് നമ്മളെ മോശമാക്കാൻ ശ്രമിച്ചാൽ അത് പിന്നീട് തെളിയും. കുറച്ച് നമ്മൾ കാത്ത് ക്ഷമയോടെ ഇരുന്നാൽ എന്താണ്, ഇവരിങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണെന്നും ഇവരിങ്ങനെ മോശമായിട്ടാണ് ആളുകളോട് പറയുന്നത് എന്നെന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അതായത് വൽ ആക്കിബത്തുൽ ഇത്തഖ്വ എന്നാണ്. അതായത് അന്തിമ പരിണിതി, അന്തിമ വിജയം എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണോ കൂടുതൽ ശരിയും തഖ്വയും സൂക്ഷ്മതയും ഉള്ളത് അവർ ആത്യന്തികമായി വിജയിക്കും എന്നുള്ളതാണ് പൊതുവേ അള്ളാഹു പറയുന്ന ഒരു തത്വം. അപ്പോൾ കുറച്ച് ക്ഷമിച്ചിരുന്നാൽ ഇവർക്ക് അതിനൊരു പരിഹാരമുണ്ടായിത്തീരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത, നമ്മൾ പ്രതികരിച്ചാൽ മനസ്സിലാവാത്ത, ഉപദേശിച്ചാൽ മനസ്സിലാവാത്ത ആളുകളെക്കുറിച്ചാണ് നമ്മൾ ജാഹിലിയങ്ങളെന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഉപദേശിക്കപ്പെട്ടതാണ് അവരെ അവഗണിക്കുക എന്നുള്ളത്. അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഗുണത്തിനും ദോഷത്തിനും പോകണ്ട എന്നുള്ള സമീപനത്തിൽ നിൽക്കലായിരിക്കും നന്നായിരിക്കും. പക്ഷേ ഈ സഹോദരിക്ക് വലിയൊരു സമാധാനം ഞാനതിൽ കാണുന്നുണ്ട്. അതായത് ഈ ഭർത്താവ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഈ ഭർത്താവ് എപ്പോഴും പെങ്ങളെ ഭാഗത്ത് നിന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവർക്ക് അവരിലും ഒരു സമാധാനം കണ്ടെത്താൻ കഴിയില്ല. എന്തായിരുന്നാലും ഭർത്താവിലൂടെ വലിയ ഉപദ്രവവും ദ്രോഹവും ഇല്ലാത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. സ്വാഭാവികമായും ഇതിനൊരു പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചതിനുള്ളൊരു പ്രതിഫലം എന്തായാലും അള്ളാഹുവിടെ നമുക്ക് ലഭിക്കും.
3: തീർച്ചയായും. നമുക്ക് മറ്റൊരു സഹോദരിയുടെ ചോദ്യമുള്ളത്, അവർ 5 വർഷമായി വിവാഹം കഴിഞ്ഞ് കൂട്ടുകുടുംബമാണ്, കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 3 സഹോദരിമാരടുത്ത് തന്നെയാണ് അവർ വേറെ വീട് വെച്ച് ജീവിക്കുന്നത്. ഇവർ പിന്നെ എന്താ വെച്ചാൽ, ഉമ്മയുടെ അധിക സ്നേഹം മക്കളോട്, പെൺകുട്ടികളോടുള്ള സ്നേഹം കാരണം പിന്നെ ഈ ഒരു മരുമകളെ പിന്നെ മകൻ്റെ ഭാര്യയെ ഒറ്റപ്പെടുത്തുന്ന ഒരു രൂപം, അതായത് അവരെ ഒരു കൂട്ടത്തിൽ കൂടാത്ത, ആകെ അവർ കൂടുക അടുക്കളയിൽ മാത്രമാണ്. അത് അവർക്കിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവരെല്ലാവരും സഹകരിച്ചുണ്ടാക്കും. പിന്നെ അവർ പുറത്തു പോകും, അപ്പോൾ ഈ സ്ത്രീ ഈ സഹോദരിയെ കൊണ്ടുപോകില്ല. ഇനി വീട്ടിൽ തന്നെ നല്ല ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ, ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കണമെങ്കിലും അവരെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഈ ഇവളെ പരിഗണിക്കുള്ളൂ. ചെറിയ മക്കളുണ്ട്, 2-3 വയസ്സായ ചെറിയ മക്കളുണ്ട് എങ്കിൽ പോലും അവരൊരു കൂട്ടമായിട്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും സംസാരവും ഭക്ഷണമൊക്കെ അങ്ങനെ ചെയ്യും, പുറത്തു പോകും, ഇവളെ കൊണ്ടുപോകില്ല. ഈ കാര്യം ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് വേറെ താമസിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചിട്ടില്ല, കാരണം വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ, എന്നാൽ ഇവരെ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇവരെന്നെ പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായിട്ട് തീരെയില്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് വന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു ഇത്. പിന്നെ എന്നെ ഇഷ്ടമല്ല എന്നുള്ളതൊരു സഹോദരി പറഞ്ഞതും അവർ കേട്ടു, ആ ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ പൊതുവെ അവരാരെയും എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. അവരവരുടെ ലോകം, അവരുടെ ഭക്ഷണം, അവരുടെ പുറത്തു യാത്ര, അതൊക്കെ അവരിൽ തന്നെ. ആരോടും സംസാരിക്കാനും താല്പര്യമില്ല, സംസാരിക്കുന്നവരെയും താല്പര്യമില്ലാത്ത ഒരു കുടുംബമാണ് അവർ. എന്നാൽ ദീനിയായിട്ട് നല്ല എല്ലാ നിലക്കും അവരെന്തുണ്ട്, പിന്നെ പുണ്യകർമ്മങ്ങളും ഇബാദത്തുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പോൾ
4: ഇതിപ്പോൾ എന്താ പറയുക, ഒരു ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ നമ്മൾ ആലോചിച്ചുണ്ടാക്കുന്നതാണ് സത്യത്തിൽ ഇത് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയണം. കാരണം ഇവരുടെ അടുത്തു നിന്നൊന്നും ഇങ്ങനെ ഒരു സ്നേഹം, അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക, ഭക്ഷണത്തിന് കൊണ്ടുപോവുക, എന്നിട്ട് അവരെ നമ്മളെ മക്കളെ പോലെ നമ്മളെ കൂട്ടിപ്പിടിക്കുക, ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാണ് നമ്മുടെ മിസ്റ്റേക്ക്. ഏത് അമ്മായിമ്മയിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങന്മാരിൽ നിന്നോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം അങ്ങനെ പല പെൺകുട്ടികളും നിഷ്കളങ്കമായിട്ട് എന്ത് ചെയ്യാണ്, സ്വന്തം ജ്യേഷ്ഠ അനുജത്തിമാരെ പോലെ, സ്വന്തം ഉമ്മനെ പോലെ, വാപ്പനെ പോലെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഭർത്തൃ വീട്ടിലെ ബന്ധുക്കളിൽ നിന്നുണ്ടാകും അമിതമായ പ്രതീക്ഷ അവർക്കുണ്ടാവും. അപ്പോൾ ഈ പ്രതീക്ഷ എന്താവില്ല, നടക്കാത്ത പ്രതീക്ഷയാണ്. അത് പ്രതീക്ഷിച്ചുക്കുക മാത്രമല്ല, ആ ഒരു മനസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇവർക്ക് വേണ്ടി ഇവർ കടന്നു മരിക്കും. ആർക്ക്? ഈ ഉമ്മക്ക് വേണ്ടിയിട്ട്, ഈ പിന്നെ ഭർത്താവിൻ്റെ പെങ്ങന്മാർക്കൊക്കെ വേണ്ടിയിട്ട് മരിക്കും. എന്തൊക്കെ ത്യാഗം ചെയ്യാൻ പറ്റും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ നമ്മൾ വിശാലമായ വിട്ടുവീഴ്ചയും സേവനങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇവരൊരു പ്രീതിക്ക് വേണ്ടി, കിട്ടാത്ത ഒരു പ്രീതിക്ക് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ചത്തു പണിയെടുക്കുമ്പോൾ എന്താ അറിയും, അത് നമ്മളെന്താണ് ഒരു ഗതിയില്ലാത്തവരും ഒരു വില ഇല്ലാത്തവരുമായി നമ്മളെ വിലയിരുത്താനേ എന്ത് ചെയ്യുള്ളൂ, അത് സഹായകമാകുള്ളൂ. നമ്മളെന്താ വെച്ചാൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ നിലവാരത്തിൽ നിൽക്കുക. ഇവർക്ക് എന്താ, ഇവരൊക്കെ ഇത് പോയി അവരൊക്കെ വേറെ താമസിക്കല്ലേ, ഇവിടെ ഇപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മയാണുള്ളത്. അപ്പം തന്നെ ആ ഉമ്മയ്ക്ക് ഇവരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കുക. നമ്മൾ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ ഖുറാൻ പാരായണം, നമ്മുടെ പീസ് റേഡിയോ, നമ്മുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, വാപ്പ, അമ്മ, പെങ്ങന്മാർ, ഇങ്ങനെ കുറേ മനുഷ്യന്മാരില്ലേ നമ്മളൊക്കെ ഇഷ്ടമല്ലേ, അവരോടൊക്കെ നല്ല ഊഷ്മളമായ ബന്ധമുണ്ടാക്കി നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഫോണിൽ വിളിച്ച് അവരെയൊക്കെ വിസിറ്റ് ചെയ്ത് അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവരൊക്കെ നമ്മൾ സന്ദർശിച്ച് വളരെ മനോഹരമായി നമുക്ക് ജീവിച്ചൂടെ. ഈ ഇഷ്ടം തരാത്ത, സ്നേഹം തരാത്ത ആളുകളെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് അവർക്ക് വേണ്ടി വേല ചെയ്ത് അവരെ പിന്നെ നമ്മുടെ മിണ്ടാത്തതിൽ ദുഃഖിച്ച് അവർ കൂടെ കൊണ്ടുപോകാത്തതിൽ പ്രയാസപ്പെട്ടൊക്കെ എന്തിനാണ് നമ്മൾ ജീവിക്കേണ്ട കാര്യം? ഇപ്പം ഞാൻ പറഞ്ഞ തികച്ചും അനാവശ്യമായ ചില ആഗ്രഹങ്ങളും ചില നിലപാടുകളും സ്വീകരിച്ച് നമ്മൾ നമ്മൾക്കായി വരുത്തുന്ന ചില വേദനകളാണിതെന്ന് നമ്മൾ പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഈ ഒരു വിഷമാവസ്ഥ അവർ എന്ത് ചെയ്യേണ്ടതില്ല, അനുഭവിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് കിട്ടുന്ന സമയം, നമുക്ക് എവിടെ സമയം, നമ്മുടെ സമയം നമ്മുടെ ആരാധനകൾക്കും നമ്മുടെ ഭർത്താവിനെ പരിചരിക്കാനും നമ്മുടെ മക്കളെ കാര്യം നോക്കാനും നമ്മുടെ ഓത്തു നിസ്കാരമൊക്കെ നടത്താനൊക്കെ ആയിട്ട് വിനിയോഗിച്ച് സമാധാനമായി സന്തോഷമായി ജീവിക്കാം. ഇവർ നമ്മളെ നോക്കി നോക്കിയില്ല, കൊണ്ടുപോയി കൊണ്ടുപോയില്ല, പരിഗണിച്ചു പരിഗണിച്ചില്ല, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്തല്ല ഒരു പ്രശ്നമാക്കാതിരുന്നാൽ ഒരു വിഷമമില്ലാതെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: മറ്റൊരു സഹോദരി, അവർ വർഷങ്ങളായിട്ട് ഈ വിവാഹം 22 വർഷമായിട്ട് വിവാഹം ചെയ്തവരാണ്, മക്കളുണ്ട്, അവർ ടീച്ചറാണ്, അവരെ പിന്നെ മാതാപിതാക്കളും ടീച്ചറാണ്. പിന്നെ അവരെ വിവാഹം കഴിഞ്ഞു ഭർത്താവ് പലപ്പോഴായിട്ടും അവരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 40 പവനും പിന്നെ അല്ല 40 ലക്ഷവും 30 പവനും അവരെന്ത് ചെയ്യുന്നുണ്ട്, പല പ്രാവശ്യവും പലതും പറഞ്ഞ് കയ്യിലാക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അവരെന്ത് ചെയ്തിട്ടുണ്ട്, പല സമയത്തും കുടുംബങ്ങളൊക്കെ ഇടപെട്ട് അവരെ ഒന്ന് നന്നായി ജീവിക്കാൻ പലപ്പോഴും പലരും ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ എല്ലാ കാര്യത്തിലും പല ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരും തന്ത്രപൂർവ്വം ഇവരിൽ നിന്നും പലപ്പോഴും പണം ഈടാക്കും. പല നിലക്കും അവരെന്ത് ചെയ്യുന്നുണ്ട്, പണം ഇദ്ദേഹം വാങ്ങുന്നുണ്ട്. അങ്ങനെ ഇയാളുടെ കള്ളക്കളികളൊക്കെ പൊളിഞ്ഞ് ഇയാൾക്കെതിരെ കേസ് കൊടുത്ത് ഇയാൾ നാട്ടിലില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരവസ്ഥയുള്ളത്. പലപ്പോഴും 5 ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും എന്ത് പിടി കൊടുത്തിട്ടില്ല. ഇയാളാണെങ്കിലോ ഈ പണങ്ങളെ വാപ്പാൻ്റെ അക്കൗണ്ടിലൊന്നും 15 ലക്ഷം രൂപ തട്ടി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എഗ്രിമെൻ്റ് എഴുതിയിരുന്നു, ആ എഗ്രിമെൻ്റ് എടുത്ത് കീറിക്കളഞ്ഞു. ഇങ്ങനെ പല നിലക്കും എന്താണ് വല്ലാതെ ക്രൂരമായ രൂപത്തിൽ മാനസികമായും ശാരീരികമായും ഇവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അവർ പറയുന്നത്. അവർ വലിയൊരു എഴുത്താണ്, പക്ഷേ ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ അവർക്കുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ജോലിയുണ്ട്. ആ ജോലി വെച്ചിട്ട് മക്കളെ അവരെന്ത് ചെയ്യുന്നു, നന്നായി വളർത്തുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ ജീവിതം നശിപ്പിച്ച, എനിക്ക് ഇങ്ങനെ കുറേ പ്രയാസങ്ങൾ നൽകിയ, ഇയാളെ ഒരിക്കലും ജീവിതത്തിൽ ഇനി വരണ്ട, 2 വർഷമായിട്ട് ഇയാളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കിട്ടണം, അതിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ നിലക്കുള്ള നിയമം വഴി അവർ പരിശ്രമിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അയാൾ എന്നിലേക്ക് വരാതിരിക്കാനും അയാളുടെ ശല്യമില്ലാതിരിക്കാനും അയാളെ ഒഴിവാക്കി പോകാനും ഒക്കെയുള്ള ഒരു തയ്യാറെടുപ്പ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുന്നത്.
4: എന്താ ഇതിലൊക്കെ എന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുത്ത് വരുന്ന അബദ്ധങ്ങളാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, എല്ലാ സ്ത്രീകളും ജോലിയുള്ള സ്ത്രീകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ളതാണ്. എന്നാൽ നമ്മൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പോകുന്ന ഭർത്താവിൻ്റെ കാര്യത്തിനോ ഒരു ഭർത്തൃ വീട്ടുകാർക്കൊന്നും കൊടുക്കണ്ട എന്ന് അതിനർത്ഥമില്ല. അപ്പോൾ നമ്മൾ അവർക്ക് നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യണം, അത് നമ്മൾ നല്ല മനസ്സറിഞ്ഞ് കൊടുക്കുക, അത്രേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇവരത്ത് പണം ഉണ്ടാകുന്നത് മനസ്സിലാക്കുമ്പോൾ എന്താ വെച്ചാൽ ഭർത്താവ് അതിനെ ചൂഷണം ചെയ്യുകയാണ്. അത് ഈ ഇത്തരം ചില പുരുഷന്മാരുടെ ചില സ്വഭാവ പ്രകൃതികളാണത്. ഓരോ വിളവ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അധ്വാനിക്കാതെ സ്വയം ഒന്ന് നില അവരുന്ന് വരുന്നൊക്കെ ഓരോ ഐഡിയ പറഞ്ഞ് എന്ത് ചെയ്യുക, പിന്നെ പണം വാങ്ങിക്കുക, എന്നിട്ട് അത് അവരുടെ ആവശ്യങ്ങൾ ചിലവഴിക്കുക, പിന്നെന്ത് ചെയ്യുക, അടുത്ത ഘട്ടം വരെ വീണ്ടും വേറൊരു ഐഡിയ പറയുക, എന്നിട്ട് പണം വാങ്ങുക. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയും 2 പ്രാവശ്യം ഒരു മാളത്തുനിന്ന് പാമ്പൊടിക്കൂല പറയണ്ടല്ലോ. ഇതൊക്കെ ഒരേ അബദ്ധം 1000 വട്ടം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1-2 വട്ടമൊക്കെ പൈസ കൊടുത്തിട്ട് അത് ബുദ്ധിമുട്ടാവുമ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കണമെന്ന്, ഇത് ഇയാളുടെ ഈ പരിപാടി ശരിയല്ല എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കുമ്പോൾ ഈ പണം പോവാതെ വെക്കും. എന്നപ്പോൾ ഈ അവസാന സമയം വരെ അവർ കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇത് 40 ലക്ഷവും ഇത്ര ലക്ഷങ്ങളും കോടികളൊക്കെ ആയി മാറുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഒരു വിശ്വാസത്തിൻ്റെ പേര് ചെയ്യുന്നതിൻ്റെ പേരിൽ അബദ്ധം സംഭവിച്ചാൽ ഇനിയിപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, ഒന്നിപ്പോൾ അവർ ഒരു കേസിലൂടെ എന്ത് ചെയ്യുകയാണ്, തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങാൻ പറ്റുമെങ്കിൽ നിയമപരമായി അത് വാങ്ങാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ പണമാണ് അത്, ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും ആരത്താണെങ്കിലും നമ്മുടെ ബന്ധങ്ങൾക്ക് പ്രശ്നം വരാത്ത രൂപത്തിലാണത് വാങ്ങേണ്ടത്, അതിന് ശ്രമിക്കാം. മറ്റൊരു സമാധാനം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരാൾ പണം നമ്മളത് കട്ട് കൊണ്ടുപോയാലും അത് തീ പിടിച്ച് നശിച്ചാലും ഒരു വന്യമൃഗം വന്ന് നശിപ്പിച്ചാലും ഒക്കെ നമുക്കെന്ത് കിട്ടും, കൂലി കിട്ടും എന്നല്ലേ നമ്മൾ വിശ്വസിക്കണം. അതല്ലേ നമ്മുടെ ഈമാ എന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾ അധ്വാനിച്ച പണം എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തായാലും അത് ഇഹലോകത്തോ പരലോകത്തോ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ എത്ര കാലം അധ്വാനിച്ചത് പോയി, എൻ്റെ വാപ്പാൻ്റെ കുറേ പണം പോയി എന്നൊന്നും ചിന്തിക്കണ്ട. അതൊക്കെ എന്ത് ചെയ്യും, എൻ്റെ അധ്വാനമാണെങ്കിൽ അതിൻ്റെ ഫലങ്ങളൊക്കെ എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് സമാധാനിച്ച് ജീവിക്കാം. പിന്നെ എന്തായിരുന്നാലും ഒരു ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പണം ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇദ്ദേഹത്തെ കാത്തിരുന്ന് ഇനി വീണ്ടും അയാൾ തിരിച്ചു വന്ന് ബാക്കിയുള്ള പൈസ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കാതെ ഉള്ള പണം കൊണ്ട് മാന്യമായും സന്തോഷത്തോടു കൂടെ ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു കാര്യം. വെറുതെ എന്ത് ചെയ്യേണ്ട, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നഷ്ടങ്ങളും ചിന്തിച്ച് ടെൻഷനായി ഇപ്പോഴുള്ള ലൈഫിനെ നഷ്ടപ്പെടുത്തേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഉള്ളത് വെച്ച് മക്കളോടൊപ്പം സമാധാനമായി ജീവിക്കാമല്ലോ. ഈ പോയ പൈസനെ പറ്റി ആലോചിച്ചുകൊണ്ട് ഇനി മനസമാധാനം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതൊക്കെ പടച്ചോൻ തിരിച്ച് തന്നോളും, അല്ലെങ്കിൽ എൻ്റെ പാപങ്ങൾ പൊറുക്കാനെങ്കിലും കാരണമായിക്കോളും എന്ന് വിചാരിച്ച് മനസമാധാനപ്പെടുക, ഇവിടെ നിങ്ങളുടെ നല്ലൊരു ലൈഫ് നടത്തുക.
3: നമ്മൾ മറ്റൊരു സഹോദരിയുടെ ഒരു ചോദ്യമുള്ളത്, അവർ പിന്നെ നല്ല മാനസികമായ പ്രയാസത്തിലാണ്, അവർ ആരോടും ഇതുവരെ പുറത്തറിയിക്കാതെ എല്ലാ പ്രശ്നങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. മക്കളെപ്പോലും അറിയിച്ചിട്ടില്ല, മക്കളറിയരുതേ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലൈവ് പോലും അവർ അത് ഉണ്ട് എന്ന് പോലും മെസ്സേജ് ചെയ്യരുത്, ഞാനത് കണ്ടോളാം, കാരണം അത്രത്തോളം സൂക്ഷിച്ചാണ് ഈ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഭർത്താവിൻ്റെ ഫോണിൽ ഒരു സമയത്ത് മറ്റൊരു സ്ത്രീയും ഒരു കുട്ടിയും നിൽക്കുന്ന ഒരു ഫോട്ടോ അവർ കണ്ടു. അപ്പോൾ എന്നാൽ അവർ അദ്ദേഹത്തോട് കയർക്കാതെയും ചൂടാകാതെയൊക്കെ ഞാൻ മാന്യമായി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തെറ്റ് സംഭവിച്ചു, ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഗൾഫിലാണ്, അങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ അറിയാതെ ചെറിയൊരു അകൽച്ച ഫീൽ ചെയ്തിരുന്നു. നാട്ടിൽ വരുമ്പോഴും ഫോൺ മനഃപൂർവ്വം എടുക്കാതിരിക്കും, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റണ്ട എന്ന് വിചാരിച്ച് അത്രത്തോളം സൂക്ഷിച്ചു പോയി. പക്ഷെ ഒരിക്കൽ ഗൾഫിൽ നിന്ന് അറിയാതെ കൈതട്ടി കോള് വന്ന സമയത്ത് എടുത്തപ്പോൾ അവർ ഒരു വേറൊരു സ്ത്രീയും കുട്ടിയും അവരുടെ ശബ്ദവും കുട്ടി കരയുന്നതൊക്കെ കണ്ടു. ഫോട്ടോസ് കുറേ ആദ്യം കണ്ടിരുന്നു, ഇവരൊന്നിച്ചിരിക്കണതും കുട്ടി മുടി ചീ കൊടുക്കണം അങ്ങനെ എന്തൊക്കെയോ കണ്ടു അവർ പറഞ്ഞു. അപ്പോൾ ഈ ഒരു അവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് ഏകദേശം ധാരണ. അപ്പോൾ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞാനൊരു ബിസിനസ്സുകാരനാണല്ലോ, അപ്പോൾ അവിടെ ഒരു പണം കടം വാങ്ങാൻ അല്ല പണം ചോദിക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ അയാൾ പറഞ്ഞു ഒഴിഞ്ഞു മാറിയെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവരാണെങ്കിൽ ഇത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കഴിയുന്നുണ്ട്, വലിയ പ്രയാസം അവർക്ക് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ഇതാരും അറിയാൻ പാടില്ല. അപ്പോൾ അവരിപ്പോൾ അവർ ചെയ്യുന്നത് ആകെ പ്രാർത്ഥനകൾ മാത്രമാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു തോന്നുന്നു. അത് അദ്ദേഹം ഒരു പിന്നെ സലഫി ആദർശമല്ല, ഇവർ സലഫി ആദർശമാണ്. അപ്പോൾ ഒന്ന് സലഫിയത്ത് കിട്ടാനും പിന്നെ ഈ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്.
4: നമ്മളിവരുടെ ആ ക്ഷമയുടെയും സഹനത്തിൻ്റെയൊക്കെ ആ ഒരു ശക്തിയാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇപ്പോൾ ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ വേറൊരു ഭാര്യയുണ്ടെന്നോ കുട്ടിയുണ്ടെന്നോ എന്നൊക്കെ അവർക്കൊരു വിവരം കിട്ടുകയും അത് ഭർത്താവ് അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും ആ ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിക്കാനും നമ്മുടെ അഭിമാനം സംരക്ഷിക്കാനും ഈ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാനൊക്കെ അവർ കാണിക്കുന്ന ആ ഒരു സൂക്ഷ്മത ഉണ്ടല്ലോ, അതിനെന്തായിരുന്നു നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാണ്. പക്ഷെ അതൊന്നൊരു പരിഹാരമല്ല എന്നുള്ളതാണ്. അതായത് ഭർത്താവ് ചെയ്യുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ചും സംരക്ഷിച്ചും അതിൻ്റെ വേദനകളൊക്കെ നമ്മളെ മനസ്സിൽ ഒതുക്കിയും ജീവിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം നമുക്കുള്ളത്? ഈ അഭിമാനവും ഈ കുടുംബത്തിൻ്റെ മഹത്വവും ഈ സഹോദരിക്കുണ്ടാകുന്ന വേദനകളൊന്നും അയാൾ ചിന്തിക്കണില്ലല്ലോ. അയാൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുമോ? കണ്ടുപിടിക്കപ്പെട്ടിട്ടെങ്കിലും അയാൾ അതിന് പിൻവാങ്ങൂലേ? അപ്പോൾ ഇതൊരു അവിഹിത ബന്ധമാണോ ഒരു വിവാഹമാണോ എന്നൊന്നും നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നതിലേറെ നല്ലത് ഇതിൻ്റെയൊക്കെ വസ്തുതകളും തെളിവുകളും ശരിക്കും അന്വേഷിച്ച്, അതിപ്പോൾ അവിടെയൊക്കെ ഗൾഫിലൊക്കെ ആളുണ്ടാവുമല്ലോ, സ്വാഭാവികമായ ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ തൊട്ടടുത്ത ജി സി സിയിൽ ഏതെങ്കിലും കൺട്രീസിലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരാൾ എന്ത് ചെയ്യുക, വിശ്വസ്തനായ ഒരാളെ വിട്ടിട്ട് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ശരിയായി ശേഖരിച്ചിട്ട് എന്ത് ചെയ്യാം, എന്താണ് അതിൻ്റെ ഒരു നിലപാടെന്ന് അറിയാം. ഇതൊരു അവിഹിത ബന്ധമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളിൽ നിന്ന് നമുക്ക് നരകത്തിന് രക്ഷപ്പെടുത്തണ്ടേ? അയാൾക്ക് നല്ലൊരു ഭാവി വേണ്ടേ? അപ്പോൾ അയാളെ നന്നാക്കി എടുക്കണ്ടേ? അപ്പോൾ ഇതുണ്ടോ, വസ്തുതാപരമാണോ എന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം എന്താണ്, ഇവരുടെ ബന്ധുക്കളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ അറിയിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് നല്ലത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നാലാൾ അറിഞ്ഞു എന്ന് വരാം, അറിഞ്ഞില്ലാന്ന് വരാം, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. അതല്ലാതെ ഭർത്താവിൻ്റെ എല്ലാ തോന്നിവാസങ്ങളെയും മറച്ചു വെച്ച് കുടുംബത്തിൻ്റെ അഭിമാനം അല്ലെങ്കിൽ വീടിൻ്റെ അഭിമാനം നമ്മുടെ അഭിമാനം എന്നൊന്നും പറയുന്നതിന് വലിയ അർത്ഥമില്ല. ഇതൊക്കെ സഹിക്കാൻ വേണ്ടി നിന്നാൽ സഹനത്തിന് ഒരു പരിധിയുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, മാനസിക അസുഖങ്ങളോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് തയ്ച്ചാൽ അത് മറ്റുള്ളവരെയും കൂടി അറിയിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങലായിരിക്കും നന്നാവുക. ഒറ്റയ്ക്ക് സഹിക്കുന്നത് അത്ര നന്നായിക്കോളന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
3: അത് അവരെ പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ മാറ്റി കൊടുക്കട്ടെ എന്ന് ആമീൻ. ഒരു സഹോദരി ചോദിക്കുന്നു, അവർ മകന് ഇപ്പോൾ 9 വയസ്സാണ്, 7 വയസ്സാകുമ്പോൾ അവൻ്റെ ഉപ്പ ഭർത്താവ് പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. മകളുടെ കല്യാണം കുറപ്പിച്ച് അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു പെട്ടെന്ന് മരണമുണ്ടായത്. അത് അവർക്ക് വല്ലാത്ത ഷോക്കായി. ഇപ്പോൾ മൂത്ത മകൻ ഗൾഫിലുണ്ട്. അപ്പോൾ ഈ കുട്ടി ചെറുപ്പത്തിൽ നന്നായി പഠിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണ കാരണം അവർക്ക് പെട്ടെന്ന് അവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിച്ചില്ല. ഇപ്പോൾ പഠനത്തിനൊക്കെ കുറച്ച് പിറകിലായിപ്പോയി, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷെ പിറകിലായിപ്പോയി. അവർ ചോദിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, കാരണം സംരക്ഷിക്കാൻ പിതാവില്ലാത്ത അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മോനെ വളർത്തിക്കൊണ്ടുവരാൻ നല്ലൊരു ദീനിയായ അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരാൻ എന്ത് സൊല്യൂഷനാണുള്ളത്?
4: നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് നിയന്ത്രണം കിട്ടാനും നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനമായി 2 വഴികളാണുള്ളത്. ഒന്നെന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുമായി നമുക്ക് നല്ല ഒരു മാനസിക അടുപ്പുണ്ടാവുക എന്നുള്ളത്. അത് പൊതുവേ എന്താ വെച്ചാൽ ഈ ഭർത്താവും കൂടെ ഇല്ലാത്തത് കൊണ്ട് ഈ ഉമ്മക്ക് കുറച്ച് പ്രയാസമാണ്. നമുക്ക് ഇഷ്ടമുണ്ടാവും, പക്ഷെ നമുക്ക് ആ ഇഷ്ടം ഇവരോട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ അടുത്ത് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ നമ്മൾ ഇടപെട്ട് ഇടപെട്ട് അവനെ ശാസിച്ചും അവനെ ഉപദേശിച്ചും മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, അവനും ഉമ്മയും തമ്മിലുള്ള ബന്ധത്തെ അത് പ്രതികൂലമായി ബാധിക്കും. അവസാനം എന്ത് ചെയ്യും, ഉമ്മൻ അവഗണിച്ച് അവൻ മുന്നോട്ട് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവുക. ഉമ്മ ഒരു ശല്യമായി മാറുന്ന ഒരവസ്ഥ പോലെ അവന് തോന്നും. അപ്പോൾ അവനെന്ത് ചെയ്യും, ഉമ്മൻ്റെ ഒരു ഗൈഡൻസും ഉണ്ടാവില്ല. അവൻ സ്വതന്ത്രമായി ആരും ഇല്ലാത്തൊരവസ്ഥയിൽ വളരുമ്പോൾ അത് കൂടുതൽ അപകടകരമായ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും, നീങ്ങും. അതുകൊണ്ട് എപ്പോഴും ഇത്തരം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് അവനോടുള്ള ആ ഒരു മാനസിക ബന്ധത്തിന് കോട്ടം തട്ടാതെ, അതിൻ്റെ അർത്ഥം അവൻ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ അനുവാദം കൊടുക്കുക എന്നുള്ളതല്ല, അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടാക്കി തീർക്കാൻ എന്ത് ചെയ്യണം, ശ്രമിക്കണം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഏത് മനുഷ്യനാണെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ആശങ്ക ഉണ്ട്, ആ ആശങ്കയാണ് ഇപ്പോൾ ഈ ചോദ്യത്തിൽ ചോദിക്കുന്നത്. ഈ ആശങ്ക മനസ്സിലാവേണ്ടത് നമുക്കല്ല, ആർക്കാ മനസ്സിലാവേണ്ടത്, അവന് മനസ്സിലാവണം. ഏത് ഉമ്മൻ്റെ കാര്യത്തിൽ കുറച്ച് ബേജാറിലാണ് എന്നുള്ളത് അവന് മനസ്സിലാവണം. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, വാപ്പ മരിച്ചു പോയതിൻ്റെ വേദന, ആ വാപ്പ ഇല്ലാത്തതുകൊണ്ട് ഇവനെ നേരെ സംരക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ വേദന, ഇത്തരം വലിയ വേദനകളും സങ്കടങ്ങളൊക്കെ അനുഭവിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഒരു വലിയ മെസ്സേജ് അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ലഭിക്കേണ്ടതുണ്ട്. അത് നമ്മളെന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോൾ അവിടെ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടല്ല, നമ്മൾ വളരെ സ്നേഹത്തിലും നല്ല ബന്ധത്തിലും ആകുമ്പോൾ എന്താ വെച്ചാൽ വാപ്പയുമായിട്ടുള്ള നല്ല കാലങ്ങൾ, വാപ്പ അവരെ നോക്കിയിരുന്ന നല്ല സന്ദർഭങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വാപ്പയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ വാപ്പില്ലാതിരിക്കുമ്പോൾ നിങ്ങളാണല്ലോ ഇപ്പോൾ നമുക്കുള്ള ആൾക്കാർ, അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവന് നല്ല പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി അവൻ്റെ പഠന കാര്യങ്ങൾക്കൊക്കെ നല്ല വഴി ഉണ്ടാക്കി കൊടുത്ത് അവനെ വളരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിലൂടെയും മാറ്റം ഉണ്ടാവും. ഇപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ രക്ഷിതാക്കളൊക്കെ ചിന്തിക്കുക എന്താ വെച്ചാൽ, എനിക്കിപ്പോൾ എന്തായാലും നോക്കാൻ വയ്യ, വാപ്പയോട്ടില്ലേനും, അപ്പോൾ നമ്മൾ വല്ല ഹോസ്റ്റലുകളിലോ വല്ല സ്കൂളുകളിലോ ഒക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് അവിടെ വല്ല നല്ല തെർബിയത്തൊക്കെ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു കുട്ടിയെ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഹോസ്റ്റലിൽ 200 കുട്ടികളെ ഒരു വാർഡൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നൊരു തെർബിയത്തൊന്നും വേറെ എവിടെ പോയാലും കിട്ടില്ല, നമ്മൾ തന്നെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ കിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: നമുക്ക് 3 സമാനമായ ഒരു ചോദ്യങ്ങളുണ്ട്, അത് കുട്ടികളെക്കുറിച്ച് 3. ഒന്നാമത് 3 ഞാൻ വായിക്കാം, സമാനമായ ചോദ്യമാണ്. ആ ചോദ്യം വായിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ ഇതെൻ്റെ ചോദ്യമല്ല എന്നുള്ള പരാതി തന്നെ വരും. അപ്പോൾ ഒരു ഉമ്മ, അവന് കുട്ടിക്ക് 14 വയസ്സായി, അപ്പോൾ അവന് നിസ്കരിക്കൂല തോന്നുമ്പോൾ, അവന് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും നിസ്കരിച്ചു എന്ന് പറയുമെന്ന്. എന്നാൽ റമദാൻ മാസത്തിൽ എന്ത് ചെയ്യും, അവൻ കൃത്യമായി നിസ്കരിക്കുന്നു, പിന്നെ തറാബീഹിന് വരെ വരുന്നു, സുബഹിയൊക്കെ നിസ്കരിക്കുന്നു. ഇപ്പോൾ അവന് നിസ്കാരമില്ല, അവൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആദ്യമൊക്കെ ഫോണുമായി ബന്ധപ്പെട്ട് ചെറിയ ഇതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് അത് ചെയ്യാറ് ഫോണുമായി അഡിക്ഷനില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഉമ്മാൻ്റെ ഒരു വേവലാതി എന്ന് വെച്ചാൽ, പിന്നെ നിസ്കാരമില്ലാത്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ അവൻ ഇറങ്ങുമോ എന്നൊരു പേടി, അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, എൻ്റെ മകൻ 7-ാമത്തെ വയസ്സിൽ മുതൽ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ 22 വയസ്സായി, പക്ഷേ അവൻ എന്ത് ചെയ്യില്ല, സുബഹിക്കൊന്നും പള്ളിക്ക് പോകില്ല, എത്ര വിളിച്ചെണീപ്പിച്ചാലും അവൻ പോകില്ല. പിന്നെ മറ്റൊരു സഹോദരൻ 16 വയസ്സായ മകൻ്റെ കാര്യത്തിൽ, അവൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്, വാപ്പയാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ മുടി വെട്ടുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം ഇടപെടും, അത് ചിരിച്ചു വെട്ടുന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഉമ്മയും അവനും തമ്മിൽ, ഉമ്മയും കുട്ടിയും ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കണം, സ്വസ്ഥത കെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ 3 ചോദ്യവും ഏകദേശം സമാനമായ
4: ചോദ്യമാണ്. ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർമ്മങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസത്തിൽ നിന്നാണ് കർമ്മങ്ങൾ ഉണ്ടാവുന്നത്, വിശ്വാസത്തിൽ നിന്നാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയണമെങ്കിൽ, ഇപ്പം പഞ്ചസാര ഉപയോഗിക്കാത്ത ആളുകളുണ്ട്, ഇപ്പോൾ ആൾക്കാർ പഞ്ചസാര വേണ്ട. അപ്പോൾ പഞ്ചസാര എന്നുള്ളത് നമുക്ക് മധുരം നൽകുന്ന, ആളുകളൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ ആദ്യമായി പഞ്ചസാര അല്ലാതെ ചായ കുടിക്കുന്ന സമയത്ത് അവരെത്ര പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് രുചിയുണ്ടായിട്ടും ഇഷ്ടമുണ്ടായിട്ടും പഞ്ചസാര വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബോധ്യമാണ്. എന്തു ചെയ്യും, അതെൻ്റെ ശരീരത്തെ കേടിരുത്തും, എനിക്ക് വലിയ അസുഖങ്ങൾ സംഭാവന ചെയ്യും, എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബോധ്യത്തിൽ നിന്നാണ് എന്തുണ്ട്, ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി അവർ ചെയ്യാൻ തയ്യാറാവണത്. ഏത് മധുരമില്ലാതെ ചായ കുടിക്കുക എന്നുള്ള പരിപാടി ചെയ്യാൻ തയ്യാറാവണത് ഒരു ബോധ്യത്തിൽ നിന്നാണ്. ഈ ബോധ്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈമാൻ എന്ന് പറയണത്. അള്ളാഹു ഉണ്ടെന്ന ബോധ്യം, പരലോകമുണ്ടെന്ന ബോധ്യം, ഈ ഖുർആൻ അള്ളാഹുവിൻ്റെതാണെന്നുള്ള ബോധ്യം, നമ്മുടെ എല്ലാ അനക്കങ്ങളും ഇളക്കങ്ങളും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധ്യം, നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് അവനാണ് നിയന്ത്രിക്കുന്നത്, അവൻ നമ്മളോട് പിണങ്ങിയാൽ നമ്മുടെ ജീവിതം അപകടങ്ങളിൽ കലാശിക്കും, ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നാണ് ഇന്നല്ലതിനാമനു വാമിലു സാലിഹാത്ത് അതിനാണ് എന്താണ് സൽക്കർമ്മങ്ങൾ ഉണ്ടാവുന്നത്. ഈ ബോധ്യമെന്ന് പറയുന്നത് അറിവാണ്, ബോധ്യമെന്ന് പറയുന്നത് അറിവാണ്. അതുകൊണ്ട് ഈമാൻ എന്ന് പറഞ്ഞാലും അറിവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ശരിയായ അറിവുകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഈ ബോധമുണ്ടാവണം. അപ്പോൾ ആ ബോധമുണ്ടെങ്കിൽ നിസ്കരിക്കും. ഇപ്പോൾ 10-30 വയസ്സ് വരെ നിസ്കരിക്കാൻ നടന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ നിസ്കാരക്കാരനാവുന്നുണ്ട്. അതെങ്ങനെ, അത് വാപ്പിമീൻ പിടിച്ച് ചെയ്യുമ്പോൾ പിടിച്ച് നിസ്കരിപ്പിച്ചതല്ല, അവൻ ഏതോ ഖുത്ബ കേട്ടോ പ്രസംഗം കേട്ടപ്പോൾ ബോധ്യപ്പെടുകയാണ് അവന്. ചോദിച്ചാൽ അപ്പോൾ നിസ്കാരം എന്ത് ചെയ്യണം, ആരംഭിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് ഏത് പ്രായക്കാരാണെങ്കിലും ഒരു ബോധ്യതയിൽ നിന്ന് മാത്രമേ അവരിൽ നിന്ന് പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, അവരെ പ്രായത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളിലും പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുത്ത് അതുപോലുള്ള കുട്ടികളിലൂടെ അവർക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സംസാരങ്ങളിലൊക്കെ മനസ്സിലാക്കി കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ബോധ്യപ്പെട്ടവരോട് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും വേണ്ട, ഒന്നും നമ്മൾ ആലോചിക്കേണ്ട. ഇപ്പം ഞാൻ ഒരു സ്കൂളിൻ്റെ അടുക്കലുള്ള ഒരു പള്ളിയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുക, സാധാരണ ലോഹർ ജമാഅത്ത് നിസ്കരിക്കുക. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ, ഇപ്പം ഇന്ന് ഞാൻ ലോഹർക്ക് അവിടെ ചെല്ലുമ്പോൾ പോലും എന്തുണ്ട്, ഒരു ചെറിയ പയ്യൻ അവൻ അവിടെ വന്ന് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ടിരിക്കാൻ, ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്നൊരു കുട്ടിയാണത്. അവനിപ്പോൾ ഈ ബെല്ലടിച്ചേക്ക് വന്ന് ഒന്നുണ്ടാക്കി വന്ന് 1-ാമത്തെ സെഫിൽ എന്താണ്, അവിടെ ഒരു പ്രായ ഒരാളാണ് പിന്നെ അവിടെ ഉള്ളത്. ഇവൻ അവിടെ വരാൻ പ്രേരിപ്പിക്കണം എന്താ, അവൻ്റെ ഉമ്മ പിന്നാലെ വന്നിട്ടാ, സ്കൂളിൽ അവൻ്റെ ഉമ്മ ഉണ്ടോ, വാപ്പുണ്ടോ, ഉസ്താദുമാരാണെങ്കിലും വടികൊണ്ടുണ്ടോ. അവന് വളരെ വന്ന് എന്നിട്ട് അവൻ എന്ത് ചെയ്യും, വളരെ ഭക്തിയിൽ നിസ്കരിക്കും, അവിടെ നിന്ന് അത് കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കും, എല്ലാ ദിക്കറും കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. ഇങ്ങനെ എത്ര കുട്ടികളെ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട്. അത് അവരുടെ ബോധ്യതയാണ്. ഈ ബോധ്യതയില്ലാതെ ഓരോ ഭക്തനും വിളിച്ചുണർത്തി ഒന്നുണ്ടാക്കി ചോദിച്ച് നിസ്കരിച്ച് ചോദിച്ച് റക്കായത്ത് പൂർത്തിയായോ എന്ന് ചോദിച്ച് അതിൽ സുജൂദ് മുഴുവൻ ഉണ്ടോ എന്ന് ചോദിച്ച് ഇവിടെ നനഞ്ഞോ അവിടെ നനഞ്ഞോ, അതൊന്നും ഓന് വേണ്ടിയല്ല ചെയ്യണത്. ഇന്നഹാല കബീറത്തുൻ ഇല്ലാല ഹാഷി എന്നാണ് പറഞ്ഞ് ഞാൻ പറഞ്ഞത്, ഈ ബോധ്യം ഇല്ലാതെ ചെയ്യാറിന് അതിനേക്കാളും വലിയൊരു പണിയില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, പക്ഷേ അത് ചെയ്യണമെന്ന് ബോധമില്ലാത്തവന് ചെയ്യണമെങ്കിൽ അവൻ വേണമെങ്കിൽ 1000 മീറ്റർ ഓടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ ഓടും. ഈ ആ കടയിൽ പോയി നടന്നു പോയി ഒരു സാധനം വായിക്കൊടുന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പണിയാണ് എന്ത്, ഈ ഒളുണ്ടാക്കിയിട്ട് മുസല്ലയിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ബോധം നൽകിയിട്ട് അവരീ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ പറച്ചിൽ നിർത്തി അവരെ വിശ്വസിച്ച് പുറത്തു വിടാൻ കഴിയുള്ളൂ.
3: സംസ്കാരത്തിൻ്റെയും ഈ മുടിവെട്ടിൻ്റെ വിഷയത്തിലൊക്കെ
4: എല്ലാം അങ്ങനെ തന്നെയാണ്. അവർക്ക് ബോധ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുക പ്രശ്നം. കുട്ടികൾ പറയും, ഇപ്പം നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഈ മുടിവെട്ട് നമ്മൾക്ക് പറ്റിയതല്ല എന്ന് അവർ പറയും. അത് അവർക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴേ, അല്ലാതെ അവൻ്റെ നമ്മളിഷ്ടപ്രകാരം അവൻ്റെ മുടി ആക്കണം എന്ന് പറയുമ്പോൾ അതിന് ചില പ്രയാസങ്ങളുണ്ട്. അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ മുടി ആവുകയുള്ളൂ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും.
3: തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. ജീവിതത്തിലെ നീറുന്ന യാഥാർത്ഥ്യങ്ങൾ പീസ് റേഡിയോയുമായി പങ്കുവച്ച വിവിധ ശ്രോതാക്കളുടെ സങ്കടങ്ങളുടെ നിവാരണത്തിനായുള്ള ഉപദേശങ്ങളാണ് ഇന്നത്തെ സ്നേഹക്കൂടിലൂടെ പങ്കുവെക്കപ്പെട്ടത്. നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റിൽ ഖുർആൻ ക്രോഡീകരണവും വിമർശനവും നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുരാരോപണമാണ്, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ഒരു ദുരാരോപണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇന്ന് കാണുന്ന രൂപത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം ഓരോ സഹാബിയും അവനവന് തോന്നിയ കാര്യങ്ങളെല്ലാം എഴുതി അവിടെ കൊടുത്തു. അങ്ങനെ ഒരു ക്രമമില്ലാത്ത അവിടുന്നും ഇവിടുന്നുമൊക്കെ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥരൂപം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നുള്ള ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ ഖുർആനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനൊന്നും കഴിയില്ല എന്ന് ചില ഇസ്ലാമിക വിമർശകന്മാർ, ചില പാസ്റ്റർമാരും ക്രൈസ്തവ പുരോഹിതന്മാരും

ഏറ്റെടുത്ത കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തുകൾ ഇറങ്ങുന്ന സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബൈഹാട്ട് ചെയ്യും, പ്രവാചകൻ അത് ഹിഫ്ളാക്കും. ആ പ്രവാചകൻ ഹിഫ്ളാക്കിയ കാര്യം സഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കും. ആ ഓതി കേൾക്കുന്ന മാത്രയിൽ തന്നെ സഹാബത്ത് അത് ഹിഫ്ളാക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തിനിടക്ക് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ രാവിലും പകലിലും യാത്രയിലും അതുപോലെ തന്നെ വീട്ടിലും ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ 23 വർഷത്തെ അഥവാ ഏകദേശം കാൽ നൂറ്റാണ്ട് കാലഘട്ടത്തിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരോ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുമ്പോൾ പ്രവാചകൻ്റെ സഹാബത്ത് ഓതി അവർ ഹിഫ്ളാക്കിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ഒരുപാട് ആളുകൾ ഈ പ്രവാചകൻ ഓതിക്കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ മുഴുവനായി ഹിഫ്ളുള്ള ആളുകളായിരുന്നു, അഥവാ ബൈഹാട്ടുള്ള മനഃപ്പാടമുള്ള. എല്ലാ സഹാബിമാർക്കും മുഴുവനായിക്കോട്ടെ മനഃപ്പാടമില്ല, അത് പിന്നെ അറിയപ്പെടുന്ന കാര്യമാണ്. അതേസമയത്ത് സഹാബിമാരിൽ പ്രമുഖനായ അബൂബക്കർ റളിയല്ലാഹു ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു തൊൽഹ സഅദ് ബിൻ അബി വഖാസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഹുദൈഫ സാലിം മൗല അബി ഹുദൈഫ അതുപോലെ അബൂ ഹുറൈറ ഇബ്നു ഉമർ ഇബ്നു അബ്ദുല്ലാഹി ബിൻ സുബൈർ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് അതുപോലെ തന്നെ ആസ് റളിയല്ലാഹു, ഇങ്ങനെ മുഹാജിറുകളിൽ നിന്ന് ഈ ആളുകൾ അൻസാരികളിൽ നിന്ന് ഉബൈ ബിൻ കഅബ് സെയ്ദ് ബിൻ സാബിത്ത് മുആദ് ബിൻ ജബൽ അബൂ ദർദ അബൂ സെയ്ദ് റളിയല്ലാഹു, ഇങ്ങനെ ഒരുപാട് സഹാബിമാർ പ്രമുഖ ായ സഹാബിമാരുടെ പേരുകളാണ് ചില ആളുകൾ പിന്നെ പറഞ്ഞത്. ഇവരൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ഓരോ ഹർഫുകളും മനഃപ്പാടമുള്ള. നമുക്കറിയാമല്ലോ, ഈ ബിർ മൗന സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചില പ്രവാചകനെ വഞ്ചിച്ചുകൊണ്ട് ചില ആളുകൾ സഹാബിമാരെ കൊണ്ടുപോയി വധിച്ചു. അതിൽ 70 ഹാഫിളുകളായിട്ടുള്ള സഹാബിമാർ കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഹിഫ്ളായിക്കൊണ്ട് അഥവാ ബൈ ഹാർട്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ, ഒരുപാട് സഹാബിമാർ പ്രവാചകന് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഒരു അക്ഷരം പോലും തെറ്റാതെ അതിൻ്റെ ഖിറാഅത്തുകളിൽ അതിൻ്റെ വ്യത്യസ്തമായ പാരായണ ഭേദങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹിഫ്ളാക്കിയ ഒരു സന്ദർഭമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ സംരക്ഷണമാണ്. അപ്പോൾ സഹാബിമാർ ഹിഫ്ളാക്കിയ തന്നെയാണ് ഇന്ന് നമ്മൾ പുസ്തകങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, മുസ്ഹഫിൽ കാണുന്നത്. ഒരു വ്യത്യാസവുമില്ല. അതിൻ്റെ രൂപം മാറുന്നു, ഏത് രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതല്ല അവിടെ കാര്യം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അന്ന് റസൂലുള്ളാഹിക്ക് ഇറങ്ങിയ ആയത്തുകളിൽ എന്തെങ്കിലും ഇത് നഷ്ടപ്പെടുകയോ ഏതെങ്കിലും ഒന്ന് വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് വിമർശകന്മാർ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഒരു തെളിവ് ആ ഗുരുപത്തിൽ കൂണ്ടിക്കാണിക്കാൻ ആർക്കിനും സാധിക്കും. ഇന്ന ആയത്ത്, ഈ ഇപ്പോൾ ഉദാഹരണമായി സൂറത്തുൽ ബഖറയിൽ 3 ആയത്ത്, ആലിമ്രാൻ 3 ആയത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇറക്കപ്പെട്ടതല്ല. അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നീട് ചില ആളുകൾ കടത്തിക്കൂട്ടിയതാണ് എന്ന് കാര്യകാരണ സഹിതം തെളിവ് സഹിതം തെളിയിക്കാൻ ഇസ്ലാമിക വിമർശകന്മാരെ നമ്മൾ വെല്ലുവിളിക്കണം, ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ബൈഹാട്ട് ഹൃദ്യസ്ഥമാക്കി സൂക്ഷിച്ചിരുന്നു, അതാണ് ഒന്നാമത്തെ രീതി. ആ രീതിയിൽ തന്നെയാണ് ഇന്നും നമ്മൾ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഇന്നും വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരികളും എവിടെ നിന്ന്, അതിൻ്റെ അപ്പുറത്തായത്തെന്ത്, ഇപ്പുറത്തായത്തെന്ത്, അടുത്ത പേജിലായത്തേത്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തേത്, തൊട്ടു ശേഷമുള്ള ആയത്തേത് എന്നിങ്ങനെ തല തിരിച്ചും മറിച്ചും ഓതിപ്പിച്ചാലും ചോദിച്ചാലും കിട്ടത്തക്ക വിധം അത്രയും ഹിഫ്ള് കൊണ്ട് സംരക്ഷിതമാണ് അന്നും ഇന്നും ഖുർആൻ. അതുകൊണ്ട് തന്നെ ഈ വിമർശനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഹിഫ്ള് കൊണ്ട് അഥവാ മനഃപ്പാടം കൊണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആൻ നടന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് എഴുത്തുകാർ, വിശുദ്ധ ഖുർആൻ എഴുതി വച്ചിരുന്ന ഒരുപാട് എഴുത്തുകാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് എഴുത്തുകാർ, ഈ എഴുത്തുകാരെല്ലാം ഈ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളും അതുപോലെ തന്നെ അവരുടെ ഈ എഴുത്തി വെച്ച ആളുകളും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഖുർആൻ കേൾപ്പിക്കുകയും അത് ഹിഫ്ള് നോക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തെളിവുകൾ കാണാൻ കഴിയും. എത്ര അവരുടെ എഴുത്തുകാരുടെ എണ്ണം പോലും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല.
ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നാല് ഖലീഫുമാർ എഴുതി വെച്ചിരുന്നു. തൊൽഹത്ത് ബിൻ ഉബൈദില്ല, അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, ഹുദൈഫ, അബൂ ഹുറൈറ, അബ്ദുല്ലാഹിബ്നു സായിബ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു അംർ, അബ്ദുല്ലാഹിബ്നു ഉമർ, തമീം ബിൻ അദ്ദാരി, ഉഖ്ബത്ത് ബിൻ

0: ആമിർ ഇവരൊക്കെ തന്നെയും എഴുത്തുകാരായിരുന്നു. മുആവിയ റളിയല്ലാഹുഅൻഹും അവരൊക്കെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് അതേപോലെ എഴുതി വെച്ച ആളുകളായിരുന്നു. ആ എഴുതി വെച്ചത് അവരുടെ അടുക്കളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ളു കൊണ്ടും അഥവാ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ടും ബൈ ടെക്സ്റ്റ് അഥവാ എഴുത്തിലൂടെയും വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ സൂറത്തു ബഖറ രണ്ടാമത്തേത് ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനൊരു തർത്തീബിൽ ഉണ്ടാക്കൽ? പക്ഷേ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി ഇറങ്ങുമ്പോൾ പ്രവാചകൻ ഇപ്പോൾ സൂറത്ത് ബക്കറയിലെ 84-ാമത്തെ ആയത്താണ് ഇറങ്ങിയത്. ഇത് സൂറത്ത് ബക്കറയിലെ 3-ാമത്തെ ആയത്താണ്, ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. ഇത് പ്രവാചകൻ പറയാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ മുസ്ഹഫ് രൂപത്തിൽ അന്നുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ട്? അതിന് കാരണം പണ്ഡിതന്മാർ പറയും, ഇമാം സർക്കശി റഹ്മത്തുള്ളാഹി പറയാണ്, വഇന്നമാ ലം യക്തുബ് ഫീ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ഹഫിൽ അല്ലാ യുഫ്ളി ഇലാ തഗ്യീരിഹി ഫീ കുല്ലി വഖ്തിൻ. കാരണം പ്രവാചകന് ഇനിയും വഹികൾ വരാനുണ്ട്. എപ്പോഴാണ് വഹി അവസാനിക്കുന്നത് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് വന്ന വഹികൾ ചിലപ്പോൾ ചില മാറ്റത്തിരുകൾ നസ്ഖുകൾ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എഴുതി ക്രോഡീകരിച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ പിന്നെ ആഴ്ചയിലും അതിങ്ങനെ തിരുത്തിക്കൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. കാരണം പ്രവാചകന് വഹികൾ വന്നുകൊണ്ടിരിക്കും, എഴുതി പുതിയതായി എഴുതി ചേർക്കേണ്ടി വരും. ചിലപ്പോൾ സൂറത്ത് ബക്കറിൽ തന്നെ ഇതുവരെ ഇറങ്ങിയ ആയത്തിന് നടുവിൽ ആയത്തുകൾ ഇറങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളത് കൊണ്ട് തന്നെ ഫലിഹാദ തഅഖറത് കിതാബത്തു ഇലാ അൻകമുല നുസൂൽ ഖുർആൻ ബിമൗത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോടുകൂടിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പൂർണ്ണമായിക്കൊണ്ട് നിലച്ചത്. ആ നിലക്കുന്നത് കാത്തു നിൽക്കുകയായിരുന്നു പ്രവാചകൻ്റെ സഹാബത്ത്. പ്രവാചകൻ മരിച്ചതോടുകൂടി തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും വിശുദ്ധ ഖുർആൻ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഹിഫ്ളായിക്കൊണ്ടും എഴുത്തായിക്കൊണ്ടും ഒരു അക്ഷരം പോലും വ്യത്യാസം വരാത്ത രീതിയിൽ ഇന്നും വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ആ കാലഘട്ടത്തിലുമുണ്ട് ഇക്കാലഘട്ടത്തിലും. മൂന്നാമത്തെ രീതി അമലിലൂടെയാണ്, അഥവാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സഹാബത്ത് അമലാക്കാറുണ്ട്, അവരുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാറുണ്ട്. അവരുടെ ജീവിതം തന്നെ ഖുർആനായിരുന്നു. ഖുർആനിൻ്റെ ആയത്തുകൾക്കനുസൃതമായ ഖുർആനിൻ്റെ ആയത്തുകൾക്കനുഗുണമായ ജീവിതമാണ് സഹാബത്ത് നയിച്ചത്. അതുകൊണ്ട് തന്നെ സഹാബത്തിനെ നോക്കിയാൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും അവരുടെ ചുണ്ടുകൾ ഖുർആൻ തത്തിക്കളിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നമസ്കാരം, അവരുടെ സ്വഭാവം, അവരുടെ കച്ചവടം, അവരുടെ വ്യവഹാരങ്ങൾ, അവരുടെ വിവാഹം എന്നുവേണ്ട ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ തണലിലായിരുന്നു സഹാബത്ത് ചെയ്തിരുന്നത്. അപ്പോൾ അതും ഖുർആനിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബൈ ഹാർട്ടായിട്ടും ബൈ ടെക്സ്റ്റായിട്ടും ബൈ വർക്ക് അഥവാ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി പദത്തിലൂടെയും ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇല്ല എന്ന് പറയുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്ന ഒരു വെല്ലുവിളിയുടെ സ്ഥലത്ത് നമുക്ക് പറയാൻ സാധിക്കും, വെല്ലുവിളിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് ഏതെങ്കിലും ഖുർആനിൻ്റെ ഇറക്കപ്പെട്ട പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല, അത് പിന്നീട് ചേർക്കപ്പെട്ടതാണ് എന്ന് ഏതെങ്കിലും ഒരായത്തിനെ കുറിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇറക്കപ്പെട്ട ഖുർആനിൽ ഏതെങ്കിലും ഒരായത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതല്ലാത്ത ഏതെങ്കിലും ആയത്തുകൾ അത് നഷ്ടപ്പെട്ടു പോയി, ഇത് എഴുതാൻ മറന്നുപോയി, അത് വിട്ടുപോയി എന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ തെളിയിക്കാം, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് അന്നും സംരക്ഷിതമാണ്, ഇന്നും സംരക്ഷിക്കപ്പെട്ടതാണ്. ഒരു വള്ളി പുള്ളി വ്യത്യാസം വരാതെ തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു, ഉറച്ച് ആരുടെ മുമ്പിലും തെളിയിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ പറയുന്ന ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ തരെയുള്ള ഈ ഇത്തരം വിമർശനങ്ങൾ വളരെ ബാലിശമാണ്, അർത്ഥശൂന്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലാവിൻ്റെ ഖുർആനെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം കേട്ടത് ഇൻസൈറ്റ്, ഖുർആൻ ക്രോഡീകരണവും വിമർശനവും. സ്റ്റുഡിയോയിൽ ഇതുവരെ നമുക്കൊപ്പമുണ്ടായിരുന്നത് അബ്ദുൽ മാലിക് സലഫി.
2: ഒരു അനുഭവം പറയാം.
3: ആ പറഞ്ഞോളൂ.
2: കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്ത സമയത്ത് നമ്മുടെ മുഫ്ലിസ് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഒരാളുണ്ടാവും കുറ്റം പറയാൻ ഒരാൾ. ആരാലോചിച്ചാലും ഒരാളെ പേര് കേട്ടാൽ അയാളെ പറ്റി കുറ്റം പറയലുള്ളൂ. ചിലപ്പോൾ ഭർത്താവായിരിക്കും, ചില സമയത്ത് ആങ്ങളെയായിരിക്കും, ചിലപ്പോൾ നാത്തൂനായിരിക്കും, ഭർത്താവിൻ്റെ അമ്മയായിരിക്കും, ഇങ്ങനെ ആരെങ്കിലും ഒരാളെ ഫിക്സാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളെ കർമ്മങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ അവർക്ക് കൊടുക്കും ഈ കുറ്റം പറഞ്ഞ്, ഇങ്ങനെ ചോർന്നു പോകുമെന്ന് പറഞ്ഞ്. ഇത് കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യും, ചോർന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചാണ് എന്താ അവരതും ചോർന്നു പോകില്ലേ അവർ. അപ്പൊ എന്താ ആലോചിക്കണത്, എന്താ അവരതും ചോർന്നു പോകല സമാധാനം. ഞാൻ പറഞ്ഞ് നമ്മളെ കയ്യിൽ ദ്വാരമുള്ളൊരു ചാക്കുണ്ട്, അതിൽ കുറേ നെല്ലിക്കണ്ട്, നമ്മളതിങ്ങനെ ചോർന്നു പോകുന്നുണ്ട്, അപ്പോൾ വേറൊരാൾ പെറുക്കിയെടുക്കാണ്. അപ്പം അയാളെ കയ്യിലുള്ള ചാക്കിനും ഈ ദ്വാരം ഉണ്ട് എന്നുള്ള സമാധാനം. നമ്മൾ നെല്ലിക്ക നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല, മറിച്ചെന്താണ് അയാളെ നെല്ലിക്ക നഷ്ടപ്പെടുന്നത്. നമുക്കൊരു നഷ്ടം വന്നാൽ അടുത്ത ആൾക്ക് നഷ്ടം വന്നാൽ നമുക്ക് സമാധാനമായി, നമ്മൾ സന്തോഷമായി. നമ്മൾ നഷ്ടം അതിൻ്റെ ദുരന്തം എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. അതേ മുമ്പൊരു ഓൺലൈൻ ക്ലാസ്സിലൊരു സ്ത്രീ ചോദിച്ചു, ഇങ്ങനെ നമ്മൾ ഈ കുനിഷ്ടും കുന്നായ്മയൊന്നും ഇല്ലാതെ ജീവിച്ചാൽ വളരെ വലിയ സമാധാനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഭർത്താവിനോട് പരദൂഷണം പറയാൻ പാടുണ്ടോ, ഭർത്താവിനോട് ഭർത്താവിനോട് എല്ലാവരെയും കുറ്റം പറയാം, അതിലൊരു സുഖം. നമ്മൾ ഈ കുറ്റം പറയലൊരു സുഖമുണ്ട്, അത് ശൈത്താനീയത്തിൻ്റെ സുഖമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. ഭർത്താവിനോട് എന്തുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മൂന്നെണ്ണം പറഞ്ഞൂട അല്ലെങ്കിൽ നാലെണ്ണം പറഞ്ഞൂട, അല്ല പറയുന്നതിനൊന്നുമില്ല, എന്നാലും ഇത് പറയുമ്പോൾ സുഖമുണ്ടല്ലോ, സമാധാനം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ഭർത്താവിനോട് ഈ കുറ്റം പറയുന്ന സമയത്ത് ഇത് ആ വ്യക്തി അറിഞ്ഞാൽ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാവും, ഉണ്ടെങ്കിൽ അത് പാപമാണ്,
3: പരദോഷമാണ്. ആ
2: ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഭർത്താവിൻ്റെ ഉമ്മാനെ കുറിച്ച് കുറ്റം പറയുകയാണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളെ കുറിച്ച് കുറ്റം പറയുക. ഭർത്താവിനും വിഷമം ഉണ്ടാവും, പെങ്ങളറിഞ്ഞാൽ എന്ത് ചെയ്യും, പെങ്ങൾക്കും വിഷമം ഉണ്ടാവും. വിഷമമുണ്ടോ അതെന്താണ്, വേറെല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നത് പാപമാണല്ലോ, അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല. ആ ഇപ്പോൾ മനസ്സിലായി, ആളുകളുടെ ചിന്താഗതി അങ്ങനെയാണ്. സ്വയം ഉള്ള കാര്യത്തിൽ എങ്ങനെ നന്നാവണമെന്ന് അറിയില്ല, മറ്റുള്ളവരെ നന്നാക്കാനുള്ള സാമർഥ്യക്കാരാണ് എല്ലാവരും, അതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കും. അതിൻ്റെ ഒരു പത്തിലൊന്ന് പ്രയത്നിച്ചാൽ നമുക്ക് സ്വയം നന്നാവാൻ പറ്റുന്നില്ലൊരു ബുദ്ധിയും വിവേകവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം.
3: തീർച്ചയായിട്ടും നമുക്ക് ഈ നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനും തന്നെ ഒരു സുഖവും സന്തോഷമൊക്കെ നല്ല രൂപത്തിൽ കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ മുഫ്ലിസ് എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഫ്ലിസ് എന്ന പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പരലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വന്ന് അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം അല്ലേ, നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി പാപ്പരാകുന്ന സാഹചര്യം, അതൊരിക്കലും നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ, അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവുക.
4: പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
4: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം കൂടാതെ ഭർത്താവിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നവൾ മുനാഫിഖത്ത് എന്നാശയം വരുന്നൊരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. عن ثوبان مولى رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم إن المختلعات والمنتزعات هن المنافقات وما من امرأة تسأل زوجها الطلاق من غير بأس فتجد ريح الجنة أو قال رائحة الجنة. برشدك لي ثوبان رضي الله عنه يذن جيني حديث صحيح الترغيب نمكواي كناهم صحيح الترغيب വന്നിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂല എന്നറിയപ്പെടുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റ 54 അദ്ദേഹം ഷാമിലെ മിഹിംസിൽ വെച്ച് മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയായിരിക്കും അദ്ദേഹത്തെ വാങ്ങുകയും പിന്നീട് മോചിപ്പിക്കുകയാണ് ചെയ്തത്. മോചിപ്പിച്ചതിന് ശേഷം റസൂലുള്ള അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇൻ ശിഇത അൻ തൽഹഖ ബിമൻ അൻത മിൻഹും വഇൻ ശിഇത അൻ തകൂന മിന അഹ്ലിൽ ബൈത്ത്. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് നിന്റെ ആളുകളുടെ അടുത്തേക്ക് ചേരാം, നീ അവരിൽപ്പെട്ടവൻ തന്നെയാണ് നിനക്ക് അങ്ങോട്ട് പോകാം. അതല്ല എൻ്റെ കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ അഹ്ലുൽ ബൈത്തിലാണ് എൻ്റെ കൂടെ നിൽക്കാം. അദ്ദേഹം നബിയോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നബിയോടൊപ്പം നിൽക്കുകയും നബിയുടെ സുഹബത്ത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അനവധി നബിയിൽ നിന്ന് മനഃപ്പാടമാക്കി പഠിച്ചു എന്നൊക്കെ നമുക്ക് വായിക്കാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്രയിലും നാട്ടിലും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു നബി മരിക്കുന്നതുവരെയും. പിന്നീടാണ് ഷാമിലേക്ക് പുറപ്പെട്ടത്. ഇവിടെ സൗബാൻ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഖ്തലിആത്തി വൽ മുൻതസിആത്തി ഹുന്നൽ മുനാഫിഖാത്ത്. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇന്നൽ മുഖ്തലിആത്ത്, മുഖ്തലിആത്ത് എന്ന് പറഞ്ഞാൽ ഖുൽഉ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെന്നാണ്. അതായത് വിവാഹമോചനം ആവശ്യപ്പെടുന്ന, കാരണമില്ലാതെ വിവാഹമോചനത്തിൻ്റെ അനിവാര്യതയില്ലാതിരുന്നിട്ടും വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, അവരാണ് മുഖ്തലിയാത്. ഖുൽ ചോദിക്കുന്നവർ, വിവാഹമോചനം അവളുടെ സ്ത്രീ അവളുടെ കാരണം കൊണ്ട് അവളുടെ ഇഷ്ടത്തിന് വിവാഹമോചനം ആവശ്യപ്പെടുക, വേണമെങ്കിൽ പ്രതിഫലം കൊടുത്ത് വിവാഹമോചനം ആവശ്യപ്പെടുന്നവർക്കാണ് മുഖ്തലിയാത്ത് എന്ന് പറയുക. അപ്പോൾ വിവാഹമോചനം ആവശ്യപ്പെടുന്ന, അനാവശ്യമായി വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, അതാണ് മുഖ്തലിആത്ത്. വൽ മുൻതസിആത്ത്, മുൻതസിആത്ത് പറഞ്ഞാൽ ഭർത്താവിൽ നിന്നും അകന്നു നിൽക്കുന്നവർ, അകാരണമായി ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുക, ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ച് പിണങ്ങി നിൽക്കുക, ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് മുൻതസിആത്ത് എന്ന് പറയുക. ഇങ്ങനെയുള്ള സ്ത്രീകളെക്കുറിച്ച് റസൂലുള്ള പറയും, ഹുന്നൽ മുനാഫിഖാത്ത്, അവർ മുനാഫിഖാത്തുകളാണ്, കാപട്യമുള്ളവരാണ്, കപടവിശ്വാസികളാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രയോഗം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അവർ കപടവിശ്വാസികൾ എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് ഹദീസിൻ്റെ തഫ്സീറിൽ കാണാം. പ്രത്യക്ഷത്തിൽ ഭർത്താവിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നു, എനിക്ക് കൂടെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവർ വിവാഹമോചനം ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അകന്നു കഴിയുന്നു, അനുസരണക്കേടിലൂടെ അനുസരിക്കാതെ പിണങ്ങി നിൽക്കുന്നു, അകന്നു നിൽക്കുന്നു. ഇങ്ങനെയുള്ളവർ പ്രത്യക്ഷത്തിൽ ഭർത്താവിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നു, പല കാരണങ്ങൾ പറയുന്നുവെങ്കിലും പല സ്ത്രീ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഉള്ളിൽ, മിക്കാളുടെയും ഉള്ളിൽ മറ്റൊരു ബന്ധമോ മറ്റൊരു ജീവിതമോ ആയിരിക്കും അവരാഗ്രഹിക്കുക. അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് അകാരണമായി എന്ന് പറയാൻ കാരണം. അകാരണമായി, കാരണമുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടാം, ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാം വ്യക്തമായ കാരണമുണ്ടെങ്കിൽ. ഇത് മറ്റ് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ഒന്നുകിൽ മറ്റൊരു ഭർത്താവിനോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടൊപ്പം ജീവിക്കുക, അല്ലെങ്കിൽ വൈവാഹിക ജീവിതം തന്നെ വേണ്ട എന്ന നിലയ്ക്കൊരു സ്വതന്ത്ര ജീവിതം വേണമെന്ന പുതിയ ചിന്താഗതി മനസ്സിൽ കയറിക്കൂടി ആ നിലക്കാവുക, പ്രത്യക്ഷത്തിൽ ഭർത്താവിനോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുക, ഉള്ളിൽ മറ്റൊന്നും ഉണ്ടാകുക. അതുകൊണ്ടാണ് റസൂലുള്ള മുനാഫിഖാത്തുകൾ എന്ന് പറയാനുള്ള കാരണം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നോക്കൂ, വമാമിൻ ഇംറഅത്തിൻ, ഏതൊരു സ്ത്രീയും തന്നെ ഇല്ല, തസ്അലു സൗജഹ, തൻ്റെ ഭർത്താവിനോട് അവൾ ചോദിക്കുന്നു, അത്വലാഖ്, ഭർത്താവിനോട് വിവാഹമോചനം ചോദിക്കുന്നു, മിൻ ഗൈരി ബസിൻ, യാതൊരു തകരാറുമില്ലാതെ തന്നെ, യാതൊരു പ്രശ്നവുമില്ലാതെ, ഒരു കുഴപ്പവുമില്ലാതെ, നിർബന്ധമായി വേർപിരിയേണ്ട യാതൊരു കാരണവുമില്ലാതെ തന്നെയാണ് അവൾ ത്വലാഖ് ആവശ്യപ്പെടുന്നതെങ്കിൽ, ഫതജിദു റീഹൽ ജന്നത്തി, അവൾക്ക് സ്വർഗത്തിൻ്റെ റീഹ്, മണം, ഗന്ധം അനുഭവിക്കാനാവില്ല. ഔ ഖാല റായിഹത്തുൽ ജന്ന, അതല്ലെങ്കിൽ റായിഹത്തുൽ ജന്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് റാവിക്ക് സംശയമുണ്ട്. അപ്പോൾ ലം തശുമ്മഹ എന്നാണ്, അവൾക്കത് അസുഗന്ധം പോലും അനുഭവിക്കാൻ പോലും സാധ്യമല്ല. അപ്പോൾ രണ്ട് താക്കീദുകളാണ് നബി നൽകുന്നത്. ഒന്ന്, മുഖ്തലിആത്ത് മുൻതസിആത്ത്, വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, അകാരണമായി ഭർത്താവിൽ നിന്ന് മാറി അകന്നു കഴിയുന്ന സ്ത്രീകൾ, ഇവർ കപടവിശ്വാസിനികളാണ്, കാപട്യം നിറഞ്ഞവരാണ് എന്നതാണ് ഒരു പരാമർശം. മറ്റൊന്ന് അതിലേക്ക് ചേർത്തി പറയുന്നത്, കാരണമില്ലാതെ, കുറ്റമോ കുഴപ്പമോ ഒന്നുമില്ലാതെ തന്നെ ത്വലാഖ്, വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം, ഗന്ധം പോലും അനുഭവിക്കാനുള്ള അവകാശമുണ്ടാകില്ല, അവർക്കത് ലഭിക്കില്ല എന്നതാണ്. അപ്പോൾ ശക്തമായ താക്കീദാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. സത്യത്തിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നത് റബ്ബിൻ്റെ നിയമാതിർത്തികളെ ലംഘിക്കലാണ്. അന്യായമായി ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുക, ഭർത്താവിനോട് അന്യായമായി കാരണം കൂടാതെ ത്വലാഖ് ആവശ്യപ്പെടുക, ഇത് റബ്ബിൻ്റെ നിയമങ്ങളെ ലംഘിക്കലാണ്. കൃത്യമായ നിയമാതിർത്തികളോടുള്ള അവഗണനയാണ്, അന്യായമാണ്, അക്രമമാണ്. മാത്രവുമല്ല ഒരു കുടുംബത്തെ തകർക്കലാണ്, വ്യക്തിക്ക് മാനഹാനി വരുത്തലാണ്, അഭിമാനക്ഷതമുണ്ടാക്കലാണ്, സാമ്പത്തിക നഷ്ടം വരുത്തലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെ കബായിറുകളിൽ, വൻ പാപങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയത്തെ എണ്ണിയിട്ടുള്ളത്. പരസ്പര സ്നേഹത്തിലും ഒത്തൊരുമയിലും കാരുണ്യത്തിലും പങ്കുവെക്കലുമൊക്കെ ആകണമല്ലോ കുടുംബം. പക്ഷേ കാരണമില്ലാതെ ഒന്നുകിൽ മറ്റൊരാളുടെ ഒപ്പം ജീവിക്കണം, അതല്ലെങ്കിൽ വൈവാഹിക ജീവിതം, കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ബന്ധനങ്ങളാണ് എന്ന ചിന്ത, സ്വതന്ത്രമായ സ്വതന്ത്രവാദം, ഇങ്ങനെയുള്ള പല ചിന്താഗതികളും ഒരുപക്ഷെ ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കാൻ ചില സ്ത്രീകളെ പ്രേരിപ്പിക്കാറുണ്ട്. അതൊരിക്കലും ഒരു മുസ്ലിമിന് ഭൂഷണമല്ല എന്ന ശക്തമായ താക്കീതാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. കൂടുതൽ പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നും നമ്മൾ പഠിക്കുന്നത് പോലെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട, പാലിക്കേണ്ട, ഒരു വേള വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ ദിവസവും കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഉസ്താദ് കെ വി മുഹമ്മദ് അലി മൗലവിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 47-48 വചനങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان

0: إلى اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസികളുടെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 44 മുതൽ 46 കൂടിയ വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും ഈ ഒരു ഖുർആൻ പാരായണം ശ്രദ്ധിക്കുക, അതിനെ കേൾക്കുക, അതിനെ പഠിക്കുക, അത് ഖുർആൻ നിവർത്തി വച്ച് അതിലെ വചനങ്ങൾ നോക്കി ആയത്തുകൾക്കിടയിൽ വിരൽ വച്ച് എഴുതിയെടുക്കേണ്ടത് എഴുതിയെടുത്ത് ആ രൂപത്തിൽ ഈ ക്ലാസ്സിനെ കാണുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് തുടക്കത്തിൽ ഓതിയത് 47 ഉം 48 ഉം വചനങ്ങളാണ് ഓതി വച്ചത്. അത് ഒന്നുകൂടെ പാരായണം ചെയ്ത് കൂടെ തന്നെ തിലാവത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില സ്ഥലങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യാ ബനീ ഇസ്രായീല ദ്കുറു നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ. മുമ്പ് ഇതേ ആയത്ത് അല്പം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാന ഭാഗം മാത്രം ചെറിയ വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സൂചിപ്പിച്ചിരുന്നു അവിടെ യാ ബനീ ഇസ്രായീല, അവിടെ മദ്ദുൽ ഫറായി രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. ബനി എന്നുള്ള നൂനിന് ശേഷമുള്ള യാലും അതുപോലെ തന്നെ റാഇന് ശേഷമുള്ള ആ അലിഫിലും അസാമാന്യമായി നീട്ടി ഓതേണ്ടതുണ്ട്. ആദ്യം വന്നത് യാ ബനീ ഇസ്, അവിടെ മദ് മുൻഫസിലും ഇസ്രായീല ഇസ്രായീല, അവിടെ മദ് മുത്തസിലുമാണ്. ഇസ്രായീല ഇസ്രായീല എന്ന് പറയാൻ പാടില്ല, ഇസ്രായീല ആ നിലക്കാണ് അസുക്കൂനുള്ള സീന് ഉച്ചരിക്കേണ്ടത്. കൽക്കലത്തിൻ്റെ ഹർഫിൽപ്പെട്ടതല്ലല്ലോ. അതുപോലെ തന്നെ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും ശേഷം വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ. വഅന്നീ ഫദ്ദൽതുക്കും ദാദാണ്, ഫദ്ദൽതുക്കും എന്ന് പറഞ്ഞാൽ പോരാ, ഫദ്ദ ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 48-ാമത്തെ ആയത്ത് നോക്കൂ. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. യൗമൻ ലാ തജ്സി എന്നിടത്ത് അവിടെ മണിക്കാനേ പാടില്ല. യൗമൻ ലാ എന്ന് അത് ആ നിലക്ക് അവിടെ തൻവീൻ കേൾക്കാനേ പാടില്ല. നിദാവും ബിലാഗുന്ന എന്നാണ് അവിടെ നിയമം പറയാം. അഥവാ തൻവീൻ്റെ ശേഷം ഇദാവും ബിലാഗുന്നയുടെ രണ്ടക്ഷരമാണ് അതിനുള്ളത്, ലാം അറോ, അതിൽ ലാം വന്നു. അപ്പോൾ യൗമല്ല ആ മീമിന് ഫത്തഹുള്ള പോലെ ശേഷം ശബ്ദുള്ള ലാമിലേക്ക് ഉച്ചരിച്ച് പോകണം. അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ യൗമല്ല തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا يقبل എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഖാഫ് ആണ് സുക്കൂനായി കൊണ്ടുവന്നു. ഖൽഖലത്തിൻ്റെ ഹർഫാണ്, അക്ഷരമാണ് ഖാഫ്. ഖുത്തുബ് ജദ് നമ്മൾ പറഞ്ഞിരുന്നു, ഖാഫ് ബ ജീം ദാൽ. അപ്പോൾ അവിടെ യുഖബലു എന്ന് പറയേണ്ടതുണ്ട്. എന്നാൽ ശേഷം അതുപോലെ തന്നെ വലാ യുഖബലു എന്ന് വന്ന പോലെ വലാ യുഖദു, അവിടെ യുഖദു എന്ന് പറയാൻ പാടില്ല. വലാ യുഖദു മിൻഹ അദിൽ, അദിൽ അല്ലേ, ദാലിന് സുകൂൻ വന്നു, ഉച്ചരിച്ച് ശബ്ദിച്ച് ഉച്ചരിക്കേണ്ടതുണ്ട്. വലഹും യുൻസ്വറൂൻ, യുൻസ്വ അവിടെ ഇഖ്ഫാഗുന്നയാണ്, അതിനൊക്കെ മണിച്ച് മറച്ചോതണമെന്നാണ്. അപ്പോൾ നമുക്ക് ആ ആയത്തിൻ്റെ അർത്ഥതലത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് ഏതാനും വചനങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതുപോലെയുള്ള ഓർമ്മപ്പെടുത്തൽ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇസ്രായേലരെ വിളിച്ച്, ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് എന്തു ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്ത്, 47-ാമത്തെ ആയത്തിൻ്റെ തുടക്കം. യാ ബനീ ഇസ്രായീല, ഇത് ശരിക്കും അർത്ഥം നിങ്ങൾ പറയേണ്ടതാണ്, കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ അതേ പദങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. യാ ബനീ ഇസ്രായീല, ഇസ്രായേൽ സന്തതികളെ, ഉസ്കുറു ദക്കറ യസ്കുറു അല്ലേ, ഓർക്കുക. ഉസ്കുറു, നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. നിഅമതിയ, എൻ്റെ അനുഗ്രഹത്തെ. അല്ലത്തി, എങ്ങനെയുള്ള, അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തു, ഞാൻ അനുഗ്രഹം ചെയ്തു തന്നു, അലൈക്കും നിങ്ങളുടെ മേൽ. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളതായ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത്. വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ, വഅന്നീ വ, അതോടൊപ്പം അന്നീ, തീർച്ചയായും ഞാൻ, ഫദ്ദൽതുക്കും നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തന്നു എന്ന് മാത്രമല്ല, ഫദ്ദല എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരാക്കി എന്നാണ്, ശ്രേഷ്ഠരാക്കി. വഅന്നീ ഫദ്ദൽതുക്കും, ഞാൻ നിങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങളെ എന്തു ചെയ്തു, ശ്രേഷ്ഠരാക്കിയിരിക്കുകയും ചെയ്തു. അലൽ ആലമീന, ആലമു എന്ന ലോകം, ആലമൂൻ ലോകർ, അലൽ ആലമീന ലോകരെക്കാൾ, ലോകത്തുള്ള മറ്റ് ആളുകളെക്കാൾ, ലോകരെക്കാൾ ഞാൻ നിങ്ങൾക്ക് പല ഫദലും പല ശ്രേഷ്ഠതയും നൽകി നിങ്ങളെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലർക്ക് യഅഖൂബ് അലൈഹിസ്സത്തു വസ്സലാമിനെ വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ, അദ്ദേഹം അറിയപ്പെട്ട പേര് ഇസ്രായേൽ എന്ന പേരിലാണ്. അതിൻ്റെ അർത്ഥം അല്ലാഹുവിൻ്റെ അടിമ എന്നുള്ളതാണ്, അബ്ദുല്ല എന്ന അർത്ഥത്തിലാണ്. ഹിബ്രു ഭാഷയിലുള്ള നാമമാണ് ഇസ്രായേൽ എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ വീണ്ടും രണ്ടാമതും അല്ലാഹു എന്തു ചെയ്യാണ്, തൊട്ട് അല്പം മുമ്പ് പറഞ്ഞതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുക. ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മൾ പറഞ്ഞു, അവരിൽ നിന്ന് ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിലേക്ക് നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായി. അതുപോലെ ഫിർഔനിൻ്റെ അക്രമങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നുമൊക്കെ, ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ച സംഗതി നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ പ്രയാസപ്പെടുന്ന സമയത്ത് അല്ലെ, ചെങ്കടൽ കടന്ന് പോയപ്പോൾ അവിടുന്ന് ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാത്ത സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം എന്നാണ് അവർക്ക് മന്നും സെൽവയും ഭക്ഷണമായി നൽകിയ സംഗതിയുമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പാറക്കല്ലിൽ നിന്ന് ശുദ്ധമായ ഉറവുജലം പൊട്ടിയൊഴുക്കി കുടിക്കാൻ വേണ്ടി അവർക്ക് നൽകി. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതൊക്കെ നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങൾക്ക് ഇറക്കിത്തന്ന വേദഗ്രന്ഥത്തിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. ആ രൂപത്തിൽ ലോകരെക്കാൾ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പദപ്രയോഗം നടത്തുന്നത് കാണാം. അപ്പോൾ വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പറയുന്നത് ബിമാ ഉഅതു മിനൽ മുൽക്കി വർറുസുലി വൽ കുതുബി അലാ ആലമി മൻ കാന ഫീ ദാലിക സമാൻ. ആ കാലത്തുള്ള ജീവിക്കുന്ന മറ്റുള്ളവരെക്കാളൊക്കെ അവരെ, പിന്നെ അവർക്ക് വേദഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ അവരുടെ ദൂതന്മാർക്ക്, പിന്നെ അതുപോലെ തന്നെ അധികാരവും ഒക്കെ ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള ഫദൽ അള്ളാഹു പ്രത്യേകം അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശേഷം അള്ളാഹു പറയുന്നത് വത്തഖൂ യൗമല്ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ വത്തഖൂ. അതിനാൽ വത്തഖൂ വ അതോടൊപ്പം ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. യൗമൻ ഒരു ദിവസത്തെ, ലാ തജ്സി എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത, അതാണ് ശേഷം പറയുന്നത് ലാ തജ്സി, പ്രതിഫലം നൽകുകയില്ല, ഉപകരിക്കുകയില്ല. നഫ്സുൻ ഒരാൾക്കും, ഒരു ദേഹം, നഫ്സന ദേഹം ആത്മാവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, ഒരു ഒരാൾക്കും തന്നെ, ഒരു ദേഹത്തിനും തന്നെ ഉപകരിക്കുകയില്ല. അൻ നഫ്സിൻ, ഒരു ദേഹവും ഒരു ദേഹത്തിനും, അഥവാ ഒരാളും ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാൻ അന്ന് സാധിക്കില്ല. ഒരാളും ഒരാൾക്കും ഒട്ടും ഉപകരിക്കാത്ത ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആ ദിവസത്തെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, ഭയപ്പെടേണ്ടത്. മാത്രവുമല്ല ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലായുഖബലു മിൻഹ ഷഫാഅ, വലായുഖബലു സ്വീകരിക്കപ്പെടുകയില്ല, വലായുഖബലു സ്വീകരിക്കപ്പെടുകയുമില്ല. മിൻഹ അതിൽ നിന്ന് ഷഫാഅത്തുൻ ആ ഒരു ശുപാർശയും, ഷഫാഅത്ത് റെക്കമെൻഡ് ശുപാർശ, ഒരു ശുപാർശയും അന്ന് സ്വീകരിക്കപ്പെടുകയുമില്ല. വലായുഖദു മിൻഹ അദലുൻ ആ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വലായുഖദു, വലായുഖദു സ്വീകരിക്കപ്പെടുകയുമില്ല. അഹദാന സ്വീകരിച്ചു മേടിച്ചു എന്നൊക്കെയാണ്. വലായുഖദു സ്വീകരിക്കപ്പെടുകയുമില്ല, മേടിക്കപ്പെടുകയുമില്ല. മിൻഹ അതിൽ നിന്ന് അദലുൻ പ്രായശ്ചിത്തം, അഥവാ കിടയൊത്തത്, അഥവാ ഒരു തിന്മ ചെയ്തു, ഒരാൾ തിന്മ ചെയ്തു, അതിന് പകരമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് ബദലായി എന്തെങ്കിലും പ്രായശ്ചിത്തം, തെണ്ടം കൊടുക്കുക എന്ന് പറയും. ആ നിലക്ക് കൊടുത്താൽ അതും എന്ത് ചെയ്യൂല, സ്വീകരിക്കപ്പെടൂല. അതിൽ കിടയൊത്തത്, തുല്യമായത്, ആ തിന്മക്ക് തുല്യമായത് വേറെ എന്തെങ്കിലുമൊക്കെ നൽകിയാൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. വലാഹും യുൻസറൂൻ, വലാഹും അവരല്ലതാനും, യുൻസറൂന നസറാനെ സഹായിച്ചു, നസറ യൻസറു അതിനാണ് യുൻസറു, യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. വലാഹും യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. അപ്പോൾ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. അന്ന് ഒരു ദേഹവും ഒരു ദേഹത്തിനും, അഥവാ ഒരാളും ഒരാൾക്കൂട്ടും ഉപകരിക്കുകയില്ല, ഉപകാരം ചെയ്യാൻ കഴിയൂല. അതിലൊരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയുമില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും, അതിൽ അല്ലേ തണ്ടം, ഒരു പ്രായശ്ചിത്തവും, ചെയ്ത തിന്മക്ക് പകരമായ ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുകയുമില്ല. വലാഹും സറൂന അവർ സഹായിക്കപ്പെടുകയുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ ലാ യുഖബലു മിനൽ കുഫാരി ഷഫാഅത്തുൻ വലാ ഫിദാഉൻ എന്നാണ്. അവിശ്വാസികളായി ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതിന് പകരം, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അനുസരിച്ച് അത് ഉൾക്കൊള്ളേണ്ടതിന് പകരം, അതിനേക്ക് നിഷേധിച്ച് അവിശ്വാസികളായി ജീവിച്ച ആളുകളിൽ നിന്ന് അന്ന് മറ്റാരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു ശുപാർശയോ റെക്കമെൻഡോ സ്വാധീനമോ, അതുപോലെ തന്നെ വല്ല ഫിദ ഒരു പ്രായശ്ചിത്തമോ ഒന്നും എന്ത് ചെയ്യൂല, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടാത്ത ദിവസമാണത്. അനി മിനൽ കാഫിരീൻ അഥവാ അവിശ്വാസികൾക്കാണ് ആ നിലക്ക് നൽകേണ്ട അവസ്ഥ വരിക, അതൊന്നും പഠിച്ചും സ്വീകരിക്കൂല എന്നർത്ഥം. ഫമാ തൻഫഉഹും ഷഫാഅത്തു ഷാഫിഈൻ, ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാം, ഒരു ശുപാർശകൻ്റെയും ശുപാർശയെ അവർക്ക് പ്രയോജനപ്പെടാത്ത ദിവസമാണ് അന്നേ ദിവസം. ഫമാ ലനാ മിൻ ഷാഫിഈൻ, ഞങ്ങൾക്ക് ശുപാർശയിൽപ്പെട്ട ഒരാളും തന്നെ ഇല്ല. വലാ സദീഖിൻ ഹമീൻ, ഉറ്റ കൂട്ടുകാരോ ഉറ്റ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരാരും അന്ന് സഹായിക്കാനായി ഉണ്ടാവുകയില്ല. സൂറത്തു ഷുആറയിലെ 100, 101 വചനങ്ങൾ ആ നിലക്ക് പറഞ്ഞത് കാണാം. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് സൂചന നൽകിയതായി കാണാം. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഫലൻ യുഖബല മിൻ അഹദിഹിം മിൽഉൽ അർദ് ദഹബൻ വലവ ഇഫ്തദ ബിഹി. തീർച്ചയായും നിഷേധികളായി, അവിശ്വാസികളായി ആളുകൾ, അവർ അവിശ്വാസത്തോടുകൂടി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഭൂമി മുഴുവൻ, ഭൂമി നിറയെ സ്വർണം അതിന് പ്രായശ്ചിത്തമായി നൽകിയാലും അത് പടച്ചറബ് സുബ്ഹാനഹു വതആല നിന്ന് സ്വീകരിക്കുകയില്ല എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിലെ 91 വചനം ഈ ആയത്തിൻ്റെ വിശദീകരണമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ, വ ഇൻ തഅദിൽ കുല്ല അദ്രിൻ ലാ യുഖദ് മിൻഹ, സൂറത്തുൽ അൻആമിലെ 70 ആയത്തിൽ കാണാം. ഈ നിഷേധികളായി അവിശ്വാസികളായി ജീവിച്ച ആൾക്കാർ അന്ന് അതിന് ബദലായി തണ്ടം കൊടുത്താൽ, എന്തെങ്കിലും പ്രായശ്ചിത്തം, അത് എല്ലാ നിലക്കുള്ള പ്രായശ്ചിത്തമായി കൊടുത്താലും ലാ യുഅഖദു മിൻഹ, ലാ യുഅഖദു മിൻഹ, അതിൽ നിന്ന് അന്ന് ദിവസം അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് സൂറത്തുൽ അൻആമിലെ 70-ാമത്തെ ആയത്തും പറയുന്നത് കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അത് അംഗീകരിച്ച് അതിന് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ആ റബ്ബിൻ്റെ കിതാബിൽ, അത് തൗറാത്തിലാവട്ടെ ഇഞ്ചിലാവട്ടെ സബൂറിലാവട്ടെ, അവസാനത്തെ വേദഗ്രന്ഥമായ അതിനെയെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് അവസാന വേദഗ്രന്ഥമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധ ഖുർആനിലാവട്ടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകാതെ നിഷേധികളായി ജീവിച്ചാൽ പടച്ച റബ്ബിൻ്റെ പക്കൽ ഖിയാമത്ത് നാളിൽ ആ അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷയുമില്ല. അന്നത്തെ ദിവസം തടി കഴിച്ചിലാക്കാൻ, രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗവും, അത് ശുപാർശ കൊണ്ടോ സ്വാധീനം കൊണ്ടോ പ്രായശ്ചിത്തം കൊണ്ടോ അതിന് ബദലായി മറ്റൊരു പരിഹാര മാർഗം ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെയാണ് കൃത്യമായി അവിടെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അവസാനം അവിടെ പറയുന്നുണ്ട് അല്ലേ, പ്രത്യേകം നാല് കാര്യങ്ങൾ എടുത്തു പറയും. ഈ ആയത്തുകളിൽ നാല് കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നു. ഒന്ന്, അന്ന് ഒരാളും ഒരാൾക്കും ഉപകരിക്കുകയില്ല എന്നാണ്. അത് ഉറ്റ ബന്ധുക്കളായാലും കുടുംബക്കാരായാലും ഭാര്യയായാലും ഭർത്താവായാലും ഉപ്പയായാലും ഉമ്മയായാലും, അത് ഒരാളും ഒരാൾക്കും ഒരു ഉപകാരവും മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു ദിവസമാണ്. രണ്ടാമത്, അന്ന് യാതൊരു ശുപാർശയും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്, ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല, ശിക്ഷയിൽ നിന്ന് അവിടെ രക്ഷപ്പെട്ട് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ പകരം വലതും നൽകിയാൽ അവിടെ രക്ഷപ്പെടാൻ സാധിക്കൂല എന്നർത്ഥം. നാലാമതായി, ഇതൊന്നും വേണ്ട ഒരു തരത്തിലുള്ള സഹായവും, അല്ലെ, വലാഹും യുൻസറൂൻ എന്ന് പറഞ്ഞല്ലോ, വലാ അഹദുൻ യഖ്ദബു ലഹും ഫയൻസറഹും വയുൻഖിദഹും മിൻ അദാബില്ലാ എന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ, അവരെ സഹായിക്കാനായി ഒരാളും അന്ന് ദിവസം അവർക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ സഹോദരങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇസ്രായേലരെ എന്ന് വിളിച്ചുകൊണ്ട്, ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് യഹൂദികളായ നസ്രാണികളായ അവരോടാണ് അള്ളാഹുവിൻ്റെ വിളിയെങ്കിലും, ഇത് ഇന്ന് ജീവിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്കെല്ലാം ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും ബോധ്യപ്പെടുത്തലും ഓർമ്മപ്പെടുത്തലുമാണിത്. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് മാത്രം നമ്മുടെ കർമ്മങ്ങൾ തണലായി തുണയായി ഇണയായി വരുന്നൊരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആരുടെ ശുപാർശയും സ്വീകരിക്കാത്ത, പ്രായശ്ചിത്തം നമ്മിൽ നിന്ന് അതിന് ബദലായി ഒന്നും സ്വീകരിക്കാത്ത, മറ്റാരും സഹായിക്കാനാത്ത ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികൾ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സൂറത്തുൽ ബക്കറയിലെ 47-48 വചനങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സഹൽ അരിപ്ര.
2: Peace Radio. Tune to reality.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് ആരോഗ്യ വിചാരം. സ്തനാർബുദം ശരിയായ രോഗനിർണയം എങ്ങനെ എന്നുള്ള വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ, കൂടെ മൂസ പി പി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ സ്ത്രീ ജനങ്ങളിൽ കാണുന്ന സ്തനാർബുദത്തെ കുറിച്ചാണ്, അഥവാ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ആരോഗ്യ വിചാരം ചർച്ചയിൽ നമ്മുടെ കൂടെ ഉള്ളത് മൗലാന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ സാറാണ്. മൗലാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റാണ് അദ്ദേഹം. സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിൻ്റെ തലവനും കൂടിയാണ്. അപ്പോൾ സാറെ, ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാറേ.
2: താങ്ക് യു.
1: ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രസ്റ്റ് ക്യാൻസറിനെ ഇന്നൊരു സ്തനാർബുദം എന്നുള്ള ഒരു സാഹചര്യത്തെ ഈ സാമൂഹിക എത്ര കണ്ട് ഇതൊരു സാമൂഹികമാണ്, അത് നമ്മൾ ഇന്നൊരു ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു.
2: ഏറ്റവും മികച്ച, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അപ്പം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നിയേക്കാം, എന്തിനിത് മനസ്സിലാക്കണം എന്നുള്ളതുണ്ട്. നമുക്കിന്ന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ഇൻഫെക്ഷൻസിനെ കുറിച്ച്, നിപ്പ, കോവിഡ് തുടങ്ങിയ ഇൻഫെക്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങളാണ്. ഇതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അത് ബാധിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാലും, അല്ലെങ്കിൽ അത് എത്ര പെട്ടെന്നാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതെന്ന് നോക്കിയാലും, അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഏറ്റവും പുതിയ കണക്കുകൾ, സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഗ്ലോബൽ കെയർ എന്ന് പറയുന്നൊരു സംഘടന ഓരോ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴും ഇതിൻ്റെ കണക്കെടുക്കാറുണ്ട്. അപ്പോൾ 2022 കണക്കുകൾ പ്രകാരം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ ഏകദേശം ഒരു 30% ബ്രസ്റ്റ് ക്യാൻസറാണ്. പിന്നെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ക്യാൻസറുകൾ എടുത്തു നോക്കിയാലും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്.